0: അങ്ങനൊരു വിസ ശരിയാവുകയും അങ്ങനെ പോവുകയും ചെയ്തത്.
1: ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ, സാധാരണ സൗദിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ട്, ആ ഒരു നിരക്കുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരുണ്ട് എന്നല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഈ നാട്ടുകാരായ രണ്ടാൾ അവിടെ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നാട്ടിൽ മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെ ഉണ്ടോ അവിടെ? അതോ
0: അവിടെ മലയാളികളുണ്ട്, പക്ഷേ ഇത് ആഫ്രിക്കയിലേക്കൊരു വിസ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളോടും ഇത് പറയുമ്പോൾ ആളുകളൊക്കെ വലിയ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവിടെ മനുഷ്യരെ തിന്നുന്ന ആളുകളുണ്ട് ഉഗാണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കേട്ടത് ഉഗാണ്ടയിലേക്കാണ് എന്നാണ്.
1: അതെ, ഞാനും അങ്ങനെ ഉഗാണ്ട എന്നൊരു ഇതാണ് കേട്ടിട്ടുള്ളത്.
0: ഉഗാണ്ടയിലേക്കാണ് എന്നാണ് ആദ്യം അറിഞ്ഞത്. പിന്നീട് ഞങ്ങൾ വിഷയൊക്കെ ശരിയായി പോകുന്ന സമയത്താണത് ഈ DRC യിലേക്കാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഉഗാണ്ട എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഭയങ്കര പ്രശ്നം. ഞങ്ങളെ സത്യത്തിൽ എൻ്റെ സുഹൃത്ത് കാളികാവുള്ള ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. അപ്പോൾ ഇത് ആരോട് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരമാണ് എല്ലാ ആളുകളിൽ നിന്നും കേൾക്കുന്നത്. ഏതായാലും അള്ളാഹു വിധിച്ചതിനനുസരിച്ച് എല്ലാം നടക്കും എന്നുള്ള നിലക്ക് നമ്മൾ അതിന് തയ്യാറായി.
1: ആരും സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടും അങ്ങോട്ട് തന്നെ പോയി.
0: അതെ, നമുക്ക് ആരും പോകാത്തൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ള അതിലൊരു ആവേശം നമുക്കുണ്ട് ഉണ്ടാനും.
1: ഏതും പിന്നെ ഈ ഫ്ലൈറ്റ് മാർഗം തന്നെയാണോ അതോ?
0: അതെ, രണ്ട് രൂപത്തിലും പോകാം. ഞങ്ങൾ പോയത് ഫ്ലൈറ്റ് മാർഗം തന്നെയാണ്. കരിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോയി, മുംബൈയിൽ നിന്ന് നേരിട്ട് EDRC യിലെ കിസങ്കാനി എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ്
1: കിസങ്കാനി.
0: പക്ഷേ അത് പോകുന്നതിനിടക്ക് ഉഗാണ്ടയിലെ കമ്പാലയിൽ ഫ്ലൈറ്റ് കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ
1: എത്ര മണിക്കൂർ യാത്രയാണ്?
0: അത് കണ്ടിന്യൂ ആയി ഒരു 10 മണിക്കൂർ.
1: ബോംബെയിൽ
0: നിന്ന്
1: അതായത്
0: വെയിറ്റിംഗ് ഒന്നും കൂട്ടാതെ തന്നെ ഒരു 10 മണിക്കൂറോളം യാത്ര.
1: സത്യത്തിൽ ഇത് ഉഗാണ്ട അല്ലല്ലോ രാജ്യം.
0: അല്ല, ഉഗാണ്ടയോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്.
1: ഉഗാണ്ട അല്ല, മറ്റൊരു രാജ്യമാണ്.
0: മറ്റൊരു രാജ്യം തന്നെയാണ്
1: ഉഗാണ്ട എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. EDRC എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യം. പക്ഷേ ഈ പേരിൽ വേറെയും കുറെ രാജ്യങ്ങളുണ്ട്.
0: മധ്യ ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ. എന്നാൽ റിപ്പബ്ലിക് ഓഫ് കോംഗോ വേറെയുണ്ട്.
1: ഈ പേരിൽ തന്നെ മറ്റൊന്ന്
0: വേറെ പേരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡെമോക്രാറ്റിക്
1: രാജ്യമാണ്,
0: തൊട്ടടുത്ത രാജ്യം തന്നെയാണ്. ഇതിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് റുവാണ്ട, അത് ചെറിയൊരു രാജ്യമാണ്, വളരെ സുന്ദരമായ ഒരു രാജ്യമാണത്. അതുപോലെ തന്നെ ഈ ഉഗാണ്ട, അതുപോലെ തന്നെ ഈ റിപ്പബ്ലിക് ഓഫ് കോംഗോ, തൻസാനിയ, അതിനോടടുത്താണ് സുഡാൻ, അതുപോലെ തന്നെ സാംബിയ, ഇതൊക്കെ ഇതിനെ തൊട്ടടുത്ത രാജ്യങ്ങളാണ്.
1: ഇതോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളിപ്പോൾ അവിടെ ചെന്നാൽ നിങ്ങളെ കൊണ്ടുപോകാൻ റിസീവ് ചെയ്യാൻ ആളുണ്ടായിരുന്നു അതോ?
0: അതെ, അവിടെ നമ്മൾക്ക് ഒരു സ്പോൺസർ ഉണ്ട്.
1: അല്ല, മലയാളി തന്നെ?
0: അല്ല അല്ല അല്ല, അവിടുത്തെ ആഫ്രിക്കയിലുള്ള, അത് ഞങ്ങളുടെ മുതലാളിയുടെ ബിസിനസ് ബന്ധമുള്ള ആളായിരുന്നു മുമ്പ്. അദ്ദേഹം ദുബായിൽ ബിസിനസ് ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ഒരു കണക്ഷൻ മുഖേനയാണ് അദ്ദേഹം ആഫ്രിക്കയിലെത്തുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഈ ഒരു പാർട്ണർഷിപ്പിലൂടെ ഈ ബിസിനസ് ആരംഭിക്കുന്നത്.
1: അവിടുത്തെ ഭാഷ എന്താണ്?
0: അവിടുത്തെ പ്രധാനമായ ഭാഷ ഫ്രഞ്ചാണ്. പ്രാദേശികമായി അവിടെ ദേശീയമായി
1: മറ്റുള്ള ഭാഷകൾ അറിയാം. നിങ്ങളെ റിസീവ് ചെയ്ത അവിടുത്തെ,
0: അതെ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം.
1: ഇംഗ്ലീഷ്
0: നല്ല സംസാരമാണ് അദ്ദേഹം. പിന്നെ അവിടെയുള്ള ഭാഷ സുഹൈലി. അവിടെ മുസ്ലിങ്ങൾ അധികം ഉപയോഗിക്കുക സുഹൈലിയാണ്.
1: സുഹൈലി,
0: അതുപോലെ തന്നെ ലിംഗാല, ഇങ്ങനത്തെ ഭാഷകളൊക്കെ.
1: അത് എന്തിനോടാണ് മനസ്സിലാക്കും? ഇംഗ്ലീഷിനോടാണോ അറബിയാണോ ഉറുദു?
0: ഈ ഫ്രഞ്ച് ഇംഗ്ലീഷിനോട് സാമ്യമുള്ള ഒരു
1: ഭാഷയാണ്
0: സുഹൈലി ലിംഗാല. പിന്നെ അതിന്റെ ലിപികളൊന്നും നമുക്ക് അങ്ങനെ,
1: എന്നാലും കേൾക്കുമ്പോൾ അത് ഇന്നോടിനോട് ഒരു ബന്ധമുണ്ട് അങ്ങനെ.
0: ഏകദേശം ഒരു ഉറുദുവിനോടൊക്കെ
1: ടച്ച്.
0: നമ്മളെ
1: നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ലത്തീഫും താങ്കളും മാത്രമാണ്, അതല്ല വേറെ ആരെങ്കിലും മലയാളികൾ അവിടെ ഉണ്ടാവും അതോ?
0: വേറെ പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ പല ആളുകളെയും ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ ബാങ്ക് മാനേജർ നമ്മുടെ കണ്ണൂർ ഇരിട്ടിയിലുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു വ്യക്തി, നമ്മൾ അവിടുത്തെ പെട്രോളിയം സെയിൽ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു കമ്പനിയാണ്, അതിൻ്റെ മാനേജറും ഒരു മലയാളിയായിരുന്നു.
1: ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ.
0: അതെ,
1: നാട്ടിലെവിടെയും മലയാളി ഉണ്ടാവും.
0: അതെ, നമുക്ക് അപ്പോഴോ തോന്നിയതാണ്.
1: പിന്നെ അപ്പോൾ നിങ്ങളെ അവിടുത്തെ ജോലി, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയി, അത് ഈ ടാപ്പിംഗ് തന്നെയാണ്? അതല്ല, മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട റബ്ബറുമായി ബന്ധപ്പെട്ട വർക്കിന് തന്നെയാണ് പോയിട്ടുള്ളത്.
0: അതെ അതെ അതെ, അവിടെ റബ്ബറുമായി ബന്ധപ്പെട്ട് ആ ടാപ്പിംഗ് അവിടെ നടത്തുന്ന ആളുകൾ, അവിടെയുള്ള ആഫ്രിക്കൻ വംശജരായ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവര് അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ജോലി.
1: അതായത് ഇപ്പൊ ഇവിടെ ഇപ്പൊ റബ്ബർ നിങ്ങൾ ടാപ്പ് ചെയ്യുന്നത് അവിടെ അതിന് വ്യത്യാസമുണ്ടോ? രൂപത്തിനും അവിടുത്തെ പ്രവൃത്തിക്കൊക്കെ വ്യത്യാസം?
0: ആ അതെ, അത് ഇവിടുത്തെ രൂപത്തിൽ അവര് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ തന്നെ ഈ ഒരു കൊക്കയുള്ള ഒരു കത്തി ഉപയോഗിച്ചാണല്ലോ ഇങ്ങനെ വലിച്ച് എടുക്കുന്ന, ആ രൂപമാണ് അവിടെ ഉള്ളത്. നമ്മുടെ കത്തിയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കൊണ്ടുപോയെങ്കിലും അത് അവിടുന്ന് അവർ ഉപയോഗിച്ചിട്ടില്ല. അവരവരുടെ രീതിയിൽ തന്നെയുള്ള നമ്മളൊരു കൊളത്തി വലിക്കുന്ന രൂപത്തിലുള്ള,
1: രണ്ടും
0: അത് ആ സെയിമാണ്, ഓരോരുത്തരെ പ്രാക്ടീസിനനുസരിച്ചാണത് ഉപയോഗിക്കുക. അത് ഈ റബ്ബർ എന്ന് പറയുന്നത് അവിടെ ഈ ബെൽജിയം 1908 മുതൽ 1960 വരെ ബെൽജിയത്തിൻ്റെ കോളനിയായിരുന്നു അത്. അവരാണ് അവിടെ റബ്ബർ വെച്ച് പിടിപ്പിക്കുന്നതും ആ റബ്ബർ കൃഷി അവിടെ ഒരു പ്രാബല്യത്തിൽ വരുന്നതും അത് മുഖേനയാണ്. ഞങ്ങളെ ഈ റബ്ബർ എടുത്തത് സത്യം പറഞ്ഞാൽ അത് ഈ ബെൽജിയത്തിൻ്റെ കാലത്ത് തന്നെ വെച്ച റബ്ബറായിരുന്നു.
1: അപ്പോൾ
0: ആ നമ്മൾ നാട്ടിൽ കോൽമരം എന്ന് പറയും, ബഡ് ചെയ്യാതെ വെക്കുന്ന ആ ആ ഒരു രൂപത്തിലുള്ള മരമായിരുന്നു. അതുകൊണ്ട് അതിൽ പാലും ഒക്കെ കുറവായിരുന്നു. അത് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്
1: ഈ അപ്പോൾ നമ്മുടെ നാട്ടിലും അവിടെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പാൽ അവിടെയാണോ?
0: ആ അവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായ നല്ല മണ്ണാണ്. അവിടെ കീടങ്ങളില്ല. നമുക്ക് മനസ്സിലായത് നമ്മുടെ ഒരു ഒരു 9 മാസമാണ് ഞങ്ങൾ അവിടെ നിന്നത്. അതിൻ്റെ ഇടയിലുള്ളൊരു പരിചയത്തിൽ നിന്നാണ് പറയുന്നത്. അവിടെ മണ്ണിൽ ഇപ്പോൾ രാസവളം ചേർക്കുന്നതോ അല്ലെങ്കിൽ ജൈവവളം ചേർക്കുന്നതോ കീടനാശിനികൾ ഉപയോഗിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഏറ്റവും വലിയ കൃഷി റബ്ബറല്ല, അവിടുത്തെ കൃഷി കപ്പയാണ്.
1: കപ്പ
0: ആ അപ്പോൾ ഈ കപ്പ അവർ നമ്മളൊക്കെ വലിയ തറമാടി മണ്ണ് കൂനകളാക്കിയിട്ട് അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ കപ്പയുടെ കൊമ്പ് കുത്തുന്നത്.
1: ഇവിടുത്തെ രൂപം അങ്ങനെ
0: ആ, പക്ഷേ അവിടെ അതൊന്നും വേണ്ട, ആ മണ്ണിൽ തന്നെ വെറുതെ കുത്തി കൊടുത്താൽ അത് ഉണ്ടാവും. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു.
1: അവിടെ കൃഷിയാണോ കൂടുതൽ? 70% കൃഷി ചെയ്യുന്നവരാണെന്ന്?
0: അതെ അതെ, അവിടെ കൃഷിയാണ്. അതും ഈ കപ്പ കൃഷിയാണ് ഏറ്റവും കൂടുതൽ. അവരുടെ വരുമാന മാർഗം കപ്പ കൃഷിയാണ്, സാധാരണക്കാരുടെ വരുമാന മാർഗം. അതുപോലെ തന്നെ ചോളം ഉണ്ട്, അതുപോലെ നേന്ത്രവാഴ കൃഷി ഉണ്ട്.
1: മുഖ്യ ഭക്ഷണം എന്താ? നമ്മൾ അരി എന്ന് പറഞ്ഞ പോലെ
0: മുഖ്യ ഭക്ഷണം അവർക്ക് കപ്പ തന്നെയാണ്.
1: കപ്പയാണ്.
0: കപ്പ അവര് നല്ല തോല് ഇങ്ങനെ അതിന്റെ തോല് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കും. നന്നായി വെള്ളത്തിലിട്ട് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് അവർ പൊടിച്ച് അതുകൊണ്ട് ഒരു ഉപ്പുമാവ് രൂപത്തിലുണ്ടാക്കി അത് ഉരുട്ടി വായലയിലോ അതല്ലെങ്കിൽ വേറെ വലിയ ഇലകൾ കിട്ടും അവിടെ, അതിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിലേക്ക് അവർ ഈന്ത് എണ്ണയും അതുപോലെ ഈ കപ്പയുടെ ഇല കൊണ്ട് തന്നെ ഒരു ഒരു ഇതുണ്ടാക്കി കറി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടിയിട്ട് അവർ കഴിക്കും. അതാണ് അവരുടെ പ്രധാന ഭക്ഷണം.
1: നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവിടുന്ന്?
0: നമ്മളത് കഴിച്ചിട്ടില്ല
1: ഇതുവരെ. 9 മാസം ഒന്നും കഴിച്ചില്ല.
0: നമുക്കത് അതൊരു നമ്മൾ സ്വന്തം ഉണ്ടാക്കാത്തതുകൊണ്ടേ.
1: എന്നാലും അവിടുത്തെ ഒരു
0: ടേസ്റ്റ് നോക്കിയിട്ടില്ല.
1: രണ്ടാളും നോക്കിയിട്ടില്ല.
0: അല്ല അല്ല.
1: അപ്പൊ നിങ്ങളെ ഭക്ഷണം നമ്മളെ നാട്ടിലത്തെ ഭക്ഷണം അവിടെ പോയിട്ട് ഉണ്ടാക്കിയിരുന്നു?
0: അല്ല, അരി അവിടെ കിട്ടും. അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് ആദ്യം ഒരു 2 മാസത്തോളം ഞങ്ങള് അവിടെ ഇതിൽ കോട്ടേഴ്സിലായിരുന്നു ഞങ്ങള് നിന്നിരുന്നത്. അപ്പൊ അവിടെ ഭക്ഷണങ്ങളൊക്കെ അവിടെ എത്തിക്കും, അങ്ങനെ തന്നെ ആയിരുന്നു അവിടുത്തെ
1: നമ്മുടെ ഭക്ഷണം.
0: ഹോട്ടലുണ്ട്, ഹോട്ടലില്.
1: ടൗൺഷിപ്പ് ആണോ അതോ ഗ്രാമപ്രദേശം?
0: ആ, ഈ കിസങ്കാനി എന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ കോഴിക്കോട് സിറ്റി പോലെയുള്ള ഒരു സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
1: നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അതേപോലെ സിറ്റി തന്നെയാണ്?
0: ആ, സിറ്റി തന്നെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. നമ്മളെ അങ്ങാടിയുടെ ഒരു സെൻട്രൽ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ റൂം ഒക്കെ ഉണ്ടായിരുന്നത്.
1: പൊതുവെ എങ്ങനെയാണ് ആ നാട്? പ്രകൃതി രമണീയമാണോ അതല്ല?
0: മാഷാല്ലാ, നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു എന്താണ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കാലാവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ നമ്മളിവിടെ ഒരു 6 മാസം മഴ 6 മാസം വെയിൽ എന്ന രൂപത്തിലാണല്ലോ. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ നല്ല ചൂടുണ്ടാവും. നല്ല ചൂട് ഇങ്ങനെ ഒന്ന് ചൂട് ഓവറായി നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേക്കും മഴ പെയ്യും. ഒരൊറ്റ മഴ ചിലപ്പോൾ ഒരു രാത്രി അങ്ങനെ മഴ പെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആകെ തണുത്തും. ആ മണ്ണും തന്നെ അതിനെ ആ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മണ്ണാണ്. അങ്ങനെ വരുമ്പോൾ നല്ല എപ്പോഴും ഒരു ഒരു കൂളിംഗ് അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്.
1: പൊതുവെ കൂളിംഗ് ആണ്, പക്ഷെ ചൂട് കൂടുമ്പോൾ മഴ പെയ്യും.
0: അതെ അതെ.
1: ആ മഴ എന്നൊന്നുമില്ല അല്ലേ?
0: ഇല്ല, ഇടക്ക് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു രണ്ട് മഴയൊക്കെ ചിലപ്പോൾ കിട്ടും. ഇടക്കിടക്ക് പ്രകൃതി ഒന്നിട് ചൂടാവുമ്പോഴേക്കൊന്നൊരു മഴ പെയ്തിട്ട് അത് തണുക്കുന്നൊരു നല്ലൊരു കാലാവസ്ഥയാണ്. കൃഷിക്കും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ്
1: ഈ ടൗണിൽ എന്ന് പറയുമ്പോൾ. വലിയ ടൗൺ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റു സ്ഥലങ്ങളൊക്കെ പോയാൽ ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? കേരളീയെന്ന് പറയാൻ പറ്റില്ല,
0: അങ്ങനെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ ഭാഗത്ത്. ഞങ്ങൾ പിന്നെ ആ കിസങ്കാനിയുടെ ആ പരിസര പ്രദേശം.
1: ആളുകൾ അങ്ങോട്ട് ജോലിക്ക് വേണ്ടി അങ്ങനെ വരുന്നുണ്ടോ, കൂടുതലായിട്ട് വരുന്നുണ്ടോ?
0: അവിടേക്ക് അങ്ങനെ ജോലിയായിട്ട് വരില്ല. കാരണം നമ്മുടെ അവിടുത്തെ കോംഗോ ഫ്രാങ്കാണ് അവിടുത്തെ, അത് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വിനിമയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂല്യം നമ്മുടെ നാട്ടിലത്തെ കറൻസിയുമായി നോക്കുമ്പോൾ വളരെ കുറവാണ്. ഞങ്ങൾ പറയും ഒരു ചാക്ക് കോംഗോ ഫ്രാങ്കും കൊണ്ടുപോയാലേ ഒരാഴ്ചക്കുള്ള പച്ചക്കറി വാങ്ങാൻ കഴിയും.
1: മൂല്യം
0: വളരെ കുറവാണ്.
1: അപ്പോൾ
0: ഞങ്ങൾ പോയത് ഞങ്ങൾക്കുള്ളത് ശമ്പളം, നമ്മുടെ നാട്ടിലത്തെ ശമ്പളം പറഞ്ഞിട്ടാണ് ഞങ്ങളെ
1: കൊണ്ടുപോയിട്ടുള്ളത്.
0: അങ്ങനെയാണ്.
1: അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ലോറിക്കണ കൊണ്ടുവരണ്ടാവുമല്ലോ അങ്ങനെ ആകുമ്പോൾ.
0: അതെ, അവിടുത്തെ ഫ്രാങ്ക് നമ്മൾ കൊണ്ടുവരില്ലല്ലോ.
1: അല്ല, അങ്ങനെ ആണെങ്കിൽ ഉണ്ടാവും.
0: നമ്മളെ നാട്ടിലത്തെ സംഖ്യയാണ് അന്ന് അത് ചെയ്തത്.
1: അത് ശരി. അപ്പോൾ മൂല്യം വളരെ കുറവാണ്, അതുകൊണ്ട് പിന്നെ ജനങ്ങൾ അവിടെ എത്തൂല. പ്രത്യേകിച്ച് നമ്മുടെ
0: അവിടെ അവിടേക്ക് ആളുകൾ പോകുന്നത് ബിസിനസ് സാധ്യതകളെ നോക്കിയിട്ടാണ് അവിടേക്ക് ആളുകൾ പോകും.
1: അല്ല, ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ റബ്ബർ, പിന്നെ വേറെ എന്താ?
0: റബ്ബർ പിന്നെ ഇപ്പൊ അവിടെ സ്ഥലമൊക്കെ നമ്മൾ എടുത്തിട്ട് കൃഷി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ.
1: അല്ല, മെയിൻ കപ്പല്ലേ, കപ്പ അവിടുന്ന് കയറ്റി അയക്കുന്നുണ്ടോ വിദേശ അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച? അങ്ങനെ
0: അങ്ങനത്തെ സാധ്യതകള് ഉണ്ട്. പക്ഷെ വേറെ നമ്മൾ
1: പ്രധാനമായിട്ടും ഈ നാടിന്റെ വരുമാനം എന്താണ്?
0: ഇവിടെ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ സമ്പന്നമാണ് ശരിക്ക്. അതിൻ്റെ ഭൂപ്രകൃതിയും മറ്റും നോക്കുകയാണെങ്കിൽ വിഭവങ്ങൾ ധാരാളം അവിടെ ഉണ്ട്. അതിനെ യൂസ് ചെയ്യാൻ ആ ജനതയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെ ഗോൾഡ്, ഡയമണ്ട്, വജ്രം, അതുപോലെ തന്നെ യുറേനിയം, ഇങ്ങനെ രൂപത്തിലുള്ള ഒരുപാട് ഭൂമിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വിഭവങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ മനുഷ്യരെ തിന്നുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഒരു ഭീതി പടർത്തി യൂറോപ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ആളുകൾ എത്തിപ്പെടാതിരിക്കാനുള്ള ചില തന്ത്രങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ യൂറോപ്യൻസ് ആണ് അവിടെ കൂടുതലുള്ളത്. അവരിതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, ഡയമണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുഴിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എന്ത് ഒരു കൊക്കോ കോളയും ഒരു 1000 ഫ്രാ കിട്ടി കഴിഞ്ഞാൽ അത് മതി അവർക്ക്.
1: ഈ 1000 ഫ്രാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി എത്ര?
0: നമ്മുടെ ഒരു 50 രൂപ മൂല്യം.
1: അത് കിട്ടിയാൽ മതി. അപ്പം
0: അത് കിട്ടിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോള കുടിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലൊരു കാഴ്ചപ്പാടില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമുക്ക് അവരെ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അവരെ എന്ത് ചെയ്തു വെച്ചാൽ സംഗീതവും അതുപോലെ തന്നെ മദ്യവും പെണ്ണും ഇത് അവരുടെ ഒരു ഒരു ഹോബിയാണ്. അതിലിങ്ങോട്ട് മയക്കി കിടത്തിയിട്ട് യൂറോപ്യൻസ് അവരുടെ വിഭവങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന രൂപത്തിലാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത്. UNന്റെ ഒരുപാട് ക്യാമ്പുകൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു അമേരിക്കൻ പാവ ഗവൺമെൻ്റ് ആയിട്ടാണ് അവിടുത്തെ സർക്കാരിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
1: അത് ശരി. അപ്പോൾ അവിടെ ശരിക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഒരു അവിടുത്തെ ഭരണം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? അപ്പോൾ ആരാണ് അവിടെ ഭരിക്കുന്നത്?
0: ഭരണം അവിടുത്തെ പ്രാദേശിക തന്നെയാണ് ഭരിക്കുന്നത് അവിടുത്തെ. പക്ഷേ അതിൻ്റെ ഒരു നിയന്ത്രണം ശരിക്കും എന്താണ്, അമേരിക്കൻ്റെ ഒക്കെ ഒരു ചൊൽപ്പടിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ആ ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്.
1: അപ്പോൾ DRC എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ പോയ ഈ രാജ്യം ഇതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ഇതേപോലെ മറ്റുള്ളവരുടെ ഒരു പിടുത്തത്തിലാണോ, അതോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഇതിന്? അത് നിങ്ങൾ മനസ്സിലാക്കിയ DRC
0: ഈ DRCയെ സംബന്ധിച്ചാണ് നമുക്ക് മറ്റുള്ള ആ രാജ്യത്തെ കുറിച്ച് മനസ്സിലായിട്ടില്ല.
1: തീർച്ചയായിട്ടും ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ DRCയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും. ഒരു ആഫ്രിക്കൻ യാത്രയിലെ അനുഭവങ്ങളായിരുന്നു മമ്മൂട്ടിക്കുട്ടി ഇവിടെ നമ്മളോട് പങ്കുവച്ചത്. അദ്ദേഹത്തോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പം എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി വരുന്ന ഒരു അനുഭവം കൊണ്ട് പറയണം. അപ്പോൾ ഒരുപാട് ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം നമുക്കൊക്കെ അറിയാവുന്ന പോലെ വിരൂപനായിരുന്നു, അങ്ങേയറ്റം വിരൂപൻ. ശരിക്കും സഹാബത്തിൻ്റെ മനസ്സെന്താണ്? നല്ല തെളിഞ്ഞ അല്ലേ. പിന്നെ എന്തുകൊണ്ട് അവരെ സ്വഹാബികളായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു പരാമർശത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല കൽബിൻ്റെ ഉടമകളായിട്ട് അള്ളാഹു അവരെ കണ്ടു. അപ്പോൾ അവരെ പ്രവാചകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്.
1: ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്.
0: അതെ അതെ. അപ്പോൾ അവരുടെ മനസ്സ് തെളിഞ്ഞത്. പക്ഷേ ഈ ജുലൈബ് ഇബ്നു അള്ളാഹുവിൻ്റെ പിന്നെ പ്രകൃതം, അതായത് രൂപം, ശരീരപ്രകൃതി അങ്ങേയറ്റം വിരൂപനായിരുന്നു. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം പിന്നെ വിവാഹിതനാവാത്തത് കണ്ടിട്ട് ചോദിച്ചു, എന്താ ജുലൈബി ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? അപ്പോൾ ജുലൈബി ഇബ്നു അള്ളാഹുവിൻ്റെ സങ്കടത്തോടുകൂടി പറഞ്ഞു, അള്ളാഹുവിൻ റസൂലേ, എനിക്ക് ആരാണ് പെണ്ണ് തരാം? അങ്ങനെ ഇദ്ദേഹത്തെയും കൂട്ടിയിട്ടൊരു അൻസാരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഉപ്പനോട് കാര്യം പറയുന്നു. അപ്പോൾ ജുലൈബി ബോ എന്ന് ചോദിക്കുന്നു. അപ്പം പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയായിട്ടൊന്ന് സംസാരിക്കട്ടെ. അപ്പം അത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ഹദീസിലെ ഒരു വാചക ഘടന എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞു എന്നാണ്, വാവിട്ട് കരഞ്ഞു എന്നാണ്. എന്ത് ജുലൈബി ഇബ്നു റളിയല്ലാഹു അൻഹു മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, അത്രയും വിരൂപനാണ്. പക്ഷെ മകളൊരു സ്റ്റാൻഡ് എടുത്തു. എന്താ മകളുടെ സ്റ്റാൻഡ്? അള്ളാഹും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ ആ ഒരു ആയത്തന്നെ ഉണ്ടല്ലോ, ഒരു വിശ്വാസിക്കും പാടില്ല ഒരു വിശ്വാസിനിക്കും പാടില്ല. അങ്ങനെ അവരുടെ കല്യാണം നടന്നു. എന്നിട്ട് ഈ ജുലൈബി ഇബ്നു റളിയല്ലാഹു അൻഹു, വളരെ സുന്ദരമായൊരു വിവാഹം നമുക്ക് അതിൻ്റെ ചരിത്രത്തിൽ ആ പിന്നെ ഇതിൽ കാണാൻ കഴിയും. വളരെ സുന്ദരമായൊരു പിന്നെ കുടുംബജീവിതമായിരുന്നു അവരുടേത്. അങ്ങനെ ജുലൈബി ഇബ്നു റളിയല്ലാഹുവിനൊരു പിന്നെ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നുണ്ട്. അപ്പോൾ ഷഹീദാകുമ്പോൾ പ്രവാചകൻ ആ ഒരു കൊച്ചു ശരീരത്തെ എടുത്തിട്ട് പറയുന്നത്, ഞാൻ ജുലൈബീബിൽ നിന്നല്ല, ജുലൈബീബ് എന്നിൽ നിന്നു. അപ്പോൾ ഈ ഒരു ആദരവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബി ഇബ്നു റളിയല്ലാഹുവിന് കൊടുക്കുന്നത് കണ്ടിട്ട് ആ മഹദിയെ രണ്ടാമത് വിവാഹം ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് മത്സരിച്ചു എന്നു വരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഞാനീ പറഞ്ഞത് പിന്നെ ഹരിസോലി സൂചിപ്പിച്ചൊരു സംഗതി, പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടുന്നൊരു സംഗതി, എന്തിനും നമുക്ക് ഇസ്ലാം ഒരു പരിഹാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ നേരത്തെ അതിനാണ് ആ മോട്ടിവേറ്റർ പറഞ്ഞത്. മോട്ടിവേറ്റർ എന്താണ്? ഒരു ലൊട്ടിലൊടുക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ ടെററാകുക. അപ്പം നമ്മൾക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി ഭാര്യയും ഉമ്മയും ഒന്നാവുമെന്ന് പറഞ്ഞല്ലോ. ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു പോംവഴി എവിടെയുള്ളത്? അത് ഇസ്ലാമിലാണ്. ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മധുരം കിട്ടുക. മാത്രമല്ല എന്തിനും ഒരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറങ്ങാനും കഴിയുകയുള്ളൂ എന്നുള്ളൊരു അനുഭവമാണ് നമുക്ക് ഇതിൽ പങ്കുവെക്കാനുള്ളത്.
1: ആ അനുഭവത്തിലൂടെ ഒരു ഒരു പ്രധാനപ്പെട്ട പാഠം കൂടിയാണ് സംസാരി പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അയ്യക്കൂന ലഹുമുൽ ഖിയറത്തു, പിന്നെ സ്വന്തം ഒരു ഇഷ്ടം, ഒരു ചോയ്സ് അവിടെ മുഅ്മിനില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അപ്രകാരം ഓരോ വിഷയത്തിലും ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ വിശ്വാസികൾക്ക് ദീനപരമായ രംഗത്ത് അള്ളയും റസൂലും തൃപ്തിപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: اللهم انت ربي لا اله الا انت
4: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهو നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക്

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. ആളുകൾ നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഈ ബോധ്യത്തോടുകൂടെ ആയിരിക്കും ഓരോ വിശ്വാസിയുടെയും ജീവിതം അവർ ക്രമപ്പെടുത്തുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ ദിനവും കടന്നു പോകുന്നത്. അത്തരമൊരു ദിനം ഇൻഷാ അള്ളാ ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം.

ഇന്ന് 2026 സെപ്റ്റംബർ 28 ഹിജ്റ വർഷം 1448 റബീഉൽ ആഖിർ 16, കൊല്ലവർഷം 1202 കന്നി 12 തീയതി തിങ്കളാഴ്ച.

പീസ് റേഡിയോ ഇന്നത്തെ ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി. ഇൻഷാല്ല അടുത്ത അല്പസമയത്തിനകം വി ടി അബ്ദുസലാം മാസ്റ്റർ നമ്മോടൊപ്പം ചേരും. ഒരുപാടൊരുപാട് സന്തോഷങ്ങളും അതോടൊപ്പം തന്നെ സമാധാന വാക്കുകളുമായി നമ്മോടൊപ്പം നമ്മുടെ ശ്രോതാക്കളുണ്ട്. വളരെ നേരത്തെ തന്നെ റേഡിയോ ലൈവിലെ തുടരാൻ വേണ്ടി നമ്മോടൊപ്പം ചേർന്ന ഒരുപാട് ആളുകളുടെ സലാം നമുക്ക് വന്നിട്ടുണ്ട്. സലാം പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആശിയ കെ തിരുവേഗപ്പാറ, തിരുവേഗപ്പുറ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഐഷ നാദാപുരം, ആയിഷ അങ്ങാടിപ്പുറം, നഫീസ വി കാര, സമീറ എം പി പുളിക്കൽ, മനാഫ് പാലക്കാഴി, സുലൈഖ തിരുവാലി, നുസ്രത്ത് പി കുഴിപ്പുറം, ജാസ്മിൻ പുള്ളിപ്പാടം, അബ്ദുൽ കരീം.

0: പടപ്പനാൽ തേവല, സൈനബ പി എൻ കാലിക്കറ്റ്, സജീന എം കാഞ്ഞിരമറ്റം എറണാകുളം എന്നിവരെല്ലാം സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഫിയ കെ തിരുരങ്ങാടിയുടെ മെസ്സേജ്, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഇന്നത്തെ പ്രഭാതത്തിലും അനുഗ്രഹത്താൽ ലൈവിൽ കൂടാൻ കഴിഞ്ഞു. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണുള്ളത്. ഹലീമ കെ മുഹമ്മദ് പാങ്ങ് സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. സഫിയ എടപ്പാൾ, അതുപോലെ തന്നെ ഷംസാദ് തലശ്ശേരി, ഖൈറുനിസ തക്കിൽ, ജമീല കുമരനെല്ലൂർ, ഉമേറ തൃശ്ശൂർ വള്ളറക്കാട്, സക്കീന ഉദരമ്പൊയിൽ, ഫസീല മുണ്ടക്കൽ, ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം സലാം പറഞ്ഞ് ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നമുക്ക് സലാം നടക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒപ്പം നമുക്ക് സലാം മാസ്റ്റർ നമ്മോടൊപ്പം ചേർന്നിട്ടുമുണ്ട്. അപ്പം ഒരല്പം അല്ലേ ഓടിക്കഥ ചെത്തേണ്ടി വന്നു, അതൊക്കെ ഇതിൻ്റെ ഭാഗത്ത് അല്ലേ, ഇതിൻ്റെ ഭാഗത്ത് പെട്ടതാണ്. ഞാനങ്ങനെ വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നല്ലേ. അതെ അതെ.
1: ഓ, എന്ന് വെച്ചാല് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ ചെറിയ ചെറിയ അല്ലേ, വീട്ടിലെ ഒരാളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ചൊരു
0: നമ്മുടെ പ്രതീക്ഷയൊക്കെ ആണ് മൊത്തം പോകുന്നതെങ്കിൽ ഒരു സന്തോഷം
1: ഉണ്ടാവില്ല.
0: ടെസ്റ്റുകൾ ഉണ്ടാവണം, അത് പരിഹരിക്കപ്പെടണം, അപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. നമ്മൾ വിചാരിച്ച പോലെ ഇപ്പം നാളെ നമ്മൾ ഒരു കാര്യം ഉണ്ടാവണമെന്ന് വിചാരിച്ച് നാളെ അതുണ്ടാവുന്നു, മറ്റന്നാൾ വിചാരിച്ച് അതുണ്ടാവുന്നു. അപ്പം പിന്നെ സന്തോഷം സത്യത്തിൽ ഇല്ല, ഒരേ ഗ്രാഫിലിങ്ങനെ പോകും. നേരെ മറിച്ച് നമ്മൾ വണ്ടി നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു മിനിറ്റിന് വേണ്ടി നമ്മൾ ഓടിയെത്തുന്നു, അവസാനം ഒരു മിനിറ്റ് വൈകി വണ്ടി എടുക്കുന്നു, അപ്പം ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ.
1: പിന്നെ പൈസ പോയാൽ ഭയങ്കര നഷ്ടമല്ല നമുക്ക്.
0: അതെ അതെ.
1: പക്ഷെ വലിയ പൈസ പോയിട്ട് സന്തോഷം കിട്ടണുണ്ടല്ലോ.
0: അതെ
1: അതെ. പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കയ്യിലൊരാള് പിന്നെ നല്ലൊരു സംഖ്യ ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാവശ്യം വരികയാണ്, ഒരു ഹോസ്പിറ്റൽ കേസ് കൂട്ടിക്കളി. പക്ഷെ ആ പൈസ കൊണ്ട് പെട്ടെന്ന് അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം ഈ പണം കൊണ്ട് പരിഹരിക്കുകയാണെങ്കിൽ ആ പണം ഒരു സന്തോഷമായി മാറും,
0: അല്ലെങ്കിൽ ആ പണം വലിയ വലിയ തുക തന്നെയാണ് നമ്മളെ. അൽഹംദുലില്ലാഹ്. ഏതായാലും നമ്മുടെ റേഡിയോ ഷെഡ്യൂളിൻ്റെ ഭാഗമായി നമുക്ക് മധുരം ഖുർആനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ബാക്കി വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് മണിക്കൂർ ധന്യമാക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ. നമുക്ക് മധുരം ഖുർആൻ.

0: പ്രിയമുള്ളവരെ, സൂറത്തുൽ മുഅ്മിൻ അൽ മുഅ്മിനിലെ 58-59 വചനമാണ് ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഈ കാഴ്ചയുള്ളവനും അതുപോലെ തന്നെ അന്ധനും അവർ സമമാവുകയില്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും ദുഷ്കർമ്മിയുമാകട്ടെ അവരും സമമാവുകയില്ല. എന്തോ വളരെ കുറച്ചേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അന്ത്യഘട്ടം വരുന്നതുവരെ അതിൽ സന്ദേഹമേ ഇല്ല, എങ്കിലും മനുഷ്യരധികം ആളും വിശ്വസിക്കുന്നില്ല എന്ന് തുടങ്ങിയൊരു വചനമാണ്, എന്ന ആശയത്തിലുള്ള വചനമാണ് നമ്മൾ സൂറത്തുൽ മുഅ്മിനിലെ 58-59 വരെയുള്ള വചനം കേട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഖാരി അബൂബക്കർ ഷാത്തിരി, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ഖുർആൻ റേഡിയോ ഇടയ്ക്ക് വെച്ചെങ്കിലും കേൾക്കുന്ന ആളുകളുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അബൂബക്കർ ഷാത്തിരിയുടെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ ഖിറാത്തും ഒക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായി ആളുകൾ കേൾക്കുന്ന ഖാരികളിൽപ്പെട്ട ഒരാളാണ് അബൂബക്കർ ഷാത്തിരി. സൗദിയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി പ്രശസ്ത അധ്യാപകരുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനമൊക്കെ നടത്തി. ഖുർആനിലും ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഇമാമത്ത്, ദാഇ, പഠന രീതികൾ എന്നൊക്കെ മേഖലയിൽ പരിശീലനം സിദ്ധിച്ച വ്യക്തിയാണ്. അദ്ദേഹം ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായി, ഖാരിയായൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്ന വ്യക്തി. ഇങ്ങനെയൊക്കെയുള്ള അബൂബക്കർ ഷാത്തിരിയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.
1: നമ്മൾ സൂറത്തുൽ മുഅ്മിനല്ല നമ്മൾ കേട്ടത്. നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ചെറിയൊരു ജോലി കൊടുക്കാം. അവിടെ സൂറത്തുൽ മുഅ്മിനൂനും ഉണ്ട്, സൂറത്തു
0: അൽ മുഅ്മിനൂനും ഉണ്ട്,
1: രണ്ടും ഉണ്ട്. എങ്കിൽ സൂറത്തുൽ മുഅ്മിനിന്റെ മറ്റൊരു പേരെന്ത് എന്നുള്ളത് നമ്മുടെ വരുന്ന ടൈപ്പ് ചെയ്തായിക്കട്ടെ.
0: യെസ്,
1: അൽ മുഅ്മിനൂൻ ഉണ്ട്.
0: അന്നിപ്പോ നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, അവ തന്നെ
1: ചോദ്യം. അതിങ്ങനെ എന്താണ് ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്
0: ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ടേ. അങ്ങനെ ചോദ്യം ചോദിക്കാനൊരു അറിവുണ്ടാണോ എന്നുണ്ടല്ലേ, അത് പറഞ്ഞവർ എന്തെന്ന് നമുക്ക് അറിയണല്ലോ, ഇവരോട് എന്താ ചോദിക്കേണ്ടി.
1: അതെ അതെ അതെ അതെ,
0: ഉത്തരം പറയാൻ മാത്രം അറിവുണ്ടായി പോരാ.
1: സൂറത്തുൽ മുഅ്മിൻ നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ചോദ്യത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്. എന്തായാലും ഒരുപാട് ശ്രോതാക്കൾ എന്നത്തേക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളിരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ടോ സംശയം.
0: നമ്മൾ
1: ആളുകൾ പേര് വായിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പിന്നീട് ഉണ്ടാവാനും പാടില്ല കേട്ടോ. അത്ര വിഷയമുണ്ട് ഇപ്പോൾ അവിടെ. സക്കീന ഉദരംപോയിൽ മാഷാല്ല മനോഹരമായ പാരായണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സലീന കരുവാരക്കുണ്ടും അതുപോലെ തന്നെ ഉമ്മറകുട്ടി കോട്ടക്കലും മുഹ്സിന മഞ്ചേശ്വരം മുഹമ്മദ് കബീർ പുള്ളിപ്പാടം ബഷീർ എം കെ പോത്തങ്കണ്ടം ജമീല വി പി വലിയ പിടിയേക്കൽ ബാറക്കല്ലാഹു ഫീക്കും എന്നാണ് പറഞ്ഞത്. റൈഹാന ബാനു തോട്ടശ്ശേരിയാറ അൻവർ എൻ ടി മുട്ടിൽ വയനാട് സഫിയ കെ തിരുഴങ്ങാടി മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പോകും എന്ന കമൻ്റ് നമ്മുടെ മധുരം ഖുറാൻ്റെ മധുരം ഖുറാനുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നു. സീനത്ത് പാലക്കാട് മുഹ്സിന പി പി വള്ളിത്തോട് സുഫൈറ അനസ് മേപ്പാടി സാജിദ ഷൗക്കത്ത് വഹീദ അത്തിക്കോട്ട് മനോഹരമായ മനസ്സിൽ പഠിച്ചതായതുകൊണ്ട് വളരെ മനോഹരം മനസ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്നത് എന്നാണ് ഖുർആൻ്റെ ഈ ഖിറാഅത്ത് കേട്ടപ്പോൾ ഓർമ്മ വന്നതാണ്. ഉസ്മാൻ കൂട്ടിലങ്ങാടി, ഐഷ എഴുവന്തല, സമീജ പാറാൽ, ഷെറീന വി പി വളാഞ്ചേരി, റസിയ മാളിയക്കൽ അരീക്കോട്, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, സമീറ കൊയിലാണ്ടി, കുറേ ആളുകൾ, ഡാനിഷ് ഹസൻ കെ പി പെരിന്തൽമണ്ണ, ഖദീജ സ്വാലിഹ് കൊപ്പം, ഷഹന റഷീദ് മേലാറ്റൂർ, ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് സംസാദ് ബീഗം രാവിലെ നമുക്ക് കമന്റ് ചെയ്തിരിക്കുന്നത്.
0: മാഷാല്ലാ. അപ്പോൾ ഈ ഇവിടെ ഈ അമാവൽ ബസീർ എന്നുള്ളത് വന്നിട്ടുണ്ടല്ലോ, അന്ധനും കാഴ്ചയുള്ളവനും.
1: അതെ,
0: ഇവിടെ ബസീർ എന്നുള്ളത് ശരിക്ക് ഈ അന്ധനും കാഴ്ചയുള്ളവനും തമ്മിലുള്ള അന്ധനും അതുപോലെ എന്താണ് അതുകൊണ്ട് സാധാരണ കാഴ്ച എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊരു ഒരു ഇതുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ സാധാരണ ഒരു കാഴ്ച എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അന്ധൻ ആരാണ്? ശാരീരികമായൊരു കണ്ണില്ലാത്തവനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ലല്ലോ. അന്ധൻ സത്യം തിരിച്ചറിയാത്തവനാണ്, കാഴ്ചയുള്ളവൻ സത്യം തിരിച്ചറിഞ്ഞവനാണ്.
1: യെസ്,
0: അവരും തമ്മിൽ സമമാവുകയില്ല,
1: അറിഞ്ഞവനും അറിയാത്തവനും.
0: അപ്പോൾ വേറെ അർത്ഥത്തിൽ പറയാം, നമുക്ക് സാധാരണ കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും സമാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സത്യം തിരിച്ചറിഞ്ഞവനും തിരിച്ചറിയാത്തവനും സമം എന്നും അതിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം.
1: അതിൻ്റെ വിശദീകരണത്തിലൂടെ പോവുകയാണെങ്കിൽ അല്ലേ, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള വലിയൊരു സംസാരം കൂടെ അള്ളാഹു അവിടെ നിർവഹിക്കുന്നുണ്ട്. ഏത് കാര്യത്തെക്കുറിച്ചും വിശ്വാസി

0: നമ്മളെ ഒരു ചോദ്യം നസ്രു ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം സൂറത്ത് അൽ മുഅ്മിൻ്റെ മറ്റൊരു പേര്. ഉത്തരം ഒരുപാട് ആൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഗാഫിർ,
1: സൂറത്തുൽ ഗാഫിർ,
0: റുക്സാന ബാലുശ്ശേരി, അതുപോലെ പിന്നെ വേറെ കുറേ ആൾ,
1: സാജിദ ഷൗക്കത്തും,
0: ഖദീജ സലീം ചേന്നര, മുസ്തഫ വള്ളിത്തോടും, അങ്ങനെ കുറേ ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ.
1: ജമീല കുമരതല്ലൂർ, ഉമ്മുക്കുൽസു, അതുപോലെ തന്നെ ഉമ്മുക്കുൽസു അതിൻ്റെ അർത്ഥമാണ് അയച്ചിട്ടുള്ളത്. നമ്മൾ അർത്ഥമല്ല ചോദിച്ചത്. ആ സൂറത്തിന് വേറൊരു പേരുണ്ട്, ആ സൂറത്തിൻ്റെ പേരായി ചോദിച്ചത്.
0: അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, നമ്മൾ നമ്മുടെ ജെൻസ് പീസ് റേഡിയോ ജെൻസ് ലിസണേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ട് നമുക്ക് വേറെ
1: തുടങ്ങേണ്ടതല്ലേ,
0: ഒന്ന് കൂട്ടണം, ആളെ കൂട്ടണം.
1: ഇല്ല, ഈ തിങ്കളാഴ്ച ആകുമ്പോൾ ചിലപ്പോഴേ ഈ മറ്റുള്ളവരെ ജോലികളേക്കും കാര്യങ്ങളൊക്കെ തിരിയുന്നതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആ രൂപത്തിലൊരു അസോസിയേഷൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. എന്നറിയ എന്നിട്ട് ഇന്നത്തെ ദിവസം നമ്മളുടെ ദിവസമൊക്കെ കുറച്ച് കൂടുതൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ നടക്കൂല. എന്തായാലും
0: തോൽപ്പിക്കാൻ കഴിയില്ലാന്നിട്ടാണ് മറ്റൊരു മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സഫ്ന മുഹമ്മദ് പണക്കാട് അയച്ചിട്ടുണ്ട് സുഹൃത്ത് ഗാഫിർ. ഓക്കെ, അപ്പോൾ ഇനിയും നേരത്തെ മെസ്സേജ് അയച്ച ആളുകളും പിന്നെ മറ്റുമായിട്ട് ഒരുപാട് ആളുകൾ, എല്ലാവരെയും നമുക്കിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ വായിച്ചു പോകാൻ കഴിയില്ല. അൻവർ എൻ ടി മുട്ടിൽ പറഞ്ഞൊരു മെസ്സേജ് വായിക്കാം. ശാസ്ത്രത്തിനും ശാസ്ത്രീയ നിഗമനങ്ങൾക്കും എപ്പോഴും തെറ്റുപറ്റാം. ഒരിക്കൽ പറഞ്ഞത് പിന്നീട് തിരുത്തി പറയുകയും ചെയ്യാം. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ആശയാദർശങ്ങൾക്ക് ഏത് കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കും. ഒരു മാറ്റത്തിരുത്തലുമില്ലാതെ അൽഹംദുലില്ലാ. ഇന്നത്തെ മധുരം ഖുർആൻ മനോഹരമായിരുന്നു എന്നുള്ള മെസ്സേജ് കണ്ടു.
1: ജമീൽ അസ്സലാം, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊള്ളുന്നു. റുഹ്സാന ബാലുശ്ശേരിയും, നഫീസ കാടാമ്പുഴ, ജംഷീർ മുട്ടിൽ, ഖദീജ സലീം ചേന്നര, അവരൊക്കെ നമ്മളിപ്പം സലാം പറഞ്ഞ് നമ്മളിപ്പം ഉണ്ട്. അവർ സൂറത്തുൽ ഗാഫിർ എന്നാണ് അതിൻ്റെ പേര് എന്ന് എഴുതിയിട്ടുണ്ട്.
0: കുറേ കാലത്തിന് ശേഷം, കുറേ കാലമല്ല കുറച്ച് ദിവസങ്ങളിൽ, സ്ഥിരമായി കാണുന്ന ആളുകൾ ഇടക്ക് കാണാതാവുമ്പോൾ നമ്മൾ കുടുംബത്തിലൊക്കെ ഉണ്ടാവില്ല, എവിടെയായിരുന്നു ഇത്ര കാലം ചോദിക്കില്ലേ. അപ്പോൾ അതിപ്പോൾ നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ശ്രോതാവ് വന്നാണ്. കഴിഞ്ഞ 22-ാം തീയതിയാണ് അവസാനമായി പി ആർ ഫാമിലിയിൽ വന്നത്. പിന്നീട് ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നെത്തിയ മരണം ഞങ്ങളുടെ കുടുംബത്തിന് വല്ലാതെ തളർത്തി കളഞ്ഞു. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടു പോകുന്നത് വല്ലാത്തൊരു വേദനയാണ് യാ റബ്ബി. അപ്പോൾ നമുക്ക് അവർക്കത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് കൊടുക്കട്ടെ. ഓരോ ദിവസവും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രതിഭാസമാണ് ജനനവും മരണവും. ഒരു ഭാഗത്ത് പിന്നെ അറൈവൽ പ്ലാറ്റ്ഫോം, അല്ല എന്താ പറയുക, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഈ എയർപോർട്ടിൽ നമ്മൾ കാണുന്ന പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ
1: ഡിപ്പാർച്ചർ
0: അറൈവലായിട്ടുള്ളത് എന്നതുപോലെ ജീവിതം എന്ന
1: ശരിക്കൊരു യാത്ര എന്നുള്ള ജീവിതത്തെ വിശേഷിപ്പിക്കാനും കാരണതായിരിക്കും.
0: അതെ അതെ,
1: കാരണം യാത്രയാകുമ്പോൾ വരവും പോക്കും,
0: വരവും പോക്കും. ജീവിതം എന്ന സ്റ്റേഷനിലേക്ക് ഒരുപാട് ആളുകൾ
1: വന്നുകൊണ്ടിരിക്കുന്നു,
0: വേറെ ഭാഗത്തുനിന്ന് പോകുന്നു. അപ്പോൾ എന്നും നടക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് ഇവിടെ പറഞ്ഞു പോകുമ്പോണ്ടാവുന്ന മനസ്സിൻ്റെ വിഷമവും ദുഃഖവും, അതൊക്കെ അതിനുള്ള ക്ഷമ അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യും.
1: തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാനാണ് അല്ലേ, ബാക്കിയുള്ളവർക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അവരുടെ ഖബർ ജീവിതവും ബർസഖ് ജീവിതവും ബാക്കി ഇൻഷാല്ലാ നമുക്കൊക്കെ അവിടെ പിന്നാലെ ചെല്ലേണ്ടവരാണല്ലോ. അപ്പോൾ ആ ഒരു യാത്രയിൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്തതിൻ്റെ പ്രതിഫലം മുഴുവൻ അള്ളാഹു കൊടുക്കുന്ന ഒരു ലോകത്തേക്ക് അവർ യാത്രയാണ്.
0: അതുകൊണ്ട് തന്നെയാണ് ഒരു ശ്രോതാവ് പറഞ്ഞത്, നിങ്ങൾ പേര് വായിച്ചിട്ടില്ലെങ്കിലും വലിയൊരു ദുആ വസിയത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ അത് വായിക്കാതിരിക്കുന്നതാണ് വിഷമം. 1000 മുകളിൽ വ്യൂസ് ഒരുമിച്ച് ആമീൻ പറയുന്നൊരു പരിപാടി വേറല്ലല്ലോ.
1: അതെ,
0: അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളത് പറയുന്നത്.
1: നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ആമീനും അള്ളാഹു അത് സ്വീകരിച്ചാൽ അത് മതിയല്ലോ. എന്തല്ലേ, അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാല്ലാ.
0: ഇനി എന്താ, നമ്മൾ മധുരം കുറം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പീസ് ടൈം വായിക്കട്ടെ.
1: ആ പീസ് ടൈം വായിക്കണം. പീസ് ടൈം ആരാണ് നമ്മുടെ ഒപ്പം ഉള്ളത് എന്നുള്ളതാണ് പറയേണ്ടത്.
0: ചിലപ്പോൾ അതിൽ ആളില്ലാതെ വരും,
1: ചിലത് അങ്ങനെ വരുന്നുണ്ടല്ലേ. വാർത്തകളുടെ തിരക്കിൽ നഷ്ടപ്പെടുന്ന മനസ്സിന് ഒരു ഇടവേള, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്ന ശബ്ദം പീസ് റേഡിയോ, നല്ലൊരു വാക്ക് ഒരു ജീവിതം, നല്ലൊരു വാക്ക് ഒരു ജീവിതം മാറ്റാം, ശരിയായൊരു സന്ദേശം ഒരു ഹൃദയം ഉണർത്താം, അത്തരം സന്ദേശങ്ങളുമായി പീസ് റേഡിയോ. ഇതാണ് ഇന്നത്തെ പീസ് ടൈം.
0: യെസ്, നമ്മളേ ആകാശം, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴല്ലേ ആകാശത്തിൻ്റെ കാഴ്ചകൾ, അതിന് ഒരു അറ്റല്ലാത്ത, നമുക്കൊരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം എവിടെയെന്ന് കാണാൻ പറ്റില്ലല്ലോ.
1: അല്ല,
0: അതിരുകളില്ലാതെ ചെല്ലുംതോറും ഇങ്ങനെ കൂടുതൽ വിഹായസിലേക്ക് നമ്മളിങ്ങനെ എത്തിപ്പെടുന്ന ഒന്നാണ്.
1: യെസ്,
0: ഒരാകാശം പോലെ കണക്ട് ചെയ്യാൻ പറ്റിയതാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ പുലരിവട്ടം.
1: മനസ്സും ആകാശവുമാണ് അല്ലേ. ഇൻഷാല്ലാ.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പ്രിയമുള്ളവരെ, അപ്പോൾ പറഞ്ഞ പോലെ ഇന്നത്തെ പുലരിവട്ടത്തിൽ പീസ് റേഡിയോ സിഇഒ ഹാരിസ് മോലി നമ്മളോടൊപ്പം മനസ്സും ആകാശവും സംസാരിക്കുന്നു, കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബാദ്. നമ്മളിപ്പോൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതികമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നേടുക എന്നതാണോ വിജയിക്കുക എന്നതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും മനസ്സിൻ്റെ ആഹ്ലാദവും അതിൻ്റെ സംതൃപ്തിയുമൊക്കെ അല്ല യഥാർത്ഥത്തിൽ വിജയമെന്ന് പറഞ്ഞാൽ അതാണല്ലോ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം കത് അഫ്ലഹ മൻ സക്കാഹ എന്നാണ്. മനസ്സിനെ ആര് ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചു എന്നാണ് വേണം. മനസ്സിനെ ശുദ്ധീകരിക്കുന്നവൻ വിജയിച്ചു എന്നാണ്. ഈ മനസ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കീർണമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ലോകമാണ്. ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ മനസ്സിനെക്കുറിച്ച് പറയാൻ വേണ്ടി അതിന് സത്യം ചെയ്ത് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിന് പ്രതീകാത്മകമായി സത്യം ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ആകാശമാണ്, പിന്നെ സൂര്യനാണ്, ചന്ദ്രനാണ്, അതിൻ്റെ പ്രകാശവും അതിൻ്റെ ഇരുട്ടുമൊക്കെയാണ് അതിൽ സത്യം ചെയ്ത് പറയുന്നത്. ഈ അതിരുകളില്ലാത്ത അതിവിശാലമായിട്ടുള്ള ഈ ആകാശം, അതിൽ മാറി മാറി വരുന്ന വെളിച്ചവും ഇരുട്ടും സൂര്യനും ചന്ദ്രനും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ മനസ്സിൻ്റെ വെളിച്ചം, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സ് എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയും തിന്മയ്ക്ക് വേണ്ടിയും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിഞ്ഞ് കുറച്ച് സമയം അലസമായി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയോ ഒരു പണിയില്ലാതെ അങ്ങനെ ഇരിക്കുക ചെയ്താൽ മിക്കവാറും നമ്മുടെ മനസ്സിക്ക് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ വരും. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണത്. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനവും നമ്മുടെ മനസ്സുകൾക്കുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് കത് അഫ്ലഹ മൻ സക്കാഹ എന്നാണ്. അവിടെ സക്ക എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം, മൂന്ന് ആശയങ്ങൾ ശരിക്കും അതിൽ വരുന്നുണ്ട്. ഒന്ന്, അതിനെ വളർത്തുക, നമ്മുടെ മനസ്സ് വളരുക, അതൊരു സംഗതിയാണല്ലോ. നിലവിലുള്ള നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യുക, പുരോഗതി ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊന്ന്, മനസ്സിൻ്റെ മോചനം, ഭയങ്ങളിൽ നിന്ന്, ആശങ്കകളിൽ നിന്ന്, നിരാശകളിൽ നിന്ന്, മനസ്സിനെ തളർത്ത് നമ്മളെ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ എന്താണ് മോചനമാണൊരു കാര്യം. അതേപോലെ തന്നെ പിറ്റൊന്ന് മറ്റൊന്ന്, മനസ്സ് മലിനമാകാതെ സംശുദ്ധമാകാതെ വൃത്തിയാവുക. ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊന്നിൻ്റെയും മഹത്വം എന്നാണ് തന്നെ, അത് വളരുക, അതേപോലെ തന്നെ അത് അതിൻ്റെ പ്രതികൂലമായ എല്ലാ കാര്യങ്ങളും അത് രക്ഷപ്പെടുക, അതേപോലെ തന്നെ അത് മലിനമല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പറയുന്നത് വഖദ് ഖാബ മൻ ദസ്സഹ. കത് അഫ്ലഹ വിജയിച്ചു എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ ഇപ്പോഴത്ത് വഖദ് ഖാബ എന്ന് പറയുന്നുണ്ട്, പരാജയപ്പെട്ടു. മൻ ദസ്സഹ, അതിനെ മലിനപ്പെടുത്തി. ദസ്സ എന്ന് പറഞ്ഞാൽ ശരിക്ക് അഹ്ഫാഹ, അതിനെ എന്ത് ചെയ്യുക, മറച്ചു വയ്ക്കുക, അതേപോലെ തന്നെ അതിനെ അടിച്ച് താഴ്ത്തുക, അതേപോലെ തന്നെ അതിനെ കവചം ചെയ്യുക എന്നൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക, നന്മകൾ നമ്മൾ പ്രവർത്തിക്കുക, അതേപോലെ തന്നെ ഏറ്റവും നല്ല പിന്നെ നന്മകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതിന് നമുക്ക് മനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം പ്രദാനം ചെയ്യും. എന്നാൽ അതേപോലെ തന്നെ അതിനൊരു ഓപ്പോസിറ്റുണ്ട്. അതായത് മനുഷ്യൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദീപം അവൻ്റെ മനസ്സിനെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ മനസ്സിന് വെളിച്ചുണ്ടാവുകയാണെങ്കിൽ ചീത്ത കാര്യം ചെയ്യുമ്പോൾ മനസ്സിന് ഇരുട്ടുണ്ടാവും. നല്ല കാര്യം ചെയ്യുമ്പോൾ മനുഷ്യന് നിർഭയത്വവും സന്തോഷവും ലഭിക്കുന്നുണ്ടെങ്കിൽ ചീത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്കതിന് ഭയവും ആശങ്കകളും നമുക്കുണ്ടാകും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സംശുദ്ധമാകുമെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് മലിനമാകും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ നല്ല നല്ല കാര്യങ്ങളെ കൊണ്ടും നല്ല സ്വഭാവങ്ങളെ കൊണ്ടും നല്ല പ്രവർത്തനങ്ങളെ കൊണ്ടും എപ്പോഴും നമ്മുടെ മനസ്സിനെ പരിപോഷിപ്പിക്കാം. അപ്പോൾ മനസ്സെപ്പോഴും സന്തോഷമായി കിടക്കും, മനസ്സിനെപ്പോഴും വെളിച്ചമുണ്ടാകും. ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായത് ഭൗതിക കാര്യങ്ങളാണെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണെങ്കിലും മനസ്സിനെ മലിനമാകാതെ സംശുദ്ധമാക്കി മുന്നോട്ട് നിർത്താൻ നമുക്ക് പറ്റൂലേ. നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ എന്തിനാണ് പണം സമ്പാദിക്കുന്നത്? കുറേ പണമുണ്ടായാൽ അതൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇല്ല, അത്രയും പണമുണ്ട് എന്ന മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണത്. നമ്മളൊരു വിശാലമായ വീടുണ്ടാക്കി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായി കൊണ്ടുവരുന്ന എന്ത് പ്രയാസമാണ്? പക്ഷേ ഇതെൻ്റെ വീടാണെന്ന് എൻ്റെ മുറ്റത്തിരുന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇതെൻ്റെ വീടാണെന്ന് പറയുന്നതിലുള്ള ആത്മാഭിമാനം, അതല്ലേ മനുഷ്യനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിൻ്റെ സന്തോഷമെങ്കിൽ ആ സന്തോഷം ഏറ്റവും അധികം നേടാൻ പറ്റുക. നമ്മളറിയുന്ന നന്മകൾ പ്രവർത്തിച്ച് തിന്മകളെന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടും എന്നാണ് ഖുർആൻ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൽ ഈ മനുഷ്യന് എന്ത് തിന്മയും എത്രയും ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത്ഭുതമായിക്കൊണ്ട് അമാനുഷികമായി കൊടുത്തൊരു ഒട്ടകം, അവർക്ക് പാല് കിട്ടുന്ന ഒരൊട്ടകം, ആ ഒട്ടകത്തെ അറുക്കാൻ അവരെ കൂട്ടത്തുനിന്ന് സമൂഹ ഗോത്രത്തിനും ഒരാൾ തയ്യാറായി എന്നുള്ളതും, അവസാനം ആ തിന്മയിൽ പങ്കാളികളായവർ അവരെല്ലാവരും പങ്കാളികളായതുകൊണ്ട് കൊന്നാളെ മാത്രമല്ല എല്ലാവരെയും അള്ളാഹു ശിക്ഷിച്ചു എന്നും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നന്മകൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസികമായ വളർച്ചയും സംശുദ്ധിയും സമാധാനവും നൽകും. അവിടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ, തിന്മകൾ നകന്നു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.
1: ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യൻ്റെ മനസ്സ്, ആ മനസ്സിൻ്റെ സമാധാനമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ പറയുന്ന നമ്മളെത്ര കണ്ട് ആ സമാധാനം ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം പ്രശ്നങ്ങൾ, ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും പ്രശ്നത്തിൻ്റെ പരിഹാരവും ഉണ്ട്. പീസ് റേഡിയോ ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനുള്ള പരിഹാരത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്.

0: എന്താ അപ്പോൾ
1: റേഡിയോയുടെ കാര്യം പറയുമ്പോഴേ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു വിഷയമുണ്ട്, ചിലപ്പോഴൊക്കെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വിഷയം. നമുക്ക് റേഡിയോ വലിയൊരു പ്രതിസന്ധിയിലൂടെ അങ്ങനെ കയറി വന്ന് നമ്മുടെ എല്ലാ യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ ആശങ്ക കൊണ്ട് ഒരു പ്രാർത്ഥനാ മനസ്സോടു കൂടെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അൽഹംദുലില്ലാ അതെല്ലാം റിക്കവർ ചെയ്ത് വന്നു. അപ്പം കൂട്ടത്തിൽ നാദാപുരത്തുനിന്നൊരു സുഹൃത്തിനെ വിളിച്ചിരുന്നു, അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം എല്ലാവർക്കും ആദ്യമാണ് സത്യത്തിൽ, നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങനെ പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ശരിയാവും എന്നുള്ള ആ ഒരു സമാധാനമായിരിക്കും നമുക്കുണ്ടാവുക അത്ര തന്നെ. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഇത് ഈ കോഴ്സ് ഓപ്ഷൻ അത് ചേർന്ന് അതിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, സ്ഥിരമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, യൂട്യൂബിനെ പിന്നെ ചാനൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവർ, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു ദിവസം ഇത് മുഴുവൻ അങ്ങോട്ട് പോയപ്പോഴേ കിട്ടാതായപ്പോണ്ടായ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം കൂട്ടത്തിൽ ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലുമാണോ
0: എന്നൊക്കെ ചോദിക്കുന്നു.
1: ആ അപ്പം അത്തരം ഒരു തെയ്യം മനസ്സിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റേഡിയോയുടെ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം റേഡിയോ നമുക്ക് ഡയറക്റ്റ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരറിയാതെ നമ്മൾ ചെയ്യുന്ന സദക്കകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വലിയൊരു കാര്യമായിട്ട് അത് ആരും അറിയില്ലല്ലോ. നമ്മൾ ഇപ്പം രോഗികളുടെയൊക്കെ ചില രോഗികളുടെയൊക്കെ അവസ്ഥ വന്നിട്ടേ പല യൂട്യൂബർമാർ രോഗികളുടെ ആ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചിട്ട് സഹായിക്കണം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക്, അത് സഹായിക്കണം എന്ന് പറയുമ്പോഴേക്ക് എന്തിനാണിതെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എത്രയാണോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ചെറിയ സംഖ്യയെങ്കിലും അപ്പോഴത്തന്നെ ആ ഒരു പിന്നെ യു പി ഐയിലൂടെ അത് അയച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, അത് നമ്മളും അല്ലെങ്കിൽ മാത്രം അറിയുന്ന സംഭവമാണ് അല്ലേ. ഇപ്പം സൗകര്യങ്ങൾ കൂടി വരുമ്പോഴും നമുക്ക് ശരിക്കും തോന്നുന്നത് പിന്നെ നന്മ ചെയ്യാൻ കൂടിയുള്ള അവസരങ്ങൾ കൂടി വരികയാണ്. മറ്റേതിന് ആക്കൊരു 10 രൂപ നമ്മൾ 50 രൂപ കൊടുക്കുമ്പം എന്തായാലും രണ്ടാളത് അറിയും, ഇല്ലെങ്കിൽ അയാളത് അറിയും. ഇത് കൊടുക്കുന്ന ആളിന് മാത്രം, വാങ്ങുന്ന ആൾക്ക് അറിയാത്ത രൂപത്തിലാണ് എന്തെയ്യണത് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
0: ശരിക്കും വലത് കൈ കൊടുത്ത് ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ.
1: യെസ്, അതെ. അപ്പോൾ റേഡിയോക്ക് നമുക്ക് ഒരുപാട് ആളുകളുടെ സഹായങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ അങ്ങനെ നിലനിന്ന് പോകുന്നത്.
0: ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലേ.
1: ഇൻഷാല്ലാഹ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ നേരെ നമ്മുടെ റേഡിയോ ഓൺ ചെയ്യുക. റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൊണേറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ തുറന്നു വരുന്ന വിൻഡോ അതിന് താഴെ ഡൊണേറ്റ് നൗ എന്ന് കാണും. നമുക്ക് എത്രയാണോ നമ്മൾ ഉദ്ദേശിച്ചത്, 10 രൂപയെങ്കിൽ 10 രൂപ, 500 ആണെങ്കിൽ 500, എത്രയും നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഉടനെ നമുക്ക് നമ്മുടെ കൊടുത്തു കഴിഞ്ഞ ഉടനെ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് നമ്മൾ നൽകിയ സംഖ്യയുടെ റെസിപ്റ്റും എത്തും. അത്രയും സുതാര്യമായി ഇൻഷാല്ലാ നമുക്ക് നൽകാൻ പറ്റും. ആയിക്കോട്ടെ. എന്നാൽ അതിൻ്റെ കൂടെ നമുക്കൊരു കഥയോ അനുഭവമൊക്കെ ആയിട്ട്
0: നോക്കാം. അല്ല, എൻ്റെ അവിടെ കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
1: ആ, കുറേ.
0: ജീവിതം 3 അക്ഷരം, മരണം 3 അക്ഷരം, 3 അക്ഷരങ്ങളുടെ മാത്രം അതിൻ്റെ ഇടയിലുള്ള ഒരു കാലം, പക്ഷെ അതിനിടയിൽ ഒരു ആയുസ്സിൻ്റെ ദൂരമാണ്. ജീവിതം നമുക്ക് അമാനത്താണ്, മരണം അതിൻ്റെ മടക്കയാത്രയാണ്. അതുകൊണ്ട് മരണം വരുന്നതിൻ്റെ മുമ്പ് ജീവിതത്തെ അള്ളാഹുവിന് പ്രിയപ്പെട്ടതാക്കാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാടിൻ്റെ മെസ്സേജ്.
1: പിന്നെ റുഷ്ദ കാളികാവ്, മാഷാല്ലാ, നല്ലൊരു ടോപ്പിക്കായിരുന്നു ഇന്നും. അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിയട്ടെ, ആമീൻ.
0: എന്നാൽ തിരുമൊഴി അല്ല പുല്ലരിവട്ടം, മാഷാല്ലാ, നല്ലൊരു ഉപദേശമാണ് ഹാരിസ് മൗലി തന്നത്. മനസ്സിനെ ശുദ്ധമാക്കുന്ന കാര്യം ഉസ്താദിന് അണിയറ പ്രവർത്തകരും അള്ളാഹു കാരണം വർഷിക്കട്ടെ. അബ്ദുൽ ഹമീദ് സി കഴിയൂർ അയച്ച മെസ്സേജ്.
1: നദിര ഇടിമുഴക്കിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നു, അൽഹംദുലില്ലാ. പുലരിവട്ടം, ഈ പുലരിയിലും നല്ല ഉപദേശം സമാധാനവും കിട്ടി. ഇത്തരം അറിവുകൾ പറഞ്ഞു തരുന്ന മൗലവിക്കും പി ആർ പ്രവർത്തകർക്കും എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യട്ടെ എന്ന്. സാജിദ ശോകത്തും, എനിക്ക് ശാരീരികമായൊരു പ്രയാസത്തിലാണ്, പെട്ടെന്ന് സുഖപ്പെടാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. തീർച്ചയായിട്ടും പ്രാർത്ഥനയുണ്ടാവും, നമ്മുടേത് മാത്രമല്ല പി ആർ കുടുംബത്തിലെ ഓരോരുത്തരും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവുമെന്ന് നമുക്ക് ആശിക്കാം ഇൻഷാല്ലാ.
0: പുലരിവട്ടത്തെ കുറിച്ചുള്ള പറഞ്ഞ നമുക്ക് എന്നും ഇങ്ങനെ പുതിയ പുതിയ അറിവുകൾ നൽകുന്നു. ഈ വാക്കുകൾ മതി നമ്മുടെ ജീവിതത്തിന് നല്ല മാറ്റം വരുത്താൻ. ഈ മാറ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇന്നലെ ഞാനൊരു സംഗതി, ഈ ട്രാൻസ്ഫോർമേഷൻ അതുപോലെ പിന്നെ ചേഞ്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് പെട്ടെന്ന് മനസ്സിലിങ്ങനെ തോന്നുന്നൊരു വികാരം മാത്രമാണ് ചേഞ്ച് എന്ന് പറയല്. അതായത് നമുക്കിങ്ങനെ തോന്നും, അങ്ങനെ തോന്നിയിട്ട് നമ്മളിങ്ങനെ ആ നല്ലതാണ് കേട്ടോ, നല്ലതാണ് കേട്ടോ എന്നിങ്ങനെ തോന്നും. പക്ഷേ അവിടെ നമ്മളിങ്ങനെ ഒരു ചിന്ത മാത്രമേ അവിടെ വരുള്ളൂ അത്രേ. എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നമ്മള്
1: പഴയ
0: ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ പൂർണ്ണമായൊരു മാറ്റം ഉണ്ടല്ലോ. ആ മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയെ മുച്ചൂടും മാറിയിട്ട് നമ്മൾ അതിലേക്കാണ് പോവുകയാണ്. അതിങ്ങനെ ആ പതിയെ പതിയെ പതിയെ നമ്മൾ അതിലേക്കാണ് എത്തിപ്പെടുകയാണ്. മറ്റതിങ്ങനെ നിരന്തരമായി ഇങ്ങനെ തോന്നലും പിന്നെയും ആ തോന്നലും ആ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറാതെയുള്ള ഒരു തോന്നൽ മാത്രമാണ്
1: മാറ്റവും.
0: അപ്പോൾ ആ ശരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ആ മാറ്റത്തിൻ്റെ ഒരു ആസ്വാദനം എന്നാണ്, എപ്പോഴാണോ നമ്മൾ ഏതവസ്ഥയിലാണുള്ളത് അതിൽ നിന്ന് മാറാൻ ഒരു എടുക്കുന്നൊരു എഫേർട്ട്, ആ എഫേർട്ട് വഴി കിട്ടുന്ന സന്തോഷം, അപ്പോൾ ഒന്നുകൂടിയും അടുത്ത് അടുത്തടുത്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു മാറ്റം, ആ മാറ്റമാണ് നമുക്ക് സാധ്യമാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ചില സംസാരങ്ങളെ ഈ ഇതൊക്കെയാണെന്നുള്ള ജീവിതത്തിൻ്റെ ഈ ഒരു യാത്രകൾ നേരത്തെ പറഞ്ഞ എവിടെയെങ്കിലും ഒരു സ്കലിതം, എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒരു ഒരു ഡൈവേർഷൻ ഉണ്ടാകുമ്പോഴാണ് മിക്കവാറും മാറ്റത്തിന് ആഗ്രഹിക്കുന്നൊരു മനസ്സ് പിന്നീടുണ്ടായിത്തീരുന്നത്. അഥവാ ഒരു 10-ാം ക്ലാസ് 11-ാം ക്ലാസ്
0: ശരി
1: ആ പ്രായമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സുഹൃത്തിൻ്റെ ഒരു കോള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സൽക്കാരം അവിടെ വെച്ചിട്ടൊക്കെ ചില ഡൈവേർഷനുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അത് ഇന്ന് തീർച്ചയായിട്ടും അതിൻ്റെ അവൻ്റെ ജീവിതം മൊത്തം മാറുകയാണ്. പിന്നീട് തിരിച്ചൊരു വരവുണ്ടല്ലോ, ആ വരവ് ഈ പറഞ്ഞ പോലെ ചില വാക്കുകളിൽ, ചില ഉപദേശങ്ങളിൽ, ചില ആയത്തുകളിൽ, ചില കാഴ്ചകളിൽ, ചില സംഭവങ്ങളിലൊക്കെ എന്ത് ചെയ്യും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു ഒരു ഒരു 100% പിന്നെ ലഹരിക്ക് അടിപ്പെട്ടൊരു വ്യക്തി, അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മരണം, കൂട്ടുകാരൻ്റെ മരണം ആകസ്മികമായി സംഭവിച്ചത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവൻ കരുതി കൂട്ടി ചെയ്തതാണ്. രണ്ടുപേരും ഏകദേശം ഈ ഒരു കാര്യത്തിൽ തുല്യ ശക്തികളായിരുന്നു ഈ സാധനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ. അവലൊരിക്കൽ ഇവൻ ഇതിൻ്റെ ആവേശത്തിൽ എന്ത് ചെയ്തു, പാലത്തുനിന്ന് താഴോട്ടെടുത്ത് ചാടി. ഏ അപ്പം ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഉമ്മാനൊക്കെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരാളായിരുന്നു എന്ന. അപ്പം ഇവൻ ചോദിച്ചു, അവനെപ്പോലെ തന്നെ ആയിരിക്കും നിൻ്റെതും. മനസ്സിലായല്ലോ,
0: അതായത് പറഞ്ഞു
1: ആ ഉമ്മ, കാരണം ഉമ്മാൻ്റെ അവസാനത്തെ പ്രാർത്ഥനയാണ് അവക്ക്, ഉമ്മാൻ്റെ കുട്ടി അവസാനിക്കണമെന്ന് അതുപോലെ തന്നെ ആയിരിക്കും
0: എന്ന് ഉമ്മ പറയുന്നോട്.
1: ആ ഒറ്റ വാക്കാണ് ഇവൻ എന്ത് ചെയ്തത്, പിന്നെ നേരെ അവൻ പള്ളിയിൽ വരികയാണ് നടന്നത്. പള്ളിയിൽ നിന്നിട്ട് പിന്നെ ഉസ്താദിനോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ വരുന്നു. ഒരു 3 ദിവസം തുടർച്ചയായിട്ട് പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വിഷയം സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ ആളുകൾക്ക് ഇവൻ്റെ കണക്ഷൻ മൗലവിയായിട്ട് എന്തൊരു കണക്ഷൻ ഉണ്ടോയെന്നുള്ളത് അത്ര സംസാരം പോലും ആയി. മനസ്സിലായല്ലോ, അവൻ ഇവൻ പള്ളിയിൽ വരും, ഭക്ഷണം കഴിക്കാൻ പോയിട്ട് മാത്രം വീട്ടിൽ പോകും, വീണ്ടും അവിടെ വരും. ഇവനാകെ പുക, നമ്മൾ മൊത്തത്തിലൊരു പുകയായിട്ട് നടക്കണം. കാരണം അപ്പം ഈ ഉമ്മാൻ്റെ ഒരൊറ്റ വാക്കാണ്, അതേപോലെ തന്നെ ആയിരിക്കും ഉമ്മാൻ്റെ കുട്ടിൻ്റെ എന്ന് പറയില്ലേ. അതുവരെ സഹിച്ച് ഒരുപാട് പ്രാർത്ഥനകൾ പല നിസ്കാരങ്ങളിലും ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. 10-20 വയസ്സായ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് നമ്മൾ പറയില്ലേ, പറക്കാൻ പ്രായമായി നിൽക്കുന്ന അവിടെ നിന്നൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉമ്മക്കറിയാവുന്ന അത്ര വേറെ ആർക്കും അറിയല്ലോ
0: തീർച്ചയായിട്ടും
1: ആ വേദന. അപ്പോൾ അവിടെ ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ഇങ്ങനെ കരുതി കൂട്ടി ഈ ഒരു ഇതിൻ്റെ ആവേശത്തിൽ ഈ ഹാങ്കിൽ എടുത്തിട്ട് ചാടിയിക്കണം. മനസ്സിലായല്ലോ. അപ്പം ഇവനോട് ഇങ്ങനെ ഈ ഒരു പറയാം. അപ്പം ഈ ട്രാൻസ്ഫോർമേഷനുകൾ പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പറിച്ച് നടുക എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു, എല്ലാ അവൻ്റെ കാര്യങ്ങളും മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, അവൻ അവൻ്റെ സാഹചര്യം അവിടുന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇനി എന്ത് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അവനോട് പറഞ്ഞ, ഇവിടെ നീ നിൽക്കാൻ പാടില്ല, നാട്ടിൽ നിൽക്കാൻ പാടില്ല, മൊത്തം നിൻ്റെ മനസ്സ് നീ ക്ലിയർ ചെയ്തല്ലോ, ഇനി ശരീരവും ക്ലിയർ ചെയ്യണം, നിൻ്റെ സ്ഥലം നീ ശരിയാക്കണം, ഇടപെട്ടെന്ന് നീ എന്ത് ചെയ്യണം, ഒരു വിസയൊക്കെ ഏർപ്പെടുത്തിയിട്ട് നേരെ അവിടെ നിന്ന് പോകണം,
0: ഗൾഫ് വിടണം,
1: ഗൾഫ് വിടണം. ഡെയിലി ഉസ്താദിനായിട്ട് പിന്നെ ഉസ്താദ് ഓരോ സന്തോഷം പറയുന്ന വെച്ചാൽ ഡെയിലി അവൻ എന്ത് ചെയ്യും,
0: വിളിക്കും,
1: കോണ്ടാക്ട് ചെയ്യും. അപ്പം
0: അത്ര ഉസ്താദ് ആ സന്ദർഭം ശരിക്കും ഉപയോഗപ്പെടുത്തി.
1: അതെ. അപ്പോൾ അവന് കറക്റ്റ് ഫുൾ അവൻ്റെ ജീവിതം മൊത്തം മാറ്റിയെടുത്തു എന്നാ. ഒരു 2-10 മാസത്തിൻ്റെ ഇടയിലായിട്ടുള്ള സംഭവം നടന്നിട്ട് ഇപ്പം അവൻ്റെ ഫോട്ടോ നല്ല താടിയൊക്കെ വെച്ച് നല്ല ഈമാനുള്ളൊരു മനുഷ്യൻ്റെ തൊപ്പയൊക്കെ വെച്ചിട്ട് എല്ലാവരും ഈമാനുള്ളൊരു ചിത്രം കാണിച്ചു തന്നു. അപ്പം ഞാൻ ഈ ട്രാൻസ്ഫോർമേഷനുകൾ പറഞ്ഞ ആ ഒരു സംഭവമാണ്, മാറ്റം നമുക്ക് മാറണം മാറണം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്, പക്ഷെ അതല്ല ശരിക്കും മാറ്റം. അപ്പോൾ ഈ ഒരു പിന്നെ നമുക്ക് പുലരിവട്ടവുമായി ബന്ധപ്പെട്ട ഈ ഒരു കമൻ്റ് വന്നപ്പോഴാണല്ലോ പിന്നെ നമുക്ക് ആ ഒരു
0: ഓർമ്മ വന്നത്. അപ്പോൾ
1: ഖദീജ ചിരട്ടക്കുളം ആണ് പിന്നെ കമൻ്റ് അയച്ചിട്ടുള്ളത്.
0: മോർണിംഗ് ലൈവ് ക്യൂസിലേക്ക് നമുക്ക് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് മെസ്സേജ് കൊണ്ട് ഒരു പൂരായിരിക്കും.
1: തന്നെ 6:36
0: സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ട്.
1: ആയിക്കോട്ടെ, ഇൻഷാ നമുക്കെന്നാൽ നേരെ അധികം വൈകാതെ നേരെ ക്യൂസിലേക്ക് പോകാം.
0: അപ്പോൾ ക്യൂസിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കോളൂ. ക്യൂസിലേന്നൊക്കെ ചോദിക്കുന്ന മെസ്സേജുകൾ ഉണ്ട്. ക്യൂസുണ്ട്, ക്യൂസിലേക്ക് പോലെ
1: ഇൻഷാ അല്ലാ. ഒരുങ്ങാനും ടൈം വേണോ?
0: വേണ്ട
1: വേണ്ട, എന്തായാലും
0: വേണ്ടെന്ന് ഞാൻ പറയുന്നു.
1: ഒരു 30 പിന്നെ സെക്കൻഡിനുള്ളിൽ നമ്മൾ ആ ഒരു കാര്യം പറയാനുണ്ട്. അതായത് 3 പ്രാവശ്യം നമ്മൾ ചോദ്യം ആവർത്തിക്കും, അതിനിടയിൽ അതിൻ്റെ പിന്നെ ഉത്തരത്തിനുള്ള ഓപ്ഷനുകളും ABCD വായിക്കും. ABCD ആണ് നിങ്ങൾ പിന്നെ മോർണിംഗ് ലൈവ് ക്വിസ് എന്ന ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അവിടെയാണ് നിങ്ങൾ പിന്നെ ഫീഡ്ബാക്കിൽ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന മോർണിംഗ് ലൈവ് ക്വിസിലാണ് നമ്മളത് പിന്നെ ABCD ഏതാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡിജിറ്റ് അത് രേഖപ്പെടുത്തേണ്ടത്. ഉടൻ സബ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ ഉത്തരം ഇവിടെ എത്തും തീർച്ചയായിട്ടും. എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. നേരെ നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കാം.
0: ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറത്തുൽ വാഖിഅ ഏത് വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സക്കാത്ത്, ബി ഹജ്ജ്, സി നോമ്പ്, ഡി അന്ത്യനാൾ.
1: ഖുർആനിലെ സൂറത്തുൽ വാഖിഅ ഏത് വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? എ സക്കാത്ത്, ബി ഹജ്ജ്, സി നോമ്പ്, ഡി അന്ത്യനാൾ.
0: ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, ഖുർആനിലെ സൂറത്തുൽ വാഖിഅ ഏത് വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സക്കാത്ത്, ബി ഹജ്ജ്, സി നോമ്പ്, ഡി അന്ത്യനാൾ. ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ.
1: ബീപ് ശബ്ദം അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമയക്കാനുള്ള അവസരമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. യെസ്,

0: അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ ഒന്ന് ജാഗ്രത വാണി പാലിച്ച് കേൾക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പ്രോഗ്രാമുകൾ റെഡിയിലുണ്ടാവില്ല. അപ്പോൾ അതിലൊന്നാണ് നമ്മളിപ്പോൾ പുലരിവട്ടത്തിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി നമ്മളവിടെ നിന്നു. ഇതാ കഴിഞ്ഞിട്ട് ഇതാ അടുത്ത ക്യുസിന് വേണ്ടിയിട്ട് ഒന്നുകൂടി നിന്നു, ക്യുസ് കഴിഞ്ഞു, ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മൈമുന ചീക്കുലൂടെ അയച്ചൊരു മെസ്സേജ് കണ്ടു, നല്ലൊരു അനുഭവം കഥയാണ് പറഞ്ഞത്. ഒരാൾ നന്നാവും വിചാരിച്ചാലും സമൂഹം അതിനെ അനുവദിക്കാത്തൊരവസ്ഥയാണ് പൊതുവെ. ആ മൗലവി സന്ദർഭോചിതമായി ഇടപെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മാഷാല്ലാ, എല്ലാ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്നും അയച്ച മെസ്സേജ്.
1: കുട്ടി അഹമ്മദ് പേരശ്ശന്നൂറുണ്ട്, അസ്മ നടുവന്നൂറുണ്ട്, സാദിഖ് മാത്തൂർ പാലക്കാടുണ്ട്. ഇന്നലെ ലൈവ് കേൾക്കാൻ പറ്റിയില്ല, സുബൈക്ക് ശേഷം മണ്ഡലം സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നലെ ലൈവ് കിട്ടിയില്ല എന്നാണ് സാദിഖ് മാത്തൂർ പറഞ്ഞിരിക്കുന്നത്.
0: അമീർട്ടി എടുത്തനാട്ടുകാരെ അയച്ച മെസ്സേജ് കണ്ടോ നസ്രു?
1: ആ പറഞ്ഞോളൂ.
0: ഇന്നലെയാണ് സൗദിയിൽ 40 വയസ്സുള്ളൊരു മലയാളി യുവാവിനെ വധശിക്ഷ നടപ്പിലാക്കിയത്.
1: ആ
0: മയക്കുമരുന്ന് കടത്തിയതിൻ്റെ പേരിൽ ചതിയിൽപ്പെട്ടതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും പെട്ടെന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നും പറയുന്നുണ്ട്. അല്ലാഹു ആലം.
1: നമ്മുടെ അടുത്ത നാട്ടുകാരാണ് തോന്നുന്നല്ലേ, വാർത്ത കണ്ടു.
0: യെസ്,
1: എന്തായാലും ചതിയാണെങ്കിലും ഇനി കരുതി കുട്ടിയാണെങ്കിലും ഒരു കയ്യിൽ കരുതാവുന്നതിനേക്കാൾ കൂടുതൽ അളവിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടുള്ളത് ഒമാനിൽ നിന്ന് നോക്കിയാണ് വാർത്തയിൽ കണ്ടത്. എന്തായാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. നമുക്കറിയാം അത്രത്തോളം ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല രൂപത്തിലുള്ള, ചിലപ്പോൾ അദ്ദേഹം ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പുറത്ത് വേറൊരാളുണ്ടാവാം. എന്തായാലും ഒരു ഉദ്ദേശം പണം സമ്പാദനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജീവിതം വെച്ചുള്ള കളി, ജീവൻ വെച്ചുള്ള കളി എന്നൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുക. അതൊക്കെ നമ്മളിതിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രോതാക്കൾ ഇനിയും ഒരുപാട് മെസ്സേജുകൾ
0: കൂടെ വരും.
1: കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴേ തന്നെ നമ്മൾ വായിക്കാൻ ഇഷ്ടം പോലെ
0: കുറേ ഉണ്ട്, ബാക്കിയുണ്ട്. വായിക്കാതെ പോയ മെസ്സേജുകൾ അതുകൊണ്ട് പ്രത്യേക ഒരു പ്രോഗ്രാം വേറെ നടത്തേണ്ടി വന്നു. സറീന ബിൻത് അബ്ദുറഹ്മാൻ കാസർഗോഡിൽ നിന്നും, എല്ലാ പരിപാടികളും കേൾക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ. ആമീൻ. അതും ഇല്ലാത്തൊരു ഘടകമാണ്, അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ. ഹാറൂൺ ബിൻ അഷ്റഫ് കുഞ്ചത്തൂരിൽ നിന്ന് കൂടെയുണ്ട്. ആ അവരൊക്കെ നേരത്തെ ക്യുസിനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംഭവം ഞാൻ ആയിരിക്കും വിചാരിച്ചാണ്, പക്ഷെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ക്യുസ് തുടങ്ങാത്തന്തേ തുടങ്ങാത്തന്തേ. അപ്പൊ ക്യുസൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പാരെങ്കിൽ വന്നവരിഞ്ഞ് ക്യുസിന് ആദരിക്കണ്ട കഴിഞ്ഞിട്ടുണ്ട്.
1: സലീന തോട്ടശ്ശേരിയറ, സലീം ഒതുക്കുങ്ങൽ, ജമീല നെന്മിനി, ഹൈറുനിസ ചെർപ്പുളശ്ശേരി, മൈമൂന കരുവാര കുണ്ടച്ചുള്ളിയോട്, സുബൈദ ഇസ്മായിൽ മടിക്കേരി, അതുപോലെ തന്നെ സുഹൈബായം വളപട്ടണം, മൈമൂന, ഹൈദരലി അബ്ദുള്ള, അൻവർ എൻ ടി, സബീന തത്തമംഗലം, സിനിജ ആലപ്പുഴ. എനിക്ക് പീസ് റേഡിയോ കേൾക്കുന്നത് വിട്ടാണ്, എന്താണെന്നറിയില്ല, അവിടുത്തെ കുഴപ്പമാണോ എന്ന് നോക്കണേ എന്ന്.
0: അത് കുറേ നേരത്തെ വിട്ടതാണെന്ന് തോന്നുന്നുണ്ട്.
1: ആ
0: അല്ലേ, അതിൻ്റെ ശേഷം വിട്ടാണോ അല്ലേ എന്നൊന്ന് പറയട്ടെ.
1: 6:26 ശരിയാണ് ഏകദേശം.
0: പിന്നെ ഖുർആനിൽ നല്ലൊരു നിരീക്ഷണം പറയട്ടെ, അമീർട്ടി എടുത്തനാട്ടുകാരാണ് എഴുതിയിട്ടുള്ളത്. ഹയാത്ത് എന്ന പദം ഖുർആനിൽ എത്ര തന്നെ വന്നിട്ടുണ്ടോ അത്രയും തവണ മൗത്ത് എന്ന പദം ആവർത്തിച്ചിട്ടുണ്ട്. അതായത് 145 തവണ ഹയാത്ത് മൗത്ത്
1: വന്നിട്ടുണ്ട്. റാബിയ മീത്തൽ മങ്ങാട്, ജമീല വി കെ പൂനൂർ, സുഹൈബ ഉളവട്ടണം, ഇവരൊക്കെ നമ്മുടെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ടി പി പടിഞ്ഞാറത്തറ, അസ്സലാമു അലൈക്കും പറഞ്ഞ റുഹ്സാന ബാലുശ്ശേരി, നഫീസ പി എ താമരശ്ശേരി, ഉസ്താദിൻ്റെ ഓരോ വാക്കുകളും വല്ലാത്തൊരു സന്തോഷം. അതുപോലെ മനസ്സിന് നമുക്കെല്ലാം സന്തോഷം കിട്ടും, സന്തോഷമുണ്ടെങ്കിലേ ആർക്കും സമാധാനവും ഉണ്ടാകൂ എന്ന്.
0: ശരി, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. ഉത്തരം നമ്മൾ വേഗം പറഞ്ഞാലോ?
1: ആ ഉത്തരം പറയാം
0: അല്ലേ, ഉത്തരം പറയാം.
1: ചോദ്യം ഉത്തരം കൂടി പറഞ്ഞു,
0: ഞാൻ അതിനും കൂടി ലേറ്റ് ആവണ്ട.
1: എന്ന് വെച്ചാൽ എനിക്ക് കേൾക്കാത്ത ചില ആളുകളുണ്ടാവും. സൂറത്തുൽ വാഖിയയിലെ പ്രധാന പ്രതിവാദി വിഷയം എന്തായിരുന്നു എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ശരി, ഉത്തരം ഡി അല്ലേ,
0: അന്ത്യനാൾ.
1: അന്ത്യനാളിനെ കുറിച്ച്
0: ഉത്തരം ഓപ്ഷൻ ഡി, അന്ത്യനാൾ എന്നതാണ്. ആ പദം തന്നെ അൽവാഖിയ അല്ലേ, ആ സംഭവം. അപ്പോൾ അതിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ടതാണ്. അബു വി എ രണ്ടാളോടും കൂടെ പറയാണ് ഞാനിവിടെ ഉണ്ട്.
1: അപൂവിയെ അത് പറയാൻ വേണ്ടി മാത്രം വരാറുണ്ട്. ഞാൻ
0: പലപ്പോഴും
1: ശ്രദ്ധിക്കാറുണ്ട് അപൂവിയെ, അതുപോലെ തന്നെ മനാഫും.
0: മനാഫും വരാന്ന് പറഞ്ഞിട്ട്
1: വന്നിട്ടില്ല,
0: കാണാൻ പറഞ്ഞു കണ്ടില്ല. അതൊക്കെ വർത്താനുള്ളൂ, കാണാനുള്ള തോഫി കിട്ടട്ടെ.
1: അതെ, ഒരു ഒരു ഓളത്തില് പറയാറില്ലേ, ആ
0: കാണാന്നറിയില്ലേ.
1: പുലരിവട്ടം കേൾക്കുമ്പോൾ അതിൽ ലയിച്ചു പോകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. മൗലയ്ക്കും പി ആർ ഫാമിലിക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് സക്കീന ഉദരമ്പോയിൽ. അതുപോലെ തന്നെ ഇഷാ കരമ്പിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, പുലരിവട്ടത്തിലൂടെ നല്ലൊരു സന്ദേശം കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഐഷ നാദാപുരവും അതുപോലെ തന്നെ പുലരിവട്ടത്തിൻ്റെ കുറിച്ച് നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ജമീല നെന്മിനി, ഗുഡ് സ്പീച്ച് അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാത്തിമ പി വി രാമനാട്ടുകര സലാം പറഞ്ഞിരിക്കുന്നു, സൗമ്യത്ത് ആറ്റിങ്ങൽ പാലാങ്കോണം സലാം പറഞ്ഞിരിക്കുന്നു. അബൂവിയെ അതുപോലെ തന്നെ മിസ്രിയ കുഞ്ചത്തൂർ,
0: നോക്കൂ
1: സെറീന ബിന്ത് അബ്ദുറഹ്മാൻ.
0: എവിടെയും നമുക്ക് അനുയോജ്യമായി ചിന്തിക്കേണ്ട സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് സാലിം ബിൻ സാദിക്കടത്തിനാട്ടുകാര. പരലോകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചാണല്ലോ സൂറത്തുൽ വാഖിയ വിശദീകരിക്കുന്നത്. പ്രതീക്ഷ പകരുന്നതോടൊപ്പം മുന്നറിയിപ്പുകൾ നൽകുക എന്നതും, പ്രതീക്ഷ പകരുന്നതോടൊപ്പം മുന്നറിയിപ്പുകൾ നൽകുക എന്നതും വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മഹനീയ ശൈലിയാണല്ലോ. ക്വിസിലെ ഈ ഒരു ചോദ്യത്തിലൂടെ ആയാലും മനസ്സിൽ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇതും.
1: മാഷാ, അത് അവർ വേറൊരു ഏരിയ കണ്ടെത്തി അല്ലേ.
0: യെസ്, അതേ പറഞ്ഞു.
1: അൽഹംദുലില്ലാഹ്.
0: അപ്പം മുനീർ ചെമ്നാടുതാ, ഞാനും കൂടെയുണ്ട്. അബൂവിയെ കൂടെ ഉണ്ടായപ്പോൾ ഞാനും ഉണ്ട്.
1: മുനീർ ചെമ്നാട്, മുനീർ ചെമ്നാട് കാസർഗോഡ് ഭാഗത്ത്,
0: കാസർഗോഡ്.
1: മുനീർ ചെമ്നാട് റേഡിയോ ഫാമിലിയിൽപ്പെട്ട എൻ്റെ ഒരു നമ്മൾ കാണാത്ത നമ്മളുടെ പരിചയക്കാരനാണ്. പുള്ളി ഇടക്ക് വിളിക്കും, സംസാരിക്കുകയും ചെയ്തിരുന്നു.
0: ഓക്കെ. ഉമർ എം തലയാട്, നമ്മളെ ജെൻസ് അസോസിയേഷനിലെ ആളുകൾ നമ്മൾ
1: അങ്ങനെ പറഞ്ഞപ്പോൾ വന്നതാണോ?
0: അപ്പം അത് പ്രത്യേകം പറയണം. ഇന്നത്തെ ലൈവ് ക്വിസ് വളരെ എളുപ്പമുള്ളതായിരുന്നു എന്നുള്ളതാണ്.
1: ഫസീല വൈലത്തൂര്, വളരെ നല്ല ക്ലാസ്, അള്ളാഹു കാകട്ടെ, ആമീൻ എന്ന്. കുട്ടി അഹമ്മദ് പേരസ്നൂറും അതുപോലെ തന്നെ ഷമീറ ഷാജി പട്ടാമ്പിയും സലാം പറഞ്ഞ് കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുക, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാരണക്കാരുടെ കണ്ണീരൊഴുക്കുക. നമ്മൾ ഖൈറുന്നിസ. ജമീല തയ്യിലക്കടവ്, പീസ് റേഡിയോ, പീസ് ഖുർആൻ റേഡിയോ എങ്ങനെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: കൺഫ്യൂഷൻ ഉണ്ടോ?
1: അതിലൊരു കൺഫ്യൂഷനും വേണ്ട. നേരെ താഴെ നമ്മുടെ ഖുർആൻ, നമ്മൾ പീസ് റേഡിയോ ഓൺ ചെയ്യുന്ന ആ ഒരു പിന്നെ പ്ലാറ്റ്ഫോം തന്നെ അവിടുത്തെ താഴെ നമുക്ക് സ്റ്റേഷൻസ് എന്ന് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പച്ച കളർ നേരെ ഒരു ഏകദേശം ഒരു എന്താ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലേക്ക് മാറുന്ന നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് മാറും. നേരെ പീസ് ഖുർആൻ റേഡിയോയിലേക്ക് കയറും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ. പിന്നെ അമ്ര ബിൻ യാസർ, ആമിർ ബിൻ യാസിർ, കിസിൻ്റെ സമയം കഴിഞ്ഞുലേ എന്ന് പറഞ്ഞിരിക്കും.
0: വളരെ നേരത്തെ മുമ്പ് ചോദിച്ചതാണ്.
1: ആ അങ്ങനെ എസ് പുലരിവിടത്തെ കുറച്ച് ഒരുപാട് ആളുകൾ, ഖൈറുന്നിസ, അഷ്റഫ്, പടിഞ്ഞാറത്തറ, മൈമുന, കരുവാരകുണ്ട്, ഉമ്മുസൽമ, പടിഞ്ഞാറ്റുമുറി, സഫിയ, വി എം, വി കെ, പത്തപ്പെരിയം, സീനത്ത്, പാലക്കാട്, അതുപോലെ തന്നെ ലൈല സി വി, ഓ എന്താണ്, ആനക്കര, അബ്ദുൽ മജീദ് പട്ല, ജമീല നെന്മിനി, അതുപോലെ തന്നെ റസ്നി ഹാജിയാർപ്പള്ളി, അതുപോലെ തന്നെ ഖദീജ എം, ഉസ്മാൻ കൂട്ടിലങ്ങാടി, ജമീല വി കെ, ഒരുപാട് ആളുകൾ ഈ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് പിന്നെ കമൻ്റ് ചെയ്തിരിക്കുന്നു. ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ.
0: അസ്രോ, നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് ചെറിയ സമയം കൊണ്ട് ഒരു വലിയ കാര്യം കേട്ടു വന്നാലോ.
1: വൺ മിനിറ്റ്.
0: ഓക്കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് സ്വഹീഹുൽ ബുഖാരി. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ആ ഗ്രന്ഥത്തെ പൂർണ്ണമായും സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് അഹ്ലുസുന്നയുടെ രീതി. അതേസമയത്ത് അതിലുള്ള ഹദീസുകളെ അന്യായമായിക്കൊണ്ട് വിമർശിക്കുക, തള്ളിക്കളയുക, നിഷേധിക്കുക, ഇത് അഹ്ലുസുന്നയുടെ രീതിയല്ല. നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അത്തരം ചില ഗുരുതരമായ അപകടകരമായ പ്രവണതകൾ കണ്ടുവരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി സ്വീകരിച്ച ഹദീസുകളെ സ്വീകരിക്കുക, അത്തരം ഗ്രന്ഥങ്ങളെ ആ രീതിയിൽ തന്നെ കാണുക, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ അഖീദയുടെയും സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിക പ്രമാണങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബിദഅത്തുകാരുടെ പിഴച്ചുപോയ കക്ഷികളുടെ മാർഗത്തിലേക്ക് തെന്നിപ്പോകാതെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു മിനിറ്റ് കൊണ്ട് വലിയൊരു ഉപദേശം അല്ലെങ്കിൽ വലിയൊരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ഇടക്ക് ചെറിയൊരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാലിം ബിൻ സാദിഖ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പാലക്കാട് ജില്ലാ സമിതി നടപ്പിലാക്കുന്ന നേർപഥം വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തുന്ന ക്യൂ സ്പേസ് പ്രതിവാദ ക്വിസിൻ്റെ പ്രതിവാരം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ക്വിസിൻ്റെ മെഗാ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സമയം രാവിലെ 7 മണിയോടുകൂടെ അവസാനിക്കും എന്ന് നമ്മുടെ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തണേ എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി റേഡിയോ കേട്ടിരുന്നതുകൊണ്ട് സമയം കളഞ്ഞ് അതിൽ പങ്കെടുക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും അത് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ല നടത്തുന്ന ആ ഒരു പരിപാടിയിൽ അവർ പങ്കെടുക്കട്ടെ ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ്, എൻ്റെ ആൻസർ കറക്റ്റാണ്. ഇന്നലത്തെ ക്വിസിൽ വിജയികളിൽ ഉൾപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാഹ്. ഇന്നും സിസ്റ്റർ എന്നെ തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു.
0: അതൊരു അതിമോഹമാണ്, അതിമോഹമാണ്.
1: എത്രയോ ആളുകൾ കാലങ്ങളായിട്ട് അയച്ചുകൊണ്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോലും തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകളുണ്ട്. അവരെങ്ങാനും ഇത് കേട്ട് അഥവാ ഇത് നിന്നെങ്ങാനും സിസ്റ്റം തിരഞ്ഞെടുത്താൽ
0: ഞാൻ വേഗം പോകും.
1: അതുകൊണ്ട് പേരിപ്പോ വായിക്കണില്ല. തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ കമന്റ് ചെയ്ത ആളുകളെ പേര് വായിക്കാൻ. ഇൻഷാല്ലാ,
0: സിസ്റ്റത്തിനോട് എന്തെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കാൻ പറയാൻ പറ്റുമോ?
1: ഒരു രക്ഷയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ നമ്മുടെ നമ്മളോട് നേരിട്ട് പറയണമെന്ന് രണ്ട് ആൾക്കാരുണ്ട് എന്താ എന്നെ തിരഞ്ഞെടുക്കാത്ത. അപ്പോൾ അവരോടും സമാധാനം പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു വിഷയം എന്തായാലും നമ്മുടെ സിസ്റ്റത്തിനില്ല എന്നുള്ളതാണ്. ജസീല തൈലക്കടവ് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞിരിക്കുന്നു സാലിം ബിൻ സാദിഖ്. സമീറ വേരുംബിലാവ് സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും നൽകുന്നുണ്ട് പുലരിവട്ടം പരിപാടിയിലൂടെ. ടീം പീസ് റേഡിയോക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് അൻവർ മുട്ടിൽ വയനാട്.
0: ഹസ്രു, നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയുടെ ഒരു ആ ഒരു മധുരം ഒന്ന് കേട്ടതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചു വരാം അല്ലേ? എൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും അർജന്റ്
1: ആയിട്ടില്ല. മനാഫ് പാലക്കാടി
0: ആ വന്നിട്ടുണ്ടോ?
1: വന്നിട്ടുണ്ട്. 8 മണിക്ക് മുമ്പ് വന്നാലല്ലേ കാണാൻ പറ്റുകയുള്ളൂ. ഇൻഷാല്ലാ വരുമെന്നാണ്. 8 മണിക്ക് മുമ്പ് വന്നാൽ കാണാൻ പറ്റൂല. 8 മണിക്ക് നമ്മൾ ഇതിനകത്താണ്. അപ്പോൾ 8 മണിക്ക് മുമ്പ് വന്നാൽ നിങ്ങൾക്ക് അപ്പുറത്തെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കാണാമെന്നല്ലാതെ 8 മണിക്ക് ശേഷം വന്നാലേ കാണാൻ പറ്റുള്ളൂ.
0: വെറുതെ കാണാനായിട്ട് വരണം.
1: അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് വരാൻ കാരണം അത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും തോന്നുന്നു. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് കാണണം.
0: ഇൻഷാല്ലാ.
1: ഓക്കെ, അല്ലാഹു
0: സ്റ്റാറ്റസ് വീഡിയോ.
1: സ്റ്റാറ്റസ് വീഡിയോ.
3: بسم الله الرحمن الرحيم.
4: إذا الشمس كورت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الم...

0: മിസ്രൂ, ഞാനൊരു ചെറിയ കഥ പറയാം. പണ്ടൊരു 4 വയസ്സുകാരിയായ കുട്ടിയും അവളുടെ അമ്മയും ഉമ്മയും കടൽ കാണാൻ പോവാണ്. അപ്പോൾ കടൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കടൽ കൂടുതൽ കൗതുകമുള്ളതാണല്ലോ. അപ്പോൾ കടൽ കണ്ടിട്ട് കുട്ടിക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ആവേശം അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ മനസ്സൊരു തിരമാല പോലെ ഇങ്ങനെ അലതല്ലുമ്പോൾ അപ്പുറത്തുനിന്ന് കടലും അതിൻ്റെ തിരമാലകൾ കുട്ടിയോട് കിന്നരം പറഞ്ഞിരിക്കുന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുട്ടിക്ക് കടലിനോടുള്ള അത്രമേൽ ഇഷ്ടം, കടൽ തീരത്തോടുള്ള ഇഷ്ടം. അവസാനം കുട്ടി ഇങ്ങനെ കടൽ തീരത്ത് വലിയൊരു ആമൻ്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. അതിങ്ങനെ ഉണ്ടാക്കി വെച്ച് അതിനെ കൗതുകത്തോടുകൂടി അതിൻ്റെ അടുത്തു നിന്ന് മാറാതെ നോക്കി നിൽക്കുകയാണ്. കടലിനെ നോക്കും, അവളുണ്ടാക്കി വെച്ച ഈ ആമയെ നോക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മ അതിൻ്റെ അടുത്തിരുന്ന് കുറച്ച് നേരം ശ്രദ്ധിക്കുന്നുണ്ട് മോളുടെ ഈ ഒരു സന്തോഷവും. അവളുണ്ടാക്കി വെച്ച, അവൾ ഒരുപാട് പണിപ്പെട്ട് ശ്രമിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ആമയുടെ രൂപമാണ്, മണൽത്തരികൾ കൊണ്ടുണ്ടാക്കി വെച്ചാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ, അതുവരെ തൊട്ടടുത്ത് വന്നിരുന്ന അങ്ങനെ മടങ്ങിപ്പോയിരുന്ന തിരമാല കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ശക്തമായിട്ട് കയറി വന്ന് ആ ആമ അവിടെ ഇല്ലാത്ത പോലെ അങ്ങടെ അപ്രത്യക്ഷമായി. അപ്പോൾ ഉമ്മ വിചാരിച്ച് മോള് കരയും, നല്ല വാശിയായിരിക്കും, ഇനി കരച്ചിലോട് കരച്ചിലായിരിക്കും. അപ്പം ഇങ്ങനെ മോളരികിലേക്ക് ഇങ്ങനെ അമ്മ ചെന്നിങ്ങനെ നോക്കുമ്പോൾ അവൾ കടലിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റി മോളെന്ന് ചോദിക്കുമ്പോൾ, അപ്പം സാരല്ല ഉമ്മ, ആമക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോയി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കടലിലേക്ക് മോള് നോക്കി നിന്നു എന്നതാണ് കുഞ്ഞു കഥ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് വിട്ടുകൊടുക്കാൻ തീരെ വയ്യ എങ്കിലും ചിലത് ജീവിതത്തെ അങ്ങനെയാണ്. നമ്മളിങ്ങനെ സ്വരൂപിച്ചു വെച്ച് നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അതാണെങ്കിലും ഇങ്ങനെ മോഹത്തോടെ ശേഖരിച്ചു വെച്ച എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും. വിട്ടുപോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് നനഞ്ഞിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരുന്നൊരു കടൽക്കരയാണ് ജീവിതം.
1: അതെ,
0: ഇതാണ് കഥയിൽ പറയാനുള്ളത്.
1: ചെറുതാണെങ്കിലും വലിയ സന്ദേശങ്ങൾ അല്ലേ. മണിക്കൂറുകളോളം നമ്മുടെ വെറുതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതും നമ്മൾ മറക്കാത്തതുമായിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോഴെവിടെയെങ്കിലുമൊക്കെ മറന്നിങ്ങട് അതിൻ്റെ മുകളിലൊരു തുണിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, ഇപ്പം പതുക്കാ തുണി ഇങ്ങനെ പതുക്കെ വലിച്ചു മാറ്റിയ കുറേ ഓർമ്മകൾ മിക്കവാറും നമ്മുടെ ശ്രോതാക്കൾക്കും വന്നിട്ടുണ്ടാവും.
0: എവിടെയൊക്കെയോ നമ്മൾ ചേർത്ത് വെച്ച പലതും കടൽക്കര, അല്ലെ, കടൽക്കരയിൽ നിന്ന് കടലെടുത്ത് കൊണ്ടുപോയതുപോലെ ജീവിതത്തിൽ കൊണ്ടുപോയത് ഓർമ്മയിൽ കടന്നു വരും.
1: തീർച്ചയായിട്ടും പോകരുതെന്ന് വിചാരിച്ച് നമ്മൾ കൈപ്പിടിച്ചത്,
0: ഇപ്പം കൈപ്പിടിച്ചതൊക്കെ
1: പോയിട്ടുണ്ടാവും.
0: വിചാരിക്കാത്ത പലതും കയ്യിൽ പിടിച്ചു കൊണ്ട് നടക്കുന്നുണ്ടാവും.
1: യെസ്, അതിനപ്പുറത്ത് നമുക്ക് പലതും കിട്ടിയിട്ടും ഉണ്ടാവും അല്ലേ. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അങ്ങനെയാണല്ലോ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരേറ്റവും അതുപോലെ തന്നെ ഒരിറക്കം ഉണ്ടാവും. ഒരേറ്റത്തിന് എന്തായാലും ഇന്നമയാൽ ശ്രീസ്ര, ഒരേറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും, ഒരു പ്രയാസത്തിന് ഒപ്പം ഒരു എളുപ്പമുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഈയൊരു കടൽക്കരയും കടലും കരയും ഒരു ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഷെഡ്യൂളുകൾ അവിടെ നിൽക്കാൻ പാടില്ലല്ലോ. നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഷെഡ്യൂളുകളിൽ നമുക്ക്

0: നോക്കൂ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 57 മിനിറ്റും 8 സെക്കൻഡുമായി. ഇത്രയും സമയം നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇതാ ഈ ഒരു നിമിഷത്തിൽ ഇനി നല്ലൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. ഓർമ്മ നമുക്കറിയാം,
1: നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പലതും നമ്മളിങ്ങനെ നമ്മളൊന്ന് വിട്ടു പോകരുത് എന്ന് വിചാരിച്ച സാധനം നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോവുക, നമ്മൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചത് നമ്മളിലേക്ക് കയറി വരിക അല്ലേ. ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ ചിലപ്പം അതിനോടൊപ്പം തന്നെ ഒരു ദുഃഖവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം അത്തരം ഒരു പലതും നമ്മുടെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ജീവിതത്തിലേ നിന്ന് ഇങ്ങനെ കയറി കയറി കയറി കയറി വരുന്ന കുറേ സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഓർമ്മ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക്
0: നമ്മളെത്തുന്നതല്ല
1: പരിചയപ്പെടുത്തേണ്ടി വരുന്നത്. ഓർമ്മ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അഥവാ നമ്മൾക്കൊരു 100 കൊല്ലമൊക്കെ ജീവിക്കാൻ അവസരം കിട്ടിയാൽ എന്താ നമ്മളെ കൊണ്ട് സാധിക്കുക? അതൊരു പണ്ഡിതനാവട്ടെ, ഒരു രാഷ്ട്രീയ നേതാവട്ടെ, ഒരു അധ്യാപകനാവട്ടെ, ഒരു 50 കൊല്ലം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ നമ്മൾ ഈ കാലത്തിനിടയ്ക്ക് എത്ര ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും നമ്മളൊരു വലിയ 0 ആയിരിക്കാം. നേരെ മറിച്ച് പിന്നെ കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ചു പോയ, ഇന്നത്തെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ജീവിച്ചു പോയ ഒരുപാട് മഹാരഥന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നിയ്യത്തിനനുസരിച്ചായിരിക്കാം അള്ളാഹു അവർക്കുള്ളൊരു സൗകര്യവും സമയവും കൊടുക്കണമെന്നുള്ളതാണ്.

0: ഒരു കാര്യത്തിൽ ഇപ്പോൾ ദുനിയാവ് സത്യത്തിൽ നമ്മൾ വലാ തൻസ നസീബക്ക പിന്നെ ദുനിയ ഉണ്ടല്ലോ, അവിടെ ദുനിയാവിൻ്റെ കാര്യം നമുക്ക് ഒഴിവാക്കേണ്ടതില്ല. അവിടെ മക്ക മുക്കറമയിൽ പഠനം പൂർത്തിയാക്കി അദ്ദേഹം അവിടെ ജോലി കിട്ടുന്നൊരു സാഹചര്യത്തിൽ അവിടെ പറഞ്ഞൊരു സംഭവമുണ്ട്, എനിക്കെൻ്റെ നാട്ടിലേക്ക് പോകണം, നാട്ടിൽ പോയിട്ട് എൻ്റെ പ്രവർത്തന മണ്ഡലം അവിടെയാണ്, അവിടെ ഒരുപാട് ആളുകളെ ദീനിലേക്ക് ദീൻ സത്യദീൻ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാ ഒരു ഇഖ്ലാസുമാരി നിയ്യത്തും വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടുത്തെ ജോലിയോ അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങളോ ഒഴിവാക്കി ഇങ്ങോട്ട് പോരാണ്. സ്വാഭാവികമായിട്ടും ഒരു പണ്ഡിതന് വേണമെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കാം, അവിടെ വർക്ക് ചെയ്യാലോ, പക്ഷെ അതൊഴിവാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ കർമ്മമണ്ഡലം അദ്ദേഹങ്ങളുടെ പൂർത്തീകരിക്കുകയാണ് പരമാവധി. അതാരുടെ എതിർപ്പും കാര്യങ്ങളുണ്ടായാലും ആര് സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ, അപ്പോൾ അത്തരം പിന്നെ പണ്ഡിതന്മാരുടെ ഓർമ്മകൾ അയവിറക്കുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മ പ്രോഗ്രാം പീസ് റേഡിയോ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്.
1: നമുക്ക് ഓർമ്മ പ്രോഗ്രാം എപ്പോഴും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, പുതിയ ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും ഞായർ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6-5 PM മുബാറക് ബിൻ ഉമർ, ഷെരീഫ് കാര എന്നിവരുടെ അവതരണത്തിൽ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള അവതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
0: അതിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അല്ലേ, ഖുർആൻ പരിഭാഷ ചില അനുഭവങ്ങൾ. നമുക്ക് ചിലപ്പോൾ കൗതുകമോ അല്ലെങ്കിൽ ആശ്ചര്യമോ ഒക്കെ തോന്നാവുന്ന കാര്യങ്ങളിലൂടെയാണ് അല്പസമയം നമ്മൾ പോകുന്നത്. ഓർമ്മകളുടെ തീരത്ത്
1: ഉമർ മൗലയുടെ പ്രിയ പുത്രനായ മുബാറക് ബിൻ ഉമർ, അതുപോലെ ഉമർ ചാലിയും കൂടിയിട്ടാണ്,
0: ജാബിർ ചാലി. ഇൻഷാല്ലാ നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: വാക്കർത്ഥങ്ങൾ മുറിച്ച് മുറിച്ച് എഴുതിയും ശേഷം ആയത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി കൊടുത്തും താഴെ വിശദീകരണങ്ങളോടും അറബി മലയാള ലിപിയിലാണ് തർജ്ജമ പൂർത്തിയാക്കിയത്. അന്ന് സാധാരണക്കാർക്കിടയിൽ മുസ്ലിം വീടുകളിൽ അറബി മലയാളം മലയാളത്തേക്കാളേറെ പ്രചാരത്തിലുണ്ടായിരുന്നു. മിക്കവാറും സ്ത്രീകൾ ഈ ലിപി വായിക്കുമായിരുന്നു. മാത്രമല്ല മലബാറിൽ ഒട്ടേറെ ദർസുകൾ പള്ളികളിൽ നടന്നുവന്നിരുന്നു. ദർസുകളിലും എഴുതിയും വായിച്ചും ശീലിക്കുന്നത് അറബി മലയാളം തന്നെ. ഇങ്ങനെ മതവിദ്യാർത്ഥികളിലും സാധാരണക്കാരിലും സ്ത്രീജനങ്ങളിലും സാർവത്രികമായി പ്രചാരത്തിലുള്ള അറബി മലയാള ലിപിയിൽ പരിഭാഷ രചിക്കപ്പെട്ടാൽ ഖുർആനുമായി ബന്ധമുണ്ടാക്കാൻ മുസ്ലിം ബഹുജനങ്ങൾക്ക് എളുപ്പമാകുമെന്ന സദുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലെ പ്രചോദനമായി തീർന്നത്. അതൊട്ടൊക്കെ ഫലം ചെയ്തതായിട്ടാണ് അനുഭവം. അക്കാലത്ത് ഏതാണ്ട് മുഴുവൻ ദർസുകളിലും പഠിപ്പിക്കുവാനും പഠിക്കാനുമുള്ള സൗകര്യാർത്ഥം ഈ പരിഭാഷ ഉപയോഗിച്ചിരുന്നതായി പ്രസാധകരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിഭാഷ വാങ്ങുന്നവരിലൂടെ അവർക്കാണല്ലോ കാര്യം മനസ്സിലാക്കാൻ കഴിയുക. ഉബൈദിയ ബുക്ക് ഡിപ്പോവിൻ്റെ ഉടമസ്ഥർ 5 ബുക്കുകളായി 5 ജുസ് ആദ്യഘട്ടം പ്രസിദ്ധീകരിച്ചു. ഞാൻ ഹജ്ജ് നിർവഹിക്കാൻ 1955 പോകുകയും അവിടെ പഠനത്തിനായി സ്ഥിരതാമസമാക്കുകയും ചെയ്ത കാലത്ത് എൻ്റെ ആത്മമിത്രവും സൗദി പൗരനായി അവിടെ സ്ഥിരതാമസമാക്കിയ ദേഹവുമായ അബ്ദുറൌഫ് മലൈബാരി തൻ്റെ സ്വന്തം ചെലവിൽ 5 ജുസ് നാട്ടിൽ പ്രസിദ്ധീകരിച്ചു. അബ്ദുറൌഫ് മൗലവിയുടെ ഇളയ സഹോദരനും ആ നിലക്ക് തന്നെ ഞാനും സ്നേഹം നൽകി വന്ന യുവാവും തിരൂർക്കാട് താമസിച്ചിരുന്ന അറബി അധ്യാപകനായി റിട്ടയർ ചെയ്ത വ്യക്തിയുമായ KC മുഹമ്മദ് മുന്നി സാഹിബാണ് നാട്ടിൽ നിന്നുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠന്മാരായ ഞങ്ങളുടെ ഈ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്തു പോന്നത്. 1959 ഞാൻ പഠനം കഴിഞ്ഞു നാട്ടിൽ മടങ്ങിയെത്തി. 10 ജുസ് 10 ബുക്കുകളായി പ്രസിദ്ധീകരിച്ചു. ശേഷമുള്ള 10 ജുസ് CH മുഹമ്മദ് സൻസുകാർ തന്നെ പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെയാണ് അതീവ ഭാരമുള്ള ഈ മഹാസംരംഭം പൂർത്തീകരിച്ചത്. പിന്നീട് CHകാർ തന്നെ 6 വാല്യങ്ങളിലായി 30 ജുസിൻ്റെയും തർജ്ജമ ഒന്നിച്ച് ലഭിക്കത്തക്കവണ്ണം പുറത്തിറക്കി. അത് പല പതിപ്പുകളിലായി വീണ്ടും വീണ്ടും അച്ചടിച്ചിട്ടുണ്ട്. കൂടാതെ ആയത്തുകളെ അർത്ഥം മാത്രം അതിൽ നിന്നും ക്രോഡീകരിച്ച് അത്യാവശ്യ കുറിപ്പുകൾ സഹിതം എൻ്റെ അനുവാദത്തോടെ തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ ഒറ്റ വാല്യമായി മലയാള ലിപിയിൽ CHകാർ തന്നെ പുറത്തിറക്കി. അതും അനേകം പതിപ്പുകളിലായി 10,000-ക്കണക്കിന് കോപ്പികൾ വിറ്റഴിച്ചിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ജനങ്ങൾ ഈ തർജുമയുമായി ഇതിനകം ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ എന്നെ നേരിൽ കാണാത്ത ഒട്ടേറെ പഠിതാക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്. നീണ്ട യാത്രക്കിടയിൽ പലയിടത്തു വച്ചും ഇത്തരം പഠിതാക്കൾ എന്റെ അടുത്ത് വന്ന് വിവരം

0: പറയുകയും നേരിൽ കണ്ടതിൽ സന്തോഷവും ആഹ്ലാദവും രേഖപ്പെടുത്തുകയും ചെയ്ത അനുഭവങ്ങൾ എമ്പാടുമുണ്ട്. ഒന്നിവിടെ പറയാം. ഒറ്റപ്പാലം സ്വദേശി കെ ജി രാഘവൻ നായർ, സംസ്കൃതത്തിലും മലയാളത്തിലും പണ്ഡിതൻ, കവിതയെക്കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യം. ഇദ്ദേഹം അപൂർവമായ ഒരു കൃത്യം നിർവഹിച്ചു. അനേക വർഷങ്ങളുടെ കഠിനാധ്വാനത്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ കവിതാരൂപത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ആ മഹത് ഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി തിരൂരിലുള്ള എൻ്റെ സുഹൃത്ത് ഡോക്ടർ അൻവർ എനിക്ക് തന്നു. സാമൂഹിക ക്ഷേമ ബോർഡിൻ്റെ ചെയർപേഴ്സണായിരുന്ന പ്രമുഖ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തക ഖമറുന്നീസയാണ് അൻവറിൻ്റെ പത്നി. കവിതയുമായി എനിക്ക് ബന്ധമില്ല. എങ്കിലും ഞാൻ കുറച്ചൊക്കെ നോക്കി. എൻ്റെ സഹപ്രവർത്തകനും സഹകാരിയുമായ എ ഹമീദിൻ്റെ സഹായത്താൽ ആ കൃതി ഞാൻ കുറേ വായിച്ചു കേട്ടു. ലളിതമായ ശൈലി, ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ ആ കവിതാ സമാഹാരം രചിക്കപ്പെട്ടിരുന്നു. പരിശോധനയിൽ ഫാത്തിഹാസൂറത്തിൻ്റെ അർത്ഥത്തിൽ ഒരു വാക്ക് വിട്ടുപോയതായി കണ്ടു. ഏതൊരു മദ്രസാ വിദ്യാർത്ഥിക്കും കണ്ടെത്താൻ കഴിയുന്ന പിശക് തന്നെ. ഞാൻ ഉടനെ എൻ്റെ ബാധ്യത നിറവേറ്റി. ഖുർആനോട് കൂറുപാലിക്കുക എന്ന ബാധ്യത ശ്രീ രാഘവൻ നായർക്ക് ആ കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും, എന്നാൽ അദ്ദേഹത്തിൻ്റെ അപൂർവമായ ദീർഘകാല കഠിനാധ്വാനത്തെ അനുസ്മരിച്ച ശേഷം അദ്ദേഹത്തെ പുകഴ്ത്തിയും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയും ഞാൻ കത്തയച്ചു. തെറ്റുബോധ്യപ്പെട്ട നിലയിൽ അത് ചൂണ്ടിക്കാണിച്ചതിൽ വളരെ നന്ദി രേഖപ്പെടുത്തിയും അടുത്ത പതിപ്പിൽ തിരുത്തേണ്ട വാചകം എഴുതി എൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടും ഏറ്റവും ഉയർന്ന മാന്യത പുലർത്തിയാണ് ശ്രീ നായർ കത്തിനെ സ്വീകരിച്ചത്. നമ്മുടെ വലിയ പണ്ഡിതന്മാരിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത എളിമയും സാംസ്കാരിക ഔന്നിത്യവും ആ കത്തിൽ ഞാൻ ദർശിച്ചു. മാത്രമല്ല, എന്നെ അദ്ദേഹം വളരെ കാലമായി അറിയുമെന്നും കത്തിലുണ്ട്. എനിക്ക് അത്ഭുതമായി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേർ ആദ്യമാണ് കേൾക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ കാണാൻ പൂതിയായി. ഡോക്ടർ അൻവറിനോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. അദ്ദേഹം എന്നോടൊപ്പം ശ്രീ രാഘവൻ നായരെ സന്ദർശിക്കാൻ വന്നു. ഞങ്ങൾ ഒറ്റപ്പാലത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി. പ്രായാധിക്യവും ക്ഷീണവുമുള്ള അവസ്ഥയിലാണ്, പുറത്തു പോകാറില്ല. വളരെ നേരം ഞങ്ങൾ സംസാരിച്ചു. പലതും ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു. ഞാൻ ഈ വയസ്സുകാലത്തും ഒരു വിദ്യാർത്ഥിയാണെന്ന് ഒരിക്കൽ കൂടി എനിക്ക് ബോധ്യമായി. കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, അങ്ങ് വളരെ കാലമായി എന്നെ അറിയുമെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ്? അദ്ദേഹം പുഞ്ചിരിച്ചു. ഉമർ മൗലവി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി എൻ്റെ തൊട്ടടുത്തുണ്ട്. അതാ നോക്കൂ, മേശപ്പുറത്തേക്ക് ചൂണ്ടി. എൻ്റെ ഖുർആൻ തർജ്ജമ മേശപ്പുറത്തിരിക്കുന്നു. റബ്ബിന് സ്തുതി. ഞാൻ കോരിത്തെറിച്ചു. അമിതാഹ്ലാദത്തെ നിയന്ത്രിക്കാൻ ഞാൻ ക്ലേശിച്ചു. എൻ്റെ കൺപീലികൾക്കിടയിൽ ഒരു നനവ്. ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിച്ചു. എല്ലാ സ്തുതികളെയും ഉടയവൻ അവനാണല്ലോ. ഖുർആന്റെ അർത്ഥം കവിതാരൂപത്തിൽ രചിക്കാൻ മലയാളത്തിൽ അതിൻ്റെ അർത്ഥവും സാരവും ആദ്യം പഠിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പരിഭാഷകൾ ഒത്തുനോക്കണം. മലയാളത്തിൽ വളരെ ലളിതമായി അത് ഗ്രഹിക്കാൻ എൻ്റെ പരിഭാഷ പലപ്പോഴും ഉതകിയിട്ടുണ്ടെന്നാണ് ശ്രീ രാഘവൻ നായർ എന്നോട് പറഞ്ഞത്. ഞാൻ വീണ്ടും അള്ളാഹുവിനെ സ്തുതിച്ചു. ഇതുപോലെ നൂറുകണക്കിന് അനുഭവങ്ങൾ എൻ്റെ യാത്രയിലുടനീളം ഉണ്ടായിട്ടുണ്ട്.
1: സി എച്ച് മുഹമ്മദ് ആൻഡ് സൺസ് അറബി മലയാളത്തിലുള്ള ആറു വാല്യങ്ങളുടെ അച്ചടി ഇക്കാലത്ത് നിർത്തി. മലയാള ലിപിയിലൂടെയുള്ള എഴുത്തും വായനയും മുസ്ലിങ്ങൾക്കിടയിൽ സാർവത്രികമായി പ്രചാരത്തിൽ വന്നപ്പോൾ ഇതിനി ആവശ്യമില്ലെന്ന് അവർ ധരിച്ചു. മലയാളത്തിലുള്ള ഒറ്റപ്രതി മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത കാലത്ത് അറബി മലയാള പരിഭാഷാഗ്രന്ഥം വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. പഴയകാല പ്രതികൾ പരിശോധിച്ച് തിരുത്തുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ എൻ്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. നാനാഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാർ കത്തയക്കുന്നതിനാൽ പുനഃപ്രസിദ്ധീകരണം ആവശ്യമായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. 10 ജുസ് വീതം 3 വാല്യങ്ങളായി ഇറക്കാൻ തീരുമാനിച്ച വിവരവും പറഞ്ഞു. അതിൻ്റെ ആദ്യ വാല്യം പ്രസിദ്ധീകരിച്ചത് ഞാൻ കണ്ടു. പിന്നീടുള്ള വിവരം ഞാൻ അന്വേഷിച്ചിട്ടില്ല. പുനഃപ്രസിദ്ധീകരണം ആവശ്യപ്പെട്ടു വന്ന കത്തുകളിൽ പലതും സുന്നി മുസ്ലിയാക്കളുടേതായിരുന്നുവെന്നും ഞാൻ അറിഞ്ഞു. ദർസുകളിലും മദ്രസകളിലും ഖുർആൻ പഠിപ്പിക്കാൻ എളുപ്പമാർഗവുമായി അവർ ഇതിനെ അവലംബിക്കുന്നുണ്ട്. വാക്കുകൾ മുറിച്ച് അർത്ഥം പറഞ്ഞുകൊടുക്കാനും സ്വയം പഠിക്കാനും ഇത് സഹായകമാണെന്നുള്ള അനുഭവമാണ് എൻ്റെ പരിഭാഷയെ അവർ സ്വീകരിക്കാനുള്ള കാരണം എന്നെനിക്കറിയാം. എന്നാൽ എൻ്റെ പേര് പറഞ്ഞാൽ അവർ ശപിക്കും. കിട്ടുന്ന വേദികളിലൊക്കെ എന്നെ ആക്ഷേപിക്കും. പേനയെടുത്താൽ പിന്നെ ചീത്ത പറയുന്ന ഒരു വാചമെങ്കിലും കുറിക്കാതിരുന്നാൽ അവർക്ക് വിശപ്പ് കെടുകയില്ല. വല്ലാത്തൊരു
2: ഇത് കേട്ടിരുന്നാലേ, ഓർമ്മ കേട്ടിരുന്നാലേ ശരിക്ക് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റൂല. ഈ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിച്ച് വായിക്കണമെന്നാണ് ഈ ഒരു സമയം പറയാനുള്ളത്.
3: ഒരു കാലഘട്ടം ഇങ്ങനെ മുന്നിൽ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും.
2: അതെ അതെ, ഈ നമുക്ക് ഒറ്റ ഒറ്റയിരിപ്പിൽ ആ പുസ്തകം വായിച്ചെടുത്ത ഒരുപാട് ആളുകൾ നമുക്കറിയാം. നമ്മൾ ജാമ്യയിലുള്ള സമയത്താണ്,
3: ജാമ്യയിലുള്ള സമയത്തല്ലേ
2: ആ പുസ്തകം എന്ത് ചെയ്യണത്,
3: നെസ്രൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ട്,
2: ആ ഫസ്റ്റ് കോപ്പി ഇറങ്ങണത്. മാഷാല്ലാ വലിയൊരു, അത് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയല്ലോ കോപ്പിക്കണത്,
3: എവിടെയെല്ലാം പുസ്തകം
2: ഇനി വായിച്ചു വെച്ചവരുണ്ടാവും, പല ആളുകളുടെയും ലൈബ്രറിയിൽ ഉണ്ടാവും, അന്നത്തെ ആദർശ ബന്ധുക്കളായിട്ടുള്ള ആളുകളും. അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ട പോലെ തന്നെ അത് അതല്ലാത്ത കുറെ ആളുകളും, ആദർശമായിട്ട് ബന്ധപ്പെടാത്തവരൊക്കെ ഈ പുസ്തകം കുറെ വാങ്ങി വെച്ചിട്ടുണ്ടാവണം. അപ്പൊ അവരൊക്കെ പല പ്രാവശ്യം വായിച്ച് അവരുടെ അലമാരകളിൽ വിശ്രമിക്കുന്ന പുസ്തകം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ ഒഴിവ് കിട്ടുന്നുണ്ടെങ്കിൽ എന്നൊക്കെ ഒന്ന് വായിച്ച്
3: വായിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും പല സന്തോഷ നിമിഷ നേരം കൊണ്ട് ദുഃഖമാവാറുണ്ട്. എല്ലാ വിഷമവും അള്ളാഹു സന്തോഷമാക്കി തരട്ടെ, താങ്ങാൻ പറ്റാത്തൊന്നും അള്ളാഹു തരാതിരിക്കട്ടെ, ആമീൻ എന്നാണ് നഫീസ പി എ താമരശ്ശേരി.
2: ടീച്ചേഴ്സ് കോൺഫറൻസിന് ടീച്ചർമാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂല്ലേ, അല്ലാത്തവർക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് തിരുരങ്ങാടി
3: ചോദിക്കുന്നുണ്ടല്ലേ. ഓക്കെ, എൻ്റെ 25 വയസ്സ് കഴിഞ്ഞ മകൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ മാനസിക പ്രയാസത്തിലാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഹൈറായ നിലയിലെത്താൻ ദുആ ചെയ്യണമെന്നാണ് ഒരു ശ്രോതാവ് വിഷമത്തോടുകൂടി മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്നലെ ഹറാം ചെയ്യുന്ന രണ്ട് കുട്ടികളെ കണ്ടു, അവർക്ക് വേണ്ട ഉപദേശമൊക്കെ നൽകി, അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒരു ദീനൊന്നും അധികം കിട്ടാത്ത ഒരു കുട്ടികളായിരുന്നു എന്ന് സാദിഖ് മാത്തൂർ പാലക്കാട് നിന്ന്.
2: മിനിയാമറിയം സലാം പറഞ്ഞ നമ്മോടൊപ്പം ഉണ്ട്. കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ പറഞ്ഞിരിക്കുന്നത് കഥയിൽ ഒരു കഥയുണ്ട്, സീനത്ത് പാലക്കാടും കഥ സൂപ്പർ കഥയിൽ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന്. സാലിം എടത്തനട്ടുകരയും കഥ കടലും കരയും കഥ നന്നായി, തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച കടലിലേക്ക് എറിയുന്ന പലതും തിരിച്ച് ലഭിക്കാത്തവരും ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടാകും. തിരയിലേക്ക് ചെരുപ്പെറിയുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് എന്ന്.
3: അതെ അതെ, കഥ മനസ്സിൽ തട്ടി. എൻ്റെ ഉമ്മാമ മരണപ്പെട്ടതും എല്ലാം ഓർമ്മിപ്പിച്ചു. അള്ളാഹു ഖബറിടം സ്വർഗമാകട്ടെ, ആമീൻ. ഷിംന, വയനാട്.
2: നേടിയെടുക്കൽ മാത്രമല്ല സ്നേഹത്തോടെ ചില വിട്ടുകൊടുക്കലും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒത്തിരി ഇഷ്ടത്തോടും കരുതലോടും കൗതുകത്തോടും ചേർത്ത് വെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ചുണ്ടിൽ ചെറുപുഞ്ചിരിയോടെ വിട്ടുകൊടുക്കേണ്ടി വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് സഫ്ന.
3: അപ്പോഴൊക്കെയാണല്ലോ ജീവിതമാവുന്നു അല്ലേ. ജീവിതം എന്ന മൂന്ന് അക്ഷരം കൊണ്ട് നമ്മൾ ചേർത്ത് വെക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കതിനൊക്കെ കഴിയട്ടെ എന്നുള്ളതാണ്, നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനം. അവിടെയൊക്കെ നമ്മളെ, ഞാൻ അപ്പോഴൊക്കെ പറയുമ്പോഴും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം ഒരാൾ ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ, സഹാബികളുടെ ചരിത്രം, ജീവിതം ഓരോ തലത്തിലൂടെയും ഈ ആത്മബന്ധങ്ങളുടെ, അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾക്കൊന്നും വില കൽപ്പിക്കാത്ത ഒരാളാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിനോട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ റസൂലിൻ്റെ ജീവിതത്തിൽ ഏതൊരു ബന്ധത്തിനും നബി കൽപ്പിച്ച മഹത്വമുണ്ട്, വിലയുണ്ട്, ആ ഇഷ്ടമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർ അടർന്നു വീഴുന്ന ഇടയിലും കണ്ണു നനഞ്ഞ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പോയ ജീവിതമെന്ന ആ സംഭവ പ്രവാഹ ചരിത്രം നമുക്കൊക്കെ വലിയ പാഠം പകരുന്ന ഒന്നാണ്.
2: താമരശ്ശേരിയിൽ നിന്ന് നഫീസ പി എ, നമ്മുടെ ജീവിതത്തിലും പല സന്തോഷങ്ങൾ നിമിഷനേരം കൊണ്ട്
3: പറഞ്ഞു വായിക്കുന്നു. ബിനിത നൊച്ചിമ ആലുവയിൽ നിന്നും, ഓർമ്മയുടെ തീരത്ത് ഞാനും വായിച്ചു തുടങ്ങിയിട്ടുണ്ട്, തീർക്കണം വേഗം.
2: അതെ, അത് തീരുന്നെന്ന് പറയാൻ വേണം.
3: അതെ അതെ, എന്നാ തീർന്നെന്ന് പറയണം.
2: ഓർമ്മയുടെ തീരത്ത് പുസ്തകം വീട്ടിലുണ്ട്.
3: പിന്നെ ഈ അടുത്തൊക്കെ നസ്രോ, ഈ അടുത്ത ആദർശത്തിലേക്ക് റേഡിയോയിലൂടെ മറ്റൊക്കെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ പ്രത്യേകിച്ച് പറയണം അല്ലെ. ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഒരു പൂർവിക അവസ്ഥ എന്തായിരുന്നു, ഈ കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ശരിക്കും ഇങ്ങനെ ഒരു അത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണുള്ളത്. പിന്നെ ഉമർ മൗലവി ആരായിരുന്നു എന്നുള്ളത് ഓരോ ആൾക്ക് പറഞ്ഞു കൊടുത്താലൊന്നും അത് മതിയാവില്ല. പക്ഷെ അതിലൂടെ ആവുമ്പോൾ ഒരുവിധം നമുക്ക് കിട്ടും.
2: ഒപ്പം ഞങ്ങൾ ഈ ആദർശത്തിലേക്ക് അടുത്ത് വന്ന ആളുകൾ എന്നറല്ലോ, അതിനോടൊപ്പം ചേർത്ത് പറയാൻ എനിക്ക് ഇപ്പം എൻ്റെ മനസ്സിൽ കയറുന്നൊരു സംഭവമുണ്ട്. ഈ ആദർശത്തിൻ്റെ വിഷയത്തിൽ ഇപ്പം ഒരുപാട് പിന്നെ വിമർശനങ്ങൾ അല്ലെങ്കിൽ പിളർപ്പുകളൊക്കെ നമ്മുടെ അത് ആകസ്മികമായിട്ടുണ്ടായല്ലോ. അപ്പം ഇതിൽ കുറച്ചൊക്കെ അടുത്ത കാലത്ത് വന്ന പ്രബോധകരായിട്ടുള്ള ആളുകൾ, ചിലപ്പം ഒന്നും കാണാതെ വിമർശിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതായത് ഇപ്പോൾ ഈ ഒരു 10 കൊല്ലത്തിനിടയിലോ അല്ലെങ്കിൽ 15 കൊല്ലത്തിൻ്റെ ഇടയിലോ 12 കൊല്ലത്തിൻ്റെ ഇടയിലൊക്കെ വന്ന് വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു ആളായി മാറൂല എന്ന് തോന്നുന്ന കുറേ വിമർശകരുണ്ടല്ലോ. അവരുമായി കിട്ടിയാൽ അപ്പോൾ അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓർമ്മകളുടെ തീരത്ത് വായിക്കണം. ശരിക്ക് പ്രസ്ഥാനത്തിലേക്ക് വന്നവരും അഥവാ ആദർശം മനസ്സിലാക്കിയവരും ഈ ആദർശത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നവരൊക്കെ നല്ലോണം ശരിക്കിരുത്തും ഇരുന്ന് വായിക്കേണ്ട ഒരു പുസ്തകമാണിത്. അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഓർമ്മയുടെ തീരത്ത് പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്, ഞാനത് കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാഹ് എനിക്കിഷ്ടമാണെന്നാണ് സഫിയ കെ തിരങ്ങാടി പറഞ്ഞിരിക്കുന്നത്. പീസ് റേഡിയോ നോക്കിയേ, പീസ് റേഡിയോ ലൈവ് മോർണിംഗ് ലൈവ് ആണെന്ന് മറന്നു, ഉമർ മൗലയുടെ ഓർമ്മകളുടെ തീരത്ത് കൂടെ അങ്ങനെ പോയി എന്നാണ് വഹീദ ബത്രിയാൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ഒരു സംഭവമാണ്. നമ്മളിതിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഓരോ കഥകളും അല്ലെങ്കിൽ ഓരോ ചരിത്രങ്ങളും അങ്ങനെ അടുക്കി പെറുക്കി വെച്ചത് അതിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വായിക്കുമ്പോൾ എങ്ങനെ ഇതിനൊക്കെ ഇത്രയും കാലം കൊണ്ട് സാധിച്ചത് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്.
3: മാഷാല്ലാ. അപ്പോൾ റേഡിയോ പ്രോഗ്രാമുകളിൽ നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന പീസ് റേഡിയോ സംവിധാനം, അതിനു വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. തൃശ്ശൂർ ചരിത്രഭൂമിയിലൂടെ എന്ന പ്രോഗ്രാമിന് ഉമർ മൗലവിയെ പറ്റി പറയുന്നുണ്ട് റുക്സാന ബാലുശ്ശേരിയാണ്.
2: ആ പ്രോഗ്രാം കേൾക്കേണ്ട പ്രോഗ്രാമാണ്. മാഷാല്ലാ, യൂട്യൂബിൽ അതുണ്ട്.
3: ഇന്നിൻ്റെ കാലത്തെ കഥകളിൽ കഥയില്ലായ്മ നിഴലിച്ചു നിൽക്കുമ്പോൾ പീസ് റേഡിയോയിലൂടെ അനുഭവ കഥകൾ കണ്ടും മനസ്സും തുറപ്പിക്കുകയാണെന്ന് അൻവർ എം ടി മുട്ടിൽ വയനാട്.
2: എന്തായാലും കഥകളും അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴേ അതിനിടയിൽ ഒരുപാട് പിന്നെ വിവരങ്ങളും വിജ്ഞാനങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു പാട്ട് കേൾക്കാം എന്നാണ് തോന്നുന്നത്. സ്വരം

0: മാഷാല്ലാ. ഈ ചിലപ്പോ ഒറിജിനൽ പാട്ട് എന്ത് ചെയ്യും, മറന്നു പോകും, അതിന് ശേഷം വന്നതായിരിക്കും പ്രസക്തമായി തീരാന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ.
1: ഒറിജിനലേ വല്ലെന്ന്
0: അപ്പോ വ്യാജെന്ന് പറയാൻ പറ്റില്ല അല്ലേ,
1: പാരഡി പാരഡി
2: പാരഡി.
0: പിന്നെ അപ്പോ ഇതിന്റെ ശരിക്കുള്ള പാട്ട് റൂഹൊരുനാൾ വിധി വന്ന് അങ്ങനെയാണ്. ഞാൻ അതിന് വേറെ പാട്ടുണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ,
1: നമ്മൾ കേട്ടത് അതാണ്.
0: ആ അങ്ങനെ കേട്ടതാണ്.
1: ഒരു നാൾ വിധി വന്നാൽ,
0: അതെ അതെ അതെ അതെ
1: അത് പാട്ടാണ്.
0: അങ്ങനെ പോട്ടെ, റൂഹൊരുനാൾ. അപ്പോ അതിന്റെ ഒരു നല്ല, അപ്പൊ ഇവിടെ ശ്യാമല ശംസുദ്ദീൻ അയച്ചത് കണ്ടപ്പോ എനിക്ക് കുറച്ചുകൂടി തമാശയായി തോന്നി. ഞാൻ ശുബ്ബല്ലാ തഹസൻ മാക്കും നസറുള്ളാണ്. അപ്പൊ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ശ്രോതാക്കൾ അല്ലേ.
1: അവരോ നേരത്തെ നിങ്ങൾ ചിന്തിച്ചത് അതാണല്ലോ, ഒരു പാട്ടിന്റെ ഒരു ഒറിജിനലിലേക്ക് നിങ്ങൾ ചിന്തിച്ചല്ലോ.
0: മാഷാല്ലാ, നല്ല ഗാനമാണ് റുക്സാന ബാലുശ്ശേരി. പാട്ട് കേൾക്കുമ്പോ സജില്ല അറബി കലോത്സവം ഓർമ്മ വന്നു. സത്യം, ഞാൻ കുറച്ച് നേരത്തെ
1: കലോത്സവമാണ്
0: 50 സ്കൂളിൽ 30 സ്കൂളെങ്കിലും ഇത് പാടാതിരിക്കില്ല റൗഫ് മടക്കര. ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ ഗാനം, ഈ ഇവിടെ പിന്നെ നമ്മളെ മുസ്തഫ മാഷല്ലേ, മുസ്തഫ മാഷ മേലാറ്റൂര് ഇതിന്റെ സബ് ജില്ലയിലേക്ക് വിളിച്ചു. അപ്പൊ ഞാന് അന്നിങ്ങനെ പോയിട്ട് അത് രാവിലെ തുടങ്ങി ചെലപ്പോ ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ കഴിയും പറഞ്ഞു. അപ്പാണ്ട് പോയിട്ട് അന്ന് നേരെ രാത്രി 9 എത്തിയിരുന്നില്ല. മുസ്തഫയിലും മുസ്തഫയിലും ചെവിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ കിടന്നുറങ്ങി രാവിലെ
1: എണീക്കുമ്പോഴൊക്കെ
0: മുത്തഫായിലും മുത്തഫായിലും മുസ്തഫയിലും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ കേട്ടതന്നെ, ഇപ്പൊ ഇവിടെ കേട്ട തന്നെ കുറേ കേൾക്കുമ്പോണ്ടാവുന്ന ഒരു ഇതുണ്ടാവില്ലേ.
1: അപ്പൊ ഈ ഇതിന്റെ ഇടയ്ക്കേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറേ ഡൈവേർഷൻ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഈ ഒരു പാട്ട് തന്നെ പല ആവർത്തി, കാരണം കുട്ടികളിപ്പം അവർ ട്രെയിൻ ചെയ്ത ടീച്ചർമാരുടെ നിന്നോ അല്ലെങ്കിൽ സാർമാരിൽ നിന്നോ പഠിച്ച് അവർക്ക് അവരുടെ പാട്ടാണ്.
0: അതെ അതെ അതെ.
1: പക്ഷെ ജഡ്ജ് ചെയ്യുന്ന ആളുകൾക്കുണ്ടല്ലോ. നമ്മളൊക്കെ ആ സമയത്ത് പോയിരുന്നു. ഞാനത് നിർത്തി വെക്കാനുള്ള ഒരു കാരണം ഇതാണ്.
0: താങ്ങൂല,
1: ആ താങ്ങൂല എന്ന് പറഞ്ഞാൽ 24 അല്ലെങ്കിൽ 25 കുട്ടികളൊക്കെ ഉണ്ടാവും ഒരു ഒറ്റ ഐറ്റത്തിന്. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഇതേപോലെ പാറശാലയിൽ ഒരിക്കൽ മാപ്പിളപ്പാട്ടിന് ജഡ്ജായിട്ട് പോയിരുന്നു. അന്ന് മതിയായതാണ് ഈ
0: സംഭവം.
1: എന്ന് വെച്ചാല് മാപ്പിളപ്പാട്ടിന് അതിൻ്റെതായ ചില നിലപാടുകളും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കണ്ണിലുണ്ണിൽ നീ എന്താണ്, കണ്ണിലുള്ളിൽ നീയാണ് മാപ്പിളപ്പാട്ട് അതിൻ്റെ പേരിൽ വന്നിട്ട്. അത് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്നാ, ആദ്യത്തെ വരും അയാളെ രീതിയിൽ പാടിപ്പോവും, അടുത്ത ആൾ വരും
0: അത് വേറെ രീതിയിൽ പാടും,
1: എല്ലാം അതിന് 7-8 ഒക്കെ അവസാനം പിന്നെ നമുക്കിത് പറയേണ്ടി വന്നു.
0: ഇത് മാപ്പിളപ്പാട്ടല്ല,
1: അല്ല ഇനി കണ്ണിനുള്ളിൽ ആരായിട്ട് ഇങ്ങോട്ട് വരണം,
0: ഇങ്ങോട്ട് വരണ്ട പറഞ്ഞേ.
1: തമാശയായിട്ട് ഞാൻ ചെയ്തു അവിടെ പറഞ്ഞു, കാരണം ഇതൊരു മാപ്പിളപ്പാട്ടല്ല. ഇനി അഥവാ അത് പഠിച്ചു വന്ന കുട്ടികൾക്ക് അവതരിപ്പിച്ച് പോകാമെന്നതിനപ്പുറം ഇതൊരു മാപ്പിളപ്പാട്ട്, അടുത്ത മാപ്പിളപ്പാട്ട് എന്ന് പറയരുത് എന്ന് പറഞ്ഞു നമ്മൾ. കാരണം അറിയോ, ആ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ചെവിയിൽ നിന്ന് മാറൂല പിന്നെ.
0: അതെ അതെ,
1: ഈ മുത്തഫായാലും മുത്തഫായാലും മുത്തഫയിലും മുത്തഫയിലും ഇനി ഇതിൻ്റെ കാലമാണ് വരുന്നോണ്ടിരിക്കുന്നത്.
0: യെസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അധികം സമയമില്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പ് ഉണ്ടല്ലേ,
1: അതെ,
0: യാത്രയിലെ മെയിൻ സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണമല്ലോ
1: തീർച്ചയായിട്ടും.
0: തിരുമൊഴികൾ,

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രിയമുള്ളവരെ, അപ്പൊ ഇന്നത്തെ തിരുമൊഴികളിൽ ആകാശവാതിലുകൾ തുറക്കുന്ന ബാങ്കിന്റെ സമയം, ഈ വിഷയത്തിലാണ് ബഹുമാനായ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നൂദിയ ബിസ്സലാത്തി ഫുത്തിഹത് അബ്വാബുസ് സമാ വസ്തുജീബദ് ദുആ. ഇദാ നൂദിയ ബിസ്സലാത്തി ഫുത്തിഹത് അബ്വാബുസ് സമാഇ വസ്തുജീബദ് ദുആ. പ്രശ്രോതാക്കളെ, സഹീഹുൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഇമാം അഹമ്മദും ഇത് തൻ്റെ സുനനിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഹസൻ എന്ന ദർജയിലാണ് ഈ ഹദീസിനെ പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ജാബിർ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ അമ്ര ബിൻ ഹറാം റളിയല്ലാഹു അൻഹും സഹാബിയാണ്. മദീനയിലാണ് ജനനം. ഹിജ്റക്ക് മുമ്പ് 16 അൻസാരി സഹാബിയാണെന്ന് ചുരുക്കം. ഹിജ്റ 78 മദീനയിൽ വെച്ച് തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. 1540 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. പിതാവ് അബ്ദുള്ള, അതായത് ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുള്ള ബിൻ അമ്ര റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ വ്യക്തിത്വമാണ്. ഉഹദ് യുദ്ധത്തിന് ശേഷം എല്ലാ യുദ്ധങ്ങളിലും ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു എന്നും നമുക്ക് കാണാനാകും. ജാബിർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ നൂദിയ ബിസ്സലാത്തി നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ, അതായത് ബാങ്ക് വിളിച്ചാൽ, ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശത്തിലെ ചില വാതിലുകൾ അത് തുറക്കപ്പെടും. വസ്തുജീബദ് ദുആഉ, പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും. ബാങ്കിൻ്റെ സമയം, ആകാശവാതിലുകൾ തുറക്കുന്ന സമയമാണ് എന്ന വലിയ ഒരു സന്തോഷ വാർത്തയാണ്. ഒപ്പം ഒരു ഓർമ്മപ്പെടുത്തലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് നൽകുന്നത്. ബാങ്കിൻ്റെ സമയം, ബാങ്ക് വിളി ആരംഭിക്കുമ്പോൾ തന്നെ ആ അത്ഭുതകരമായ സമയം ആരംഭിച്ചു എന്ന് നമുക്ക് കാണാം. ചില റിപ്പോർട്ടുകളിൽ നമസ്കാരത്തോടടുക്കുന്ന സമയം എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല വിശദീകരണങ്ങളിലും ബാങ്ക് മുതൽ നമസ്കാരം ആരംഭിക്കുന്ന ആ വേള ഏറ്റവും മഹത്തരമായ വേളയാണ്, പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന വേളയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബാങ്കിൻ്റെ ലഫ്തുകൾക്ക് ജവാബ് പറയേണ്ടതുണ്ട്, അങ്ങനെ ബാങ്കിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, സലാത്ത് ചൊല്ലേണ്ടതുണ്ട്, തുടർന്ന് അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തിത്താമ എന്ന് തുടങ്ങിയ പ്രസിദ്ധമായ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്, റസൂലിനു വേണ്ടി പ്രത്യേകം വസീലയും ഫദീലയും ഒക്കെ ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ വന്ന പ്രകാരം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന എന്ന് തുടങ്ങിയ ആ ഇസ്ലാമിൻ്റെ ഒരു മുഅ്മിനിൻ്റെ യഥാർത്ഥ ഈമാൻ പ്രകടിപ്പിക്കുന്ന വചനങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. അതിനൊക്കെ പ്രത്യേകം പ്രതിഫലമുണ്ട്, പാപമോചനമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള സമയം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ആ സമയം ഉപയോഗപ്പെടുത്തണം. അദ്ദുആ ഉലാ യുറദ്ദു ബൈനൽ അദാനി വലി ഖാമ, ബാങ്കിനും ഇഖാമത്തിനുമിടയിലുള്ള സമയം, അതിനു ഇടയിൽ പ്രാർത്ഥന മടക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ച ഹദീസിൽ ആ ആശയം കൂടിയുണ്ട്. ബാങ്ക് വിളി മുതൽ നമസ്കാരം ആരംഭിക്കുന്നതുവരെയുള്ള സമയം ആകാശവാതികൾ തുറക്കുന്ന സമയമാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിനും ഇക്കാമത്തിനുമിടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ, ഫമാനക്കൂലിയ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ആ വേളയിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ തിരുമൊഴികളിൽ ആ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ഓർമ്മപ്പെടുത്താവുന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരാനാണ് അത് വീണ്ടും പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ സ്വഹാബത്തിന് മറുപടി നൽകിയത്, സലുല്ലാഹ് ആഫിയത്ത് ഫിദ്ദുനിയ വൽ ആഖിറ, നിങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും ആഫിയത്തിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ആ സമയത്ത് ചോദിച്ചുകൊള്ളുക എന്നാണ്. അപ്പോൾ ഏതും പ്രാർത്ഥിക്കാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ സമയത്ത് പറയാം, എന്നാൽ ആഫിയത്ത് ചോദിക്കാൻ മറക്കണ്ട പ്രത്യേകം. കാരണം ഒരാളുടെ ഈമാനിന് ശേഷം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യമെന്നത്, ആഫിയത്ത് എന്നത്. അത് ദുനിയാവിലും വേണം, പരലോകത്തും വേണം, എല്ലാ മേഖലയിലും അത് വേണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുമ്മ അസ്അലുക്കൽ ആഫിയത്ത ഫീ ദീനീ വ ദുനിയായ വ അഹ്ലി വ മാലി, എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലൊക്കെ എനിക്ക് ആഫിയത്ത് തരണേ, അതേപോലെ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് തരണേ എന്നൊക്കെ പല സന്ദർഭങ്ങളും, പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബ് നമുക്ക് ചില സന്ദർഭങ്ങളും സമയങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോ ബാങ്കിന്റെ സമയവും നമസ്കാരം വരെയുള്ള സമയമൊക്കെ ഉത്കൃഷ്ട സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ്, വലിയ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഉത്തരം കിട്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ആകാശവാദികൾ തുറക്കുന്ന പ്രത്യേക സമയങ്ങളുണ്ട്. ഇതൊക്കെ റബ്ബ് നമുക്കായി നൽകിയതാണ്. അത് ഉപയോഗപ്പെടുത്താനുള്ള പ്രേരണയാണ് ഇവിടെ നാം കാണുന്നത്. ഈ സമയത്തിന്റെ മഹത്വവും അത് തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഭാഗ്യവാൻ എന്നുകൂടി നാം മനസ്സിലാക്കുക, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആകാശവാദികൾ തുറക്കുന്ന സമയം ഇവിടെ ബാങ്ക് വിളിച്ചാൽ എന്ന് പറഞ്ഞല്ലോ, ബാങ്കിന് വിളിച്ചാൽ നമസ്കാരം വരെയുള്ള ആ സമയം. അതുകൊണ്ട് തന്നെ ചില റിപ്പോർട്ടുകൾ ഹുദൂർ സലാ എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അതേപോലെ തന്നെ മുൻതസ്ഫുലെ, രാത്രിയുടെ മധ്യസമയം, ആകാശവാദികൾ തുറക്കപ്പെടുന്ന സമയമാണ് അർദ്ധരാത്രി എന്ന രൂപത്തിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആരുണ്ട് പ്രാർത്ഥിക്കുന്നവനും ഉത്തരം നൽകുമെന്ന വിളിയാളം ആ സമയത്തുണ്ടാകും എന്നും നമുക്ക് ഹദീസിൽ കാണാം. ഏതൊരു മുസ്ലിമും ഏതൊരു പ്രാർത്ഥനയും ആ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് ഉത്തരം നൽകാതിരിക്കയില്ല. കാരണം ആകാശവാതിലുകൾ അവനു വേണ്ടി തുറന്നു വെച്ച സമയമാണ് അർദ്ധരാത്രി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്തെക്കുറിച്ചുമുണ്ട്. മറ്റൊന്ന്, സൂര്യൻ മധ്യത്തുനിന്ന് തെറ്റുന്ന ആ ലുഹറിനോടടുത്ത ആ സമയമുണ്ടല്ലോ, ആ സമയത്തെക്കുറിച്ചും ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശവാതിലുകൾ തുറക്കുന്ന സമയം, ആ സമയത്ത് ഒരു ഖൈർ അതിലേക്ക് കയറിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്, പറഞ്ഞതായിട്ടും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ബാങ്കിൻ്റെ സമയം അത് ഗൗരവപ്പെട്ട സമയമാണ്, പ്രധാന സമയമാണ്. അതുകൊണ്ട് ബാങ്കിനെ അവഗണിക്കാൻ പാടില്ല. ബാങ്കിനെ പരിഗണിക്കണം, ശ്രദ്ധിക്കണം. അഞ്ച് നേരത്തെ ബാങ്കും കേൾക്കുന്നവരാകണം നമ്മൾ. സുബ്ഹി ബാങ്ക് കേൾക്കാത്തവരാകരുത് എന്ന് ചുരുക്കം. ഏത് ബാങ്കും കേൾക്കണം. സുബ്ഹി ബാങ്കും ഫജറിൻ്റെ ബാങ്കും നമ്മൾ കേൾക്കണമെങ്കിൽ ആ ബാങ്ക് കേൾക്കുന്ന ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉണരാനും അതിനെ കാത്തിരിക്കാനുമാകണം. ആ സമയം ആകാശവാദികൾ തുറക്കുന്ന സമയമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒരുപാട് പ്രാർത്ഥിക്കേണ്ടവരും പ്രാർത്ഥിക്കാനുള്ളവരുമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് അള്ളാഹു നൽകുന്ന പ്രത്യേക സമയങ്ങൾ യഥാവിധി ഉപയോഗിച്ച് ആ വലിയ നേട്ടം നേടാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ആകാശവാതിലുകൾ തുറക്കുന്ന സമയം അല്ലേ, ബാങ്കിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് നല്ലൊരു വളരെ മനോഹരമായ നിരീക്ഷണവും ഒരു ചിന്തയും നമുക്ക് തിരുമൊഴികളിലൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റി. കെ വി കല്ലാഹു കൂടുതൽ ആഫിയത്തും എൽമും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.

0: മിസ്റോ, അപ്പോ തിരുമൊഴികൾക്ക് ശേഷം കമന്റുകൾ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തിരുമൊഴി ഒത്തിരി ഇഷ്ടമാണ്, കൃത്യമായ സുന്നത്തുകൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു കെവിക്ക് ഉസ്താദിനും പി ആർ ഫാമിലിക്കും ആഫിയത്തും ആരോഗ്യം നൽകാൻ കഴിയട്ടെ. ആമീൻ.
1: അസ്സലാമു അലൈക്കും. പുലരിവട്ടത്തെ പോലെ തിരുമൊഴിയും കേട്ടു, അൽഹംദുലില്ലാഹ്. എത്ര നല്ല അറിവാണ് കിട്ടിയത്. എത്ര കേട്ടതായാലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അറിവുകൾ വർദ്ധിപ്പിക്കുമെന്ന്. സഫിയ കേത്തിരുങ്ങാടി. അൽഹംദുലില്ലാഹ്, തിരുമൊഴികൾ എന്നും ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും പാഠങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ജമീല വലിയ പീഡിയക്കൾ.
0: യെസ്, നേരത്തെ നമ്മുടെ നമ്മളെ അനുഭവം പറഞ്ഞല്ലോ പാട്ടിൻ്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ മെസ്സേജുകൾ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അറബി സോങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മളെ സ്വരവുമായി ബന്ധപ്പെട്ടുള്ള മഷാല്ലാ നല്ല രീതിയിൽ പാടി എന്ന് പറഞ്ഞ സാജിദ ഷൗക്കത്ത്, അൻവർ എൻ ടി മുട്ടില്ല അയച്ച മെസ്സേജ് അതിൻ്റെ ഇടക്ക് വന്നിട്ട്, ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത അറിയാത്ത ഒരുപാട് ആദർശ ബന്ധുക്കളുടെ പ്രാർത്ഥനയിൽ ഇടം കിട്ടാൻ പീസ് റേഡിയോ ഇന്ന് ഈ നന്മയുടെ കൂടെ കൂടിയപ്പോൾ കഴിഞ്ഞു, അൽഹംദുലില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി പാട്ടായിരുന്നു ഹുസൈൻ ഖാൻ. പിന്നെ അൻവർ എൻ ടി പറഞ്ഞൊരു നാല് വരി നസ്രു പാടിയാൽ അത് പൊളിക്കും എന്നാണ് പറഞ്ഞത്. നസ്രു എന്നെ വിചാരിക്കണം. അൻവർ ഷാമില ഷംസുദ്ദീൻ വയൽക്കര, അത് ശരിയാ. ഫായിലാത്തുനെന്ന് തുടങ്ങിയ മുസ്തഫയിലുൻ ഫായിലുൻ എന്ന് പറഞ്ഞിട്ടില്ല. ഒമ്പുകുൽസു ചിറമംഗലം പറഞ്ഞത് അറബി ഗാനം കേട്ട് തീരരുതേ എന്ന വിചാരിച്ചു പോയി, പാട്ടിൽ മുഴുകി മാഷാല്ലാ. പിന്നെ സർഗവസന്ത ഓർമ്മ വന്നു എന്നാണ് മൈമുന ചീക്കലോട്. അപ്പോൾ മെസ്സേജുകൾ കുറേ അതുമായി ബന്ധപ്പെട്ടുണ്ട്, ഇനി പുലരിവട്ടവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇമാനും ആഫിയത്തും ആരോഗ്യവും നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്നാണ് നഫീസ പി താമരശ്ശേരി പറഞ്ഞു.
1: മാഷാല്ലാ, സുമ്മ മാഷാല്ലാ. റൂഹൊരു നാൾ വിധി വന്നാൽ എന്ന ഡേറ്റിൽ പാടിയ ഗാനം സൂപ്പർ പാടിയ മോളെയും അവതരണ എന്താണ് അവതാരന്മാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരി.
0: അൽഹംദുലില്ലാഹ്. നമ്മൾ ദിവസവും അഞ്ചു നേരവും നിത്യേന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നല്ലൊരു ഹദീസാണ് കെ വി നമുക്ക് പറഞ്ഞു തന്നത്. മൗലവിക്കിനിയും അള്ളാഹു അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: സ്വരത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റുഷ്ദ കളികാവ്, സ്വരം സൂപ്പർ, ഓൾഡ് ഈസ് ഗോൾഡ്. ഇത് രീതിയിൽ മലയാളം വേറെ പാട്ടുണ്ട്, ആറോ ഒരു നാൾ വിധി വന്നാൽ എന്ന്.
0: നോക്കൂ, റുക്സാന ബാലുശ്ശേരി പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിനുള്ള പ്രാധാന്യം വളരെ ഗൗരവത്തോടെ പറഞ്ഞു തന്ന മൗലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നാണ്. അപ്പോൾ തിരുമൊഴികളുടെ ഒരു പ്രാധാന്യവും അത് കേൾക്കുമ്പോൾ കിട്ടുന്ന അറിവ് ശരിക്കും നമുക്കൊരു ഒരു തുറവിയാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഒരു സന്തോഷമാണ് ശ്രോതാക്കൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.
1: ജംഷീന പി മേപ്പാടി ഓർമ്മയുടെ തീരത്ത് വായിച്ചു. ഞങ്ങൾ ഓർമ്മയുടെ തീരത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട്.
0: എന്താണ്?
1: കേട്ടപ്പോൾ നമ്മളെല്ലാം ജീവിതത്തിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓർത്തുപോയി. നമ്മൾ മരിച്ചുപോയാലും ഭൂമിയിൽ അവശേഷിക്കുന്ന ഓർമ്മയായി സൽപ്രവർത്തനമായി എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ എന്ന ചിന്തയിലേക്കാണ് കൊണ്ടുപോയത്. നാഥൻ തോഫിയൊക്കെ നൽകട്ടെ.
0: ആമീൻ. പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്ന് അപ്ഡേറ്റ്സിൻ്റെ ചില കാര്യങ്ങളൊന്നും നമുക്ക് നസ്രു പറയണ്ടേ.
1: അതെ,
0: ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സിൻ്റെ കാര്യം എന്തായി? ആൾക്കാരൊക്കെ ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്താണ്? നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? പാരൻസ് ടിപ്സായിട്ട് അല്ലെങ്കിൽ നിങ്ങളതിൽ കേട്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചില വാക്യങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ താജിക്കയുടെ ഒരു ആ കോഴ്സ്, ആ മൊഡ്യൂൾ വളരെ അധികം ഗംഭീരമായിരുന്നു എന്നൊക്കെ നല്ല അഭിപ്രായപ്പെട്ട് കണ്ടിരുന്നു. അപ്പോൾ പാരൻറ്റിംഗ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് കുറച്ച് സ്ട്രൈക്ക് ചെയ്ത വാക്കുകളൊന്ന് പറയാം. അതല്ല ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആ കോഴ്സിലേക്ക് വേഗം എൻറോൾ ചെയ്ത് ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സെപ്റ്റംബർ 1 നമ്മൾ കോഴ്സ് ആരംഭിച്ചതാണ്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 20 ഇന്നത്തെ ഡേറ്റ് എത്രയാണ് ഇപ്പം മറന്നു ഞാൻ.
1: 26 28
0: അല്ല ആളാ
1: 28
0: അപ്പോൾ 28 ദിവസമായി അല്ലേ. ചൊവ്വ വ്യാഴം ദിവസങ്ങൾ രാത്രി 10 മണിക്കാണ് ക്ലാസ്. ക്ലാസ് നാളെ രാത്രി 10 മണിക്കുണ്ട്. എൻറോൾമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ളത് ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ
1: അറബി പഠന കോഴ്സും
0: പഠന കോഴ്സും
1: അറബി പഠനം കുറേ ആളുകളെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഈ പിന്നെ കോഴ്സിൽ ചേരാമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതായാലും അത് തുടങ്ങിയാലോ, ഇനിയിപ്പോൾ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ടതില്ല. ഏത് കോഴ്സുകൾക്കും ഇടയിൽ വെച്ച് നമുക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സൗകര്യം കൂടെ ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരു രണ്ട് ദിവസം ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു, അതൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് കോഴ്സുകൾ. ഇനി ആരെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ വിട്ടു പോയിട്ടുണ്ടാകും കേൾക്കേണ്ട ദിവസങ്ങളിൽ. ഇപ്പം പാരൻറ്റിങ് കോഴ്സാവട്ടെ അല്ലെങ്കിൽ അറബി പഠനമാവട്ടെ, അപ്പോൾ സാങ്കേതികമായി വന്ന ചില തടസ്സങ്ങൾ കാരണം അത് വിട്ടുപോയത് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് കോഴ്സ് ഓപ്ഷനിൽ അത് പോയിട്ട് കേൾക്കണം, അതിൻ്റെ ഉത്തരങ്ങൾ അയക്കണം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾ അയക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ
0: നമുക്ക് കുറച്ചുകൂടിയും വൈജ്ഞാനികമായ എന്തോ നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗം കേട്ടതിന് ശേഷമായിരിക്കും നമുക്ക് ചിന്തയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് അല്ലേ
1: ആയിക്കോട്ടെ
0: എന്താണ് ഒരു ചോദ്യവും ഒരു ഉത്തരവിലെയും അല്ലേ.
2: 40 ദിവസത്തിനുള്ളിൽ നഖം വെട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ നഖം മുറിക്കുന്നതും റിപ്പോർട്ടുണ്ടല്ലോ. എങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമാഅക്ക് കുളിക്കുന്നതിന് മുന്നേ നഖം മുറിക്കേണ്ടതുണ്ടോ, അതോ നഖം മുറിക്കൽ 40 ദിവസത്തിനുള്ളിൽ ഒരിക്കൽ മതിയോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഖം വെട്ടിയ രീതിയോ നഖം വെട്ടുവാൻ വേണ്ടി പ്രത്യേകം ദിവസം നിശ്ചയിച്ചതായോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ്. മാത്രമല്ല പ്രസ്തുത വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന അത്തരം ഹദീസുകളൊക്കെ ഒന്നുകിൽ മൗദൂഓ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതോ മുൻകറോ അഥവാ ഒരിക്കലും തന്നെ തെളിവിന് പിടിക്കുവാൻ പറ്റാത്ത ഹദീസുകളോ ആണ് എന്നാണ് അൽഹാഫിൽ ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ തൻ്റെ ആദത്തിൻ്റെ ഭാഗമായി പതിവിൻ്റെ ഭാഗമായി എല്ലാ വെള്ളിയാഴ്ചയും നഖം വെട്ടുന്നു എങ്കിൽ അത് തെറ്റാണെന്ന് പറയൽ സാധ്യവുമല്ല. സുന്നത്താണ് എന്നുള്ള നിലക്ക് അത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്, 40 ദിവസത്തിലൊരിക്കൽ നഖം മുറിക്കണമെന്ന് പറഞ്ഞ സംഭവം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 40 ദിവസത്തിലൊരിക്കൽ നഖം മുറിക്കണമെന്നല്ല, 40 ദിവസത്തിലൊരിക്കലെങ്കിലും ഗുഹ്യരോമം നീക്കം ചെയ്യുക, കക്ഷരോമം പറിക്കുക, അതുപോലെ തന്നെയുള്ള ഹിസാലുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ കൂടുതൽ ദിവസം അത്തരം കാര്യങ്ങൾ ശരീരത്തിൽ നിലനിർത്തരുത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് വന്ന വചനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: ഇത് ഈ വിഷയത്തിൽ നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴാണ് അപ്പം ചില ധാരണകൾ പണ്ടെന്നോ നമ്മൾ കേട്ട് വെച്ചൊരു ധാരണകൾ തിരുത്താതെ അതന്നെ തുടർന്നു പോകും. പക്ഷെ ഒരു അന്വേഷണം നടത്തുമ്പോഴാണ് ഇപ്പോൾ നഖം വെട്ടാൻ വെള്ളിയാഴ്ച അപ്പം ആ കാര്യം പറഞ്ഞത് നമ്മൾ ഒരു ധാരണയായിരുന്നു അങ്ങനെയുള്ളത്. അപ്പോൾ അല്ലിജാബയിലൂടെ നമുക്ക് ശരിക്കും അത്തരത്തിലുള്ള നല്ല വൈജ്ഞാനികമായ കുറേ അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. അല്ലാഹു കൂടുതൽ അറിവ് കേൾക്കാനും പകർത്താനും ഒക്കെ നിലനിർത്താനും ഒക്കെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജാമിയ ഇടവണ്ണയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ഖത്തീബ്മാരൊക്കെ ശരിക്കും ഒന്ന് മിനുങ്ങിയായിട്ട് പോകുമല്ലോ. മിനുങ്ങി പോകാൻ വേറൊരർത്ഥത്തിൽ കാണരുത്, താടി മുടിയൊക്കെ വൃത്തിയാക്കി വെട്ടി പോകണം. അപ്പോൾ അന്ന് എം എം നദ്വി പറഞ്ഞൊരു സംഭവം ഓർമ്മയുണ്ട്. നിങ്ങൾ നഖമുറിക്കൽ വെള്ളിയാഴ്ച സുന്നത്താണ് എന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ചക്ക് മാത്രം മാറ്റി വെക്കരുത് എന്ന് ഒന്ന്. ഒപ്പം ഉസ്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു, പിന്നെ നഖം മുറിക്കലേ സുന്നത്തുള്ളൂ, താടി വെട്ടൽ സുന്നത്തില്ല
0: എന്ന് പറഞ്ഞിരുന്നു.
1: അപ്പം ഉസ്താദ്മാരന്ന് ഖത്തീബ്മാർ മിക്കവാറും പിന്നെ പല പള്ളികളിലും ഖുത്ബ പറയുന്ന ഖത്തീബ്മാരുണ്ടാവല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് ഒപ്പിച്ച് താടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി പോകുന്നൊരു സംഭവം കണ്ടപ്പോഴേ ഉസ്താദിൻ്റെ ഒരു മർമ്മം.
0: അതെ അതെ അതെ പറഞ്ഞു.
1: ഇപ്പം രണ്ട് നമുക്കവിടെ ഒരു അറിവ് കിട്ടുന്നതാണ്, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ്. വെള്ളിയാഴ്ച മാത്രമല്ല നഖം വെട്ടേണ്ടത്, വെള്ളിയാഴ്ച സുന്നത്താണ്. അതോടൊപ്പം താടിയൊന്നും വെട്ടിയാണ്ട് എന്ത് ചെയ്യണ്ട, ചെയ്യണ്ടെന്നുള്ളത്. പിന്നെ ടീച്ചേഴ്സ് കോൺഫറൻസ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. ആയിഷ എഴുവന്തലയാണ് ചോദിച്ചിരിക്കുന്നത്.
0: ജംഷീന പി മേപ്പാടി പറഞ്ഞത്, പാരന്റിങ് കോഴ്സ് ജീവിതശൈലിയിലെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വഴിത്തിരിവായി. മാഷാല്ലാ.
1: ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ ഡേറ്റും സമയവും സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുക്കണം. മലപ്പുറം ജില്ലയിലാണ്,
0: ചെമ്മാട്.
1: ചെമ്മാടാണ്. അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളുള്ള, പിന്നെ താജ് റെസിഡൻസിയിൽ നമ്മളെ പ്രോഗ്രാം നടക്കും ഒക്ടോബർ. ഈ വരുന്ന മാസം ഒക്ടോബർ 11 നമ്മളെല്ലാവരും
0: അവിടെ. ടീച്ചേഴ്സ് ഇന്നലെ ചോദിച്ചിരുന്നു നമ്മൾ, ഇന്നലെ നമ്മൾ ലൈവിൽ ഉണ്ടായപ്പോൾ സുഹേർക്ക് ഞാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആരൊക്കെ ടീച്ചേഴ്സ് ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് എന്താന്ന് തോന്നുന്നു, ഞാൻ ടീച്ചേഴ്സ് അല്ലെങ്കിൽ എൻ്റെ മരുമകൾ ടീച്ചറാണ്. അങ്ങനെയെങ്കിലും
1: പ്രോഗ്രാമിന് വരാനുള്ള താല്പര്യം. നമ്മുടെ ഒരു ശ്രോതാവ് ചോദിച്ചല്ലോ, ടീച്ചേഴ്സിന് മാത്രമാണോ വരാൻ പറ്റുക, ബാക്കിയുള്ളവർക്കൊക്കെ വരാൻ പറ്റുകയായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒന്ന് കാണാമായിരുന്നു എന്ന് പറയുന്നത്. ടീച്ചർമാർ വന്നാൽ മതി എന്നുള്ളതാണ് അവിടെ.
0: അതെ അതെ
1: അതെ. തൽക്കാലികം നമുക്കവിടെ പറയാനുള്ളത് വെച്ചാൽ എന്താ, അത്രയും ടീച്ചേഴ്സ്, കാരണം 4 കോൺഫറൻസ് കഴിഞ്ഞപ്പോഴേക്ക്, അഥവാ 4 ടീച്ചേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞപ്പോഴേക്ക് ശരിക്കും കേരളം, മലയാളികൾ ഈ ഒരു ടീച്ചേഴ്സ് കോൺഫറൻസിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ആ മാഷെ അറിഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങോട്ട് പറയും, അറിഞ്ഞിട്ടുണ്ട്, 11-ാം തീയതി അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ പങ്കെടുത്തിരുന്നു
0: എന്ന്
1: മനസ്സിലാവുന്നത്. അപ്പോൾ അതിലുണ്ടായത് എന്തായാലും നമ്മൾ വരും എന്ന് പറഞ്ഞിട്ട്. കാരണം ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന് പറയുമ്പോഴേ ഇപ്പം നമുക്ക് നമ്മുടെ പരിചയത്തിൽ ഇപ്പോൾ ഒരു 10-20 കൊല്ലത്തോളം 20-ൻ്റെ മേലെ വർഷം ഈ ഒരു മേഖലയിൽ നിന്നിട്ട് ടീച്ചേഴ്സ് കോൺഫറൻസ് ശരിക്ക് അർത്ഥവത്തായിട്ട് മനസ്സിലായത്, അല്ലെങ്കിൽ അർത്ഥവത്തായ ഒരു ടീച്ചേഴ്സ് കോൺഫറൻസ് നമ്മൾ കാണുന്നത് ഈ 5 കൊല്ലം തന്നെയാണ്. കാരണം ബാക്കിയുള്ള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഞാൻ നമ്മളൊക്കെ ഇപ്പോൾ 10 വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മലപ്പുറത്താണ് ടീച്ചേഴ്സ് സമ്മേളനം നടക്കുന്നതെങ്കിൽ ഓരോ അധ്യാപക സംഘടനകൾക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അന്നത്തെ ഒരു 3 ദിവസം നമുക്ക് ലീവ് എടുക്കാം, 2 ദിവസം ലീവ് കിട്ടും ഒരു സ്റ്റേറ്റ് സമ്മേളനങ്ങൾക്ക് ഓരോ ടീച്ചർമാർക്കും അവരവരുടെ സംഘടനയിൽപ്പെട്ട ആ ടീച്ചേഴ്സ് കോൺഫറൻസിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ 2 ദിവസം ലീവ് കിട്ടുന്നുള്ള ആ ഒരു
0: ഇതുകൊണ്ട് വരുമെന്ന് മാത്രം
1: മനസ്സിലായല്ലോ. അതല്ലാതെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പോയി കഴിഞ്ഞാൽ ഇന്നൊക്കെ കിട്ടും മനസ്സിലാകുമെന്നൊന്നുമല്ല. പിന്നെ സംഘടിപ്പിക്കുമ്പോഴും സംഘാടകരുടെ ഒരു ഉത്തരവാദിത്വം എത്ര ഉള്ളതെന്ന് വെച്ചാൽ, ഒരു വലിയ അവസാനത്തെ ഒരു സമാപന പിന്നെ ജാഥ, അതൊരു ഒരു പ്രകടനം ഉണ്ടാവണം, ശക്തി പ്രകടനം. എൻ്റെ പേരെന്നതാണ്, ഒരു ശക്തി പ്രകടനം ഉണ്ടാവണം. അത് ഏത് ടൗണിലാണോ വെച്ച് നടത്തുന്നത് ആ ടൗണിനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് പ്രകമ്പനം കുളിപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുദ്രാവാക്യം കുളിച്ച് ഇങ്ങനെ പിരിഞ്ഞു പോകണം. ഇനി ബാക്കി പരിപാടികൾ നിങ്ങൾ കേൾക്കാതിരുന്നിട്ടില്ലെങ്കിലും ആ 4 മണിക്കുള്ള മറ്റേ പ്രയാണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം എന്നാണ് എന്താ പറയുക. ഞാനതിനെ കൊച്ചാക്കി പറയല്ല, അത് അതിൻ്റെതായിട്ടുള്ളൊരു അതൊരു അടയാളപ്പെടുത്തലാണ്. അധ്യാപകർക്ക്
0: അവർക്ക് എന്താണോ താല്പര്യം വെച്ചത് അത് അവർ നിർവഹിക്കുന്നു. പക്ഷെ നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് എന്താണോ ആ ടീച്ചിങ് പർപ്പസ്ഫുൾ ആവാൻ വേണ്ട കാര്യങ്ങൾ, ഒരു ജനറേഷനെ ബിൽഡ് ചെയ്തെടുക്കാനല്ലോ.
1: അതെ അതെ അതെ. അങ്ങനെയുള്ള വിഷയങ്ങൾ അത് കിട്ടാറുണ്ടോ മറ്റുള്ള സമ്മേളനങ്ങൾ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്നാൽ അത് അവരുടേതായിട്ടുള്ള അടയാളപ്പെടുത്തൽ, ഞങ്ങൾ ഇത്ര ഇത്ര ആൾക്കാരുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങളായിരിക്കണം കൂടുതലും അധ്യാപക സമ്മേളനങ്ങൾ എന്നാണ് നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ വിലയിരുത്തലും മനസ്സിലായിട്ടുള്ളത്. അതിനപ്പുറം നമ്മുടെ പരിചയത്തിലുള്ള ടീച്ചേഴ്സിനെ അവിടെ എത്തിക്കുക എന്നുള്ളത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയായി എടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അത് മറ്റൊരു അടയാളപ്പെടുത്തലാവും ഇൻഷാല്ലാ.
0: നമുക്ക് ഇനി ചിന്തയുടെ ഒരു ക്ലിപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ജോയിൻ ചെയ്ത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ നമുക്ക് നമ്മുടെ ക്യുസിൻ്റെ വിജയികളെയൊക്കെ പ്രഖ്യാപിക്കാനുണ്ട് ഇൻഷാല്ലാ. അപ്പം ചിന്തയുടെ ഈ ക്ലിപ്പ് ഒന്ന് കേൾക്കാതെ.
4: ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് ഒരു കല്ലെറിയുന്നത് പോലെ നിസ്സാരമായി തോന്നാം, പക്ഷേ ആ കല്ല് കടലിന്റെ എത്ര ആഴങ്ങളിലേക്ക് പോകുന്നു എന്നത് ആരും അറിയുന്നില്ല. നമ്മൾ തമാശയായി പറഞ്ഞ ഒരു വാക്കുപോലും മറ്റൊരാളുടെ മനസ്സിൽ വലിയൊരു മുറിവായി മാറിയേക്കാം. പുറത്തേക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക, നമ്മുടെ വാക്കുകൾ ഒരാളുടെ ഹൃദയത്തിൽ ആശ്വാസമാകുമോ അതോ വേദനയാകുമോ എന്ന്. കാരണം മുറിവുകൾക്ക് മരുന്നുണ്ടെങ്കിലും ചില വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾക്ക് സമയം പോലും പൂർണ്ണമായൊരു മരുന്നാകണമെന്നില്ല. അതിനാൽ കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ചെറിയൊരു കാര്യം.
0: യെസ്, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല സമയത്തും സ്ക്രോൾ ചെയ്ത് കേൾക്കുന്ന കാര്യമായിരിക്കാം. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇഷ്ടംപോലെ ഇതിന് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ബൾക്ക് സാധനങ്ങൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് നമ്മളതൊക്കെ ഒരു കേൾക്കാനുള്ള മാത്രമായി മാറിപ്പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് തത്വത്തിൻ്റെയോ സാരോപദേശങ്ങളുടെയോ കുറവുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ മാറാത്തത്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു വിശ്വാസി എന്നതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മളിൽ ആ മാറ്റം ഉണ്ടായി പറ്റൂ.
1: അതെ,
0: കാരണം ഒരു ദിവസം എത്ര കാര്യങ്ങൾ മനുഷ്യൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്, അതിനൊരു കണക്കൊക്കെ പറയാറുണ്ട്. ഇത്ര 20,000 ചിന്തകൾ കടന്നു, ഈ ചിന്തകൾക്കൊക്കെ അനുബന്ധമായ വാക്കുകളും ഉണ്ടാവും. അത് അതല്ലാതെ ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കിടയിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകുന്ന നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വീട്ടിൻ്റെ വിരിപ്പിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും എത്ര ആളുകളെ മുറിവേൽപ്പിച്ചിട്ടാണോ നമ്മൾ വീട്ടിലെത്തിയത്
1: എന്നെങ്കിലും
0: ആലോചിക്കണം.
1: ഒരുപാട് ആളുകൾക്ക് സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിലും ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന ആശ്വാസം ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്.
0: അല്ല, ഇന്നിപ്പോൾ ഒരാളെ കാണണം എന്നില്ലല്ലോ വേദനിപ്പിക്കാൻ.
1: യെസ്, അതെ അതെ,
0: ആ ഒരു കാലമാണ്. ഒരു ദിവസം ഒരാൾക്ക് കാണാൻ പറ്റുന്ന ലിമിറ്റുണ്ട്, പക്ഷെ വേദനിപ്പിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റും ഇല്ല. കാരണം കയ്യിലുള്ള ഈ ഒരൊറ്റ വിരലും മതി.
1: അതിൽ അതാണ് നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം നമ്മളെ ഒരു ലൈക്ക് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കമൻറ്റ് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു ഷെയർ കൊണ്ട്, അതാണിപ്പോൾ കാര്യമായിട്ട് നടക്കാറുള്ളത്, ലൈക്കും കമൻറ്റും ഷെയറും. നമുക്കറിയാത്ത, നമുക്ക് എന്താ പറയുക, ഉറപ്പില്ലാത്ത വിഷയങ്ങളിൽ പോലും നമ്മളെന്ത് ചെയ്യും, അങ്ങോട്ട് ഷെയർ ചെയ്യും, ഗ്രൂപ്പുകളിലൂടെ തള്ളും. അവസാനം എല്ലാം കഴിഞ്ഞ ആളുകൾ കേട്ട് അതൊക്കെ അവരൊക്കെ വിലയിരുത്തേണ്ട രൂപത്തിൽ വിലയിരുത്തി അവർ 10,000 അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് അത് ഉദ്ദേശിച്ചത് അതല്ല എന്ന് മനസ്സിലാകുന്നത്.
0: ഈ അടുത്ത് ഒരു പിതാവിനോടുള്ള ദേഷ്യം കൊണ്ട് പിതാവിനെതിരെ മകള് പോക്സോ
1: കേസ് കൊടുത്തിട്ട്
0: എത്രയോ വർഷം എന്താ വിചാരണ ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന പിതാവ് നിരപരാധിത്വം പറയുന്നുണ്ട്. അതിൻ്റെ എത്ര ആളുകൾ ആ സമയത്ത് അയാളെ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും.
1: തീർച്ചയായിട്ടും
0: ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക വേദന എന്തായിരിക്കാം.
1: അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ അയാൾ അദ്ദേഹം പറയേണ്ടത്, സംഭവമൊക്കെ ശരി, ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു, പക്ഷേ ഞാൻ ഈ നിരപരാധി അല്ല എന്ന്, അപരാധം ഞാൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് ഞാനെങ്ങനെ നോക്കും.
0: അങ്ങനെ
1: ഇവൻ നിരപരാധിയാണ് എന്ന് മനസ്സിലായത് ഇങ്ങ കുറച്ച് ആൾക്കാർക്കാണ്.
0: അതെ അതെ അതെ അതെ.
1: നേരമറിച്ച് എൻ്റെ ആ ഒരു വാർത്ത വന്ന സമയമുണ്ടല്ലോ, അന്ന് നിരപരാധിയാണ് എന്നുള്ള വാർത്ത കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ.
0: അതെ അതെ അതെ അതെ.
1: പക്ഷെ അത് അപരാധം ആണ് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക. അത് എത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, അവരുടെ മുഖത്തേക്ക് ഞാനെങ്ങനെ നോക്കും. അത് ഭയങ്കര വിഷയമല്ലേ. നമ്മൾ അതുകൊണ്ടായിരിക്കാം റസൂല് മൻ സതറ മുസ്ലിമൻ അല്ലെ, ഒരു ഒരു മുസ്ലിമിന്റെ ന്യൂനത ആര് മറച്ചു വെക്കുന്നു
0: അല്ലെ.
1: അപ്പൊ അത് മറച്ചു വെക്കേണ്ടത് നമ്മളത് പ്രചരിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും
0: കിട്ടാനില്ലാത്തതാവട്ടെ
1: ഇല്ലാത്തതാവട്ടെ അതെ, നമുക്കൊന്നും കിട്ടാനില്ല. ഒരാളുടെ നന്മ പ്രചരിപ്പിച്ചാൽ എന്ത് ചെയ്യും, ചിലപ്പോ അത് കേട്ടിട്ട് വേറൊരാൾ നന്മയിലേക്ക് വരും. ഒരാളുടെ തിന്മ പ്രചരിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാളും എന്ത് ചെയ്യില്ല, വേറെ അതിനൊരു പ്രത്യേകിച്ചൊരു മെച്ചൊന്നും കിട്ടൂലല്ലോ.
0: അല്ല, ഞാനിപ്പോ ആലോചിക്കണതേ, ഇതിങ്ങനെ പറയുമ്പോ നമുക്ക് ഓരോ ചിന്ത വരുമല്ലോ. നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസത്തെ ശരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് എനിക്ക് എന്ത് കിട്ടി എന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റിയെന്ന്, ഇന്ന് ഞാൻ എത്ര ആൾക്കളെ സന്തോഷം പകരുന്ന ബഷിറു വല തു നഫിറു യസിറു വല തു അസിറു, എത്ര വാർത്തവത്തായിട്ടുള്ള വരികളാണത്. ഹാപ്പിനെസ് കൊടുക്കും, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ എന്ത് പറ്റി നമുക്ക്, അതിൻ്റെ അളവ് കൂടുതലാണോ നമുക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാവും. അതല്ല, നമ്മൾ ഈ വെറുപ്പിക്കുന്ന വാക്കുകളും വെറുപ്പിക്കുന്ന കമൻറ്റുകളും ഇത് ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഇവിടെ ഫാസിസ്റ്റുകൾ മാത്രമല്ല, നമ്മൾ തന്നെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത്, പിന്നെ ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ, അനിയന്മാർ, നാത്തൂന്മാർ, ഇതൊക്കെ പുതിയ പുതിയ വേർഷനിലൂടെയാണ് പലതും പിന്നെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്.
1: സഹപ്രവർത്തകർ ഒരുപാട്
0: നമ്മൾ നമ്മളോട് ചോദിക്കുകയാണല്ലോ ആദ്യം.
1: ആത്യന്തികമായിട്ട് നമുക്കതിൽ ചിന്തിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കടക്കപ്പായയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇന്ന് ആരെങ്കിലും വേദനിപ്പിച്ചോ എന്ന്, ഒരാൾക്ക് ഉപകാരം ചെയ്തോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം
0: വേദനിപ്പിച്ചോ
1: എന്നുള്ളത്. കാരണം മനസ്സിലെ മുറിവ് വലിയ മുറിവായിരിക്കും. ഒരാളെ നാളാളെ ഇടയിലിട്ടൊന്ന് കൊടുത്ത് ഒരടി കൊടുത്താലും അത് ചിലപ്പോൾ അത് ആ വേദനയോടുകൂടെ അവൻ മറന്നോളും. പക്ഷേ മാനസികമായിട്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ ഒരുപാട് കാലമെടുക്കും. മാത്രമല്ല അവനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെടുന്ന ആളുകളെ കാണുമ്പോഴൊക്കെയും ഈ മുറിവേൽക്കപ്പെട്ടവന് ഇത് ഇവനെ ഓർമ്മ ഉണ്ടാവുക.
0: അതന്നെ,
1: അതൊക്കെ ഒരു പ്രാർത്ഥനയായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ പരിണമിക്കുന്ന അവസ്ഥ വന്നാലോ?
0: പിന്നെ അതുമല്ല, അത് പിന്നെയൊക്കെ പറഞ്ഞ് ശരിയാക്കാന്ന് വിചാരിക്കും, പിന്നെ പറഞ്ഞ് ശരിയാക്കാൻ ആള് നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ?
1: അതെ അതെ,
0: നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോകും നമുക്ക് ആലോചിക്കുമ്പോൾ അല്ലേ.
1: തീർച്ചയായിട്ടും വലിയൊരു നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറേ ഇതേപോലുള്ള ആപ്തവാക്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങളോ ഒക്കെ നമ്മൾ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ചിലതൊക്കെ നമ്മളൊന്ന് വൈഡായിട്ട് ചിന്തിക്കേണ്ടത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
0: സലീമ ഒതുക്കുങ്ങൽ അയച്ചൊരു മെസ്സേജ്, എൻ്റെ മോളും ടീച്ചറാണ്, മോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സ്കൂളിലെ മറ്റു ടീച്ചർമാരൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ എന്നാണ്. ഹൃസ്വമായ വാക്കുകളിലൂടെ നമ്മുടെ ചിന്തയെ അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്ന സംസാരം, ഇന്നത്തെ ചിന്ത സൂപ്പറായി എന്നാണ് അൻവർ എൻ്റെ മുട്ടിൽ.
1: കഥയുമായി ബന്ധപ്പെട്ട് ഒരു ശ്രോതാവ് പറഞ്ഞ കഥ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അനുഭവം. സാമൂഹ്യ പ്രവർത്തകനായുള്ളൊരു മനുഷ്യൻ്റെ കൂടെയായിരുന്നു ജീവിതം. നാട്ടിലും നാട്ടുകാർക്കും നല്ല മനുഷ്യൻ. അതിനിടയിൽ ഭാര്യയെയും മക്കളെയും മറന്നു. ഇത് കണ്ട എൻ്റെ പിതാവ് ഭർത്താവിനോട് പറഞ്ഞു, അവൾക്കൊരു ജോലിയാക്കി കൊടുക്ക്. പക്ഷേ അതും നടന്നില്ല. അങ്ങനെ ഇരിക്കെ ആദ്യം പിതാവും മാസങ്ങൾക്ക് ശേഷം ഭർത്താവും മരണപ്പെട്ടു. ഇപ്പോൾ ചെറിയൊരു ജോലിയും ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നു ബുദ്ധിമുട്ടില്ലാതെ. അൽഹംദുലില്ലാ, നാം ഒന്ന് നിരൂപിക്കും, അള്ളാഹു ഒന്ന് കൽപ്പിക്കും, അള്ളാഹു രണ്ടു പേർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്.
0: വളരെ നല്ലൊരു ചിന്ത. ആരെയും വേദനിപ്പിക്കാതെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
1: പാരന്റിംഗ് കോഴ്സ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് മക്കൾ ഞങ്ങളെ മിറർ പോലെയാണ് കാണുന്നത് എന്ന് കേട്ടപ്പോഴാണ്. ആ ക്ലാസ്സിലെ ഒരു വിഷയമായിരുന്നല്ലോ അത്.
0: യെസ്.
1: സലാം സാറിൻ്റെ ഉപ്പാക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നു.
0: അൽഹംദുലില്ലാ, റാത്താണ്, കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഡിസ്ചാർജ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: പൂർണ്ണാരോഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ.
0: പിന്നെ ടീച്ചേഴ്സ് കോൺഫറൻസിനാണ്, കഴിഞ്ഞ ടീച്ചേഴ്സ് കോൺഫറൻസിനാണ് ഞാൻ നസറുല്ലാ സലാമിൻ പട്ടാമ്പിൽ വെച്ച് നേരിട്ട് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും. മാഷാല്ലാ, ഒരു വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല.
1: അമീർ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ പുള്ളി എന്നെ മാത്രല്ല, റേഡിയോ കുടുംബത്തിലെ പല ആളുകളെ ഇങ്ങനെ വെച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ ഞാൻ സൈഡിലൂടെ ചെന്നപ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങള് ഞാന് അൻവർ അല്ല അമീർ എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടു. മാഷാല്ലാ.
0: അബ്ദുൽ നാസർ എന്ന ഒരു പുതിയ ശ്രോതാവ് വന്നിരിക്കുകയാണ്. ഫീഡ്ബാക്ക് വഴിയാണോ ലൈവിലേക്ക് പ്രതികരിക്കേണ്ടത്? ഇപ്പൊ വന്ന വഴി തന്നെ കറക്റ്റാണ്. വന്ന വഴി ശരിയാണ്. യു ആർ കറക്റ്റ്.
1: പക്ഷേ എനിക്ക് ക്വിസിൽ പങ്കെടുക്കേണ്ടത് മാത്രമാണോ നമ്മൾ
0: ചിന്തിക്കേണ്ടത്? അതായത് ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് പിന്നെ
1: നമ്മൾ മറന്നുപോയിട്ടുണ്ട്.
0: എന്താണ് വിജയികളെ
1: വിജയികളെ
0: വിജയികളെ വേഗം പ്രഖ്യാപിക്കാം. ഷാനിബ വി കോഴിക്കോട് അല്ലേ.
1: മുഹമ്മദ് റയാൻ.
0: നിഷാജ് സി എം.
1: സുഹ്ര അഴിയൂർ.
0: സാലിം സി കെ പത്തുപിരിയം.
1: നജ്ബത്ത്.
0: റുക്സാന.
1: നുസ്രത്ത് പി കുഴിപ്പുറം.
0: മൈമൂന പാറപ്പുറം.
1: ഫസീല കടുങ്ങാത്തുകൊണ്ട്.
0: വഹീദ അത്തിക്കോട്.
1: സൗമ്യത്ത് എസ് ആറ്റിങ്ങൽ പാലാങ്കോണം.
0: മുഹസിന മഞ്ചേശ്വരം.
1: ഒന്നുകൂടെ വായിക്കാം. ഷാനിബ വി കോഴിക്കോട്.
0: മുഹമ്മദ് റയാൻ.
1: നിഷാജ് സി എം.
0: സുഹ്ര അഴിയൂർ.
1: സലാം സി കെ പത്തപ്പിരിയം.
0: അല്ല, സലം തെറ്റിയതെന്ന് തോന്നുന്നു. സലാം സി കെ ആയിരിക്കും തോന്നുന്നു അല്ലേ.
1: സലാം സി കെ അക്ഷരത്തിൽ മാറ്റമുണ്ട്.
0: നജ്ബത്ത്.
1: റുക്സാന.
0: നുസ്രത്ത് പി സി കുഴിപ്പുറം.
1: മൈമൂന പാറപ്പുറം.
0: ഫസീല കടുങ്ങാത്തുകൊണ്ട്.
1: വഹീദ അത്തിക്കോട്.
0: സൗമ്യത് എസ് ആറ്റിങ്ങൽ.
1: മുഹ്സിന മഞ്ചേശ്വരം.
0: യെസ്. അപ്പോൾ ഇന്നത്തെ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളെ നമ്മൾ വായിച്ചത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാനൊരു ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ചിരിക്കണ കണ്ടപ്പോ നമ്മൾ ആ പറഞ്ഞ എഴുതിയിട്ടുണ്ടല്ലോ.
1: ഇല്ലല്ലോ അവരില്ല. അവർ നമുക്ക് പേര് വേണേ പറയാം. ഇതിൽ രണ്ടാൾ എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട്.
0: ആണോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു
1: ഞാൻ കോൺഫിഡൻറ്റോട് കൂടിയാണ് നസറു ഡേറ്റ് പറഞ്ഞത്. നേരത്തെ ഡേറ്റ് പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നം വന്നത്, എൻ്റെ മുമ്പിലുള്ള മോണിറ്ററിൽ ചെറിയ പ്രശ്നം വന്നതാണ്. അപ്പം ഞാൻ തന്നെ ആ സമയത്ത് പറയപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് പറയാൻ കാരണം അതാണ്, 26 എന്നുള്ളത് പറഞ്ഞത്. ശരി, എന്തായാലും നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട് എല്ലാവരും. ആ ഒരു കാര്യത്തിൽ ഓരോ വാക്കിലും അല്ലേ, ഓരോ നോക്കിലും
0: വരിയിലും.
1: അതെ, വാക്കിലും വരിയിലും ശ്രദ്ധിച്ചിട്ടുണ്ട്.
0: ഞാൻ അടക്കം വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ സ്വയം നൽകിക്കൊണ്ട് ആസ്വാദനം കണ്ടെത്തിയിരിക്കുകയാണ് സീനത്ത് പാലക്കാട്. അപ്പൊ എല്ലാവർക്കും വിജയിക്ക അഭിനന്ദനങ്ങൾ.
1: വാളുകൊണ്ട് മുറിച്ചാൽ മുറി കൂടും, വാക്കുകൊണ്ട് മുറിഞ്ഞത് കൂടില്ല എന്ന് നമ്മുടെ നേരത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് ജമീല വി കെ.
0: യെസ്, മാഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ലൈവ് അപ്പോൾ ഇവിടെ അവസാനിക്കാൻ നമ്മൾ നമ്മുടെ തീരം അണഞ്ഞിരിക്കുകയാണ്. ഇനി കരയിലേക്ക് കാലെടുത്ത് വെച്ചാൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്ന റേഡിയോ വൈബ്സ് ആണ്.
1: റേഡിയോ വൈബ്സ്. യെസ്,
0: ശരി. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മെസ്സേജുകൾ, ധാരാളം മെസ്സേജുകൾ കണ്ടിരുന്നു. ടോട്ടൽ 300 മുകളിലേക്ക് മെസ്സേജുകൾ വന്നു.
1: അവസാനേ, പ്രൈവറ്റ് ടീച്ചർമാർക്ക് ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ടീച്ചറാണോ, മദ്രസ ടീച്ചർ എന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് അത് കെ ജി മുതൽ പി ജി വരെ നമ്മൾ പറയാറുള്ളത്, എല്ലാ ടീച്ചേഴ്സിനും പങ്കെടുക്കാം. ഇൻഷാല്ലാ.
0: ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമുക്ക് നൽകിയിരിക്കുന്ന ചിന്തകൾ നമുക്ക് എല്ലാവർക്കും പരസ്പരം അത് പകർത്താനും ഉൾക്കൊള്ളാനും മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യമാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് തൽക്കാലം പിരിയാം.
1: ഇനി നമുക്ക് റേഡിയോ വൈബ്സിലേക്ക് കയറാം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം ഉണ്ടായിരുന്നത് വി ടി അബ്ദുസ്സലാം. അസ്സലാമു അലൈക്കും.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം നുസാൻ രണ്ടത്താണിയും കൂടെ ഞാൻ മുസ്തഫ അൻസാരിയുമാണ്.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: അൽഹംദുലില്ലാഹ്.
1: ഓക്കെ, നമ്മൾ ലൈവ് കഴിഞ്ഞു വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
0: അതെ,
1: അപ്പോൾ വൈബ്സിൽ നമുക്ക് ഇന്ന് ഫസ്റ്റ് നമ്മൾ പോകുന്ന ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ നമ്മുടെ അഷ്റഫൽ ഹിക്കമി ഒറ്റപ്പാലം നടത്തിയ സംസാരത്തിലേക്കാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറം തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ആളുകൾ പൊതുവെ ഏറ്റവും നല്ല നിലവാരത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല സൗകര്യപ്രദമായ വീട്, വാഹനം, മറ്റു സൗകര്യങ്ങൾ എല്ലാം ലഭിക്കണമെന്നതാണ് പൊതുവെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക. പക്ഷെ പലപ്പോഴും ഈ ആഗ്രഹങ്ങളെല്ലാം പല ആളുകളും സ്വായത്തമാക്കുന്നത് തങ്ങളുടെ വരുമാനത്തെ പരിഗണിക്കാതെയാണ് എന്നതാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സത്യമെന്ന് പറയുന്നത്. ഇന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. നിലവിൽ EMI സൗകര്യങ്ങൾ, ലോണ് പോലെയുള്ള കാര്യങ്ങൾ അല്പാൽപമായി അടച്ചു വീട്ടിയാൽ മതി എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും 100,000 രൂപയുടെ ഒരു വസ്തു മാസത്തിൽ 1,000,000 രൂപ അതിലേക്ക് മാറ്റിവെച്ചാൽ മതിയെന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ചുള്ളൊരാഗ്രഹം മനസ്സിൽ വരുമ്പോൾ, ഇത്തരമൊരു സൗകര്യങ്ങൾ അപ്പുറത്ത് കാണുമ്പോൾ, ആളുകൾ മുൻപും പിൻപും ഒന്നും നോക്കാതെ യാതൊരുവിധ കണക്ക് കൂട്ടലുകളുമില്ലാതെ പലപ്പോഴും അതിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ലക്ഷങ്ങൾ കടബാധിതനായി ലോണിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ അല്പം സ്വല്പമായി മുന്നോട്ട് പോയി അവസാനം ചെന്നെത്തുന്നത് വലിയ ഒരു കടബാധിതയിലേക്കാണ്. കടബാധിത ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു കുട്ടിയോടൊരു ലോണിനെ കുറിച്ച് ഒരു കവിത എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവരെഴുതി എന്നതാണ്, ലോണെടുത്ത് വീട് വെച്ച് വീട് വിറ്റ് ലോണടച്ചു എന്നാണ്. ഭയങ്കര ആശയതലമുള്ള രണ്ട് വരിയാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ലക്ഷങ്ങളാണ് ലോണെടുക്കുന്നത്, എന്നിട്ട് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വലിയൊരു വീട് പണിതു, പക്ഷേ തിരികെ കൊടുക്കാനുള്ളതായ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ മുന്നോട്ട് പോയി. പലപ്പോഴും കടം അധികരിച്ച് മാനസിക തല നില തന്നെ തെറ്റിയ ആളുകളെപ്പോലും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. പലപ്പോഴും ചെറിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി, അത് ഏത് സമയത്തും എങ്ങനെയും വരുമല്ലോ. നമ്മുടെ ഒരു വരുമാനം ഏതെങ്കിലും നിലക്ക് നിലച്ചു കഴിഞ്ഞാൽ എല്ലാ കണക്ക് കൂട്ടലുകളും പലപ്പോഴും താറുമാറാവുകയാണ്. ഒരു സുഹൃത്തിൻ്റെ ജോലി താൽക്കാലികമായി നഷ്ടപ്പെട്ടപ്പോൾ വലിയ പേടിയാണ്. എന്താ പേടി? ഇനി ഞാൻ എങ്ങനെയാണ് EMI അടച്ച് തീർക്കുക എന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കടത്തിന്മേൽ കടമാകുന്ന സാഹചര്യം പലപ്പോഴുമുണ്ട്. വലിയ ദുരന്തം കടം വാങ്ങുന്നതിലൂടെ ആളുകൾ വരുത്തി വെക്കുമ്പോൾ ഇസ്ലാം കടത്തെക്കുറിച്ച് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മാത്രമേ ആ നിലക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ കടവുമായി ബന്ധപ്പെട്ട് വലിയ ഉണർത്തലുകൾ, ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയുണ്ടായി. ഒരിക്കൽ മഹാനായ സ്വഹാബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊരിക്കൽ പ്രവാചകൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ആകാശത്തിലേക്ക് നോക്കി. എന്നിട്ട് പ്രവാചകൻ തൻ്റെ നെറ്റിത്തടം തടവിയിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മാദാ നസലമിന തസ്ദീദ്, മാദാ നസലമിന തസ്ദീദ്, എന്തൊരു ഗൗരവമുള്ള വിഷയമാണ് എനിക്കിപ്പോൾ വഹിയായി ഇറങ്ങിയിട്ടുള്ളത് എന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് കേട്ട എല്ലാ ആളുകൾക്കും പേടിയായി. അവർ അപ്പോൾ പ്രവാചകനോടൊന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസമായപ്പോൾ പ്രവാചകനോ ഒന്ന് തണുത്തപ്പോൾ ചോദിച്ചു, പ്രവാചകൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? അങ്ങേ എത്രയേറെ പ്രയാസപ്പെടുത്തിയ വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് ഒരു തത്വം പറഞ്ഞു, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ സുമ്മ ഉഹ്യിയ സുമ്മ ഖുതില സുമ്മ ഉഹ്യിയ സുമ്മ ഖുതില വഅലൈഹി ദൈനുൻ മാ ദഖല അൽ ജന്നത ഹത്താ യുഖല അൻഹു.

0: ഇനുഹു, ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള അതുവഴി അവൻ മരിച്ചു എന്ന് തന്നെ കരുതുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി വീരമൃത്യു വരിച്ച ഒരു സഹോദരൻക്ക് റഹ്മാനായ റബ്ബ് കണക്കാക്കുന്ന ഇത്ര വലിയ പ്രതിഫലമാണ്. സ്വർഗാവകാശിയാണ് ആ മനുഷ്യൻ. അങ്ങനെ ഒരു 3 തവണ അതിനുള്ള അവസരം കിട്ടിയാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടുന്നത് വരെ ആ സ്വർഗാവകാശിക്ക് സ്വർഗത്തിൻ്റെ ഒരു ആനുകൂല്യവും ലഭിക്കുകയില്ല എന്ന വഴിയാണ് അവിടെ ഇറങ്ങിയത് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നഫ്സുൽ മുഖ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ലഅ. ഒരു വിശ്വാസിയുടെ അവൻ്റെ ഒരു ആത്മാവ് എന്നുള്ളത് അവൻ്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കണമെന്നാണ്. അഥവാ കടം വീട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ മനുഷ്യനുക്ക് പരലോക ജീവിതം നല്ല നിലക്കായി തീരുകയുള്ളൂ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ ഉണർത്തലുകൾ ഉണർത്തിയെന്ന് മാത്രമല്ല, ശക്തമായ ചില നിലപാടുകൾ, ചില കണിശതകൾ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയുണ്ടായി. ഒരു മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അലാ സാഹിബുക്കും ദൈനുൻ, നിങ്ങളുടെ കൂട്ടുകാരൻക്ക് കടം ബാധ്യതയായിട്ടുണ്ടോ എന്ന. അങ്ങനെ ഒരിക്കൽ ഒരു മയ്യത്തിനോട് ചോദിക്കപ്പെടും, മയ്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട് പ്രവാചകരെ, അദ്ദേഹത്തിന് 2 ദീനാറ് കടമുണ്ട്. ഫതഹല്ലഫ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻവാങ്ങിയെന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ കടം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ നമസ്കരിച്ചു. പിറ്റേ ദിവസം അബൂ ഖത്താദയെ കണ്ടപ്പോൾ പ്രവാചകൻ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ? മാ സനഅത ഫി ദീനറൈനി, അബൂ ഖത്താദ ഈ ഏറ്റെടുത്ത 2 ദീനാറിൻ്റെ വിഷയത്തിൽ എന്താണ് ചെയ്തത്? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഞാനത് വീട്ടിയിട്ടുണ്ട് പ്രവാചകരെ. അപ്പോൾ അല്ലാൻ റസൂൽ പറഞ്ഞു, അൽ ആൻ ബറത്ത അലൈഹി ജിൽദഹു, ഇപ്പോഴാണ് നീ അവൻ്റെ തൊലി തണുപ്പിച്ചത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ ഖബറിലേക്ക് അദ്ദേഹം ഇറക്കി വെക്കപ്പെട്ടു. കടം ഏറ്റെടുത്തതുകൊണ്ട് മാത്രമായില്ല, ഏറ്റെടുത്ത കടം വീട്ടുമ്പോൾ മാത്രമാണ് ആ പിന്നെ ഖബറിൽ കിടക്കുന്ന മനുഷ്യനുക്ക് സ്വസ്ഥതയും സമാധാനവും റാഹത്തും ലഭിക്കുക എന്നതാണ്. പ്രവാചകൻ അനന്തര സ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴും 3 കാര്യങ്ങൾ പറഞ്ഞു. 1-ാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? മയ്യത്തിൻ്റെ സമ്പത്തിൽ നിന്ന് മയ്യത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് എടുക്കണം. 2-ാമത് കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ വേണ്ടിയിട്ട് ആ ക്യാഷ് ഉപയോഗിക്കണം. പിന്നീട് വസൂയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കണം. അത് 3 എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിലേ അനന്തരാവകാശികൾക്ക് പോവുകയുള്ളൂ എന്നാണ്. മഹന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഹംറാൻ ഇത്തഖില്ലാ വലാ തമുത്തു അലൈക ദൈനുൻ. ഹംറാൻ, നീ അള്ളാഹുവിനെ നല്ലോണം സൂക്ഷിക്കണം. കടം ബാക്കി വെച്ച് നീ ഒരിക്കലും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഫയൂഖദു മിൻ ഹസനാതിക ലാ ദീനാ റസമ വലാ ദിർഹമ, നാളെ പരലോകത്ത് ദീനാറും ദിർഹമോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇടപാട് ക്ലോസ് ചെയ്യണത് സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് എന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. പ്രവാചകൻ കടം ബാധ്യതയാകാതിരിക്കാൻ വേണ്ടി ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം, അള്ളാഹുവേ പാപത്തിൻ്റെ ആധിക്യത്തിൽ നിന്നും കടം പെരുകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന പ്രവാചകൻ കൂടെ കൂടെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോടൊരാൾ ചോദിച്ചു, മഅക്സറമാ തസ്തഈദു മിനൽ മഗ്റം, പ്രവാചകരെ എന്തിനാണ് താങ്കൾ കടത്തിൽ നിന്ന് ഇത്രയധികം കാവലിനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇന്ന റജുല ഇദാ ഗോരിമ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. ഒരു മനുഷ്യൻ കടക്കാരനായാൽ അവൻ ചിലപ്പോൾ കളവ് പറയേണ്ടി വരും, ചിലപ്പോൾ കൊടുത്ത വാക്ക് ലംഘിക്കേണ്ടി വരുമെന്നാണ്. അത്രയേറെ ശ്രദ്ധിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂല് കടവുമായി ബന്ധപ്പെട്ട് കടം വാങ്ങുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് പറഞ്ഞു. അഥവാ നമ്മൾ കടം വാങ്ങുകയാണെങ്കിൽ, കടം വാങ്ങണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, അത്യാവശ്യങ്ങൾക്ക് വാങ്ങാം, പക്ഷെ ചില നിബന്ധനകൾ പൂർത്തിയാകണം. 1, അയ്യക്കൂനഫി അമ്രിൻ മഷ്റൂഇൻ, ഇസ്ലാം പഠിപ്പിക്കുകയാണ് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ വാങ്ങാവൂ എന്നാണ്. ഒരാവശ്യമില്ലാതെ ആഡംബരത്തിനും പൊങ്ങച്ചത്തിനും ആർഭാടത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരിക്കലും കടം വാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഇന്ന് പല ആളുകളും മത്സരിക്കുകയാണ് തൻ്റെ കൊക്കിൻ്റെ വലുപ്പമോ അതിൽ കൊത്താൻ കഴിയുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാതെ കണ്ണിൻ്റെ മുമ്പിലൂടെ പോകുന്നതൊക്കെ കൊത്താൻ വേണ്ടി തീരുമാനിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് നമുക്ക് ആരോടും മത്സരമില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവൻ്റെ വാഹനം പോലെ തന്നെ എൻ്റെ വാഹനമാകണമെന്ന് പറഞ്ഞാൽ ശരിയാകൂല. നമ്മൾ നമ്മുടെ വരുമാനത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് വേണം ഏതിലേക്കും ഇറങ്ങാൻ എന്നതാണ് ഒന്നാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കടം വാങ്ങാവൂ എന്ന് മാത്രമല്ല, അയ്യക്കൂനബി തൊരീക്കത്തിൻ മഷ്റൂ, അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെയേ കടം വാങ്ങാവൂ എന്ന. പലിശ പോലെ, ലോണ് പോലെ, അതേപോലെ തന്നെ ബാക്കിയുള്ള ആ നിലക്കുള്ളൊരു അവസ്ഥയിലൂടെ, പലിശയുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയിലൂടെ ഒരിക്കലും കടം വാങ്ങാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞു, അയ്യക്കൂൽ മുസ്തദീനു ആസിമൻ അൽ വഫ, കടം വാങ്ങുന്ന ഒരാൾ എന്ത് വേണം, എത്രയും പെട്ടെന്ന് തിരിച്ചടക്കാൻ വേണ്ടി പരിശ്രമിക്കണം, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാനിങ്ങനെ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ഒരു പക്ഷേ 1000 രൂപയ്ക്കിനും കൊടുക്കേണ്ടി വരിക. അങ്ങനത്തെ 2, 3, 4, 5 വസ്തുവൊക്കെ മേടിച്ചു കൂട്ടുമ്പോൾ അതൊരു മാസത്തിൽ വലിയൊരു ഇൻകമായിക്കൊണ്ട് മാറുകയാണ്, വലിയ ഒരു എമൗണ്ട് ആയിക്കൊണ്ട് മാറുകയാണ്. അപ്പോൾ എങ്ങനെ അത് വീട്ടാൻ കഴിയുമെന്ന കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ അത് ചെയ്യണമെന്ന്. പല ആളുകളും കടം വാങ്ങി റോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന സാഹചര്യമുള്ളത് അതൊരിക്കലും പാടില്ല. പ്രവാചകൻ പറഞ്ഞു, മൻ അഹദ അംവാല നാസി യുരീദു അദാഅഹ അദല്ലാഹു അൻഹു, വാങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്നൊരു പേടിയോടുകൂടെ, ബേജാറോടുകൂടെ ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കാൻ അള്ളാഹു ആ മനുഷ്യനെ സഹായിക്കുമെന്നും, ഒമൻ നഹദ യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാ, എന്നാൽ കേവലം സമ്പത്ത് നശിപ്പിക്കണമെന്ന, അതെങ്ങനെയാണ്ട് പിന്നെ അനുഭവിച്ച് തീർക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യനിക്ക് അത് അനുഭവിക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു സമ്പത്തിന് നശിപ്പിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു, അയ്യഅലമ ഔ യഗ്ലിബ അല ദന്നിഹി ഖുദ്റതുഹു അലൽ വഫ, അഥവാ ഏകദേശം തിരിച്ചടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ, ഒരു അറിവ് അവനക്ക് ഉണ്ടാകണമെന്നാണ്. ഇത്ര വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാസം കൊണ്ട് ഇത്ര എനിക്ക് അടച്ചു തീർക്കാൻ കഴിയും, അതിനിടയിൽ വേറെ എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ ഈ കടത്തെ അത് ബാധിക്കൂല, ആ നിലക്കൊക്കെയുള്ളൊരു കാൽക്കുലേഷൻ ആ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് കടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്ത്, ഖുർആനിലെ തന്നെ ഏറ്റവും വലിയ ആയത്ത് കടമിടപാടുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കടം വാങ്ങുമ്പോൾ അത് എഴുതി വെക്കണമെന്നും സാക്ഷികൾ ഉണ്ടാകണമെന്നും ഒക്കെ വളരെ മനോഹരമായിക്കൊണ്ട് ഇസ്ലാം മാലോകരെ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്തിന് എന്ന് ചോദിച്ചാൽ, ആ വിഷയത്തിൽ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പല ആളുകളും ആ വിഷമത്തിൽ, വിഷമത്തിൻ്റെ തിരമാലകൾക്കിടയിൽ കടന്ന് പ്രയാസപ്പെടുമ്പോൾ ഇസ്ലാമിൻ്റെ ഓരോ രംഗത്തുമുള്ള അധ്യാപനങ്ങൾ അവനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവൻ്റെ സംരക്ഷണത്തിനും അവൻ്റെ അഭിമാനത്തിനുമൊക്കെ കളങ്കമേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യവും വ്യക്തവും വ്യവസ്ഥാപിതവുമായ നിയമങ്ങൾ, നിയമസംഹിതകളാണ് എന്ന കൃത്യമായ ബോധം നമുക്ക് ഏതായിരുന്നാലും ഉണ്ടാകണം. ഈ പറയപ്പെട്ട രൂപത്തിൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഖേദിക്കേണ്ടി വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിക അധ്യാപനങ്ങളെ സ്വജീവിതത്തിൻ്റെ ഭാഗമാക്കി തദടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, അഷ്റഫ് അലിക്കമേ ഒറ്റപ്പാലത്തിൻ്റെ സംസാരമാണ് ഇൻസൈറ്റിലൂടെ നാം ഇതുവരെ കേട്ടത്.
2: നമുക്കൊരു പാട്ട് കേട്ടോ?
1: പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബാണ്. അപ്പോൾ ഈ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും വൈബാക്കണമെങ്കിൽ ഒരു പാട്ട് കേൾക്കുക തന്നെ വേണം. നമുക്ക്
2: സ്വരത്തിലേക്ക്
1: സാഹിൽ കൊല്ലത്തിൻ്റെ ഗാനം കേട്ടുവരാം.

0: മാഷല്ല, നമ്മളിപ്പോൾ കേട്ടത് സ്വരം. മരുപ്പരപ്പിലെ പൊള്ളും മണൽ എന്നുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ സാഹിൽ കൊല്ലമാണ് ആലപിച്ചത്. പല പാട്ട് പലപ്പോഴും നല്ല അർത്ഥമുള്ള പാട്ടുകൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത കുളിർമയൊക്കെ എന്നുള്ളത് തന്നെയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ
1: ഓക്കെ. നിങ്ങളെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ അറിവിൽ കുടുംബത്തിലൊക്കെ അങ്ങനെ നിത്യരോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ?
0: കുടുംബത്തിലൊക്കെ ഉണ്ടോ?
1: കുടുംബ വീട്ടിലൊന്നും ഇല്ലല്ലോ.
0: ഇല്ല.
1: പഠിച്ചവന് നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും നിത്യരോഗികളെ പരിചരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മക്കളൊക്കെ നോക്കി പരിചരിക്കുന്നവരുണ്ടല്ലേ. അത്തരം ആളുകൾക്കുള്ള ഒരു പിന്നെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, ആരോഗ്യ വിചാരം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം, നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുമ്പോൾ പരിചാരകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ പാലിയേറ്റീവ് ദിനം ഈയിടെ നാം ആചരിക്കേണ്ടായി. ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരം നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുമ്പോൾ ആ പരിചാരകരും അവരുടെ കൂടെയുള്ളവരും ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ENT സർജനും ഏതാനും വർഷങ്ങളായി പാലിയേറ്റീവ് ഹോം കെയറിലെ ഫിസിഷ്യനുമായ ഡോക്ടർ VM അബ്ബാസ്. നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഡോക്ടർ, നമുക്ക് ഒരു നിത്യരോഗികളായി സ്ഥിരമായി പല വിധ അസുഖങ്ങളും ഉണ്ടായിട്ട്, ഫോർ എക്സാമ്പിൾ ക്യാൻസർ, അതുപോലെ തന്നെ പക്ഷാഘാതം, അതുപോലെ കിഡ്നി അസുഖവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നീറുകെട്ട് വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പലവിധ അപകടങ്ങൾ സംഭവിച്ച് നട്ടല് തളർന്ന് കൈയും കാലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന ഇങ്ങനത്തെ പലവിധ രോഗികളാണല്ലോ നിങ്ങൾ പാലിയേറ്റീവ് കെയറിൽ സാധാരണ ശ്രദ്ധിക്കുന്നത് അല്ലേ?
3: ആ അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും, പീസ് റേഡിയോയിലെ എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. നിത്യരോഗികളായിട്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് പല ആളുകളും നമുക്ക് കാണാറുണ്ട്. ഈ മോഡേൺ ഈ യുഗത്തിലും നമുക്ക് ആധുനികമായ എല്ലാ സംവിധാനങ്ങളുമുള്ള യുഗത്തിലും ഒരുപാട് പേർ നമ്മുടെ കഠിന വേദനയും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കാണാറുണ്ട്. അവരുടെ ഒരു പരിചരണം വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി അതിനെ ഒരു വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് വീട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും അയൽവാസികളായിട്ടുള്ള ആളുകൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് സാധിക്കും. നമുക്കറിയാം, കിടപ്പിലായ രോഗികൾക്ക് പല ശാരീരിക പ്രശ്നങ്ങളും നമുക്ക് കാണാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന ബെഡ് സോറാണ്, അതായത് ശയ്യാവരണം. അത് കിടപ്പിലാവുന്ന രോഗികൾക്ക് അവരുടെ പല ഭാഗങ്ങളിലും പ്രധാനമായും പുറം ഭാഗത്തെ അരയ്ക്ക് മുകളിലുള്ള എല്ലുകളും എല്ലുകൾക്ക് ചുറ്റുമുള്ള തൊലിപ്പുറവും അതുപോലെ തന്നെ കാലിലെ അതുപോലെ തന്നെ കൈയിലെ കണങ്കാലിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള സ്കിന്നുമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തതായി ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നമാണ് ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും ഉള്ള തടസ്സവും മറ്റു പ്രയാസങ്ങളും. അത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾക്ക് ഉണ്ടാവുന്ന വായയിലും മറ്റും ഉണ്ടാവുന്ന പുണ്ണും മറ്റ് അൾസറുകളും മൂലം അവർക്ക് രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടി വേദനയോടുകൂടി ഭക്ഷണം ഇറക്കുന്നതിനുള്ള പ്രയാസങ്ങൾ കാണാറുണ്ട്. മൂന്നാമതായി നമുക്ക് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്ര തടസ്സം, അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക. ചിലപ്പോഴായിട്ട് അവർക്ക് മൂത്രത്തിന് ട്യൂബുള്ളവർക്ക് മൂത്രത്തിനുണ്ടാവുന്ന ട്യൂബിലുണ്ടാവുന്ന ബ്ലോക്ക് മൂലം മൂത്ര പുറത്തോട്ട് വരാതിരിക്കുക, ബാഗിലേക്ക് കളക്ട് ചെയ്യപ്പെടാതിരിക്കുക, അത്തരം പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നാലാമതായി പ്രധാനമായിട്ടും കാണപ്പെടുന്ന പ്രശ്നമാണ് അവർക്ക് മലബന്ധം, അതുപോലെ തന്നെ ചിലപ്പോഴായി കാണുന്ന വയറിളക്കം എന്നിവ. അതുപോലെ അടുത്തതായി കൂടുതലായിട്ടും മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണപ്പെടാറുള്ളത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ വ്രണങ്ങൾ, അതുപോലെ തന്നെ നിറവ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നീരൊലിപ്പ്, ചില ഭാഗങ്ങളിൽ നിന്നുള്ള നീരൊലിപ്പ്. പ്രധാനമായും ഇത്തരം പ്രശ്നങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും രോഗികളെ കണ്ടുവരാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, നിത്യമായി അസുഖം വരുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. ശാരീരികമായിട്ട്, മാനസികവും സാമൂഹികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ ഇതിൻ്റെ പുറമെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സാറ് പറഞ്ഞത് ബെഡ് സോർ അഥവാ അൾസറാണ്, ശയ്യ കിടക്കുന്ന സ്ഥലത്ത് ഈ ബെഡിനോട് തട്ടുന്ന സ്ഥലത്തുണ്ടാവുന്ന അൾസർ അല്ലേ. എങ്ങനെയാണ് ഈ ഒരു അൾസർ ഉണ്ടാവുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം?
3: നമുക്ക് ശയ്യാവരണം ഉണ്ടാകുന്നത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന അസുഖം മൂലം അത് പല രീതിയിലുണ്ടാകും. നമുക്കറിയാം പക്ഷാഘാതം അല്ലെങ്കിൽ നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം പോലുള്ള അവസ്ഥയിൽ അവർക്ക് അവരുടെ ബോധാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ മൂലം അവരുടെ ചലനം വളരെ കുറഞ്ഞു പോകും. ആ അവസ്ഥയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, രോഗികൾ ഒരേ കിടപ്പിൽ കുറേ നേരം കിടക്കുന്ന സമയത്ത് ആ ശയ്യാവരണങ്ങളുണ്ടാകുന്ന പ്രഷർ സോർ എന്നാണ് അതിന് പറയുക. നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മുടെ എല്ലും പ്രതലങ്ങളും തമ്മിലുള്ള ഭാഗത്ത് ചലനമില്ലാത്ത കാരണം ആ ഭാഗത്തേക്കുള്ള രക്തഓട്ടം കുറയുന്നത് മൂലം അവർക്ക് ആ ഭാഗത്ത് നിറമാറ്റവും ആ ഭാഗത്തുള്ള ചില കോശങ്ങളുണ്ടാകുന്ന ഡാമേജും മൂലം ആ ഭാഗത്ത് അവർക്ക് ചെറിയ ചെറിയ വ്രണങ്ങൾ കാണപ്പെടുകയും പിന്നീട് അത് ഇൻഫെക്ഷൻ പോലുള്ള അത് അണുബാധയും മറ്റും സംഭവിച്ച് അല്ലെങ്കിൽ രക്തഓട്ടം അതുപോലെ തന്നെ കുറഞ്ഞിരിക്കുമ്പോൾ അത് വലുതായി അതൊരു മുറിവിലേക്ക് മാറുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഇത്തരം മുറിവുകൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്?
3: ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോർ അല്ലെങ്കിൽ ശയാവരണം ഉണ്ടാകുന്ന കാരണം പറഞ്ഞ പോലെ, നമുക്ക് അവരുടെ ആ പൊസിഷനിലുള്ള കിടപ്പിനെ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അതായത് അവരെ തിരിച്ച് പൊസിഷൻ മാറ്റി നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഇത്തരം രോഗികളിൽ നമുക്ക് പൊസിഷൻ മാറ്റി കൊടുക്കാം. നമുക്ക് അവരെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ചെറുതായിട്ട് ചരിച്ച് കിടത്തി നമുക്ക് ആദ്യം പ്രഷർ ഉണ്ടായിരുന്ന ആ ഉണ്ടായിരുന്ന ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ചരിച്ച് കിടത്താവുന്നതാണ്. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ കിടക്കുന്ന ഭാഗത്തുള്ള നമ്മുടെ തുണി, അതായത് ബെഡ്ഷീറ്റ്, അതുപോലത്തെ പാഡുകൾ എന്നിവയെല്ലാം ചുളുക്കമില്ലാതെ, കാരണം ചുളുക്കം ഉണ്ടാകുന്ന ആ കേസിൽ അമരുന്ന ആ ഭാഗത്ത് അതേപോലെ തന്നെ തൊലിപ്പുറത്തും ചുളുക്കം ഉണ്ടാകുകയും ആ ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് ആ ഭാഗത്ത് അൾസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉള്ള നനവ്, അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരിക്കുകൾ, അതായത് ബെഡിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് നമ്മൾ രോഗിയെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ കഴിയുന്നതും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തോ അല്ലെങ്കിൽ പുറം ഭാഗത്തോ സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ലേപനങ്ങളെല്ലാം പുരട്ടി ചൊറിച്ചിലോ അതിൽ മറ്റ് പ്രോബ്ലംസോ അലർജി പോലുള്ള പ്രയാസങ്ങളോ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് മരുന്ന് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവർക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൂത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ഭാഗങ്ങളാണെങ്കിൽ ക്ലീനിങ് കൃത്യമായി ചെയ്യേണ്ടത്, ഈ നനവ് പെട്ടുന്ന ഭാഗങ്ങളിൽ പെട്ടെന്ന് മുറി വരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് അത്തരം ഭാഗങ്ങൾ ക്ലീൻനെസ്, അതായത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ ബെഡ് സോറ് അല്ലെങ്കിൽ ശയാവരണത്തിൻ്റെ അളവ് നമുക്ക് വരുന്നത് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് ഉണങ്ങുന്നതിലേക്ക് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ മുറിവ് പരിചരിക്കുന്നതിനുള്ള പ്രയാസം, നമുക്കറിയാം ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിചരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരു സൈഡ് വന്നു, പിന്നെ അത് അടുത്ത സൈഡിൽ വേറെ വന്നു, അപ്പം നമുക്ക് ചരിച്ച് കിടത്തുമ്പോഴൊക്കെ ഉള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോറ് ഉണ്ടാകുന്ന ബെഡ് സോറ് ഉണ്ടാകുന്ന ഭാഗങ്ങൾ ആയ ആ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ട് അത്തരം ഏരിയകളിൽ നമുക്കൊരു സോഫ്റ്റ് പാഡുകൾ വെച്ചിട്ട്, നമുക്ക് കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ചെറിയ പാഡുകളും വെച്ചിട്ട് നമുക്ക് ഇത് വരുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധയുള്ള പലപ്പോഴായിട്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് കെയർ ചെയ്യുന്നവരിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ ശയാവരണങ്ങൾ കാണാറുള്ളൂ. അവർക്ക് മറ്റു പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള പഴുപ്പോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കോ ഇത്തരം രോഗികൾ പിന്നീട് അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതത് വഴി തന്നെ നമുക്ക് കിടപ്പിലായ രോഗികൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.
2: അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഒന്ന്, ഇടക്കിടക്ക് ആളെ പൊസിഷൻ മാറ്റുക എന്നുള്ളതാണ് അല്ലേ? പൊസിഷൻ മാറ്റുക. രണ്ടാമതായിട്ട് തൊലിപ്പുറമെ തൊലിയും കാര്യങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇതാണ് ഏറ്റവും പ്രധാന പോയിൻ്റായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ കിടക്കുന്ന ബെഡ്, എന്താ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു, ബെഡ് ഇതിൽ എന്താ പറയുക, വാട്ടർ ബെഡ്, എയർ ബെഡ് എന്നുണ്ട് പലതരം സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ശരിക്കും ബെഡിൽ?
3: നമുക്കറിയാം മുൻകാലങ്ങളിലെല്ലാം കൂടുതലും വാട്ടർ ബെഡുകളാണ് ഉപയോഗിച്ചിരുന്നത്, കാരണം നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോഴും നമുക്ക് എയർ ബെഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എയർ ബെഡുകൾ ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച്. എയർ ബെഡുകളിലെ പ്രധാനമായിട്ടും ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ, അതായത് നമുക്കത് അതിൻ്റെ മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ എയർ നമുക്ക് കളയുന്നതിനും അതുപോലെ പെട്ടെന്ന് അതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യുന്നതിനും സാധിക്കും. വാട്ടർ ബെഡിൻ്റെ വേറൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, അത് ചില സ്ഥലത്ത് അമരുമ്പോൾ മറ്റു പൊന്നി നിൽക്കുകയും അതുകൊണ്ട് തന്നെ രോഗികൾക്കുള്ള ഈ ഷിഫ്റ്റിംഗ് നമ്മൾ പറഞ്ഞ മുൻപറഞ്ഞ ആ രോഗിയെ ചരിച്ച് കിടത്തുമ്പോഴൊക്കെയുള്ള പ്രയാസങ്ങൾ വാട്ടർ ബെഡിൽ മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. നമുക്ക് ഏറെക്കുറെ ഇതിൽ രണ്ടിനും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഇതായതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി നമ്മുടെ അതിൻ്റെ ഇതനുസരിച്ച് നമുക്ക് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലും നമ്മൾ വാട്ടർ ബെഡ് എയർ ബെഡാണ് കൂടുതലും നമുക്ക് ഉചിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നത്.
2: ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധ ചെലുത്തിയാലും ചിലപ്പോൾ എന്തുണ്ടാവാം, ബെഡ് സോർ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവുന്ന വ്രണങ്ങൾ, അത് നമുക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് ഉണങ്ങുന്നതിലൊക്കെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടുതലും നമുക്കറിയാം ഇങ്ങനെ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് ഇൻഫെക്ഷൻ പോലെ അണുബാധ വന്ന് അത് വലുതാവുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് വരാതിരിക്കാൻ വേണ്ടി തന്നെ ആ മുറിവിൻ്റെ പരിചരണം, അത് നമ്മൾ മുറിവ് ബീറ്റാഡിൻ പോലുള്ള സാധാരണ നമുക്ക് വീടുകളിൽ അവൈലബിളായ ബീറ്റാഡിനോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി അതിനെ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മരുന്നുകളായ മെട്രോജിൽ പൗഡർ, നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഗുളികകളാണ് മെട്രോജിൽ, അത് നമുക്ക് അതിൻ്റെ പൗഡർ ഫോമുകൾ മെട്രോജിൽ 500 mg ടാബ്ലറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിച്ച് പൊടിച്ച് നമുക്ക് അത് അതിൻ്റെ മുകളിൽ ഇടുന്നത് തന്നെ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്. അങ്ങനെ അത്തരം രീതിയിൽ തന്നെ നമുക്ക് ആ മുറിവിനെ ഉണക്കാൻ പറ്റും. അത് അതിനെ ഇട്ടതിന് ശേഷം നമുക്കൊരു പാഡ്, നമുക്കൊരു കോട്ടൺ, ഒരു കോട്ടണിൻ്റെ പുറത്ത് നമുക്കറിയാം മുറിവിന് ഉപയോഗിക്കുന്ന പാഡുകൾ കിട്ടും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ മുറിവ് കിട്ടുന്നതിന് വേണ്ടി വന്ന തുണികളുണ്ട്. അതിന് നമുക്ക് ഈ സ്റ്റീം ഉപയോഗിച്ച് നമുക്കറിയാം പ്രഷർ കുക്കറെല്ലാം ഉള്ള അവസ്ഥയിൽ അതിൻ്റെ നമുക്ക് ആവിയിൽ ചൂടാക്കിയതിന് ശേഷം അത് നമുക്ക് അതൊരു നമ്മളൊരു അണുബാധ അണുക്കളെ ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം ആ പീസുകൾ നമുക്ക് ആ മുറിവിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രഷർ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ മെട്രോജിൽ പൗഡറിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് മുറിവ് ഉണക്കാവുന്നതാണ്. നമുക്കതിനു വേണ്ടി ഒരുപാട് ചെറിയൊരു ബാൻഡേജ് പോലത്തെ പ്ലാസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രോഗികൾക്ക് വളരെ ഷുഗറോ അല്ലെങ്കിൽ മറ്റോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള മരുന്നുകൾ റെഗുലറായിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിച്ച് ഷുഗറെല്ലാം നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിവ് ഉണക്കാൻ സാധിക്കും.
2: ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ചികിത്സ ചെയ്യാൻ നേരാവണ്ണം ശ്രദ്ധ ചെലുത്തി അണുവിമുക്തമായ രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ.
3: തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് വീടുകളിൽ നമുക്ക് പരിയേറ്റിയിലെ രോഗികളിൽ ഒരുപാട് വീടുകൾ നമുക്ക് രോഗികളുടെ മുഖ്യ പരിചാരകൾ അവരെ വീടുകാർ തന്നെയാണ്, ആ വീട്ടിലെ ഒരു പ്രധാന വ്യക്തി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് വീട്ടിലുള്ള ആളോ അല്ലെങ്കിൽ അയൽവാസിയോ അല്ലെങ്കിൽ വളണ്ടിയറോ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന, രോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ സമയം, അവരുടെ ജോലി സമയം, ഇതെല്ലാം ഒരു ഒരു 10-20 മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഡ്രസ്സിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വീടുകളിൽ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറൊരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് നമ്മൾ നമ്മളെ ശ്രോതാക്കളായ ആളുകൾക്ക് നമുക്ക് ഇതിലൂടെ നൽകാൻ സാധിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു തുടർ പരിചരണ പോലെ ആയി നമുക്കത് നമ്മൾ ചെയ്ത പഠിച്ചൊരു കാര്യങ്ങൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സമൂഹത്തിൽ നമുക്കൊരു കാര്യമായ ഒരു ഇടപെടലുകൾ, നമുക്ക് ഒരുപാട് ടെക്നോളജിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സഹായമോ ഇല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ഈ പരിചരിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നമ്മൾ ഊന്നൽ നൽകുന്നത്. അപ്പോൾ നമുക്ക് രോഗി പരിചരണം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ശ്രദ്ധയിലൂടെയും അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഓരോ ഒരു വളണ്ടിയറെങ്കിലും, സന്നദ്ധരായ ഒരാൾ വളണ്ടിയറോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചുറ്റുപാടുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള രോഗികളുടെ പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഈ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ പോലുള്ള പ്രദേശത്ത് ഒരുപാട് പാലിയേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട്. അതിൽ പ്രധാനമായും അവരുടെ വളണ്ടിയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് കൂടുതലുള്ളത്. നമുക്കറിയാം പല ഹോം കെയറുകളും, അതായത് ഗൃഹ വിസിറ്റുകളും എല്ലാം നടത്തുന്നത് അവരാണ്. അവരുടെ റോളുകൾ നമുക്കറിയാം. ഈ അവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്.
2: കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് പി സി റോഡിയിൽ നടന്ന പ്രോഗ്രാമിൽ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പാലിയേറ്റീവ് കെയർ സൊസൈറ്റികളെ പരിചയപ്പെടുത്തിയിരുന്നു. അവരുടെ വളണ്ടിയേഴ്സിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ രോഗികളുടെ അനുഭവങ്ങളൊക്കെ വിശദമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും വിശദമായുള്ള പ്രോഗ്രാമുകൾ പി സി റേഡിയോ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ്. എന്താണ് ഇങ്ങനത്തെ ഈ അതിൽ സാറ് നേരത്തെ പറഞ്ഞത് വായലുണ്ടാകുന്ന അൾസറുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരം പി സി റേഡിയോയിലെ പ്രോഗ്രാമുകൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പ്രിവെൻറ്റീവ് കെയറിനാണ്. അതാ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ളതിലേക്കാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും എന്ത് അസുഖത്തെക്കുറിച്ച് പറയുമ്പോഴും അത് എങ്ങനെ വരാതെ നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും ഊന്നൽ നൽകാറുള്ളത്. അപ്പോൾ ഇതിൽ ഇത്തരം അൾസറുകൾ വരാതെ നോക്കുന്നത്, ഈ വായലും തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകളും പുണ്ണുകളൊക്കെ, അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, അത് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായും നമുക്കറിയാം ഏത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കത് വരാതെ നോക്കുമ്പോഴാണ് അത് നമ്മൾ അതിൻ്റെ കാഠിന്യത്തിലേക്ക് പോകുന്നത് തടയുന്നതും, അതുപോലെ തന്നെ നമുക്കതിനെ സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഇത്തരം കിടപ്പിലായ രോഗികളിലെ പ്രധാനമായും അവരുടെ ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ അവരുടെ ബോധാവസ്ഥയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ മൂലം അവരുടെ നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്നതിനുള്ള ആ സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വായ തുറക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഓറൽ ക്ലീനിങ്ങും മറ്റുള്ള സാധാരണഗതിയിൽ കുറവായിരിക്കും. അതാണ് പ്രധാന കാരണമായിട്ട് നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് വായ തുറക്കാൻ കഴിയാത്തത് മൂലം ക്ലീനിങ്, വായയിലുള്ള ക്ലീനിങ് ബ്രഷിങ്, അതുപോലെ തന്നെ നാക്കിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് പൊതുവേ ഈ കിടപ്പിലാരോഗികൾക്ക് ഉണ്ടാകുന്ന പ്രതിരോധ കുറവ് കാരണം നാക്കിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ, അതായത് പൂപ്പൽ രോഗങ്ങൾ, അതുപോലെ നാവിനൊരു വെള്ള കോട്ടിങ് നമുക്ക് പലപ്പോഴേ കാണാറുണ്ട്. ഇത്തരം രോഗികൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ നാവ് വളരെ ഒന്നിൽ വെള്ള കളർ അല്ലെങ്കിൽ അവർ വളരെ ചുമന്നിരിക്കുന്നു. കാരണം ആ ഫംഗൽ രോഗം മൂലം നമ്മുടെ നാക്കിൻ്റെ മുകളിലുള്ള ഒരു ലെയർ ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ അവിടെ ഫംഗസ് രോഗം വരികയും ചെയ്യുകയാണ്. അത് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പല്ലുകളിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ, പല്ലുകളിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ മൂലം ഭക്ഷണം അവിടെ കുടുങ്ങുകയും അതുപോലെ തന്നെ കൂടുതൽ അവരുടെ ചവയ്ക്കാത്തത് മൂലം തന്നെ ഭക്ഷണത്തിൻ്റെ സൈഡുകളിൽ ഭക്ഷണം കെട്ടിക്കിടക്കുകയുള്ള അവസ്ഥയിൽ അപ്പോൾ പ്രധാനമായും ഈ വിഴുങ്ങൽ ഭക്ഷണം വിഴുങ്ങുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പ്രധാനമായിട്ടും വായയിലെ വൃത്തി നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ക്ലീനിങ് നമുക്ക് വായ തുറപ്പിച്ച് നമുക്ക് അവരെ കൊണ്ട് തന്നെ നമുക്ക് കൈക്ക് ശക്തിയുള്ളവർക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സോഫ്റ്റ് ബ്രഷുകൾ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ മൂന്നുതരം ബ്രഷുകളുണ്ടാവും, സോഫ്റ്റോ മീഡിയം ആയി, നമുക്കൊരിക്കലും അങ്ങനത്തെ നമ്മൾ മീഡിയമോ അല്ലെങ്കിൽ ഹൈ ഇതുള്ള ബ്രഷുകൾ ഉപയോഗിക്കരുത്, സോഫ്റ്റായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ല് വൃത്തിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കോട്ടണിൽ ഉപ്പുവെള്ളം ആക്കിയതിന് ശേഷം നാക്ക് തുടച്ചു കൊടുക്കുക, അത് കാരണം ആ വെള്ള പാട നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അണ്ണാക്കിലേക്കുള്ള ഉള്ളത് കുറയുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം വായിൽ കുപ്പിളിച്ച് തുപ്പാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് വായയുടെ ക്ലീനിങ്ങും അവർക്ക് രുചി, ഭക്ഷണത്തോടുള്ള രുചി ഉണ്ടാവുകയും ക്രമേണ അവർ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിലും ഈ ഫംഗൽ രോഗം മൂലം, പൂപ്പൽ രോഗം മൂലം നമുക്ക് പലപ്പോഴും വെള്ളം കുടിക്കുന്നതിനുള്ള പ്രയാസങ്ങളും കാണാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാവുന്ന, പലപ്പോഴായും ചെയ്യുന്നതും അതിന് നമുക്കൊരു ഇത്തരം ഇതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതലൊന്നും ഊന്നൽ നൽകിക്കൊണ്ട് പറയുക മാത്രമാണ് ഈ അവസരത്തിൽ നാം ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് നമ്മൾ ഇങ്ങനെ കിടപ്പിലായ രോഗിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ. അണുബാധ വരാതെ, അതുപോലെ പൂപ്പൽ വരാതെയും സൂക്ഷിക്കാൻ ഒരു ക്ലീനിങ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വന്തം ചെയ്യുന്ന പോലെ നമ്മളെ ഈ കിടപ്പിലായ രോഗികൾക്കും ചെയ്തു കൊടുക്കുക.
3: പലപ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വായയുടെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും, കാരണം രോഗിക്ക് വേദനയാവും, അതുപോലെ തന്നെ രോഗിക്ക് വായ തുറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊക്കെയുള്ള പ്രയാസം. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ അത് രോഗിയുടെ ആ ഒരു സാധാരണ രീതിയിലേക്ക് ആ രോഗി വായ തുറക്കുന്നത് രോഗിക്ക് കൂടുതൽ ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തൊണ്ടയുടെ സൈഡിലുള്ള ജോയിൻ്റ് ഉണ്ട് നമുക്കറിയാം, അത് ബലം വന്നിട്ട് സ്റ്റിഫായിട്ട് നമുക്ക് അവർക്ക് പിന്നീട് നമുക്കിപ്പം രോഗത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് വീണ്ടും തുറക്കുന്നതിനൊക്കെയുള്ള പ്രയാസം പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഇത്തരത്തിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. അവരുടെ മുഖത്തുള്ള മസിൽ പേശികൾക്കുള്ള ആ ഒരു മൂവ്മെൻസും അതുപോലെ ചലനങ്ങളും നമുക്കറിയാം, കിടപ്പിലാവുമ്പോൾ പേശികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം ഇത്തരം മൂവ്മെൻറ്റുകളിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
2: ഓക്കെ, അപ്പോൾ നമ്മൾ സഹതാപം വിചാരിച്ച് വായ തുറക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കലുഷിതമായ ബുദ്ധിമുട്ടിലേക്കാണ് പോകുക എന്നർത്ഥം അല്ലേ. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ മൂക്കിലൂടെ ട്യൂബ് ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് പലപ്പോഴും പല ആളുകൾക്കും പല വിധത്തിലുള്ള ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഇത്, കൂടെ നിൽക്കുന്ന കാണുന്ന ആളുകൾക്കും ഒക്കെ പലവിധ ആശങ്കകളും അതിനെക്കുറിച്ചുണ്ട്. എന്താണ് ശരിക്കും ഒരു ഇതിലൂടെ എങ്ങനെ എങ്ങോട്ടാണ് ഇത് ട്യൂബ് ഇടുന്നത്, എങ്ങോട്ടത് പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഒരുപാട് വ്യാകുലതകളുള്ള ഒരു മേഖലയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
3: സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ആശുപത്രികളിലും എല്ലാം ഇങ്ങനെ കിടപ്പിലായ രോഗികൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ട്യൂബുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും, അതൊരു സ്വാഭാവികം തന്നെയാണ്. കാരണം നമുക്കറിയാം സാധാരണ നമ്മൾ ഒരു ഭക്ഷണം വായിലൂടെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക റൂട്ടിലൂടെ കൊടുക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ അതുണ്ടാകും. അപ്പോൾ അത് ദൂരീകരിച്ചാൽ നമുക്കത് അത്രയും എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് അത് അത്രയും അതിൻ്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ നാസോഗാസ്ട്രിക് ട്യൂബ് എന്നാണ് പറയുക, ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ ഇട്ടിട്ട് അത് നമുക്ക് നമ്മുടെ അന്നനാളത്തിലോട്ടാണ് പോകുന്നത്. അന്നനാളത്തിലൂടെ നമ്മൾ ആമാശയത്തിലാണ് അതിൻ്റെ ടിപ്പ് എത്തുന്നത്. അതായത് നമുക്ക് ഭക്ഷണം ഡയറക്റ്റായിട്ട് ഭക്ഷണം നമുക്ക് രോഗിയുടെ വയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം രോഗികളിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ രോഗിക്ക് അവരുടെ സോളോയിങ് അല്ലാതെ നമ്മുടെ വിഴുങ്ങൽ പ്രശ്നം പ്രക്രിയ കുറച്ച് താറുമാറാവുന്ന അവസ്ഥകളിലാണ് നമുക്ക് ഈ സാധനം ഈ നാസോഗാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ മൂക്കിലുള്ള ട്യൂബ് ഇടുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. അത് നേരെ ഭക്ഷണം ശ്വാസകോശത്തിൽ നമ്മൾ വായു, അതായത് ശ്വസിക്കുന്ന വായു പോകുന്ന സ്ഥലത്തോട്ട് നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യകരമായ രീതിയിൽ തന്നെ നമുക്കൊരു ഒരു തുള്ളി വൺ ഡ്രോപ്പ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരെ എത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോഴൊക്കെ. ഈ ഇത്തരം അവസ്ഥയിൽ നമ്മൾ അവർക്ക് ആ സെൻസേഷൻ കുറവായതുകൊണ്ട് ഭക്ഷണം ഡയറക്റ്റ്ലി നേരെ അവർക്ക് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. അത് ഒരുപാട് ന്യൂമോണിയ പോലുള്ള, അതായത് ശ്വാസകോശത്തിലുള്ള പഴുപ്പ് മൂലം പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് ആരോഗ്യപരമായി നമ്മൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ഈ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ രോഗിയുടെ വളരെ അപകടകരമായ അനുബാധയിലേക്ക് പോകുന്നതും പലപ്പോഴായിട്ട് രോഗികൾക്ക് മരണകാരണം വരെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം, അതായത് നമ്മുടെ ആ ഭക്ഷണം വിഴുങ്ങുന്ന അവസ്ഥയിൽ മാറ്റം കിട്ടുന്നവരെ, അതായത് ഒരു വായയിലൂടെ ട്യൂബിലൂടെ അല്ലാതെ രണ്ട് കഴിക്കുന്ന അതുവരെ നമ്മൾ ഇടുന്നത്. ഇതൊരു ഒരു ഒരു മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറല്ല, ഒരു ഇതല്ല. കാരണം അത് എത്തുന്ന കാരണം രോഗിക്ക് വേണ്ട ജലാംശവും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും കിട്ടുന്നതിന് ഇത് അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു ഒരു ഞാൻ പറഞ്ഞു വീട്ടിലെ പരിചരണം എന്നുദ്ദേശിക്കുന്നത് നമുക്ക് രോഗിക്ക് വേണ്ട ചികിത്സ, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നൽകാൻ സാധിക്കും. അത് അതുപോലെ അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് രോഗിയെ ആശുപത്രിയിലോ ICUയിലോ അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസോ അങ്ങനത്തെ പോലുള്ള സൊല്യൂഷൻ ഫ്ലൂയിഡുകളെല്ലാം കയറ്റേണ്ട അവസ്ഥയിൽ നമുക്ക് മാറ്റം വരുത്താൻ ഇതിന് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം അവസ്ഥയിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭീതി നാം ഒഴിവാക്കേണ്ടതാണ്. കാരണം അതാണ് അതിൻ്റെ ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാവുന്ന രീതി അതുകൊണ്ടായത്. അപ്പോൾ നമുക്ക് അത് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അത് പരിചരിക്കേണ്ട വിഷയം ഇതിലുണ്ട്. കാരണം നമുക്കറിയാം ഒരു ട്യൂബ് ഇടുമ്പോഴുണ്ടാവുന്ന ആ ഒരു പ്രയാസം, ആ പ്രയാസത്തെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമുക്കൊരിക്കൽ ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് രോഗി ചിലപ്പോഴായിട്ട് അവരുടെ അബോധാവസ്ഥയിൽ ചിലപ്പോൾ അത് വലിച്ച് പുറത്തേക്ക് കളയാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ മൂക്കിന് സൈഡിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പോഴത് അവിടെ നല്ല കൃത്യമായും അവിടെ ഒട്ടിക്കിടക്കുന്നതായിട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ട്യൂബ് ബ്ലോക്കാകാതെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ട്യൂബിലൂടെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ള അവസ്ഥ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം ഒരു ട്യൂബിലൂടെ കട്ടിയുള്ള ആഹാരം, അതായത് നമുക്ക് അതിലെപ്പോഴും ജ്യൂസ് പോലത്തെ വെള്ളം സെമി ആയിട്ടുള്ള, അതായത് പകുതി വെള്ളം രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ കഞ്ഞി നമുക്ക് പൊടിച്ച് ജ്യൂസാക്കി ജ്യൂസ് രൂപത്തിൽ കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്ലിയർ വെള്ളം നമുക്ക് കൊടുക്കണം. കാരണം ഈ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവിടെ ഒട്ടി അത് പിന്നീട് ബ്ലോക്കായി മാറാൻ സാധ്യത. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പും ശേഷവും നല്ല ക്ലിയർ വെള്ളം അതിലൂടെ ഒഴിച്ച് ബ്ലോക്ക് ഒഴിവാക്കേണ്ടതാണ്.
2: ഓക്കെ, നമ്മുടെ സമയപരിമിതി മൂലം ഈ ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ച പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ തുടർന്ന് കേൾക്കാം.
0: മഷല്ലാ, നമ്മളിപ്പോൾ കേട്ടത് നിത്യരോഗികളെ പരിചരിക്കുന്നവരോട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിത്യരോഗികളെ പരിചരിക്കുന്നവർ മനസ്സിലാക്കേണ്ടെന്ന് അറിയേണ്ടെന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ. അവരുടെ ബെഡ്ഷീറ്റ് മാറ്റുന്നതും അവരെ ഒന്ന് ഇപ്പോൾ ബെഡ്റിഡനായി കിടക്കുന്ന ആളുകളാണെങ്കിൽ അവരൊന്ന് ഇരുത്തിയത് ചരിച്ച് കിടത്തലും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരു ബെഡിൽ തന്നെ അനങ്ങാതെ കിടന്ന് നമ്മളെ സ്കിന്നൊക്കെ എന്തെങ്കിലും പൊട്ടും അല്ലേ, മുറികൾ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. എന്തായാലും നമ്മോടൊപ്പം ഇന്ന് ചേർന്നത് ഡോക്ടർ VM അബ്ബാസ് അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക് രണ്ടുപേരെയും നമ്മൾ ആരോഗ്യവിചാരം നമ്മൾ കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയുള്ള പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്.
1: പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മൊഹസിൻ വണ്ടൂരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായും രക്ഷ തേടിയിരുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന നമുക്ക് പഠിച്ച് വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ട് രക്ഷ തേടിയിരുന്ന നാല് കാര്യങ്ങൾ, അത് ഹദീസുകളിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിരന്തരമായി കൊണ്ടുണ്ടാവേണ്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കണം. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ വമിൻ ദുആഇ ലാ യുസ്മ വമിൻ നഫ്സി ലാ തശ്ബ വമിൻ ഇൽമി ലാ യൻഫ അഊദു ബിക മിൻ ഹാഉലാഇൽ അർബ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, മിൻ ഖൽബി ലാ യഖ്ഷ ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, വമിൻ ദുആഇ ലാ യുസ്മ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന്, വമിൻ നഫ്സി ലാ തശ്ബ മതി വരാത്ത മനസ്സിൽ നിന്ന്, വമിൻ ഇൽമി ലാ യൻഫ ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. എന്നിട്ട് ഒന്നുകൂടി പറയും: അഊദു ബിക മിൻ ഹാഉലാഇൽ അർബ, അല്ലാഹുവേ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നതാണ്. നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ വമിൻ ദുആഇ ലാ യുസ്മ വമിൻ നഫ്സി ലാ തശ്ബ വമിൻ ഇൽമി ലാ യൻഫ അഊദു ബിക മിൻ ഹാഉലാഇൽ അർബ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ മിൻ ഖൽബി ലാ യഖ്ഷ اللهم اني اعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن دعاء لا يسمع ومن دعاء لا يسمع اللهم اني اعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن نفس വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ നഫ്സിൻ ലാ തശ്ബ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ ദുആഇ ലാ യുസ്മ വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഇൽമിൻ لا ينفع ومن علم لا ينفع. اللهم اني اعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع اعوذ بك من هؤلاء الاربع اعوذ بك من هؤلاء الاربع من هؤلاء الأربع. اللهم إني أعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع أعوذ بك من هؤلاء الأربع.
5: يربرارتا നാമന പാഠമാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് നിരന്തരമായി കൊണ്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ നമ്മളിപ്പോൾ കേട്ടത് പ്രവാചകൻ എല്ലാ ദിവസവും നിരന്തരമായി രക്ഷ തേടിയിരുന്ന നാല് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾക്ക് നൽകുന്നൊരു ഊർജം വല്ലാത്തതാണ്. പ്രവാചകൻ നിരന്തരമായി രക്ഷ തേടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരമായി എന്ത് ചെയ്യണം? രക്ഷ തേടണം എന്നുള്ളത് തന്നെയാണ്.
1: ഏതായാലും നമുക്കിനി പിന്നെ നമ്മൾ കുട്ടികളായിട്ടൊന്ന് കൂടിയിരുന്നിട്ടേ ഉറക്കത്തിൻ്റെ കുറച്ച് മര്യാദ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ, ഉറക്കത്തിൽ നിന്ന് നീക്കുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ കുറച്ച് മര്യാദകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു ഒരു മരത്തണലിലേക്ക് നമുക്കൊന്ന് ഇരിക്കാം അല്ലേ?
0: യെസ്. അതുകൊണ്ട് ഈ മരത്തിന് കുറച്ച് പൂവുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് പൂമരത്തണലിലേക്ക് നമ്മൾ പോവുകയാണ്.
1: നമ്മുടെ ഈ തണലിൽ പൂക്കളാണ് നമ്മുടെ കുട്ടികൾ.
0: അതെ
1: അല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക് ഇന്ന് കേൾപ്പിച്ചു അവർ പഠിക്കാൻ പോകുന്നത് പിന്നെ നല്ല കുട്ടികളാകാൻ വേണ്ടിയിട്ട്. ഇയാദ് റഹ്മാൻ പി പിയും ഹാദി മുഹമ്മദ് പി പിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ല അൽഹംദുലില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മുടെ പൂമ്പനത്തണലിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് ഇസ്ലാമിക മര്യാദകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ് പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ അല്ലേ?
7: ഓക്കെ.
6: പേര് പറഞ്ഞ
7: ഹാദി
6: മുഹമ്മദ്.
7: ഇയാദ് റഹ്മാൻ.
6: ഇയാദ് റഹ്മാൻ. ഓക്കെ, മാഷാ നല്ല പേരല്ലേ. ഹാദി മുഹമ്മദ്, ഇയാദ് റഹ്മാൻ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഉറക്കം. എന്താണ്
7: ഉറക്കം?
6: ഉറക്ക മര്യാദകൾ. എന്താണ്
7: ഉറക്ക മര്യാദകൾ?
6: ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട
7: മര്യാദകൾ.
6: മര്യാദകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട
7: മര്യാദകൾ
6: ഞങ്ങൾ കേട്ടില്ലേ. അപ്പൊ നമ്മൾ കൂട്ടുകാരെ കേട്ടിട്ടുണ്ടാവും, ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം എല്ലാ ഈ പറഞ്ഞ എല്ലാ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ആദ്യം എനിക്ക് പറയാനുള്ളത്, ഉറക്കം എന്നുള്ളത് ശരിക്കും വലിയ ദൃഷ്ടാന്തമാണ് അല്ലാൻ്റെ, അല്ലേ? ഉറക്കം ഒരു അത്ഭുതമല്ലേ. എന്താ കാരണം? നമ്മൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ബോധമില്ല അല്ലേ, അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാല് ഒന്നും അറിയില്ല. ഇപ്പൊ ചില ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങണ സമയത്ത് അവർ ഉറങ്ങിയാൻ തെയ്യും, ഉമ്മമാര് എടുത്തുകാണ്ട് മാറ്റി കിടത്തുകയും ചെയ്യും അല്ലേ, അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ ചെറിയ കുട്ടികളാണ്ട, നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഒരു സാധാരണ കിടക്കുന്ന റൂമിലല്ല ഉറങ്ങിയത്, നിങ്ങൾ അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളെ വീടിന്റെ ഡൈനിങ് ഹാളിലോ കിടന്നുറങ്ങി, ഉമ്മ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ടുപോകും. അപ്പൊ രാവിലെ എണീക്കുമ്പോ നിങ്ങൾ അന്തം മുഴുവാൻ, ഞാൻ ഉറങ്ങിയത് ഇവിടെ ഇല്ലല്ലോ അല്ലേ. പക്ഷെ നമ്മൾ അറിഞ്ഞിക്കണോ കൊണ്ടുപോയത്? അറിഞ്ഞിക്കണോ? ഇല്ല, നമ്മൾ എടുത്ത് കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് ഉറക്കം എന്ന് പറഞ്ഞാല്. നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മളടുത്ത് നിന്ന് ആരെയും നോക്കിപ്പോ നമ്മൾ അറിയോ? അറിയോ? ഇല്ല. അതൊരു മരിച്ച അവസ്ഥ അല്ലേ. അപ്പം ആരെയും മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ വീട്ടിലെ മയത്ത് കിടത്തിയിട്ടുണ്ടാവും, ആളുകളൊക്കെ വന്ന്
7: കാണും,
6: കണ്ട് തിരിച്ചു പോകണ്ടോ, കരയുന്നുണ്ടാവും. ഇത് മയത്ത് അറിയണ്ടോ? അറിയണ്ടോ? ഇല്ല. ഇതുപോലെ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ തന്നെയാണ്, പക്ഷെ അയാൾ മരിച്ചിട്ടില്ലാന്നുള്ളൂ.
7: മരിച്ചിട്ടില്ല
6: അല്ലേ? മരിച്ചോ? മരിച്ചാൽ എണീക്കൂലല്ലോ. പക്ഷെ മറ്റേ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഉറങ്ങിയ ഒരാൾ മരിച്ചിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ആരെയും നോക്കിപ്പോയാലോ ഒന്നും ചെയ്യില്ല. ഉറങ്ങിയാളറിയോ? ഉറങ്ങിയാളറിയില്ല. പിന്നെ അറിയും, നമ്മളിങ്ങനെ തട്ടി വിളിച്ചാലൊക്കെ അറിയാം അല്ലേ, മനസ്സിലാവും അല്ലേ. പെട്ടെന്ന് നമ്മൾ സ്പർശിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാം. പക്ഷെ അല്ലാതെ ഒന്ന് നോക്കിപ്പോയാലോ, ഒന്ന് എടുത്തുകൊണ്ട് കടത്തിയാലൊന്നും
7: അറിയില്ല.
6: അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ സൂറത്ത്. എത്രയാണ്
7: 30-ാമത്തെ സൂറത്ത്?
6: സൂറത്തു റൂം. എന്താണ്
7: സൂറത്തു റൂം?
6: അതിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഒന്ന് ഓതിൻ്റെ കൂടെ ഓതൂല, ഉറക്കം ഓതൂലേ, ഓതൂലേ ഇൻഷാല്ലാ. അത് അള്ളാഹു പറയണ ഉറക്കം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ഒരു ദൃഷ്ടാന്തമാണ്, അത്ഭുതമാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആയത്തെന്താണ്? أعوذ بالله من الشيطان الرجيم ودقني
7: أعوذ بالله من الشيطان الرجيم
6: ومن آياته منامكم بالليل والنهار ومن آياته ودي

0: അതായത് അല്ലാ പറയാണ് രാത്രിയും പകലും ഒക്കെ നമ്മൾ ഉറങ്ങുന്നതും എന്താണ് വമിൻ ആയാതിഹി എന്താണ് അല്ലാന്റെ വലിയ ദൃഷ്ടാന്തമാണ്, ഒരു അത്ഭുതമാണ് അല്ലാ പറയുന്നത് ഖുർആനിൽ അല്ലേ. ഈ രാത്രിയും പകലും ഉറങ്ങുന്നതും ഒക്കെ എന്താണ് അല്ലാന്റെ
1: അല്ലേ.
0: ശരിക്കും ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു അനുഗ്രഹമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം മാറും അല്ലേ,
1: ഉറങ്ങിക്കഴിഞ്ഞാൽ
0: ക്ഷീണം മാറും. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ പറയാം, നമുക്കൊരു പേര് സ്കൂൾ വിട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മളെവിടെ യാത്ര കഴിഞ്ഞ് വന്ന്
1: അല്ലേ,
0: ക്ഷീണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പോയി കിടക്കും ഇല്ലേ. അത് നമ്മുടെ ശരീരം നമ്മൾ ആവശ്യപ്പെടും, പോയി ഉറങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ തോന്നിപ്പിക്കുക നമുക്ക് അല്ലേ. അപ്പൊ കിടക്കും, ഒന്ന് ഉറങ്ങിനീറ്റാലോ ഒരാശ്വാസം കിട്ടും അല്ലേ. ഇപ്പൊ ഡ്രൈവിങ് അല്ലേ, വണ്ടി ഓടിക്കുമ്പം ഉറക്കം സംഭവിക്കും, എന്താ ആക്സിഡന്റ് ആവുമ്പോണ്ട്, ആളുകൾ മരിക്കാൻ കാരണമാവും അല്ലേ. അപ്പൊ ഉറക്കം വന്നാൽ എന്ത് ചെയ്യണം, വേഗം എന്ത് ചെയ്യണം, ഉറങ്ങണം. ഒരാൾ കുറച്ച് സമയം ഉറങ്ങിയാൽ എന്ത് ചെയ്യും, പിന്നെ ഉറങ്ങിയിട്ട് എന്ത് ചെയ്യും, ആള് ക്ഷീണം മാറി ഉഷാറാവും ഇല്ലേ ഇല്ലേ. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഉറക്കത്തെ കുറിച്ചുള്ള മര്യാദകൾ പഠിപ്പിക്കുമ്പം ആദ്യം പറയുന്നതാണ് ഉറക്കം എന്നുള്ള എന്താണ് വലിയ ദൃഷ്ടാന്തമാണ്, എന്താണ്
1: ദൃഷ്ടാന്തമാണ്,
0: അനുഗ്രഹമാണ് അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ ഇനി നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉറങ്ങാൻ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പഠിക്കാൻ പോവാണ്. ഓരോന്ന് പറഞ്ഞോളി. എന്താണ് ഡോറടക്കണം, ശരിയല്ലേ ശരിയല്ലേ. രാത്രി നമ്മൾ ഡോറൊക്കെ ആരും ഇറങ്ങുമോ ഇല്ല. ഡോർ അടക്കാൻ നമ്മൾ മറക്കൂലല്ലേ, എല്ലാവരും പോയി നോക്കും, അടുക്കള ഭാഗത്ത് പോയി നോക്കും, പിന്നെ സിറ്റ് ഔട്ട് പോയി നോക്കും, ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്, പല അപകടങ്ങളും ഉണ്ടാവും ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നാലൊക്കെ. നമ്മളെ വീട്ടിലാരും ചെയ്യാതാറേ, നിങ്ങളെ
1: ഉമ്മമാരും.
0: നമ്മളെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം അല്ലേ. നമ്മളും നോക്കണം അടച്ചിട്ടുണ്ടോ, മറവി എല്ലാവർക്കും സംഭവിക്കൂലേ അല്ലേ. നമ്മളെ ഉമ്മ മറന്നാൽ നമ്മളെ എന്ത് ചെയ്യണം, പോയി നോക്കണം, ഒന്ന് അടച്ചിട്ടുണ്ടോ നോക്കണം. അപ്പോൾ വാതിലുകൾ കൃത്യമായി അടക്കുക, ഇതൊരു മര്യാദ തന്നെയാണ്, മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ വേറെ എന്താ ചെയ്യേണ്ടത്, ഗ്യാസ് ഓഫാക്കണം അല്ലേ. ഇതൊക്കെ ശ്രദ്ധിക്കണം, ശരിയല്ലേ. കാരണം അപകടങ്ങൾ ഉണ്ടാവും, ഉറങ്ങിക്കെത്ത് വീടൊക്കെ എന്ത് ചെയ്യും, വീട് കത്തിച്ചാമ്പലാവും അല്ലേ. ഇനി ഗ്യാസ് അല്ല അടുപ്പാണെങ്കിലോ, നമ്മൾ വിറക് ഉപയോഗിക്കുന്ന അടുപ്പാണെങ്കിലോ, തീയൊക്കെ അണക്കണം, തീയൊക്കെ അണക്കിട്ട് പോകുന്നു. ഇതൊക്കെ എന്താണ് വീട്ടിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്തൊക്കെ, ഡോറ് ക്ലോസ് ചെയ്തിരിക്കണം.

0: പ്രാർത്ഥനകൾ.
1: മുമ്പൊന്നും അങ്ങനെ ഉണ്ടോ?
0: അതിൻ്റെ മുമ്പ് ബാത്റൂം
1: ആ ബാത്റൂം പോയി, ബാത്റൂമിലൊക്കെ പോയി വന്ന് എന്ത് ചെയ്യണം?
0: കൈ കഴുകണം,
1: ആ കൈ കഴുകണം, ഒതു എടുക്കണം ഇല്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒതു എടുക്കണം. ഒതു എടുത്ത് റസൂല്ല പറഞ്ഞോ, ഒരാൾ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒതു എടുത്ത് കടന്നാൽ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. മലക്കുകൾ ആരാണ്? തെറ്റ് ചെയ്യാത്തവരാണ് അല്ലേ? അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. അവരെന്ത് ചെയ്യും? ഒതു എടുത്ത് കടന്നവർക്ക് വേണ്ടി അള്ളാഹു മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? ആരാ പ്രാർത്ഥിക്കുക?
0: മലക്കുകൾ.
1: മലക്കുകൾ മറക്കത്തിട്ടോ. അപ്പോൾ ഒതു കൊടുക്കുക അതിനാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ അല്ലേ, ഉറക്കത്തിൽ പേടിച്ചുണരാതിരിക്കാൻ അല്ലേ. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും, ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും അല്ലേ, പേടിച്ചു ചെയ്യും.
0: സ്വപ്നങ്ങൾ കണ്ട പേടിക്കും.
1: ആ പേടിക്കും അല്ലേ, കാണലുണ്ടോ അല്ലേ, പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണലുണ്ടോ? ആ അപ്പം നമ്മളെന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ ഇതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒതു കൊടുത്ത്
0: കിടക്കണം.
1: അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ഒതു കൊടുത്താൽ മാത്രം മതിയോ? പോരാ. എന്ത് ചെയ്യണം?
0: പിന്നെ
1: വിരിപ്പുകളൊക്കെ
0: നല്ല രീതിയിൽ
1: വിരിക്കണ മുമ്പ് ശ്രദ്ധിക്കണോ? വിരിക്കണ മുമ്പ്
0: തട്ടണം.
1: ആ എന്താണ്?
0: തട്ടണം,
1: തട്ടിക്കൊട്ടണം. ചിലപ്പം വല്ല
0: ഉറുമ്പ്
1: തേളോ ഉറുമ്പോ
0: ഒച്ച്
1: ആ പാമ്പോ ഒക്കെ ഉണ്ടാവും ചിലപ്പോ അല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
0: പിന്നെ ബെഡിന്റെ അടിയിലൊക്കെ നോക്കണം.
1: ആ ബെഡിന്റെ അടിയിലൊക്കെ ഒന്നും പോയി നോക്കണം. ഇതൊക്കെ ഉറക്ക മര്യാദകളാണ്. ഇതൊക്കെ ഉറക്ക അപകടമില്ല ഉറങ്ങണം നമുക്ക് അല്ലേ. ചില നമ്മൾ ബെഡ് ബെഡ്ഷീറ്റ് നമ്മൾ തലേ ദിവസം അവിടെ വിരിച്ചതാവും. നമ്മൾ ഒരു പക്ഷെ അതിൻ്റെ ഉള്ളിൽ മറ്റേ പഴുതാര ഇല്ലേ, പഴുതാരയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. എന്ത് ചെയ്യും? നമ്മളെ കുത്തി നമുക്ക് പ്രയാസം ഉണ്ടാവില്ലേ, പ്രയാസം ഉണ്ടാവും. ചില ഉറുമ്പുകൾ ഉണ്ടാവും, ചില പാമ്പന്നെ ഉണ്ടാവും, വരാൻ പറ്റൂല. അപ്പം വിരിപ്പ് എന്താ പറഞ്ഞത്? വിരിപ്പുകൾ തട്ടിക്കൊട്ടണം. തലയണയൊക്കെ എടുത്തു നോക്കി വിരിപ്പുകൾ തട്ടിക്കൊട്ടി എന്ത് ചെയ്യണം? ശരിക്ക് വിരിച്ചിട്ട് വേണം നമ്മള്
0: പോകാൻ.
1: ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അതിനു മുമ്പ് കടന്നിട്ടില്ല നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് കിടക്കണം. നമ്മള് ആ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മള് നിർവഹിക്കണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വാഹിയ എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അതല്ലാത്ത പ്രാർത്ഥനകളുണ്ട്, നമ്മൾ പഠിക്കണം കേട്ടോ. കുറച്ച് വലിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അല്ലേ. ബിസ്മിക്ക റബ്ബി വദാത്ത് ജംബി എന്ന പ്രാർത്ഥന ഒക്കെ ഉണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക്. ആ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എന്താ? ആ സൂറത്ത് ഓതി കിടക്കണം. ഏ സൂറത്ത് ഓതണ്ടത്? പിന്നെ പറഞ്ഞു പോന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്നത് പറയും, അല്ലാതെ മുൽക്ക് ഓതണം സജദ ഓതൊക്കെ പറയണം. ഹോശിയല്ലോ. ഇതാണ് സൂറത്തുൽ ബക്കറയിലെ ഒരു ആയത്താണ്, ബക്കറയിലെ പ്രധാനപ്പെട്ട ആയത്താണ്. ഇതാണ് സൂറത്തുൽ ബക്കറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ആ ആയത്തെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണം. ബക്കറയിലെ ആയത്തുൽ കുർസി അറിയില്ലേ?
0: നിങ്ങൾ
1: പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, നമ്മൾ കൂട്ടുകാരെ കേൾക്കണം. ആയത്തുൽ കുർസി എന്ത് ചെയ്യണം? അല്ലാഹു ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ബക്കറയിലെ ആയത്താണ്. ആ ആയത്ത് നമ്മൾ ഉറങ്ങുന്ന മുമ്പ് പാരായണം ചെയ്യണം. ഇതൊക്കെ ചെയ്യണം എന്തിനാണ്? അഥവാ ഉറങ്ങുമ്പോൾ മരിച്ചു പോയാലോ, വരാൻ ഉറപ്പുണ്ടോ? എത്ര ആൾക്കാർ അങ്ങനല്ലേ അല്ലേ. എന്താണ്? രാത്രി ഉറങ്ങാൻ കിടക്കും, രാവിലെ എണീക്കുമ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ എണീക്കൂല, മരിച്ചിട്ടുണ്ടാവും. അപ്പം മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരവസ്ഥയിൽ മരിക്കാൻ ഇത് കാരണമാകും. ഏത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഉതവെടുക്കുക. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, നമ്മൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വലത് ഭാഗം ചെരിഞ്ഞ് കിടക്കണം അല്ലേ. പല ആളുകളും പല കോളത്തിലും കിടക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തായും? പല കോളത്തിലാവും ചിലപ്പോൾ. നമ്മൾ പറഞ്ഞില്ലേ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തല്ല നമ്മൾ നമ്മളെ കൺട്രോളിലല്ല ഉള്ളത്? ആണോ? എന്ത് നമ്മൾ എടുത്തുകൊണ്ടുപോയി നമ്മൾ അറിയില്ലല്ലോ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടത്തം എങ്ങനെയാവും ചിലപ്പോൾ. പക്ഷെ നമ്മൾ ഉറങ്ങാൻ ഫസ്റ്റ് കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ റസൂല കിടന്ന എങ്ങനെയോ, റസൂല വലത് ഭാഗത്ത് ചെരിഞ്ഞ് കൈ ഇങ്ങനെ കവിളിൽ വെച്ചിട്ട് ആണ് കിടന്നിരുന്നത്. നല്ല സുഖം ഉണ്ടാവില്ല ഉറങ്ങാൻ അല്ലേ. ഈ പറഞ്ഞ പോലെ ഒതു എടുക്കുക,

0: ബിസ്മി ചൊല്ലുക,
1: ഇല്ല
0: പിന്നെ പ്രാർത്ഥന ചൊല്ലി കിടക്കുക,
1: പ്രാർത്ഥന
0: ഇഖ്ലാസും പിന്നെ ഫലക്കും നാസും ഒക്കെ ഓതി
1: ഓതി കിടക്കുമ്പോൾ
0: ഒന്ന് കയ്യിലൊക്കെ തടവി ഒന്നല്ലേ, ഒന്ന് തടവി കാണാൻ ചെയ്യുക. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക്
1: സുഖമായി കിടക്കുക,
0: ഉറങ്ങാൻ പറ്റും. മാത്രമല്ല അങ്ങനെ എല്ലാം പാലിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രാവിലെ
1: നേരത്തെ എണീക്കാം.
0: ചില കുട്ടികളും സുബഹിസ്കരിക്കൂല,
1: സുബഹിസ്കരിക്കൂല.
0: കാരണം എന്താണ്, എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങുമ്പം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നുണ്ടാവില്ല. രണ്ടാമത്തത്, അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കും രാത്രി അല്ലേ. എന്ത് ചെയ്ത് കണ്ടാണ്, ആ എന്താണ്, ഫോണ് നോക്കിയിരുന്ന് കണ്ട് അല്ലേ, ഗെയിം കളിച്ചിട്ട്.
1: പിന്നെ പുറത്തു പോയി വരുമ്പോൾ
0: യാത്ര പിന്നെ അല്ല നമ്മൾ സംഭവിക്കണതാണ്, നമ്മളെവിടെങ്കിലും ഒന്നിച്ച് ഫാമിലി പോയി വരുമ്പോഴൊക്കെ അപൂർവ്വം. പക്ഷെ അല്ലാത്തതിനെ സ്ഥിരമായിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് വീഡിയോസ് കാണുക അല്ലെ, ഫോൺ നോക്കിയിരിക്കുക, അങ്ങനെ വൈകി ഉറങ്ങുന്നു. അവർക്ക് എന്തെങ്കിലും കഴിയില്ല, സുബേക്ക് എണീക്കാൻ കഴിയില്ല, സുബി നമസ്കാരം അവർക്ക് നഷ്ടപ്പെടും. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലത് ഭാഗം ചെരിഞ്ഞ് നമ്മൾ കിടക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
1: പറഞ്ഞിട്ടുണ്ട്.
0: പറഞ്ഞിട്ടുണ്ട് മാത്രം നബി കടന്നു അങ്ങനെ തന്നെയാണ്, കവിളില് കൈയൊക്കെ വെച്ച് അങ്ങനെ ഉറങ്ങി. അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോവും. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ചിലപ്പോ തിരിഞ്ഞു പറഞ്ഞൊക്കെ കിടക്കും, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കെന്നെ ഇതിങ്ങനെ പറയുമ്പോ അല്ലേ, ഉറങ്ങാൻ ബുദ്ധിയാണ്ട്, നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിയാണ്ടോ. ഇതൊക്കെ നല്ല കുട്ടികളായി ഇതെല്ലാം പാലിച്ച് മര്യാദയിൽ എന്ത് ചെയ്യണം, ഉറങ്ങാൻ കിടക്കണം, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് ചെയ്യണം. നമ്മൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം,
1: എന്താണ്
0: അല്ലേ, ഈ പ്രാർത്ഥന നമ്മള് എന്നിട്ടോ, എന്നിട്ട് നമ്മൾ നേരെ
1: വൃത്തിയാകണം,
0: വാഷ്റൂമിലൊക്കെ പോയി, ബാത്റൂമിലൊക്കെ പോയി വൃത്തിയായി പല്ലൊക്കെ തേച്ച് ഇതാണ് ഒരു സത്യവിശ്വാസി. ഒരു നല്ല കുട്ടി ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകളല്ലോ. ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ചെയ്തു പോരണം. നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാലോ, തുടക്കം മുതൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അല്ലേ. ആദ്യം ഒന്ന് പറഞ്ഞ എന്താണ്,
1: ആദ്യം
0: ഉറക്കം,
1: ഉറക്കം ആണ് അള്ളാഹുവിന്റെ
0: ദൃഷ്ടാന്തം. ഉറക്കം അള്ളാന്റെ പിന്നെ
1: പിന്നെ
0: ആദ്യം പറഞ്ഞാ പറഞ്ഞോളി, പിന്നെന്തൊക്കെയാ ഉറങ്ങുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള്. ഉറങ്ങാൻ പോകുമ്പോ,
1: ഉറങ്ങാൻ പോകുമ്പോൾ
0: ആ ഡോറൊക്കെ ക്ലോസ് ചെയ്യണം, പിന്നെ ഉറപ്പ് വരുത്തണം. ക്ലോസ് ചെയ്ത് ഉറപ്പ് വരുത്താൻ പോയി കാണണം, നോക്കിയാണ്. പിന്നെ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കണം, വിറകൊക്കെ തീയൊക്കെ അണക്കണം. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ തട്ടി കൊട്ടി വൃത്തിയാക്കണം. പിന്നെ
1: പിന്നെ
2: പിന്നെ
0: ഓക്കെ, പിന്നെ
1: ഒതുകൊടുക്കണം,
0: പല്ലൊക്കെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടല്ലോ. ആ ഉറങ്ങാൻ ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴും എന്ത് ചെയ്യണം, പല്ല് തേക്കണം. സുഖം ശരിയാണ് അല്ലേ, നമ്മൾ പറയാൻ പറഞ്ഞു പോയില്ലേ. ആ ഓക്കെ, ഒതുകൊടുത്ത് പല്ല് തേച്ച് ഒതുകൊടുത്ത് പിന്നെ നമ്മള് പുറത്തൊക്കെ ഉറങ്ങാനോ,
2: നേരെ പോയിട്ട് സൂറത്തൊക്കെ
0: സൂറത്തുകളൊക്കെ ഓതണം. ഫാത്തിഹ സൂബിന് ഫലക്ക് നാസി ഖലാസ് ഒക്കെ ഓതി തസ്ബീഹ് ചൊല്ലണം. ഉറങ്ങും തരോ, ചിലപ്പോ കിടന്നാ ഉറക്ക് വരില്ല, ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ലേ, കിടന്നോട്ട് ഉറങ്ങോ, ചിലപ്പോ ഉറക്ക് വരില്ല, അങ്ങനെ കിടക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് സുബാനല്ലാ സുബാനല്ലാ സുബാനല്ലാ സുബാൻ, അങ്ങനെ തസ്ബീഹും തഹ്മീദ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, പിന്നെ തക്ബീർ എങ്ങനെ അല്ലാഹു അക്ബർ
2: അല്ലാഹു അക്ബർ,
0: ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന നല്ല അങ്ങനെ നല്ല റാഹത്തുള്ള ഉറക്കം നമുക്ക്
1: കിട്ടും.
0: മനസ്സിലായില്ലേ, ചില ആളുകൾ ഇതൊക്കെ ചൊല്ലു കേട്ടോ, എന്ത് ഫാത്തിയെ കോതി സൂറത്തെ കോതി കിടക്കും, കിടന്ന് ഉറക്ക വരുന്നുണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് മൊബൈലിൽ നോക്കി ഉത്തരക്കും. അവിടെന്താ കാര്യമുള്ളത്? നമ്മൾ അവസാനം ചെയ്യണം എന്തായിരിക്കണം? ഇതൊക്കെ ആയിരിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പം അവസാനം ചെയ്യണത് ഇതൊക്കെ ആയിരിക്കണം. ഏതൊക്കെ? ഈ പറഞ്ഞ കാര്യങ്ങൾ, സൂറത്ത് ഓതലും പിന്നെ തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ പിന്നെ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് മാഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചില്ലേ? ഉറങ്ങും പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പാലിക്കണം. നമ്മുടെ വീട്ടിൽ അനിയത്തിമാരുണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യണം?
3: പഠിപ്പിച്ചു
0: ശീലമാക്കണം അവരൊക്കെ, അല്ലേ? ഇൻഷാ അല്ലാഹ് നല്ല കുട്ടികളായിട്ട് എല്ലാ മര്യാദകളും പാലിച്ചു കൊണ്ടേയും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ആകുമ്പോഴേയും എല്ലാവർക്കും നമ്മൾ ഇഷ്ടമാവും, അല്ലേ? നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ
3: ഇഷ്ടമാവും.
0: മര്യാദ ഇല്ലാത്ത കുട്ടികൾ ആർക്കും ഒന്നും ഉണ്ടാവില്ല,
3: ഇഷ്ടമുണ്ടാവില്ല.
0: എപ്പോഴും മര്യാദകൾ പാലിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്, അല്ലേ? തൽക്കാലം അവസാനിപ്പിക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചെയ്യാം. കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
3: വബറകാതുഹു.
4: മാഷാ അല്ലാഹ് നാം ഇതുവരെ കേട്ടത് പൂമരത്തണ്ടൽ
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നമ്മളിനി പോകുന്നത് നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകളിൽ വിശുദ്ധ വിളിയാളത്തിൻ്റെ ഉത്തരം നൽകാൻ എന്നുള്ള ഒരു രചനയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇബ്നു അലി അടുത്തനാട്ടുകാരുടെ രചനക്ക് ശബ്ദാവിഷ്കാരത്തിലേക്ക്.
8: യാത്ര പറച്ചിലുകൾ പൊതുവെ വേദനാജനകമാണ്. ഒരുമിച്ചുണ്ടായിരുന്ന കാലം മറക്കാതെ മുന്നിൽ നിൽക്കും. അന്നേരം ഇനി കാണാനേ കഴിയില്ലേ എന്ന വേദനയോടെ നേരിയ നീറ്റൽ വിടപറയലുകളിൽ നിറഞ്ഞു നിൽക്കും. രക്തബന്ധമുള്ളവരുടെയും ആത്മബന്ധമുള്ളവരുടെയും സാന്നിധ്യം രംഗം കണ്ണീരിൻ്റെയും തേങ്ങലിൻ്റെയും അകമ്പടിയിലേക്കെത്തിക്കും. എന്നാൽ നമുക്കിഷ്ടമുള്ള യാത്രയുടെ പുറപ്പാടാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. ഹജ്ജ് തീർത്ഥാടനം പോലെ കൊല്ലങ്ങൾ കാത്തിരുന്നു കിട്ടിയ സൗഭാഗ്യമാകുമ്പോൾ യാത്ര പറയൽ സന്തോഷകരമാകും. ഉറ്റവരെയും ഉടയവരെയും താൽക്കാലികമായി പിരിയേണ്ടി വരുമെങ്കിലും പണ്ട് ഹജ്ജ് യാത്രയയപ്പ് ആഘോഷമായിരുന്നു. ചിലതെങ്കിലും ഹജ്ജ് കല്യാണം എന്ന് പറയുന്ന പോലെ വ്യാപകമായിരുന്നു. നവമാധ്യമങ്ങളിലൂടെയാണിന്ന് യാത്ര പറയൽ അധികവും. യാത്ര ചെയ്ത് സമയം കളയേണ്ടയെന്നത് യാത്രക്കാരനും സ്വീകരിക്കാൻ സമയവും സന്ദർഭവും നഷ്ടപ്പെടില്ലെന്നത് മറ്റുള്ളവർക്കും തോന്നുമെന്നതിനാൽ ഇരുകൂട്ടരുമത് ഇഷ്ടപ്പെടുന്നു. കുറെ കൂടി ആത്മബന്ധമുള്ളവരെ നേരിലൊരു ഫോൺ വിളിയിൽ ഒതുക്കാം. അടുത്ത കുടുംബ ബന്ധമുള്ളവരെയും ബന്ധുക്കളെയും മുതിർന്നവരെയും നേരിൽ കണ്ട് യാത്ര ചോദിക്കാറാണ് പതിവ്. അതിലെ വീഴ്ച നാട്ടുമ്പുറങ്ങളിൽ ചിലപ്പോഴെങ്കിലും കുടുംബ പിണക്കങ്ങൾക്ക് ഹേതുവാകാറുണ്ട്. എന്റെയും കുടുംബത്തിന്റെയും ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിംഗിന് ലഭിച്ച കമന്റുകളിൽ ഭൂരിഭാഗവും സ്വീകാര്യമായ ഹജ്ജിന് വേണ്ടിയുള്ള ആശംസകളും അവരെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായിരുന്നു. വിശുദ്ധ ഭൂമിയിലെത്തിയാലുടൻ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ട് ഫോൺ നമ്പർ അറിയിച്ചു തന്ന കൂട്ടുകാരും നാട്ടുകാരുമുണ്ട്. രോഗശമനത്തിന് വേണ്ടിയും മറ്റു പ്രത്യേക ആവശ്യങ്ങൾക്കു വേണ്ടിയും നേരിലും സ്വകാര്യ സന്ദേശങ്ങൾ വഴിയും ആവശ്യപ്പെട്ടവരുമുണ്ട്. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ട ഒരു സന്ദേശം വേറിട്ട് നിൽക്കുന്നു. ഇതര മതവിശ്വാസികളായ സുഹൃത്തുക്കളുടെ ആശംസകളും യാത്രാമംഗളങ്ങളും പ്രത്യേകം സ്മരണീയമാണ്. എല്ലാം മതത്തിന്റെ കണ്ണടയിലൂടെ മാത്രം കാണുന്നുവെന്ന കടുത്ത ആരോപണങ്ങൾ നിലനിൽക്കുന്ന കാലിക സാഹചര്യത്തിൽ വിശേഷിച്ചും വിശ്വാസം അനുവദിക്കുമെങ്കിൽ ആ പുണ്യദേശത്ത് വെച്ച് തന്നെ മരിക്കണമെന്ന ഒരു സുഹൃത്തിന്റെ സന്ദേശം വല്ലാതെ ഹൃദയസ്പർശിയായി തോന്നി. ജില്ലകൾക്കപ്പുറത്തുനിന്ന് നേരിൽ യാത്ര പറയാനെത്തിയ ഓഫീസർ സുഹൃത്തിനെയും മറക്കാനാവില്ല. പണ്ടത്തെ ഈഗോ പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിച്ച ഒരു കമന്റും കാണാതിരുന്നില്ല. കഠിനാധ്വാനിയും എന്നാൽ രോഗിയും ആവശ്യത്തിലധികം പണവുമുള്ള ഒരു മുതിർന്ന സുഹൃത്തിനോട് ഫോണിലൂടെ യാത്ര പറഞ്ഞപ്പോഴുണ്ടായ പ്രതികരണം രസകരവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായി തോന്നി. വിശുദ്ധ ഗേഹത്തിലെത്താൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ആവശ്യം. നോട്ട് നിരോധന കാലത്ത് കൃഷിയിലെ വരുമാനമായ ഒരു വലിയ തുക ബാങ്കിലിടാതെ സൂക്ഷിച്ചിരുന്നത് പിന്നീട് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടി വന്ന അദ്ദേഹത്തിന്റെ കാര്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് ഹജ്ജ് യാത്രയ്ക്ക് പണമുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോ എന്നാണ്. വിളിക്കുത്തരം നൽകാൻ അന്നാട്ടിലെത്താനുള്ള തോന്നലിനു വേണ്ടി തേടണമെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള മറുപടി. തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായതുകൊണ്ട് ഭാര്യയെയും കൂട്ടാൻ പ്രാർത്ഥിക്കണമോ എന്നതിന് അനുകൂലമായിരുന്നു മറുപടി. വിശുദ്ധ നഗരത്തിൽ ഒരിക്കൽ എത്തിയവർ വീണ്ടും വീണ്ടും അവിടെ എത്താൻ കൊതിക്കുന്നു. പലരും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പണവും ആരോഗ്യവും സമയവുമുള്ള പലരും അതിൽ അമാന്തം കാണിക്കുന്നു. അത്തരക്കാർക്ക് സന്മനസ് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
4: മാഷാല്ലാ, നുറുങ്ങുകളിൽ നാം ഇതുവരെ കേട്ടത് വിശുദ്ധ വിളിയാളത്തിന് ഉത്തരം നൽകാൻ എന്ന ഇബ്നു അലി എഴുത്തനാട്ടുകാരുടെ രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയുടെ അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ്. ഇന്നത്തെ അസ്മാൽ ഹുസ്നയിൽ നാം കേൾക്കാൻ പോകുന്നത് അൽ മുത്തഖബ്ബിർ, ഔന്നിത്യമുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ കുറിച്ചാണ്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഏറ്റവും മഹനീയമായ വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കുക എന്നത് നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുത്തക്കബ്ബിർ എന്ന നാമത്തെയാണ് നാം മനസ്സിലാക്കുന്നത്. ഈ അൽ മുത്തക്കബ്ബിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞ, അള്ളാഹുവിൻ്റെ ചില നാമങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ പഠിപ്പിച്ച ഒരു നാമമാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ മലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശ്റിലെ 23-ാമത്തെ ആയത്താണ്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ചില നാമങ്ങൾ എടുത്തു പറയുന്നതോടൊപ്പം അവൻ പ്രതിപാദിച്ച പഠിപ്പിച്ചു തന്ന ഒരു നാമമാണ് അൽ മുത്തക്കബ്ബിർ എന്നുള്ളത്. ഈ അൽ മുത്തക്കബ്ബിർ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പഠിച്ചത് ആ നാമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ചില ഗുണവിശേഷണങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്നത് പ്രത്യേകം പഠിച്ചിരുന്നു. എന്നാൽ ഇവിടെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിലുള്ള ഈ ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നു പോകരുത് എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ? ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗുണമുണ്ടായിക്കഴിഞ്ഞാൽ അത് അവന് നെഗറ്റീവാണ്, അതൊരിക്കലും അവന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ നാമം അവന് പരിപൂർണമാണ്, അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വിശിഷ്ടമായതുമാണ്, അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിബർ എന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പിന്തിരിഞ്ഞ് അഹങ്കാരം നടിച്ച് ദീനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ നാളെ നരകത്തിലെത്തുമ്പോൾ അവരുടെ സങ്കേതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബി സമസുവൽ മുത്തക്കബ്ബിരീൻ, അഹങ്കാരം നടിച്ചവരുടെ സങ്കേതം എത്ര മോശമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞപ്പോൾ അവിടെ പ്രയോഗിച്ച പ്രയോഗം അൽ മുത്തക്കബ്ബിരീൻ എന്നാണ്, അഹങ്കാരം നടിച്ചവർ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഗുണമാണ് എന്നത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി എന്താണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ? അതിന് വിശാലമായ അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു എല്ലാ നിലക്കുമുള്ള മോശ പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും കുറവുകളിൽ നിന്നും എല്ലാം അള്ളാഹു മുക്തനാണ്, പൂർണനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഔന്നിത്യമുള്ളവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ അള്ളാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ ഇനിയും ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ശിർക്കിൽ നിന്നും പങ്കുചേർക്കുന്നതിൽ നിന്നും എല്ലാം അള്ളാഹു ധന്യനാണ്. വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവായി കൊണ്ടുള്ള ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അധിപനാണ്, ഈ ലോകത്തിൻ്റെ അധിപനാണ്, എല്ലാ രാജാക്കന്മാരുടെയും അധിപനാണ്, അങ്ങനെ സർവ്വതിൻ്റെയും അധിപനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്നത് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ, അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അള്ളാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ അള്ളാഹു അന്ത്യനാളിൽ ഈ ആകാശത്തെ ഒരു കയ്യിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ്, അള്ളാഹുവിൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ്. മാത്രമല്ല സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ അള്ളാഹു രണ്ട് വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ ശിർക്കിൽ നിന്നും അള്ളാഹു ധന്യനാണ്, അവൻ അൽ മുത്തക്കബ്ബിറാണ്. അതുപോലെ തന്നെ എല്ലാ അധികാരികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ അധികാരികളുടെയും മേലെയാണ് അൽ മുത്തക്കബ്ബിറായ അള്ളാഹു എന്നത് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തെത്തുമ്പോൾ എല്ലാ രാജാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം എവിടെയാണ് രാജാക്കന്മാർ, എവിടെയാണ് നിങ്ങളുടെ അധികാരം പോയത്? അനൽ ജബ്ബാർ, അനൽ മുത്തക്കബ്ബിർ, അനൽ മലിക്, അനൽ മുത്തആലി എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വയം അവനെ പരിചയപ്പെടുത്തുമെന്നാണ്. അവിടെ പഠിപ്പിച്ച, അവിടെ പറഞ്ഞു വച്ച ഒരു നാമമാണ് അൽ മുത്തക്കബ്ബിർ. അള്ളാഹു അവൻ മുത്തക്കബ്ബിറാണ്, അവൻ സ്വയം പൂർണ്ണമായതും പൂർണ്ണത നിറഞ്ഞതും അധിപനും എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങൾ അള്ളാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ന്യൂനതകളിൽ നിന്നും പൂർണ്ണമായി മുക്തമായവൻ, അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് പരിശുദ്ധമായവൻ, അങ്ങനെ എല്ലാ നിലക്കും പൂർണ്ണത നേടിയിട്ടുള്ളവൻ എന്ന രൂപത്തിൽ അൽ മുത്തക്കബ്ബിർ എന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രാജാക്കന്മാരുടെയും അധിപനായ അള്ളാഹു, അപ്പോൾ മുഴുവതിൻ്റെയും ഉടമസ്ഥത അത് അള്ളാഹുവിനാകുന്നു, എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹുവിനാകുന്നു എന്നതും അള്ളാഹുവിൻ്റെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അധികാരം കൊണ്ടൊരാളും അഹങ്കാരം നടിക്കേണ്ടതില്ല എന്ന ഒരു പൊരുൾ കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനൊരു വലിയവനാണ് എന്ന് ഒരു സൃഷ്ടിക്കും തോന്നാൻ പാടില്ല എന്നതാണ് ഈ അൽ മുത്തക്കബ്ബിർ എന്ന നാമം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരു മലമുകളിൽ കയറി നിന്നിട്ട് താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ ചെറുതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഞാൻ വലിയ ആളാണ് എന്നൊന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നേരെ തിരിച്ച് ആ താഴ്വാരത്ത് നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാലും ഈ മുകളിൽ നിന്ന് താഴെയുള്ളവരെ നോക്കിയപ്പോൾ ഏതു രൂപത്തിലാണോ കണ്ടത് അതേ രൂപത്തിലെ താഴെയുള്ളവർക്കും മുകളിലുള്ളവരെ കാണാൻ സാധിക്കുകയുള്ളൂ, അതേ സൈസിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ എന്ന നിലക്ക് നമ്മളൊരിക്കലും നമ്മളെ താഴെയുള്ളവരെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞവരെയോ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം അവകാശമുള്ളതാണ് കിബ്ർ നടിക്കുക എന്നത്, അഹങ്കാരം നടിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ഏറ്റവും വലിയ അഹങ്കാരി റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിറഔൻ, അവൻ പറഞ്ഞതെന്താണ്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ലോകരക്ഷിതാവ്, ഏറ്റവും വലിയ ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിഷേധിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിബറിന് മറുപടിയായിക്കൊണ്ട് അവനെ മുച്ചൂടം നശിപ്പിച്ചു എന്നതാണ് ലോകത്തിൽ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരം നടിക്കുന്നവനെ അള്ളാഹു നശിപ്പിക്കും എന്ന മറ്റൊരു വസ്തുത കൂടി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പഠിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനെ വാനോളം പുകഴ്ത്തണം, അവനെ വാഴ്ത്തണം എന്നതും ഒരു അടിമ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ശറഅ് പഠിപ്പിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ വേളയിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു, അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന, വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന വാക്കുകൾ പറയുന്നു. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ ധ്വനികൾ നമ്മൾ ഉച്ചരിക്കുന്നു, നമ്മൾ ഉച്ചത്തിൽ പറയുന്നു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീർ എന്ന അള്ളാഹു വലിയവനാണ്, എല്ലാത്തിനും അധിപനാണ്, എല്ലാത്തിനും ഉപരിയിലാണ്, എല്ലാത്തിലും പൂർണ്ണനാണ് എന്നിങ്ങനെയുള്ള അർത്ഥമാണ് അൽ മുത്തക്കബ്ബിർ. അതുകൊണ്ട് തന്നെ അവന് അഹങ്കരിക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യനെന്നത് ന്യൂനത നിറഞ്ഞവനാണ്, ഒരിക്കലും അഹങ്കരിക്കാൻ അവന് അനുവദനീയമല്ല. അള്ളാഹു സുബ്ഹാന തഅലയാകട്ടെ പൂർണ്ണനും പരിശുദ്ധനുമായതുകൊണ്ട് തന്നെ അവന് അഹങ്കരിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് പറഞ്ഞു വന്നത്. അള്ളാഹുവിൻ്റെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം, അത് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റു നാമങ്ങൾ പഠിച്ചപ്പോഴൊക്കെയും അതിൽ നിന്ന് ആ നാമത്തിൻ്റെ തേട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു അർറഹീം അർറഹ്മാൻ എന്ന് പഠിച്ചപ്പോൾ അവൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും കാരുണ്യമുണ്ടാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം, അങ്ങനെ ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു അഹങ്കരിക്കുന്നവനാണ് എന്ന് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകരുത് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഒരു അണുമണി തൂക്കമാണ് മനസ്സിൽ ഹൃദയത്തിൽ അവൻ കിബർ നടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കിബറുള്ളത് എങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കിബർ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഒരു അണുമണി തൂക്കം കിബർ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഒരു ചരിത്ര സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ നിന്ന വേളയിൽ അറാബിയായ ഒരു മനുഷ്യൻ, ഗ്രാമീണനായ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഇകഴ്ത്താൻ തുടങ്ങി. പ്രവാചകനെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ പ്രവാചകൻ സ്വാഭാവികമായിട്ടും എതിർക്കുകയില്ല. എന്നാൽ ആ പ്രവാചകൻ്റെ ദൗത്യത്തിൽ ചില ന്യൂനതകളുണ്ട്, അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ദൗത്യം ന്യൂനതകൾ നിറഞ്ഞതാണ് എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ, അതായത് അദ്ദേഹം ആ അറാബിയായ മനുഷ്യൻ അവിടെ അവതരിപ്പിച്ചത് അഹങ്കാരത്തിൻ്റെ വർത്തമാനമായിരുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തിയും അസഭ്യം പറഞ്ഞും, എന്നിട്ട് പണക്കാരെ ഇകഴ്ത്താനും പാവപ്പെട്ടവനെ ഉയർത്താനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത് എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഫഅഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമിഅ ജുബ്ബത്തിൻ, അവൻ്റെ ആ അറാബിയായ മനുഷ്യൻ്റെ ജുബ്ബയിൽ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ചു. പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയാണ്, നിന്റെ വർത്തമാനം, നീ അണിഞ്ഞ ഡ്രസ്സ്, അതിൽ മോശപ്പെട്ടതൊന്നും കാണുന്നില്ലല്ലോ, അതായത് ബുദ്ധിശൂന്യമായ വസ്ത്രമല്ലല്ലോ താങ്കൾ ധരിച്ചിരിക്കുന്നത് എന്ന രൂപത്തിൽ പ്രവാചകൻ അവരോട് പറയുകയാണ്. അതിൻ്റെ അർത്ഥം ഡ്രസ്സ് നല്ല ടിപ് ടോപ്പാണ്, പക്ഷെ നിന്റെ വർത്തമാനം വളരെ ചീപ്പാണ് എന്ന രൂപത്തിൽ അവിടെ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിബറിൻ്റെ സംസാരമാണ് അവിടെ ഉണ്ടായത് എന്നത് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റമാണ്, എന്നിട്ടും കിബർ കാണിച്ച ഒരു വ്യക്തിയുടെ മുന്നിൽ അവിടെ പ്രതികരിക്കേണ്ടി വന്നു എന്നത് ആ കിബറിൻ്റെ ഒരു പ്രത്യാഘാതമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനെയും കിബറിനെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സ്വഹാബത്ത് സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്. ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന ഫൗബുഹു ഹസനൻ വനഅലുഹു ഹസനൻ. റസൂലേ, ഒരാൾ നല്ലൊരു വസ്ത്രം ധരിച്ചു, അല്ലെങ്കിൽ നല്ല ചെരുപ്പിട്ടു, എന്നാൽ അത് കിബറാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. സ്വഹാബത്ത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കിബറുണ്ടാകാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം, ഇതൊന്നും കിബറല്ല, കാരണം അള്ളാഹു ജമീലാണ്, അവൻ ജമീലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് കിബർ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അൽ കിബറു ബത്റുൽ ഹഖി വഗംതു നാസ്. കിബർ എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസാരരായിക്കൊണ്ട് കാണുകയും ചെയ്യുക എന്നതാണ്. അത് കിബറാണ്. ഒരിക്കലും നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ കൂട്ടുകാരോട് അവരൊന്നും ഒരു നിന്ദ്യന്മാരാണ് എന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ പ്രവർത്തനമോ നോട്ടമോ സംസാരമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവരൊക്കെ കുറച്ച് കുറഞ്ഞ ആൾക്കാരാണ് എന്ന ഒരു രൂപത്തിലുള്ള ഒരു ഭാവമാറ്റം പോലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. സത്യത്തെ നിരാകരിക്കാൻ പാടില്ല. സത്യമാണെങ്കിൽ അംഗീകരിക്കണം. അതാണ് കിബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അത് സത്യം, അത് അംഗീകരിക്കുകയും ആളുകളെയെല്ലാം നല്ല രൂപത്തിൽ കാണുകയും എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് കിബറിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് കിബറുണ്ടാകാൻ പാടില്ല. കിബറുള്ളത് അള്ളാഹുവിന് മാത്രമാകുന്നു. ഒരു അണുമണി തൂക്കം കിബറാണ് നമ്മുടെ ഹൃദയത്തിലുണ്ടായത് എങ്കിൽ അതിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരും, സ്വർഗം നഷ്ടപ്പെടും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരികൾ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ അഹങ്കാരികൾക്ക് ലഭിക്കുന്ന പാനീയത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അഹങ്കാരികളെ കുടിപ്പിക്കുന്ന പാനീയം എന്നത് നരകത്തിൽ ചുട്ട് എരിയുന്ന, അവിടെയുള്ള നരക നിവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചീഞ്ഞ ചലത്തെയാണ് അഹങ്കാരികളായ ആളുകളെ കുടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അഹങ്കാരികൾക്ക് എപ്പോഴും നിന്ദ്യതയായിരിക്കും ഉണ്ടാവുക എന്നത്. സൃഷ്ടികൾക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഗുണമാണ് അഹങ്കാരം നടിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ അവന് മാത്രം അവകാശപ്പെട്ട ഒരു ഗുണമാണ്, ഒരു നാമമാണ് അൽ മുത്തക്കബ്ബിർ എന്നുള്ളത്. ഒരിക്കലും ഒരു സൃഷ്ടിയിൽ ഒരു അണുമണി തൂക്കം പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് അൽ കിബിർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പൂർണ്ണമായി കൊണ്ട് വെടിയുന്ന ഒരവസ്ഥയുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാല്ലാ, അസ്മാൽ ഹുസ്നയാണ് നാം ഇതുവരെ കേട്ടത്. അബ്ദുറൗഫ് അലീക്കുമിയാണ് അവതരിപ്പിച്ചത്. അൽ മുത്തക്കബിർ എന്ന ഔന്നിത്യമുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
7: നമുക്കൊരു കഥ കേട്ടെന്നാലോ?
4: തീർച്ചയായിട്ടും.
7: കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ?
4: അതെ.
7: ഓക്കെ, വീട്ടിലെ വിദ്യാലയം എന്നുള്ള പുസ്തകത്തിൽ നിന്ന്, ഈ കെ എം പനു രചിച്ച ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഉമ്മ ഞാൻ ചെയ്യിച്ചു എന്നുള്ള കഥക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസലാം വീട്ടി.
10: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ പുതിയ നോവൽ ഉമ്മ ഞാൻ ജയിച്ചു, അധ്യായം വീട്ടിലെ വിദ്യാലയം. പൂക്കളിൽ തേനീച്ച വന്നിരുന്നപ്പോൾ സെൽമ പൂന്തോട്ടത്തിൽ നിന്ന് അകത്തേക്കു പോയി. തേനീച്ചയെ അവൾക്ക് പേടിയായിരുന്നു. രണ്ടിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ തേനീച്ച അവളെ കുത്തിയിട്ടുണ്ട്. അവൾ ഓർത്തു, തേനീച്ച നൽകുന്ന തേനിന് എന്തൊരു മധുരമാണ്. പക്ഷേ തേനീശയുടെ കുത്തേറ്റാൽ വല്ലാത്ത വേദനയും. അവൾ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, നമുക്ക് തേൻ തരുന്ന തേനീച്ച നമ്മെ കുത്തി വേദനിപ്പിക്കുന്നത് എന്തിനാണ്? തേനീച്ച ക്രൂരജീവിയാണോ? തേനീച്ച നല്ല ജീവിയാണ് മോളെ, അത് വെറുതെ കുത്തുകയില്ല. അതിനെ നമ്മൾ വേദനിപ്പിക്കുമെന്ന് തോന്നുമ്പോഴേ അത് കുത്തുകയുള്ളൂ. അവൾക്ക് തേനീച്ചയോട് ദയ തോന്നി. തേനീച്ചയ്ക്ക് എന്തൊരു സാമർഥ്യമാണ്! ഒരു പൂവിലും തേനില്ല, തേനീച്ചക്കൂട്ടിൽ മാത്രമേ തേൻ കാണുകയുള്ളൂ. മറ്റൊരു ജീവിക്കും തേനുണ്ടാക്കാൻ അറിയില്ലല്ലോ. എവിടെ നിന്നായിരിക്കും തേനീച്ച തേൻ ശേഖരിക്കാനുള്ള വിദ്യ പഠിച്ചത്? അവൾ ഉപ്പയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. ഉപ്പ ഖുർആൻ പരിഭാഷ മറിച്ച് അവളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. ഇത് വായിക്കോ. സൽമ ആ വചനം വായിച്ചു. വഔഹ റബ്ബുക ഇലൻ നഹലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിന ശജരി വമിമ്മാ യഅരിശൂൻ. നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകിയിരിക്കുന്നു. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കുക. ഈ വാക്യം വായിച്ചപ്പോൾ ഉപ്പ വിശദീകരിക്കാൻ തുടങ്ങി. തേനീച്ചയ്ക്ക് കൂടുണ്ടാക്കാനുള്ള വിദ്യ അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും തേനീച്ച പഠിച്ചിട്ടില്ല മോളെ. എന്നിട്ടും അവയ്ക്ക് താമസിക്കാനും തേൻ സംഭരിച്ചു വെക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ് അവയുണ്ടാക്കുന്നത്. അത് അള്ളാഹു തോന്നിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത വാക്യം വായിച്ചു നോക്കൂ. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കിത്തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവൾ വായിച്ചു കഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അല്ലുപ്പാ, തേനീച്ച പൂമ്പൊടി തിന്നുന്നത് കൊണ്ടാണോ തേനുണ്ടാവുന്നത്?
11: അതെ.
10: എന്നാ ഞാൻ പൂമ്പൊടി തിന്നാ തേനുണ്ടാവുമോ? അവൾ ചോദിച്ചു. ഇല്ല, നമ്മളും മറ്റു ജീവികളും പൂമ്പൊടിയോ മധുരമുള്ള പഴങ്ങളോ തിന്നാൽ തേനുണ്ടാവില്ല. എങ്ങനെയാ തേനീച്ച തേനുണ്ടാക്കുന്നത്? തേനീച്ച തേനുണ്ടാക്കുന്നില്ല, അത് പൂമ്പടി ഭക്ഷിക്കുന്നേയുള്ളൂ. അതിൻ്റെ വയറിൽ അള്ളാഹുവാണ് തേനുണ്ടാക്കുന്നത്. അത് നമുക്ക് വേണ്ടി അള്ളാഹു ചെയ്യുന്ന കാരുണ്യമാണ്. വല്ലതി ഹലക്കലക്കും മാഫിൽ അർലി ജമീ ആ, അവനാണ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു ജീവികൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം പ്രാണവായുവും വെള്ളവുമാണ്. ആരെങ്കിലും വായി കടക്കാത്തൊരു പെട്ടിയിൽ അടച്ചിട്ടാൽ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചുപോവും. കോടിക്കണക്കിന് ജീവികൾ ഓരോ നിമിഷവും പ്രാണവായി ശ്വസിച്ചുകൊണ്ടിരുന്നിട്ടും അത് തീർന്നു പോകുന്നില്ലല്ലോ. സൽമ ഉപ്പയോട് സംസാരിക്കുന്നതിനിടയിൽ ഉമ്മ ഒരു പ്ലേറ്റ് കാരക്ക അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. കാരക്ക കഴിച്ച ശേഷം ഉപ്പ പറഞ്ഞു, കാരക്ക നല്ല പോഷകമൂല്യമുള്ള പഴമാണ്. പ്രസവിച്ച ശേഷം മറിയം ബീവിയോട് അള്ളാഹു പറഞ്ഞത് ഈത്തപ്പഴവും വെള്ളവും കുടിക്കാനാണ്. മോൾക്ക് കാരക്കയുടെ കുരു പൊട്ടിക്കാൻ കഴിയുമോ? അവൾ ശ്രമിച്ചു നോക്കി, കഴിയുന്നില്ല. അവൾ അത് ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഉമ്മക്ക് അടുക്കളയിൽ പല സാധനങ്ങളും നുറുക്കി പരിചയമുണ്ടല്ലോ. ഈ കുരു ഒന്ന് പിളർത്തു. ഉമ്മയും പരാജയപ്പെട്ടു. ഇനി ഉപ്പ തന്നെ പിളർത്തട്ടെ എന്ന് സൽമ പറഞ്ഞപ്പോ ഉപ്പ ചിരിച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് പിളർക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ അതും വലിയ ബുദ്ധിമുട്ടാണെന്ന് ഉപ്പ പറഞ്ഞു. ശേഷം ഖുർആൻ പരിഭാഷ മറച്ച് ഒരായത്ത് കണ്ടെത്തി ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിച്ചു വിശദീകരിച്ചു കൊടുക്കുമോക്ക്? ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, തീർച്ചയായും ധാന്യമണികളും ഈത്തപ്പഴക്കുരുവും പിളർക്കുന്നവനാണ് അള്ളാഹു. ഇത് വിശദീകരിക്കാൻ അറിയില്ല, നിങ്ങൾക്കാണ് അറിയുക, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കൂ, ഉമ്മ പറഞ്ഞു. ശരി, ശ്രദ്ധിച്ചു നോക്കുമോളെ, കത്തി കൊണ്ടുപോലും പിളർക്കാൻ പ്രയാസമുള്ള ഈത്തപ്പഴക്കുരു പിളർന്ന് ഉറപ്പില്ലാത്ത മുള പുറത്തുവരുന്നു. ആ കുരുവിനെ പിളർത്തുന്നത് മുളയല്ല, കർഷകനുമല്ല, ഉറപ്പുള്ള ഈത്തപ്പഴക്കുരുവിൽ നിന്ന് ആണി പോലെ ഉറപ്പും മൂർച്ചയുമുള്ള മുളയല്ലോ പുറത്തുവരുന്നത്. അപ്പോൾ എങ്ങനെ ആ ഉറപ്പുള്ള കുരു പിളർന്ന് മുള പുറത്തേക്ക് വരുന്നത് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വരണം. അള്ളാഹുവാണ് അതിനെ പിളർത്തുന്നത്. ആ ദൈവിക ദൃഷ്ടാന്തം കണ്ടറിഞ്ഞ് മനുഷ്യർ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവെ മാത്രം ആരാധിക്കണം. അവനോട് മാത്രം പ്രാർത്ഥിക്കണം. ഇന്ന് ഓടിച്ചാടി കളിക്കുന്ന കുട്ടികൾ ആദ്യം ഉമ്മമാരുടെ വയറുകളിൽ 10 മാസം കഴിഞ്ഞവരാണ്. ഇന്ന് നാം കഴിക്കുന്നത് പോലെയല്ല ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. അള്ളാഹു ഒരു പ്രത്യേക തരത്തിൽ നമുക്ക് ഭക്ഷണം തന്നു വളർത്തി. ജനിച്ചു വീണ കുഞ്ഞിന് ചോറോ അപ്പമോ കട്ടി കുറഞ്ഞ പഴങ്ങൾ പോലുമോ കഴിക്കാൻ കഴിയില്ല. അവർക്ക് മുലപ്പാൽ മാത്രമേ ആ കാലത്ത് കഴിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ അള്ളാഹു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാക്കളുടെ മുലകളിൽ പാൽ നൽകി. അങ്ങനെ കുഞ്ഞിനെ പടിപടിയായി വളർത്തുന്നു. ജനിച്ച എല്ലാവരും മരിക്കും. മരിച്ച ശേഷം അന്ത്യനാളിൽ മനുഷ്യർക്കെല്ലാം വീണ്ടും അള്ളാഹു ജന്മം നൽകും. അള്ളാഹു പറയുന്നത് കേട്ടിട്ടില്ലേ? അള്ളാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹയ്യീക്കും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ടവൻ നിങ്ങൾക്ക് ആഹാരം നൽകി, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പരലോകത്ത് നമ്മെ ഹാജരാക്കുകയും നാം ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലവും തിന്മകൾക്ക് ശിക്ഷയും നൽകും. അതിനാൽ പരലോകത്ത് സുഖം കിട്ടാൻ ഇവിടെ വെച്ച് നാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കണം. ഉപ്പയുടെ വിശദീകരണം കേട്ടപ്പോൾ സൽമ മനസ്സിൽ മന്ത്രിച്ചു, ഈ വീടൊരു വിദ്യാലയമാണ്.
4: മാഷാല്ലാ, കഥ പറയാൻ പ്രോഗ്രാമിൽ ഇന്ന് കഥ അവതരിപ്പിച്ചിട്ടുള്ളത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഉമ്മ ഞാൻ ജയിച്ചു എന്ന ഒരു തലക്കെട്ടിലുള്ള കഥയാണ് ഈ കെ എം പന്നൂർ വീട്ടിലെ വിദ്യാലയം എന്ന പുസ്തകത്തിൽ അദ്ദേഹം രചിച്ച ഒരു കഥയാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഇനി നമുക്ക് ഒന്ന് പോയി വരാം ദൃശ്യത്തിലൂടെ.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൃശ്യം ഏറെ ആനന്ദകരമായ അനുഭൂതി നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെ വളരെ സവിശേഷമായ ഒരു യാത്രാ അനുഭവമായിട്ട് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇബിനു അലിക്കയാണ് കൂടെ ചേരുന്നത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഇബിനു അലിക്ക പീസ് റേഡിയോ ആങ്കറും പീസ് റേഡിയോ പ്രോഗ്രാം അവതാരകനും അതോടൊപ്പം തന്നെ ഒരു നല്ല യാത്രക്കാരൻ കൂടിയാണ്. 8 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിനു പുറമെ മറ്റു ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ ചെയ്യുകയും യാത്രാ അനുഭവങ്ങൾ എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഇബിനു അലിക്ക നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
12: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
11: ഇബിനു അലിക്ക, യാത്ര ദൃശ്യം പ്രോഗ്രാമിൽ പലപ്പോഴും മറ്റുള്ള യാത്ര ചെയ്ത ആളുകളുമായിട്ടിരുന്ന് ആങ്കറായിട്ടിരുന്ന പ്രോഗ്രാം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഒരു യാത്രാ അനുഭവം ശ്രോതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് നമുക്ക് യാത്ര ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്കൊരു ഇബിനലിക്ക് സന്ദർശിച്ച ഒരു പ്ലേസുമായി ബന്ധപ്പെട്ട് നമുക്ക് യാത്രാ അനുഭവങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഒരുപാട് യാത്ര ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു യാത്ര എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, പൈസ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ എങ്ങനെ ഒരു ഒരു ഒരു നല്ല യാത്രാ അനുഭവം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, എങ്ങനെ വലിയ മുതൽ മുടക്കില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇബിനു അലിക്കയുടെ ഈ ഒരു യാത്രാ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും?
12: യാത്ര നമ്മുടെ ഒരു മൂഡ് ആണ്, ആദ്യം വേണ്ടതിനുള്ള മനോഭാവമാണ്. യാത്ര ചെയ്യാനൊന്ന് മാനസികമായി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. യാത്ര ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ് അത്. പിന്നെ കുടുംബമായിട്ട് പോകുന്നവരുണ്ട്, കൂട്ടുകാരുമായിട്ട് പോകുന്നുണ്ട്, ഔദ്യോഗിക ബന്ധങ്ങളുള്ള ആ ടീമായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുമുണ്ട്. എങ്ങോട്ട് എന്നുള്ളതാണ് ഏതാണ്ട് ആദ്യത്തെ ഒരു തീരുമാനം വേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയയെക്കുറിച്ച് നമ്മളൊന്ന് ഗൂഗിളൊക്കെ ചെയ്തൊന്ന് പഠിക്കും, പിന്നെ അവിടെ എങ്ങനെ പോകും എന്നുള്ളതാണ്. ഞാൻ മിക്കവാറും ചെയ്യൽ കുടുംബമൊക്കെ ആയിട്ട് അതേപോലെ കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരുപാട് റിസ്ക് എടുക്കൽ ഇപ്പോൾ അല്ല ചെയ്യാറില്ല. അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രോഗ്രാമുകൾ ടൂർ ചെയ്യുക എന്നുള്ളതാണ്.
11: എന്ന് പറഞ്ഞാൽ
12: നമുക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം. നമ്മുടെ ഫാമിലി ആണെങ്കിൽ 5 4 അവർക്കൊരു പ്രോഗ്രാം, അല്ല 10 അവർക്കൊരു പ്രോഗ്രാം.
11: ശരി.
12: അപ്പോൾ അതിന് കുറച്ച് ചെറിയൊരു ചിലപ്പോൾ റേറ്റ് കൂടുമായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഫ്രീഡം വലുതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ കാണാറുള്ളത് കാശ്മീരിലേക്ക് ഇന്ന് യാത്ര തുടങ്ങുന്നു, അതിനെത്ര രൂപ. അപ്പൊ അത് മിക്കവാറും ഒരു 40 ഒരു പാക്കേജോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ 40 എന്ന് പറയുന്നത് 40 അല്ലെങ്കിൽ ഒരു 10-20 സ്ഥലങ്ങളെന്നായിരിക്കും.
11: നമുക്ക്
12: ഒരു പരിചയം ഇല്ലാത്തായിരിക്കും. അപ്പൊ അതിൽ ഒരാൾ മതിയാവും യാത്ര.
11: രസം
12: കൊല്ലാണ്. ഉദാഹരണം പറഞ്ഞുതരാം, രാവിലെ 8 എല്ലാവരും റെഡിയാണെന്ന് പറയണം, പറഞ്ഞൊരു അറിയിപ്പ് കിട്ടും നമുക്ക്. സപ്പോസ് അതിൽ ഒരാൾ 10 റെഡി ആവുള്ളൂ അല്ലെങ്കിൽ 9 റെഡി ആവുള്ളൂ, ആ ഒരാളുടെ ഒരു ഡിലേ കാരണം ആ ബാക്കിയുള്ള 39 ആളുടെയും സമയം പോകും.
11: അങ്ങനെ യാത്ര ഇബിനലിക്ക്
12: പെട്ടിട്ടുണ്ട്, അപൂർവമായിട്ട് പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യല് കൂടുതലും. അപ്പൊ നമുക്കൊരു സ്ഥലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട സ്ഥലം ഒന്ന് പഠിക്കും, എന്തൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണല്ലോ, ഗൂഗിൾ ചെയ്താലും മതി. മിക്കവാറും നമ്മൾ പോകുന്നത് നേരത്തെ എങ്ങനെയെങ്കിലും ഒരു കേട്ടറിവോ വായിച്ചറിവുള്ള സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ധാരണ ഉണ്ടാവും, പിന്നെ അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറേ ആയിട്ട് സ്ഥിരമായി ഒരു ട്രാവൽസ് ഉണ്ട്, റോയൽ ഒമാനിയ കൊച്ചിയിലുള്ളതാണ്, ഡേവിഡ് അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനാണ്. അതിനപ്പുറം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനാണ് ഈ ട്രാവൽസിൻ്റെ CEO തോമസ് സാറ്
11: ശരി.
12: അപ്പം അതുകൊണ്ട് നമുക്കവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പരിഗണനയുണ്ട്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്, വിദേശ രാജ്യങ്ങളടക്കം അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിട്ടുണ്ടെങ്കിലും ബന്ധപ്പെടും, ട്രാവൽസ് ആണെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ എത്ര ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പ്ലാന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫോർ ഇപ്പം നമ്മൾ കാശ്മീർ പോകുകയാണ് വിചാരിക്കുക, അപ്പോൾ അവർ പറയും ഒരു മിനിമം 5 വേണം, നമ്മുടെ സ്ഥിരം പ്രോഗ്രാമുകൾ അങ്ങനെയാണ് പറയും. അപ്പോൾ അവരതൊന്നും പറഞ്ഞു തരും. അപ്പം നമുക്കത് ഏതെങ്കിലും കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. അങ്ങനെ ഏതാണ്ട് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യും. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ, ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ, അതിൻ്റെയും കൂടി അവൈലബിലിറ്റി നോക്കിയിട്ടാണ്.
13: അപ്പോൾ
12: കുറച്ച് നേരത്തെ നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഫ്ലൈറ്റൊക്കെ കിട്ടും.
13: ഫ്ലൈറ്റ് കിട്ടും.
12: ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സമയം കുറേ ലാഭമാണ്. ഒരു 24 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ പകുതി അര ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ദിവസം വളരെ പ്രധാനമാണല്ലോ. പിന്നെ എന്ത് വാഹനമാണ് വേണ്ടതെന്നുള്ളതാണ്, അത് തീരുമാനിക്കും. അപ്പോൾ
13: അപ്പം
12: ഞാൻ മിക്കവാറും പിന്നെ ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് ചെയ്യൽ ബൈ ഫ്ലൈറ്റ് ഇന്നടത്തു നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഇന്നടത്ത് ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിൽ വണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നാലാളാണെങ്കിൽ നാലാൾക്ക് പറ്റിയൊരു വാഹനം
13: ശരി,
12: അവിടുന്ന് ഫുള്ള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര എവിടെയാണ് താമസം എന്നുള്ളതൊക്കെ നേരത്തെ അറേഞ്ച്ഡ് ആയിരിക്കും.
13: അതായത് ടോട്ടൽ അറേഞ്ച്ഡ്
12: ആയിരിക്കും. അതിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുന്നു, നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് അവർ പിന്നെ വാഹനത്തിൻ്റെ നമ്പറും ഡ്രൈവറുടെ ഫോൺ നമ്പറും ഡ്രൈവറുടെ പേരൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മിക്കവാറും അവർ പിന്നെ കുറച്ചൊരു വൻ ടീമൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ അവർ അവിടെ അവൈലബിളാകും, വീട്ടിലേക്ക് എടുത്തിട്ട് പോകും. നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളെ പ്രോഗ്രാം റെഡി ആയിരിക്കും, എത്ര സമയത്ത് നമ്മൾ ഇറങ്ങണം, ഏതൊക്കെയാണെന്നുള്ളത്. മിക്കവാറും പിന്നെ ഒരുപാട് ദൂരം അല്ലെങ്കിൽ ആ ഡ്രൈവറും വണ്ടിയായിരിക്കും നമ്മൾ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുക.
13: ശരി,
12: നമുക്കൊരു റിസ്ക്കും ഇല്ല. പിന്നെ നമുക്ക് അവരോട് ഒരു മാനസികമായ ഒരു ബന്ധം വരും. നമ്മുടെ ഒരു ഐഡിയാസും കാര്യങ്ങളും താല്പര്യങ്ങളും അവർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികളും അതേപോലെ വനിതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫാണ്, അതാണ് കസ്റ്റമൈസ്ഡ്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പോയി സമയം പറഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂട്ടാം, അല്ലെങ്കിൽ അത് അത്ര മതി പറഞ്ഞാൽ കുറക്കാം. അപ്പം സമയം നമുക്ക് ലാഭം കിട്ടും. ഭക്ഷണം നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട്, ഭക്ഷണം വലിയ പ്രശ്നം തന്നെയാണല്ലോ, അത് നോക്കാം. അങ്ങനെ തിരിച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കുന്നത് വരെ പിന്നെ ഈ ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടാവും.
13: ശരി,
12: വളരെ സേഫാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ നമ്മൾ എത്ര പേരാണുള്ളത് അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ഒരു പ്രോഗ്രാമും ഐറ്റിനറി ഉണ്ടാക്കിയിട്ട് തരിക എന്നുള്ളതാണ്.
13: ഓക്കെ, അപ്പോൾ യാത്ര ഫസ്റ്റ് മുതൽ അവസാനം വരെ പ്രോഗ്രാം പൈസ ആയിരിക്കും, അതായത് ഫുൾ ഷെഡ്യൂൾഡ് ആണ്,
12: പൈസ അടക്കം.
13: പൈസ അടക്കം. അപ്പം അത് ആ ഒരു യാത്രക്ക് ക്യാഷ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവില്ലേ?
12: കുറച്ച് കൂടും, എന്നാലും നമ്മൾ ഒന്നും കൂടി സേഫാണ്. പിന്നെ നമ്മുടെ താല്പര്യം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 40 ആളുടെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അവർ പ്രധാന ഇപ്പോൾ നമുക്ക് വളരെ താല്പര്യമുള്ള സ്ഥലമായിരിക്കും, പക്ഷെ അവർ അലോട്ട് ചെയ്യുന്നത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. കാരണം ആ ഒരു പറഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും സ്പോട്ടുകൾ കാണിച്ചു തരണം എന്നവരെ ബോധ്യപ്പെടുത്തും. ഞാനൊക്കെ ഡൽഹിയിൽ ഇതേപോലെ പോയിട്ടുണ്ട്. അതാ പാർലമെൻറ്റ് മന്ദിരം,
13: അത്രയേ ഉള്ളൂ.
12: ആ പിന്നെ അവർ പറഞ്ഞ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായാലും പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ വാഹനത്തിൽ നമ്മളെ കറക്കും, അങ്ങനെയുണ്ട്. അല്ലാതെ അതിനുള്ളിൽ പോയി അടുത്തുള്ള ഗാർഡനിലിരുന്ന് കണ്ട അനുഭവമുണ്ട്. അപ്പം അങ്ങനെയുണ്ട്.
13: ശരി, പിന്നെ അതുപോലെ ഈ നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തുള്ള യാത്രകൾ പിന്നെ കുറേ നടത്തിയിട്ടുണ്ടല്ലോ, അതുപോലെ പുറത്തുള്ളതുണ്ട്. അപ്പോൾ അതിൽ ഈ യാത്ര പോകുന്നിടത്ത് നമ്മളൊരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കാര്യങ്ങളുണ്ടാവില്ലേ? എന്തൊക്കെയാണ് വെറുതെ അത് പെട്ടെന്ന്, ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ടീം നമുക്ക് യാത്ര പോകാന്ന് പറയുമ്പം വരി വിളിച്ചു ഒന്നും നോക്കാതെ അങ്ങനെ യാത്രകൾ, യാത്രക്ക് പ്ലാൻ ചെയ്താൽ നടക്കില്ല, യാത്ര ചെയ്യുന്നൊന്നും
12: അങ്ങനെയുണ്ട്
13: അങ്ങനെ പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള യാത്രകളും അതിനെ കുറിച്ച് എന്താ ഇവനായിരിക്കും, അങ്ങനെ പോയിട്ടുണ്ടോ?
12: തീർച്ചയായിട്ടും. അത് രാവിലെ തീരുമാനിച്ചിട്ട് വൈകുന്നേരം പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. ഇത് ഏറ്റവും പ്രധാനം നമ്മുടെ മാനസിക ഐക്യമുള്ളൊരു ടീം ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരെണ്ണം മതി നമ്മളാ മൊത്തം ട്രിപ്പും ഫുള്ള് കൊള്ളാക്കാൻ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഞങ്ങളൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരു ടീമുണ്ട്. ഫുൾ ടീം ഉണ്ടെങ്കിൽ 5-8 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 4 ആളെപ്പോഴും റെഡിയാണ്. നാളെ രാവിലെ പോകാൻ തോന്നുന്ന റെഡിയായിരിക്കും അങ്ങനെ. അപ്പം അതിൽ പ്രധാനം നമ്മുടെ വല്ല തേപ്പ്, സോപ്പ്, ഗുളീസ് അങ്ങനെ സാധനങ്ങൾ, ഇപ്പോൾ ഷെയറിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എപ്പോഴും ഒരു കിറ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. ചെറിയൊരു ബാഗിൽ ഈ സാധനമൊക്കെ പാടെ പെറുക്കി വെച്ചാൽ ബ്രഷും പേസ്റ്റൊക്കെ ഉള്ള സോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ സോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല നമ്മുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുള്ള സാധനങ്ങൾ റെഡി ആക്കിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ഇന്നർ വെയേഴ്സും ബാക്കിയുള്ളതും റെഡി ആക്കാനുള്ളതാണ്. പിന്നെ സ്ഥലത്തിനനുസരിച്ച്, തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്വെറ്ററുകളും കാര്യങ്ങളും വേണം, ഡ്രസ്സുകളും കൂടുതൽ വേണം. ഏറ്റവും നല്ലത് പാൻസും ടീഷർട്ടും ഒരു ഷൂ ഒക്കെ ആണ് വെച്ചെങ്കിൽ അങ്ങനെ പോയി.
13: കൂടുതൽ ലഗേജ് കൊണ്ടുപോകാതിരിക്കലാണ്,
12: ലഗേജ് കൂടുതൽ കൊണ്ടുപോകാതിരിക്കുന്നതാണ് എപ്പോഴും സൗകര്യം. മിനിമം ലഗേജ്, അതിൻ്റെ ഒരു ഒരു സുഖമുണ്ട്. കാരണം എല്ലാ സമയത്തും വാഹനത്തിൽ തന്നെ ആവില്ല, ഇത് കുറച്ചെന്തായാലും നമ്മൾ ഏറ്റി നടക്കേണ്ടി വരും, അപ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുക. പിന്നെ അതേപോലെ ചില ആൾ സ്ഥിരം മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കുറച്ച് മരുന്നുകളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കണം. ഞാനതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം കിട്ടിയില്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കും. ഇപ്പോൾ നമുക്ക് ഇന്നർ വെയേഴ്സ് ആണെങ്കിൽ അത് കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെക്കും, പാൻസും ജീൻസൊക്കെ ഉള്ളത് അത് മാറ്റി വെക്കും. അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ മാറ്റി ഒരു ഭാഗത്തേക്ക് വെക്കും. ആ ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് അത് പാക്ക് ചെയ്യും. അപ്പോൾ അതിൽ ഏതാണ്ടൊക്കെ ഉണ്ടാവും, കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി നമ്മുടെ തലയിൽ വരും,
13: ചിലതൊക്കെ പ്രധാനപ്പെട്ട പലത് മിസ്സായി
12: പോകും. പിന്നെ അതിൽ എഴുത്ത് താല്പര്യമുള്ളതാണെങ്കിൽ ഇപ്പോൾ എഴുതുന്നത് പറഞ്ഞാൽ പിന്നെ ഫോട്ടോസ് കുറേ എടുക്കും, പിന്നെ ചെറിയ ചെറിയ പോയിൻറ്സ് അതിൽ ഇപ്പോൾ മൊബൈൽ മതിയല്ലോ, മൊബൈലിൽ കുറിച്ച് വെക്കും. പിന്നെ ആ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മുമ്പ് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ
13: ഒരു മുന്നറിവുണ്ടാകും.
12: അത് ആണ് ഒരു രീതി. പിന്നെ വളരെ ഫ്രീ ആയിട്ട് പോകുന്നൊരു യാത്രയുണ്ട്, പോകുന്നിടത്തേക്ക് പോകുക എന്നുള്ള ഒരു ദിശ മാത്രം തീരുമാനിച്ചിട്ട് ഇപ്പോൾ നമുക്ക് നാട് കാണി ചുരം കയറി തമിഴ്നാട്ടിൽ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ പോകും. പിന്നെ അവിടെ എത്തിയിട്ട് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഉണ്ണിയായിട്ട് പോകണ്ട് നോക്കും, അങ്ങനെ പോകും. അങ്ങനത്തെ യാത്രകളുണ്ട്, അതും രസമാണ്, അത് വേറെ രസമാണ്.
13: എന്തിനാണ് യാത്ര പോകുന്നത്?
12: അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനുള്ള മറു ചോദ്യം. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പ ഇടക്ക് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ഉറങ്ങുക, നമുക്ക് താല്പര്യമുള്ള സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ജോലിയൊക്കെയാണെന്ന് വെച്ചു. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി പോവും. ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ചില സമയത്ത് ഭയങ്കര സമ്മർദ്ദമാണ്. ഒരു മെയിൽ വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഒഫീഷ്യൽ ഫോണിലൊരു SMS വന്നാൽ, ഒരു റിപ്പോർട്ട് ചോദിച്ചാൽ നമ്മളാകെ അസ്വസ്ഥരായി പോകും. ചിലപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഉണർന്നാൽ പിന്നെ ഈ സാധനവും തലയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതൊക്കെ ഉണ്ട്, ചില കേസുകളൊക്കെ വരുമ്പോഴൊക്കെ. അപ്പോൾ അത് നമ്മൾ പിന്നെ അതൊന്ന് മാറ്റി വെച്ച് ഒരു രണ്ട് ദിവസം ഒന്ന് പുറത്തിറങ്ങി യാത്രയൊക്കെ ചെയ്ത്. ഞാനിപ്പോഴും ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാടൊന്നും കഴിക്കില്ല, പക്ഷെ അവിടുത്തെ ഒരു പ്രസിദ്ധമായൊരു സംഗതി ടേസ്റ്റ് നോക്കും.
13: അതായത് ചില ആൾക്കാർ യാത്ര പോയി കഴിഞ്ഞാൽ, എനിക്ക് കേരളം വിട്ട് പോയി എവിടെ പോയാലും കേരള ഫുഡ് ഉണ്ടോ എന്ന് മാത്രം നോക്കി കഴിക്കുന്ന ആളല്ല. അവിടുത്തെ ഫുഡ്
12: കുറച്ച് കഴിക്കും, അതായത് ടേസ്റ്റ് ചെയ്യാന്നുള്ളതല്ല, ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ അത് കഴിക്കും. ഈ പറഞ്ഞൊരു വലിയ പ്രശ്നമാണ്, നമ്മളെ പഴയ തലമുറയുടെയൊക്കെ ഒരു വലിയ പ്രശ്നം കൂടിയാണത്. നമുക്ക് ചോറില്ലെങ്കിൽ ആകെ അതില്ലത്. അതിന് പലരും ചെയ്യുന്നൊരു സംഗതി, പിന്നെ മുട്ട എല്ലായിടത്തും കുഴപ്പമില്ലാത്ത സംഗതി കിട്ടും, പിന്നെ ബ്രെഡും ജാമും ചായയും ജ്യൂസും, അത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവില്ലല്ലോ. അത് ഭക്ഷണത്തിന് നല്ലതാണ്. പിന്നെ ഞങ്ങൾ കമ്പനിയൊക്കെ പോവാണെങ്കിൽ, പിന്നെ എൻ്റെ വൈഫും ഉണ്ടെങ്കിൽ വൈഫിനും തീരെ തട്ടുകടന്ന് ഇഷ്ടമല്ല. ഞങ്ങളാണെങ്കിൽ നല്ലൊരു ഒരു വൈബൊക്കെ ഉള്ളൊരു തട്ടുകട ഉണ്ടാൽ അവിടെ ഇറങ്ങി ബസ് നമ്മളെ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ ആടിൻ്റെ ബെഞ്ചിലിരുന്ന് ഒരു മസാല ചായയൊക്കെ കുടിച്ച് ലോക്കൽ കണ്ടിട്ടുള്ള കുഴപ്പമില്ലെങ്കിൽ ഒരു പിന്നെ കടിയൊക്കെ എടുത്തൊന്ന് ഞങ്ങൾ മൂന്നാലാൾക്ക് ഒന്നൊക്കെ എടുത്തൊന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി കുഴപ്പമില്ലെങ്കിൽ പിന്നെ എടുത്ത്, അത് വേറെ രസമായിരുന്നു.
13: അതെ. പിന്നെ ഇതിൽ ഫുഡ് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ഭക്ഷണ വൈവിധ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ആളുകൾ പൊതുവേ മടിക്കുന്ന ചില ആ ഫുഡ് കഴിച്ചാൽ നമുക്ക് പറ്റാതെ വരുമെന്നുള്ളത്, അത് പൊതുവേ ശീലിച്ച് വരുമ്പം എല്ലാത്തിനും അഡാപ്റ്റ് ചെയ്ത് പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഇന്ത്യയിൽ പോയതടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട് നമ്മളത് കേരളത്തിനല്ലാതെ തോന്നിയിട്ടുള്ള എന്തായിരിക്കും?
12: ഇന്ത്യയിൽ തന്നെയാണോ?
13: ഇന്ത്യയിൽ തന്നെ.
12: അങ്ങനെ പ്രത്യേകിച്ചാൽ ഹൈദരാബാദി ബിരിയാണി
13: അങ്ങനെ
12: നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ അതേപോലെ ജയ്സാൽമീറിൽ പോയപ്പോൾ ഒരു മട്ടൺ കൊണ്ടിട്ടുള്ള ഒരു എന്തൊരു പേര് ഞാൻ മറന്നുപോയി, ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഒരു വീക്ക്നെസ് എന്താ വെച്ചാൽ, ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വീണ് പോകുന്നുള്ളതാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നോൺ വെജ് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് പല വെറൈറ്റിയുള്ള സാധനങ്ങൾ.
13: ഈ പോയ സ്ഥലത്ത് ഒരുവിധം എല്ലായിടത്തും കേരള ഫുഡ് അവൈലബിൾ ആണോ?
12: മിക്കവാറും ഒക്കെ
13: ഓക്കെ.
12: ഒരു നോർത്ത് ഇന്ത്യൻ കേരള ഫുഡ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ചപ്പാത്തിയും പിന്നെ ഒരു കടലക്കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലോ. കുറേ കിട്ടും, ചോറ് കിട്ടാൻ, റൈസ് കിട്ടാൻ പ്രയാസമാണ്. ഈ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഈ നോമ്പിന് മുമ്പ് ഞങ്ങൾ മൈസൂർ ഭാഗത്ത് കൂടി ഒന്ന് പോയി. മൈസൂരിൽ ഞങ്ങൾ നാല് പേരാണ് പോയത്, മൂന്ന് പേരാണ് പോയത്. അതിൽ ഒരാൾ മീനിൻ്റെ ഒരു താല്പര്യക്കാരനാണ്. ഇവിടെ അവിടെ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് അടുത്തുള്ളൊരു ഒരു കട കണ്ടുപിടിച്ച് ഞങ്ങൾ രാത്രി മുറിയിൽ നിന്നിറങ്ങി, ഇശാസ്കാരൊക്കെ കഴിഞ്ഞിട്ട് മുറിയിൽ നിന്നിറങ്ങി ഒരു 10-12 കിലോമീറ്റർ പോയിട്ട് മെയിൻ റോഡിൽ പോയി ഒന്ന് ഉള്ളിലേക്ക് പോയി അവസാനം ആ കട കണ്ടുപിടിച്ച് പോയി. ഒരു സിംഗിൾ റൂം, അതിൽ പലതരം മീനുകൾ കഷ്ണം വെട്ടിയിട്ടും അല്ലാത്ത ഷേപ്പിൽ മസാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് മൂന്ന് വെറൈറ്റി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു, അത് ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഒരു മൂന്നാല് ഐറ്റം നോക്കി ടെസ്റ്റ് ചെയ്തു. പിന്നെ അതന്നെ വീണ്ടും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചക്കക്കൂട്ടം തിന്നണ ഒരു മീൻ തിന്നു വന്ന്
13: അവിടെ
12: വളരെ
13: മൈസൂരിന്ന് പക്ഷെ അവിടെ നമ്മളൊരു കടൽ മീന് പുഴമീനായിരിക്കും,
12: പുഴമീനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൈലൈറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇത് കോഴിക്കോട് നിന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചിൻ്റെ നാലിരട്ടി ബില്ല് വരും.
13: ശരി,
12: ആൾക്കാർ നമ്മളിപ്പോൾ എന്താണോ പറയുക, ഈ കോഴിക്കാലൊക്കെ പൊരിച്ചിട്ട് കടിച്ചു തിന്നില്ല, അത് മാത്രം കഴിച്ചിട്ട് പോകണ ആൾക്കാർ. അതുപോലെ ആൾക്കാർ വരുന്നു മീൻ മാത്രം കഴിച്ചിട്ട്
13: പോകുന്നുണ്ട്,
12: ആ പോകുന്നുണ്ട്, കണ്ടമാനം പാഴ്സലും പോകുന്നുണ്ട്.
13: ശരി,
12: അപ്പോൾ ഒരു എനിക്ക് പൊതുവെ മീൻ അത്ര ഞാനൊരു മത്സ്യപ്രേമി അല്ല, പക്ഷെ ഞാൻ രണ്ടാമത് വീണ്ടും പ്ലേറ്റ്
13: കഴിച്ചല്ലേ. അല്ല പൊതുവെ ഈ മൈസൂരെ ഭാഗങ്ങളിലൊക്കെ മീനുണ്ട്, നമ്മൾ പോകുമ്പോഴൊക്കെ കാണലുണ്ട്, പക്ഷെ ആ മീനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഈ കുളത്തിൽ എവിടെയും വളർത്തു മീൻ.
12: പിന്നെ ഞങ്ങൾ ചോദിച്ചു അത് അത് വളർത്തു മീന് തന്നെയാണ്, പക്ഷേ പിന്നെ കുളം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ചെറിയ കുളമല്ല, അതല്ല, അത് വളരെ വിശാലമായ പിന്നെ ഏരിയകളിൽ മത്സ്യം വളർത്തുന്നതാണെന്ന് പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ ഇതേ മത്സ്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വളർത്തിയത് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്
13: യാത്ര പോകാനോ ആഗ്രഹമുണ്ട് പല ആൾക്കാർ യാത്ര പോകുന്ന ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ വാട്സപ്പിലും സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോൾ കൊതി കൂടാത്ത ആളുകളുണ്ടാവില്ല, ഇവരൊക്കെ ഇങ്ങനെ പോയി. പക്ഷേ എൻ്റെ ബജറ്റില്ല, കയ്യിലെ ക്യാഷ് ഇല്ല, എന്തു ചെയ്യും? അപ്പം നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ, നമുക്കൊന്നും നടക്കണ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഏതൊരു ലെവലിലുള്ള ഒരാൾക്കും യാത്ര ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ കാര്യം എന്താണല്ലേ?
12: യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പിന്നെ ട്രെയിനിലോ അല്ലെങ്കിൽ വിമാനത്തിലോ കയറിയുള്ള ദൂര സ്ഥലത്തേക്കുള്ളൊരു യാത്ര എന്നുള്ളതാണ്. യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും അതല്ലല്ലോ. നമ്മുടെ വീടിനടുത്ത് ഒരു കുന്നുണ്ടെങ്കിൽ, മലയുണ്ടെങ്കിൽ, വൈകുന്നേരം വെയിലറിയാൽ കുട്ടികളെയോ മക്കളെയോ കൂട്ടിയിട്ട് നമ്മുടെ അടുത്ത് ബൈക്കോ കാറോ ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകുക. നടന്ന് പോകാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ അത് പോവുക.
13: ശരിക്കേ പിന്നെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിലേ, നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകളൊന്നും നമ്മളെപ്പോലെ അടഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു കാലാകാലം അവനവൻ്റെ വീടും ചുറ്റുപാടും മാത്രം ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ പൂർവികർക്ക് ഉണ്ടായിട്ടില്ല. അവർ ഒരു ദൈവ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് നിരന്തരമായ യാത്രകളാണല്ലോ. ഇപ്പോൾ നബിയുടെ കാലത്താണെങ്കിലും അതിന് ശേഷമുള്ള സഹാബികളുടെ കാലത്താണെങ്കിലും പൂർവികരാണെങ്കിലും ഒക്കെ അവർ യാത്രകളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നാടും പരിസരവും ചുറ്റുപാടും പ്രദേശങ്ങളും കൾച്ചറും ഒക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അഭിനയിലേക്ക് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, യാത്ര എന്ന് പറയുമ്പോൾ ഒരു ഗൾഫിലേക്കുള്ളൊരു യാത്ര അല്ലെങ്കിൽ വിമാനം കയറി പോകുന്ന യാത്രേൻ്റെ അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു യാത്രകൾക്ക് കുട്ടികൾക്കും സ്ത്രീ പിന്നെ ഉമ്മമാർക്കും ഒക്കെ ഒന്ന് പുറത്തിറങ്ങാൻ, അത് വീട്ടിലുള്ള ആളുകളുടെ ഒരു പ്ലാനായിട്ട് മാറണം എന്നാണ് അല്ലേ?
12: അതെ അതെ.
13: അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞിടത്ത് തിരിച്ചു വരികയാണെങ്കിൽ
12: നമുക്ക് നമ്മുടെ ഒരു പോക്കറ്റിന് ഒതുങ്ങിയ ഒരു യാത്ര പ്ലാൻ ചെയ്യാം. അതിപ്പോൾ ബസ്, മിക്കവാറും ബസ്സിന് പോകണമെങ്കിൽ എത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാവും, അതിൽ നമ്മൾ കുട്ടികളെ കൂടി പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുന്നും പുറത്തേക്കാണെങ്കിൽ ഒരു 4 പൊതി കടലയും വാങ്ങി, അല്ലെങ്കിൽ കുറിക്കാൻ കുറച്ച് മിക്സ്ചറും വാങ്ങിച്ചിട്ട് വെയിലാറുന്ന സമയത്ത് ഒന്ന് അവിടെ കയറി അവിടെ കുറച്ചേരെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ്, എന്തായാലും ഒരു കുന്നുംപുറം ആണെങ്കിൽ ഒരു സൂര്യാസ്തമയം ഉണ്ടാവും, അത് കണ്ട് പോരുമ്പോൾ അതൊരു വൈബാണ് ഈ പറഞ്ഞതുപോലെ. പിന്നെ ഞാൻ അതിൽ ഒരു അനുഭവത്തിൽ, ഞങ്ങൾ കൂട്ടുകാർ കൊല്ലൂർ ആ സ്ഥലത്ത് ഒന്ന് പോയിരുന്നു, ഒരു ഓഫ് റോഡ് യാത്ര ഉണ്ട്, ഭയങ്കര രസം.
13: പാലക്കാട്
12: അല്ല,
13: കൊല്ലൂർ
12: കർണാടക ബോർഡർ,
13: കർണാടക
12: കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമല്ലേ, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ആഗുംബെ എന്ന് പറഞ്ഞ ഒരു വലിയ കാടുണ്ട്. രാജവെമ്പാലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആഗുംബയൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള യാത്രയാണ്. അതിലൊരു രണ്ട് പയ്യന്മാരെ പരിചയപ്പെട്ടു. അപ്പം ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജില്ല, ഞങ്ങൾ പാലക്കാട് ജില്ലയാണ്, മലപ്പുറം ബോർഡറാണ് ഇടത്തനായിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവരും പാലക്കാട് നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് പയ്യന്മാർ ഒരു എറൗണ്ട് 25. അപ്പോൾ അവർ ഇങ്ങനെ യാത്ര പോയപ്പോൾ അവർ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്, ചെക്കന്മാരാണ്.

0: പണമുണ്ടാവും, സമയമുണ്ടാവും, വേണ്ടത് എൻ്റെ അതിനുള്ളൊരു മനോഭാവം മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: വീട്ടിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാവും, ഹസ്ബൻഡിനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യ ചിന്ത ഉണ്ടല്ലോ, മക്കൾക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഒരു താല്പര്യം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു മാനസിക ഉല്ലാസത്തിന് മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൊടുക്കാൻ വീട്ടിലെ ഗൃഹനാഥൻ ശ്രമിക്കണം എന്നുള്ളത് അതിലല്ലേ ഒന്ന് ഇടക്കൊന്ന്
0: അതെ അതെ അതിന് നല്ലത്. ഈ പ്രായമുള്ള ആൾക്കാർക്ക് മുമ്പ് ഒരുപാട് യാത്രയിൽ ഇഷ്ടം ഉണ്ടാവില്ല, അവർ ശാരീരികമായൊക്കെ ഉള്ള അതൊന്ന്. പിന്നെ വീടിനോടൊരു വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും അവിടെ. ആ എൻ്റെ ആ കട്ടിൽ കിടന്നാലേ ശരിയാവുള്ളൂ, എൻ്റെ ബാത്റൂമിൽ പോയാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് വാപ്പിയമ്മയും അഞ്ചന്മാരും കുട്ടികളൊക്കെ പോയിട്ട് അങ്ങനെ ബസ്സിലൊക്കെ പോകാറുണ്ട്. അതിന് നല്ലതെന്താ വെച്ചാൽ ഒരുപാട് ദൂരമില്ലാത്തൊരു ഒരു കുറച്ച് ശാന്തമായൊരു സ്ഥലത്ത് റിസോർട്ടുകളൊക്കെ കിട്ടും. അത് ഈ വലിയ റിസോർട്ടുകളൊന്നും വേണമെന്നില്ല, നമ്മൾ തിരഞ്ഞാൽ പിന്നെ കിട്ടാതെ വില്ലകൾ ടൈപ്പൊക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് കുടുംബത്തിന് മൊത്തത്തിൽ താമസിക്കാനുള്ള ഒന്നോ രണ്ട് വില്ലകളോ അല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ഡോർമെട്രി മതിയല്ലോ നമുക്ക്. പിന്നെ നേരം നേരം കിടക്കാം, ഒരു രണ്ട് ഡോർമെട്രി കിട്ടിയാൽ മതിയല്ലോ, ആണുങ്ങൾ വേറെയും പെണ്ണുങ്ങൾ വേറെ അങ്ങനെയൊക്കെ കിടക്കണേ. അങ്ങനത്തെ സ്ഥലത്ത് പോവുക. പിന്നെ വനിതകളെന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, സാധനങ്ങൾ കൊണ്ടുപോയിട്ടൊരു ജമായത്തായിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ അവർ ഭക്ഷണം പാകം ചെയ്ത് തരാനുള്ള സംഗതികൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് യാത്ര ചെയ്തിട്ട് കൂടുതൽ വിശ്രമിക്കുന്ന രൂപത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ വർത്തമാനം പറഞ്ഞ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അധ്യാപകരെ നമുക്കൊക്കെ പെട്ടെന്ന് ഒന്നുകൂടിയും പിന്നെ എനർജറ്റിക് ആക്കാൻ പറ്റും. കുറച്ച് പാട്ടൊക്കെ പാടിച്ച് കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ അത് മതി. രാത്രി ഒന്ന് വിശ്രമിച്ച്
1: ഒരുപാട് സ്ട്രെസ് അവിടെ തന്നെ റിലീസായി.
0: പിന്നെ നമ്മളുള്ള ആത്മബന്ധം ഒന്നും കൂടി ഒന്ന് കൂടും. ഇപ്പോൾ കുടുംബത്തിനാണെങ്കിലും ചിലരോടൊക്കെ അങ്ങനെ മുണ്ടുമ്പോൾ ഒരു മസിൽ പിടിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ആയിട്ട് അങ്ങനത്തെ വാശിയും വൈരാഗ്യമൊക്കെ എങ്ങനെയുണ്ട്, മഞ്ഞ് പോലെ ഉരുകിപ്പോവും.
1: അപ്പോൾ യാത്ര എന്ന് പറയുമ്പം വിമാനം കയറി പോകണം മാത്രം ആലോചിക്കണ്ട.
0: അതെ അതെ അതെ, ആർക്കും യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല അടുത്തുള്ള ഒരു കുന്നിലേക്കുള്ളതൊരു യാത്രയാണ്. ബസ് കയറിയിട്ട് അടുത്ത ചെറിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുണ്ടാവുമല്ലോ, അവിടെ പോകുന്ന യാത്രയാണ്. ഇനി നേരത്തെ പ്ലാൻ ചെയ്ത് പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും ഒരു യാത്രയാണ്. ആർക്ക് പറ്റിയതും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, കാരണം ഭൂമി വിശാലമാണ്, ഭൂമിയിലും ആകാശ നിറയെ കാഴ്ചകളുണ്ട്. അത് കാണാനുള്ളൊരു കണ്ണ് നമുക്കുണ്ടാകുക എന്നുള്ളത് മാത്രമാണ്.
1: യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല, ചില യാത്രകൾ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ജീവിപ്പിക്കുന്നതായിരിക്കാം, റിഫ്രഷ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ നമുക്ക് നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ കൾച്ചറിനും അനുയോജ്യമായ രൂപത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ യാത്രയെ പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിലൂടെ നമ്മൾ ഇബ്നു അലിക്ക യാത്ര ചെയ്തിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞ വിശിഷ്ടം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു കോട്ടയിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളായിരിക്കും ഇൻഷാല്ലാ ഉണ്ടാവുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ജയ്സാൽമീർ അനുഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ ഇതുവരെ സംസാരിച്ചതിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും
0: വഅലൈക്കുമസ്സലാം വറഹ്മത്തുള്ളാഹി.
2: ദൃശ്യം യഥാർത്ഥത്തിൽ ഒരു യാത്രയുടെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അല്ലേ?
3: തീർച്ചയായിട്ടും.
2: ഓക്കെ, അതുകൊണ്ട് തന്നെ ദൃശ്യം നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.
3: റേഡിയോ വെബ്സൈറ്റ് ഇനി ഒരു ഇടവേളയിലേക്ക് നാം പോകുന്നു.
4: Peace Radio. Tune to reality.

0: ഇടവേള കഴിഞ്ഞ് എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ വൈബ്സിലേക്ക് സ്വാഗതം.
1: സ്നേഹക്കൂടിലേക്ക് ഒന്ന് പോയാലോ.
0: റേഡിയോ വൈബ്സിൻ്റെ വളരെ വ്യത്യസ്തമായ പല സെഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നാം പ്രവേശിക്കുന്നത് സ്നേഹക്കൂടിലേക്കാണ്. അഫ്ലഹ് തായ്ക്കോടാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്. നാം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
2: അസ്സലാമു അലൈക്കും. ഞാൻ അഫ്ല ബിൻ മുഹമ്മദ് ആണ്. ഇന്ന് അല്ല, ടോപ്പിക് അവിടെ നിൽക്കട്ടെ. നമ്മൾ ശരിക്ക് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മളെപ്പോഴും പറയും നമുക്ക് സന്തോഷം വേണം, അസ്വസ്ഥതകളാണ് കൂടുതലെന്നൊക്കെ പറയൂലേ. ഇപ്പം നമ്മൾ പിന്നെ ആണുങ്ങളെ സംബന്ധിച്ച്, ആണുങ്ങൾ എന്നല്ല, നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ആണുങ്ങളാണല്ലോ ജോലിക്ക് പോകുന്നത്. അപ്പം ഇവർ അല്ലെങ്കിൽ സ്ത്രീകൾ ആരാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകുന്നു, ചില ആളുകൾ വീട്ടിൻ്റെ ഉള്ളിൽ ജോലി നോക്കുന്നു, നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് പിന്നെ അതിൻ്റെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു പാതയാണ് അല്ലേ. ഇപ്പോൾ സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുക, പിന്നെ അതുപോലെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുക. ആ കുട്ടികളെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമുക്കൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്കുണ്ടായ കുട്ടീൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദ നിർവൃതി എന്നൊക്കെ പറയാലേ, എന്ത് രസമാണത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കാലക്രമേണ അതല്ലെങ്കിൽ ഈ ഒരു സമയം അതല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക് അല്ലേ. ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക്. അതായത് കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്, ജോലിയുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും നമ്മളിങ്ങനെ പോകുന്നുണ്ട്. പല ആളുകളോടും ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയും. ചില ആൾക്കാർ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കുമ്പോൾ, ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് പുറത്തുനിന്നുള്ളൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമായിരിക്കും, എല്ലാം മനോഹരമായിരിക്കും. പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോൾ അതിന് വലിയ രസം ഉണ്ടാവില്ല, അസ്വസ്ഥതകളാണ്. എന്താണ് അസ്വസ്ഥതകൾ? അസ്വസ്ഥത എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അസ്വസ്ഥത എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നല്ലതിനെ കാണാൻ പറ്റാണ്ടാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും മെയിനായിട്ട് ഈ അസ്വസ്ഥത, കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥത അല്ലെ അസ്ഥിരത, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പല ആൾക്കാരും പറയുന്നൊരു കാര്യം, കുട്ടികളുടെ കാര്യത്തിൽ ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞ വൈക്കൊന്നും കിട്ടുന്നില്ല. എന്താണിത്, ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. ഫോണിലാണ് ഫുൾ സമയം, അതല്ലെങ്കിൽ പുറത്തു പോയാൽ ഉള്ളിലേക്ക് വരുന്നില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ നൂറുകൂട്ടം പരാതികളാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം പറയാനല്ല വന്നിട്ടുള്ളത്, നമ്മളിപ്പോൾ കുടുംബം മൊത്തമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ നമ്മൾ ഈ ആരോട് ചോദിക്കുകയാണെങ്കിലും ആദ്യം പറയുന്നുണ്ടാവുക മക്കളുടെ കാര്യമാണ്. ഈ മക്കളുടെ കാര്യം പറയുമ്പോഴേ നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയോ, നമ്മൾ കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അല്ലേ. എത്രങ്ങാനും ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത്, തലങ്ങും വിലങ്ങും പാരൻറ്റിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ ക്ലാസ്സുകളാണ് അല്ലേ. കുറേ യൂട്യൂബിലും അതുപോലെ ഈ കേൾക്കുന്ന ഈ മീഡിയത്തിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും അല്ലേ, പക്ഷെ കൂടുതലും ഇല്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവാണ്. അതായത് നമ്മൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ റൂട്ട് തപ്പുന്നില്ല. ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചതാണ്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ABCDEFG അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ പഠിക്കൂല്ലേ. മലയാളത്തിൽ നമ്മൾ ഈ അങ്ങനെയല്ലേ പഠിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിരിക്കുക, നമ്മളിപ്പോൾ ABCD പഠിക്കാതെ, അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഈ അക്ഷരമാല പഠിക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അംബുജം എന്ന് പഠിച്ച് കഴിഞ്ഞാൽ പഠിക്കൽ നടക്കുമോ? ഇല്ലല്ലോ. നമ്മളാദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മളാദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ റൂട്ട് പഠിക്കണം. റൂട്ട് എന്താണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം മക്കളുടെ കാര്യമാണെങ്കിലും ഈവൻ നമ്മുടെ കാര്യമാണെങ്കിലും, ഒരു മനുഷ്യൻ ഇപ്പം നിങ്ങളുടെ കുട്ടി എന്നുള്ള നിലക്ക്, ഇപ്പോൾ കുട്ടി അല്ലെങ്കിൽ ഞാനൊരു കുട്ടിയാണ്, നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളെല്ലാവരും കുട്ടിക്കാലത്തിലേക്കൊന്ന് പോവാം. അല്ലെ, കുട്ടിക്കാലത്തല്ല, ഇപ്പം നിങ്ങളുടെ കുട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നമുക്കൊക്കെ മെയിനായിട്ട് പറയുന്നത് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണല്ലോ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ എംഫസിസ് ചെയ്യുന്നത്. അതായത് സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളെയും മക്കളെയും പിന്നെ ഡിസ്റ്റൻസിലേക്ക് ആക്കുന്നത് അല്ലേ, പിന്നെ അടുപ്പിക്കാതിരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ചില കുട്ടികളുടെ കാര്യത്തിൽ ശരിയായിരിക്കാം, ചിലരുടെ കാര്യത്തിൽ ശരിയായിരിക്കില്ല. എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതിൻ്റെ കുട്ടിക്ക് ഉണ്ടെന്നും എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതിൻ്റെ കുട്ടിക്ക് ഇല്ലയെന്നും 100% നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കൊരു ബൗണ്ടറി വേണം, അത് പിന്നെ ചർച്ച ചെയ്യാം എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് റൂട്ടിൻ്റെ കാര്യമാണ് അല്ലേ. റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരാണ്. വേര് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കുട്ടീൻ്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കേട്ടോ, നമ്മളാവുന്ന കുട്ടി, ഞാനാവുന്ന കുട്ടി, നിങ്ങളാവുന്ന കുട്ടി, നിങ്ങളുടെ കുട്ടി, അപ്പം ഇവരുടെയൊക്കെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് എങ്ങനെയെന്നറിയോ? പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ, പല പെർസെപ്ഷൻ ഉണ്ട് ഇതിന്. സ്റ്റിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 3 കാര്യം. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എന്ന് ആലോചിക്കരുത്, നിങ്ങൾ എന്നുള്ള കുട്ടിയെയും കൂടി നിങ്ങൾ ആലോചിക്കണം. എപ്പോഴും നമ്മൾ അങ്ങനെയല്ല, എന്തെങ്കിലും കേൾക്കുമ്പോൾ സമൂഹം അങ്ങനെയാണ്, സമൂഹം ഇങ്ങനെയാണ് എന്നതിനും അപ്പുറം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് സ്വാധീനിക്കുന്നത് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ 3 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. അതിൽ 1-ാമത്തതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസമല്ല, നമ്മൾ CBSE, ICSE, പിന്നെ അതുപോലെ മെട്രിക്കുലേഷൻ സിലബസിൽ, അല്ലെങ്കിൽ പുറത്ത് നാട്ടിൽ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, ഈ സംഭവമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ, ചെറുപ്പത്തിൽ കിട്ടിയ അറിവുകളുണ്ടല്ലോ, വിദ്യാഭ്യാസം, വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവ്. എങ്ങനെ? ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ മോനോട് നിങ്ങൾ പറയാണ്, പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ന നാടോടി സ്ത്രീകളൊക്കെ. ഇങ്ങനെ പറഞ്ഞു, അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് നാടോടി സ്ത്രീകൾ വരികയാണെന്ന് വിചാരിക്കുക. ഈ നാടോടി സ്ത്രീകൾ വരുന്ന സമയത്ത് അവർ കഴിയുന്നതും വീടിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് നമ്മുടെ അടുക്കളയിലേക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വരികയും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും, പാരൻ്റൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്നൊരു സംഭവമുണ്ട്, ഇങ്ങനത്തെ ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, ഇവർ കുട്ടികൾക്ക് പിടിച്ചു കൊണ്ടുപോകും, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് അറിവുകളില്ലേ, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ, പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയുക, പിന്നെ പോലീസ്, ഈ പോലീസ് എന്ന് പറഞ്ഞ ഒരു പോലീസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, ശരിക്കും പറഞ്ഞാൽ പോലീസ് എന്തിനാണ്? പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പൊളൈറ്റ്നെസ്, ഒബീഡിയൻസ്, ലോയാലിറ്റി, ഇൻ്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി. ഈ കറേജും എഫിഷ്യൻസി ഒക്കെ എന്തിനാണ്? നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസ കൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു സിസ്റ്റമാണ് പോലീസ്. അതാണ് ആ സേന അല്ലേ. പക്ഷേ നമുക്കൊക്കെ പോലീസിനെ പേടിയാണ്, നമ്മുടെ മക്കൾക്ക് പേടിയാണ്. ഓക്കെ, ഞാൻ പറയുന്നുണ്ട് വീണ്ടും, എല്ലാവരും കേസല്ല പറഞ്ഞത്, പൊതുവായിട്ട്. അപ്പോൾ ഈ പോലീസിനെ എങ്ങനെ പേടി? നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കുട്ടീനോട് പറയും, പോലീസ് വരുന്നുണ്ട്, വേഗം കഴിച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ അതാ പോലീസ് പോലീസ്. ഈവൻ സെക്യൂരിറ്റികളെ വരെ കുട്ടികൾക്ക് പേടിയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളുടെ പൈസ കൊണ്ടാണ് ഗവൺമെൻറ് പോലീസിനെ സേവ് ചെയ്യുന്നത് അല്ലേ, സേവിക്കുന്നത്. എന്നിട്ട് നമ്മൾ പോയിട്ട് മിസ്റ്റർ പോലീസ് നിങ്ങൾ നമ്മുടെ പൈസ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരായിട്ട് കമ്പനിയാവില്ല. നമുക്ക് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അവരായിട്ട് അല്ലേ. പോലീസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഭയത്തിൻ്റെ കണിയൊക്കെ വരാറുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ എഡ്യൂക്കേഷൻ, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. സ്കൂളിൽ നിന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വേറെ ഉണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം, എഡ്യൂക്കേഷൻ. മനസ്സിലാവുണ്ടോ? എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾക്കിങ്ങനെ അല്ല, ചില ആൾക്കാർക്ക് 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിയാണ്, 9:01 9:01 ഇവരെ സ്വഭാവം മാറും. അതിൻ്റെ റീസൺ എന്താണ്? ഇവരെങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഓക്കെ, അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ റീസണായി അവരെങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, 2-ാമത്തേത്, അപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ 1-ാമത്തെ കാര്യം പറയുന്നത് എഡ്യൂക്കേഷനാണ്, 2-ാമത്തെ കാര്യം പറയുന്നത് എക്സ്പീരിയൻസ് ആണ് അല്ലേ. എക്സ്പീരിയൻസ് ആണ് പറയുന്നത് 2-ാമത്തെ. എന്താണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ ആ കുറച്ച് കാര്യങ്ങൾ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് ട്യൂഷന് പോയി. ഓക്കെ, ട്യൂഷന് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന ആ പിന്നെ വ്യക്തിയിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ട്. ദുരനുഭവം എന്നാൽ ചിലപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാവും. ഓക്കെ, മർദ്ദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളോട് വളരെ മോശമായിട്ട് അബ്യൂസിങ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും, അവിടെയും ഇവിടെയൊക്കെ തൊട്ടിട്ടും സ്പർശിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ അവിടെ ട്യൂഷന് പോയിട്ട് നിങ്ങളവിടെ ട്യൂഷന് നിർത്തി, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിന് ശേഷം നിങ്ങൾ വേറൊരു സ്ഥലത്ത് ട്യൂഷന് പോയി എന്ന് വിചാരിക്കുക, ആ ട്യൂഷന് പോയ സ്ഥലത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ട്യൂഷന് പറഞ്ഞേക്കോ, ആ സ്വഭാവത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഞാനൊരു പ്രാവശ്യം സൗദി അറേബ്യയിൽ ക്ലാസ് എടുക്കുമ്പോൾ, റിയാദിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 6 അടി 3 ഇഞ്ച് പൊക്കുള്ള ഒരാൾ വന്നു, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ. മുപ്പര് പറഞ്ഞ എൻ്റെ അടുത്തൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് ശേഷം കാണാം. അപ്പോൾ ഇദ്ദേഹം പൊട്ടിക്കരയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ട് ഇദ്ദേഹത്തിന് നല്ലൊരു ബന്ധമില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ടി വിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ടി വി എന്ന് പറഞ്ഞാൽ മാച്ച്, അതായത് അന്ന് ഫുട്ബോൾ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കൾ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലേക്ക് പോയിട്ട് കളി കാണാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും പോകാൻ പാടില്ല എന്ന്. അപ്പോൾ കുട്ടികൾ ചോദ്യം ചെയ്യാണ്, അതെന്താ പോയാൽ, എന്താ പ്രശ്നം, അങ്ങനെ പറയാൻ പറ്റുമോ? അമ്മൂപ്പര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതായത് കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെ. കുട്ടികളുടെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു കളി കാണാൻ പോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ചെറുപ്പത്തിലാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് ടി വി കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നെ പിന്നെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വളരെ സാരമായിട്ട് ബാധിക്കുകയാണ്, മനസ്സിലാവുന്നു, വളരെ സാരമായിട്ടാണ് ബാധിക്കുന്നത്. ഇത് ഒരു മനുഷ്യ ഇതാണ് ഒരു മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്വാധീനം. മൂന്നാമത്തെ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അല്ലേ. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ട് എക്സ്പീരിയൻസ്, മൂന്ന് ജനറ്റിക്സ്. ജനറ്റിക്സ് ജനറ്റിക്സ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന സംഭവങ്ങൾ. ഏതോ ഒരാൾ പറഞ്ഞത് ഇതൊരു 40% ജനറ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുന്ന അധിക സ്വഭാവങ്ങളോ അല്ലെങ്കിൽ 40% താഴെ വരുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ നിന്നും കൂടി കിട്ടിയതാണ്, മനസ്സിലാവുണ്ട്. അപ്പോൾ നമ്മൾ പറയും എൻ്റെ ഒരു സ്വഭാവം ഇവനില്ല എന്ന് പറയും, തോന്നുകയാണ്, മനസ്സിലാവുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുന്നേ, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി കുട്ടികളായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അല്ലെങ്കിൽ 40% എൻ്റെ സ്വഭാവമാണല്ലോ എന്നുള്ളതാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനി എന്തെങ്കിലും അലമ്പ് കുട്ടി കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക 40% എൻ്റെ ആയി പോയി അല്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയാം, എന്താണ്? അപ്പോൾ നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ് ആണ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന സ്വഭാവങ്ങളും സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, റൂട്ടിലേക്ക് നമ്മൾ പോകണം. ഈ റൂട്ടിലേക്ക് പോകാറിന് എന്താ, നമ്മൾ ചിന്തിക്കണം എവിടെയാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സംബന്ധിച്ച് ഇതെന്തറിയോ, ഇവിടെ നമുക്ക് പറ്റുന്നൊരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയാം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ വേറെ അലമ്പിലേക്കൊന്നുമില്ല, എൻ്റെ ഭാര്യയെയും കുട്ടികളെയും എൻ്റെ വാപ്പനെയും ഉമ്മനിക്കനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോവാറുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലേ അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഭാഗം കറക്റ്റ്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ കട്ടിട്ടൊന്നുമല്ല പൈസ ഉണ്ടാക്കുന്നത്, നല്ലോണം പിന്നെ എന്താ പറയുക, വായിട്ടലച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ സൈഡ് പെർഫെക്റ്റാണ്, എൻ്റെ സൈഡിൽ ഒരു പ്രശ്നമില്ല അല്ലേ. പക്ഷേ സുഹൃത്തുക്കളെ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ചിന്ത ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾക്കോ വേണ്ടത് ചിലപ്പോൾ അതാവില്ല, മനസ്സിലാവുണ്ടോ? അവർക്ക് വേണ്ടത് ചിലപ്പോൾ വേറെ ഒന്നും, ചിലപ്പോൾ അവർക്ക് വേണ്ടത് നമ്മുടെ സമയം, ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടാവും, ചിലപ്പോൾ ടൂറ് പോകുന്നുണ്ടാവും ഇവരുടെ കൂടെ, പക്ഷെ അവർക്ക് വേണ്ട സ്ഥലത്തേക്കാണോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലാണോ എന്നും ചിലപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവില്ല, മനസ്സിലായി? പിന്നെ നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളോടും കൂടി അവരും അവരിലും വർക്ക് ചെയ്യുന്ന ആൾക്കാണ്. നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ ഫാമിലി പിന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഒരു ഇതൊന്നും ബാക്കിയുള്ള ഒരു വിഷയമല്ല, മനസ്സിലാവുണ്ടോ? അതായത് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് എൻ്റെ വീട്ടുകാർ, ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് എൻ്റെ വീട്ടുകാർ അങ്ങനെ ഹോ ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ചാൻസ് ഒരു സാധ്യതയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അധ്വാനിക്കുമ്പോൾ നമ്മൾ അപ്പം ചിന്തിച്ചിരുന്നോ ഓ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, നമ്മളെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ആലോചിച്ചിരുന്നോ? നമ്മൾ നമ്മുടെ കളികളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. അപ്പം അതേ അവകാശം നമ്മുടെ മക്കൾക്കും ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂട്ടിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. റൂട്ടിലേക്ക് പോകുമോ എന്ന് പറയുമ്പോൾ ഈ സ്വഭാവം എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഈ സ്വഭാവം എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സൈഡ് നമ്മൾ ക്ലിയറാണെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക അങ്ങനെ ആയിരിക്കും, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അതിൽ നിന്ന് നമ്മൾ ഒരു ഒരു വേറിട്ടൊരു ചിന്ത അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് നമ്മൾ നടക്കാൻ നമ്മൾ തയ്യാറാണ്. എന്താണ് വേറുള്ള വഴി? അതായത് ആദ്യം എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, അപ്പം ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ആദ്യം പോകണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കുട്ടികളെ ഫോണ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഫോണ് യൂസ് ചെയ്ത് പിന്നെ കൗൺസിലിങ്ങിന് പോയിട്ട് നന്നായി ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, നന്നാവില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൽ ഈ ഫോണ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ, അതായത് ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഒക്കെ സംഭവം വരുമ്പോഴും ഒന്നെങ്കിൽ നമുക്കത് മുളയിലേ നുള്ളാൻ കഴിയണം. ഇത് പിന്നെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം പിടിച്ചു വെച്ചിട്ടോ അത് പ്രശ്നങ്ങൾ കൂട്ടല്ലാതെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാ, മകനെ അമിതമായിട്ട് യൂസ് ചെയ്യാണ് ഫോണ് എന്നുള്ള രീതിയിൽ ഒരു പിതാവോ ഒരു മാതാവോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പിന്നെ അവനെയോ അവളെയോ ഭീഷണിപ്പെടുത്തിയിട്ട് ഫോണ് വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഈ ഫോണൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഫോൺ എടുത്തു വെച്ചിട്ട് ഇവർ പറയാണ് പിന്നെ ഇനി നിനക്ക് ഫോണൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ, ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുമോ, എൻ്റെ മാതാപിതാക്കൾ ചെയ്ത ശരിയായൊരു നടപടിയാണ്, എനിക്ക് ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി അങ്ങനെ ചിന്തിച്ച ആ കുട്ടി ഇരിക്കും. അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ആഹാ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് മാത്രം എന്താ, എനിക്ക് മാത്രം അവിടെ ഫ്രീഡം അല്ല, എന്താ എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. 99% ഈ രണ്ടാമത് പറഞ്ഞതേ ഉണ്ടാവുള്ളൂ അല്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, അവിടെയൊക്കെ നമ്മളിപ്പം സ്നേഹം അവിടെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ, ഇതാണ് പ്രൈമറി പ്രോബ്ലം. കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് ആശയവിനിമയം. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം എന്ന് പറയുമ്പോൾ ആ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, ഭക്ഷണം കഴിച്ചില്ലേ, ഇതല്ല ആശയവിനിമയം, മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ ഈ ഫോണിൻ്റെ കേസ് പറഞ്ഞു, ഫോണിൻ്റെ കേസ് എടുത്തു വെച്ചു, ഭയങ്കര പ്രശ്നമാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫോണിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളത് എടുത്തു വെച്ചു, നിങ്ങളത് എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് എടുത്തു വെച്ചതെന്നും നിങ്ങൾ എന്തിനാണ് അത് എടുത്തു വെച്ചതെന്ന് കൃത്യമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം കുട്ടി തോന്നും ഞാൻ കളിച്ചിട്ടാണ് എടുത്തു വെച്ചതെന്ന് ചിലപ്പോൾ തോന്നും. അതല്ലെങ്കിൽ രണ്ടാമത് തോന്നുക, അല്ലെങ്കിലും എനിക്ക് മാത്രം ഇവിടെ മാത്രമേ ഫ്രീഡം ഇല്ലാത്തുള്ളൂ, ഇവരെ മക്കളായി ജനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം, അങ്ങനെയൊക്കെ പറയും, മനസ്സിലാവണം. ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ, ഇപ്പോൾ എന്താ പറയുക, ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് മക്കളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം മെസ്സേജ് അയക്കുമ്പോൾ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് മടുത്തിട്ടുണ്ടാവും ഇവർക്കൊക്കെ. ഈ മടുക്കുക എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ആവില്ല മടുക്കേ. ഈ ടീനേജിൻ്റെ വലിയൊരു പ്രശ്നം അങ്ങനെയാണ്, അതായത് പെട്ടെന്ന് മടുക്കുമല്ലോ, അതായത് എല്ലാം പെട്ടെന്ന് വേണം, ദേഷ്യം പെട്ടെന്നാണ്, സങ്കടം പെട്ടെന്നാണ്, എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വേണം, ഇത് ഇതിങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരിക്കലും ടീനേജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അത് ഈ ടീനേജിൻ്റെ ഒരു പ്രത്യേകതയാണ്, മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ മോന് മാത്രം ഈ പ്രശ്നം, എൻ്റെ മോൾക്ക് മാത്രം ഈ പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഈ ടീനേജിൻ്റെ പ്രത്യേകതകളാണ്. എന്തുകൊണ്ടാണ് സാർ അവരിങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്നത്, എൻ്റെ കുട്ടി ഒന്നും മിണ്ടിയിരുന്നില്ല, ഇപ്പം എൻ്റെ കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നെങ്കിൽ മുറുക്കുകയാണ്, അല്ലെങ്കിൽ പിറുപിറുക്കുകയാണ്, അതല്ലെങ്കിൽ ഭയങ്കര ചൂടാവുകയാണ്, എന്താണ് സാർ ഇങ്ങനെയും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അതവരുടെ പ്രായം അങ്ങനെ ആയതുകൊണ്ടാണ് സാർ, അതാണ് എൻ്റെ മറുപടി, മനസ്സിലാവുണ്ടോ? അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആശയവിനിമയം ഇതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കൃത്യമായിട്ട് നമ്മൾ ഇതിൽ പെടുത്തുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം അയാൾക്ക് മനസ്സിലാവണം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അവർക്ക് മനസ്സിലാവണം, അതാണ് മനസ്സിലാവണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയണം, എനിക്ക് എൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭൂമിയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ ഉമ്മ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കേൾക്കുന്ന ആൾക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അതായത് ഇയാൾക്ക് ഉമ്മനെ ഉള്ളൂ അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഉമ്മയായിരിക്കണം ഇയാളെ നോക്കി വളർത്തിയിട്ടുണ്ടാവുക അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഇയാളുടെ വാപ്പ എത്ര പോരാണ്, വാപ്പന അത്ര ഇഷ്ടമല്ല തോന്നുന്നു, അതുകൊണ്ടല്ലേ ഉമ്മനോട് ഇത്രത്, അങ്ങനെ ചിന്തിക്കാം. മൂന്നായില്ലേ? ഇനി നാലാമത്തത്, വാപ്പ ക്രൂരനായിരിക്കാം, അല്ലെങ്കിൽ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, ഉമ്മ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, വാപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. ഇങ്ങനെ പല രീതിയിൽ വിചാരിക്കാമല്ലോ അല്ലേ. ഓക്കെ, ഞാൻ പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് എനിക്കിൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിൻ്റെ വാപ്പിനെ ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, അതാണ് പ്രശ്നം. നമ്മളൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയോടൊരു കാര്യം പറയുമ്പോൾ ഭർത്താവിനോടൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, തിരിച്ച് പറയുമ്പോൾ, മറിച്ച് പറയുമ്പോഴൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ചതാണോ അവർക്ക് മനസ്സിലായത്, അതല്ലെങ്കിൽ അവരുദ്ദേശിച്ചതാണോ നമുക്ക് മനസ്സിലായത്. ഇതിന് ക്രോസ് ചെക്കിങ് ചിലപ്പോൾ ആവശ്യമാണ്, മനസ്സിലെ? ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നൊരു കാലഘട്ടമാണ്. സോ നമ്മളെ സംസാരങ്ങൾ കൃത്യതയും സ്പഷ്ടത ഇല്ലെങ്കിൽ അത് കൃത്യമാവില്ല, മനസ്സിലാവുണ്ടോ? ഇഷ്ടത്തിനൊരു കുറവില്ല, നമുക്ക് മക്കളെ ഇഷ്ടമാണ്, മക്കൾക്ക് നമ്മളെ ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ്? കൃത്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്താ നിങ്ങൾ ചെക്ക് ചെയ്യണ്ടേ? പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടും പ്രത്യേകിച്ച് പറയുകയാണ്, അതായത് പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടം എല്ലാ കാലഘട്ടവും, പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്ക് സംഭവിക്കുന്ന ഒരു ഇതെന്താ വെച്ചാൽ, ഒരു പരാതിപ്പെട്ടി ആയിട്ടാണ് ഇവരെ മക്കൾ കാണുക. ഇഷ്ടം കൊണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്ന, ആ ഡ്രസ്സ് എങ്ങനെ ഇട്ടൂടെ, എന്താ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിലെ ജോലി പിന്നാലെ ചെയ്യുന്ന, എനിക്ക് പുറത്തു പോയിക്കൂടെ, എന്താ അങ്ങനെ, ഒരു കാര്യം പറഞ്ഞ കേൾക്കൂല, പഠിക്കൂല, അടിക്കൂല, തിരിക്കൂല, മറയ്ക്കൂല, അങ്ങനെ നമ്മൾ പറയൂലേ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നമുക്ക് സ്നേഹം, ആവലാതി, ആകുലത, പിന്നെ എന്തൊക്കെ വേർഡ്സ് ഉണ്ടാക്കി നിങ്ങൾ യൂസ് ചെയ്തോളും, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ, നമുക്കതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഈ സ്നേഹവും ആകുലതയും ഈ മക്കൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമുക്കൊരു ശത്രുവിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മക്കളെയല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കൃത്യമാണോ. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാം? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സംഭവം എന്താ വെച്ചാൽ, ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു തുറന്ന് പറച്ചിൽ അത്യാവശ്യമാണ്. എന്താണ് തുറന്ന് പറച്ചിൽ? തുറന്ന് പറച്ചിൽ എന്നുള്ളത് തുറന്ന ചർച്ച എന്ന് വേണമെങ്കിലും ആക്കാട്ടോ. അതായത് നിങ്ങൾ ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ പോയിട്ട് ഇപ്പം മോനു പിന്നെ ഇന്ന് 9 മണിക്കൊന്ന് കൂടണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, അങ്ങനെയല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ മകളുടെ അടുത്ത് പോയിട്ട്, എനിക്ക് തോന്നണേ എൻ്റെ അടുത്ത് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും എന്നല്ല പറയുന്നത്, അതൊരു നല്ല ഓപ്പണറാണ് ഈ വർത്തനം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുക. കുട്ടികളോട് എങ്ങനെ സംസാരിക്കുക? കുട്ടികളോട് എന്ന് പറഞ്ഞാൽ കുട്ടികളോട് മാത്രമല്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുക. കാരണം എന്താ വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സിംഗിൾ പോയാൽ തന്നെയാണ് മക്കളും നല്ല സിംഗിളിൽ പോകുള്ളൂ അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആ വിഷയം അതല്ലല്ലോ. അപ്പം നിങ്ങൾ പോയിട്ട് സംസാരിക്കുക, ഇരിക്കുക, എന്നിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറയാം ഞാനൊരു ക്ലാസ് കേട്ടു, അതല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ ഞാൻ പറഞ്ഞതാവില്ല നിനക്ക് മനസ്സിലാവുന്നത്, ചിലപ്പോൾ ഞാൻ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ജനറേഷൻ്റെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഞാൻ പറയുന്നത് ചില സമയത്ത് എൻ്റെ വാപ്പയ്ക്ക് മനസ്സിലാവാറില്ല, ഞാൻ ചെറുപ്പത്തിൽ പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നിനക്കോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ? നമ്മളൊരു ടീമല്ലേ? എന്നൊക്കെ ചോദിച്ച്, അതായത് ഇത് കേൾക്കുന്ന മക്കളൊരു ഷോക്കുണ്ടാവും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്, മനസ്സിലായില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ഞാൻ ഒരു ക്ലാസ്സിൻ്റെ ഇടക്ക് ഒരാളോട് ചോദിച്ചു, പിന്നെ എങ്ങനെ ചോദിച്ചത്, വെൻ ഇസ് ദ ലാസ്റ്റ് ടൈം യു ഹഗ്ഡ് യുവർ കിഡ്, അതായത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ മകനെ കെട്ടിപ്പിടിച്ചത് എപ്പോഴും. അപ്പോൾ അത് അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കേസാണ് വന്നത്. പക്ഷെ അതിലേക്ക് അറിയാതെ മക്കളും വന്ന് പോയതാണ്. അപ്പോൾ ഈ പിന്നെ അവസാനം അത് മകളുടെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ വേറെ റേഞ്ചിലേക്ക് പോയി. വേറെ റേഞ്ചിലേക്ക് പോയിട്ട് അത് നമ്മളൊരു പിന്നെ തരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ, അവളത് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൈ വറക്കുക, സ്വന്തം മോളാണ് കൈ വറക്കുന്നു. അപ്പൊ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ശീലല്ല, മടി, അദ്ദേഹം വിയർക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ നിങ്ങളുടെ ഒന്നര വയസ്സുള്ള മോളെ എന്നാ കെട്ടിപ്പിടിച്ച് നല്ലോട്ടോ ചോദിക്കുന്നത്? നിങ്ങളുടെ പ്രായമായ മക്കളെ നിങ്ങൾ എന്നാണ് ലാസ്റ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചത്? അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴാണ് കളിച്ചത്? ഈ ഫാമിലിയുടെ കൂടെ കളിക്കുക എന്ന് പറയുമ്പോഴേ, ഇപ്പൊ ഈ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്, തുറന്ന പറച്ചിലുകൾ, കളികളി. കളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് ഫുട്ബോൾ കളിക്കണമെന്നൊന്നുമില്ല. വീട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളികളുണ്ട്. വീട് നല്ല രസമാണ് നമ്മളതിന് നിൽക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് സമയം വേണം. ഓക്കെ, ഇപ്പം നമ്മളീ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിതനായി നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഓണാക്കി വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ആ എവിടെ എന്താ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ സംസാരിച്ച് നിങ്ങൾ അവിടെ കുറേ ആൾക്കാർക്ക് മറുപടി കൊടുത്ത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി പിന്നെ കോളേജ് ഗ്രൂപ്പിലും ഒക്കെ പോയി പിന്നെ നിങ്ങൾക്ക് സംഘടന ഉണ്ടെങ്കിൽ സംഘടന ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പറഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ വന്നിട്ട് ആ ഉറങ്ങിയിൽ എന്താ, അതല്ല, അങ്ങനെയല്ല. ആദ്യം ശരിയാവേണ്ടത് നമ്മളും കുടുംബമൊക്കെ അല്ലേ, പിന്നല്ലേ നാട്ടുകാർ നന്നാവണ്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മനുഷ്യൻ ലോകം മൊത്തം നേടിയിട്ട് സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ച പോലെ ആ ഒരു സംഭവം ക്ലിയർ ആയില്ല. പിന്നെ നമ്മൾ നമുക്കൊരു നമുക്ക് എത്രമാ, കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെവിടെ പോയാലും നമുക്ക് തിരിച്ച് കയറി വരാനുള്ളത് നമ്മുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ടല്ല നമ്മളെ ഗൃഹനാഥൻ ഗൃഹനാഥ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ നാഥൻ നാഥ ഒക്കെ നമ്മളാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലാണ്. അതല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ, പിന്നെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാതെ ആവുമ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ നന്നാവും എന്നുള്ളതൊക്കെ ചില വെറും തെറ്റിദ്ധാരണയാണ്, മനസ്സിലായില്ലേ? ചുറ്റുപാട് മാറാതെ ആരും നന്നാവൂല. അതല്ലെങ്കിൽ അയാൾക്കായിട്ട് തോന്നണം ഇതെങ്ങനെയാണ്, ഇത് അങ്ങനെ ആയിരിക്കണം, ഇതെങ്ങനെയാ പോവാൻ പോണേ എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ആശയവിനിമയം നന്നാക്കുക, നിങ്ങൾ പുറത്തു പോയി സംസാരിക്കുക, പുറത്തു പോയി സംസാരിക്കുക. മക്കളായിട്ട് വെറുതെ പുറത്തു പോവുക, നടന്നു പോയാൽ മതി, നടന്നു പോയിട്ട് സംസാരിക്കുക, എന്താണ് എങ്ങനെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് നിനക്കിപ്പോൾ, എന്തൊക്കെയാ ആഗ്രഹങ്ങൾ. സി, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ, നിങ്ങളുടെ വാപ്പ നിങ്ങളെ തോളിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ കയ്യെ പിടിച്ചിട്ട് നിങ്ങളെ പുറത്ത് നടക്കുകയാണ്, നിങ്ങളായിട്ട്, അതായത് ഇരുട്ടാണെന്ന് കൂട്ടിക്കോ, നിങ്ങളെ രാത്രി പുറത്തിറങ്ങിയിട്ട് നടക്കുകയാണ്, റോഡിലൂടെ നടക്കുക, റോഡിലൂടെ നടക്കുമ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ പോകുന്നത്, എന്താ അവസ്ഥ, അടിപൊളിയല്ലേ, നന്നായിട്ട് പോകുന്നില്ലേ, സൂപ്പറല്ലേ, ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് വിചാരിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത്, സോറി, ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവില്ലേ? അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവത്തിലേക്കല്ലേ നമ്മളെ നയിക്കുക? അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവുക, ഇരുന്ന് സംസാരിക്കുക, പൊതു കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വളരട്ടെ, എല്ലാം നന്നാവട്ടെ. അപ്പോൾ ആശയവിനിമയമാണ് എല്ലാതിൻ്റെയും റൂട്ട്, അടിത്തറ. അതിലേക്ക് നമ്മൾ പോട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുക, എല്ലാം നാട്ടുകാരത്ത് പോയിട്ടല്ല. എല്ലാം സൂപ്പറാവട്ടെ, നന്നാവട്ടെ. അസ്സലാമു അലൈക്കും. നന്ദി.
1: നൂലിപ്പുറക്കെട്ട സ്നേഹക്കൂടാണ് അഫ്ലേ താഴേക്കോട് നടത്തിയ സ്നേഹക്കൂട്ടിലെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളിനി പോകുന്ന ലുസൂലിലേക്കാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സെഷനിലേക്കാണ് പോകുന്നത്. നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി മജ്ഹൂൽ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിലേക്ക്.

السلام عليكم ورحمة الله وبركاته إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ പാഠങ്ങളിൽ അൽ ജഹാലത്ത് ബിർറാവി എന്നതാണ് നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത്. ഇനി അൽ മജ്ഹൂൽ അഥവാ ഒരു റാവിയെ സംബന്ധിച്ച് ഉണ്ടാകാവുന്ന മജ്ഹൂലിൻ്റെ മൂന്ന് ഇനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഹുവ മൻ ലം തുഅറഫ് ഐനുഹു ഔ സിഫത്തുഹു. ഒരു റാവിയുടെ, ആ റാവിയെ സംബന്ധിച്ചുള്ള അയാളുടെ സിഫത്തുകളോ വിശേഷണങ്ങളോ, അപ്രകാരം അയാളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോ ഒന്നും തന്നെ അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു റാവിക്കാണ് മജ്ഹൂൽ എന്ന് പറയുക. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് ഇപ്രകാരം, ഉമാന ദാലിക് അൽ മജ്ഹൂൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അന്ന റാവി ഇദാ ലം തുഅറഫ് ദാതുഹു ഔ ശഖ്സിയ്യതുഹു. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ, ഔഅരിഫത് ശഖ്സിയ്യതുഹു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ അറിയപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ ഔഅരിഫത് ശഖ്സിയ്യതുഹു, അദ്ദേഹത്തിൻ്റെ ശഖ്സിയത്ത് വ്യക്തിത്വം അറിയപ്പെട്ടതാണ്, വലാക്കിൻ ലം യുഅറഫ് അൻ സിഫത്തിഹി ശൈഉൻ, അദ്ദേഹത്തിൻ്റെ സിഫത്തുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് ഒന്നും അറിയപ്പെട്ടിട്ടില്ല. ഇവിടെ വിശേഷണങ്ങളെന്ന് പറയുമ്പോൾ ഐ ലം യുഅറഫ് അൻ അദാലത്തിഹി വളബത്തിഹി ശൈഉൻ, അദ്ദേഹത്തിൻ്റെ അദാലത്തെ സംബന്ധിച്ചും അയാൾ സ്വീകാര്യനാണോ അല്ലയോ, അയാൾക്ക് താൻ പറയുന്ന കാര്യങ്ങൾ മനഃപ്പാഠമുണ്ടോ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അറിയപ്പെടാത്ത ഒരവസ്ഥ. മൊത്തത്തിൽ ഒരു റാവിയെക്കുറിച്ച് അഥവാ ഒരു റിപ്പോർട്ടറെക്കുറിച്ച് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമായിരിക്കണമോ ആ കാര്യം ലഭ്യമാകാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ടറെ സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലപാടിൽ എത്തുവാൻ മുഹദ്ദിസുകൾക്ക് സാധിക്കാതെ വരും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്നു എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഓരോ റാവിയെക്കുറിച്ചും അയാൾ സത്യസന്ധനാണോ കളവ് പറയുന്നവനാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലാതെ നമുക്ക് ഹദീസുകളുമായി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ജഹാലത്ത് അൽ മജ്ഹൂൽ എന്നുള്ളതിന് കണിശമായ നിയമങ്ങളും കണിശമായ അതിർവരമ്പുകളുമാണ് യഥാർത്ഥത്തിൽ വച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു റാവിയെക്കുറിച്ച് അയാളുടെ ശഖ്സിയ്യ, അയാളുടെ വ്യക്തിത്വം, അതുപ്രകാരം തന്നെ അയാളുടെ സിഫത്തിയ്യ, അയാളുടെ സിഫത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട അയാളുടെ സിഫാത്തുകൾ, അയാളുടെ വിശേഷണങ്ങൾ, അയാൾ സ്വഹീഹാണോ ളഈഫാണോ ദുർബലനാണോ മൗളുകൾ ഉദ്ധരിക്കുന്ന ആളാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയപ്പെടണം. അങ്ങനെ അറിയപ്പെടുമ്പോൾ ആ റാവി ഉദ്ധരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമാണോ അല്ലേ എന്ന് നമുക്ക് വേഗത്തിൽ തീരുമാനിക്കാൻ കഴിയും. അതാണതിൻ്റെ കാര്യം. ഇനി ഈ മജ്ഹൂലിനെ, അൻവാഹുൽ മജ്ഹൂൽ, മജ്ഹൂലിനെ പണ്ഡിതന്മാർ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട്. മജ്ഹൂലുൽ ഐൻ എന്നതാണ് അതിൽ ഒന്നാമത്തേത്. എന്താണ് മജ്ഹൂലുൽ ഐൻ എന്ന് പറഞ്ഞാൽ, ഹുവ മൻ ദുക്കിറസ്മു വലാക്കിൻ ലം യർവി അൻഹു ഇല്ലാ റാവിൻ വാഹിദ്. അദ്ദേഹത്തിൻ്റെ പേര്
നാമം ഹദീസിൻ്റെ ഉസൂൽ ഹദീസിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ വലാക്കിൻ ലം യർവി അൻഹു ഇല്ലാ റാവിൻ വാഹിദ്, ഒരേ ഒരു റിപ്പോർട്ടർ മാത്രമാണ് അയാളിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരേ ഒരു റിപ്പോർട്ടർ മാത്രമായി കൊണ്ടുവന്നിട്ടുള്ള, അയാൾ ദൗർബല്യമുള്ളവനായിരിക്കാം. ഏതായിരുന്നാലും അങ്ങനെ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാൾ തൻ്റെ പേരിൽ, അയാൾ പ്രസിദ്ധനാണ്, അയാൾ പേര് അറിയാം, പക്ഷേ അയാളിൽ നിന്ന് താൻ ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചത് ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ മജ്ഹൂലുൽ ഐൻ എന്ന് നമ്മൾ പറയുക. അഥവാ അയാളുടെ പേര് നമുക്കറിയാം, പക്ഷേ അയാളിൽ നിന്ന് അയാളുടെ ശിഷ്യന്മാരോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വലം യർവി അൻഹു ഇല്ലാ റാവിൻ വാഹിദ്. ഇനി അങ്ങനെയുള്ള റിവായത്തുകൾ ഉദ്ധരിക്കുന്ന റാവിമാരുടെ ഹദീസുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഹുക്മു റിവായത്തിഹി അദമുൽ ഖബൂൽ ഇല്ലാ ഇദാ വസഖ, അതല്ലെങ്കിൽ ഇല്ലാ ഇദാ വസഖ. അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ തൽക്കാലം സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ആ വിഷയത്തിലുള്ള നിലപാട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ അത് മുത്തലഖനല്ല, നിരുപാധികമല്ല. ഇല്ലാ ഇദാ വസഖ, വേറെ ഏതെങ്കിലും പണ്ഡിതന്മാർ, നമ്മുടെ പണ്ഡിതന്മാർക്ക് കിട്ടാത്ത എത്രയോ കാര്യങ്ങൾ, അത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു തൗഫീഖ് കൃത്യമായ പ്രമാണങ്ങളുടെയും വ്യക്തതയുടെയും അടിസ്ഥാനത്തിൽ നടന്ന തൗഫീഖ് അദ്ദേഹം സിഖത്താണ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാം, അല്ലാത്തത് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി എങ്ങനെയാണ് കൈഫ് യുവസിഖു ബഹദിൽ അംറൈൻ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടുന്നു, അപ്രകാരം തന്നെ അയാൾ പേരിൽ അറിയപ്പെടുന്നുണ്ട്, അപ്രകാരം തന്നെ അയാളിൽ നിന്ന് ഒരു ആൾ മാത്രമാണ് ഹദീസുകൾ ഉദ്ധരിക്കുന്നത്, ഇങ്ങനെ വരുന്ന റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരാണെന്ന് നാം പറഞ്ഞല്ലോ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് പ്രചരണം കൊടുക്കുവാനും അതിന് തക്കം കിട്ടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് പ്രചാരണം കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ ഉണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് സ്വീകാര്യമല്ല. പക്ഷേ ഇവിടെ ഒരു പണ്ഡിതൻ അയാളെ തൗസീഖ് നടത്തിയാൽ, ഒരു പണ്ഡിതൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ എന്ന് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ തൗസീഖ് നടത്തുക? കൈഫ യുവസഖ് ബിഅഹദിൽ അംറൈൻ, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് തൗസീഖ് സംഭവിക്കുക. ഒന്ന്, വഇമ യുവസഖുഹു മൻ റവ അൻഹു ബിഷർത്തി അൻ യകൂന മിൻ അഹ്ലിൽ ജർഹി വതഅ്ദീൽ. ഒരാൾ നല്ലതാണ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അയാളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളുണ്ടാകണം, അതല്ലെങ്കിൽ അയാളുടെ കുടുംബക്കാരുണ്ടാകും, അതല്ലെങ്കിൽ അയാളുടെ മക്കളുണ്ടാകാം. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം ആരിൽ നിന്നാണോ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്, ആ ഉദ്ധരിച്ച വ്യക്തി അയാൾക്ക് തിരുത്തി കൊടുത്തിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അദ്ദേഹം ആണ് ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം അയാളെ സിഖത്താണ് എന്ന് പറയേണ്ടത്. ബിഷർത്തി അൻ യകൂന മിൻ അഹ്ലിൽ ജർഹി വതഅ്ദീൽ, അങ്ങനെ തിരുത്തി കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് തൗസീഖ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജർഹിൻ്റെയും തഅ്ദീലിൻ്റെയും ആളുകളായിരിക്കണം. എല്ലാ ആളുകൾക്കും അതിനുള്ള അർഹത ഇല്ല. ഇനി ഇത് ഏതെങ്കിലും ഒരു ഹദീസിന് മാത്രം ബാധകമാണോ എന്ന് ചോദിച്ചാൽ, ലൈസ ലി ഹദീസ് ഇസ്മുൻ ഖാസ് വ ഇന്നമ ഹദീസുഹു മിൻ നൗഇ ളഈഫ്,
അത്തരം ഹദീസുകൾക്ക് പ്രത്യേക പേരുകൾ ഉണ്ടോ എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ പ്രത്യേകം പേരുകളൊന്നും അതിന് വന്നിട്ടില്ല. പക്ഷേ വഇന്നമ ഹദീസുഹു മിൻ നൗഇ ളഈഫ്, അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ എന്ത് പേര് പറഞ്ഞാലും വിളിച്ചാലും അതൊക്കെ ദുർബലമായ ഹദീസിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തുക. രണ്ടാമത്, ഒന്നാമത് നമ്മൾ പറഞ്ഞു അൽ മജ്ഹൂലുൽ ഐൻ, രണ്ടാമത്തത് മജ്ഹൂലുൽ ഹാൽ, അൽ മസ്തൂർ എന്നും ഇതിന് പേരുകളുണ്ട്. എന്താണ് മജ്ഹൂലുൽ ഹാൽ കൊണ്ടുദ്ദേശിക്കുന്നത്? ഹുവ മൻ റവ അൻഹു ഇസ്നാനി ഫ അക്സർ ലക്കിൻ ലം യുവസിഖ്. അൽ മുസമ്മ തഅരീഫു ഹുവ മൻ റവ അൻഹു ഇസ്നാനി ഫ അക്സർ, രണ്ടിൽ കൂടുതൽ ആളുകൾ റാവിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ ലാക്കിൻ ലം യുവസഖ്, ആരും തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതു പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടോ രണ്ടിൽ അധികമോ ആളുകൾ ഒരു റാവിയിൽ നിന്ന് ഉദ്ധരിക്കുമ്പോഴാണ് അയാൾ കൃത്യമായ അവസ്ഥയിലേക്ക് വരുന്നത്. അതേസമയം അങ്ങനെ ഉദ്ധരിക്കപ്പെടാതിരിക്കുകയും അവസാനം ഈ റാവി ഒറ്റപ്പെട്ടു പോകുന്ന സംഗതിയും ഉണ്ടെങ്കിൽ അത് സ്വീകാര്യമല്ല. ഇനി അത്തരം ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമോ എന്നുള്ളതാണ്. പാടില്ല. അർറദ്ദു അല സ്വഹി അല്ലദീ ഖാലഹു അൽജുംഹൂർ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഥവാ സലഫി ലോകത്ത് തന്നെ തർക്കമില്ലാത്ത വിഷയമാണ്. എന്താണത്? ജുംഹൂറിൻ്റെ അഭിപ്രായം അത് തള്ളിക്കളയുക എന്നുള്ളതാണ്. അങ്ങനെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിന് പ്രത്യേകം പേരുകളുണ്ടോ, പ്രത്യേകം പേരുകൾ ഒന്നും ഹദീസുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. വഇന്നമ ഹദീസുഹു മിൻ നൗഇൽ ളഈഫ്, ഇദ്ദേഹത്തിൻ്റെ മജ്ഹൂലായി ജഹാലത്തുള്ള റാവിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിഷയം ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസിൻ്റെ ഗണത്തിലാണ് അവർ പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പേരുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇനി മൂന്നാമത്തെ ഇനമാണ് അൽ മുബഹം. മുബഹമിനെ നമുക്ക് മജ്ഹൂലിൻ്റെ ഗണത്തിൽ എണ്ണാവുന്ന ഒരു ഇനമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മജ്ഹൂലിനെ തരംതിരിച്ചപ്പോൾ അൽമുബഹം എന്ന് പറയുന്ന ഹദീസിനെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുബഹമിന് പണ്ഡിതന്മാർ മുബഹം എന്ന് വേറെ തന്നെ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും മജ്ഹൂലിൻ്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ അതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തഅരീഫ്, അതിൻ്റെ തഅരീഫ്, ഹുമല്ലം യുസറിഹ് ബിസ്മിഹി ഫിൽ ഹദീസ്, ഹദീസുകളിൽ സ്വന്തം പേര് ഉദ്ധരിക്കപ്പെടാതെ പറയുന്ന ആളുകൾ. അത് റിവായത്ത് ചെയ്യാൻ പാടുണ്ടോ? ഹുക്മുൽ ഖബൂൽ ഹത്താ യുസറിഹ റാവി അൻഹു ബിസ്മിഹി ഔ യുഅറഫ് ഇസ്മുഹു ബിവുറൂദിഹി മിൻ തരീഖിൻ ആഖറ മുസറിഹൻ ഫീഹി ബിസ്മിഹി. ആ റിവായത്തുകൾ സ്വീകരിക്കപ്പെടാൻ പാടില്ല. മാത്രമല്ല, ഏതുവരും ചോദിച്ചാൽ അദ്ദേഹം തൻ്റെ പേര് വെളിപ്പെടുത്തി ആ പേര് സ്വരീഹായി സ്ഥിരപ്പെടുന്നവരെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മുബഹമിന് കൊടുത്തത് അരീഫ് ഉമല്ലം യുസറിഹ് ബിസ്മിഹി ഫിൽ ഹദീസ്. ഹദീസിൽ സ്വന്തം പേരുകൾ സ്വരീഹായി പറയാത്ത വ്യക്തികൾ, അപ്പോൾ അദ്ദേഹം തൻ്റെ പേര് ശരിയാവണ്ണം പറയാതിരുന്നാൽ ആ ഹദീസ് സ്വീകാര്യമല്ല. അതല്ലെങ്കിൽ വേറെ തൊരീഖിലൂടെ വരുമ്പോൾ അദ്ദേഹം തന്നെയോ അല്ലെങ്കിൽ വേറെ ആളുകൾ തന്നെയോ ഹദീസുകൾ സ്ഥിരപ്പെടുത്തപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാതെ. ലാക്കിൻ ഹഖീഖത്തുഹു തുസ്ബിഹു ഹഖീഖത്തുൽ മജ്ഹൂൽ, യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായും മജ്ഹൂലിൻ്റെ കാര്യത്തോട് തന്നെയാണ് ഇതിൻ്റെ സാദൃശ്യത ഉള്ളത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഹദീസുകൾ തള്ളപ്പെടണം എന്ന് നമ്മൾ പറയാൻ കാരണം, ലിഅന്നമൻ ഉബ്ഹിമ ഇസ്മുഹു ജുഹിലത് ഐനുഹു, പേര് തന്നെ അറിയപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾ മജ്ഹൂലുൽ ഐനായിരിക്കും. വജുഹിലത് അദാലത്തുഹു മിൻ ബാബിൽ ഔല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദാലത്ത്, അദ്ദേഹത്തിൻ്റെ അദാലത്ത് അറിയപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, വളരെ സംഭവ്യമാണ്.
അതുകൊണ്ട് തന്നെ ഫലാത്ത് കുബലു റിവായത്തുഹു, അദ്ദേഹത്തിൻ്റെ റിവായത്ത് സ്വീകാര്യം ആവുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ജഹാലത്ത് എന്ന് പറയുമ്പോൾ, അൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് മജ്ഹൂൽ ഐനാണ്, അഥവാ തൻ്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഒരു റാവിയിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനിൽ നിന്ന് രണ്ടോ അതിലധികമോ ആളുകൾ ഒരു സ്ഥലത്ത് ഉദ്ധരിക്കുക, പക്ഷേ ലാക്കിൻ ലം യുവസഖ്, അത് തൗസീഖ് ചെയ്യപ്പെടാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തേത് അൽ മുബഹം. നമ്മൾ പറഞ്ഞു, ഒരു വിഷയത്തിൽ ഉള്ള അവ്യക്തത നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ പേര് അതിനില്ലെങ്കിലും പണ്ഡിതന്മാർ അത് പറഞ്ഞത് ഹുവമൻ ലം യുസറിഹ് ബിസ്മിഹി ഫിൽ ഹദീസ്, ഹദീസിൽ തൻ്റെ സ്വന്തം പേര് നൽകാതിരിക്കുക, കുനിയത്തുകളോ കുടുംബ പേരുകളോ ഒക്കെ നൽകിയിട്ട് ആ സംഗതി അവർ നടത്തുക. ഇത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു രീതിയല്ലാത്തത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ എതിർക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിച്ച് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ ഹഖായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

മാഷാല്ലാ, അല്ലുസൂൽ എന്ന് പറയുന്ന പ്രോഗ്രാം വളരെ ഹൃദ്യമാണ്, വളരെ ആഴത്തിലുള്ള പഠനത്തിലുള്ള സെഷനാണ്. മജ്ഹൂൽ എന്ന ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി സംസാരിച്ചത്. റേഡിയോ വൈസ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നുസാൻ രണ്ടത്താണിയും ഞാൻ മുസ്തഫ അൻസാരി.

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യുന്നത് ഫവാസ് ഫൈറൂസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീമിലെ 31 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ 32 വചനമാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلق السماوات والأرض

فأخرج به من الثمرات رزقا لكم وسخر

من الثمرات رزقا لكم فأخذ

وسخر لكم الفلك

وسخر لكم الأنهار وس

0: ഇൻഷാല്ല, ഇന്ന് ഈ ഒരു ആയത്താണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇപ്പോൾ ശ്രവിച്ചത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തു ഇബ്രാഹീമിൽ നിന്നുള്ള ആയത്തുകൾ. ഹിഫ്ളുൽ ഖുർആനിൽ നമുക്ക് വേണ്ടി ഖിറാഅത്ത് നടത്തിയത് ഫവാസ് ഫൈറൂസ്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ശ്രീചിത്രയിൽ പോസ്റ്റ് ഡോക്ടറൽ, PhD, ഡിപ്ലോമ കോഴ്സുകൾ. അപേക്ഷകൾ നവംബർ 25 വരെ, തിരഞ്ഞെടുപ്പ് December 12 and 19. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2027 ജനുവരി സെഷനിലേക്ക് പോസ്റ്റ് ഡോക്ടറൽ, PhD, PG, ഡിപ്ലോമ, ഡിപ്ലോമ, അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.sctimst.ac.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 376 ഒഴിവുണ്ട്. September 1 to 30 ഓൺലൈനായി അപേക്ഷ നൽകാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യോഗ്യത, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ശമ്പളം 35,400 to 112,400. പ്രായപരിധി 30. ഫീസ് 800 രൂപ. SC/ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ 376 അസിസ്റ്റന്റ് ഒഴിവാണുള്ളത്. recruitment.nic.in.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 hours തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രശ്നപരിഹാരം എന്താണ്? രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പ്രശ്നപരിഹാരം എന്താണ്? എഴുത്ത് നസീമ വാടാനപ്പള്ളി. ഇന്ന് സമൂഹത്തിൽ എമ്പാടും പ്രശ്നങ്ങളാണ്. പ്രശ്നപരിഹാരത്തിന് നെട്ടോട്ടമോടുന്നവരാണ് ചുറ്റുമുള്ളത്. പല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി നിയമത്തിനുമേൽ നിയമങ്ങൾ വന്നിട്ടും പലപ്പോഴും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന വിരോധാഭാസവും നാം കാണുന്നു. കാരണമറിഞ്ഞ് ശരിയായ ചികിത്സ നൽകുമ്പോഴേ അത് ഫലപ്പെടുകയുള്ളൂ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ ജീവിക്കുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങൾ അവൻ്റെ കൂടി പ്രശ്നങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിനു മുമ്പ് തന്നെ തൻ്റെ ജനതയിലെ അധർമ്മവാദികൾ കണ്ടു വേദനിച്ചിരുന്നു. അവിടുത്തെ പാത പിന്തുടരേണ്ടവരാണ് നമ്മൾ. ഇന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും വിഭാഗീയതകളും പ്രശ്നങ്ങളുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തൗഹീദിന്റെ വിളംബരം ഉൾക്കൊള്ളുന്ന ബാങ്ക് വിളി ഉയരുന്ന പള്ളികളിൽ പോലും ഖബറുകൾ കെട്ടിപ്പൊക്കി അതിനകത്ത് മറമാടപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ തൃപ്തിക്കായി നേർച്ച വഴിപാടുകൾ നടത്തുന്നു. ഓണവും ക്രിസ്തുമസും നബിദിനവും പെരുന്നാളുമെല്ലാം എന്തെന്ന് ഇന്നും തിരിഞ്ഞിട്ടില്ലാത്ത മുസ്ലിം ഉമ്മത്ത്, തൗഹീദും ഷിർക്കും തിരിയാത്ത, സുന്നത്തും ബിദഅത്തും മനസ്സിലാകാത്ത വിഭാഗത്തോട് ആത്മീയ ചൂഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടെന്തു ഫലം? നബിദിനാഘോഷം അനാചാരമാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്തോറും വാശി തീർക്കും പോലെ അത് ഓരോ വർഷവും കൊഴുപ്പുകൂട്ടി ആഘോഷിക്കുകയാണ്. കല്യാണങ്ങൾ കോപ്രായങ്ങളുടെ വേദിയായി മാറുന്നു. എവിടെയാണ് പ്രശ്നം? തട്ടമിട്ട പെൺകുട്ടി തട്ടമിടാൻ കൽപ്പിച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്ന വിശ്വാസിക്കറിയില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണെന്ന്. മഖ്ബറകളിൽ ചെന്ന് ആഗ്രഹ സഫലീകരണത്തിനായി തേടുന്നവർ മരിച്ചവർ കേൾക്കില്ലെന്ന സത്യം അറിയാത്തവരോ കേൾക്കുമെന്നും അതിവേഗത്തിൽ ഉത്തരം ലഭിക്കുമെന്നും പറഞ്ഞ് പറ്റിക്കപ്പെട്ടവരോ ആയേക്കാം. ഏറ്റവും വലിയ അജ്ഞത സൃഷ്ടാവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നതിൽ തർക്കമില്ല. ഈ ഒരു അജ്ഞതയ്ക്കുമേൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ കണ്ടിട്ടാണ് ഇതര മതസ്ഥർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് എന്ന കാര്യം കൂടി നാം ഓർക്കുക. അല്ലാഹുവേ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 22:74. ഇതാണ് പ്രശ്നത്തിന്റെ മൂലകാരണം. സൃഷ്ടാവിനെ അറിയേണ്ടതുപോലെ അറിയണം, എങ്കിലേ മതത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ കഴിയൂ. അല്ലാഹു കൽപ്പിക്കുന്നു, ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അധ്യായം 47:19. മുസ്ലിം സമുദായത്തിന് ഈ തിരിച്ചറിവ് അന്യമായി ഇരിക്കെ എങ്ങനെ മഖ്ബറകൾ ആരാധനാ കേന്ദ്രങ്ങളാകാതിരിക്കും? എങ്ങനെ ഹറാമുകളിൽ നിന്ന് അകലം പാലിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ പ്രബോധന മാർഗത്തിൽ കൂടുതലായും പഠിപ്പിച്ചത് അല്ലാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമായിരുന്നു. അല്ലാഹുവിനെക്കുറിച്ചുള്ള ദൃഢബോധ്യമാണ് അവൻ്റെ കൽപ്പനകളെക്കാൾ വലുതായി മറ്റൊന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് സ്വഹാബത്തിനെ എത്തിച്ചത്.
7: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രശ്നപരിഹാരം എന്താണ്? ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സാങ്കേതിക ജ്ഞാനം ശ്രോതാക്കളിൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഐ ടി ജാലകത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഗൂഗിൾ അക്കൗണ്ട് സ്മാർട്ട് ഫോണുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് സാലിഹ് ഇബ്രാഹിം നമ്മോട് വിശദീകരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാബാദ്. ഐ ടി ജാലകത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൂഗിൾ അക്കൗണ്ട്സ് സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന വിധം, അഥവാ നിങ്ങളുടെ ഡാറ്റാസ്, കോണ്ടാക്ട്സ്, നമ്പറുകൾ, ഇവയെല്ലാം സുരക്ഷിതമായിട്ട് എങ്ങനെ നമുക്ക് എടുത്തു വെക്കാം, അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു പുതിയൊരു ഫോണ് വാങ്ങിച്ച് അത് ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ നെറ്റ് കണക്ട് ചെയ്യാനും അതേപോലെ നെറ്റ് കണക്ട് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗൂഗിൾ അക്കൗണ്ടാണ് ആദ്യമായി നമ്മളോട് ഫോൺ ഓണായി വരുമ്പോൾ തന്നെ അതിൻ്റെ ബൂട്ടിംഗ് സമയത്ത് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ നമ്മൾ ഈ പുതിയ ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന പഴയ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പഴയ ഫോണിലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ യാതൊരുവിധ മാറ്റങ്ങളോ ഒന്നുമില്ലാതെ അതേ സ്ഥിതിയിൽ അതേ കോണ്ടാക്ട്സ് തിരിച്ചുപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ പുതിയ ഒരു ഫോണ് ലോഗിൻ ആയി ബൂട്ടായി വരുമ്പോൾ തന്നെ ഈ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്താൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ നമ്പറുകൾ പോകുന്ന പ്രശ്നമോ നമ്പർ മിസ്സിങ്ങോ അങ്ങനത്തെ എല്ലാ ഇഷ്യൂസും നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ അതാണ് നിങ്ങളൊരു പുതിയ ഫോണെടുത്ത് ആദ്യം വരുന്ന ബൂട്ടായി വരുമ്പോൾ തന്നെ നിങ്ങളടുത്ത് ചോദിക്കുന്ന അക്കൗണ്ടാണ് ഗൂഗിൾ. മിക്കവാറും ഗൂഗിൾ അക്കൗണ്ടായിരിക്കും നിങ്ങളടുത്ത് ചോദിക്കും. ഓക്കെ, ഇതുപോലെ ഈ അക്കൗണ്ട് ത്രൂ നമുക്ക് വേറെ ഒരു ലാപ്ടോപ്പിലോ വേറെ ഒരു സിസ്റ്റത്തിലോ ഒക്കെ ലോഗിൻ ചെയ്യാനും ഇതിൽ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിരുന്ന മെയിലും ബാക്കി കാര്യങ്ങൾ അതുപോലെയുള്ള ഗൂഗിളിൻ്റെ വ്യത്യസ്ത സർവീസുകളൊന്നും നഷ്ടപ്പെടാതെ തന്നെ വേറെ ഒരു ലാപ്ടോപ്പിലോ വേറെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കാനും നിങ്ങൾക്ക് ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫോണിൻ്റെ അകത്ത് അതല്ലെങ്കിൽ ആ ഫോണിൽ ഉപയോഗിച്ച കൊടുത്ത ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ആ അതിൻ്റെ പാസ്വേഡ് അടക്കം നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയും കുറിച്ച് വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കോണ്ടാക്ട്സും അതുപോലെയുള്ള ഗൂഗിളിൻ്റെ വ്യത്യസ്ത സർവീസുകളും അതേപോലെ നമ്മൾ ഉപയോഗിച്ച അതേപോലെ ഇപ്പോൾ ഗൂഗിൾ കലണ്ടർ പോലെ ഒക്കെ നമ്മൾ കലണ്ടറിൽ സേവ് ചെയ്ത പല കാര്യങ്ങളും അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗൂഗിൾ അക്കൗണ്ട് തന്നെ നമ്മൾ പുതിയ ഫോണിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഇവിടെ തിരിച്ച് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്മാർട്ട് ഫോണിലെ ഡാറ്റാസ് നഷ്ടപ്പെടാതെ, പ്രത്യേകിച്ചും കോണ്ടാക്റ്റുകൾ നമുക്ക് പലപ്പോഴും പലർക്കും മിസ്സായി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ഫോൺ മാറ്റി, നമ്പറുകൾ മൊത്തം പോയി, നീ വിളിച്ചത് കണ്ടില്ല, നിൻ്റെ ഫോൺ നമ്പർ ഞാൻ കാണുന്നില്ല, സേവ് ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന പല സുഹൃത്തുക്കളും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫോൺ എൻ്റെത് കേടായി, ഇതിപ്പോൾ പുതിയ ഫോണാണ്, പുതിയ ഫോണിൽ നിൻ്റെ നമ്പറില്ല. അപ്പോൾ ഇത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, ഒരു സൊല്യൂഷനാണ് നമ്മൾ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന സംഗതിയാണ് യൂസ് ചെയ്തിരുന്ന പഴയ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് പുതിയ ഫോണിൽ കൊടുത്താൽ എല്ലാ ഡാറ്റാസും ഓട്ടോമാറ്റിക്കലി സിങ്കായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അത് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസും വീഡിയോസും ഒക്കെ കിട്ടുക. ബാക്കപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കിട്ടില്ല. എന്നാൽ കോണ്ടാക്ട് നമ്പർ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ അക്കൗണ്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതാണ് സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട്സ് എന്നുള്ളൊരു സംഗതി. ഡാറ്റാസ് മിസ്സാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ഈ അക്കൗണ്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ട്സ് ഒരേ ഫോണിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം നമ്മുടെ ഫോണിൽ, അതിനുള്ള ഫീച്ചർ ഫെസിലിറ്റി നമ്മുടെ ഫോണിൽ അവൈലബിളാണ്. ആഡ് സെറ്റിങ്സിൽ പോയി അക്കൗണ്ട്സ് എന്നുള്ളടത്ത് പോയി ഗൂഗിൾ എന്നുള്ളടത്ത് ഗൂഗിൾ അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ആഡ് അക്കൗണ്ട് കൊടുത്താൽ നമുക്ക് വേറൊരു അക്കൗണ്ട് വേണമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കതും ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു സിംഗിൾ ക്ലിക്കിൽ മെയിലും അതുപോലുള്ള നമ്പറുകൾ സേവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലോട്ടൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫോണിലുണ്ട്. അതേപോലെ ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ ഇതുപോലെയുള്ള വ്യത്യസ്ത ഗൂഗിളിൻ്റെ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ഇത് സഹായിക്കും. അപ്പോൾ വ്യത്യസ്ത ഒരേ ഫോണിൽ തന്നെ വ്യത്യസ്ത ഗൂഗിൾ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളൊരു ഫോണ് വേറൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ കടയിൽ വിൽക്കാൻ കൊടുക്കുകയോ നന്നാക്കാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്. നന്നാക്കാനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കുഴപ്പമില്ല, അതേപോലെ തന്നെ വെച്ച് പിന്നെ കൊടുത്താൽ മതി. അതല്ല നമ്മൾ വിൽക്കാനോ വേറൊരാൾക്ക് കൈമാറുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അതിൽ യൂസ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ടുകളും നമ്മുടെ ഫാമിലി ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഈ ഗൂഗിൾ അക്കൗണ്ട് അടക്കം ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വഴി അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേറൊരാൾക്ക് നമ്മുടെ ഫോണ് കൈമാറേണ്ടത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായി. ജസാകല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. ഗൂഗിൾ അക്കൗണ്ട് സ്മാർട്ട് ഫോണുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചാണ് സാലിഹ് ഇബ്രാഹിം ഇന്ന് നമ്മോട് വിശദീകരിച്ചത്.
2: Peace Radio. Tune to reality.

0: സാധാരണയായി അറിയാം ഒരു നന്മ എന്ന പങ്കുതിയിൽ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് നമ്മുടെ സംവിധാനത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രോഗ്രാമുകളെ സംബന്ധിച്ചാണ്.
1: അപ്പോൾ തദാർക്കുമായി ബന്ധപ്പെട്ടുള്ള ചില നമുക്ക് ഈ ഒരു സംവിധാനം ആളുകളിലേക്ക് എത്തിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറേ പ്രോഗ്രാമുകളുണ്ടല്ലോ, ആ പ്രോഗ്രാമുകളുടെ മായി ബന്ധപ്പെട്ടാണ് അറബി ഭാഷാ പഠനത്തിനുള്ള ഒരു സംവിധാനമാണ് അല്ലേ?
0: ഭാഷാ പഠനം മാത്രമല്ല തദാറുക്ക് എന്ന ശരിക്കും നമ്മുടെ ജാമിഅ അൽഹിന്ദ് ഇസ്ലാമിയയുടെ മെയിൻ ബ്രാഞ്ചിന് കീഴിൽ കേരള സംസ്ഥാനത്തൊട്ടാകെ തിരഞ്ഞെടുക്കപ്പെട്ട അതിന് കൃത്യമായിട്ട് ബൈലോയും സർക്കുലറും ഉണ്ട്. അപ്പോൾ എൻ്റെ ശാഖയിൽ അത് നടക്കുന്നുണ്ട് ആ ക്ലാസ്. അപ്പോൾ ഇത്ര ആൾ അതിൽ പങ്കെടുക്കണം, അതിനുള്ള ഫെസിലിറ്റി അവിടെ വേണം, അതിൻ്റെ കുറേ രജിസ്റ്ററും കാര്യങ്ങളും ലെഡ്ജറൊക്കെ കൃത്യമായിട്ട് വേണം. ആ രൂപത്തിൽ ആളുകൾക്ക് ഇസ്ലാമികമായ വിഷയങ്ങൾ ഇപ്പോൾ മദ്രസയിലൊക്കെ ഒരു നിശ്ചിത പരിധി മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഏത് ജനങ്ങൾക്കും പ്രായമുള്ള ആളുകൾക്കും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഫിഖ്, അഖീദ, കർമ്മ പഠനം, അതുപോലെ തന്നെ വിശ്വാസ പഠനം, അതുപോലെ സ്വഭാവ പഠനം, തജ്വീദ്, പിന്നെ അമലിയാത്ത് അടക്കമുള്ള ഈ നിലക്കുള്ള വിഷയങ്ങൾ പ്രമാണബദ്ധമായി ജീവിതത്തിൽ പഠിക്കാൻ ആ നിലക്കുള്ള അവസരം കിട്ടിയിട്ടില്ല. ആ രൂപത്തിൽ പ്രമാണബദ്ധമായി ഏതൊരു ആൾക്കും പഠിക്കാവുന്ന വളരെ ചിട്ടയോടുകൂടിയുള്ള സിലബസിന് അധിഷ്ഠിതമായ ഒരു കോഴ്സാണ്. സെമസ്റ്റർ ബേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ധാരാളം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായ എക്സാം സംവിധാനം അതിനുണ്ട്. അതിലേക്ക് പ്രവേശനം സെലക്ഷൻ, ഒരു എൻട്രൻസ് എക്സാം പോലെയുള്ള സെലക്ഷൻ എക്സാമും നടക്കുന്നുണ്ട്. ശരിക്ക് ഇസ്ലാമിനെ പഠിക്കാനുള്ള വലിയൊരു സംവിധാനമാണ് അതിൻ്റെ എല്ലാ തലങ്ങളും. ആ രൂപത്തിലുള്ള ഒരു കോഴ്സാണ് അത്തദാർക്ക് കോഴ്സ്. അത് ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ നാട്ടിൽ തുടങ്ങാവുന്ന സംവിധാനം ഇനിയുമുണ്ട്. കൃത്യമായ ഫാക്കൽറ്റികൾ, ആ ഫാക്കൽറ്റി നിശ്ചയിക്കുന്നത് നമ്മുടെ സ്ഥാപനമായ ജാമിഅ ഹിന്ദ് ഇസ്ലാമിയയുടെ, അതിൽ നിന്നുകൊണ്ടാണ് ഫാക്കൽറ്റി അവരാണ് എന്ത് ചെയ്യുക, നിശ്ചയിച്ചു തരിക. അപ്പോൾ ആർക്കും അത് തുടങ്ങാം, അതിൻ്റെതായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആർക്കും തുടങ്ങാവുന്നതാണ് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും.
2: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിന് ദിശാബോധം പകരുന്ന പാഠങ്ങളുമായി പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. ദജ്ജാലിൻ്റെ ഫിത്തിന, ഇതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. അവതരണം അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഏതൊരു വസ്തുവിനും ഒരന്ത്യമുണ്ട്. ആദ്യമുള്ള എന്തിനും അന്ത്യമുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിനൊരവസാനമുണ്ട്. മറ്റു ജീവജാലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, എല്ലാറ്റിനും, സസ്യങ്ങൾ, സചേതനവും അചേതനവുമായ എല്ലാറ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതേപോലെ ഈ ദുനിയാവിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതാണ് അസ്സാഅത്ത്, അന്ത്യനാൾ. യസ്അലൂനക അനിസ്സാഅ അയ്യാന മുസാഹ. പ്രവാചകരെ, താങ്കളോട് അവർ ചോദിക്കുന്നു എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക. ഫീമ അൻത മിൻ ദിക്റഹ. പ്രവാചകരെ, താങ്കൾക്കതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? ഇലാ റബ്ബിക മുൻതഹ. അതിനെപ്പറ്റിയുള്ള പരിപൂർണ അറിവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ. പ്രവാചകരെ, താങ്കൾ അതിനെ താക്കീത്, അതിനെ സൂക്ഷിക്കുന്നവർക്കുള്ള, അതിനെ ഭയപ്പെടുന്നവർക്കുള്ള താക്കീതുകാരൻ മാത്രമാണ്. അപ്പോൾ അന്ത്യനാൾ സംഭവിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് എപ്പോ എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാർക്കും അറിയില്ല. ആ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. എന്നാൽ ആ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില അടയാളങ്ങൾ പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബഇസത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം, അദ്ദേഹത്തിന് റിസാലത്ത് ഏറ്റെടുക്കുന്നത്, അദ്ദേഹം റസൂലായി എന്നുള്ളത് അന്ത്യനാളിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ഖൽഖു ആദം ഇലാ ഖിയാമി സാഅ ഖൽഖു അക്ബറു മിന ദജ്ജാൽ. അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചത് മുതൽ അന്ത്യനാൾ വരെ പടച്ചോൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഭീമാകാരനാണ്, ഏറ്റവും വലിയ സൃഷ്ടിയാണ് ദജ്ജാൽ. ദജ്ജാലി എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാലിൻ്റെ വരവ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്, അന്ത്യനാളിൻ്റെ അടയാളമാണ്. ان الساعه لا تقوم حتى تكون 10 ايات صلى الله عليه وسلم പറഞ്ഞു. ചില ആയത്തുകൾ, ചില അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ സാഅത്ത് ഉണ്ടാകും, അന്ത്യനാൾ ഉണ്ടാകും. അതിൽ പെട്ടതാണ് അദ്ദജ്ജാൽ, ദജ്ജാലിന്റെ രംഗപ്രവേശം. അവൻ പുറപ്പെട്ടാൽ ലയംഫഉ നഫ്സുൻ ഈമാനുഹ, പിന്നെ ഒരാൾക്കും അവന്റെ ഈമാൻ ഉപകാരപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിന് മുമ്പേ മുഅ്മിനീങ്ങളായവർക്കേ രക്ഷയുള്ളൂ. അവൻ വന്നതിന് ശേഷം പിന്നെ മുഅ്മിനായതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ല, യാ അയ്യുഹ നാസ് ലം തകുൻ ഫിത്ന അലാ വജ്ഹിൽ അർളു മുൻദു ദറഅഹുല്ലാഹ് ദറഅല്ലാഹു ദുർരിയത ആദം അഅ്ദമ മിൻ ഫിത്നതി ദജ്ജാൽ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ജനങ്ങളെ. യാ അയ്യുഹ നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളെ സൃഷ്ടിച്ചത് മുതൽ ദുനിയാവിലെ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. അതിനപ്പുറത്തേക്കൊരു വലിയ ഫിത്നയില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോണില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞില്ലേ, ഞാൻ ജീവിച്ചിരിക്കെയാണ് ദജ്ജാല് രംഗപ്രവേശനം നടത്തുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം അവനെ പ്രതിരോധിക്കാൻ ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. എന്നാൽ എന്റെ കാലശേഷമാണ് അവൻ പുറപ്പെടുകയെങ്കിൽ, പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ അവനിൽ നിന്നും പ്രതിരോധിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ദജ്ജാലിനെ പറ്റി താക്കീത് കൊടുക്കാതെ ഒരു പ്രവാചകനും മുൻപ് കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നല്ലാഹു അസ്സ വജല്ല ലം യബഅസ് നബിയൻ ഇല്ലാ ഹദറ ഉമ്മതഹു അദ്ദജ്ജാൽ, ദജ്ജാലിനെ തൊട്ട് തൻ്റെ ഉമ്മത്തിനെ ബോധവാന്മാരാക്കാൻ വേണ്ടി അല്ലാതെ അള്ളാഹു ഒരൊറ്റ നബിയെയും അയച്ചിട്ടില്ല. എല്ലാ നബിമാരും അവരുടെ ദൗത്യ നിർവഹണത്തിനടുക്ക് തൻ്റെ ഉമ്മത്തിനോട് പഠിപ്പിച്ച കാര്യമാണെന്ത്, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണേ എന്നുള്ളത്. അവൻ വരാനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ ഒന്ന്, അവൻ വരാനുള്ള കാരണം പറയപ്പെടുന്നത് ഒന്ന്, ജനങ്ങൾ അവനെ മറക്കുമ്പോഴാണ്, അവന് മറന്നു പോകുന്നു ജനങ്ങൾ. അങ്ങനെ ഒരു ഭീമാകാരനായ സൃഷ്ടി വരാനുണ്ട്, അവൻ്റെ ഫിത്ന വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള പരിപൂർണ ഓർമ്മയും ആളുകൾക്ക് നഷ്ടപ്പെടും. അവർ സുഖത്തിലും സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആഡംബരത്തിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വരും. അപ്പോഴാണ് ദജ്ജാല് പ്രത്യക്ഷപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. രണ്ട്, നമുക്ക് കാണാം, വഹത്താ തത്രുകൽ അഇമ്മ ദിക്റഹു അലൽ മനാബിർ, ഈ സമുദായത്തിലെ നേതാക്കന്മാർ അഇമ്മത്തുകൾ അവർ മിമ്പറുകളിന്മേൽ ദജ്ജാലിനെ പറ്റിയുള്ള പരാമർശം പാടെ ഉപേക്ഷിക്കും. ആളുകൾ അവർക്ക് അവനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ അഇമ്മത്ത് മറന്നുപോകും എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ വായിക്കാൻ കഴിയും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ദജ്ജാല് പുറപ്പെടുക. സ്വാഭാവികമായും ദജ്ജാലിനെ മറന്നാൽ ജനങ്ങൾ, ദജ്ജാലിനെ ഓർമ്മിപ്പിക്കാൻ അയിമ്മത്തും മറന്നാൽ അവൻ പ്രത്യക്ഷപ്പെടും. ആ കാലഘട്ടത്തിൽ വ്യഭിചാരം വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളെപ്പോലെ നടക്കുന്ന സ്ത്രീകൾ, വ്യഭിചാരം, സ്വവർഗരതി പോലെയുള്ള തെറ്റുകൾ, അത് അത്ര വലിയ ഗൗരവമല്ലാതെ വരുന്ന കാലഘട്ടം അന്നുണ്ടാകുമെന്നാണ്. റോഡിലെങ്ങും അത് പരസ്യമായി നടത്തപ്പെടുന്ന കാലഘട്ടം വരുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അഇവറുൽ ഐൻ, അവൻ കണ്ണിനങ്ങൈ വൈകല്യം ബാധിച്ചവനാണ്. അതുപോലെ തന്നെ റജുലുൻ അഹ്മറു ജസീം ജഅദുർ റഅസ്, അവൻ ഭീമാകാരമായ ശരീരമുള്ളവനാണ്, ചുവന്ന കളറുള്ള ശരീരമായിരിക്കും അവൻ. യഖ്റുജു ദജ്ജാൽ മിൻ ഖബ്ലൽ മശ്രിഖ് മിൻ ഖുറാസാൻ, 70,000 ജൂതന്മാരോടൊന്നിച്ച് അവൻ ഖുറാസാനിൽ നിന്നാണ് വരിക എന്നും നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ്റെ ഫിത്നയെ തൊട്ടാണ് വിശ്വാസികൾ ഓരോ വഖത്ത് നമസ്കാരത്തിലും, ومن ومن فتنة المحيا والممات ومن فتنة المسيح الدجال ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് പഠിച്ചോനേ, കാത്തു രക്ഷിക്കണേ എന്ന് ചോദിക്കുന്നത്. അവന്റെ ഫിത്നകൾ എപ്രകാരമായിരിക്കുമെന്നും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. യഖൂൽ, അവൻ വന്നിട്ട് പറയും, അന നബിയുൻ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ്. ദജ്ജാൽ വന്ന് പറയുമെന്നാണ്, ഞാനൊരു നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അങ്ങനെ അവൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ, ലാ വലാ നബിയ ബഅദീ, എനിക്ക് ശേഷം ഒരു നബി വരാനില്ല, ഞാൻ തന്നെയാണ് അവസാനത്തെ പ്രവാചകൻ. ഇനിയൊരു പ്രവാചകം വരാനില്ല. അതുകൊണ്ട് നബിയാണെന്ന് വാദിച്ചൊരുത്തൻ വന്നാൽ അവനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അവൻ്റെ ഫിത്തിന അവൻ പറയുമെന്നാണ്, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് എന്ന് ദജ്ജാൽ വാദിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തറൂന റബ്ബക്കും ഹത്താ തമൂതൂ, ജനങ്ങളെ അവൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ. വലാ തറൂന റബ്ബക്കും ഹത്താ തമൂതൂ, നിങ്ങൾക്ക് മരിക്കണവരെ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബാണെന്ന് ഒരുത്തം പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുതേ, കാരണം മരിച്ചു കഴിയുന്നത് വരെ, മരിക്കണവരെ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയില്ല എന്നാണ്. വീണ്ടും അവൻ വന്ന് പറയുമെന്നാണ്, അന്നമഅഹു ജന്നത്തും വനാർ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചോളൂ, ഇതാണ് സ്വർഗം, എന്നെ വിശ്വസിച്ചാൽ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് കയറാം, ഇതാണ് നരകം, എന്നെ വിശ്വസിച്ചവർക്ക് ഈ നരകത്തിലെ ഞാൻ അവനെ ചുട്ടിരിക്കും എന്ന് അവൻ പറയുമെന്നാണ്. സ്വർഗും നരകും പരിചയപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ അവൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണേ, വനാറുഹു ജന്ന വജന്നതുഹു നാർ, അവൻ പരിചയപ്പെടുത്തുന്ന നരകം അതായിരിക്കും സ്വർഗം, അവൻ പരിചയപ്പെടുത്തുന്ന സ്വർഗം അത് നരകമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പല അത്ഭുതങ്ങളും അവൻ നടത്തി കാണിക്കുന്നതാണ്. അവൻ വിശ്വസിക്കാൻ പറയും ആളുകളോട്, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എന്നെ വിശ്വസിക്കൂ. ആ സമയത്ത് അവർ വിശ്വസിക്കില്ല. അവൻ പറയും, നിന്റെ മരിച്ചുപോയ ഉമ്മാനെയും ഉപ്പാനെയും ജീവിപ്പിച്ചാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ വിശ്വസിക്കുമോ? ഞാൻ അവൻ പറയും, അതെ. അങ്ങനെ ഷെയ്ത്താൻ അവൻ്റെ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും രൂപം പ്രാപിക്കുമെന്ന്. എന്നിട്ട് അവൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, യാ ബുനയ്യ തബിഅഹു ഫഇന്നഹു റബ്ബുക, പൊന്നുമോനെ, ഇവനെ വിശ്വസിച്ചു, ഇവനാണ് നിന്റെ റബ്ബ് എന്ന് വാപ്പിയമ്മയും വന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമെന്നാണ്. അവർ ജീവിപ്പിക്കുകയല്ല, ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായ സഹായത്തോടുകൂടിയുള്ള ക്രൂരകൃത്യങ്ങളാണ് ഇതൊക്കെ. അയ്യ ഉമറ സമാ അൻ തുംതിർ ഫതംതുർ വയ ഉമറ അൽ അർള അൻ തുംബിത് ഫതുംബിത്, ആകാശത്തോട് മഴ പെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും, അപ്പം മഴ പെയ്യുന്നതാണ്. ദജ്ജാൽ പറയും, ഭൂമിയോട് സസ്യങ്ങൾ മുളക്കട്ടെ, അപ്പം സസ്യങ്ങൾ മുളക്കുമെന്നാണ്. അങ്ങനെയൊക്കെ ഫിത്തിനകൾ. അപ്പം അവൻ്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഈമാൻ വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്നാണ്. അപ്പം നോക്കൂ നിങ്ങൾ, ദജ്ജാൽ അവൻ എത്രത്തോളം മനുഷ്യനെ വഴി പിഴപ്പിക്കുമെന്നറിയുമോ? അവൻ രണ്ടാളുകളെ കൊണ്ടുവരും, എന്നിട്ട് ഒരാളെ കൊന്നുകളയും, മറ്റൊരുത്തനെ ജീവിക്കാൻ വിടും, എന്നിട്ട് ആളുകളോട് പറയും, കണ്ടോ ഞാനിതാ അഹ്യൈതുഹു, ഞാൻ ഒരാളെ ജീവിപ്പിച്ചു, ഒരാളെ മരിപ്പിച്ചു, ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറയുമെന്നാണ്. ആ സമയത്ത് മുഅ്മിൻ പറയുമെന്നാണ്, മാ കുൻതു ഫീക അശദ്ദ ബസീറൻ മിന്നി അൽയൗം, ഇപ്പോഴാണ് എനിക്ക് നിന്നെ പറ്റി ഉറപ്പായത്, നീ ഒറിജിനൽ ദജ്ജാല് തന്നെയാണ്, നീ ഒറിജിനൽ ദജ്ജാല് തന്നെയാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും നീ കാണിക്കുമെന്ന് എൻ്റെ നേതാവ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും അവൻ. അതിനെന്തുണ്ട് മാർഗം? ഒന്ന്, അത്തമസ്സക്കു ബിൽ ഇസ്ലാം, മുസ്ലിമായി മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ ഭംഗം വരാതെ, ആരാധനകളിൽ വീഴ്ച വരാതെ, നന്മകൾ നഷ്ടപ്പെടുത്താതെ, കൃത്യമായ അബിദീങ്ങളായ അബിദാത്തുകളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ, ജീവിച്ചുകൊണ്ടേയിരിക്കുക, അത് തുടർന്നുകൊണ്ടേയിരിക്കുക എങ്കിൽ അവൻ്റെ ഈമാൻ എന്നും പുതുക്കപ്പെടും, അതെന്നും മാറ്റുകൂട്ടപ്പെടും. അതല്ല എങ്കിൽ, ഇബാദത്തുകൾക്ക് വീഴ്ച വന്നാൽ, തെറ്റുകുറ്റങ്ങൾ കൂടിക്കൂടി വന്നാൽ, അവൻ്റെ തഖ്വക്ക് മാറ്റു കുറയും, സ്വാഭാവികമായും മറ്റു കുറഞ്ഞ നിലക്കാണ്. ആ അവസ്ഥയിലായിരിക്കെയാണ് ദജ്ജാൽ വരുന്നതെങ്കിൽ അവൻ്റെ ഫിത്നയിൽ അവൻ കുടുങ്ങിപ്പോവുകയും ചെയ്യും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം, തഅവ്വുദു മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്നാണ്. നമ്മൾ നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കാറുള്ള അത്തഹയ്യാത്തിൻ്റെ അവസാനത്തിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. പടച്ചോനെ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള 10 ആയത്തിൻ മിൻ അവലി സൂറത്തിൽ കഹ്ഫ് ഉസൈമ മിൻ ദജ്ജാൽ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിൽ ആദ്യത്തെ 10 ഹിഫ്ളാക്കിയാൽ, 10 ആയത്തുകൾ ഹിഫ്ളാക്കിയാൽ, ഉസൈമ മിൻ ദജ്ജാൽ, അവന് ദജ്ജാലിൻ്റെ ഷറിൽ നിന്നും പടച്ചോന് സംരക്ഷണം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ വിശ്വാസികളായ നാം തയ്യാറാവുക. അർഹമുറഹിമീനായ തമ്പുരാൻ നമ്മെ തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ദജ്ജാലിൻ്റെ ഫിത്ന, ഈ വിഷയം നമുക്കായി അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: Tune to reality.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 155-156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം,

0: ഒന്ന് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവരിപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിനിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155 156 വചനങ്ങൾ.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ഡയലോഗ് 5.0 യുക്തി ശാസ്ത്രം പ്രമാണം എന്ന വിഷയത്തിൽ ബാസിൽ CP നിർവഹിച്ച ഡയലോഗ് 5.0 സംസാരമാണ് നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ്. ഹദീസുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ വിശ്വാസങ്ങൾ അതെൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കോമൺ സെൻസിന് നിരക്കുന്നില്ല എന്നുള്ള വാദം നിരന്തരമായി പലപ്പോഴും ഹദീസ് നിഷേധികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്ലാം വിമർശകരുടെ ഭാഗത്തു നിന്നും ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരുടെ ഭാഗത്തു നിന്നും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല, എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ അവർ എൻ്റെ യുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ സെൻസാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കതിൽ ഒരു ശരിയായിട്ട് തോന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്? എന്താണ് ഈ സാമാന്യ യുക്തി എന്ന് പറയുന്നത്? ഈ സാമാന്യ യുക്തി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സലായിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെയുള്ള മറ്റുള്ളവയെ അതുകൊണ്ട് അളക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണോ? ഒരിക്കലുമല്ല. കോമൺ സെൻസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതിനെ നിർണയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒരാളുടെ അറിവ് അത് നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനമാണ്. ഒരാളുടെ കോമൺ സെൻസ് അയാളുടെ അറിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അയാളുടെ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ അയാൾ വളർന്നു വന്നിട്ടുള്ള ജീവിത സാഹചര്യം, അതുപോലെ തന്നെ അയാളുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പൊതുബോധം, അതുപോലെ തന്നെ മീഡിയയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കോമൺ സെൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും എന്നു മാത്രമല്ല, അത് വെച്ചുകൊണ്ടല്ല ഒരു കാര്യത്തിൻ്റെ സത്യതയെ നമ്മൾ അളക്കേണ്ടത്. എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നുള്ളത് ഒന്നിനെ തള്ളാനോ കൊള്ളാനോ ഉള്ള ഒരു ന്യായമായി മാറുകയേയില്ല. അങ്ങനെ മാറും എന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് ശാസ്ത്ര പോലും അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഒരു വസ്തുത. ശാസ്ത്രത്തെ അംഗീകരിക്കാൻ പറ്റൂ? കോമൺ സെൻസിന് അനുസരിച്ചിട്ടുള്ളത് മാത്രമേ, അല്ലെങ്കിൽ ആ രൂപത്തിൽ വരുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ശാസ്ത്രത്തെ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരു 5 കെട്ടിടം, ഒരു 6 കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു ആനയെയും ഒരു പൂച്ചയെയും താഴേക്കിടുകയാണെന്ന് കരുതുക. ഒരാനയെയും ഒരു പൂച്ചയെയും താഴേക്കിടുകയാണെന്ന് കരുതുക. ആരായിരിക്കും ആദ്യം വീഴുക എന്നൊരു ചോദ്യം നമ്മൾ ഒരുപാട് ആളുകളോട് ചോദിച്ചാൽ എല്ലാവരും കോമൺ സെൻസ് അനുസരിച്ച് ചിന്തിക്കുക. എല്ലാവരും പറയെന്താ, ആ ആന അത് നല്ല ഭാരമുള്ളതാണ്, അത് ആദ്യം വീഴും, പൂച്ച അത്ര ഭാരമില്ല, അതുകൊണ്ട്

0: കഴിഞ്ഞിട്ടേ വീഴുള്ളൂ. ഇത് പൊതുവേ നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ് അല്ലേ? എയർ റെസിസ്റ്റൻസ് ഒന്നും അവിടെ വലിയ കാര്യമാകാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലാണ് നമ്മളുടെ ചിന്ത വരിക, അത്തരത്തിലാണ് നമ്മുടെ കോമൺ സെൻസ് വരിക. പക്ഷേ നമുക്കറിയാം, പരീക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കിയാൽ, ശാസ്ത്രീയമായി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സമയത്താണ് വീഴുക. പക്ഷെ അത് നമുക്ക് അംഗീകരിക്കണമെങ്കിൽ ആ അറിവ് നമ്മുടെ ഭാഗമാകണം, നമ്മുടെ കോമൺ സെൻസിൻ്റെ ആകണം എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ശാസ്ത്ര ലോകത്ത് ഇന്ന് ഫിസിക്സിലൊക്കെ നടന്നിട്ടുള്ള പുതിയ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ പുതിയ മേഖലകൾ ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സാമാന്യ യുക്തി പൂർണ്ണമായും മാറ്റിവെച്ചാലേ നമുക്കതിൻ്റെ പഠനങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഒരേ പാർട്ടിക്കിൾ അതിൻ്റെ ഡുവാലിറ്റി പറയുമ്പോൾ ഒരേ പാർട്ടിക്കിൾ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തുണ്ടാവുക, എവിടെ കോമൺ സെൻസ്? എവിടെ സാമാന്യയുക്തി? അതുപോലെ തന്നെ ടൈം ഡയലേഷൻ എവിടെ കോമൺ സെൻസ്? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ യുക്തിക്ക് നിരക്കുന്നത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ ആദ്യം വലിച്ചെറിയേണ്ടത് ശാസ്ത്രത്തെയായിരിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒന്നിനെയും അളക്കാനുള്ള ഒരു ടൂളല്ല. അപ്പം നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണ് പിന്നെ കേൾക്കുന്നതൊക്കെ വിശ്വസിക്കാന്നാണോ പറയുന്നത്? അല്ല അല്ല, വളരെ കൃത്യമായ ലോജിക്കിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാകും. കൃത്യമായ അടിസ്ഥാനങ്ങളുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാവുക? അതിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കാത്ത ഒരാൾ, അയാൾ ചോദിക്കുകയാണ് എല്ലാം വിശ്വസിക്കണോ, അപ്പോൾ അന്ധവിശ്വാസിയാവുകയാണെന്ന് ചോദിക്കുകയാണ്, അല്ല. കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇത്തരം ഒരുപാട് വിഷയങ്ങൾ വരുന്നു അല്ലേ. ഒരാൾ വന്നിട്ട് പറയുന്ന ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, ഇതെൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല. ഹദീസുകളിലും ഖുർആനിലും കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിൻ്റെ മൂജിസത്തായിക്കൊണ്ട് ചന്ദ്രനെ പിളർത്തുന്നു, പിന്നീട് വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്നു. ഖുർആനിൽ കാണുന്നു, ഹദീസിൽ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ഏഴാൻ ആകാശത്തേക്കും പോയി തിരിച്ചു വരുന്നു, ഇതെൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല. ഇതെൻ്റെ യുക്തിക്ക് യോജിക്കുന്ന അതുകൊണ്ട് ഞാൻ തള്ളാണെന്നാണ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ നോക്കണം. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? ആദ്യത്തെ അടിസ്ഥാനം ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്നുള്ള അന്വേഷണം നമുക്ക് യുക്തിപരമായി നടത്താം. അവിടെ നമുക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ അടുത്ത അന്വേഷണം എന്താണ്? ഏതാണ് ആ സൃഷ്ടാവ് എന്നുള്ളതാണ്. നമുക്ക് അന്വേഷിക്കാലോ അല്ലേ? ഒരുപാട് ദൈവങ്ങളാണോ? മൂന്ന് ദൈവങ്ങൾ ഒന്നായി ചേർന്നിട്ടുള്ള ഒരാളത്വമാണോ? അങ്ങനെ പല രൂപത്തിൽ നമുക്ക് അന്വേഷിക്കാം. അവിടെ നമുക്ക് യുക്തിപരമായി കൃത്യമായി ഫിത്രത്തുമായി യോജിച്ചു പോകുന്ന രൂപത്തിലാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ നമുക്ക് ബോധ്യപ്പെടും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ദൈവത്തിലേക്ക് നമ്മുടെ യുക്തി നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ പടച്ചവൻ അവൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ്റെ കഴിവിന് പരിധിയില്ല, പരിമിതിയില്ല. എങ്കിൽ പിന്നെ കഴിവിന് പരിമിതിയില്ലാത്ത പടച്ചതമ്പുരാന് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും ശ്വസിക്കാൻ കഴിവ് നിന്ന പടച്ചവനാണോ യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യത്തിൻ്റെ വയറ്റിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ പാട്? എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വഹുവാല കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ള പടച്ചവന് ഒരൊറ്റ രാത്രി വേണ്ട, ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൈലല്ല എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോവാൻ ആ റസൂലിന് കഴിയില്ലേ? അപ്പോൾ എങ്ങനെയാണിത് അന്ധവിശ്വാസവും വിശ്വാസവും വേർതിരിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ അന്വേഷണം വരുന്നത് എന്താണ്? അങ്ങനെ ഒരു പടച്ചവനുണ്ട് എങ്കിൽ ആ പടച്ചവൻ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ്. ഉണ്ടെങ്കിൽ ആ ആശയവിനിമയം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ആധികാരികത എന്ത് എന്നുള്ള പരിശോധനയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെയാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആധികാരികത എന്ന് നമ്മൾ ഈ ഡയലൂടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ വരുന്നത്. നമ്മുടെ കണ്ണൂർ ഡയലോഗിൽ ഖുർആനിൻ്റെ ആധികാരികത നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ ഡയലോഗിൽ നമ്മൾ ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ പ്രാമാണികതയും ആധികാരികതയും നമ്മൾ വിശദീകരിച്ചു. എങ്കിൽ അത് ആധികാരികമാണെങ്കിൽ, അത് പടച്ചവനിൽ നിന്നുള്ള വചനങ്ങളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കൂട്ടിക്കോ, എങ്കിൽ അത് സ്വീകരിക്കലാണ് ബുദ്ധി. എങ്കിലത് സ്വീകരിക്കലാണ് ബുദ്ധി. പിന്നെ ഇതൊക്കെ ഉണ്ട്, ഒരു ദൈവമുണ്ട്, ആ ദൈവം ഈ പറഞ്ഞതുപോലെ ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ഒരു ദൈവമാണ്, ആ പടച്ചവൻ നമ്മളിലേക്ക് ഹദീസുകളിലൂടെ ഖുർആനിലൂടെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. അതുകൊണ്ടാണ് ഈ ഡയലോഗുകൾ ആവർത്തിച്ചു പറയുന്നത്, എങ്കിലത് സ്വീകരിക്കലാണ് യുക്തി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. കേവലമായ ചില വികാരങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഓരോന്നിലും നമ്മുടെ ബുദ്ധി, നമ്മുടെ സാമാന്യ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അളക്കുന്നതിനപ്പുറത്ത് ഈ പറഞ്ഞ രൂപത്തിൽ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകാനും അത്തരം ചർച്ചകൾ കൂടുതലായി നടത്തുവാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതിനെ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഡയലോഗ് 5.0 ശബ്ദാവിഷ്കാരമാണ്. യുക്തി, ശാസ്ത്രം, പ്രമാണം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ബാസിൽ സിപിയുടെ സംസാരമാണ് നാം ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പം യാത്ര പോകുന്ന വേളയിൽ ഇവർ മൂന്ന് പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാ ഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ 3 പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി, ഉറപ്പായി. എന്ത്,
4: 1000 ഒട്ടകത്തിന് വേണ്ടി
3: എന്ത് ചെയ്തു, മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല, അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്, നീ കണ്ടത് മുഹമ്മദിനെ ഒന്നും അല്ല,
4: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് 1000 ഒട്ടകം
3: പോകണ്ട, നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
4: കുതിരയെ
3: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ 3 ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. ഇത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ല നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാക്ക് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്, ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു ഒരു സ്വഭാവം അദ്ദേഹം പറയണേ, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത് പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജസു മിൻ അമലി ഷെയ്ത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
4: മൈസൂറു
3: ആ എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയണം, റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടങ്ങി കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ലെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ദേഹത്തിനും ഇടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീയ് ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു ഒരു അമാനുഷിക ശക്തിയുണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്, ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്ത് ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവിളി തോന്നുകയാണ്. എന്താ ഉൾവിളി എന്നറിയോ, ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, ഇസ്ലാം അതിജയിച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയണം, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കണം. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത്, ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്തുബ്നു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ് തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാക്ക കിസ്രയുടെ വള നിന്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ? സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ് അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത് നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത് പിന്നെ തിരിച്ചടിക്കണം സുറാക്ക, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്തു ചെയ്യാണ്, കീഴ്പ്പെടുത്തണം. അപ്പോൾ സൈന്യക്കാരോട് പറയണ സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാക്ക പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്തു ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാക്കയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനുങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത് പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത് ഈ തമ്മ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ വഫാഹുകൾ അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാക്കക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത് കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്തുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത് വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷേ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടയച്ചു പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്തു ചെയ്യാണ് മദീനത്തേക്ക് കൊടുത്തയക്കാണ്. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയണത്, എവിടെയാണ് സുറാക്ക? അപ്പോൾ സുറാക്കത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാക്കയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാക്കത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ, ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത് സുറാക്കത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: أعوذ بالله من الشيطان الرجيم
7: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن

0: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിന് പേരും ലോഗോയും ക്ഷണിക്കുന്നു. 2026 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ 5 വർഷം നീണ്ടു നിൽക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പേരും ലോഗോയും ക്ഷണിക്കുന്നു. ജനകീയ കൂട്ടായ്മയിലൂടെ മാലിന്യരഹിത പുതുയുഗ കേരളമെന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പേരും ലോഗോയും നിർമ്മിക്കാം. ഗൂഗിൾ ഫോം വഴി പേരും ഡിസൈനുകളും സമർപ്പിക്കാം. മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെ ലോഗോ കോപ്പിറൈറ്റ് ഉള്ളവ, നേരിട്ട് പകർത്തി AI ഡിസൈനുള്ളവ എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പൂർണ്ണമായും സ്വന്തം സൃഷ്ടിയായിരിക്കണം. എങ്കിൽ വിജയിക്ക് 25,000 രൂപ സമ്മാനം ലഭിക്കും. ഗൂഗിൾ ഫോം ലഭിക്കാൻ വേണ്ടി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യം. ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.egrants.kerala.gov.in.
3: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തതുകൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി 4 വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
2: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒന്നോ രണ്ടോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് പതിവ് പോലെ ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ 16 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ 15-ാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്ത് മനഃപ്പാഠം ആരംഭിക്കാം.

തൽക്കാലം നമ്മൾ അവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നിർത്തുന്ന സമയത്ത് ഊത്തുൽ ഇൽം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. സുക്കൂന് വെച്ച് നിർത്തണം.

0: ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു മുഹമ്മദ് ഷാനിദ് ഒറ്റപ്പാലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് ഭയങ്കരമായ ഇഷ്ടമുണ്ടായിരുന്നു. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിനുള്ള സങ്കടം ബോധ്യപ്പെടുമാർ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ നിറം മാറിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടായി ചോദിക്കുന്നുണ്ട്, മാ ഗയ്യറ ലൗനക്, താങ്കളുടെ മുഖത്തിൻ്റെ നിറം മാറ്റിയത് എന്താണ് സൗബാൻ? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, യാ റസൂലല്ലാ, മാ ബിദറുൻ വല വജുഅനു ഗയ്യറ. പ്രവാചകരെ, എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസമോ ഒന്നുമല്ല എൻ്റെ മുഖനിറം മാറ്റിയത്, മറിച്ച് അന്നി ഇദാലം മറക്ക ഇഷ്തഖ്തു ഇലൈക വസ്തവഹഷ്തു വഹ്ഷതൻ ശദീദതൻ ഹത്താ അൽഖക്. പ്രവാചകരെ, ഞാൻ താങ്കളെ കാണാതായപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമുണ്ടായി. ഞാൻ താങ്കളെ കാണാനായി ആഗ്രഹിച്ചു. ഞാൻ താങ്കളെ കാണുന്നത് വരെ എനിക്ക് പരിഭ്രാന്തിയുണ്ടായി. പിന്നെ ഞാൻ പരലോകത്തെക്കുറിച്ച് ഓർക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഭയപ്പെട്ടു, അഖാഫു അല്ലാ അറാക ഹുനാക്, ഞാനെങ്ങാനും നാളെ പരലോകത്ത് പ്രവാചകരെ താങ്കളെ കാണാതിരുന്നാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം എന്തെന്നാൽ, ഞാൻ മനസ്സിലാക്കിയിരുന്നു, അന്നക്ക തർഫ് ആവും ആ നബിയൻ, താങ്കൾ മറ്റു പ്രവാചകന്മാരുടെ കൂടെ ഉന്നതിയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വന്നീ ദഖൽതുൽ ജന്നത കുൻതു ഫീ മൻസിലത്തിൻ വഹിയ അദ്നാ മിൻ മൻസിലതിക്. അതുകൊണ്ട് തന്നെ ഞാനെങ്ങാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ ഞാനുണ്ടായിരിക്കുന്ന സ്ഥാനം പ്രവാചകൻ്റെ സ്ഥാനത്തേക്കാൾ, പ്രവാചകൻ്റെ പദവിയേക്കാൾ ഇത്രയോ താഴെയായിരിക്കും. അതുകൊണ്ട് ഞാൻ താങ്കളെ കാണില്ല എന്ന് ഭയപ്പെട്ടു. ഇനി എങ്ങാനും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലോ, ലാറാ കാബദ ഞാൻ താങ്കളെ ഒരിക്കലും ഇനി കാണുകയുമില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ടവരെ ആയത്തിറക്കുന്നത്, وَمَنْ يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നതിൽ വെച്ച് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയൊരു കാരുണ്യത്തിൽ പെട്ടത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിൽ അയച്ചു എന്നുള്ളത്. എന്നിട്ട് അവൻ നമ്മോട് കൽപ്പിച്ചതോ, അദ്ദേഹത്തിൽ വിശ്വസിക്കാനും അദ്ദേഹത്തെ പിൻപറ്റാനും അദ്ദേഹത്തെ സത്യപ്പെടുത്താനും അദ്ദേഹത്തെ സ്നേഹിക്കാനും. എങ്ങനെ സ്നേഹിക്കാൻ? വെറുമൊരു സ്നേഹം എന്നതിലുപരി നമ്മുടെ സ്വന്തത്തെക്കാളും, നമ്മുടെ ധനത്തെക്കാളും, നമ്മുടെ മക്കളെക്കാളും, ഭാര്യമാരെക്കാളും, ആരെക്കാളും, ദുനിയാവിലുള്ള എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം അപ്പുറത്ത് നാം സ്നേഹിക്കേണ്ടത് പ്രവാചകനെയായിരിക്കണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാലാണ് ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ്. പ്രവാചക ശൃംഖല പോലും അവസാനിക്കുന്നത് ആ പ്രവാചകനെ കൊണ്ട് തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മതനിയമങ്ങൾ അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടു എന്നതും ഏറ്റവും ശ്രേഷ്ഠമായ വേദഗ്രന്ഥം അദ്ദേഹത്തിലൂടെ അവതരിച്ചു എന്നതും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയുടെ കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീൽ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. അള്ളാഹുവിനോട് സംസാരിച്ചവൻ എന്ന നിലക്ക് ഖലീമുല്ലാ എന്ന പദവിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മനുഷ്യനും ജിന്നും മനുഷ്യനുമായ സമുദായത്തിന് അനുഗ്രഹമായി നൽകിയെന്നതാണ്. അവരിലേക്ക് രണ്ട് കൂട്ടരിലേക്കുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണോ നിയോഗിച്ചത്, ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. എത്തിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ച്, അദ്ദേഹത്തിൻ്റെ അമാനത്ത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച് കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നോണം നമുക്കുള്ള ആ പ്രവാചകനുള്ള ബാധ്യത എന്തെന്നാൽ ആ പ്രവാചകനെ നാം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെയും ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നില്ല, ഈമാനിൻ്റെ ആസ്വാദനം അവനിക്ക് ലഭിക്കുന്നുമില്ല പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ. ആ ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകനോടായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ടത്. അവൻ്റെ സ്വന്തത്തെക്കാളും അവൻ്റെ ഭാര്യമാരെക്കാളും അവൻ്റെ ധനത്തെക്കാളും ദുനിയാവിലുള്ള എന്തെല്ലാമുണ്ടോ അതിനെല്ലാം അപ്പുറം അവൻ സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വിശ്വാസിയുടെയും വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നില്ല, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന് സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റ് ജനങ്ങളെക്കാളുമെല്ലാം പ്രിയപ്പെട്ടതാകുന്നതുവരെ ഒരു വിശ്വാസിയുടെയും വിശ്വാസം പൂർത്തിയാകുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രവാചകനോടുള്ള സ്നേഹം നമുക്ക് വന്നു ചേരുമ്പോൾ പിന്നീട് പ്രവാചകൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കും, അദ്ദേഹത്തിൻ്റെ വിരോധനകൾ നാം അനുസരിക്കും. ആ കൽപ്പനകളും വിരോധനകളുമെല്ലാം ബാക്കി ആരെല്ലാം എന്തെല്ലാം കൽപ്പിച്ചുവോ അതിനെല്ലാം അപ്പുറത്ത് നമുക്ക് പ്രിയപ്പെട്ടതാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിലായിരുന്നു സഹാബത്ത് കണ്ടിരുന്നത്. പ്രവാചകൻ എന്തെല്ലാം കൽപ്പിച്ചോ, പ്രവാചകൻ എന്ത് വിരോധിച്ചോ അതപ്പോൾ തന്നെ വിരോധിച്ച് അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്ന ഒരു സമുദായമായിരുന്നു അവർ. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്രം, സ്വഹാബത്തിൻ്റെ ചരിത്രം തന്നെ പ്രവാചകനോടുള്ള അവരുടെ സ്നേഹത്തെ കുറിക്കുന്നുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെടുന്നുണ്ട്, കൈഫ കാന ഹുബ്ബുക്കും ലി റസൂലില്ലാ, പ്രവാചകനോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന്. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹുവിനു പറയുന്നുണ്ട്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ വാലിദിന വഔലാദിന വബ്നൈന വഉമ്മഹതിന വമിനൽ മാഇൽ ബാരിദി അലദ്ദം. അല്ലാഹു ആണ് ഞങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ പിതാക്കന്മാരെക്കാളും ഞങ്ങളുടെ ഉമ്മമാരെക്കാളും എല്ലാം അപ്പുറത്ത് ഇഷ്ടമുള്ളതായിരുന്നു. എന്തിനുപരി ദാഹിച്ചു അലയുന്നവന് തണുത്ത വെള്ളം എത്ര കണ്ട് ഇഷ്ടപ്പെടുമോ അതിലുപരി ഞങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നുണ്ട്, പ്രവാചകനെ സ്നേഹിക്കലും പ്രവാചകനെ താലീമ് കൊടുക്കലും എന്തുകൊണ്ട് നിർബന്ധമായി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെക്കാൾ ഏറ്റവും നിർബന്ധം പ്രവാചകനെ സ്നേഹിക്കലായി എന്തുകൊണ്ടെന്നാൽ കാരണമെന്നുള്ളത് ദുനിയാവിൽ എന്തെല്ലാം ഖൈറുണ്ടോ പരലോകത്ത് എന്തെല്ലാം ഖൈർ നമുക്ക് ലഭിക്കാനുണ്ടോ അതെല്ലാം പ്രവാചകൻ്റെ കരങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ്. പ്രവാചകനിലുള്ള വിശ്വാസം കാരണത്താലും പ്രവാചകനെ പിൻപറ്റുന്നത് കാരണത്താലുമാണ് നമുക്ക് പരലോകത്തും ദുന്യാവിലുമുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ലഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തുടർന്നു പറയുന്നുണ്ട്, വദാലിക അന്നഹു ലാ നജാത ലി അഹദിൻ മിൻ അദാബില്ലാ വലാ വുസൂല ലഹു ഇലാ റഹ്മത്തില്ലാ ഇല്ലാ ബിവാസിതത്തി റസൂല ബിൽഈമാനി ബിഹി വമഹബ്ബത്തിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിലേക്ക് അവനിക്ക് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിലും പ്രവാചകൻ എന്നൊരു കണ്ണി അവിടെ വേണമെന്നുള്ളതാണ്. ആ പ്രവാചകനിലുള്ള വിശ്വാസത്താലും അദ്ദേഹത്തിലുള്ള സ്നേഹത്താലും മാത്രമാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനും സാധിക്കുകയുള്ളൂ എന്നതാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
1: പീസ് റേഡിയോ ആരോഗ്യവിചാരം, ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യവിചാരത്തിലെ നമ്മുടെ അതിഥി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസൽ. സ്വാഗതം പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പാമ്പുകടിയാണ്. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ പല ടൈപ്പ് പാമ്പുകളുണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് വിഷം ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പുകളുള്ളൂ. അതുകൊണ്ട് തന്നെ വിരളമായ അത് മാരകമാവാറുള്ളൂ. പക്ഷേ പലപ്പോഴും ആളുകളുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം പലപ്പോഴും രക്ഷിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന പല ജീവനുകളും നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും അനുഭവത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം പലപ്പോഴും ആളുകൾ പല വ്യാജ വൈദ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് അവിടെ നിന്ന് അവസാനം ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലിലെത്തുക. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അവബോധം ഇതിനെക്കുറിച്ച് സൃഷ്ടിക്കൽ അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തതാണ്. എങ്കിൽ കൂടി വീണ്ടും ഇതേ ടോപ്പിക് തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വെക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലേക്ക് വരാം. നമുക്ക് കേരളത്തിൽ പൊതുവെ കാണുന്ന പാമ്പുകളിൽ എത്ര ശതമാനം വിഷം പാമ്പുകൾ ഉണ്ട്?
6: കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പം സാധാരണ പറയുന്നത് വെച്ചാൽ 60% വരെ വിഷമില്ലാത്ത പാമ്പാണ് സാധാരണ കടിക്കുന്നത്. അപ്പം കടിയേൽക്കുന്നതും അങ്ങനെയാണ്. അപ്പം ഇതിൽ 60% തന്നെ, ഇനിയിപ്പം ബാക്കി 40% വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ അതിൽ വിഷം ശരീരത്തിലേക്ക് കയറുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 20% ആൾക്കാർക്ക് മാത്രമേ അത് വിഷം ഉള്ളിലേക്ക് കയറുക ഉണ്ടാവുള്ളൂ.
5: അതെന്തുകൊണ്ടാണ് വിഷപ്പാമ്പ് കടിച്ചാലും വിഷം ഏൽക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്?
6: സാധാരണ ഇപ്പം പാമ്പ് അധികവും കടിക്കുക ചെയ്യുള്ളൂ. അപ്പം വിഷം അതിൽ നിന്ന് അതിൻ്റെ വിഷം എന്താണ് വെനം ചാക്കുന്ന

0: അങ്ങനെ എടുക്കാം
1: ഒരു
0: നമ്മൾ.
1: ഒരു ചാൻസ് കൊടുക്കാതെ എപ്പോഴും സുരക്ഷിതമായ ഒരു ഏരിയ നമ്മൾ
0: ആ
1: തിരഞ്ഞെടുക്കും. വിഷമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതലുകൾ എടുക്കും.
0: എടുക്കും. അപ്പം നമ്മൾ ആദ്യം ഒരാൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് പാമ്പ് കടിക്ക് പല രീതിയിലും ചികിത്സകളുണ്ട്. അപ്പം പാമ്പ് കടിച്ച് മരിക്കുന്ന ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുന്നത് വെച്ചാൽ ആൾക്കാരുടെ അശ്രദ്ധയും മൂലം എന്താ പറയുക, വിവര അറിവില്ലായ്മയും കൊണ്ടാണ് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാതെ കാണാറുള്ളത്.
1: ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഒരു പാമ്പ് വിഷം? പല ടൈപ്പ് വിഷം ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. എത്ര ടൈപ്പ് വിഷമുണ്ട്? അത് എന്തൊക്കെയാണ് ഈ വിഷം ഏറ്റുകഴിഞ്ഞാലുള്ള രോഗലക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാമോ?
0: ഓക്കെ. അപ്പം യൂഷ്വലി നമ്മുടെ നാട്ടിൽ ഇപ്പം നാല് തരത്തിലാണ് നമ്മൾ ഇപ്പം പാമ്പ് കടിച്ചാൽ ഒരാൾക്ക് വിഷം ചീറ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നാല് രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ ന്യൂറോടോക്സിക് എൻവെനമേഷൻ, അതായത് കടിച്ച ആളുകൾക്ക് മസിൽ വീക്ക് മസിലൊക്കെ വീക്കാവും, സംസാരിക്കാനുള്ള ശേഷി കുറയും,
1: നാടിഞ്ഞരമ്പുകൾ
0: തളർന്നു പോകുന്ന അവസ്ഥ വരും. അപ്പം തല പൊക്കാനുള്ള അവസ്ഥ വരും, കണ്ണ് പൊന്തിക്കാനുള്ള അവസ്ഥ വരും. അത് സാധാരണ കാണുന്നത് നമ്മൾ ന്യൂറോടോക്സിക് എൻവെനമേഷൻ എന്ന് പറയുന്നത് കോബ്ര, ക്രേറ്റ് ആ രീതിയിലുള്ള പാമ്പ്, നമ്മൾ മൂർക്കം പാമ്പ്, പിന്നെ വെള്ളിക്കട്ടൻ ആ കൂട്ടത്തിലാണ് അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ വരുന്ന കാറ്റഗറി ആണ് ഹീമോടോക്സിക് എൻവെനമേഷനാണ്. അപ്പോൾ ഈ ഇതിൽ വരുന്നത് ഇനീഷ്യലി ബ്ലീഡിംഗ് ആണ് വരുന്നത്. അപ്പം അധികം ആൾക്കാർക്കും കടിച്ച ഉടനെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് വിഷം ശരീരത്തിൽ ഉള്ളിക്കായിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ആ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ബ്ലീഡ് ചെയ്യാം. അതല്ലെങ്കിൽ പല്ലിൻ്റെ മൂക്കുന്ന് എപ്പിസ്റ്റാക്സിസ് എന്നുള്ള രീതിയിൽ ബ്ലീഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ഒരു സിംപ്റ്റംസും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുമ്പോൾ ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴും നമ്മളത് വിഷം ഏറ്റെന്നുള്ള നിലക്ക് എടുക്കാം.
1: ഓക്കെ.
0: പിന്നെ ചില പാമ്പുകൾ ഇപ്പം കോബ്ര, ഇപ്പം ക്രേറ്റ് ഒന്നും കടിച്ചാൽ കടിച്ച ആൾക്കാർ തന്നെ, ഇപ്പം വെള്ളിക്കെട്ടെന്നൊന്നും കടിച്ച ആൾക്കാർ വരെ ചിലപ്പോൾ അറിയില്ല.
1: അപ്പം
0: നമ്മൾ ബെഡിൽ നിന്നൊക്കെ ചില കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ഇപ്പം കടിച്ചിട്ട് പെട്ടെന്ന് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടിക്ക്, വേറെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നോക്കുമ്പോൾ ഒരു പാടും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ രോഗലക്ഷണമൊക്കെ കാണുമ്പോൾ കുട്ടിക്കൊരു പാമ്പ് കടിയേറ്റ മാതിരിയാണ് നമുക്ക് പരിശോധനയിൽ കാണുക. അപ്പോൾ നമ്മൾ ഇനീഷ്യലി അതിൻ്റെ പാമ്പ് കടിയേറ്റിൻ്റെ ആൻറ്റിബനം കൊടുക്കും. എന്നിട്ട് അവിടെ കൺസേൺഡ് രക്ഷിതാക്കളോട് പറയും, നിങ്ങൾ വീട്ടിലൊന്ന് പോയി നോക്ക്, അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും ബെഡിൻ്റെ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള പാമ്പുകളുണ്ട്. ഇപ്പം തീരെ അറിയാത്ത, ഇപ്പം കടി കിട്ടണമെന്ന് വരെ അറിയില്ല ചില ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തത് ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച സ്ഥലത്ത് നല്ല നീർവീക്കും, പിന്നെ കല്ലിച്ചമാരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രീതി അത് കുറച്ച് ലോക്കലൈസ്ഡ് അവിടെ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കും. പക്ഷേ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര അസഹ്യമായ വേദന, ആ കയ്യിന് ബലക്കുറവ് വരിക, അങ്ങനത്തെ രീതിയിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് സ്പ്രെഡിങ് ഉള്ള നിലക്ക്, ആ വെനം ശരീരത്തിൽ കയറുന്ന നിലക്ക് അങ്ങനെ ആൻറ്റി വെനം കൊടുക്കാറുണ്ട്.
1: ഇനി നമ്മൾ പൊതുവേ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മിസ്മാനേജ്മെൻറ്റ് കാരണമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു പാമ്പ് കടിയേറ്റ ആൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ? ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്?
0: സാധാരണഗതിയിൽ നമ്മളെ ഈ ഇന്ത്യയിൽ പൊതുവേ കാണുന്നവരുടെ നാട്ടുവൈദ്യന്മാരുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പാമ്പ്, ഇനി വിഷമുള്ള പാമ്പ് കടിച്ചാൽ തന്നെ അതിൽ 40% 60% വരെ വിഷം ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് ചീറ്റുന്നില്ല പാമ്പുകൾ, അത് വെറും ഡ്രൈ ബൈറ്റ് ആയിരിക്കും. അപ്പം ആ ഡ്രൈ ബൈറ്റ് കാരണം ആൾക്കാർക്ക് ഒരു എന്താണ് വിഷം കയറാത്തതുകൊണ്ട് ശരീരത്തിലേക്ക് ഒരു മാനിഫെസ്റ്റേഷനും ഉണ്ടാവില്ല. അപ്പം യൂഷ്വലി ഒരു കടി എന്തൊരു ഉറുമ്പ് കടിച്ച മാതിരി അത് പോവും. പക്ഷേ റിമൈനിങ് ബാക്കിയുള്ളൊരു 40% ആൾക്കാരാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക, ഈ പാമ്പ് കടി കടിച്ചതിൻ്റെ. അപ്പം ഇനീഷ്യലി നമ്മൾ ആരൊരു ആൾ പാമ്പ് കടിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ പാമ്പ് കടിച്ച് അതിന് വിഷം ശരീരത്തിൽ കയറിയാൽ ഇപ്പോൾ ചികിത്സയുള്ള കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അവരെ സമാധാനിപ്പിക്കുക. കാരണം 60% ഡ്രൈ ബൈറ്റാണ്. അപ്പോൾ ഒന്ന് അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ അവിടെ സാധാരണ നമ്മൾ എമർജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ കാണാറുള്ളത് ചില ആൾക്കാർ അവിടെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു നോക്കും, കാരണം നമ്മൾ എന്തെങ്കിലും വെനം അവിടെ ഉണ്ടെങ്കിൽ

0: അത് പുറത്തേക്ക്
1: ആ
0: പോകാൻ
1: ഉള്ള
0: വേണ്ടിയിട്ട്
1: വശം ചീറ്റ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്
0: പിന്നെ
1: ഞെക്കി പിടിക്കും.
0: പിന്നെക്ക് പിടിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള, പിന്നെ മുറുക്കി ടൈറ്റായിട്ട്, ഭയങ്കര ടൈറ്റായിട്ട് കെട്ടും. അപ്പം അങ്ങനത്തെ രീതിയിലൊന്നും എന്താണ് അപ്രൂവ്ഡ് അല്ല. അത്
1: അത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
0: ദോഷങ്ങൾ വെച്ചാൽ, ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ കൈ മുറിച്ച് വരച്ചാൽ ചിലപ്പോൾ അവിടെ ബ്ലീഡിങ് കൂടുതൽ വരാം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വിഷം ചിലപ്പോൾ ഇനീഷ്യലി കൈമ മാത്രമേ ഉണ്ടായിട്ട്, വിരൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് അത് ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് വരെയുണ്ട്.
1: രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നിട്ട്
0: അതിലേക്ക് വിഷം കയറാനുള്ള ചാൻസ്
1: ഓക്കെ.
0: വരെയുണ്ട്. പിന്നെ ഉള്ളത്, നമ്മൾ സാധാരണ ഒരു ടൂർണിക്ക് കെട്ടുന്നത് പറയാറുണ്ട്. അപ്പോൾ ഒരു ഒരു കയർ എടുത്തിട്ടോ ഒരു ശീല വെച്ചിട്ടോ കെട്ടുന്നത് നന്നാവും. പക്ഷേ അത് കെട്ടുന്നത് ഭയങ്കര ടൈറ്റായി കെട്ടരുത്.
1: ആ
0: കാരണം
1: കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ കെട്ട് വളരെ മുറുക്കിയിട്ട് പിന്നെ കൈ കൈ കാണാൻ മുറിച്ച് കളയുന്ന അവസ്ഥ വരെ എത്താറുണ്ട്
0: അതെ.
1: കേട്ടു.
0: അപ്പം നമ്മൾ വെച്ചാൽ, നമുക്ക് രണ്ട് രക്തം ധമനികൾ ഉണ്ടല്ലോ, ഒന്ന് ആർട്ടറി ഉണ്ട്, വെയിനുകളുണ്ട്. അപ്പം ഈ ആർട്ടീരിയൽ സർക്കുലേഷൻ ഒക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടാണത്. അപ്പം ചെറിയ രീതിയിൽ ഒരു നമുക്ക് ഒരു ഒരു ഈർക്കിളിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റായുള്ള രീതിയിൽ കട്ട് ചെയ്യാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ കെട്ടുകയാണെങ്കിൽ നമുക്കൊരു വിരൽ അതിൻ്റെ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ടൈറ്റ്നെസ്
1: പിന്നെ
0: മതി.
1: അങ്ങനെ കെട്ട് കെട്ടിയില്ല എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
0: കെട്ടിയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല.
1: അപ്പൊ പലപ്പോഴും കെട്ടുന്നത് കൂടുതൽ ദൂരവ്യാപക ഫലം ഉണ്ടാക്കുന്നുള്ളതാണ്. കെട്ടാതിരിക്കലാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു
0: ഇതറിയാ
1: മെസ്സേജ് കൊടുക്കാൻ പറ്റും.
0: കെട്ടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല. കാരണം അത് ടൈറ്റായി കെട്ടിയിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ളത്, ഇപ്പോൾ കയ്യിൽ കടിച്ചു കഴിഞ്ഞിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ള പ്രശ്നമായി കഴിഞ്ഞാൽ ആ കൈ പിന്നെ ഗാംഗ്രീനൊക്കെ വരാൻ, കയ്യിലേക്ക് രക്തോട്ടം വന്ന് അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ കാണാറുണ്ട്.
1: ഗുണത്തേക്കാളും പലപ്പോഴും ദോഷം
0: ദോഷം
1: ഉണ്ടാവാൻ
0: ചെയ്യും.
1: സാധ്യതയുണ്ട്. ഓക്കെ.
0: പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരാളെ കൈ ഫ്രാക്ചറായി കഴിഞ്ഞാൽ നമ്മളത് ഇമ്മൊബിലൈസ് ചെയ്യും. അപ്പോൾ ഒരു വടി വെച്ച് കെട്ടിയിട്ട് അത് സാധാരണ കൈ അനങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതേ രീതിയിൽ നമുക്ക് ഇപ്പം കയ്യിൽ കടിച്ചതാണെങ്കിൽ അത് ഒരു ഫ്രാക്ചർ ആവണ, ഫ്രാക്ചർ ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു വടി വെച്ചിട്ട് ഈ കൈ അനങ്ങാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ കാലിന് കടിച്ചതാണെങ്കിൽ ഏറ്റവും ഉചിതം വെച്ചാൽ ആളെ നടത്തിക്കാതിരിക്കുക. അപ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള രീതിയിൽ ചെയ്യുക.
1: നടത്തിക്കുമ്പോഴും ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോഴും ഹാർട്ടിൻ്റെ
0: പൾസേഷൻ കൂടിയിട്ട്
1: കൂടുതൽ രക്തഓട്ടം ഉണ്ടാകുകയും അത് തിരിച്ച് പെട്ടെന്ന് ഈ വിഷം ശരീരത്തിൽ കയറാൻ സാധ്യതയുണ്ട്,
0: ചാൻസ് ഉണ്ട്.
1: ഓക്കെ. പിന്നെ ആളുകൾ ചെയ്യുന്ന പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ തെരഞ്ഞ് പോയി പാമ്പിനെ പിടിച്ച് ആ പാമ്പിനെ കിട്ടുന്നവരെ രോഗിനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ല. അവസാനം രോഗിനെയും പാമ്പിനെ ഒന്നിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് എത്തി. അതൊരു പലപ്പോഴും ടൈം ഡിലേ വരുത്താറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? പാമ്പിനെ കിട്ടി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ?
0: നമ്മൾ ചികിത്സ ചെയ്യുന്നത് വെച്ചാൽ പാമ്പിനെ നോക്കിയിട്ടല്ല ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ പല സന്ദർഭത്തിലും നമുക്ക് ചിലപ്പം കടിച്ചോന്നും കൂടി അറിയണ്ടാവില്ല. അപ്പം ഒരാൾ പെട്ടെന്ന് ബുദ്ധിമുട്ട് എന്തെങ്കിലും വിഷമമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ക്ലിനിക്കൽ ഫീച്ചേഴ്സും വെച്ചിട്ടാണ് ഇത് പാമ്പ് കടിച്ചതെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നത്. അപ്പം പാമ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ചികിത്സ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുടെ ഇപ്പോൾ ഞാൻ ഇനീഷ്യലി പറഞ്ഞ മാതിരി, ആദ്യം പറഞ്ഞ മാതിരി ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഹീമോടോക്സിക് സിംറ്റംസ് ഉണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ പാമ്പിനെ കണ്ടിട്ടല്ല. ഇനി പാമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചികിത്സ കൊടുക്കണ്ടേ ആൾക്ക്? അപ്പം പാമ്പിനെ കിട്ടിയാൽ നന്ന്. പക്ഷേ പല അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ അയാൾക്ക് നോക്കുമ്പോൾ കുറച്ച് പാമ്പ് കടിച്ച എൻവൈറൺമെന്റ് സയൻസൊക്കെ ഉണ്ട്, വിഷം കയറിയ സയൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വീട്ടുകാർ പാമ്പിനൊക്കെ കൊണ്ടുവന്ന്, അങ്ങനെ കൊണ്ടുവന്ന് പറയുമ്പം അയാളെ കടിച്ച പാമ്പ് ഇതല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ അപ്പം പാമ്പിനെ ബേസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നോക്കി എന്നാൽ ആളെ എന്താണ് ഹെൽത്തിന് ഭയങ്കര
1: മാത്രമല്ല പാമ്പിനെ തെരഞ്ഞെടുപ്പ് സമയം കളയുന്നത് ഇയാൾക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും ചികിത്സിക്കാനും സാധ്യത
0: ചാൻസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട്
1: അവിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഗുണം ചെയ്യുന്ന
0: അത് പല സ്റ്റഡീസും പറയുന്നത് ആൾക്കാർ കൂടുതൽ പ്രഷർ എടുത്ത് കഴുകുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വേണം ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ വെള്ളം കൊണ്ട്
1: കഴുകുന്നടിച്ചാലും പൂച്ച കടിച്ചാലൊക്കെ അവിടെ നല്ലതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്ന് പറയാറുണ്ട്, ഇപ്പം വിഷബാധ ഏൽക്കാതിരിക്കാൻ. അതേപോലെ ഈ വിഷം ഏൽക്കാതിരിക്കാൻ അങ്ങനെ സോപ്പ് വെച്ച്
0: അതുകൊണ്ട് അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല.
1: പിന്നീട് ആളുകൾ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാടാണ് ഈ സക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. മുറി ആ മുറിയിൽ നിന്നും വിഷം ഉറിഞ്ചെടുക്കുക. അത് വായണ്ട് സക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കോഴീനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടാണ്?
0: ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ അതുകൊണ്ട് ചെയ്യുന്നോണ്ട് അധികം ദോഷമാണ് പറ്റുന്നത് അധികം ആൾക്കാർക്കും. കാരണം അയാൾക്ക് വായിൽ മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷം അങ്ങേർക്കും ആ സഖ്യ ചെയ്യുന്ന ആൾക്കാർക്കും വിഷബാധ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചികിത്സാ രീതികളൊന്നും ചെയ്യാത്തതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പാമ്പ് കടി അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അവർ കയ്യോ കാലോ പെട്ടെന്ന് അനക്കാത്ത രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: പിന്നീട് ഈ ഒരു സ്നേക്ക് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ രക്തപരിശോധനയിലൂടെ ഏകദേശം ശരീര പരിശോധനയിലൂടെയും ആളുടെ രോഗലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയും ഏകദേശം വിഷം ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷപ്പാമ്പുകൾക്കും ഒരേ രീതിയിലുള്ള ചികിത്സ തന്നെയാണോ അതോ ഓരോ പാമ്പിനും വ്യത്യസ്തമായ ആൻറ്റിവീനമാണോ കൊടുക്കുന്നത്?
0: നമ്മുടെ നാട്ടിൽ ഉള്ളത് 4 പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റി വെനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ആ 4 വെനം വന്നാലും അതല്ലാത്ത പാമ്പ് കടിച്ചാലും നമുക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ വെനം ഇപ്പം പാമ്പ് ഒരു ഒരു സ്പീഷീസ് ചീറ്റുന്ന വെനം മറ്റേ സ്പീഷീസിനായിട്ട് ക്രോസ് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പാമ്പ് കടിച്ചത് എൻവെനമേഷൻ സയൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പാമ്പാണെങ്കിലും അത് കൊടുക്കും. കാരണം നമുക്ക് വേറെ ചികിത്സ നൽകാനില്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും മെച്ചമുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഒന്ന് കോബ്ര, ഒന്ന് വൈപ്പറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റസലുണ്ട്, സോസ്കീൽഡ് ഉണ്ട്, പിന്നെ ക്രേറ്റും ഉണ്ട്. ഇത് നാലുമാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ ഇതിന് നാലിലും ചികിത്സ ഉണ്ട്. പീറ്റ് വൈപ്പറിന് മാത്രമേ നമുക്ക് ആൻറ്റി വെനത്തിൽ ഇല്ലാത്തത്. അപ്പോൾ പിറ്റ് വൈപ്പറിന് സാധാരണ അത് ഈ വൈപ്പറിൻ്റെ ഗണത്തിൽ വരുന്നതുകൊണ്ട് ഇവരെ വെന മറ്റേ വൈപ്പറിൻ്റെ എന്താ പറയുക വെനത്തിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും പിറ്റ് വൈപ്പറിന് ഉണ്ടാവുക. അപ്പം ഈ വെനം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ എഫക്റ്റ് കാണാറുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ.
1: ചികിത്സ ഏകദേശം
0: എല്ലാത്തിനും സെയിം ആണ്.
1: അതുകൊണ്ട് തന്നെ പാമ്പ് ഏത് പാമ്പാണ് എന്ന് അറിഞ്ഞ് സമയം കളയുന്നതിൽ
0: അർത്ഥമല്ല.
1: രോഗലക്ഷണങ്ങളും അതിൻ്റെ ആളുടെ സിംറ്റവും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയാണ് കൂടുതലായിട്ട് ചെയ്തത്. പിന്നീട് വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഇപ്പോൾ ശ്രോതാക്കളോടായിട്ട് പങ്കുവെക്കാനുണ്ടോ?
0: പിന്നെ പറയാനുള്ളത് വെച്ചാൽ ആൾക്കാർ സാധാരണ നമ്മൾ എമർജൻസിയിലേക്ക് വന്നുകൊണ്ട് ഒരാൾ പാമ്പ് കടിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തീരുമാനമാവണം. അപ്പം അങ്ങനെ ഒരു ചികിത്സാ രീതി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 24 വരെ 36 മണിക്കൂർ വരെ വിഷം ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പം നമ്മൾ ഇനീഷ്യലി ആൾക്കാരോട് പറയും ഒരു 24 hours ഒബ്സർവേഷനെങ്കിലും വേണം. കാരണം നമ്മൾ ഇനീഷ്യൽ വന്നു കഴിഞ്ഞ് ഇനീഷ്യൽ 6 to 8 hours ആണ് ക്രിട്ടിക്കൽ പീരീഡ്. ആ 6 to 8 hours അവർക്ക് എന്താ പറയുക ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒബ്സർവ് ചെയ്യും. അതല്ലെങ്കിൽ ബ്ലഡിൽ ബ്ലീഡിങ് ആയിട്ടുള്ള തകരാറുകൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഇനീഷ്യലി ആ 8 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ക്രിട്ടിക്കൽ ഫേസ് അവർ തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും അവർക്ക് എന്താ വെനം ശരീരത്തിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതായത് എല്ലാ 2 മണിക്കൂർ ചെയ്യുന്നതും അത് നമ്മൾ 8 മണിക്കൂറായി മാറ്റും. എങ്ങാനും ഇൻ കേസ് ഇനി ഡിലേഡ് എൻവെനമേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി ഒരു 24 hours നമ്മൾ ഒബ്സർവേഷൻ പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ 2-3 cases ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വൈപ്പർ കടിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഒരു 6-7 months കഴിഞ്ഞിട്ട് അവർക്ക് ഛർദി ഇതൊക്കെ വന്ന് അങ്ങനെ വോമിറ്റിംഗ് ഇതൊക്കെ വന്ന് നോക്കുമ്പോൾ ക്രിയാറ്റിൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡയറക്ട്ലി നോക്കുമ്പം അവർക്ക് മുമ്പ് വൈപ്പർ കടിച്ചുകൊണ്ട് കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഡാമേജായി അവർ ഡയാലിസിലെത്തുന്ന രീതി വരെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആരും ലൈറ്റാക്കി എടുക്കരുത്. കാരണം അതിന് ഒരു ചികിത്സ ഉള്ള കാലമാണിപ്പം. അപ്പോൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറേ തരം കോംപ്ലിക്കേഷൻസും മരണം വരെ സംഭവിക്കുന്ന നമുക്ക് തടയാൻ പറ്റും.
1: അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ ഒരു സമയത്ത് നമ്മളൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത കോട്ടക്കൽ ആൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസലിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ, ഒപ്പം ഡോക്ടർ

0: അബ്ദുൽ മാലിക്.
1: സമയം മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലബ്ബൈക പാടുന്നു ജനകോടിയടങ്കലും ഉടയോന നടക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തതിനൊരുങ്ങിക്കൊണ്ട്.

ജനകോടിയടങ്കലും ഉടയോനു നടക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജബോധി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവും ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മനോഹരമായ ചരിത്രാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യപ്രബോധനത്തിന് തടയിടാൻ വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ ആ തന്ത്രങ്ങൾ അത്രയും അതൊന്നും സമൂഹത്തിൽ ഒട്ടും തന്നെ യേശയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുദിനം ആളുകളും പ്രേക്ഷകരും കൂടി വരുന്നൊരു കാഴ്ചയാണ് പ്രവാചകന്റെ വാക്കുകളെ കാതോർക്കാൻ.
2: അനുയായികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
3: അതേപോലെ തന്നെ ഈ ആദർശത്തെ പുൽകാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെക്കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു. പല സന്ദർഭങ്ങളിലായി ഉത്തുബത്തു ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു, നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഓതിക്കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്ത് ബിൻ റബീഅ ആ സുജൂദ് ചെയ്തു എന്നുപോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും, നീയും പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്. അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്ക് എടുക്കണം. അപ്പം അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
2: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്. ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
3: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, അതേപോലെ തന്നെ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇസ്ലാമിനെ കേൾക്കാനും അറിയാനും ആഗ്രഹം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ അത് ആ മനസ്സുകളെ കീഴടക്കുമെന്നുള്ളതാണ്. ഇത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ മതമെന്നും അതേപോലെ തന്നെ ഇത് ജിഹാദികളാണോ എന്നും ഒക്കെ അവർ പറഞ്ഞു പരത്തുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവർ തന്ന ഓഫർ ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ഒരു ഓഫർ ഇതായിരുന്നു. അതായത്, മുഹമ്മദേ, നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട, ഞങ്ങൾ നിൻ്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈ ആവാം. എങ്ങനെ? ഞങ്ങൾ നിൻ്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം, നീയും എന്തു ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്തു ചെയ്യുക വണങ്ങ. അപ്പം രണ്ടു കൂട്ടർക്കും അത് പ്രശ്നമല്ലല്ലോ. നീ എന്തു ചെയ്യേണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്തു ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പം ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ. നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല. നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
2: സൂറത്തുൽ കാഫിറൂൻ.
3: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്. ഖുൽ ഓ നബിയെ, അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
2: അല്ലയോ സത്യനിഷേധികൾ,
3: ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വല അഅബുദു മാ തഅബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കാൻ, എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അതേ അല്ല സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
2: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കാം. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിനു വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറെ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡ്ഢിത്തം നിറഞ്ഞ ബോഷ്ക്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല. അത് നടക്കൂല. അത് കേവലം പ്രകടനപരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയേ ചെയ്യുള്ളൂ.
3: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, റിയാലു സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലു സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസു ജിബ്രീലിൽ ഉമ്മു സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസിൽ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട ആറാമത്തെ റുക്കനാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഈമാൻ എന്താണ് എന്ന ചോദ്യത്തിന് റസൂലുള്ള നൽകിയ മറുപടിയാണ് വഅൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖദറിൽ വിശ്വസിക്കുക, വിധി വിശ്വാസം. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് ചോദിച്ച രണ്ടാളുകൾക്ക് ഈ ഹദീസ് എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്ന് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖദറിനുള്ള വിശ്വാസം, അത് പ്രധാനപ്പെട്ട നാല് റുക്നുകൾ, നാല് ഘടകങ്ങൾ അതിനുണ്ട്, മർത്തബകളുണ്ട് അതിന്. അതിലൊന്ന് അൻ തുഅ്മിന ബി അന്നല്ലാഹ അലീമുൻ ബികുല്ലി ഷൈഇൻ. ഖദറിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മർത്തബ അതാണ്. സകല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് നീ വിശ്വസിക്കണം. അല്ലാഹുവിൻ്റെ അറിവിന് പുറത്തുള്ള ഒരു കാര്യവും ഇല്ല, അല്ലാഹുവിനറിയാത്തതായി ഒന്നും ഇല്ല. ഖദർ നിഷേധികളിലെ ഖുലാത്ത്, തീവ്രവാദികൾ, അവർ പറയുന്നത് അൽ അംറു ഉനുഫ്, കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാതെ ഉണ്ടാകുന്നതാണ്, ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു പോലും അതറിയുന്നത് എന്ന് വിശ്വസിക്കുന്ന വിഭാഗമുണ്ട്. ഖുലാത്ത് ആണവർ, അതിരു കവിഞ്ഞവരാണ്, ഖുലുവിൻ്റെ ആളുകളാണ്. ആ വിശ്വാസം വിശുദ്ധ പ്രമാണങ്ങൾക്ക് കടകവിരുദ്ധമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം ആ വിഷയം പഠിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അല്ലാഹു അലീമാണ് എന്ന വിശ്വാസം, അതാണ് അതിൻ്റെ ഒന്നാമത്തെ മർത്തബ. സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. നിങ്ങളറിയാൻ, പ്രപഞ്ച സൃഷ്ടിപ്പിനെക്കുറിച്ച് ആകാശങ്ങളെ ഭൂമിയൊക്കെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്ന ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ സൃഷ്ടിച്ചത് എന്തിനാണ് നിങ്ങളറിയാൻ? അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനും സകല കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു എന്ന ആയത്തിൽ അല്ലാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച് പറഞ്ഞു. അൽ ഇഹാത്തു ബികുല്ലി ഷൈഇൻ. രണ്ട്, വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. അല്ലാഹുവിൻ്റെ പക്കലാണ് അദൃശ്യത്തിൻ്റെ താക്കോലുകൾ, അതവനല്ലാതെ ആർക്കും അറിയില്ല. കടലിലും കരയിലുമുള്ള സകല കാര്യങ്ങളും അവനറിയുന്നു. കുഴിഞ്ഞു വീഴുന്ന ഇലകളെ സംബന്ധിച്ചും അവനറിയുന്നു. ഭൂമിയുടെ അന്ധകാരങ്ങളിലുള്ള ഒരു വിത്ത്, അതിനെക്കുറിച്ച് അല്ലാഹു അത് ഉണങ്ങിയതോ പച്ചയോ ആവട്ടെ, അതെല്ലാം കൃത്യമായി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അവനറിയുന്നു എന്നിങ്ങനെ അല്ലാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട വിശ്വാസം. അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്ന വിശ്വാസമാണ് കലാ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ മർത്തബ. രണ്ടാമത്തേത്, അൻ തുഅ്മിന ബില്ലാഹ് ബി അന്നല്ലാഹ അൻ തുഅ്മിന ബി അന്നല്ലാഹ തആല ഖതബ മഖാദീറ കുല്ലി ഷൈഇൻ ഇലാ ഖിയാമിസ് സാഅ. അന്ത്യനാൾ വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബത്ത്, ഒന്ന് ഇൽമാണ്, രണ്ട് കിതാബത്ത്, രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് ഇവയെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തതിൻ്റെ മർത്തബ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ ഉദ്ദേശ്യപൂർവമാണ്, അവൻ്റെ മഷിയത്തനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അവൻ്റെ മഷിയത്തിൽപ്പെടാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ ഈ ഒരു ഭാഗവുമൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഖദർ നിഷേധികളുമായി ധാരാളം മുനാളറ നടത്തിയിട്ടുള്ള, സംവാദം നടത്തിയിട്ടുള്ള ഒരു മഹാനാണ്. ഒരു ഖദർ നിഷേധിയുമായി അദ്ദേഹം നടത്തിയ രസകരമായ ഒരു സംവാദം ചരിത്രത്തിൽ കാണാം. ഖദർ നിഷേധിയോട് അബൂ ഹനീഫ റഹിമഹുല്ല ചോദിക്കുന്നു, നിന്റെ മഷിയത്തനുസരിച്ചാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? നിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ മഷിയത്തനുസരിച്ചാണോ? അതെ. എങ്കിൽ നീ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എണീക്കുക. അയാൾ എണീറ്റു. എന്നിട്ട് പറഞ്ഞു, നീ ഈ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു കാല് പൊക്കിപ്പിടിക്കുക. അയാൾ കാല് ഒന്ന് പൊക്കിപ്പിടിച്ചു. എന്നിട്ട് അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞു, ഈ പൊക്കിപ്പിടിച്ച കാല് തറയിൽ വെക്കാതെ അടുത്ത കാലും പൊക്കിപ്പിടിക്കുക. അയാളാകെ പരിഭ്രമിച്ചു പോയി, ഒന്നും പറയാൻ കഴിയുന്നില്ല. ആ സമയത്ത് അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞു, നിന്റെ മഷിയത്തനുസരിച്ചും നിന്റെ കഴിവനുസരിച്ചുമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ എന്താ നിനക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു. അയാൾ ഉത്തരം മുട്ടിപ്പോയി എന്ന് ഒരു ചരിത്രത്തിൽ നമുക്ക് വായിക്കാം, ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അല്ലാഹുവിൻ്റെ മഷിയത്ത്, ആ മഷിയത്തനുസരിച്ചാണ്. അതാണല്ലോ നമ്മൾ ധാരാളം കേൾക്കുന്നൊരു വാക്കുണ്ട്, മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശ ലം യകുൻ എന്ന ചില അസറുകളിൽ കാണാം. അല്ലാഹു ഉദ്ദേശിച്ചതെന്തോ അതുണ്ടാകും, അവനുദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇതാണ് മൂന്നാമത്തെ മർത്തബ. നാലാമത്തേത് ഖൽഖാൻ, ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ഖൽഖ് അള്ളാഹുവിൻ്റെതാണ്. അഥവാ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ് എന്ന്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്ന് പറയുന്നത്. ഈ നാല് കാര്യങ്ങളാണ് ഖദർ. ഖദറിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളോടും ഒരു വിധത്തിലുള്ള അനീതിയും കാണിക്കുകയേയില്ല എന്നും അക്കൂട്ടത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അതല്ലാഹു തന്നെ പറഞ്ഞതാണ്, വമാ അന ബിദല്ലാമിൻ ലിൽഅബീദ്, അടിമകളോട് ഞാൻ ഒരു അനീതിയും കാണിക്കുന്നതല്ല. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, അടിമകളെ അനീതി കാണിക്കുക എന്നത് ഞാൻ എനിക്ക് സ്വയം നിഷിദ്ധമാക്കിയ കാര്യമാണ്. നിങ്ങളും ആരോടും അനീതി കാണിക്കരുതേ എന്ന് ഖുദ്സിയാര ഹദീസിലും നമുക്ക് കാണാം. അദിലുൻ അദിലുൻ ഫിയ ഖലാഉക, നീ എന്നിൽ എന്തു വിധിച്ചാലും അത് നീതിപൂർവകമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകളിൽ ആയത്തുകളുടെ ഒക്കെ വെളിച്ചത്തിലും ഖലാഖദറിലുള്ള വിശ്വാസം, ഖലാഖദർ എന്ന് പറയുന്നത് പല ആളുകളും തെറ്റായി മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളോട് അനീതി കാണിക്കുന്നു എന്ന് പലപ്പോഴും പലരും പറയുന്നു, ചിലർ പറയാതെ പറയുന്നു. ഇതേതായിരുന്നാലും ഘടകവിരുദ്ധമായ പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യമാണ് എന്നർത്ഥം. ഇനി അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസം വഴി കിട്ടുന്ന വലിയ സമറത്ത്, അതിൻ്റെ നതീജയും ഫലവും ഒക്കെ ഹദീസുകളിൽ നിന്നും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് ഒരു ചാഞ്ചാട്ടമുണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവും. അല്ലാഹു വിധിച്ചതാണ്, അതങ്ങനെ നടക്കൂ, അതുകൊണ്ട് അതിൽ ക്ഷമ അവലംബിക്കാം. അങ്ങനെ അതിനെ ഗുണകരമാക്കി മാറ്റാനും പ്രതിഫലാർഹമായ കാര്യമാക്കി അതിനെ മാറ്റുവാനും അവന് സാധിക്കും. എന്തെങ്കിലും നഷ്ടപ്പെട്ട എന്തെങ്കിലും ലഭിച്ചാലോ, പല അനുഗ്രഹങ്ങൾ ലഭിച്ചാലോ അതിൽ അമിതമായി ആഹ്ലാദിക്കുകയും ഇല്ല. ഇതെൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ആസൂത്രണം കൊണ്ടോ എൻ്റെ ബുദ്ധി വൈഭവം കൊണ്ടോ ഉണ്ടായതൊന്നുമല്ല, ഇതല്ലാഹു എനിക്ക് വിധിച്ചതാണ് എന്ന് ചിന്തിച്ചവൻ വിനയാനിതനായി ശുക്ർ കാണിക്കുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഗുണകരമാക്കി മാറ്റുവാൻ ഈ വിധിവിശ്വാസത്തിലൂടെ അവന് സാധിക്കുമെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് എന്നത് അതിൻ്റെ സമർത്ഥതകളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങളിൽ തെറ്റുപറ്റാത്ത വിശ്വാസം സ്വീകരിച്ചു മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ
0: നേരിൽ കാണാൻ. മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
4: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു.
0: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായൊരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത, മാഷാല്ലാ.
4: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ കലാമാണല്ലോ.
0: അതെ,
4: അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പോൾ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാനിന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
0: എക്സാക്ട്ലി.
5: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, മൈഗ്രെയിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും. വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ റഫീഖ് അലി.
6: മൈഗ്രെയിൻ പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ? കുറേ പേർക്കുള്ളൊരു സംശയമാണിത്. മൈഗ്രെയിൻ മാറണമെന്നുണ്ടെങ്കിൽ ജീവിതശൈലിയിൽ നല്ല രീതിയിലുള്ള മാറ്റം നമ്മൾ കൊണ്ടുവരണം. കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്ത് ഉറക്കം, കൃത്യസമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, കുളിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചിട്ടയായ വ്യായാമം, നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ്, നമ്മൾ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള റിലാക്സേഷൻ എക്സസൈസുകളൊക്കെ മൈഗ്രെയിൻ കുറക്കുന്നതിന് കാരണമാവാറുണ്ട്. പലപ്പോഴും അമിതമായി കാപ്പി കുടിക്കുന്നതും കാപ്പി കുടിക്കുന്നവർ കാപ്പി നിർത്തുന്നതും മൈഗ്രെയിൻ കൂടാൻ കാരണമാവാറുണ്ട്. അതുപോലെ അജിനമോട്ട അടങ്ങിയ ഭക്ഷണങ്ങൾ, നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ പ്രത്യേക തരത്തിലുള്ള സീ ഫുഡുകൾ, കടുക്ക, കൂന്തൾ, ഞണ്ട്, ചെമ്മീൻ, നാരങ്ങ വർഗ്ഗങ്ങൾ, അതുപോലെ അച്ചാറുകളെല്ലാം കഴിക്കുന്നത് കൊണ്ട് മൈഗ്രെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് മൈഗ്രെയിന് കുറയ്ക്കാൻ കാരണമാവും. അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയ ബദാം, ബീൻസ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ വാൾനട്ട് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും, ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മൈഗ്രെയിൻ കുറയ്ക്കാൻ കാരണമായി കാണാറുണ്ട്. അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് ടി വി, മൊബൈൽ, കമ്പ്യൂട്ടർ ഇങ്ങനെ സ്ക്രീൻ ടൈമിൽ തുടർച്ചയായി നോക്കി നിൽക്കുന്നത് മൈഗ്രെയിനിൻ്റെ അളവ് ശക്തിയും കൂടുന്നതിന് കാരണമാവാറുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് 30 മിനിറ്റിലധികം സ്ക്രീനിൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കൃത്യമായ വ്യായാമം, കൃത്യമായ ഭക്ഷണം, വെള്ളം എന്നിവ നമ്മൾ മൈഗ്രെയിൻ കുറയ്ക്കുന്നതിന് കാരണമാവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മൈഗ്രെയിൻ വരുന്നതിനുള്ള കാരണങ്ങൾ വളരെ കൃത്യമായി കണ്ടെത്തുക. ഏത് സാഹചര്യത്തിലാണ് നമുക്ക് മൈഗ്രെയിൻ വരുന്നത്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മൈഗ്രെയിൻ വരുന്നതും കൂടുന്നതും എന്നൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി അതൊരു മൈഗ്രെയിൻ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അതോടൊപ്പം തന്നെ നമ്മൾ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്, പാർശ്വഫലങ്ങൾ കുറഞ്ഞ മൈഗ്രെയിൻ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് ഇന്ന് പ്രധാനമായിട്ടും മൈഗ്രെയിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ മാറുന്നതിനുള്ള അബോട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അത് മൈഗ്രെയിൻ ഉള്ള സമയത്ത്, ശക്തമായ തലവേദന ഉള്ള സമയത്ത് അത് പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതിനുള്ള മരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മൈഗ്രെയിൻ വരാതിരിക്കുന്നതിനുള്ള പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, വരാതിരിക്കുന്നതിനുള്ള മരുന്നുകൾ, അത് കുറച്ച് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അത്തരത്തിലുള്ള മരുന്നുകൾ, അത് കുറച്ച് തുടർച്ച

0: നമ്മുടെ പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പീസ് ടൈം എന്നത് പീസ് റേഡിയോ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇത് എടുത്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ആ ഒരു സ്ലോട്ടിൽ ഇന്ന് ഇൻഷാല്ലാ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവിൻ്റെതായി വന്ന പ്രതികരണം ഫീഡ്ബാക്ക് ഇപ്രകാരമാണ്. ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദം, അറിവ് നൽകുന്ന മാധ്യമങ്ങൾ അനേകം, എന്നാൽ അറിവിനൊപ്പം ആത്മബോധവും നൽകുന്ന മാധ്യമങ്ങൾ വിരളം. അതിൽ വേറിട്ടൊരു പേരാണ് പീസ് റേഡിയോ. മാഷാല്ലാ, ഒരുപാട് ശ്രോതാക്കൾ ഇത്തരത്തിൽ വളരെ മനോഹരമായി അവരെഴുതാറുണ്ട്. ശരിക്കും അവരുടെയൊക്കെ മനസ്സിൽ തട്ടിയ വാക്കുകൾ, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന വാക്കുകൾ, പീസ് റേഡിയോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് അവർക്ക് മറക്കാനാവാത്ത വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ് നമ്മൾ പീസ് ടൈമിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തായാലും അവർക്കൊക്കെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർ പീസ് റേഡിയോ കണ്ടെത്തിയതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പീസ് റേഡിയോയിൽ നിന്ന് അവർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു മാറ്റം അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം പങ്കുവെക്കാം. നമ്മൾ അവരുടെ പേര് വെച്ച് തന്നെ നമ്മളത് ഇൻഷാല്ലാ എല്ലാ ദിവസവും വായിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ്,

0: അവസരവും സമ്മാനങ്ങളും. പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, അടവിന് സാധനങ്ങൾ വാങ്ങുവാൻ പറ്റുമോ? അടവ് തെറ്റാതെ അടച്ചാൽ കുഴപ്പമുണ്ടോ? അല്ലാതെ ഫുൾ ക്യാഷ് കൊടുത്ത് എടുക്കാൻ വഴിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ്.
4: ബൈഉ തഖ്സീത് അഥവാ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അൽ ഇജാബയിൽ വന്ന മറുപടിയിൽ നിന്ന് ഉദിച്ച സംശയമാണ് ചോദ്യത്തിന്റെ ആധാരം. ബൈഉ തഖ്സീത് ഇസ്ലാം ഹലാലാക്കിയ കച്ചവടമാണ്, അഥവാ തവണ വ്യവസ്ഥകളിലായിക്കൊണ്ട് കച്ചവടം നടത്തുക എന്നത്. 1000 രൂപയുള്ള ഒരു സാധനം റൊക്കം ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങാൻ ലഭിക്കുന്ന ഒരു വസ്തു 4-5 തവണകളിലായിക്കൊണ്ട് വാങ്ങുകയാണെങ്കിൽ 1200, 1300, 1400 രൂപത്തിൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് തവണകളായി അടക്കുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അംഗീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങളിലും മറ്റുമെല്ലാം ഇത്തരത്തിലുള്ള ലോണുകൾ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തവണ വ്യവസ്ഥകൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്, അതും ശരിയാകുമോ എന്നതാണ്. നമ്മുടെ നാട്ടിലെ തവണ വ്യവസ്ഥകൾ ഹറാമാകുന്നത് എവിടെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ തവണ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ വായിക്കുന്ന സമയത്ത് ആ വ്യവസ്ഥകളിൽ പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും, തവണകളിൽ അടവ് തെറ്റിയാൽ അഥവാ അടവുകൾ അടക്കുന്ന സമയത്ത് അടയ്ക്കേണ്ട തീയതിക്ക് അടക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അതിൽ ഒരു നിശ്ചിത ശതമാനം പലിശ വരും. ആ ഒരു നിബന്ധന അതിൽ കടന്നു വരുന്നതോടുകൂടിയാണ് തവണ വ്യവസ്ഥയിൽ നിഷിദ്ധം കടന്നു വരിക. നമ്മുടെ നാട്ടിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണ് തവണ വ്യവസ്ഥകളെല്ലാം ഉള്ളത്. ബാങ്കുകളുമായി ബന്ധപ്പെട്ട തവണ വ്യവസ്ഥകളിൽ പ്രത്യേകിച്ചും തവണകൾ അടക്കുവാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ തവണകൾ തെറ്റിയാൽ അതിന് പലിശ വരുമെന്ന നിബന്ധന ഉൾക്കൊണ്ടതുകൊണ്ട് മാത്രമാണ് അത് ഹറാമായിത്തീരുന്നത്. അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ശമ്പളവുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടാണ് എനിക്കുള്ളത്, അതുകൊണ്ട് തന്നെ മാസം മാസം ശമ്പളം ഇറങ്ങുന്ന സമയത്ത്, ശമ്പളം വരുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ അതിലേക്ക് പോകും, അവിടെ പലിശ വരുന്ന സാഹചര്യമില്ലല്ലോ. അതിനുള്ള മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നിബന്ധന വെച്ചപ്പോൾ ആ നിബന്ധനയിൽ പലിശയുമായി ബന്ധപ്പെട്ട നിബന്ധന വെച്ചല്ലോ എന്നതാണ്. നമുക്ക് അടക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രമാണ് കാര്യമാണ്. നമ്മൾ നാളെ മരിച്ചു, നമ്മളെ ശമ്പളം പിന്നെ ഇറങ്ങാനില്ല, പിന്നെ ആരാണ് അതിന് പണം അടക്കേണ്ടത്? നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർക്ക് അത് അടക്കാൻ കഴിയാതെ വന്നു, സ്വാഭാവികമാണ് പലിശ വരും. അതിനുള്ള വഴി ആരാണ് തുറന്നു വെച്ചുകൊടുത്തത്? അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മെ റിമൂവ് ചെയ്തു, നമ്മളെ പുറത്താക്കി, നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു. നമ്മുടെ തവണകൾ കൃത്യമായി അടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി, അതല്ലെങ്കിൽ നമുക്കൊരു രോഗം വന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തവണകളിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ സ്വാഭാവികമാണ് അവിടെ പലിശ കടന്നു വരും. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൈകളിലല്ല ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹറാമായ വ്യവസ്ഥ അതിലുള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങളിൽ തവണകളുടെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ഹറാമാണെന്ന് പറയാറുള്ളത്. അതല്ലാതെ ബൈഉ തഖ്സീത്, തവണ വ്യവസ്ഥ ഇസ്ലാം എതിർക്കുന്നില്ല. തവണ വ്യവസ്ഥ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. തവണ വ്യവസ്ഥയുടെ ഭാഗമായി കൊണ്ട് അധികമായി വാങ്ങുന്ന സംഖ്യ ഹലാലാണ്. പക്ഷേ ഹറാം കടന്നു വരുന്നത് ഈ രംഗത്ത് പലിശാധിഷ്ഠിതമായ രൂപത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരികയും അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എഴുതി വെക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
3: ജാതിക്കയുടെ ഉള്ളിലുള്ള കുരുവും അതിന് മുകളിലുള്ള ജാതിപത്രിയും ഒക്കെ കഴിക്കുവാൻ പാടില്ല, അത് ചേർന്ന ഭക്ഷണം കഴിക്കൽ ഹറാമാണ് എന്ന് കേട്ടു. എന്താണ് ഇതിൻ്റെ വിധി എന്നാണ്?
5: യാ സുബ്ഹാനല്ലാ, ഇതുവരെ ആരും പറയാത്ത ഒരു വാർത്തയാണ് ഈ ചോദ്യത്തിലൂടെ വന്നിരിക്കുന്നത്. മനുഷ്യബുദ്ധിക്ക് ലഹരിയുണ്ടാക്കുന്ന വസ്തുക്കൾ നിഷിദ്ധമാണ്. ഖംറ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന മക്കയിലും മദീനയിലുമൊക്കെ അവർ നബീദ് കൊണ്ടും ഉണക്കമുന്തിരി കൊണ്ടും മുന്തിരി കൊണ്ടും ഈത്തപ്പഴം കൊണ്ടുമൊക്കെ മദ്യമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ വസ്തുക്കൾ കൊണ്ട് മദ്യമുണ്ടാക്കുന്നു എന്ന കാരണത്താൽ മുന്തിരി ഈത്തപ്പഴം അത് വാങ്ങുന്നതും കൊടുക്കുന്നതും വിൽക്കുന്നതും ഹറാമാണെന്ന് ഇസ്ലാം പറഞ്ഞു. ഇല്ല, അത് നാട്ടിലെ മുഖ്യ ആഹാരമായിരുന്നു. എന്നാൽ ഒരാൾ ഇത്തരം വസ്തുക്കൾ മദ്യമുണ്ടാക്കുവാൻ ചാരായം വാറ്റുവാനാണ് വാങ്ങുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്ന് വാങ്ങുവാൻ പാടില്ല. അതേപോലെ തന്നെ ഹഷീഷ്, കഞ്ചാവ് പോലുള്ളത് അത് സസ്യമാണ്. ലഹരി ഉണ്ടാക്കുന്ന ഇത്തരത്തിൽ ശരീരത്തിന് ദോഷമായി ബാധിക്കുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുവാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് അത് വിൽപ്പന നടത്തുവാൻ പാടില്ല എന്നല്ലാതെ ഇസ്ലാം അനുവദിച്ച ഭക്ഷ്യ പദാർത്ഥങ്ങൾ, ധാതുലവണങ്ങൾ, ഇസ്ലാം അനുവദിച്ച മാംസം, ഇത് ഹലാല് അല്ലാതെ ഹറാമാക്കുവാൻ ആർക്കും അധികാരമില്ല. ജാതിക്ക ഇത്തരം ലഹരി ഉണ്ടാക്കുന്നൊരു വസ്തുവല്ല, മാത്രമല്ല പല ഔഷധങ്ങൾക്കു വേണ്ടി അത് ഉപയോഗിക്കുന്നു. വഹാലക്കല്ലക്കും മാ ഫിൽ അർലി ജമീ, ഭൂമിയിലുള്ള സർവ്വതും അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അത്തരത്തിൽപ്പെട്ടൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഹറാമാക്കുവാൻ നമ്മൾക്ക് കഴിയില്ല. അത് അനുവദിക്കപ്പെട്ട വസ്തു തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്.
3: നിസ്കാരത്തിൽ മൂന്ന് അനക്കമേ പാടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തഹിയാത്തിൽ വിരൽ അനക്കുന്നതിനെ കുറിച്ചുള്ള വിധി എന്താണ് എന്നാണ്?
5: അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം വളരെ വ്യക്തമായി ഹദീത്തിൽ കാണുവാൻ സാധിക്കും. അത് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെയുള്ള എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തനങ്ങളുമൊക്കെ ഹദീത്തിൽ വന്നു. ഇവിടെ തശഹ്ഹുദിലുള്ള വിരൽ അനക്കം, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരൽ ചലിപ്പിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടെ കാന യുഹരിക് ബിഹാ വയദുഉ ബിഹാ, പ്രവാചകൻ വിരൽ അനക്കാറുണ്ടായിരുന്നു, ചലിപ്പിക്കാറുണ്ടായിരുന്നു, അത് ചൂണ്ടാറുണ്ടായിരുന്നു. പിശാചിന് ഏറ്റവും കൂടുതൽ പ്രയാസം വിരൽ ചൂണ്ടലാണ് എന്നുമൊക്കെ ഹദീസുകളിലുണ്ട്. അതുകൊണ്ട് തശഹ്ഹുദിൻ്റെ വേളയിൽ ഒരാൾ വിരൽ ചലിപ്പിച്ചാൽ അത് നമസ്കാരത്തിൽ തന്നെയുള്ള പ്രവർത്തനമാണ്, അത് നമസ്കാരത്തിന് പുറത്തുള്ള ചില ചലനങ്ങൾ പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
3: ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ ഭർത്താവും വേറെ ഒരാളും കൂടി പാർട്ട്ണർഷിപ്പിൽ ഒരു വാഹനം വാങ്ങി, ഡ്രൈവറെ വെച്ച് മത്സ്യം ഓരോ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്ന കച്ചവടം ചെയ്യുവാൻ പ്ലാനുണ്ട്. പകുതി ഷെയർ ആണ് ഭർത്താവിനുള്ളത്, പാർട്ട്ണർ ലോൺ എടുത്തിട്ടാണ് അതിൽ ക്യാഷ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ആ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകില്ലേ എന്നൊരു ഭയമുണ്ട്. ഞങ്ങളുടെ ക്യാഷ് ഹലാലാണെങ്കിലും അയാൾ കൊടുക്കുന്ന ക്യാഷ് അങ്ങനെ ആയാൽ അത് ഞങ്ങളെക്കൂടി ബാധിക്കുമോ എന്നാണ് പേടി. ഇതുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുവെന്നാണ്.
4: ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ ധനം ഉപയോഗിച്ചും അതല്ലെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള ധനം ഉപയോഗിച്ചുമെല്ലാം കച്ചവടം നടത്തുന്ന ആളുകളുടെ കൂടെ ഹലാലായ ധനം ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തുക എന്നത് നിഷിദ്ധം തന്നെയാണ്. തൻ്റെ കൂടെയുള്ള പങ്കാളി അദ്ദേഹം ഹറാമായ മേഖലയിലൂടെ സമ്പാദിച്ച പണമാണ് തൻ്റെ കൂടെ കച്ചവടം നടത്തുവാനായി ഉപയോഗിക്കുന്നത് എന്ന് ഒരു വ്യക്തിക്ക് കൃത്യമായി അറിയുമെങ്കിൽ അത്തരം ഘട്ടത്തിൽ അത്തരക്കാരുമായി കൊണ്ട് കച്ചവടത്തിൽ പങ്കുചേരാൻ ഒരു നിലക്കും പാടില്ല എന്നുതന്നെയാണ് ഫുഖഹാക്കൾ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു കാണുന്നത്. ഇനി അയാൾ നിക്ഷേപിക്കുന്ന സ്വത്ത് അതിൽ ഹലാലുമുണ്ട് ഹറാമുമുണ്ട് എങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അയാളുടെ കൂടെ ഹലാലായ സ്വത്ത് തന്നെ കച്ചവടത്തിന് വേണ്ടി നിക്ഷേപിക്കുക എന്നത് കറാഹത്താണ് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചു കാണുന്നത്. മഹാനായ ഇമാം ബുഹൂത്തി റഹിമഹുല്ല കശാഫുൽ കനായിൽ പറയുന്നത് കാണാം: വത്തുക്രഹു മുആമല മൻ ഫി മാലിഹി ഹലാലുൻ വ ഹറാമുൻ യുജ്ഹൽ. ഒരാളുടെ ധനത്തിൽ ഹലാലും ഹറാമുമുണ്ട്, എന്നാൽ ഏതാണ് ഹലാല് ഏതാണ് ഹറാം എന്നു തിരിച്ചറിയാത്ത അവസ്ഥയാണുള്ളത് എങ്കിൽ അത്തരത്തിലുള്ള ആളുടെ കൂടെ ക്രയവിക്രയത്തിൽ ഏർപ്പെടുക എന്നത് അത് കറാഹത്താക്കപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഷിറാസി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ മുഹദ്ദബിൽ പറയുന്നത് കാണാം: വല യജൂസു മുബായഅ മൻ യുഅലമു അന്ന ജമീഅ മാലഹു ഹറാമുൻ. ഇനി ഒരാളുടെ മുഴുവൻ സ്വത്തും നിഷിദ്ധമായ സ്വത്താണെന്ന് അറിയപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിൽ അയാളുടെ കൂടെ കച്ചവടത്തിൽ ഏർപ്പെടുക എന്നത് അനുവദനീയമല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ കച്ചവടത്തിൽ പങ്കുചേരുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ കരണീയമല്ല. അതിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം.
3: സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം നടത്താമോ? എൻ്റെ ഉപ്പയുടെ മകളായ എനിക്ക് ഉപ്പയുടെ ഖബറിൻ്റെ അടുത്ത് വെച്ച് ഖബറിടം വിശാലമാക്കി കൊടുക്കാനും ജന്നത്തുൽ ഫിർദൗസ് നൽകാനും പാപങ്ങൾ പൊറുക്കാനും വേണ്ടി പ്രാർത്ഥിക്കാമോ? അതോ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കാരത്തിലും ഫർദ് നിസ്കാരത്തിലും സുജൂദിൽ പ്രാർത്ഥിച്ചാൽ മതിയോ എന്നാണ്.
6: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സ്ത്രീകളുടെ ഖബർ സന്ദർശനം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹറാമാണ് എന്നത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു സവ്വാറാത്തിൽ ഖുബൂർ, ഖബറുകളെ സന്ദർശിക്കുന്ന സ്ത്രീകളെ അല്ലാ ശപിച്ചിരിക്കുന്നു. ചില റിപ്പോർട്ടുകളിൽ സായിറാത്ത്, സവ്വാറാത്ത് എന്നാൽ ധാരാളമായി സന്ദർശിക്കുന്നവർ എന്നാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ സാധാരണ എപ്പോഴെങ്കിലും സന്ദർശിക്കുന്നവരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന കാര്യം സ്വഹാബി വനിതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത് കാണാൻ കഴിയും. ഇത് രണ്ടും കൂടി പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് സഹോദരി ചോദിച്ചതുപോലുള്ള ഒരു വിഷയത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഖബർ സന്ദർശനം ലക്ഷ്യമാക്കിക്കൊണ്ട് പോകാൻ പാടില്ല, എന്നാൽ ഖബറിൻ്റെ അടുത്തുകൂടി നടന്നു പോവുകയോ അല്ലെങ്കിൽ അവിചാരിതമായി ഖബറിൻ്റെ അടുക്കലെത്തുക ഒക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ യാത്രയിലോ മറ്റോ ഒക്കെ എത്തുന്ന സമയത്ത് അവിടെ വെച്ച് അവർക്ക് സലാം പറയുകയും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം എന്നാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ സഹോദരിമാരാകട്ടെ അല്ലെങ്കിൽ ചോദിച്ച സഹോദരിയാകട്ടെ, അവരുടെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയുമ്മയുടെ ഖബർ, അതല്ലാത്ത മറ്റു മുസ്ലിങ്ങളുടെയും ഖബർ, ഇത് ഖബർ സന്ദർശനം എന്നത് എല്ലാവരുടേതുമാണ്. ആ ഖബറുകൾ സന്ദർശിക്കുന്ന സമയത്ത് അവർക്ക് സലാം ചൊല്ലുന്നതും അതേപോലെ തന്നെ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് പുണ്യമാണ്, നല്ല കാര്യമാണ്. എന്നാൽ ആ പോക്കിൻ്റെ ലക്ഷ്യം ഖബർ സന്ദർശനമാകാൻ പാടില്ല. പള്ളിയിലേക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മുടെയൊക്കെ റോഡുകളുടെ അടുത്ത് പല പള്ളികളുമുണ്ട്, ഖബർസ്ഥാനുകളുമുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ പോകുമ്പോൾ സഹോദരിമാരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഗഫറല്ലാഹു ലനാ വലക്കും അൻതുമുസ് സലഫു വനഹ്നുൽ ഖലഫ് വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുല്ലാഹ ലീ വലക്കുമുൽ ആഫിയ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നത് നമുക്ക് അവർക്ക് വേണ്ടി ആഫിയത്തിനു വേണ്ടി സഅദത്തിനു വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സഹോദരി, ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു ലക്ഷ്യത്തോടുകൂടി ഉമ്മയുടെ ഖബർ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവർ പോകുന്നത് എങ്കിൽ അത് വിലക്കപ്പെടേണ്ടുന്ന കാര്യവുമാണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, പ്രത്യേകിച്ച് ചോദ്യത്തിൽ പരാമർശിച്ച പോലെ പള്ളി റോഡിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഖബർസ്ഥാൻ ഖബർ അതിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞല്ലോ, ആ രൂപത്തിലൊക്കെയാണെങ്കിൽ നമുക്ക് അനുവദനീയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.
3: ഉലൂഹിയത്ത് അറക്കുമ്പോൾ മരിച്ചുപോയ ഉപ്പാക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന് നിയ്യത്ത് കരുതിയാൽ അത് കിട്ടുമോ എന്നാണ്.
5: മരണപ്പെട്ടുപോയ വ്യക്തികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഉലൂഹിയത്ത്, അതൊരു പക്ഷേ മരണപ്പെട്ടുപോയ വ്യക്തിക്കും ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ഒരുമിച്ച് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തിലാകാം. ജീവിച്ചിരിക്കുന്ന വ്യക്തി ഈ ഉലൂഹിയത്തിൻ്റെ പ്രതിഫലം തനിക്കും തൻ്റെ കുടുംബങ്ങൾക്കും മരണപ്പെട്ടുപോയ തൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്കും ലഭിക്കട്ടെ എന്ന നീയത്തോടുകൂടി നൽകൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഒരു വ്യക്തി മരണത്തിന് മുമ്പ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർഷത്തെ ഉലൂഹിയത്ത് നടത്തണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വസീയത്തും നടപ്പിലാക്കേണ്ടതാണ്. പൊതുവെ നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി ഉലൂഹിയത്ത് അറുക്കുമ്പോൾ അതിൽ പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ കുടുംബത്തിലുള്ള ആളുകൾ, അതിൽ മരണപ്പെട്ടു പോയവരാകട്ടെ ജീവിച്ചിരിക്കുന്ന ആളുകളാകട്ടെ, അവരെയെല്ലാം തന്നെ അതിൽ പങ്കാളികളാക്കാവുന്നതാണ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഷെയർ വീതമാണ് എങ്കിൽ, അതിൻ്റെ സമ്പത്തെടുക്കുന്ന വിഷയത്തിലാണ് എങ്കിൽ, ആട് ഒഴിച്ചുള്ള ഒട്ടകം മാട് എന്നിവയിൽ 7 ആളുകളെ വരെ പങ്കാളികളാക്കാം. എന്നാൽ പ്രതിഫലത്തിൽ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളെയും കൂട്ടുന്നതിന് കുഴപ്പമില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉദുഹിയത്ത് അറുത്തപ്പോൾ അത് തനിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും എന്ന് പ്രത്യേകമായി പറഞ്ഞതിൽ നിന്നാണ് പണ്ഡിതന്മാർ ഇപ്രകാരം മതവിധി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയൊരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം സ്ഥിരമായി ഉദുഹിയത്ത് അറുത്തിരുന്ന ആളാണ് എങ്കിൽ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് മാത്രമായി ഉദുഹിയത്ത് അറുക്കേണ്ടതില്ല, മറിച്ച് മക്കൾ അറുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം പിതാവിനും ലഭിക്കട്ടെ, കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾക്കും ലഭിക്കട്ടെ എന്ന് നിയ്യത്തുണ്ടായിരുന്നാൽ മതിയാവുന്നതാണ്.
3: ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് തൗബ ചൊല്ലിക്കൊടുക്കാറുണ്ട്, അത് ഇസ്ലാമികമാണോ എന്നാണ്.
7: ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യ ദീക്ഷ ആചരിക്കേണ്ടതുണ്ട്, ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. വല്ലദീന യുത്വഫൂന മിൻകും വയദറൂൻ അസ്വാജൻ يتربصن بأنفسهن 14 و10. ഭർത്താക്കന്മാരുടെ മരണത്തിലൂടെയുള്ള വിയോഗത്താൽ ഭാര്യമാർ 4 മാസവും 10 ദിവസവും ഇദ്ദ അനുഷ്ഠിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറയുന്നു. ഇദ്ദ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ വിയോഗത്താൽ, ഭർത്താവ് മരിച്ചപ്പോൾ അവർ എവിടെയായിരുന്നോ താമസിച്ചിരുന്നത്, അഥവാ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ, അവിടെ കഴിഞ്ഞുകൂടുക, അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്ത് പോകാതിരിക്കുക, അലങ്കാരത്തിൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപയോഗിക്കാതിരിക്കുക, പ്രസ്തുത സമയത്ത് വിവാഹം കഴിക്കാതിരിക്കുക, വിവാഹാന്വേഷണം നടത്താതിരിക്കുക, ഇതൊക്കെയാണ് ഇദ്ദയിൽ ചെയ്യേണ്ടത്. ഇദ്ദയുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. സ്ത്രീ അവളുടെ വീടിൻ്റെ ഏറ്റവും അന്തർഭാഗത്ത് പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ട് അന്യ സ്ത്രീകൾക്ക് പോലും കാണാൻ പറ്റാത്ത രൂപത്തിൽ അവൾ ഇരിക്കണം എന്ന ധാരണയാണ് ജനങ്ങൾക്കുള്ളത്. അലങ്കാരത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നല്ലാതെ പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്ന് ഇദ്ദേഹയുടെ കാര്യത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. ആവശ്യകാര്യങ്ങൾക്കും അത്യാവശ്യകാര്യങ്ങൾക്കും അവർക്ക് പുറത്തു പോകുന്നതിന് കുഴപ്പവുമില്ല. സാധാരണ രൂപത്തിൽ അന്യപുരുഷന്മാരെ കാണാൻ പാടില്ലാത്തതുപോലെ തന്നെയും ഇദ്ദ സമയത്തും കാണാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇദ്ദ സമയത്ത് മാത്രമായി ഒരു തൗബ, അതും നാട്ടിലുള്ള ഉസ്താദന്മാർ ചൊല്ലിക്കൊടുക്കണം എന്ന് പറയുന്നതൊന്നും ഇസ്ലാമിൽ അടിത്തറയുള്ള അടിസ്ഥാനമുള്ള വാദങ്ങളല്ല. തൗബ ഇദ്ദയിലിരിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ചെയ്യേണ്ട കർമ്മമാണ്. അതിനൊരാൾ പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമില്ല. ഇത്തരം ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നായിരിക്കണം ഒരു സ്ത്രീ ഇദ്ദ സമയം ചെലവഴിക്കേണ്ടത്.
3: വെപ്പുപല്ല് വെച്ച് വൊലു എടുത്താൽ സ്വീകരിക്കപ്പെടുമോ? ഓരോ വൊലുവിനും ഇത് എടുത്തു വെക്കേണ്ടതുണ്ടോ എന്നാണ്.
5: ഫഹ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖി. സൂറത്ത് മാഇദയിലെ ആറാമത്തെ ആയത്തിൽ ഒരാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഉദു ചെയ്യേണ്ട രൂപം പറയുന്നുണ്ട്. ഫഹ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകുക. അവിടെ മുഖം എന്ന് പറയുമ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞു അതിൽ വായിൽ വെള്ളം കൊപ്പിളിക്കൽ ഒക്കെ അതിൽ ഉൾപ്പെടുമെന്നാണ്. ഇപ്പോൾ പല്ല് അതിന് മുകളിൽ കവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉദുവിനെ ബാധിക്കുന്നില്ല. ഇതുപോലെ പല്ല് നഷ്ടപ്പെട്ട ഒരാൾ പകരം വെപ്പ് പല്ല് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതേ പ്രശ്നം ഉടലെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പല്ലിൻ്റെ മുകളിൽ ക്യാപ്പ് വെച്ചു എന്നതോ വെപ്പ് കല്ലാണ് എന്നതോ ഇതൊന്നും അയാളുടെ ഉദുവിനെ ബാധിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അർഫജ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്ക് ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു യുദ്ധത്തിൽ മുറിഞ്ഞുപോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വർണത്തിൻ്റെ ഒരു മൂക്ക് വെക്കുവാൻ അനുവാദം നൽകി. സ്വാഭാവികമായും അദ്ദേഹം ഉതുവെടുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് ആ മൂക്കിൻ്റെ ഭാഗം മാറ്റി വെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെപ്പ് പല്ലോ അല്ലെങ്കിൽ പല്ലിൻ്റെ മുകളിൽ കവർ ചെയ്ത രൂപത്തിലുള്ള ആളുകളൊക്കെ ഉതു ഉണ്ടാക്കുമ്പോൾ അത് പറിച്ചു വെക്കുകയോ മാറ്റി വെക്കുകയോ ചെയ്യേണ്ടതില്ല.
3: ഒരാൾ ഒരു കടയിൽ വന്ന് ഒരു സ്പീക്കർ മ്യൂസിക് കേൾക്കാൻ ആണ് എന്ന് പറഞ്ഞ് വാങ്ങാൻ ശ്രമിച്ചാൽ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ എന്നാണ്.
7: ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വിൽക്കപ്പെടുന്നത് ഹറാമല്ലാത്ത വസ്തുവാണ് എങ്കിൽ ആ വിൽക്കുന്ന വസ്തു കൊണ്ട് ഇവർ ഹറാമു ചെയ്യുമോ എന്ന് ചൂന്നന്വേഷിച്ച് പ്രയാസപ്പെടേണ്ട അവസ്ഥ അയാൾക്കില്ല. ഇപ്പോൾ സ്പീക്കർ ഐറ്റംസ് സംഗീതത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതല്ലാത്ത ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു സ്പീക്കർ ഐറ്റംസിന് വേണ്ടി വരുമ്പോൾ നിങ്ങളിത് പ്രസംഗം കേൾക്കാനാണോ വാടകയ്ക്ക് കൊടുക്കാനാണോ സംഗീതം കേൾക്കാനാണോ എന്ന് ചൂഴ്ന്ന് അന്വേഷിക്കേണ്ട ആവശ്യം അയാൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരൻ ആകുന്നതും അല്ല. എന്നാലയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഇതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിലയാൾ വിൽപ്പന നടത്തുവാൻ പാടില്ല. ഒരാൾ ഒരു കത്തി, ഒരു ആയുധം വാങ്ങാൻ വേണ്ടി വരുമ്പോൾ കത്തി സ്വാഭാവികമായും അത് വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഇത് നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിക്കാനാണ് വാങ്ങുന്നത് എന്ന ചോദ്യം കച്ചവടക്കാരൻ ചോദിക്കേണ്ടതില്ല എന്നാണ് അറിയിക്കുന്നത്.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി എന്നിവർ.
8: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തിൽ പ്രിയ കൂട്ടുകാർ പീസ് റേഡിയോയിലേക്ക് അയച്ച പ്രോഗ്രാമുകളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. ഇന്ന് ആദ്യം നമ്മൾ കേൾക്കുന്നത് HIHSS എടവനക്കാട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഒരു ഗാനമാണ്. ഹിദായ ഷെഫീഖാണ് ഈ ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും.

0: ഉഴിയടിച്ചോളി തികവുള്ളൊരാദര വഴിയടിച്ചോളി ആ മരത്തൊപ്പിൽ അഴകേ തണലേ ആ മരത്തൊപ്പിൽ അഴകേ അഴകേ മതിലും മുത്തുളിമാര മതിലത്തേത്തും ചോല മധുരം മുത്തുളിമാര മധുരം തേത്തും ചോല പാടാം പാടാം അവരാ നബികൾ പാടാം പാടാം പാടാം ഞങ്ങൾ പാടാം പാടാ നബിയേ മുജ്തബ നബിയേ നബിയേ നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ
1: മാഷാല്ലാ,
2: മനോഹരമായിട്ട് അവതരിപ്പിച്ചു ഹിദായ ഷെഫീഖ്. അതിൽ ഒന്നാം ക്ലാസ്സിലാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഏത് പ്രായത്തിലുള്ളവർക്കും ഉള്ള അവസരമാണ്, വിദ്യാർത്ഥികളായ ആളുകൾക്കുള്ള അവസരമാണ് സ്റ്റാർ ക്വസ്റ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഉപയോഗിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിഷയത്തോട് ഒരു എന്താ ബന്ധം വേണമെങ്കിലും ചില പാട്ടുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ഈ ഒരു പാട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പ്രവാചകനെ വിളിക്കുന്നത് പോലൊരു ഫീല് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പാട്ടുകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണ് വേണം. ഒരു കവിതയുടെ ഒരു പാട്ടിൻ്റെ ഭംഗിക്ക് വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നു എങ്കിലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്.
1: കേൾവിക്കാരനൊരു നബിയോട് നേരിട്ട് ചോദിക്കുന്ന ഒരു ഫീല് അല്ലെ, നബിയെ വിളിച്ച് ചെയ്യുന്ന പോലെ ഒരു
2: അത് ചിലപ്പോൾ ഇത് എഴുതിയ ആൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല, ഒക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ അത് ഇങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന ചില ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും മോളുടെ സൗണ്ടിൽ ഇത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ സെലക്ഷനിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇതുമായി ഇത് ഇപ്പം ഈ ഒരു നബിയെ വിളിക്കുന്ന രൂപത്തിലുള്ള പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഗതി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ചില ഹൈസ്കൂൾ ലെവലിൽ നടക്കുന്ന ഒരു മത്സര ഇനമുണ്ട് ഇതേപോലെയുള്ള കലോത്സവങ്ങളിൽ, ഈ ദഫ് മുട്ട് അറബന മുട്ട് എന്നൊക്കെ പറയുന്നത്. ഇതിലൊക്കെ പച്ച ഷിർക്കിൻ്റെ വരികൾ
1: ഗാനമായിട്ട്
2: അതുണ്ടെങ്കിലേ അതിന് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ മുഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള നേരിട്ട് വിളിക്കുന്ന രൂപത്തിൽ, പ്രവാചകനെ നേരിട്ട് വിളിക്കുന്ന രൂപത്തിൽ ഉള്ള വരികൾ അടങ്ങിയ പാട്ടുകളാണ് അതിൽ മിക്കതും. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പച്ച ഷിർക്ക് ഉൾക്കൊള്ളുന്ന വരികളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മത്സര ഇനങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കാതിരിക്കുകയാണ് മാക്സിമം വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മോടൊപ്പം ആരാണ് ചേരുന്നത്?
1: നമുക്ക് അടുത്തത് വീണ്ടും ഒരു പാട്ടാണ് കേൾക്കുന്നത്. നമ്മൾ തൃശ്ശൂർ അൽ അസർ സെൻട്രൽ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ലൈബ ഫാത്തിമ ഇ എഫ്, ലൈബ ഫാത്തിമയുടെ ഗാനം നമുക്ക് കേൾക്കാം.

0: മഷാല്ല, നല്ല മനോഹരമായ സൗണ്ട് ഉപയോഗിച്ച് നല്ല പാട്ടാണ് പാടിയത് അല്ലേ.
1: ലൈബ ഫാത്തിമ ഇ എഫ് അല്ലേ. എന്താണ് ഈ ഇ എഫിൻ്റെ ഫുൾ ഫോം എന്താണ് അറിയോ? ഇല്ലേ
0: അറിയില്ല, അത് അവർക്ക് തന്നെ അറിയുള്ളൂ. അവരുടെ വീട്ടുപേരുമായി ബന്ധപ്പെട്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
1: ഏതായിരുന്നാലും ഒരു വ്യത്യസ്തമായ ഇനീഷ്യൽ ഇ എഫ് അല്ലേ.
0: അതെ.
1: ഓക്കെ, അപ്പോൾ ലൈബയുടെ പാട്ടുമായി ബന്ധപ്പെട്ട് എനിക്ക് നല്ല രസം തോന്നിട്ടോ ലൈബയുടെ സൗണ്ട് കേട്ടപ്പോൾ അല്ലേ. നല്ല നല്ല
0: നല്ല പറ്റിയ ട്യൂണ്.
1: അതെ, ഒന്നുകൂടെ നമുക്ക് ഉഷാറാക്കിയെടുത്താൽ നമ്മുടെ സ്വരം പോലെയുള്ള അതേപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിൽ അവതരിപ്പിക്കാൻ പറ്റിയ സൗണ്ടാണ് ലൈബയുടേത്. വളരെ മനോഹരമായിട്ട് അതിനെ ഉപയോഗിക്കണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ആരാണ്?
0: MUP സ്കൂൾ.
1: അതെ,
0: കണ്ണൂരിൽ നിന്നുള്ള നാലാം ക്ലാസ് വിദ്യാർത്ഥി ഷംസുദ്ദീൻ ഹാരിഫിൻ്റെ ഒരു പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
1: അതെ, ഇപ്പോൾ നമ്മൾ കേട്ടത് രണ്ട് പാട്ടുകളാണ്, ഇനി ഒരു പ്രസംഗം കേൾക്കാം
2: ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിത്വത്തെ കുറിച്ചാണ്. നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് ഉദാത്തമായ ഉത്തമമായ മാതൃകയാണ്. ലഖദ് ഖാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 1400 വർഷം മുമ്പ് മക്കയിലാണ് ജനിച്ചത്. ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെയും ചെറിയ വയസ്സിൽ തന്നെ മാതാവിനെയും നഷ്ടപ്പെട്ടു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദരിദ്രർക്കും അനാഥർക്കും അതിക്രമം അനുഭവിക്കുന്നവർക്കും വേണ്ടി നിലകൊണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും നല്ലവൻ മനുഷ്യർക്കായി ഏറ്റവും നല്ലത് ചെയ്യുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി പാലിക്കുന്നതിലും തുല്യത പുലർത്തുന്നതിലും ഉദാത്തമായ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പോലും പിന്നീട് ശരിയായ നന്മ തിരിച്ചറിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് തിരിഞ്ഞു. മക്ക നഗരം കീഴടക്കിയപ്പോൾ പോലും തൻ്റെ ശത്രുക്കൾക്ക് ക്ഷമ കാണിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സത്യസന്ധത, ക്ഷമ, സഹജീവനം, ആകർഷികമായ പെരുമാറ്റം, എല്ലാവരോടും സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് ഉദാത്തമായ മാതൃകയാണ്. നാം സത്യത്തിൽ വിശ്വസിക്കുകയും നീതിയോടെയും പെരുമാറുകയും ചെയ്താലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെ തന്നെ നമ്മുടേത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും സത്യത്തിൻ്റെയും ജീവിതമാക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. വആഹിർ ദുആന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. മാഷാഅല്ലാ, ഷംസുദ്ദീൻ ഹാരിഫാണ് നമുക്ക് മുന്നിൽ ഈ ഒരു പ്രസംഗം അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. കണ്ണൂർ ജില്ലയിലെ MUP സ്കൂൾ വിദ്യാർത്ഥി, നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷംസുദ്ദീൻ ഹാരിഫ്.
1: അതെ, ഷംസുദ്ദീൻ ഹാരിഫിനെ നമുക്ക് സൂചിപ്പിക്കാനുള്ള നാലാം ക്ലാസ്സിലാണ്, വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതിവിടെ നിർത്തരുത് എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് പ്രസംഗം പോലെയുള്ള വിഷയങ്ങളായതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ദാവത്തെത്തിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആളുകളിലേക്ക് പരിചയപ്പെടുത്താൻ ഷംസുദ്ദീൻ ആരിഫിൻ്റെ ശബ്ദത്തെ നമുക്ക് ആവശ്യമുണ്ട്, ഈ കഴിവിനെ നമുക്ക് ആവശ്യമുണ്ട്. അത് നിർത്താതെ തുടർന്നുകൊണ്ട് ഇനിയുള്ള വേദികളിൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പ്രസംഗ പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്ത് അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ച് പ്രാക്ടീസ് ചെയ്ത് വായിച്ച് പഠിച്ച് അങ്ങനെ പ്രസംഗമെന്ന കലയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ. അടുത്തതായിട്ട് സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് അമാൻ ടി പി. ഒരു മനോഹരമായ ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നു. മൂന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ് മുഹമ്മദ് അമാൻ ടി പി, കാസർഗോഡ് ജില്ലക്കാരനാണ്. എന്താണ് അവൻ്റെ പാട്ടിൽ അടങ്ങിയത് എന്ന് നമുക്ക് നോക്കാം.
3: അസ്സലാം, എൻ്റെ പേര് ടിപ്പി അമാൻമാൻ പോലീസ് ഇച്ച. ഞാൻ ഇന്നത്തെ തങ്ങളെല്ലാം അല്ലാഹു ഒരു പാത്ത് പാടാൻ പോകുന്നതാണ്.

0: പത്രം.
1: മഷാല്ലാ, നമ്മള് മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞ 3 വയസ്സുകാരനാണ് സത്യത്തില്.
2: നമ്മളടുത്ത്
1: മുഹമ്മദ്
2: പറ്റിയ മിസ്റ്റേക്ക് ആണ്.
1: അതെ, പക്ഷെ എന്നാലും ആ ഒരു 3 വയസ്സുകാരൻ നമ്മുടെ സ്റ്റാർ കോസ്റ്റിൽ പങ്കെടുത്ത്.
2: പക്ഷെ അതല്ല, 3 വയസ്സുകാരനാണെങ്കിലും 3-ാം ക്ലാസ്സുകാരന്റെ സ്റ്റാൻഡേർഡ് അവനുണ്ട്.
1: ഉണ്ട്, അതെ അതെ,
2: ആ പാട്ടിൽ
1: പാട്ടിൽ.
2: അപ്പോൾ ഒരു തൗഹീദി ഗാനമാണ് അവൻ വളരെ മനോഹരമായിട്ട്, ഒരു കൊച്ചു വോയിസിൽ, നല്ല ക്യൂട്ട് വോയിസാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത് മുഹമ്മദ് അമാൻ്റെ ശബ്ദത്തിൽ. ഏതായിരുന്നാലും ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇവരുടെയൊക്കെ ഒരു ഭാഗ്യമാണ്, ഈ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഒട്ടനവധി പേർ കേൾക്കുന്ന സ്റ്റാർ കോസ്റ്റിലേക്ക് പാട്ടയക്കാൻ പറ്റുക, അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പുതിയ കാലഘട്ടത്തിലെ ഒരു പുതിയ ഒരു ഭാഗ്യം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിന് അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ളതൊക്കെ വലിയ കാര്യം തന്നെ. കൊച്ചു പ്രായം ഇപ്പോൾ നമുക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ടീച്ചേഴ്സിൽ നിന്ന് നമുക്ക് ഒരു അഭിനന്ദനം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരാളും, അതിപ്പോൾ മുതിർന്ന ഒരാളായാൽ പോലും അവർ ചെയ്ത ഒരു കാര്യത്തിന് അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം,
1: മാനസിക സംതൃപ്തി നമുക്ക് ആ ഒരു കാര്യത്തിൽ കിട്ടും.
2: അതെ, അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ അയക്കുന്ന കുട്ടികൾക്ക് ഒരു ഊർജ്ജം പകരാൻ നമുക്ക് പറ്റും, അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ.
1: പിന്നെ ഇതുപോലെ പൊതുവേദികൾ കിട്ടുമ്പോൾ എന്താ പറയുക, നമുക്കൊരു ബജാറില്ലാതെ,
2: അതെ അതെ,
1: വൈബ്രേഷൻ ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, നമുക്കറിയുന്ന കാര്യങ്ങൾ പറയാനാണെങ്കിലും പാടാനാണെങ്കിലും ഉള്ളൊരു മെന്റാലിറ്റി നമുക്ക് കിട്ടും, ഒരു കോൺഫിഡൻറ്റ് കിട്ടും കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ. ഇതുപോലെ
2: ഈ സ്റ്റാർ കോസ്റ്റിലേക്ക് പ്രസംഗം അയക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പൊതുവേദി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഒഴുക്കിലങ്ങോട് പറയാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് ഒരു ക്യാമറയുടെ മുന്നിൽ പറയാം, അല്ലെങ്കിൽ ഒരു റെക്കോർഡ് സാധനത്തിൻ്റെ മുന്നിൽ പറയാം എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത് തെറ്റുമോ തെറ്റുമോ തെറ്റുമോ എന്നുള്ള പേടി ഉണ്ടാകും, അതില്ലാതെ പറയണം അല്ലേ. അപ്പോൾ നേരെ മറിച്ച് ഒരു സദസ്സെന്നാണ് പറയുകയാണെങ്കിൽ ആ ഒരു പേടി നമുക്കില്ല, തെറ്റിയപ്പോൾ തന്നെ തിരുത്തി പറഞ്ഞാൽ മതി, അത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ക്യാമറ അവർ റെക്കോർഡ് സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ നന്നായിട്ട് പഠിച്ച് ചെയ്യേണ്ട സംഗതിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒരുങ്ങാൻ പറ്റും കുട്ടികൾക്ക്, മുന്നൊരുക്കങ്ങൾ ഉണ്ടാകും. അതൊക്കെ സ്റ്റാർ കോസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. ഇൻഷാല്ലാ ഇനിയും അടുത്ത മാസം സ്റ്റാർ കോസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യും,
1: മറ്റൊരു വിഷയത്തിൽ പ്രോഗ്രാമുകൾ അയക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും.
2: അതെ, പി എസ് റേഡിയോയുടെ FB പേജ് നിങ്ങൾ സ്ഥിരമായിട്ട് സന്ദർശിക്കുക, അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ സ്ഥിരം ശ്രോതാക്കളാവുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക 920-840-840 എന്ന നമ്പറിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് വഴി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമുകൾ അയക്കാൻ പറ്റും ഇൻഷാല്ലാ. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ഇത്രയും എപ്പിസോഡുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഈയൊരു ടോപ്പിക്കിൽ ഒട്ടനേകം കുട്ടികൾ നമുക്ക് പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത കുട്ടികളുടെ പ്രോഗ്രാമുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എല്ലാവർക്കും അവസരം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അത് പ്രസംഗമായാലും പാട്ടായാലും, ഇപ്പോൾ നമ്മളെ ചില രക്ഷിതാക്കളൊക്കെ ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ വല്ല യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചാനലിലൊക്കെ വന്ന പാട്ടുകളായിരിക്കും, പക്ഷേ അത് നമ്മുടെ കുട്ടികൾക്ക് താങ്ങാവുന്ന പാട്ടുകളാണോ എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നന്നായിട്ട് നീട്ടി ശ്വാസമെടുത്ത് പാടേണ്ട, നല്ല ഒരു ഹൈ പിച്ചിലൊക്കെ പാടേണ്ട പാട്ടുകളൊക്കെ ചിലപ്പോൾ ചെറിയ കുട്ടികൾ കൊണ്ട് പാടാൻ പറ്റില്ല. അപ്പോൾ അത് അവർ പാടുമ്പോൾ അതൊരു മറ്റൊരു രൂപത്തിലേക്കൊക്കെ മാറും, അത് കേൾക്കുമ്പോൾ ഒരു അരോചകം തോന്നുന്ന രൂപത്തിലേക്ക് മാറും. പക്ഷേ നേരെ മറിച്ച് ചെറിയ കുട്ടികൾക്ക് പാടാൻ പറ്റാവുന്ന ഒട്ടനവധി പാട്ടുകൾ ജമീൽ പോലെയുള്ള ആപ്പുകളിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരമായിട്ട്. അവർ വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ ബ്രീത്ത് എടുക്കാൻ പറ്റും, അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ പറ്റും. ഈ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ പ്രസംഗം പറയുമ്പോൾ കുട്ടികളെ നന്നായിട്ട് വായിപ്പിക്കുക, ഒരുപാട് തവണ പറയിപ്പിക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ പുസ്തകങ്ങൾ അവരെ കൊണ്ട് വായിപ്പിച്ച് പ്രവാചകൻ്റെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കുക, അതവരെ കൊണ്ട് വായിപ്പിക്കുക, അവരിൽ വൊക്കാബുലറി ഉണ്ടാക്കുക. ഇതൊക്കെയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രസംഗം പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉച്ചാരണ ശുദ്ധിയോടുകൂടെ സൗണ്ട് മോഡുലേഷൻ, ബോഡി ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഒരു ശ്രദ്ധയുണ്ടായിരിക്കുക. അങ്ങനെ വളർന്ന് വന്ന് നല്ലൊരു പാട്ടുകാരനും നല്ലൊരു പ്രാസംഗികനുമൊക്കെ

0: കയ്യിൽ കിട്ടിയാൽ നമുക്കറിയാം അവർ വേറെ അവർക്ക് ഇഷ്ടമുള്ള ഷോർട്സിലേക്കോ റീൽസിലേക്കോ അല്ലെങ്കിൽ ഗെയിമിലേക്കാണ് പോവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ അവരുടെ തലത്തിലുള്ള പ്രോഗ്രാംസ് നമുക്ക് ആ ജമീൽ ആപ്പിൽ അവൈലബിൾ ആണ്, ലഭ്യമാണ്.
1: അതെ
0: അപ്പോൾ
1: അതെ
0: അത് പരമാവധി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളതാണ്, എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് ഈവനിങ് ലൈവിൽ പ്രോഗ്രാമുണ്ട് പീസ് റേഡിയോയിൽ. അത്
1: അതെ
0: പ്രത്യേകിച്ചും കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചു
1: ഫോക്കസ്
0: കൊണ്ടുള്ള, അത്
1: ചെയ്തിട്ടുള്ള
0: ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അതിലൊക്കെ നമ്മളെ കുട്ടികളെ
1: അതെ അതെ
0: പങ്കെടുപ്പിക്കുക, അതവരെ കേൾപ്പിക്കുക, അതിൻ്റെയൊക്കെ ഭാഗമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി
1: അതെ
0: ഈ ഒരു
1: അതായത്
0: സന്ദർഭത്തിൽ
1: ഈ എന്താ പറയുക,
0: ഓർപ്പിക്കുന്നു.
1: നമ്മൾ ഈ ഈ ചില ആളുകളൊക്കെ ചില വീഡിയോസിനൊക്കെ കമൻ്റ് ഇടാറുണ്ട്. പക്ഷേ ആ കമൻറ്റുകൾ നല്ല രൂപം, ഈ കമൻ്റ് ഇടുന്നത് ചിലപ്പോൾ മോശം കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല രൂപത്തിലുള്ള കമൻറ്റുകളാക്കാനുള്ള അവസരവും നമ്മുടെ ഈവനിങ് ലൈവിലുണ്ട്. നല്ല കമൻറ്റുകൾ,
0: നല്ല കമൻ്റുകൾ
1: പ്രതിഫലം
0: പറയാനുള്ള,
1: ലഭിക്കാവുന്ന കമൻറ്റുകൾ എന്ന് വേണമെങ്കിൽ
0: അതെ
1: നമുക്കതിന്
0: പറയാം.
1: പറയാൻ
0: അതെ,
1: പറ്റും.
0: അപ്പോൾ
1: ഏതായിരുന്നാലും ട്രെൻഡിനൊപ്പം എന്നും പീസ് റേഡിയോ ഉണ്ട്. നിങ്ങൾക്കതിനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എങ്ങനെ പ്രതിഫലാർഹമാക്കാം എന്നുള്ളതാണ് പീസ് റേഡിയോയുടെ പ്രത്യേകത. ഇൻഷാല്ലാഹ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ നടത്തിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാഹ് അടുത്തൊരു തവണ വീണ്ടും നമുക്ക് നേരിൽ കാണാം. ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. അവതരിപ്പിച്ചത് മൂസ പി പി ജൗഹർ ഒഴുകൂർ. പങ്കെടുത്തത് ഹിദായ ഷഫീഖ്, ലൈബ ഫാത്തിമ ഇ എഫ്, ഷംസുദ്ദീൻ ഹാരിഫ്, മുഹമ്മദ് അമൻ ടി പി.
3: أعوذ بالله من الشيطان الرجيم
4: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ

0: ഞാനൊരിക്കൽ വൈക്കമ്മല് പോവാണ്. അപ്പൊ എന്റെ ബാക്കില് നമ്മുടെ ഒരു പ്രഭാഷകനും എഴുത്തുകാരനും ഒക്കെ ആയ ഒരു ആളുണ്ട്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെക്കാറ്. ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ ഹാൻഡിൽ മേലെ കൊളത്തി ഇങ്ങനെ പോവാണ്.
1: സാധാരണ നമ്മൾ അങ്ങനെയാണ്
0: ചിലപ്പോ കൈമലൊക്കെ ഇങ്ങനെ കൊളത്തി നമ്മള് യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഹെൽമെറ്റ് വെക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങാടിക്കല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാനിപ്പോഴും ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. നമ്മൾ കുറഞ്ഞ ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഹെൽമെറ്റിൻ്റെ ഉപയോഗം അറിയുക. കാരണം അങ്ങാടികളിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ വേഗത കുറച്ച് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വീഴാൻ, ഇരുചക്രവാഹനങ്ങളിൽ വീഴാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അങ്ങാടി പോകുമ്പോഴാണെങ്കിലും കുറഞ്ഞ ദൂരമാണെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമല്ല, കേസ് നമുക്കെതിരായി വരാനുള്ള സാധ്യത കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ അത് പാലിക്കും. അങ്ങാടിയിൽ കാണല്ലോ എന്ന് പല ആളുകളും കരുതും. അല്ലെങ്കിൽ ഞാനിപ്പം പോലീസുകാരൊന്നും ഇല്ലാത്ത വഴിക്കൂടിയാണ് പോണത്, ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വരയ്ക്ക് ഒന്ന് പോയി, ചെറിയൊരു ദൂരമുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അത് ഒരു ചിന്തയായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നതാണ്.
1: ശരിയാണ്, നമ്മൾ ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പോലീസിന് ഫൈൻ അടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെൽമെറ്റ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളിൽ ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു നിയമമാണ് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു പിന്നെ യുക്തി കൂടി ഇതിലുണ്ട്. അതായത് അങ്ങാടിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുക. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ ഇരുചക്രവാഹനങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാനുള്ള സാധ്യത. അത് വലിയൊരു മെസ്സേജായിട്ട് തോന്നുന്നുണ്ട്.
0: അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂടെ പല ആളുകളും യാത്ര ചെയ്യലും ഒക്കെ ഉണ്ടാവും. അപ്പം ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൂടി എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇത്ര കാലം ഒരു മാറ്റം ഉണ്ടായല്ലോ.
1: മാറ്റം, അതായത് അതിനുശേഷം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുള്ള കാണിക്കുന്നുണ്ട്. ഓക്കെ.

മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. കുടിവെള്ളം മഹാ അനുഗ്രഹം, നന്ദിയുണ്ടോ നമുക്ക്? ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഹുസൈൻ സലഫി.
1: അൽഹംദുലില്ലാഹ് അല്ലദീ അമ്മ ഖൽഖഹു ബിഫദ്ലിഹി വഅസ്ബഗ അലൈഹിം മിൻ നിഅമിഹി വറസഖഹുൽ മാഅ മിൻ വാസിഇ കരമിഹി ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم

0: أم نحن المنزلون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അപാരമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഞഅമത്താണ് വെള്ളം എന്ന് പറയുന്ന മഹാ അനുഗ്രഹം. പണ്ടുകാലത്ത് ഒരൽപ്പം കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി ജീവിച്ച ഒരു ജനതയ്ക്ക് ശേഷം ഇന്ന് സുലഭമായി അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ല എത്രത്തോളം മഹത്വപൂർണമായ നിലക്കാണ് ജലത്തെ സംബന്ധിച്ചും അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചും ആ നിഅമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചുമൊക്കെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ എത്രയാ പഠിപ്പിച്ചതെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മിക്കാൻ പറയുകയാണ്, ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, കാർമേഘക്കീറുകളിൽ നിന്ന് അതിനെ താഴോട്ടിറക്കിയത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാമാണോ ഇറക്കിത്തന്നത് എന്ന്. റബ്ബ് നമ്മളോട് സംശയം ചോദിച്ചതൊന്നുമല്ല, ഞാനാ ഇറക്കിത്തന്നത് എന്ന ഓർമ്മ വേണം നിങ്ങൾക്ക് എന്ന് ഗൗരവത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. കാരണം ലോകം എത്ര പുരോഗമിച്ചാലും കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു കാലത്ത് മഴ പെയ്യിപ്പിക്കാൻ കൃത്രിമ മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാലും അതിൻ്റെയൊക്കെ ചിലവുകൾ കോടികളാണ്. ഈ വെള്ളമെങ്ങാനും ഒന്ന് നശിച്ചുപോയാൽ, ഭൂമിയിലേക്ക് ആണ്ടുപോയാൽ അതിനെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായത്ര വെള്ളം ലഭിക്കാൻ, അത് ലഭ്യമാക്കാൻ ആരെക്കൊണ്ട് സാധിക്കുമെന്ന് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യം. ദിനേന രാത്രികളിൽ നമ്മൾ പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്ത് തബാറക, സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്ത് റബ്ബിന്റെ ചോദ്യം അതാണ്. ഖുൽ, നബിയെ ചോദിക്കവരോട്, ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുദ്ധജലമുണ്ടല്ലോ, ഇതെങ്ങാനും ഭൂമിയിലേക്ക് അങ്ങ് ആണ്ട് വറ്റി വരണ്ടി പോയാൽ, ഫമയ്യതീകും ബിമാഇൻ, ശുദ്ധമായ ഈ തെളിനീര്, ഒഴുകുന്ന ഈ തെളിനീര് ആരാ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ കഴിവുള്ളവർ ആരുണ്ട്? അത് റബ്ബിൻ്റെ അതിശക്തമായ നിലക്കുള്ളൊരു വെല്ലുവിളി തന്നെയാണ്. ഞാനുണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് ലോകത്തൊരു ശക്തിക്കും എന്ന് പറയാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് റബ്ബിനെ മാത്രമേ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കാവൂ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞപ്പോൾ പല കാരണങ്ങൾ അവനതിന് പറഞ്ഞിട്ടുണ്ട്. എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതിന്, യാ യുഹന്നാസ്, ജനങ്ങളെ, ഉഅബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. പിന്നെ പറയുന്നതൊക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന കാരണങ്ങളാണ്. കാരണം ഒന്ന് പറഞ്ഞു, നിങ്ങളെ പടച്ചവൻ അവനാണ്, നിങ്ങളെ മുൻഗാമികളെ പടച്ചവൻ അവനാണ്, ഭൂമിയെ നിങ്ങൾക്ക് നിവാസയോഗ്യമാക്കി തന്നത് അവനാണ്, ആകാശത്തെ ഒരു മേലാപ്പെന്ന നിലക്ക് എല്ലാവിധത്തിലുള്ള ന്യൂനതകളിൽ നിന്നും മുക്തമായിക്കൊണ്ട് നിങ്ങൾക്ക് ഉപരിഭാഗത്തെ സംവിധാനിച്ചു തന്നവൻ അവനാണ്. പിന്നെ ചേർത്ത് പറഞ്ഞതാണ്, വാൻസലിളക്കും മിനസ്സമ ഇമാ ആ, ഉപരിഭാഗത്തിന് നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ചു തന്നത് അവനാണ്, അതിലൂടെയാണ് നിങ്ങൾക്ക് സസ്യലതാദികൾ മുളപ്പിച്ച് നിങ്ങൾക്ക് അന്നം കിട്ടുന്നത്. അത് പറഞ്ഞിട്ട് അല്ല പറഞ്ഞതെന്താ? ഫലാ തജഅലൂ ലില്ലാഹി അന്താദ, ആകയാൽ ഇപ്പറഞ്ഞതൊക്കെ ഞാൻ മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതിനാൽ നിങ്ങൾ അല്ലാഹുവിന് ഒരിക്കലും സമന്മാരെ സങ്കല്പിക്കരുതേ. വാൻതും തഅലമൂ, നിങ്ങളൊക്കെ അറിവുള്ളവരായിരിക്കെ, അഥവാ നമ്മെ പടച്ചതിലും മുൻഗാമികളെ പടച്ചതിലും ഭൂമിയെ നിവാസയോഗ്യമ തന്നതിലും ആകാശലോകത്തെ ആ രൂപത്തിൽ സംവിധാനിച്ചു തന്നതിലും ഭുവനലോകത്തേക്ക് വാനലോകത്തു നിന്ന് വെള്ളം ഇറക്കി നമുക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾക്കുള്ള കാരണമൊരുക്കി തന്നതിലും ലോകത്തൊരു ശക്തിക്കും പങ്കില്ല എന്ന് നിങ്ങളൊക്കെ തലകുലിക്ക് സമ്മതിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? അത് നിങ്ങളൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമല്ലേ? എങ്കിൽ അത് ചെയ്തു തരുന്നവൻ ഞാൻ മാത്രമാണെങ്കിൽ, അത് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നെപ്പോലെ വേറെയുള്ളവരുമുണ്ട്, കഴിവുള്ളവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, കാഴ്ചയുള്ളവരുണ്ട്, അറിവുള്ളവരുണ്ട്, സഹായിക്കുന്നവരുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കരുതേ. നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുതേ എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞ കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് വെള്ളം ഞാൻ നിങ്ങൾക്ക് നൽകിയത്. അത് ഞാൻ മാത്രമാണ് നിങ്ങളെ കൊണ്ട്, ഒരാളെ കൊണ്ടും അതിന് കഴിയില്ല. ലോകത്ത് സർവ ജീവജാലങ്ങളുടെയും ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദനം എവിടെ നിന്നാണ്? വെള്ളത്തിൽ നിന്ന്. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാനാവില്ല. മനുഷ്യ ശരീരത്തെ തന്നെ ശാസ്ത്രം വിഘടിച്ച് അതിലെ ഓരോ ഭാഗങ്ങളും എടുത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നത് എന്താ, 70% മനുഷ്യന്റെ ബോഡിയിൽ വെള്ളമാണ് എന്നാണ്. വെള്ളം കൊണ്ടാണ് അവൻ്റെ ജീവിതം, വെള്ളമില്ലെങ്കിൽ നടക്കില്ല. മനുഷ്യൻ മാത്രമല്ല, ഭൂമിയിലുള്ള മറ്റ് സസ്യലതാദികൾ വെള്ളമില്ലെങ്കിൽ അവ വാടി കരിഞ്ഞ് ഒടുങ്ങിപ്പോകും. ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ, കാലികൾ, എല്ലാത്തിനും, എല്ലാ സംവിധാനങ്ങൾക്കും നിമിത്തമായി മാറുന്നത് വെള്ളമാണ്. വജഅൽനാ മിനൽ മായി കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള സർവവസ്തുക്കളുടെയും നിലനിൽപ്പ് അവയെല്ലാം നാം നിശ്ചയിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ് എന്ന്. കുടിച്ച് ദാഹം തീർക്കുവാൻ നിങ്ങൾക്ക് നാം അതാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഫഅസ്ഖൈനാകുമൂ, നാം അതുകൊണ്ട് നിങ്ങളെ കുടിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ദാഹം തീർക്കുന്നുണ്ട്, നിങ്ങളെ ഇബാദത്തിന് വേണ്ടി കുളിക്കാനും അതുപോലെ തന്നെ ശുദ്ധീകരണത്തിനൊക്കെ വേണ്ടി നാം നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. കണ്ടോ, മാഅൻ തഹൂറ, ശുദ്ധീകരണ വസ്തുവായി ഞാനാണ് നിങ്ങൾക്ക് വെള്ളത്തെ ഇറക്കി തന്നത്. അത് മുഖേന നിങ്ങളും നിങ്ങളുടെ കാലികളുമൊക്കെ കുടിച്ചു ദാഹം തീർക്കുകയാണ്. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ പച്ചപിടിച്ച കാടുകളും പച്ചപിടിച്ച മരങ്ങളും ഇടതൂർന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ? അടിസ്ഥാനം ചിന്തിച്ചിട്ടുണ്ടോ? വെള്ളമാണ് ഇവിടെ അടിസ്ഥാനം. വെള്ളമുള്ളത് കൊണ്ടാണ് ആ പച്ചപ്പ് നിങ്ങൾക്ക് കാണാനാകുന്നത്. മരങ്ങൾ വളരുന്നില്ലേ? ഫലങ്ങൾ പുറത്തു വരുന്നില്ലേ? പുഷ്പിച്ചു നിൽക്കുന്നില്ലേ? കായികനികൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ലേ? എന്തുകൊണ്ടാണതൊക്കെ? വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, അനുഗ്രഹപൂർണമായ വെള്ളം വാനലോകത്ത് നിന്ന് നാം ഇറക്കി തന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെയെല്ലാം തോട്ടങ്ങളും നിങ്ങൾ കൊയ്തെടുക്കുന്ന വിളവുകളുമൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് മുഖേന തന്നെയാണ് നിങ്ങൾക്കും പക്ഷിപറവകൾക്കും ജന്തുക്കൾക്കുമൊക്കെ ഒരുപോലെ റിസ്ഖ് എന്ന നിലയ്ക്ക് അല്ലാഹു അതാണ് വിശേഷിപ്പിച്ചത്. വയുനസ്സിലുലക്കും മിനസ്സമായി റിസ്ഖ, നിങ്ങൾക്ക് ആ വാനലോകത്ത് നിന്ന് അവൻ ഇറക്കി തന്നിരിക്കുകയാണ് റിസ്ഖ് എന്നാ പറഞ്ഞത്. ഏത് റിസ്ഖിനും അത് വെള്ളം വേണം. ലഭിക്കുമ്പോൾ മനുഷ്യന് വലിയ സന്തോഷമാണ്, പക്ഷേ അതിൻ്റെ വില അപ്പോൾ അവൻ അറിയില്ല. നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ സങ്കടം എത്രയാണ്. ഒരിറ്റു വെള്ളം കിട്ടിയെങ്കിൽ, ഒരു കുടം വെള്ളം കിട്ടിയെങ്കിൽ, ഒരു കലം വെള്ളം കിട്ടിയെങ്കിൽ മനുഷ്യർ അതിന് നെട്ടോട്ടം ഓടുന്ന. ഇനി ഒരു കാലത്ത് യുദ്ധങ്ങൾ നടക്കും, എന്ത് യുദ്ധങ്ങൾ നടക്കുമെന്നാണ് ചരിത്രം ഇപ്പം തന്നെ പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? കുടിവെള്ളത്തിന് വേണ്ടി. കുടിവെള്ളത്തിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്ന, ചോര ചിന്തുന്ന, പോരാട്ടം നടത്തുന്ന ഒരു കാലം വരുമെന്ന്. അത്രത്തോളം മഹത്വമേറിയതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുദ്ധമായ ജലം. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിന് മാത്രമേ അത് നമുക്ക് തരാനാവുകയുള്ളൂ. അതിൻ്റെ കമ്മി വന്നാൽ റബ്ബിനോട് തേടണമെന്നും റബ്ബിലേക്ക് കൂടുതൽ അടുക്കണമെന്നും അവനിലേക്ക് കൂടുതൽ വിനയപ്പെടണമെന്നുമാണ് ഇസ്ലാം പരിഹാര മാർഗമായി പറഞ്ഞിട്ടുള്ളത്. വെള്ളം തരാൻ വേണ്ടി മരണപ്പെട്ടു പോയ മഹാത്മാക്കളോടോ അവരുടേതായ മക്ബറകളിലുള്ള കൊടിയെടുത്ത് ഊരി ചുറ്റുവാനോ അവരെ വിളിച്ച് തേടുവാനോ മറ്റേതെങ്കിലും ഏതെങ്കിലും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ലക്ഷാർച്ചനകളും പുഷ്പാർച്ചനകളും നടത്തുവാനോ അല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് തരേണ്ടവൻ ആരാണോ? ഏകനായ സൃഷ്ടാവായ അള്ളാഹുവാണ്. ആ റബ്ബിനോട് മാത്രം തേടണം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തിനു മുമ്പും പ്രവാചകന്മാരെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള ജനതയോടും നൂഹ് നബി പറഞ്ഞ പരിഹാരവും ഇതുതന്നെയായിരുന്നു. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാ അലൈക്കും മിദറാറ. അല്ലാഹുവിന്റെ ആ പ്രവാചകൻ ആ ജനതയോട് പറഞ്ഞത് അസ്തഗ്ഫിറു റബ്ബക്കും, യജമാനനായ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അധികരിപ്പിച്ചോളൂ ജനങ്ങളെ, എന്നാൽ അവൻ നിങ്ങൾക്ക് എന്തു ചെയ്യും? ആകാശലോകത്തു നിന്ന് കുറ്റിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അവൻ വർഷിപ്പിച്ചു തരും എന്നാണ്. മഴ കമ്മിയാകുന്നത്, മഴ ഭൂമിയിൽ കുറയുന്നത് മനുഷ്യരുടെ പാപങ്ങൾ നിമിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് ജലദൗർബല്യത നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടി കൈകളുടെ പ്രവർത്തനങ്ങൾ അതിലുണ്ട് എന്നാണ് ആ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ജലക്ഷാമമുണ്ടായപ്പോൾ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദൂരദേശത്ത് നിന്ന് ഗ്രാമീണരായ ആളുകൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്, പ്രവാചകരെ മഴയില്ല, കഷ്ടപ്പെടുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, നമുക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രവാചകരെ അങ്ങൊന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചാലും. അവരും ആശ്രയം കണ്ടത് പ്രാർത്ഥനയാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക നിസ്കാരം പോലും സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന നിലയ്ക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് തരാൻ അവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തത്വം നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ അനുഗ്രഹമെന്നും ഇരു ദിനേന നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നും ഇതിന്റെ മഹത്വം എത്രയാണെന്നും ആ നിലക്കുള്ള അതിൻ്റെതായ പ്രാധാന്യം എന്തൊക്കെയാണെന്നും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം അതെല്ലാം നൽകിയ റബ്ബിനോട് ശാക്കിരീങ്ങളായി ദാക്കിരീങ്ങളായി നാം ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളെ യഥാവിധി ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ അതിനോട് നന്ദി കാണിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله ربنا സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം ദിനേന കുടിച്ചും കുളിക്കാനും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന വെള്ളം എന്ന മഹത്തായ അനുഗ്രഹം അത് നൽകിയവൻ അല്ലാഹു മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ അല്ലാഹു ആവശ്യപ്പെടുന്നു, വശ്കുറൂലില്ലാ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവന് ശുക്ർ ചെയ്യൂ ജനങ്ങളെ, ആ അല്ലാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കൂ ജനങ്ങളെ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. എങ്ങനെയാ ഓരോ നിഅമത്തുകളും ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത്? വെള്ളം എന്ന മഹത്തായ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് കാണിക്കേണ്ട നന്ദിയിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കലും അത് ദുരുപയോഗം ചെയ്യരുത്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകം അതിൽ ശ്രദ്ധിക്കേണ്ടത്, വലാ തുസ്രിഫു, ദുർവ്യയം ചെയ്യരുത്, ദുർവ്യയം ചെയ്യരുത്. അല്ലാഹു അങ്ങനെ ദുർവ്യയം ചെയ്യുന്നവരെ വെറുക്കും, ഇഷ്ടപ്പെടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്താന്മാരുടെ സഹോദരങ്ങളെന്നേ അവരെ വിളിക്കാൻ പറ്റൂ. ആരെ? വെള്ളം പാഴാക്കുന്നവരെ, വെള്ളം ദുരുപയോഗം ചെയ്യുന്നവരെ, ശൈത്താന്റെ ആളുകളെന്നേ അവരെ വിളിക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധ ഖുർആനാണ് നമ്മോട് വ്യക്തമായി തന്നെ പറയുന്നത്, എത്രയാണ് വെള്ളം നമ്മൾ പാഴാക്കുന്നത്, എത്രയാണ് വെള്ളം നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള ശുദ്ധീകരണമാണല്ലോ നമ്മുടെ കുളിയും വുളവും ഒക്കെ. വുളു എടുക്കുമ്പോൾ പോലും നമുക്ക് കേട്ടാ വിശ്വസിക്കാനാവില്ല, എങ്ങനെയപ്പോ പണി? ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളു എടുത്ത മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്ററിലേക്ക് കണക്കാക്കുമ്പോൾ ഒരു ഏകദേശം ഒരു അര ലിറ്റർ വരും. ഒരു 500 മില്ലി കൊണ്ട് വുളു എടുക്കണേ, 5 മുദ്ദ് കൊണ്ട് കുളി നിർവഹിക്കാണ്, 5 മുദ്ദാകുമ്പോൾ 2.5 ലിറ്റർ വെള്ളം കുളിക്കാൻ പറ്റുമോ നമുക്ക്? ഉളവെടുക്കാൻ പറ്റുമോ 1.5 ലിറ്റർ കൊണ്ട്? അങ്ങനെ അവിടുന്ന് ഉളവെടുത്ത് കാണിച്ചിരുന്നു സഹാബാ കിറാം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇഷ്ടം പോലെണ്ട്, ഞാനാ ബില്ലടക്കുന്നത്, എൻ്റെ ഫ്ളാറ്റിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റുമോ? ഫ്ളാറ്റിൽ പോകട്ടെ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദീതടത്തിൽ നിന്നാണ് നീ ഉളവെടുക്കുന്നതെങ്കിൽ പോലും ശ്രദ്ധ വേണം, പാഴാക്കി കളയരുത് ഒരു തുള്ളി വെള്ളമെന്നാണ്, ദുരുപയോഗം ചെയ്യരുതെന്നാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് കടന്നുപോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, യാ സഅദ് സഅദേ, എന്താണ് ഈ കാണിക്കുന്നത്? ദുരുപയോഗം ചെയ്യുന്നുവോ, വെള്ളം ദുർവിനിയോഗം ചെയ്യുന്നുവോ? ഉടനെ തിരിച്ചു ചോദിച്ചു മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഉളുവെടുക്കുന്ന കാര്യത്തിലും ദുരുപയോഗം സംഭവിക്കുമോ? ഉളുവെടുക്കുമ്പോഴും വെള്ളം പാഴാക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറഞ്ഞു, നഅം. അതെ സഅദേ, വൈൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിയിൽ നിന്നാണ് നീ വെള്ളം എടുക്കുന്നതെങ്കിലും ആവശ്യത്തിന് ഉളുവെടുക്കുമ്പോൾ വെള്ളം ഉപയോഗപ്പെടുത്താവൂന്ന് ആലോചിച്ചു നോക്ക്. ഒരു ചെലവില്ലാതെ ഒഴുകിപ്പോകുന്ന പുഴയാണ്, അതിന്ന് ഉളുവെടുക്കുമ്പോൾ വരെ ശ്രദ്ധ വേണമെന്ന്. ആവശ്യത്തിനല്ലാതെ വെള്ളം ഉപയോഗപ്പെടുത്തരുത്. ആ കർമ്മം ചെയ്യാൻ വേണ്ടി പുണ്യകരമാണ് ഉളു. ഓരോ ഇറ്റ് വെള്ളം ഇറ്റ് വീഴുമ്പോഴും നമ്മുടെ പാപത്തിന്റെ കറകൾ ഒഴുകി വീഴാൻ നിമിത്തമാകുന്ന പുണ്യകർമ്മമെന്ന് പഠിപ്പിക്കപ്പെട്ട ഉളുയിൽ പോലും ഒരു തുള്ളി വെള്ളം മിസ് യൂസ് ചെയ്യരുതെന്ന് പഠിപ്പിച്ച മുത്ത മുസ്തഫായുടെ അനുയായികൾ ഇന്ന് എന്താ ചെയ്യുന്നത്? ഫ്ളാറ്റുകളിൽ അവന്റെ ടാപ്പ് അങ്ങോട്ട് തുറന്നിടും, തുറന്നിട്ടിട്ടാണ് പിന്നെ ബ്രഷിൽ പേസ്റ്റാക്കലും പിന്നെ ബ്രഷ് ചെയ്യലൊക്കെ. ഒരുപാട് നേരം ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും. അടുക്കളയിലാണെങ്കിലോ സഹോദരിമാർ, നമ്മളല്ലേ ബില്ല് കൊടുക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. പാത്രം ഇങ്ങനെ സോപ്പൊക്കെ തേച്ചിങ്ങനെ കൈ ഓരോന്ന് അടുക്കി വെക്കുകയാണ്. ആദ്യം സോപ്പ് തേച്ച് മാറ്റി വെച്ചിട്ട് കഴുകുമ്പോൾ മാത്രം വെള്ളം തുറന്നാൽ പോരെ? അത് തന്നെ അത് ശക്തമായ നിലക്ക് ചീറ്റണോ? ആവശ്യത്തിന് പോരെ? ഉളുവെടുക്കാനും പാത്രം കഴുകാനും ബ്രഷ് ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ വേണ്ടി എത്രയാണ് വെള്ളം നമ്മൾ ലാപ്സാക്കി കളയുന്നത്? പ്രിയമുള്ളവരെ, കുടിവെള്ളമല്ലേ നമ്മൾ ആ നശിപ്പിക്കുന്നത്? ഒരിറ്റ് വെള്ളത്തിൻ്റെ വില അറിയുമ്പോൾ, അതിൻ്റെ മഹത്വം അറിയുമ്പോൾ നമ്മൾ ആ പണി ചെയ്യോ? ആലോചിച്ചു നോക്ക്. ഗെറ്റുഗതറുകളിലും കല്യാണങ്ങളിലും പാർട്ടികളിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ അരലിറ്ററിൽ കുറഞ്ഞ വെള്ളത്തിൻ്റെ ബോട്ടിലില്ല. അരലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത് ബോട്ടിൽ, തൻ്റെ സ്റ്റാറ്റസ് നിലനിർത്താൻ. എന്താ ആവശ്യത്തിന് പകർന്നു കൊടുക്കുന്ന ഗ്ലാസുകളിൽ ആവശ്യക്കാർക്ക് ഒഴിച്ചു കൊടുക്കുന്ന രീതിയാക്കിക്കൂടെ? എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ മുസ്ലിം ഉമ്മത്തെ, നമ്മൾ ഉളുവെടുക്കുമ്പോൾ പോലും വെള്ളം മിസ് യൂസ് ചെയ്യരുന്ന് പഠിപ്പിച്ച മുത്ത മുസ്തഫായുടെ അനുയായികൾക്ക് വിവാഹരംഗത്തും പാർട്ടികളിലും ഈ അരലിറ്റർ ബോട്ടിൽ വെള്ളം കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര പേര് ആ അരലിറ്റർ മുഴുവൻ കുടിച്ച് തീർക്കാറുണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഒരു രണ്ടോ മൂന്നോ കുബുർക്ക് വെള്ളം കുടിച്ചിട്ട് അവിടെ വെക്കും, പിന്നെ ആ വെള്ളം ഒരാൾ കുടിക്കോ? ഏയ്, അതാ മറ്റോ ചുണ്ടുവെച്ച കപ്പാണ് ഇനി വേണ്ടെന്ന് പറയും. ഒന്നുകിൽ ആവശ്യത്തിന് വെള്ളം പകർന്ന് നൽകുന്ന സിസ്റ്റം കൊണ്ടുവരിക, അതല്ലെങ്കിൽ മാക്സിമം 200 മില്ലി ഒരു ഗ്ലാസ് വെള്ളം ഉള്ള കപ്പുകളോ ആ രൂപത്തിലുള്ള ബോട്ടിലുകളോ സംഘടിപ്പിക്കുക, അതുപയോഗപ്പെടുത്തുക. ദാഹം തീരാത്തവൻ വേറെ വാങ്ങി കുടിച്ചോളും. അതല്ലാതെ എല്ലാവർക്കും അരലിറ്റർ തന്നെ കൊടുക്കുക, കാരണം എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ എത്രയാ ബിരിയാണി വെക്കുന്നത്, എത്രയാ അത് ചെയ്യുന്നത്, ഏതെല്ലാം ഐസ്ക്രീമാണ്, ഏതെല്ലാം ഫ്രൂട്ട്സാണ്, ഏതെല്ലാം സംവിധാനങ്ങളാണ്, ഏതൊക്കെ പെണ്ണിനെയാ ഞാൻ സ്വാഗതത്തിന് കൊടുന്നു നിർത്തിയത്, ആരൊക്കെയാ എന്തൊക്കെയാ സംവിധാനങ്ങൾ, എൻ്റെ കല്യാണം പൊടി പൊടിക്കണം. ഈവൻ മാനേജ്മെന്റ് നിശ്ചയിച്ച ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾക്ക് പണം കൊടുക്കുന്ന മനുഷ്യ പരലോക കോടതിയിൽ റബ്ബ് വെറുതെ വിടൂല. ഞാനല്ലേ നിനക്ക് കുടിവെള്ളം തന്നത് എന്ന് പരലോക കോടതിയിൽ റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കുന്ന നിയമത്തുകളുടെ കൂട്ടത്തിലെ അവലുമായി സൽ, ആദ്യ ചോദ്യം കുടിവെള്ളത്തെ സംബന്ധിച്ചായിരിക്കും എന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അത് പാഴാക്കിയോ, അത് ലാപ്സാക്കി കളഞ്ഞോ? ഹോട്ടലിൽ കയറിയാൽ വെള്ളം കൊണ്ടുവന്നു വെക്കും, ഹോട്ടലിൽ കയറിയാൽ കുടിവെള്ളം കൊണ്ടുവന്നു വെക്കും, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം വാങ്ങേണ്ടതുള്ളൂ. എന്നിട്ടോ ഇനി വാങ്ങി ഒരു ലിറ്ററിന്റെ വെള്ളം കൊണ്ടുവന്നു വെക്കും, ഇവനോ ഇവൻ കുടിച്ചിട്ട് ബാക്കി അവിടെ വെക്കും, ബാക്കി അര ലിറ്ററോളം അല്ലെങ്കിൽ മുക്കാൽ ലിറ്ററോളം ബാക്കിയുണ്ട്. ബില്ലും കൊടുത്ത് ഇറങ്ങിപ്പോരുമ്പോ ഇവന്റെ നാണമാണ് ആ ടേബിളിൽ നിന്ന് തൻ്റെ കുടിച്ച വെള്ളം തിരിച്ചു കൊണ്ടുപോകുമ്പോ ആൾക്കാർ കാണൂലേ, ഇത്ര വലിയൊരു പിശുക്കനായി ഇവൻ ഹോട്ടലിൽ നിന്ന് കുടിച്ച ബാക്കി വെള്ളം ഇനിയിപ്പോ വീട്ടിക്ക് കൊണ്ടുപോവേ? കൊണ്ടുപോകണം. ഒരു തുള്ളി വെള്ളത്തിന്റെ വിലയും ന്യായമത്തും അറിയുന്നവൻ കൊണ്ടുപോയേ പറ്റൂ. അത് റബ്ബ് തന്ന മുബാറക്കായ വെള്ളമാണ്, അനുഗ്രഹീതമായ വെള്ളമാണ്. അല്ലാഹു തആല കുടിവെള്ളത്തെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. അതൊന്നും പാഴാക്കാനുള്ളതല്ല, മിസ്യൂസ് ചെയ്യാനുള്ളതല്ല. നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. ഓരോ പാർട്ടികളിലും ഗാലൻ കണക്കിന് കുടിവെള്ളമാണ് കച്ചറ വേസ്റ്റ് ബോക്സിലേക്ക് നമ്മൾ തള്ളിവിടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബിന്റെ ചോദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അത് കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ പറയാൻ എന്തിനാ പറഞ്ഞു എന്നറിയോ? ഒരിറ്റു വെള്ളം കിട്ടാൻ വലിയ റബ്ബിന്റെ തൗഫീക്ക് വേണം, അത് വെള്ളാണ്ട് ഇറങ്ങിപ്പോകാൻ ഒരു തൗഫീക്ക് വേണം. ആ ഉള്ളിലേക്ക് വെള്ളാണ്ട് ഇറങ്ങിപ്പോകാൻ വലിയ തൗഫീക്ക് കിട്ടിയില്ലേ? അൽഹംദുലില്ലാ. അതൊക്കെ വലിയ മഹത്വ, അതേ മഹത്വ. മഹത്വമാണ്. ഒരു ടീസ്പൂണ് വെള്ളം അങ്ങോട്ട് കുടലിലൂടെ അംഗനാളത്തിലൂടെ ഇറങ്ങാനാവാതെ മൂക്കിലൂടെ ട്യൂബിട്ട് കിടക്കുന്ന രോഗികളെ പോയി കാണ്, അപ്പൊ മനസ്സിലാകും ബിസ്മില്ലാഹി കൊടിക്കേണ്ടതിന്റെയും കുടിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം അൽഹംദുലില്ലാഹ് പറയുന്നതിൻ്റെ ഒക്കെ മഹത്വം. ഇതൊന്ന് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഉള്ള പ്രയാസം നോക്കണം. മൂത്രമായി പുറത്തു പോയിട്ടില്ലെങ്കിൽ കെട്ടി നിൽക്കേണ്, ജീവൻ മുഴുവൻ പണയപ്പെടുത്തിയിട്ട് എന്റെ സമ്പാദ്യം മുഴുവൻ എഴുതിത്തരാം, മൂത്രമൊന്ന് പോയി കിട്ടിയാ മതി എന്ന് പറയുന്ന രോഗികളില്ലേ? ചിന്തിക്ക സഹോദര, വഷ്കുറു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തുകളോട് നന്ദി കാണിക്കൂ ജനങ്ങളെ. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. അങ്ങനെ ആ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടത്, ദുരുപയോഗപ്പെടുത്തരുത്. രണ്ടാമത്തെ മാർഗം എന്താണ്? അത് ദാനം ചെയ്യണം, കുടിക്കാൻ കൊടുക്കണം. ദാഹം തീർക്കുക എന്നുള്ളത് വലിയ സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു, ഏറ്റവും മുന്തിയ സദഖ ഏതാണ് നബിയെ? സഖയുൽ മാ എന്ന് പറഞ്ഞു, വെള്ളം കൊടുക്കുക, കുടിവെള്ളം കൊടുക്കുക. എത്രയെത്ര സംവിധാനങ്ങൾ ഉണ്ട് ലോകത്ത്, കിണറുകളില്ലാത്ത പ്രദേശങ്ങളിൽ കിണർ കുത്താൻ, ആളുകൾ കുടിക്കട്ടെ, കുളിക്കട്ടെ, ഉപയോഗപ്പെടുത്തട്ടെ. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നതിന്റെ കൂലി, ഒരു നായക്ക് പോലും വെള്ളം കൊടുത്തപ്പോൾ ഒരു സ്ത്രീ സ്വർഗാവകാശിയായി മാറി എന്ന് പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ ആലോചിക്കുക, അതൊരു മനുഷ്യന്റെ കുടലിലേക്ക് ദാഹം തീർക്കാനുള്ള വെള്ളം കൊടുത്താൽ എത്ര പുണ്യം ഉണ്ടാകും, എത്ര മഹത്തരമായിരിക്കും. പറവകൾക്ക് തണ്ണീർ തടങ്ങൾ ഒരുക്കിക്കൊണ്ട് ചെറിയ വാട്ടർ ബോട്ടിലുകളിൽ, ചെറിയ ചെറിയ പാത്രങ്ങളിൽ പോലും ദാഹിച്ചരഞ്ഞ് നമ്മുടെ ഫ്ളാറ്റുകളുടെ ചുറ്റുഭാഗത്തും ദാഹം കൊണ്ട് പാറിക്കളിക്കുന്ന പ്രാവുകൾക്കും പക്ഷിപറവാദികൾക്കും പോലും വെള്ളം കൊടുക്കുമ്പോൾ ഒരു നല്ല നിയ്യത്തുണ്ടെങ്കിൽ എത്രയാണതിൻ്റെയൊക്കെ മഹത്വം. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്ക്, ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണത്. നമ്മുടെയൊക്കെ നാടുകളിൽ നല്ല ചൂഷ്ണകാലങ്ങളിൽ കുടിവെള്ളം കിട്ടുവാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ പള്ളികളോടനുബന്ധിച്ചും പൊതുസ്ഥലങ്ങളിലുമൊക്കെ വാട്ടർ ടാപ്പുകളും വാട്ടർ ടാങ്കുകളും ശുദ്ധജലത്തിൻ്റെതായ കുടിവെള്ളത്തിന് വേണ്ടി സംവിധാനിച്ച എത്രയോ നല്ല മനുഷ്യന്മാർ ഇന്നും ലോകത്തുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിക്കണം, വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് അള്ളാഹു തരുന്ന വലിയ നിഴമത്താണ്, അതൊക്കെ പാഴാക്കരുത്. അത് കുടിക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് കുടിക്കൽ പോലും അവനോടുള്ള ശുക്രാണ്, ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്. അതും ഇന്ന് വലിയൊരു ഫാഷന് വിരുദ്ധമായിട്ട് ആളുകൾ കാണുകയാണ്, ഇടത്തെ കൈകൊണ്ടേ കുടിക്കാൻ ശൈത്താൻ പറയൂ, വലത് കൈ ഉപയോഗപ്പെടുത്തില്ല. ഹോട്ടലിലാണെങ്കിലും ഗെറ്റുഗതറിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയും നന്ദി വേണോ മനുഷ്യ, നിനക്ക് നന്ദിയുണ്ടോ നിനക്ക്, കുടിക്കേ നിന്റെ വലത്തെ കൈ കൊണ്ട്, ഖുൽ ബി യമീനിക്, നിന്റെ വലത്തെ കൈ കൊണ്ട് നീ തിന്ന് കുടിക്കേ. ഫഇന്ന ശൈത്താൻ, തീർച്ചയായും ശൈത്താനാണ് അവന്റെ ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദി കാണിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക, നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ആ നന്ദി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക, ന്യാമത്തിൻ്റെ വലിപ്പം ഓർക്കുക. അങ്ങനെ അങ്ങനെ ഏതേത് ന്യാമത്തുകളോടും അങ്ങനെ തന്നെ ശാക്കിറുകളായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാളിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദീനാ മിനൻ നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.
1: ما شاء الله بيس ريديو شودا كليب بول كيتاد الممبر كودي وللم مها أنوغرهم نننی اندو نمك إي وشيطل خطب نروحي چاد حسين سلفي.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഒരു നിക്ഷേപം നടത്തുമ്പോൾ അവസരങ്ങൾക്കൊപ്പം അതിൻ്റെ സാധ്യതകളും റിസ്കുകളും നമ്മൾ അറിയേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുമായിട്ടാണ് വഴികാട്ടി പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് വരുത്തുന്നത്. ഇന്നത്തെ അതിഥി അനസ് ഫസലുദ്ദീൻ, പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ ഒപ്പമുണ്ട്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വഴികാട്ടിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന അറിവുകൾ വഴികാട്ടിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെയും ബഹുമാനായ അനസ് വെമ്പായത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ.
2: തീർച്ചയായും.
1: ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത്തെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രാജ്യങ്ങൾ 50-ഓളം രാഷ്ട്രങ്ങളിലെ എല്ലാ ടൈപ്പ് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനെന്ത് മറുപടി കൊടുക്കാൻ പറ്റും?
2: രണ്ട് തരത്തിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് വരുമാനം. ഒന്ന്, അതിൻ്റെ റവന്യൂ, അതിൻ്റെ ഓപ്പറേഷനിൽ നിന്നും വരുന്ന റെൻ്റൽ റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാസ വരുമാനം, വാടക വരുമാനം. പിന്നെ കൊമേഴ്ഷ്യൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ റിസോർട്ടാണെങ്കിൽ അതിൻ്റെ ADR ഓക്യുപ്പൻസി, ADR എന്ന ആവറേജ് ഡെയിലി റേറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഹോട്ടൽ അവറേജ് ഡെയിലി റേറ്റും എൻ്റെ ഓക്യുപ്പൻസി ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എത്ര ശതമാനം അവിടെ ഓക്യുപ്പൈ ആയി അനുസരിച്ചിട്ട് വരുമാനമായിരിക്കും. ഇപ്പോൾ ഒരു 100 റൂമുള്ള ഹോട്ടലെന്ന് വെച്ച് കഴിഞ്ഞിട്ട് 100 റൂമിനും എല്ലാ ദിവസവും ആൾക്കാരുണ്ടാകണം. സീസൺ അനുസരിച്ചിട്ട് ഈവൻ ADR ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അതിപ്പോൾ ഓരോ ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ് നിശ്ചയിക്കും. പിന്നെ ഈ ഹോസ്പിറ്റാലിറ്റി അസെറ്റ്സിൻ്റെ പ്രത്യേകത അതാണ്, അവിടെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. എന്നിരുന്നാലും അവർക്കൊരു ആവറേജ്, ഒരു അവിടുത്തെ ഒരു ഹിസ്റ്റോറിക് പെർഫോമൻസ് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ വരുമാനം, ഈ റെൻ്റൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷേ ഒരിക്കലും അത് ആ ഒരു കിട്ടുന്ന വരുമാനം മുഴുവനും ഈ ഓണറിനുള്ളതല്ല. ഇതിനൊക്കെ എക്സ്പെൻസും ഉണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു മെയിൻ്റനൻസ് എക്സ്പെൻസ് ഉണ്ട്. റെസിഡൻഷ്യലായി കഴിഞ്ഞാലും അറ്റകുറ്റപ്പണികളുണ്ടാവും, അവിടെ വാട്ടർ ലീക്ക് ഉണ്ടാവും, പിന്നെ മറ്റ് മെയിൻ്റനൻസ് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട തൊഴിലാളികൾ, പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാവും, മറ്റ് മെയിൻ്റനൻസ് പണിക്കാരുണ്ടാവും, ഇതിൻ്റെ വാടക പിരിക്കുന്ന ഉണ്ടാവും, മറ്റ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ടുള്ളത് വേണം നമ്മുടെ ഇപ്പോൾ നെറ്റ് റിട്ടേൺ ഉണ്ടാവുക. അത് ഏത് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാലും ആ ഒരു ചിലവ്, നമുക്ക് വരുന്ന വരുമാനം മൈനസ് എന്താണോ നമുക്ക് വരുന്ന ചിലവ്, പിന്നെ ടാക്സ് ഉണ്ടാവും, അതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് നെറ്റ് റിട്ടേൺ. അപ്പോൾ ആ നെറ്റ് റിട്ടേൺ ആണ് യഥാർത്ഥ റിട്ടേൺ. അത് നമുക്ക് നമ്മുടെ മുടക്കുന്ന മുഴുവൻ, നമ്മുടെ അടിസ്ഥാനമായി മുടക്കുന്ന ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് അനുസരിച്ച് ഇരിക്കും, അതിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ വരുമാനം.
1: ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്ന് അധ്വാനിച്ച് നമ്മളറിയുന്ന പല വ്യക്തികളും അവർക്ക് കിട്ടുന്ന അവർ മിച്ചം വെച്ച സംഖ്യ നാട്ടിൽ പോയി ഒരു ബിൽഡിങ് എടുക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ബിൽഡിങ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ബിൽഡിങ് അൺഓക്യുപ്പൈഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതൊരു ഒരു വരുമാനം കിട്ടാത്തൊരു അവസ്ഥ.
2: അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാതെ, മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അത് ചെയ്താൽ, മാർക്കറ്റ് റിസർച്ച് ചെയ്ത് അവിടെ ഇന്നത് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അത് നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റിന് വേണ്ട ഇനി പാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന കസ്റ്റമേഴ്സ് പാർക്ക് ചെയ്യേണ്ട ഇനി എന്തുണ്ടായാലും. അതുപോലെ അവർക്ക് വേണ്ട ബാക്ക് ഓഫ് ഹൗസ് എന്ന് പറയും. ബാക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ അവർക്ക് ഇങ്ങനെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് പല രീതിയിൽ വരും. ആ വരുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ ലോഡിംഗ് ഏരിയ, അത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ളത്, അത് പ്രോപ്പറായിട്ട് ശീതീകരിച്ച് വയ്ക്കാനുള്ളത്, ഇത് പ്രോസസ്സ് ചെയ്യാനുള്ളത്, ഇതിൻ്റെയൊക്കെ ഇതെല്ലാം അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കാണേണ്ടതുണ്ട്. കണ്ടില്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച പോലെ ഇത് എടുക്കാൻ ആൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഫീസിബിലിറ്റി വളരെ പ്രധാനമാണ്.
1: അതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ മിക്കവാറും ആളുകൾ സംസാരിക്കുന്ന ഒരു വാക്കാണ് റെൻ്റൽ ഈൽഡ് എന്നത്. എന്താണ് ആ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
2: റെൻ്റൽ ഈൽഡ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഒരു ഇപ്പോൾ 100 രൂപ മുടക്കി ഒരു സാധനം ഞാൻ ചെയ്തു, അതിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്. ആ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം, അത് നമുക്ക് കിട്ടുന്ന കറക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമല്ല, അതിൽ നിന്ന് കുറേ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഉദാഹരണങ്ങൾ, എക്സ്പെൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ഒരു ഒരു തുകയുണ്ടായിരിക്കും, ഇതായിരിക്കും നമുക്ക് അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലീഡിലെന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ. പിന്നെ ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒരു ഭൂമി വാങ്ങിയിടാം, ഭൂമിയുടെ വിലയാകുമ്പോൾ പിന്നെ വില കുറയില്ല, ഇങ്ങനെ കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതെങ്ങനെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഭൂമിയുടെ വില?
2: അതൊരിക്കലും ശരിയായ ഒരു നിഗമനമല്ല. ഈ വസ്തുവിൻ്റെ പൊതുവേ ആൾക്കാർ പറയാറുണ്ട്, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും നഷ്ടമാവില്ല, അതൊരിക്കലും കറക്റ്റല്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് തന്നെ ഒരുപാട് മൂല്യം, നേരത്തെ പറഞ്ഞല്ലോ, മൂല്യത്തിനേക്കാളും ഉയർന്ന പൈസ കൊടുത്തായിരിക്കും വാങ്ങിയത്. 10 രൂപ മൂല്യമുള്ള സാധനം ഒരു പക്ഷേ നിങ്ങൾ 15 രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആ 10 മൂല്യം എന്നുള്ള 15 മൂല്യത്തിലേക്ക് ഇനി ചിലപ്പോൾ ഒരു 10 വർഷം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അങ്ങനെ വില കുറയില്ല എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഒരു പിന്നെ ഒരു ഒരു നിഗമനമല്ല. ഒന്ന്, രണ്ട്, വസ്തുവിൻ്റെ വില മാറുന്നത് തന്നെ പല ഘടകങ്ങളാണ് ആശ്രയിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അതുവഴി ഒരു റോഡുണ്ടായിരുന്നു, ആ റോഡ് പിന്നെ ഒരു കുറേ നാളത്തേക്ക് അടച്ചിട്ട് പല കാരണങ്ങളാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഹൈവേ അല്ലെങ്കിൽ പല സ്ഥലത്തും പാലം 5 വർഷമൊക്കെ അടച്ചിട്ട സ്ഥലം ഉണ്ടാകും. അപ്പോൾ അവിടെ അതിനിടയ്ക്ക് ആ സമയത്ത് വിൽക്കുന്ന ലാൻഡിനൊന്നും വില കിട്ടിയെന്ന് വരില്ല.
1: അതല്ലെങ്കിൽ ആ റോഡ് വേറെ വഴി,
2: ആ റോഡ് ഡൈവേർഷനായി പോകാം, അല്ലെങ്കിൽ ചെറിയ റോഡ്, റോഡിൻ്റെ വികസനം വരുമ്പോൾ ചെറിയ റോഡ് അത് മാറ്റിപ്പോൾ കർവൊക്കെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് ആ റോഡ് മാറി വേറെ, അപ്പോൾ മെയിൻ റോഡ് സൈഡിലായിരുന്ന സാധനം ഉള്ളിലേക്ക് പോകും.
1: ഭൂമിയുടെ വില കുറയാതിരിക്കാം, കൂടാം, കുറയാം,
2: എന്ത് സംഭവിക്കാം. പിന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വസ്തുവിന് ഇങ്ങനെ പ്രോപ്പർട്ടി വില കൂടി പോയിരുന്നു ആൾക്കാർ, പക്ഷേ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് കൂടാത്ത അവസ്ഥ വന്നു. എന്നാൽ കൂടിയത് വാങ്ങി വിലയ്ക്ക് വാങ്ങിയവർക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കുറേ ഒരു ആവശ്യക്കാർക്ക് പോലും വസ്തു വാങ്ങാൻ പറ്റാതെ സെയിൽ ഇല്ലാതെ വന്നു. പിന്നെ അത്യാവശ്യക്കാർ നഷ്ടം സഹിച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇതെല്ലാം വോൾട്ടൈൽ മാറി വരാം. ഒരിക്കലും അത് ഒരു ശരിയായ ഒരു നിഗമനമല്ല,
1: ഒരു സംസാരമല്ല. അതെ
2: അതെ.
1: ഇനി സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാർ അറിയേണ്ട ഒരു ചോദ്യമാണ്. അതായത് സാധാരണ ആളുകൾ വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങും. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന ഇഷ്ടപ്പെട്ടൊരു സ്ഥലം നോക്കി വാങ്ങുമ്പോഴും പ്രോപ്പർട്ടി, അതായത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം വാങ്ങുന്നതും തമ്മിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്.
2: അല്ല, ഇതിപ്പോൾ ഇതിനകത്ത് ഈ നമ്മളിപ്പോൾ ഒരു നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് വാങ്ങുമ്പോൾ പ്രധാനമായും അതൊരിക്കലും ഒരു അതിൻ്റെ വാല്യൂ മൂല്യം നോക്കിയിട്ടല്ല വാങ്ങുന്നത്. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബ്രെയിൻ കൊണ്ട് തീരുമാനം എടുക്കും, നമ്മുടെ ഹൃദയം മനസ്സുകൊണ്ട് തീരുമാനം എടുക്കും എന്ന് പറയുമ്പോൾ ബ്രെയിൻ കൊണ്ട് എന്താണ് നമ്മൾ പ്രോപ്പർ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് തീരുമാനം എടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അത് വളരെ വ്യക്തിപരമാണ്, വ്യക്തിപരവും ഓരോരുത്തരുടെ സാഹചര്യങ്ങളും ഒക്കെ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ്.
1: എത്ര പിന്നെ ഹൃദയത്തിൽ എത്ര ആഗ്രഹം ഉണ്ടായാലും കാര്യമില്ല, സമ്പത്ത് വേണ്ടേ അല്ലേ.
2: അതുപോലെ തിരിച്ചും സമ്പത്തുണ്ടെങ്കിലും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എപ്പോഴും ഞാൻ വളരെ എപ്പോഴും വലിയ മണി കോൺഷ്യസ് ആണ്. ഞാനിപ്പോൾ 1 രൂപ ചിലവാക്കുന്നെങ്കിൽ പോലും 50 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കാൻ പറ്റും. എന്നാൽ 5 കോടി രൂപയ്ക്കും വീട് വയ്ക്കാൻ പറ്റും. അപ്പോൾ 5 കോടി രൂപയ്ക്ക് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മൂല്യം എന്ന് വെച്ചാൽ 5 കോടി രൂപ കൊടുത്ത് വീട് വയ്ക്കുന്ന ഒരാളിന് അതനുസരിച്ച് വരുമാനം ഉണ്ടെങ്കിൽ ആളുടെ പിന്നെ അവർ അതിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന സംതൃപ്തി, അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്, അവർക്ക് കിട്ടുന്ന മറ്റ് കാര്യങ്ങൾ, അത് ഒരിക്കലും ഒരു സാമ്പത്തികമായി ഈ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് രണ്ടും രണ്ടാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് ഒക്കെ ആണെങ്കിൽ അതെപ്പോഴും നമ്മൾ അവിടുത്തെ അതിന് വില കൂടും. നമ്മൾ വാങ്ങുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വാങ്ങുന്നത് അതിൻ്റെ മൂല്യത്തിനാണോ എന്നുള്ളത് ആദ്യം. പിന്നെ
1: മോഹവിലക്കാണോ
2: മൂല്യം, മോഹവില എന്നാണ് നമ്മൾ ഒരു കാര്യം എനിക്ക് മോഹിച്ചു പോയി, ഇനി അപ്പോൾ എന്ത് വില കൊടുത്തു കഴിഞ്ഞാലും അവിടെ പിന്നെ അവിടെ പൈസ നോക്കുന്ന കാര്യമില്ല എന്ന് പറയുമല്ലോ. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് പർപ്പസാണ് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മുടെ മുടക്കുന്ന പൈസയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടാകണം അല്ലെങ്കിൽ അതിന് വരുമാനം കിട്ടണം എന്നെങ്കിൽ നമ്മൾ തീർച്ചയായും അതിൻ്റെ സാധ്യതാ പഠനം, അത് അവിടുത്തെ മാർക്കറ്റിന് മൂല്യമുണ്ട്, അതിന് വാല്യുവേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു നമ്മുടെ ബാങ്കുമായിട്ടൊക്കെ ചേർന്ന് ജോയിൻ വെഞ്ചർ ചെയ്യുമ്പോൾ ഒരു ലാൻഡിന് അവർ അപ്രൂവ്ഡ് വാല്യുവേറ്റർ ഒരു ലാൻഡ് വില ഇടുന്നത്, എത്ര വില അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പല കാര്യങ്ങളിൽ അവർ ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു വാല്യുവേഷൻ നിശ്ചയിക്കും. ആ വാല്യൂണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആധാരത്തിൻ്റെ ഒരു വാല്യൂ നിശ്ചയിക്കുമല്ലോ, അതൊക്കെ പലപ്പോഴും അതിൽ യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും പല സ്ഥലങ്ങളിൽ വരിക മുന്നേക്കെ. അങ്ങനെ അപ്പോൾ ഒരു ആ വാല്യൂ മാത്രമല്ല, അതിൽ നിന്ന് എന്താണ് നാളുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് വാല്യൂ അപ്രീസിയേഷൻ, ക്യാപിറ്റൽ എത്രത്തോളം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്, അവിടെ എന്തെല്ലാം പുരോഗതികൾ വരുന്നു, ഇതനുസരിച്ചിട്ടൊക്കെ പിന്നെ അതിൻ്റെ.
1: ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മോഹവില എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനം മോഹവില കൊടുത്ത് വാങ്ങുമ്പോൾ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്ത് സ്ഥലം മോഹവില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ ആ വിലയിലേക്കാണ് പിന്നെ ആളുകൾക്ക് മറ്റുള്ളവരും വാങ്ങേണ്ടി, മറ്റുള്ളവർക്ക് വാങ്ങാൻ നിർബന്ധിതാവുകയാണ്. അപ്പോൾ നിങ്ങളൊരു മോഹവില കൊടുത്തിട്ട് നിങ്ങൾ ആ നാടിൻ്റെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കി എന്നുള്ള വർത്തമാനം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഒരു പള്ളി, ഇപ്പം അടുത്ത് വന്ന ഒരു പള്ളി, ഞങ്ങളുടെ ഒരു പള്ളി വന്നത്, അവിടെ അവിടെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിയത്. കാരണം പള്ളിക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോൾ. പക്ഷേ നാട്ടുകാർ പിന്നെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ പള്ളി ഇവിടെ വന്നത് കാരണം നമ്മളെ നാട്ടിൽ ഞങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ പ്രയാസമായി, പള്ളിയുടെ വില കൂടി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മോഹവിലയിൽ ഇങ്ങനൊരു ഒരു കാര്യവും ഉണ്ടല്ലോ.
2: അല്ല, അതിന് മറ്റൊരു, അതായത് മറ്റൊരു വർഷം അവിടെ ഒരു പള്ളി വരാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി നേരത്തെ അവിടെ ലാൻഡ് വാങ്ങി അവിടെ എന്തെങ്കിലും കടയോ ഒക്കെ ചെയ്തവരെ സംബന്ധിച്ച് അവരവിടെ അവിടെ ഒരു വളരെ സമർത്ഥമായി അവരൊരു സാധ്യത ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പോൾ രണ്ട് വർഷമുണ്ട്, എല്ലാ എന്ത് ചെയ്ത് കഴിഞ്ഞാലും രണ്ട് വർഷമുണ്ടല്ലോ. എന്നാൽ ഒരു പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് നമ്മൾ മനഃപൂർവ്വമായി
1: അങ്ങനെ
2: ഒരു വില കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ
1: പാടില്ല.
2: അത് നമ്മുടെ ഒരു എത്തിക്സ് ആണ്. നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് കരുതി ഒരു സ്ഥലത്ത് പോയി ഇല്ലാത്ത വിലയ്ക്ക് വാങ്ങുമ്പോൾ മൊത്തത്തിൽ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടായിത്തരും. അത് നമ്മൾ അടിസ്ഥാനമായി ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഇപ്പോൾ ഭയങ്കര പരസ്യങ്ങളൊക്കെ കാണാനല്ലോ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പരസ്യങ്ങളിലൊക്കെ കാണുന്നൊരു വാചകമാണ് റെഡി ടു മൂവ്, ഓഫ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നൊക്കെ. എന്താണ് ഈ റെഡി ടു മൂവ്, എന്താണ് ഈ ഓഫ് പ്ലാൻ, അങ്ങനെയുള്ള പരസ്യങ്ങളിലൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണുമ്പോഴേ ബേജാറാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എന്താണ് ഈ റെഡി ടു മൂവ് എന്നുള്ളത്?
2: അല്ല, അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളിലാണ് പൊതുവേ ഇങ്ങനെ കാണാറ്. റെഡി ടു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ അവർ കൺസ്ട്രക്ഷൻ ചെയ്ത് അവരുടേതായ പ്ലാൻ അനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ചെയ്ത് പിന്നെ ഒരു ക്ലയൻറ്റ് കസ്റ്റമർ ഒരു താമസക്കാരൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ താമസിക്കാൻ അവരുടെ പേഴ്സണൽ സാധനങ്ങളായ ഉള്ളിലേക്ക് വന്ന് താമസിച്ചാൽ മതി. ഫർണിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഇതായ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ അതാണ് റെഡി ടു മൂവ്. പിന്നെ ഓഫ് പ്ലാൻ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ അവർ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്ലോർ പ്ലാനിൻ്റെ ബേസിൽ ഇവിടെ ഇന്ന ഇന്ന ഒരു സ്ഥലത്ത് ഇന്ന പ്രോപ്പർട്ടി ഇത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, ഒരു ഫ്ലോറിൽ ഇത്ര യൂണിറ്റ് ഉണ്ട്, ആ ഒരു യൂണിറ്റിൽ ഇത്ര ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം യൂണിറ്റ് ഉണ്ട്, ഇതാണ് അതിൻ്റെ ലേഔട്ട് പ്ലാൻ എന്ന് വെച്ചിട്ട്
1: ഉണ്ടാക്കുന്ന
2: മുന്നേ തന്നെ ആൾക്കാർക്ക് പിന്നെ കൊടുക്കും, ആൾക്കാരൊക്കെ കരാർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് ബെനിഫിറ്റ്, പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, പിന്നെ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ടു മൂവിലെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി നമ്മുടെ ഒരു ക്യാഷ് കൊടുക്കുന്നു,
1: ഉടനെ
2: സാധനം കിട്ടും നമുക്ക് ഇൻസ്റ്റന്റ്ലി.
1: പൊതുവേ
2: പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഏതൊരു ഡെവലപ്പർ നോർമലി അവർ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് ഫ്ലോ പ്രധാനമാണല്ലോ. കാരണം അവർക്ക് എത്ര അവർക്കൊരു റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം
1: എത്രയും പെട്ടെന്ന്,
2: അപ്പോൾ മാക്സിമം ഒരു സെയിൽ അവർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവർ വളരെ മിനിമം പ്രോഫിറ്റിൽ മാക്സിമം ആൾക്കാർ പിന്നെ വാങ്ങുന്ന രീതി അല്ലെങ്കിൽ അവരുമായിട്ട് കരാർ ഉറപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഓഫ് പ്ലാനൊക്കെ ചുമ്മാ ഒരുക്കും ഒരാളിന് ഒരു പ്ലാൻ വരച്ച് പോയി എല്ലാവർക്കും നിന്നും ക്യാഷ് വാങ്ങാൻ പറ്റില്ല. ഒരു ഒരു നോർമൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും സൗദി ആയാലും ഇവിടെ കഴിഞ്ഞാലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്, അവരുടെ അപ്രൂവലുള്ള പ്രോജക്റ്റുകൾ ഒരിക്കൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഓഫ് പ്ലാൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമാണ്
1: ഇതിന് ഈ
2: റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത്. നാട്ടിലാണെങ്കിലും ഇവിടെയാണ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഫി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നാട്ടിൽ, റിറ എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ്
1: റെഗുലേറ്ററി.
2: അപ്പോൾ അത് ഇല്ലാതെ അതിന്റെ അപ്രൂവൽ ഇല്ലാത്ത ഒരിക്കലും, കാരണം അതിന്റെ അപ്രൂവൽ എങ്ങനെയെന്ന് വരുന്നാൽ
1: അതിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരാൾ വാങ്ങിപ്പെട്ടുകഴിഞ്ഞാൽ
2: അവർക്ക് നിയമപരമായ ഒരു പരിരക്ഷ കിട്ടില്ല. അതിപ്പോ അത് അതിന് ആ അപ്രൂവൽ ഉള്ള ഓഫ് പ്ലാൻ എങ്കിൽ അതിന്റെ അർത്ഥം ആ ലാൻഡ് കൺസ്ട്രക്ഷൻ അനുയോജ്യമാണ്, ആ ലാൻഡിൽ പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള പിന്നെ കപ്പാസിറ്റി ഈ പറയുന്ന ഡെവലപ്പറിനുണ്ട്, അങ്ങനെ കുറേ ഫാക്ടേഴ്സുകൾ ആ ലാൻഡിൻ്റെ ലീഗൽ ഇതെല്ലാം ക്ലിയർ ആണ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അപ്രൂവൽ കിട്ടുള്ളൂ. അങ്ങനെ അപ്രൂവൽ പൊതുവേ ഒരു ലൈസൻസ് നമ്പർ വിത്ത് ഇയർ ഉൾപ്പെടെ നമ്മൾ പൊതുവേ കാണാൻ പറ്റും. ഏത് റിയൽ എസ്റ്റേറ്റ് നാട്ടിലെ പരസ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ അടിയിൽ ഒരു ലൈസൻസ് നമ്പർ ഉണ്ടാവും. ആ നമ്പർ വളരെ പ്രാധാന്യം. അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഇവർ അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാണാൻ പറ്റും. അത് അവർ അവരുടെ കമ്പനിയുടെ പിന്നെ ക്ലിയർ ആയിട്ടുള്ള എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അപ്രൂവൽ കിട്ടുകയുള്ളൂ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ സേഫാണെന്ന് പറയാം. അങ്ങനെയുള്ള ഓഫ് പ്ലാൻ സെയിൽസിന് പൊതുവേ മാർക്കറ്റ് റേറ്റിനേക്കാൾ നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിനായിരിക്കും. കാരണം അവർ അവരുടെ ആ ഡെവലപ്പേഴ്സിൻ്റെ ക്യാഷ് ഫ്ലോയെ
1: നമ്മൾ
2: സഹായിക്കുന്നത്. പക്ഷേ അവിടെ പ്രധാനം നമുക്ക് പല അൺസെർട്ടനിറ്റീസും ഉണ്ടാവും. അതായത് ഈ പിന്നെ ആ ഡെവലപ്പറിൻ്റെ അവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡെവലപ്പറിൻ്റെ ബാക്ക് ഹിസ്റ്ററി, അവരുടെ ഹിസ്റ്റോറിക്കലി അവർ എത്ര പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞ സമയത്തിന് ഡെലിവർ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ നിയമപരമായി ഇവർക്ക് ഇവർ ഈ ലൈസൻസിന് സമർപ്പിക്കുമ്പോൾ അവരൊരു കംപ്ലീഷൻ ഡേറ്റ് ഗവൺമെൻറ്റിൽ ഉണ്ടാകും. ആ കംപ്ലീഷൻ ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് പെനാൽറ്റിയും അവർക്ക് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും.
1: അതൊക്കെ
2: കാരണമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും സേഫ് പീരീഡ് ആയിരിക്കും അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഉറപ്പുണ്ടാവും
1: അത് കിട്ടും,
2: അത് കിട്ടും എന്നുള്ള. പക്ഷേ ഇതിനൊക്കെ എല്ലാം പിന്നെ മറ്റൊരു വശം അൺഫോർസീൻ സിറ്റുവേഷൻസ് വരാം, ഫോഴ്സ് മേജർ വരാം, സാമ്പത്തിക മാന്ദ്യം വരാം, യുദ്ധം വരാം, പിന്നെ കമ്പനി ബാങ്ക്റപ്റ്റ് ആവാം, ഇങ്ങനെയൊക്കെ കുറേ നമുക്ക് കാണാൻ ഊഹിക്കാൻ പറ്റാത്ത കുറേ റിസ്ക് ഫാക്ടേഴ്സ് അപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു പൊതുവെ ഡെവലപ്പേഴ്സ് ചെയ്യാറുള്ളത് ഒരു പരിധി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 യൂണിറ്റുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിലൊരു 50 ഒക്കെ ആകുമ്പോൾ അവരുടെ ഈ ആദ്യം വിറ്റ പ്രൈസ് ആയിരിക്കില്ല. ഒരു പക്ഷേ ആ സമയത്ത് കംപ്ലീഷൻ ഏകദേശം ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഒരു 50-60% കൺസ്ട്രക്ഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയ പ്രൈസ് ആയിരിക്കില്ല. എത്രയും നേരത്തെ സെയിൽ ചെയ്യാൻ എത്ര വാങ്ങാൻ പറ്റുന്നോ അതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലത് നമ്മൾ. അത് പക്ഷേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡറായിരിക്കണം, അവർ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് അവർ ഓൺ ടൈം ഡെലിവറി ആയിരിക്കണം. പിന്നെ മറ്റ്
1: ബ്ലാക്ക് മാർക്ക്
2: സ്പെസിഫിക്കേഷൻ, ഇപ്പോൾ അതിനൊക്കെ നമുക്കൊരു ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കറക്റ്റ് കൃത്യമായ ക്വാളിറ്റി ഗുണനിലവാരം പാലിക്കുന്ന ഇതെല്ലാം നോക്കി വേണം നമ്മൾ അങ്ങനെയുള്ള ഓഫ് പ്ലാൻ സെയിൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ.
1: ഇപ്പം നിങ്ങളൊരു ഡെവലപ്പറാണ്, ഞാൻ വാങ്ങാൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ വാഫിയും അതിൻ്റെ റെഗുലേഷൻ നിയമങ്ങളൊക്കെ പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ്?
2: ബാധ്യസ്ഥനാണ് തീർച്ചയായും. അപ്പോൾ ആദ്യം ഓഫ് പ്ലാൻ സെയിൽ നമ്മളിപ്പോൾ ഒരു അതായത് നമ്മൾ കണ്ടിട്ടില്ല എന്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലാൻഡ് പോയി കഴിഞ്ഞാൽ ലാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ലാൻഡ്
1: പേപ്പറിലായിരിക്കും.
2: അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അവർ അതാണ് നമ്മളൊരു പിന്നെ ഒരു വാക്ക് മാത്രമല്ലല്ലോ ഈ കരാർ, അതിന് ആ കരാറിനൊരു ബാക്കിംഗ് ആയിട്ടുള്ള ലീഗൽ വാലിഡിറ്റിയും കൂടെ വേണം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം എഴുതി അതിന് ആ ലീഗൽ വാലിഡിറ്റിക്ക് രാജ്യത്തിൻ്റെ നിയമ സംവിധാനവുമായിട്ട് പിന്നെ അലൈൻഡ് ആയിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവർ ആരെങ്കിലും ഒരു പേപ്പറിൽ എഴുത്ത് ഞാൻ നിങ്ങൾക്ക് ഇത്ര നാളുകൊണ്ട് ഇത് ചെയ്തു തരാം എന്ന് പറയുന്നതിന് നമ്മളൊരു കോർട്ടിലോ ഒരു അതോറിറ്റിയിലോ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യണം, അതിലേക്ക് കോൺഫ്ലിക്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ രാജ്യത്തിനൊരു നിയമ സംവിധാനമുണ്ട് എല്ലാ മേഖലയ്ക്കും. അതിന് വേണ്ട സപ്പോർട്ടിങ് എവിഡൻസും ഡോക്യുമെൻസും നമ്മളൊരു ബയറാണെങ്കിൽ, കാരണം നമ്മളാണല്ലോ വാങ്ങുന്നത്,
1: എപ്പോഴും
2: നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇതൊരു ഈയൊരു ടോപ്പിക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഇത് സാധാരണ പോലെ പൊതുവെ വലിയൊരു ഒരാളിൻ്റെ പ്രത്യേകിച്ച് പ്രവാസികൾ ആയിട്ടുള്ള സാധാരണക്കാർ പ്രവാസികൾ, ഇപ്പോൾ ബിസിനസ്സുകാരെ വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടില്ല, സാധാരണക്കാർ അവർ നാട്ടിലൊരു 10-15-20-30 വർഷമൊക്കെ ജീവിച്ച് ഇവിടെ ജീവിച്ച് വലിയൊരു റിട്ടയർമെൻറ്റ് എമൗണ്ടുമായി നാട്ടിൽ പോയി കുറച്ച് ലാൻഡോ അല്ലെങ്കിൽ ഒരു ഒരു ബിൽഡിങ്ങൊക്കെ എടുത്ത് ഒരു കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് അങ്ങനെ പൊതുവെ ആൾക്കാർക്ക്
1: ഉണ്ടാവും.
2: പക്ഷേ അത് പിന്നെ ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ എനിക്കറിയുന്ന പിന്നെ ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയി വലിയൊരു എമൗണ്ട് മുടക്കി ഒരു ടൗണിൽ ഒരു ഷോപ്പ് വാങ്ങി, പക്ഷേ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ അത് കൊടുക്കാനും പറ്റുന്ന കൊടുത്താൽ ആ ഒരു മൂല്യം കിട്ടാത്ത, കാരണം അത് വരുമാനം കിട്ടാത്തൊരു സ്ഥലം എന്ന് പിന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ കുടുങ്ങുന്ന അവസ്ഥകൾ വരാതിരിക്കുക, അതിനെ ആൾക്കാർക്കൊരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ വളരെ കാൽക്കുലേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പിന്നെ സാധ്യത പഠനം വരുമാനവും നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന് ഏറ്റവും പ്രധാനമായി നമ്മുടെ മൂല്യത്തിനാണോ വാങ്ങുന്നത് അതോ അവർ ചോദിക്കുന്ന പൈസയ്ക്കാണോ വാങ്ങുന്നത് എന്നുള്ളതും ഒക്കെ ബോധ്യപ്പെട്ട് അതിൽ നിന്നുള്ള അതിൻ്റെ റിസ്ക്കും ഒക്കെ മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ്.
1: വളരെയധികം നന്ദി. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും.

ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള തുടക്കമാണ് വിവാഹം. വിവാഹം ഇസ്ലാമികമാക്കാനും വിവാഹ ജീവിതം പ്രവാചകന് പഠിപ്പിച്ചതുപോലെയാക്കാനും മുസ്ലിം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പ്രകാശതീരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് കുഫുവത്ത വിവാഹം. നമുക്കായി അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി.
1: പ്രിയമുള്ള ശ്രോതാക്കളെ, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഇസ്ലാമിലുള്ള ഖിത്ബയെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. വിവാഹം കഴിക്കുന്നതിന് മുമ്പായി ഭാര്യയും ഭർത്താവുമാകുവാൻ പോകുന്ന ആളുകൾ പരസ്പരം കാണുകയും തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ദീനിലെ വിവാഹം സാധൂകരിക്കപ്പെടുക. അതുതന്നെയും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മുസ്ലിം മുശ്രിക്കായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനോ ഒരു മുസ്ലിം സ്ത്രീയെ ബഹുദൈവ വിശ്വാസിയായ സത്യനിഷേധിയായ ഒരുത്തൻ വിവാഹം കഴിക്കുവാനോ പാടില്ല. എന്നാൽ ഒരു മുസ്ലിം പുരുഷന് വേണമെങ്കിൽ അഹ്ലി കിതാബുകാരിൽപ്പെട്ട സ്ത്രീകളെ ചില നിബന്ധനകളോടുകൂടി വിവാഹം കഴിക്കാമെന്നും ഖുർആൻ ആ വിഷയത്തിലേക്ക് ഒളിച്ചം വീശുന്നുവെന്നുമൊക്കെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാട്ടിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിന് മുമ്പായി സ്ത്രീയുടെയും പുരുഷന്റെയും ആളുകൾ ആദ്യമായി ചർച്ച ചെയ്യുക, ഇവർ തമ്മിൽ കുഫുണ്ടോ, യോജിപ്പുണ്ടോ, തുല്യതയുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളിലാണ് കുഫു എന്ന് ഓരോ നാട്ടിലുള്ള ആളുകളും അവരവരുടെ ഇഷ്ടാനിഷ്ടപ്രകാരം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ ആധിക്യം പല വിഷയങ്ങളിലും സ്ത്രീക്ക് വേണം എന്ന് പുരുഷനോ അവൻ്റെ ആളുകളോ ആഗ്രഹിക്കുന്നു. തന്നേക്കാൾ ഭംഗിയുള്ളവളായിരിക്കണം, സാമ്പത്തികമായി തറവാടിത്തത്തിലും എല്ലാം തന്നേക്കാൾ മികച്ചു നിൽക്കണമെന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയോ അവളുടെ ബന്ധപ്പെട്ട ആളുകളോ വലിയ മാനദണ്ഡങ്ങളൊന്നും നോക്കാറില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി തന്നേക്കാൾ സൗന്ദര്യം, സമ്പത്ത്, ജോലി, സ്ഥാനമാനങ്ങൾ, പദവി, സമൂഹത്തിലുള്ള അംഗീകാരം ഇതൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പലപ്പോഴും സ്ത്രീ ആഗ്രഹിക്കാറില്ല. ഇതൊക്കെ തന്നെയും പുരുഷന്റെ ഭാഗത്താണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് ഒരു പരിധിവരെ ഇസ്ലാമിക ശരീരയിൽ നിന്നും മനുഷ്യൻ അകന്നു നീങ്ങിയപ്പോൾ ഇസ്ലാം ഒരിക്കലും ആഗ്രഹിക്കാത്ത, അംഗീകരിക്കാത്ത, അനുവദിക്കാത്ത സ്ത്രീധനം എന്ന ഒരു പൈശാചിക പ്രവണത സമൂഹം ഏറ്റെടുത്തതോടുകൂടി സ്ത്രീകൾക്ക് വിലയും നിലയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും പുരുഷന് എത്രമാത്രം ന്യൂനതകളുണ്ടായിരുന്നാലും കുറവുകളുണ്ടായിരുന്നാലും ശരി, അവൻ്റെ വാക്കുകളും അവൻ്റെ ഉദ്ദേശങ്ങളുമെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്ലാമിൽ ഇങ്ങനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പായി കുഫു ഒക്കണം എന്ന വല്ല നിബന്ധനയുമുണ്ടോ? പരസ്പരം തുല്യതയില്ലാത്ത വിവാഹങ്ങൾക്ക് ഇസ്ലാമിൽ അംഗീകാരമില്ലേ എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തെ നോക്കിക്കണ്ടിരിക്കുന്നു. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ യോജിപ്പ്, കുഫു, തുല്യത അനിവാര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇവിടെ കുഫു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വിവാഹം അത് കുഫുവല്ല, അനുയോജ്യമല്ല, അംഗീകരിക്കപ്പെടുന്നതുമല്ല. അതല്ലാത്ത വിഷയങ്ങളിലാണല്ലോ പൊതുവെ മനുഷ്യർ നോക്കിക്കാണുക. സമ്പത്തിലേക്ക് നോക്കും. വിവാഹം കഴിക്കുന്നതിന് മുമ്പായി ഇസ്ലാം അംഗീകരിക്കാത്ത സ്ത്രീധനം പരസ്യമായി വാങ്ങിയിട്ടില്ലെങ്കിലും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് അവളുടെ രക്ഷിതാവിന് സമ്പത്തുണ്ടോ, അയാൾ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് വല്ലതും ലഭിക്കുമോ എന്നുവരെ ചിന്തിച്ചുകൊണ്ട് അത് നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെട്ട, സമൂഹം അംഗീകരിക്കുന്ന തറവാടിത്തമുള്ള വീട്ടിലുള്ള പെൺകുട്ടിയാണോ അല്ലേ, വിദ്യാഭ്യാസമുള്ളവളാണോ അല്ലേ, ഇതൊക്കെ നോക്കിക്കാണുന്നു. ഇവിടെ ഒരു കാര്യം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാനസിക ഐക്യം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ പലതുകൊണ്ടും ഏറ്റ വ്യത്യാസമുണ്ടായിരുന്നാലും ശരി, അതവർക്കൊരു പ്രശ്നമേയല്ല എന്നും വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുമെന്ന ഉറപ്പ് ഇരുവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കുഫുവിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. കുഫു വേണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ബുദ്ധിപരമായും പ്രാമാണികമായും ചില തെളിവുകൾ കൊണ്ടുവരുന്നു. ബുദ്ധിപരമായി അവർ സമർത്ഥിക്കുന്ന തെളിവ്, വിവാഹമെന്ന് പറഞ്ഞാൽ ദിനേന ചെയ്യുന്ന നമസ്കാരങ്ങളെപ്പോലെ ഉള്ള ഒന്നല്ല. മിക്ക ആളുകൾക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും വിവാഹം. സന്തോഷകരമായ മതനിഷ്ഠയുള്ള ഒരു കുടുംബമാണ് എങ്കിൽ നാളെ പരലോകത്തും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ ജീവിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ മരണം വരെ നീണ്ടു നിൽക്കേണ്ട ഈ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ, തർക്കങ്ങൾ, ചിദ്രതകൾ ഉണ്ടാകുവാൻ ഒരുപക്ഷെ ഇരുവരുടെയും നിമ്നോന്നതികളുള്ള അഥവാ ഉയർച്ചയും താഴ്ചയുമുള്ള സാമ്പത്തികമാണ് ഇരുവർക്കുമെങ്കിൽ അത് തകർച്ചയ്ക്ക് കാരണമായേക്കാം. ഉന്നതമായ കുടുംബത്തിലുള്ള സാമ്പത്തികമായ സുരക്ഷിതത്വമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ വിവാഹം കഴിക്കുന്നത് നിബന്ധനയായി വെക്കുന്നത് യത്തീമിനെയാണ്. അവൾക്ക് സമ്പത്തൊരിക്കലും ഉണ്ടാകരുത്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അവളെയും അവളുടെ മുഴുവൻ ജീവിതത്തെയും ഏറ്റെടുക്കുകയാണ് എന്ന ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ ഒരു പക്ഷെ എന്നെങ്കിലും അവൻ്റെ ഭാഗത്ത് നിന്നല്ലെങ്കിലും അവൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ അടുത്തതും അകലെയുമുള്ള ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ അവൾക്ക് കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വന്നേക്കാം. അത് ക്രമേണ സംസാരവും ശബ്ദമുയർത്തിയുള്ള ശബ്ദകോലാഹലങ്ങളും പിന്നീട് മാനസിക ധ്രുവീകരണങ്ങളുമൊക്കെ ഇടവച്ചേക്കാം എന്ന് ഈ വിഭാഗം ആളുകൾ പറയുന്നു. ഒരു പരിധിവരെ സമൂഹത്തിൽ അത് നടക്കുന്നുമുണ്ട്. ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ആ കുടുംബത്തിന് ഒരു തുണയായിരിക്കണം താൻ എന്ന ഉദ്ദേശത്തോടുകൂടി സാമ്പത്തിക ഭദ്രതയുള്ള ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൻ്റെ ഉദ്ദേശത്തിന് കോട്ടങ്ങൾ തട്ടുന്നില്ല എങ്കിലും അവരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അവൾക്ക് ഒരുപക്ഷെ വളരെ ക്രൂരമായ മാനസിക പീഡനങ്ങൾ ഏൽക്കുകയും ആ കുടുംബത്തിൽ മറ്റ് പെൺകുട്ടികളെപ്പോലുള്ള ഒരു സ്ഥാനത്തേക്ക് അവൾ എത്താതിരിക്കുകയും ചെയ്യുന്നു. അത് ഒരു തഫാവുത്ത്, ഏറ്റക്കുറച്ചിലുകളും രണ്ട് തട്ടിൽ ഉള്ള ജീവിതവും നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അവരുടെ ബുദ്ധിപരമായ തെളിവ്. രണ്ടാമതായി, സ്ത്രീയും പുരുഷനും കുഫു ഉണ്ടായിരിക്കണം എന്നതിലേക്ക് ചില ഹദീസുകൾ ആ വിഭാഗം പണ്ഡിതന്മാർ എടുത്തു കാണിക്കുന്നു. ഉദാഹരണമായി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം ദാറഖുത്തനിയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ലാ തൻകിഹുൻ നിസാ ഇല്ലൽ അക്ഫാ വലാ യുസവ്വിജുഹുന്ന ഇല്ലൽ ഔലിയ വല മഹ്റദൂന അശ്റത്തി ദറാഹിം. സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് കുഫുവായ പുരുഷന്മാർക്കല്ലാതെ. യോജിക്കുന്ന അനുയോജ്യരായ പുരുഷന്മാർക്കല്ലാതെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. സ്ത്രീകളെ അവളുടെ രക്ഷിതാവ് വലിയല്ലാതെ മറ്റാരും വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. 10 ദിർഹമിൽ 10 വെള്ളി നാണയത്തിൽ കുറഞ്ഞ ഒരു മഹറുമില്ല. അപ്പോൾ ഈ ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുഫു ഉള്ളവർ തമ്മിലുള്ള ബന്ധമായിരിക്കണമെന്നാണ്. എന്നാൽ ഈ ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് മൗദൂആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഒരു ഹദീസാണ്. ഇതിൻ്റെ പരമ്പരയിൽ മുബഷിർ ബിൻ ഉബൈദ് എന്ന് പറയുന്ന വ്യക്തി മത്രൂഖുൽ ഹദീസ് എന്ന പേരിലാണ്, അഥവാ അയാളുടെ ഹദീസുകൾ അസ്വീകാര്യമാണ് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതല്ലാത്ത മറ്റ് പല തെളിവുകളും അവർ കൊണ്ടുവരുന്നു. ഒരു ഉദാഹരണം കൂടെ നോക്കുക. അലി ഇബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം കാണാം. സലാസുൻ യാ അലി ലാ തുഅഖിറുഹുൻ, അസ്സലാത്തു ഇദാ ആനത്, വൽജനാസത്തു ഇദാ ഹളറത്, വൽഅയ്യിമു ഇദാ വുജിദത് കുഫുവാ. അലിയാരെ, 3 കാര്യങ്ങൾ ഒരിക്കലും പിന്തിപ്പിക്കപ്പെടാൻ പാടില്ല. അതിലൊന്ന് നമസ്കാരം, അതിലെ സമയമായി കഴിഞ്ഞാൽ പിന്തിപ്പിക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ ജനാസയുടെ കാര്യവും, അത് വളരെ പെട്ടെന്ന് മറവ് ചെയ്യേണ്ടതാണ്. 3, ഒരു വിധവ, അവൾക്ക് അനുയോജ്യനായ ഒരു പുരുഷനെ കണ്ടെത്തിയാൽ അത് വൈകിപ്പിക്കുവാൻ പാടില്ല. ഇതിലും സ്ത്രീ പുരുഷ കുഫ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തരുന്നു. ഈ ഹദീസ് ഇമാം ഹാക്കിം ഉദ്ധരിച്ചതാണ്. പക്ഷേ ഈ ഹദീസും നേരത്തെ പറഞ്ഞതുപോലെ ദുർബലമായ, ദുഈഫായ ഹദീസ് ആണ്. ഇങ്ങനെ മറ്റു ചില ഹദീസുകളൊക്കെ ഉണ്ട് എങ്കിലും അവയൊക്കെ തന്നെയും ദുർബലമാണ്. ആ വിഷയത്തിൽ അല്പം ബലമുള്ള ഒരു പ്രമാണം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമാണ്. ഖുയ്യിറത് ബരീറ അലാ സൗജിഹ ഹീന ഉതിഖത്, ബരീറയെ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർക്ക് തെരഞ്ഞെടുക്കുവാൻ ഉള്ള അവകാശം നൽകി എന്ന് പറയുന്ന ഒരു ഹദീസ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അന്ന സൗജഹ കാന അബ്ദ, അവരുടെ ഭർത്താവ് ഒരു അടിമയായിരുന്നു. ബരീറയുടെ ഹദീസ് എന്ന പേരിൽ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെടുന്നൊരു സംഭവമാണ്. ബരീറ എന്ന് പറയുന്ന സ്ത്രീ, അവരൊരു അടിമ സ്ത്രീയായിരുന്നു. അവർ തൻ്റെ യജമാനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്നെ മോചിപ്പിക്കണം, ഞാൻ ഓരോ വർഷവും നിശ്ചിതമായ ഒരു സംഖ്യ നൽകിയാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അവർ സമ്മതിച്ചു. ആ വിഷയം ബരീറ ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി പറഞ്ഞു, എൻ്റെ യജമാന്മാർ എന്നെ മോചിപ്പിക്കുവാൻ തയ്യാറാണ്, പക്ഷേ അവർക്ക് 9 ഊഖിയ സ്വർണം നൽകണം. ഒരു നിശ്ചിത അളവിനാണ് ഊഖിയ എന്ന് പറയുക. ഒരു വർഷത്തിൽ 1 ഊഖിയ എന്ന തോതിൽ 9 വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർത്താൽ മതി, എന്നാൽ ഞാൻ മോചിതയായി തീരും എന്ന് അവർ പറഞ്ഞു. അവർ വിവാഹിതയായിരുന്നു. വിവാഹം കഴിച്ചത് ഇവർ അടിമ സ്ത്രീയായിരുന്നു എന്നതുപോലെ തന്നെ ഭർത്താവ് ഒരു അടിമയായിരുന്നു. സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പറഞ്ഞു. കൂട്ടത്തിൽ ബരീറയുടെ യജമാനന്മാർ പറഞ്ഞ ഒരു നിബന്ധന കൂടി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു. ബരീറയുടെ യജമാനന്മാർ പറഞ്ഞത്, നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാം, പക്ഷേ നിന്റെ വലാ ഞങ്ങൾക്കായിരിക്കും, അഥവാ നിന്നെ മോചിപ്പിച്ചത് ഞങ്ങളാണ് എന്ന ഒരു സ്ഥാനപദവി. അതുകൊണ്ട് ഇസ്ലാമിൽ മറ്റു ചില വിധികൾക്ക്, കർമ്മശാസ്ത്രത്തിൽ മറ്റു ചില ഉപകാരങ്ങളുണ്ട്. ഏതായിരുന്നാലും നിന്റെ വലാഹ് ഞങ്ങൾക്കായിരിക്കണം എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അവ നബി തിരുമേനി പറഞ്ഞു, മോചിപ്പിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് എങ്കിൽ അതിൻ്റെ വലാവും ആയിഷ റളിയല്ലാഹുവിനേക്ക് തന്നെയാണ്. ഏതായിരുന്നാലും അവരെ മോചിപ്പിച്ചു. മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ സ്വതന്ത്രയായി. ഭർത്താവ് അടിമയുമായി. ആ സന്ദർഭത്തിൽ ബരീറക്ക് വേണമെങ്കിൽ താൻ സ്വതന്ത്രയായല്ലോ, ഭർത്താവ് ഇപ്പോഴും ഒരു അടിമയാണ്, വേണമെങ്കിൽ ഭർത്താവുമായി ഇനി മുമ്പത്തെ പോലെ ജീവിക്കാം. അതല്ല, താൻ സ്വതന്ത്രയായി എന്ന രൂപത്തിൽ ഭർത്താവിനെ വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാം എന്ന ഒരു തെരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ കുഫു വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാർക്കുള്ള തെളിവുകൾ. ആ തെളിവുകൾ എല്ലാം തന്നെ ദുർബലമാണ്. ബുദ്ധിപരമായി അല്പമൊക്കെ അത് കുഫു ആവശ്യമാണ്, ഏത് കോണ് വെച്ച് നോക്കിയാലും ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള വിവാഹം ഒരു പക്ഷേ തകർച്ചയിൽ ആയിരിക്കും എന്ന ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം ബരീറയുടെ സംഭവവും ഇതിലേക്ക് വെളിച്ചം വീശുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ സ്വീകരിച്ച നയം സ്വീകാര്യയോഗ്യമായി വന്ന പ്രമാണങ്ങളാണ്. അവിടെയൊന്നും തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ നിലക്കുമുള്ള ഒരു യോജിപ്പ്, സാമ്പത്തികം ഇരുവരുടെയും ഒരുപോലെ, സൗന്ദര്യം ഇരുഭാഗത്തിൻ്റേതും ഒരുപോലെ, സ്ഥാനമാനം, തറവാടിത്തം, അംഗീകാരം, പദവി, സ്ഥലം, ദേശം, കുടുംബം ഇതൊക്കെ സമാസമമായിരിക്കണം എന്ന ഒരു കുഫ്, അത് ഒരിക്കലും ഇസ്ലാം വെക്കുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും, തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ആർക്കാണോ തഖ്വയുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവനാണ് ഏറ്റവും ആദരിക്കപ്പെടുന്നതെന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൻകിഹു മാ ത്വാബലകും മിനൻ നിസ, നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് നന്നായി തോന്നിയ സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്നാണ്. അവിടെ ഒരു കുഫുവിൻ്റെ വിഷയം പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ 24-ാമത്തെ ആയത്തിൽ ഏതെല്ലാം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഉഹില്ലലകും മാ വറാഅ ദാലികും, ഇതിനപ്പുറമുള്ള ഏത് സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാമെന്നാണ്. ചില മഹ്റമായ, വിവാഹം കഴിക്കാൻ പറ്റാത്ത സ്ത്രീകൾ എണ്ണി പറഞ്ഞതിന് ശേഷം ഇതല്ലാത്ത ഏത് സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, അവിടെ പ്രത്യേകമായ ഒരു കുഫുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും പറഞ്ഞു, ലൈസ ലി അറബിയിൻ അലാ അജമീൻ ഫദ്ലുൻ ഇല്ലാ ബിത്തഖ്വ, അറബിക്ക് അനറബിയേക്കാൾ തഖ്വ കൊണ്ടല്ലാതെ ഒരു സ്ഥാനവും ശ്രേഷ്ഠതയുമില്ല എന്നാണ്. ഇനി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുഫു നോക്കിയിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവരെ വിവാഹമോചിതയായി തീർന്നപ്പോൾ പിന്നീട് അവരെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. ആ സന്ദർഭത്തിൽ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവർ അല്പം തറവാടിത്തമുള്ള കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഖുറൈശി ഗോത്രത്തിന് പ്രത്യേകമായ കുടുംബ മഹിമയുണ്ടല്ലോ. അങ്ങനെ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടത് ഫൻകിഹി ഉസാമ, നീ ഉസാമയെ വിവാഹം കഴിച്ചോ എന്നാണ്. ഉസാമ നിറം കറുപ്പായിരുന്നു. പിതാവ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് അടിമയായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് അടിമയായിരുന്ന ഒരാളുടെ മകൻ, ആ മകനുമായുള്ള വിവാഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപ്പെട്ടത്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന പേരിൽ ആദരിക്കപ്പെടുന്ന സ്വർഗത്തിലേക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രസിദ്ധ സഹാബി അദ്ദേഹത്തിൻ്റെ സഹോദരി ഹാല. അവരെ വിവാഹം കഴിച്ചത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബിലാൽ ഏതൊരാൾക്കും അറിയാം, ഒരു കാലത്ത് അടിമയായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് എന്നത്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു കാര്യം, അബു ഹുദൈഫ ഇബ്നു ഉത്ബ, അദ്ദേഹം സാലിം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ദത്തുപുത്രനായി സ്വീകരിച്ചു. ദത്തേറ്റെടുക്കൽ അനുവദിക്കപ്പെട്ട കാലഘട്ടത്തിൽ. എന്നിട്ട് അബു ഹുദൈഫ ഈ ദത്തുപുത്രനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് തൻ്റെ സഹോദരനായ ഉത്ബത്ത് ബിന് റബീഅയുടെ മകൾ ഹിന്ദിനെയാണ്. മൗല സാലിമാകട്ടെ ഒരു കാലത്ത് മോചിപ്പിക്കപ്പെട്ട അടിമയുമായിരുന്നു. അപ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ലുബാഅ ബിൻതു സുബൈർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ ലുബാഅ ബിൻതു സുബൈർ റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവ് മിഖ്ദാദ് ഇബ്നു അസ്വദ് ആയിരുന്നു. മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു അവർ ഹബഷ എത്യോപ്യക്കാരനായ, എത്യോപ്യക്കാർ പൊതുവെ കറുത്ത നിറമുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു പ്രസിദ്ധ സഹാബിയായ മിഖ്ദാദ് ബിൻ അസ്വദ്. എന്നാൽ ഭാര്യയാകട്ടെ ലുബാഅ ബിൻതു സുബൈർ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതൊന്നും തന്നെ ഈ പ്രമാണങ്ങൾ പരസ്പരം ചേർത്ത് വെച്ചാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ തകർച്ചയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരിക്കലും പോകുവാൻ പാടില്ല. അതിന് ഈ കുഫ്, ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് വിഭാഗം പണ്ഡിതന്മാരുടെയും പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിലോ സുന്നത്തിലോ കൃത്യമായും ഭാര്യയും ഭർത്താവും ഭൗതികമായ എല്ലാ നിലയിലും, വിദ്യാഭ്യാസത്തിലും ഭംഗിയിലും പണത്തിലും സ്ഥാനമാനത്തിലും യോജിച്ചാൽ മാത്രമേ വിവാഹം സാധുവാകുകയുള്ളൂ എന്ന് പ്രമാണങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. സഹാബിമാരുടെ ജീവിതത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റ വ്യത്യാസങ്ങളോടുകൂടി വിവാഹം കഴിച്ചിരുന്നു എന്ന് കാണുവാനും സാധിക്കും. എന്നാൽ പിൽക്കാലത്ത് വിവാഹം കഴിഞ്ഞ് പിന്നീട് ഈ ഏറ്റ വ്യത്യാസം ഒരു പ്രശ്നമായി തീരുമോ എന്ന് ആർക്കെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ, പരസ്പരം ഇഷ്ടപ്പെടുന്ന അനുയോജ്യമായ രൂപത്തിലുള്ള വധൂവരന്മാരെയാണ് സ്വീകരിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതും. ഒരിക്കലും ഒരു വിവാഹം മുടങ്ങിപ്പോകുന്ന രൂപത്തിലുള്ള കുഫു നോക്കൽ നാം സ്വീകരിക്കുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനി ചിട്ടകളോടുകൂടി ജീവിതം നയിക്കുവാൻ, കുടുംബജീവിതം സന്തോഷകരമാക്കുവാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: കുഫുവത്ത വിവാഹം പ്രകാശതീരത്തിൽ നമുക്കായി ഇന്ന് അവതരിപ്പിച്ച് നൽകിയത് ബഹുമാന്യനായ സാദിഖ് മദീനി.

0: مؤصدة في عمد ممددة.
1: ഹൃദയത്തിൻ്റെ വസന്തം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ഹൃദയ വസന്തം സൂറത്തു അന്നിസാഇൻ്റെ 82-83 വചനങ്ങൾ മുഹമ്മദ് കുട്ടി സലഫിയാണ് അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. أعوذ بالله من الشيطان الرجيم أفلا يتدبرون القرآن ولو كان من عند الله لوجدوا فيه اختلافا كثيرا. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 82-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, അഫല യതദബ്ബറൂന, അപ്പോൾ അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അൽ ഖുർആന, ഖുർആനിനെക്കുറിച്ച്. വലൗ കാന, അതായിരുന്നെങ്കിൽ, മിൻ ഇന്ദി, അടുക്കൽ നിന്ന്, ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ, ലവജദു, അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഫീഹി, അതിൽ, ഇഖ്തിലാഫൻ, പരസ്പര വ്യത്യാസം അല്ലെങ്കിൽ ഭിന്നിപ്പ്, കസീറ, ധാരാളം. ഇതാണ് 82-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. എന്നാൽ അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അത് അല്ലാഹുവല്ലാത്തവരുടെ അടുക്കൽ നിന്നായിരുന്നെങ്കിൽ വളരെ പരസ്പര വ്യത്യാസം അതിൽ അവർ കണ്ടെത്തുമായിരുന്നു, അഥവാ വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇതാണ് 82-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തൊട്ടുമുകളിൽ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ കപടവിശ്വാസികൾ അവിടുന്ന് പിരിഞ്ഞു പോയാൽ അവർ രഹസ്യമായ ഗൂഢാലോചന നടത്തുന്നു, പ്രവാചകനോട് പറഞ്ഞതിന് വിരുദ്ധമായി അവർ സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ആ ഖുർആനിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി നിഷ്പക്ഷമായി അവർ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാപട്യം അവർ കാണിക്കുമായിരുന്നില്ല. കാരണം ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നത് പക്വമതികളായ, ചിന്താശേഷിയുള്ള, ഖുർആനിനെ ആ നിലക്ക് പഠിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. അതാണ് അല്ലാഹു ചോദിക്കുന്നത്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഖുർആനിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാന തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് കേവല പാരായണത്തിന് വേണ്ടി അല്ല, മറിച്ച് പഠിക്കാനും അത് ചിന്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് എന്ന് ഇത്തരം ആയത്തുകൾ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖുർആനിലെ സൂറത്ത് സ്വാദ് എന്ന അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, അതിനെ നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു, അതാകട്ടെ മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു, ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനുമുള്ളതാകുന്നു. വലിയ തതക്കറ, അതേപോലെ ഓർമ്മിക്കുവാൻ വേണ്ടി, ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ള ആളുകൾ. അപ്പോൾ ഇതാണ് ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, അത് ചിന്തിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടിവച്ചിരിക്കുകയാണോ? അപ്പൊ ഈ ആഹ്വാനം, ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ ആയത്തുകളെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ അത് പകർത്താൻ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിക അധ്യാപനങ്ങളെ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. തുടർന്ന് അല്ലാഹു പറയാൻ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, ഇത് അല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം അല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നെങ്കിൽ, ലവജദൂ ഫീഹി, അതിലവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ, പരസ്പര വ്യത്യാസങ്ങൾ. എത്ര ചിന്താശേഷിയുള്ള, എത്ര ധിഷണാശാലികളായ ആളുകൾ, എത്ര കൂടുതൽ ആളുകൾ ചേർന്നെഴുതിയ ഗ്രന്ഥമാണെങ്കിലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനകളായിരുന്നാലും, എത്ര വലിയ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നാലും, കാലം ഒരുപാട് പിന്നിടുമ്പോൾ ആ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പിഴവുകളും അപാകതകളും പോരായ്മകളും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അത് മനുഷ്യൻ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവനാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവനല്ല മനുഷ്യൻ. എന്നാൽ പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു, അവൻ കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനങ്ങളും അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും ഒരു കാലത്തെയും ഒരു കാലത്തിനും ഒരേതെങ്കിലും പരിമിതിക്കുള്ളിൽ ഒതുക്കപ്പെടേണ്ടതല്ല. കാലങ്ങളെ അതിജയിക്കാൻ കഴിവുള്ളതാകുന്നു അല്ലാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അൻസലഹുല്ലദി യഅലമു സിർറ ഫിസ് സമാവാത്തി വൽ അർദ്, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളിലെ രഹസ്യങ്ങൾ അറിയുന്നവനാകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് മനുഷ്യർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ആകാശഭൂമികളിലെ അതീവ രഹസ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് പ്രപഞ്ച സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രന്ഥത്തിൽ ഒരു വൈരുദ്ധ്യവും ഒരു പരസ്പരമുള്ള ഭിന്നിപ്പും വ്യത്യാസവും കാണുക എന്നത് സാധ്യമല്ല എന്നത് ആ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന കാര്യം ഏതെങ്കിലും പ്രത്യേക വിഷയം മാത്രമല്ല, ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. പക്ഷേ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൻ്റെ ഏതെങ്കിലും പരാമർശങ്ങൾ അത് തെറ്റിപ്പോയി, അത് കാലത്തോട് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നാളിതുവരെ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ തങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം, ആദർശം, അത് മനസ്സിലാക്കാതെ അതിൽ വൈരുദ്ധ്യമുണ്ട്, അത് പരസ്പര വൈരുദ്ധ്യമുള്ള വചനങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് അല്പബുദ്ധികളായ, കാര്യങ്ങളെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാകുന്നു. അതാണ് ആവിശേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും, ശാസ്ത്രീയമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം ഏറ്റവും പുതിയ ഈ കാലത്ത്, ഈ 21-ാം നൂറ്റാണ്ടിൽ അതിൽ വൈരുദ്ധ്യമുണ്ട്, ആ പരാമർശം ശാസ്ത്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് ഈ കാലത്തൊട്ടും യോജിക്കുന്നതല്ല എന്ന് പറയാൻ പോലും, പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാൾക്കും സാധ്യമല്ല. അത് നാം മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൻ്റെ അനേകായിരം തെളിവുകളിൽ ഒരു തെളിവ് കൂടിയാകുന്നു എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അഫല യന്ദുറു ഹാഉലാഇ ഫിൽ ഖുർആനി, ഇക്കൂട്ടർ ഖുർആനിനെക്കുറിച്ച് നോക്കുന്നില്ലേ? വമാ ജാഅ ബിഹി മിനൽ ഹഖ് നദറു തഅമ്മുലിൻ വ തദബ്ബുരിൻ, ചിന്തയോടുകൂടിയുള്ള, ഗവേഷണത്തോടുകൂടിയുള്ള, ആലോചനയോടുകൂടിയുള്ള നോട്ടം അവർ നോക്കുന്നില്ലേ? ഹൈസു ജാഅ അലാ നസ്ഖു മുഹ്കമിൻ യഖ്തഉ ബിഅന്നഹു മിൻ ഇൻദില്ലാ വഹ്ദഹു, അങ്ങനെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടും ഇത് അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു എന്ന്. വലൗ കാന മിൻ ഇൻദി ഗൈരിഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതല്ല, അല്ലാഹുവല്ലാത്ത മറ്റു വല്ലവരെന്നുമാണ് ഈ ഖുർആൻ അവതീർണമായതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് അല്ലാഹുവിൻ്റെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൌ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. തുടർന്ന് 83-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, وَإِذَا جَاءَهُمْ أَمْرٌ مِّنَ الْأَمْنِ أَوِ الْخَوْفِ أَذَاعُوا بِهِ وَلَوْ رَدُّوهُ إِلَى الرَّسُولِ وَإِلَى أُولِي الْأَمْرِ مِنْهُمْ لَعَلِمَهُ الَّذِينَ يَسْتَنبِطُونَهُ مِنْهُمْ وَلَوْلَا فَضْلُ اللَّهِ عَلَيْكُمْ وَرَحْمَتُهُ
3: ഇതാണ് 83-ാമത്തെ വചനം. വഇദാ ജാഅഹും, അവർക്ക് വന്നാൽ, അമ്രുൻ വല്ല കാര്യവും, മിനൽ അംനി നിർഭയത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച്, അവിൽ ഖൗഫി അല്ലെങ്കിൽ ഭയത്തെ സംബന്ധിച്ച്, അദാഉ അവർ പ്രചരിപ്പിക്കും, ബിഹി അതിനെ, വലൌ റദ്ദൂഹു അവർ അതിനെ മടക്കിയിരുന്നെങ്കിൽ, ഇലർ റസൂലി റസൂലിലേക്ക്, വ ഇലാ ഉലിൽ അംരി കൈകാര്യമുള്ളവരിലേക്കും, മിൻഹും അവരിൽ നിന്നുള്ള അഥവാ അവരിൽ കൈകാര്യകർത്താക്കളിലേക്കും, ല അലിമഹു അതിനെ അറിയുമായിരുന്നു, അല്ലദീന യാതൊരു കൂട്ടർ, യസ്തംബിത്തൂനഹു അതിനെ ആരാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന, മിൻഹും അവരിൽ നിന്ന്, വലൗല ഫദ്ലുല്ലാ അല്ലാഹുവിന് അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തു അവൻ്റെ കാരുണ്യവും, ലത്തബഅ്തും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു, അശ്ശൈത്വാന പിശാജിനെ, ഇല്ലാ ഖലീല അല്പം ഒഴികെ. ഇതാണ് 83-ാമത്തെ ആയത്ത്. സമാധാനത്തെയോ ഭയത്തെയോ സംബന്ധിക്കുന്ന വല്ല കാര്യവും അവർക്ക് വന്നാൽ അവർ അതിനെ പ്രചരിപ്പിക്കുന്നതാണ്, അവർ അതിനെ റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യവിവരമുള്ളവരിലേക്കും മടക്കിയിരുന്നെങ്കിൽ, അവരിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുമായിരുന്നു. നിങ്ങളുടെ മേൽ അല്ലാഹുവിന് അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ അല്പം ആളുകളൊഴികെ പിശാചിനെ പിൻപറ്റിക്കളയുമായിരുന്നു. ഇതാണ് 83-ാമത്തെ വചനം. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. വൈദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി, സമാധാനത്തെയോ ഭയത്തെയോ കുറിച്ചുള്ള വല്ല കാര്യവും അവർക്ക് വന്നാൽ അവരത് പരസ്യപ്പെടുത്തും. രണ്ട് കാര്യം. ഒന്ന്, ദുർബല വിശ്വാസികളായ അല്ലെങ്കിൽ കപട വിശ്വാസികളായ ആളുകൾ അത് പരസ്യപ്പെടുത്തും, അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്. ചില ആളുകൾ സാത്വികന്മാരായ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെയും അവർ അത് പിന്നെ പരസ്യപ്പെടുത്തും. അവർ ദുരുദ്ദേശപൂർവമല്ല, അതെന്താണ് അതിലടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, പക്ഷേ അതും ദോഷകരമാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അവർ അതിനെ റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം എന്താണ്, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യമൊക്കെ പ്രവാചകനോട് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിലെ തന്നെ അറിവുള്ള ആളുകളിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, നിരീക്ഷണ പാഠവുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. അതാണ് ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. തുടർന്ന് അല്ലാഹു പറയുന്നു, അല്ലാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ അവരിൽ കുറച്ച് ആളുകളല്ലാത്തവരൊക്കെ പിശാചിനെ പിൻപറ്റുമായിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനം, ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് പൈശാചിക പ്രേരണയോടുകൂടിയാണ്, ദുരുദ്ദേശപൂർവമാണ്, ഒരു നന്മയും അതിലടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. വൈദാ ജാഉലാ ഇല്ലദീന ലം യസ്തഖിറു അൽ ഈമാൻ ഫി ഖുലൂബിഹിം അംറുൻ യജിബു കത്മാനുഹു മുതഅല്ലിഖൻ ബിൽ അംനി അല്ലദി യഊദു ഖൈറുഹു അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ വല്ല കാര്യം അവർക്ക് അവതീർണമായാൽ, അവർക്ക് വന്നു കിട്ടിയാൽ, മനസ്സിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ലാത്ത ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവരത് മറച്ചുവെക്കേണ്ടതാണ്. അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും അതിൻ്റെ നന്മ മടങ്ങും, ആ നന്മ കിട്ടുമെന്ന് ചിന്തിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവിൽ ഖൗഫി അല്ലദീ യുൽഖി ഫീ ഖുലൂബിഹിം അദമുൽ ഇത്മിനാൻ, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭയം ഉണ്ടാക്കുന്ന വല്ല കാര്യവും വല്ല വാർത്തയും കിട്ടിയാൽ അഫ്ഷൗഹു വഅദാഉ ബിഹി ഫിന്നാസ്, ഇത്തരം ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും, ജനങ്ങൾക്കത് പ്രചരിപ്പിക്കും. അല്ലാഹു പറയും വലൗ റദ്ദ ഹാഉലാഇ മാ ജാഅഹും ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഇൽമി, തങ്ങൾക്ക് വന്ന തങ്ങൾ അറിഞ്ഞ ആ കാര്യം അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അവർ പ്രവാചകനെ സമീപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ, ലഅലിമ ഹഖീഖത മഅനാഹു അഹ്ലൽ ഇസ്തിംബാത്തു മിൻഹും, പരീക്ഷിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ചറിയുന്ന ആളുകൾ, അതിൻ്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. വലൗല അൻ തഫദ്ദലല്ലാഹു അലൈക്കും വറഹിമക്കും ലത്തബഅതുമു ശൈത്വാൻ വവസാവിസിഹി ഇല്ലാ ഖലീലം മിൻകും, നിങ്ങൾ അല്ലാഹുവിന് അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആളുകളല്ലാത്തവരെല്ലാം പിശാചിൻ്റെ വലയിൽ അകപ്പെടുമായിരുന്നു, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നൊരു താക്കീത് കൂടി അല്ലാഹു അവർക്ക് നൽകുകയാണ്. സത്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, വല്ല ദുർവൃത്തിക്കാരനും വല്ല വാർത്തയുമായി നിങ്ങളെ സമീപിച്ചാൽ അത് നിങ്ങൾ വ്യക്തമായി അറിയണം. അത് വാർത്തകളെക്കുറിച്ച് പരാമർശിക്കുന്ന വചനമാണ്. വല്ല വാർത്തയും കേട്ടാൽ അത് പരസ്യപ്പെടുത്തലല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിക്കലല്ല, മറിച്ച് ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാല, ഒരു ജനതക്കെതിരെ നിങ്ങൾ അറിവില്ലായ്മ പ്രവർത്തിക്കാതിരിക്കാൻ. എന്നതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വിഷയത്തിലും ഖുർആനിൻ്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് പ്രമാണത്തിലേക്ക് മടക്കാത്തതിൻ്റെ പേരിലാണ്. എങ്ങനെയാണ് ആ ആയത്ത് പ്രവാചകൻ വിശദീകരിച്ചത് എന്ന് പരിശോധിക്കുക. ഇനി പ്രവാചക വചനങ്ങളിൽ അതിൻ്റെ വിശദീകരണം കാണുന്നില്ലെങ്കിൽ സ്വഹാബത്ത് ആ വചനത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പരിശോധിക്കുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹുവും അവൻ്റെ റസൂലും ആ പ്രവാചകൻ നേർക്കു നേരെ കേട്ടുപഠിച്ച സ്വഹാബത്തും സലഫു സ്വാലിഹ്യങ്ങളുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നത് പരിശോധിക്കാതെ അതിൻ്റെ ബാഹ്യാർത്ഥം എടുത്തുകൊണ്ട് അത് തെറ്റാണ്, ആ വചനത്തിൽ ഇന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണ് എന്ന് തങ്ങളുടെ വകയായി വ്യാഖ്യാനിക്കുന്നത് വലിയ അപകടത്തിലേക്ക്, വലിയ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെയുള്ള ഖുർആനും ഹദീസും വ്യംഗ്യമായും അതേപോലെ ചില ഭാഗത്തൊക്കെ വ്യക്തമായും പരാമർശിച്ച കാര്യങ്ങൾ പോലും തങ്ങളുടെ ബുദ്ധിക്കു നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾക്കത് വിരുദ്ധമാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ പൂർവീകരെക്കുറിച്ച് സലഫു സ്വാലിഹ്യങ്ങളെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു, എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് വഴി പലപ്പോഴും അപകടങ്ങളിലേക്ക് അതല്ലെങ്കിൽ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അല്ലാഹുവിൻ്റെ കലാം അത് ആദ്യമായി അവതീർണമായത് പ്രവാചകനാണ്. പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ടു പഠിച്ചത് ഒന്നാമതായി സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരാണിത് കേട്ടു പഠിച്ചത്. പിന്നീട് ആ സ്വഹാബത്ത് നിന്ന് കേട്ടു പഠിച്ച താബിഈങ്ങളാണ് പിന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ആ വഴികൾ, അതിന് നാൾ വഴികൾ, അതൊന്നും പരിശോധിക്കാതെ നമുക്ക് നമ്മളോടാണ് നേർക്കുനേരെ അള്ളാഹു സംസാരിച്ചത് എന്ന രൂപത്തിൽ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കുന്ന പ്രവണത കരുതിയിരിക്കേണ്ട കാര്യമാണ് ആ വചനത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം. നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലത്തബഅതുമുൽ ശൈത്താന ഇല്ലാ ഖലീല, നിങ്ങളിൽ കുറച്ചുപേരല്ലാത്തവരെല്ലാം ഷെയ്ത്താനെ, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്ന പരാമർശം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തുകളെയും ഹദീസുകളെയും അതിന്റെ യഥാർത്ഥ സ്രോതസ്
4: അംസൈന വ അംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽകു വലഹുൽ ഹംദു وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
4: അല്ലാഹുമ്മ ബിക അംസൈന വബിക أصبحنا وبك نحيا وبك نموت وإليك المصير.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
4: അല്ലാഹുമ്മ ഇന്നി അംസൈതു أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك.
5: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
4: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക فمنك وحدك لا شريك لك فلك الحمد ولك الشكر.
5: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
4: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ عافني في سمعي اللهم عافني في بصري لا اله الا انت.
5: അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
4: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി وأعوذ بك من عذاب القبر لا إله إلا أنت.
5: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി ഇഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ്രയുടെയോടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരു ഈവനിങ് ലൈവിലും പങ്കെടുക്കാൻ അവസരം കിട്ടി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ അനൂസ് മഞ്ചേരിയാണ്. എൻ്റെ കൂടെ നിലവിലുള്ള ആൾ വന്നിട്ടില്ല, അപ്പം ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. നാമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്, നമ്മൾ എല്ലാ സമയത്തും വൈകുന്നേരവും രാവിലെയും ഒരു ആമുഖം എന്തോണം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ അധികാറുകൾ. ഇപ്പോൾ അധികാറൻ മസായിൻ്റെ സമയമാണ്, ഇപ്പോൾ എല്ലാവരും അത് ചൊല്ലിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ശ്രോതാക്കളൊക്കെ എത്തുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. നമുക്ക് സലാം പറഞ്ഞ് വന്ന ഇന്നത്തെ ആളുകൾ ഷംനാദ് ഖാൻ, ആയിഷ അങ്ങാടിപ്പുറം, ആയിഷ കരുമ്പിൽ, സുബൈദ ഇസ്മായിൽ മാടിക്കേരി, ഹസീന നൂറുദ്ദീൻ ദമാം, ഈ ആളുകളൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും നമ്മുടെ ഈവനിങ് ലൈവ് വളരെ ഉപകാരപ്രദമായിക്കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് പഠനാർഹമായതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈവനിങ് ലൈവിലും അതുപോലെ തന്നെ മോർണിംഗ് ലൈവിലൊക്കെ നമ്മൾ, അല്ലേ, ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയുടെ ഒരു സമ്മാനം എന്നോണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഞാൻ ഏകദേശം ഒരു മാസത്തോളമായി ഈ ഈവനിങ് ലൈവിൽ ജോലി തിരക്കും കാരണങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റാറില്ല. ഇന്ന് ഏതായാലും ഗസ്റ്റുകളൊന്നുമില്ല, അപ്പോൾ ശ്രോതാക്കളാണ് ഇന്ന് കൂടുതൽ ഒന്നും കൂടെ ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് ഇടപഴകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റ് സലാം പറഞ്ഞു വന്നത് നഫീസ കാടാമ്പുഴ, അതുപോലെ തന്നെ സഹൽ പി ഇടപ്പലം, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഇന്ന് നമുക്ക് ചോദ്യങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ നമ്മളൊരു മൂന്നോ നാലോ ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. മറ്റ് ഗസ്റ്റുകളെ പാട്ടും കഥകളും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഗസ്റ്റുകളില്ല, അതുപോലെ തന്നെ ആകെ ഒരു ആങ്കറേ ഉള്ളൂ എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കുക. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ, പല മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾ ഇനിയും ഒരുപാട് ആളുകൾ എത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സമീജ പാറൽ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമ്മൾ ഇന്ന് എന്നത്തെയും പോലെ നമ്മുടെ സാരോപദേശം, അതിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് സാരോപദേശം കേട്ടിട്ട് തിരിച്ചു വരാം.

പെട്ടാൽ നമ്മൾ തന്നെ തോറ്റുപോകുമെന്നത് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ ഭൗതികമായിട്ട് നമുക്ക് നേട്ടങ്ങളൊക്കെ കിട്ടിയെന്ന് വന്നേക്കാം നമ്മൾ പറയുന്ന വ്യക്തിയെ ആ ഒരു നിലക്ക് നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയെന്നും വന്നേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതിന് അവനെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്, നീ ജയിച്ചിട്ടുമുണ്ട്, നിനക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് നമുക്ക് ജയിക്കണം, മറ്റുള്ളവരെ തോൽപ്പിക്കണമെന്ന് നമുക്ക് ലക്ഷ്യമില്ല. നമുക്ക് തോൽപ്പിക്കാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ മോശപ്പെട്ട ചിന്തകളെയും മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടാത്തരങ്ങൾ ഇട്ടുതരുന്ന, നമ്മെ നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പിശാചിനെയും അവൻ്റെ കൂട്ടാളികളെയുമാണ്. അതായത് തിന്മകളെയാണ് നമുക്ക് തോൽപ്പിക്കാനുള്ളത്. അതല്ലാതെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് തെളിഞ്ഞതായിരിക്കണം, ശുദ്ധമായിരിക്കണം. എല്ലാവരോടും സ്നേഹവും എല്ലാവർക്കും നന്മയും എല്ലാവരെക്കുറിച്ചും നല്ല വിചാരവും വെച്ച് പുലർത്താനുള്ള നല്ലൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം എത്ര ദുർബലമാണെങ്കിലും നമ്മുടെ വീടും സൗകര്യങ്ങളും എത്ര കുറവാണെങ്കിലും നമ്മിൽ ഒരു മനുഷ്യനുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ആരെയും തോൽപ്പിക്കാനല്ല, മറിച്ച് എനിക്ക് ജയിക്കണം. എന്തിനാണ് എനിക്ക് ജയിക്കേണ്ടത്? അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്കൊരുദ്ദേശമായിട്ടുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ എനിക്ക് ജയിക്കണം. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് എനിക്ക് പിശാചിനെ തോൽപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകണം. എനിക്ക് പരലോകത്ത് ഫഖദ് ഫാസ്, വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സ്വർഗമാകുന്ന ആ വിജയം എനിക്ക് ലഭിക്കണം. അതുകൊണ്ട് എൻ്റെ വിശ്വാസവും എൻ്റെ കർമ്മവും എൻ്റെ സ്വഭാവവും എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ പറയുന്നതുമൊക്കെ ഞാൻ നന്നാക്കണം. അങ്ങനെ എൻ്റെ വിജയത്തിന് ഞാൻ പരിശ്രമിക്കണം. എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും സ്വർഗം കിട്ടണം. ഇതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും നോക്കണം. എനിക്ക് ഹലാലായിട്ട് നല്ല ഒരു ജോലി ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ ജോലി കൊണ്ടും എൻ്റെ ഉദ്യോഗം കൊണ്ടും എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും സമൂഹത്തിന് നല്ല സേവനം ചെയ്യാൻ, അതിലൂടെ എൻ്റെ സ്വർഗം ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കണം. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ജയിക്കണം. എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് മതപരമായ കാര്യത്തിൽ എനിക്ക് ജയിക്കണം. എനിക്ക് മാത്രമല്ല ഈ ജയം വേണ്ടത്, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും മതപരമായ വിഷയത്തിലും ഭൗതികമായ വിഷയത്തിലും ഉന്നതിയും ഉയർച്ചയും നേട്ടവും വിജയവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായില്ലേ, നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുത്, വല തബാഗലു, പരസ്പരം നിങ്ങൾ കോപവും വെറുപ്പും വിദ്വേഷവും വെച്ച് പുറത്തരുത്. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ ഇഖ്വാനുകളായിരിക്കണം. നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളും സ്നേഹിതന്മാരുമായിരിക്കണം. പരസ്പരം ഗുണകാംക്ഷയുള്ള ആളുകളായിരിക്കണം. നോക്കൂ, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, യുദ്ധത്തിൽ മരിക്കാൻ ഇരിക്കുന്ന ആ സമയത്ത് തനിക്കൊരു ഗ്ലാസ് വെള്ളം നീട്ടപ്പെട്ടപ്പോൾ തൊട്ടപ്പുറത്തുള്ള തൻ്റെ സഹോദരന് ദാഹം കൊണ്ട് വെള്ളം ചോദിക്കുന്നത് കണ്ട അദ്ദേഹം അയാൾക്ക് കൊടുക്കൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുവെങ്കിൽ എന്താണ് ആ ഒരു ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പിന്നിലുള്ള വികാരം? അതുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവനെ തോൽപ്പിക്കണം, ഇവനെ തോൽപ്പിക്കണം എന്ന തരത്തിലല്ല, നമുക്ക് ജയിക്കണം. ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്ക് ജയിക്കണം. പിന്നെ ആരും തോൽക്കരുത്, എല്ലാവരും ജയിക്കട്ടെ എന്ന വിശാലമായ മനസ്സായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ പറയും, അത് ശരിയല്ല, എന്ത് ആരും തോൽക്കണ്ട, എനിക്കാരും തോൽപ്പിക്കും വേണ്ട, എനിക്ക് ജയിക്കും വേണ്ട എന്ന നിലക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല, നമുക്ക് ജയിക്കണം. പക്ഷേ ആരോടും നമുക്ക് ആ ഒരു നിലക്കുള്ള ഈർഷ്യത ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവരോട് നമുക്ക് അസൂയുണ്ടാകും, ദേഷ്യമുണ്ടാകും, അവർക്ക് വല്ലതും ലഭിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവർ വളരുന്നത് കാണുമ്പോൾ അവർ തളരണം എന്ന് അവർ തളർന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കും. ചെറുപ്പം മുതൽക്ക് ഈ ടെൻഡൻസി വളർന്നു വന്നു കഴിഞ്ഞാൽ വലിപ്പത്തിൽ അവൻ വളരെ മോശപ്പെട്ടൊരു വ്യക്തിയായിട്ട് മാറും. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല

0: ഭാവികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാരോപദേശം. അല്പം ഒരു 5 മിനിറ്റോളം ഇന്ന് നമ്മുടെ സാരോപദേശം ഉണ്ടായിരുന്നു. ശ്രോതാക്കൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സാരോപദേശത്തിൽ നിന്ന് കിട്ടിയത് എന്ന് ഫീഡ്ബാക്ക് വഴി അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഇന്ന് ഒരുപാട് ആളുകള് വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ജമീല ബി പി, അതുപോലെ തന്നെ ജമീല കുമരനെല്ലൂർ, സുബൈദ ഇസ്മായിൽ മാടിക്കേരി, സഫിയ ഇടപ്പാൾ, സുലൈഹ തിരുവാലി, ഷംസാദ് തലശ്ശേരി, അബ്ദുൽ ഹമീദ് സി കഴിയൂർ, ഷംനാദ് ഖാൻ, സലീം മേൽമുറി, സീനത്ത് പാലക്കാട്, ഖദീജ കെ കൂത്തുപറമ്പ, ഇബ്രാഹിം മംഗലാപുരം, അമ്ര ബിൻത്ത് യാസിർ, ആമിനു ബിൻ യാസിർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് നമ്മളൊപ്പം മാഷാല്ല സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്കൊക്കെ സലാം അടക്കാണ്. വലൈക്കും സലാം വറഹമത്തുള്ള. ഉമേറ തൃശൂർ വള്ളാർക്കാട്, ഇവരൊക്കെ സലാം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ വളരെ ലളിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ ലളിതം എന്ന് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം അത്രയും ലളിതമാണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയും, പ്രത്യേകിച്ച് പീസ് റേഡിയോ കേൾക്കുന്ന സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ. ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഷംനാദ് ഖാനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. മദീനയിലെ ആദ്യത്തെ മസ്ജിദ് ഏതാണെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും, പക്ഷെ ഒട്ടുമിക്ക ആളുകളൊക്കെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പം ചോദിക്കുന്ന എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ ഉത്തരം ഉണ്ടാവും എന്നുള്ളത്. ഷംനാദ് ഖാനാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, അതായത് മദീനയിലെ ആദ്യത്തെ മസ്ജിദ് ഏതാണെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആളുകൾ ഉത്തരം പെട്ടെന്ന് എന്താക്കുക, അയക്കുക ഇൻഷാല്ലാ. നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ആവശ്യമുണ്ട്. അതിന് ശേഷം ചെറിയ ചെറിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചൊരു ടൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു പ്രയാസമുള്ള ചോദ്യങ്ങളൊക്കെ വേണം. വളരെ എളുപ്പം ചോദ്യങ്ങളാവുമ്പം അതെല്ലാവർക്കും ഉത്തരം കിട്ടും. നേരെ മറിച്ച് കുറച്ചാളുകൾക്ക് മാത്രം കിട്ടുന്ന അങ്ങനത്തെ തരത്തിലുള്ള ചോദ്യങ്ങൾ വേണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. ഏതായാലും മാഷാല്ല, നമ്മുടെ എന്താ ഇപ്പോൾ സാരോപദേശത്തെ കുറിച്ചിട്ട് നല്ലൊരു മെസ്സേജാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ സാരോപദേശത്തെ കുറിച്ചിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക്, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്താക്കണം. ഒന്ന് ചെറിയൊരു പോയിൻ്റ് നിങ്ങളെ മനസ്സിൽ നിന്ന് കൊണ്ടിട്ടുള്ള, അതായത് തറച്ചിട്ടുള്ള പോയിൻറ്സ്, എന്നിട്ട് നമുക്കതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ സാരോപദേശം ഏകദേശം ഒരു 5 മിനിറ്റോളം സാരോപദേശം ഉണ്ടായിരുന്നു. പതിവിന് വിപരീതമായിട്ട് കുറച്ച് ദൈർഘ്യമുണ്ട്. പക്ഷേ അതിൽ ഊന്നിൽ പറഞ്ഞ 1-2 പോയിൻ്റുകൾ ഉണ്ട്. അപ്പോൾ അതെന്താന്ന് ചോദിക്കുകയാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ സാരോപദേശത്തിൽ പറഞ്ഞ പോയിൻ്റുകൾ എന്താക്കുക, ശ്രോതാക്കൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ മറക്കണ്ട, ചോദിച്ച ചോദ്യമുണ്ട്, ആദ്യത്തെ മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച, അതിൻ്റെ ഉത്തരം കൂടി എന്താക്കണം, പെട്ടെന്ന് എഴുതി അയക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. സമീറ ഏറിയാട് അവർ പറയുന്നുണ്ട്, സാരോപദേശം വളരെ ഉപകാരപ്രദമായിട്ടുള്ള, മറ്റുള്ളവർക്ക് ക്ഷമിച്ച് ജീവിക്കുന്നവർക്കാണ് മനസമാധാനം ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഏതായാലും അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ സാരോപദേശത്തെ കേൾക്കുന്ന ആളുകൾ ഡെയിലി അല്ലേ ഈവനിലിവിൽ കേൾക്കുന്ന ആളുകൾ അതിലുള്ള ഒരു കണ്ടൻ്റ് ഉണ്ടാവും. അതെന്താണ്, എന്ത് വിഷയത്തെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് നമ്മുടെ സാരോപദേശം എന്ന് അറിയുന്ന ആളുകൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അത് പറയണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകളെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിലൊരു പകുതി മുക്കാലും തെറ്റായിട്ടാണ് തോന്നുന്നത്. മദീനയിലെ ആദ്യത്തെ മസ്ജിദ് അല്ലേ, അതാണ് ചോദ്യം. മദീനയിലെ ആദ്യത്തെ മസ്ജിദ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അറിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം അയക്കുക. ഇനിയും ഒരുപാട് ആളുകൾ, നമ്മുടെ ലൈവിലുള്ള ആളുകൾ ഉത്തരം അയക്കാൻ ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ ആയിഷ തോട്ടശ്ശേരി അറ, റൈഹാന ബാനു തോട്ടശ്ശേരി അറ, അവർക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ശ്രോതാക്കൾ ഇന്നത്തെ സാരോപദേശം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിലുള്ള പോയിൻസുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ ജീവിക്കുമ്പോൾ തൻ്റെ എല്ലാ കാര്യം സ്വന്തത്തിലേക്ക് ഒതുങ്ങാതെ അത് ബാക്കിയുള്ള ആളുകളെയും കൂടി പരിഗണിക്കുക, അത് ഭൗതികപരമാകട്ടെ മതപരമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, നമ്മൾ സ്വന്തം കാര്യം നോക്കാതെ ബാക്കിയുള്ളവരെയും കൂടി എന്താക്കുക, പരിഗണിക്കുക എല്ലാ വിഷയങ്ങളിലും. അങ്ങനെ തന്നെ അഹദുക്കും അച്ഛ യുഹിബുലി അഖീഹി മാ യുഹിബുലി നഫ്സിഹി, നമ്മൾ കേട്ട ഒരു ഹദീസാണ് അല്ലെ, ഈ ഹദീസിൻ്റെ ഒരു സാരം നമ്മൾക്ക് അറിയുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെല്ലാ വിഷയത്തിലും എന്താക്കുക, നമ്മുടെ ഒപ്പമുള്ള ആളുകളെ കൂടി, നമ്മുടെ സഹോദരങ്ങളെ കൂടി നമുക്ക് അവരെയും കൂടി നമ്മൾ കൈ പിടിച്ചുയർത്തേണ്ടതുണ്ട്. പലപ്പോഴും ഇന്നൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങി ചുരുങ്ങി പോവുകയാണ് അല്ലേ. എൻ്റെ വീട് അല്ലേ, എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം മാത്രം, അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആദർശ ബന്ധുക്കളോ അവരൊക്കെ എങ്ങനെ ആയിക്കോട്ടെ അതൊന്നും എന്നെ ബാധിക്കൂല എന്ന തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന്നൊക്കെ ഒരു മുസ്ലിം വ്യത്യസ്തമാകണം, എന്നാലേ ആ ഹദീസിൽ പറഞ്ഞ പോലെ അവൻ വിശ്വാസിയാവുള്ളൂ എന്നുള്ളതാണ്. പറയുമ്പോഴവരെ ഈ സാരോപദേശത്തിലെ മെയിൻ പോയിൻ്റ് അതാണ്. ശ്രോതാക്കൾക്ക് ആ ഒരു സംഗതി നമ്മുടെ സാരോപദേശത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ സാധാരണ നമ്മുടെ ഈവനിങ് ലൈവ് എന്ന് പറയുമ്പോൾ നമ്മളെ അമീർ സാഹിബിൻ്റെ ഒരു എഴുത്ത് നമുക്ക് നിർബന്ധമാണ്. ഇൻഷാല്ലാ ആ ഒരു എഴുത്ത് ഇപ്പോൾ വളരെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും വന്നിട്ടുണ്ട്, ഞാനത് വായിക്കാം. ഇസ്ലാമിൽ അറിവിന് അത്യുന്നതമായിട്ടുള്ള സ്ഥാനമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യം അറിവിൻ്റെ ഔന്നത്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അറിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശക്തി. അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുകയും ആത്മവിശ്വാസവും സൽസ്വഭാവവും കരുത്തും നൽകുകയും ചെയ്യുന്നു. അറിവ് തേടൽ എല്ലാ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നേരെ മറിച്ച് അജ്ഞത മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിലേക്കും ചൂഷണങ്ങളിലേക്കും നയിക്കുന്ന ഏറ്റവും വലിയ ദൗർബല്യമാണ്. ആരെങ്കിലും അറിവ് തേടി ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ അതിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അതിനാൽ വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ട് അജ്ഞതയുടെ കൂരിരുട്ടിൽ നിന്ന് മോചനം നേടാനും അറിവിൻ്റെ ശക്തി കൊണ്ട് വ്യക്തി ജീവിതം സമൂഹം ധന്യമാക്കാനും നമുക്ക് സാധിക്കട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. ഇതിനെ വളരെ ചുരുക്കിയിട്ട് ഈ ഒരു സംഗതി പറയുകയാണെങ്കിൽ എനിക്കേറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാക്ക് അറബിയിൽ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു നൂറുൻ എന്നാണ്. അറിവ് പ്രകാശമാണ് എന്നുള്ള ആ ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അമീർ സാഹിബിൻ്റെ എഴുത്ത്. അതായത് വിജ്ഞാനം എന്ന് പറയുന്ന അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അത് നമുക്കൊരു ഹർഫാണെങ്കിലും, ഒരു ഹർഫാണ് അറിയുന്നതെങ്കിലും നമ്മൾ എന്താക്കണം, പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അല്ലേ. ഇന്നിപ്പോൾ നമ്മളൊരു ആയത്ത് പഠിച്ചാൽ നാളെ രണ്ടായത്താക്കി പഠിക്കുക അല്ലെ. പലപ്പോഴും പല ആളുകളൊക്കെ നമ്മൾ ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് പല ആളുകളും പ്രയാസം പറയാറുള്ളത് എത്രയേ പഠിച്ചിട്ടും ഹിഫ്ളൊന്നും അങ്ങോട്ട് തലയിൽ നിൽക്കണില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ പ്രായമായില്ലേ, ഇനിയൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കുക, ഇനിയിപ്പോൾ നമ്മളെങ്ങനെ എഴുതുക എന്നുള്ള പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതേ, അറിവ് എന്ന് പറഞ്ഞാലേ അത് വളരെ ഒരു അമൂല്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അമീർ സാഹിബിൻ്റെ എഴുത്ത് നമ്മുടെ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ റേഡിയോയുടെ ശ്രോതാക്കൾ മഷാല്ലാ ആ ഒരു സംഗതിയിൽ ഉഷാറാണെന്നാണ് മനസ്സിലാക്കണം. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള പല മേഖലകളിലുള്ള അറിവുകൾ ഓരോ ദിവസവും റേഡിയോയിലുള്ള ആളുകൾ അൽഹംദുലില്ലാ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, മദീനയിലെ ആദ്യത്തെ മസ്ജിദ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനത് വളരെ സിമ്പിളാണ് എന്നുള്ളൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ, ആ ചോദ്യം വന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഒരുപാട് ആളുകൾ ശരിയാക്കുമല്ലോ എന്നുള്ള തരത്തിലാണ്. ഏതായാലും മദീനയിലെ ആദ്യത്തെ മസ്ജിദ് മസ്ജിദുൽ കുബയാണ് കേട്ടോ, മസ്ജിദുൽ കുബയാണ് മദീനയിലെ ആദ്യത്തെ മസ്ജിദ്. പക്ഷേ ഒരുപാട് ആളുകൾ, കുറച്ചൊന്നല്ല, വളരെ തുലോം തുച്ഛം ആളുകളാണ് ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ അതെല്ലാവരും ശ്രദ്ധിക്കണം ആ ഉത്തരം അല്ലേ. മസ്ജിദുൽ കുബയാണ് എന്ത്? മസ്ജിദുൽ കുബാണ് മദീനയിലെ ആദ്യത്തെ മസ്ജിദ്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് മസ്ജിദുൽ നബവിയാണെന്ന് അല്ലേ. നമ്മൾ മദീന എന്ന് ഓർക്കുമ്പോൾ അല്ലാൻ്റെ റസൂലിൻ്റെ പള്ളിയായിട്ടുള്ള മസ്ജിദുൽ നബവിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ മദീനയിലെ ആദ്യത്തെ മസ്ജിദ് മസ്ജിദുൽ കുബയാണ്. അതിൻ്റെ ഉത്തരം ശരിയാക്കിയ ആളുകൾ കുറഞ്ഞ ആളുകളാണ്. ഇൻഷാല്ലാ ഞാൻ അവരെ പേരുകളൊന്ന് വായിക്കാം ഉത്തരം ശരിയാക്കിയുള്ള ആളുകൾ. ഒന്ന് ജമീല വി പി കാളികാവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം അടൂർ മംഗലാപുരം, അവർ തമിഴിലാണ് ഉത്തരം അയക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റി ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ഹയറായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മസ്ജിദുൽ കുബ എന്ന് പറഞ്ഞ ആളുകൾ സലീം മേൽമുറി, അവർ മസ്ജിദുൽ കുബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഫിയ എടപ്പാൾ മസ്ജിദുൽ കുബ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അസീന നൂറുദ്ദീൻ ദമാം ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. മുഹമ്മദ് കെ പാലപ്പുഴ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൽ കുബ എന്നുള്ള ഉത്തരം. പിന്നെ ഇൽമുന്നീസ ഹംസ പാലക്കാട് അവർ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ബൽഖീസ് ആറ്റൂർ അവർ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ആയിഷ തോട്ടശ്ശേരി ആറ ശരിയാക്കിയിട്ടുണ്ട്. അഷ്റഫ് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. മാഷാല്ലാ. പിന്നെ വേറെ ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഉസൂലിൽ ഹദീസുമായിട്ട്, ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു ഒരു ചോദ്യം അല്ലേ. സ്വീകാര്യയോഗ്യമല്ലാത്ത ഹദീസ്, ഹദീസിന് നമ്മൾ എന്താണ് പറയുക? സ്വീകാര്യയോഗ്യമല്ലാത്ത ഹദീസിന് നമ്മൾ എന്താണ് പറയുക? ഇതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ അറിയുന്ന ആളുകൾ ഇതിൻ്റെ ഉത്തരം പറഞ്ഞാൽ ഉഷാറാവും. അതായത് സ്വീകാര്യയോഗ്യമല്ലാത്ത ഹദീസിന് നമ്മളെന്താണ് അതിൻ്റെ അതിൻ്റെ ഒരു ഉസൂലിൽ ഹദീസിൽ അതായത് ഹദീസിൻ്റെ ശാസ്ത്രത്തിൽ നമ്മൾ അതിനെന്താണ് ഒരു പേര് വിളിക്കും, അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അറിയുന്ന ആളുകൾ ഉത്തരം അയക്കുക. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുണ്ട്. നമ്മൾ പൂമരത്തണലിൽ എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ ഇനി അടുത്തതായി പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ കൊച്ചു കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മളിന്ന് ഇൻഷാല്ലാ പൂമരത്തണൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അറിയുന്ന പ്രോഗ്രാമാണ്. കുട്ടികൾക്കുള്ളൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് എന്ത്? പൂമരത്തണൽ അല്ലേ. ആ പേര് പോലെ തന്നെ ഒരു മരത്തിൻ്റെ തണലിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കഥ പറയുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം, അതുപോലെയുള്ളൊരു പിന്നെ അവസ്ഥയിലാണ് നമ്മളുള്ളത് അല്ലേ. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു പുതിയൊരു എപ്പിസോഡിൽ, ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഒരുപാട് മര്യാദ പഠിച്ചിരുന്നു അല്ലേ. മര്യാദകൾ, പരസ്പരം കാണുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ കുറേ കാര്യം പഠിച്ചിരുന്നു. ഇൻഷാ ഇന്ന് നമ്മൾ പിന്നെ കഥകളാണ്. എല്ലാവർക്കും ഇഷ്ടം കഥ അല്ലേ? കഥ കേൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ. ചെറുപ്പത്തിലൊക്കെ ഉമ്മമാരെന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കുമ്പം കഥ പറഞ്ഞിട്ടൊക്കെ കൊടുക്കും അല്ലേ. അപ്പോൾ ഇൻഷാ ഓരോ എപ്പിസോഡ് നമുക്ക് ഓരോ കഥകൾ പറഞ്ഞ് അതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഇൻഷാല്ലാ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം അല്ലേ. നമുക്ക് പരിചയപ്പെടുത്തണ്ട എല്ലാരെയും, പരിചയപ്പെടുത്തണ്ടേ? ഓക്കെ, ആന പരിചയപ്പെടുത്തിക്കാം ആദ്യം.
3: ഞാൻ ഫാത്തിമ നൂറാണ്, ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പാണ്ടിക്കാട് നിന്നാണ് വരുന്നത്.
2: സ്കൂളിന്റെ പേര്?
3: നോബിൾ പബ്ലിക് സ്കൂൾ.
2: നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരി. ഓക്കെ.
4: എന്റെ പേര് ആയിഷ നർമ്മ.
2: ബാക്കി വീട്?
4: വണ്ടൂർ.
2: വണ്ടൂർ. എത്ര ക്ലാസ് പഠിക്കുന്നത്?
4: സ്കൈ ത്രീ.
2: ഓക്കെ.
5: എന്റെ പേര് ജന്ന മറിയം, ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരി.
2: രണ്ടാളൊരു സ്കൂളിൽ തന്നെയാണല്ലേ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആണ് അല്ലേ? ഇഞ്ചി ഫ്രണ്ട്സല്ലേ അവളെ അല്ലേ? എങ്ങനെയാ ഫ്രണ്ട്സ് ആയത്? ഇവിടെ വന്നിട്ടാ അല്ലേ? പിസോഡിക്ക് വന്നിട്ടല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് എന്നാല് ഇന്നത്തെ ഒരു ഒന്നാമത്തെ കഥയിലേക്ക് പോവാം അല്ലേ. എല്ലാവരും ഈ ഒരു പുതിയ എപ്പിസോഡ് കഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക അല്ലേ, കഥ കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഉണ്ടാകുക. അപ്പൊ ഇൻഷാല്ല നമ്മള് ഒരു കഥയിലേക്ക് പോവുകയാണ്. കഥ പറഞ്ഞ ഞാനല്ല, എന്റെ കൂടെയുള്ള കൂട്ടുകാരാണ് എന്താണത്, കൂട്ടുകാരുടെ കഥ പറയണത്. ഇൻഷാല്ല ആരാ ഒന്നാമത്തെ കഥ
6: പറയണേ?
2: ഇത് പറയും അല്ലേ. ഓക്കെ, എന്താണ് കഥ?
6: അത് നമ്മള് ഫുഡ് കഴിക്കുമ്പോ എല്ലാവരും കൂടി ഇരിക്കണം, പിന്നെ മാതാപിതാക്കളെ നല്ലോണം സ്നേഹിക്കണം, അതാണ് ഇത് ഈ കഥയിൽ പറയണത്.
2: ഓക്കെ, എന്താണ് കഥന്റെ രൂപം, ആരെ കുറിച്ചാണ് പറയണത്?
6: ഇതില്
2: അലിഇബ്നു ഹുസൈൻ അല്ലേ, അലിഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള പണ്ഡിതനാണ്, ഒരു താബി പണ്ഡിതനാണ് അല്ലേ. ആ
6: അലിഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു വലിയ താബി പണ്ഡിതനായിരുന്നു. ഇദ്ദേഹത്തിന് മാതാപിതാക്കളെ നല്ല ഇഷ്ടവും ഇദ്ദേഹം മാതാപിതാക്കളെ നല്ലോണം ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അക്കാലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കൂടി ഇരുന്നിട്ടാണ്,
2: ഒരുമിച്ച് വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുള്ളത്.
6: പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉമ്മയോടൊപ്പം കൂടി ഭക്ഷണം കഴിക്കാൻ മടിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോ ഇത് കേട്ട ജനങ്ങളെല്ലാരും ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാന് പറ്റാത്തത്?
2: മടി കാണിക്കുന്നു.
6: അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഒപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാരണം ഉമ്മക്ക് ഇഷ്ടമല്ല ഭക്ഷണ വിഭവങ്ങൾക്ക്, എന്റെ കയ്യ് അങ്ങോട്ട് ഉമ്മ എടുക്കാൻ നേരത്ത് ഞാൻ എടുക്കുമെന്നില്ല, ഭയം കൊണ്ടാണ് ഞാന് ഭക്ഷണം ഉമ്മാന്റെ ഒപ്പം കഴിക്കാൻ മടിക്കുന്നത്.
2: ഇതാണ് കഥ അല്ലേ, എങ്ങനെയുണ്ട് കഥ അല്ലേ, സൂപ്പറല്ലേ. എന്താ മനസ്സിലാക്കണ്ടേ, നമ്മള് ഉമ്മയും ഉപ്പയും നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ സ്വർഗാണ് അല്ലേ അല്ലേ. കാരണം ഉമ്മാനെ ഇഷ്ടപ്പെട്ടാല് ഉമ്മ നമ്മെ തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളൂ, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുള്ളൂ. പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ എന്തേ ഉള്ളൂ, നമുക്ക് സ്വർഗം.
7: അപ്പൊ
2: ഇവിടെ ആരെ കുറിച്ചാ പറഞ്ഞത്?
7: അലിഇബ്നു
2: ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലേ. അപ്പം ശരിക്കും നമ്മള് നമ്മുടെ ഉമ്മാനെ ഇഷ്ടപ്പെടുമ്പോ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യല്ല സാധാരണ എന്താ ചെയ്യ എല്ലാരും ഉമ്മാനെ ഇഷ്ടപ്പെട്ടാല്? എപ്പോഴും ഉമ്മാന്റെ കൂടെ ഉണ്ടാവും അല്ലേ, ഉമ്മാന്റെ കൂടെ ഉണ്ടാവൂലേ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഉമ്മാനെ കൂടെ ഇരുന്നില്ല അല്ലേ. ഉമ്മാനെ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും, ഉമ്മാനോട് ഭക്ഷണമായിരിക്കും, ഉമ്മാനോട് കടന്നുറങ്ങും അല്ലേ, ഉമ്മാനോട് യാത്ര ചെയ്യൊക്കെ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തില്ല, ഉമ്മാന്റെ കൂടെ ഇരുന്നില്ല. എന്താ കാരണം പറഞ്ഞത്?
5: ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ
2: എടുക്കുക. അത് ഉമ്മാവോടുള്ള
6: സ്നേഹം
2: തന്നെയല്ലേ അല്ലേ. അയാളുടെ മനസ്സിൽ ഒരു പ്രയാസം എന്താണ്, ഉമ്മ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇപ്പൊ ഉദാഹരണം പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ എന്താണ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ പൊരിച്ചതുണ്ടാവും അല്ലേ, ബീഫ് ഉണ്ടാവും, മീൻ എന്തേ ഉണ്ടാവും. അപ്പം ഉമ്മ എടുക്കാൻ കരുതിയത് ഞാൻ എടുക്കോന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യണത്, ഉമ്മാനെ കൂടെ അത്രത്തോളം ഉമ്മാനെ അലിഇബ്നു ഹുസൈൻ സ്നേഹിച്ചു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ, ഇതാണ് ഈ കഥയിലെ ഒരു ഗുണപാഠം എന്നുള്ളത് അല്ലെ. രണ്ടു മൂന്ന് കാര്യം പറയണ്ട. ഒന്നെന്താണ്, ഒന്ന് നമ്മള് ഭക്ഷണം കഴിക്കേണ്ട എങ്ങനെയാണ്,
6: ഒരുമിച്ച്
2: അല്ലേ. നിങ്ങളെ വീട്ടിലേക്കല് ഒരുമിച്ചിലേക്കല് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ ആ ഒരു സന്തോഷം വേറെയാണ് അല്ലേ, ആ ഒരു രസം വേറെ. എല്ലാരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ല. അപ്പൊ ഈ ജാന്റെ വീട്ടില് ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കുക, ഉമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഉപ്പ വരവ് ഭക്ഷണം കഴിക്കുക, അതൊരുന്തല്ല രസം ഉണ്ടാവൂല അല്ലേ. അതും രസം ഉണ്ടാവില്ല, ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം രസം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ഈ കഥയിൽ പഠിക്കാനുള്ള വിഷയം. അദ്ദേഹം അത്രത്തോളം ഉമ്മാനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആൾക്കാര് മനസ്സിലാക്കിയെന്ത്, ഇദ്ദേഹം ഉമ്മാനെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നല്ലൊരു പണ്ഡിതനാണ്, പക്ഷെ ഉമ്മാനെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മള് ഈ ഒരു എപ്പിസോഡിലെ ഈ ഒരു ചെറിയ കഥ അല്ലെ, ഒരു ഒരു സംഭവമാണത്. ഇത് കഥ സാധാരണ നമ്മള് കഥ പുസ്തകങ്ങൾ വായിക്കണ പോലെയാണോ? അല്ല, അതെന്താണ്, നടന്ന സംഭവങ്ങളാണ് അല്ലേ. നബിമാരെ കഥകൾ അങ്ങനെ ഉണ്ടാവും, പിന്നെ സുഹാബികളത് ഉണ്ടാവും. ഈ താബി പണ്ഡിതന്റെ കഥ നടന്ന സംഭവമാണ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗുണപാഠമുള്ള കഥയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഈ ഒരു കഥയില് നമ്മുടെ കൂട്ടുകാർക്ക് നൽകിയ ഒരു പാഠം എന്താണ് പറഞ്ഞത്? ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്ക നമുക്ക്. എന്താണ്?
6: മാതാപിതാക്കളോടുള്ള സ്നേഹം.
2: ആ, ഒന്ന് മാതാപിതാക്കളോടുള്ള സ്നേഹം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കൽ അല്ലേ. ഇത് രണ്ടെന്താണ്? ഈ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ മാതാപിതാക്കളോടുള്ള ഒരു ഇഷ്ടമാണ് അല്ലെ. ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ സംഭവം നടന്നത് എന്താണ്? അദ്ദേഹത്തിന് ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു കഥയിലേക്ക് പോവാം അല്ലേ. ഒക്കെ ചെറിയ ചെറിയ കഥകളാണ്. അപ്പൊ നമ്മള് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഗുണപാഠം നമ്മളെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം ഇൻഷാല്ലാ. അടുത്താരാ പറയണത്? അർമ്മയാണോ? ജന ജന അല്ലെ ഇവര്? ഓക്കെ ഇൻഷാല്ലാ. എന്താണ് കഥ?
5: ഇത് യുദ്ധഭൂമിയിൽ നടന്ന ഒരു കഥയാണ്.
2: ആ, യുദ്ധഭൂമി നടന്ന ഒരു സംഭവമാണ്. ഓക്കെ.
5: ഒരു ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധം ഒരു കാഴ്ച സ്വഭാവത്ത് കണ്ടു. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ കാണാതായി. ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്.
2: യുദ്ധഭൂമിയിൽ കാണാതായി അല്ലേ.
5: ആ ഉമ്മ കുഞ്ഞിനെ തിരയുകയാണ്. ഉമ്മ കുഞ്ഞിനെ കണ്ട സമയത്ത് ഉമ്മ കുഞ്ഞിനെ പെട്ടെന്ന് എടുത്ത്. അപ്പോ നബി ചോദിച്ചു, സ്വഹാബത്തെ, ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലോട്ട് ഇടുമോ എന്ന്. അപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹു ഇതുപോലെയാണ് നമ്മളെയും
2: തീയിലേക്ക് ഇടുവെച്ചപ്പോ എന്താ പറഞ്ഞത്?
5: ഇല്ല,
2: ഒരിക്കലും
5: ഇടൂല. അപ്പോ അള്ളാഹു ഇതുപോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന്
2: പറഞ്ഞു. അത് അതിനേക്കാൾ എന്തുണ്ടാവും? നമ്മോട് സ്നേഹം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഇതില് അള്ളാന്റെ ഒരു കാരുണ്യം അല്ലേ. അതോടൊപ്പം തന്നെ ഉമ്മാന്റെ ആ ഒരു കുട്ടിയോടുള്ള ഇഷ്ടം അല്ലേ. ഇതിലെന്താ മനസ്സിലാണ് നമുക്ക്? ഒരു യുദ്ധഭൂമിയിൽ എന്ത് ചെയ്യാണ്? കുഞ്ഞിനെ കാണാതാക്കാണ്. അപ്പൊ സ്വഭാവം എന്ത് വിചാരിക്കും? കുട്ടി യുദ്ധത്തില് മരിച്ചുപോയി കരുതിയിട്ടുണ്ടാവും. അപ്പൊ ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി എന്ത് ചെയ്യാണ്?
5: കുട്ടിനെ
2: തരയാണ്. ഒരു എന്താണ്, ഉമ്മാക്ക് പ്രായമുണ്ട് അല്ലെ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉമ്മ എന്ത് ചെയ്യാണ്? ഓടി നടന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ തെരഞ്ഞു പെട്ടെന്ന് കാണുമ്പോ എന്താണ് എക്സ്പ്രഷൻ ഉണ്ടാകുക?
6: നല്ല സന്തോഷം.
2: ആ സന്തോഷം മാത്രല്ല, എന്ത് ചെയ്യും പിന്നെ? കരയും ചെയ്യും. എന്താ കരയണത്?
5: സന്തോഷം.
2: ആ സന്തോഷം കൊണ്ട് കരയും ചെയ്യും. കിട്ടിയ മാത്രല്ല, കെട്ടി പിടിച്ച് എന്ത് ചെയ്യും? വാരെടുത്ത് ഉമ്മ ഒക്കെ ചെയ്യൂ അല്ലെ. അപ്പൊ ഈ ഒരു രംഗം ഇങ്ങനെ കണ്ടപ്പോഴാണ് നബി ചോദിച്ചത് എന്ത്? സ്വഹാബത്തിനോട്, ആ ഉമ്മ ആ സമയത്ത് ആ കുട്ടിനെ എടുത്ത് കണ്ട് തീയിലേക്ക് കയറിയോന്ന് ചോദിച്ചു. ഒരിക്കലും തീയില്ല കയറിയോ? കാരണം കുട്ടിയെ നഷ്ടപ്പെട്ട ആ വേദനയിലാണ് ഉമ്മ മുമ്പുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ അത്രത്തോളം ആ കുട്ടിനെ ഇഷ്ടമാണ് അമ്മക്ക്. പക്ഷെ ആ പെട്ടെന്ന് കിട്ടിയപ്പോ എന്ത് ചെയ്ത്? കുട്ടിനെ കിട്ടിയ സന്തോഷത്തിലായി. അപ്പളാ ചോദിച്ചത് എന്ത്? ആ കുട്ടിനെ എന്ത് ചെയ്യോ? ഒരു തീയിലേക്ക് കയറിയോ എന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞത്?
5: ഒരിക്കലും
2: ദൈവില്ല, ചെയ്യൂല. അപ്പൊ നബി എന്ത് ചെയ്യാണ്? നബി അവിടെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംഭവം കൊണ്ടുവരികയാണ് അല്ലെ. എന്താ പറഞ്ഞ, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള കാരുണ്യം സ്നേഹം ഉണ്ട് അല്ലെ. അതിനേക്കാൾ എത്രയോ ഉണ്ട് കാർക്ക്?
6: അള്ളാഹു
2: ആരോട്?
6: നമ്മളോട്.
2: നമ്മോടുണ്ട് അല്ലെ. അപ്പൊ ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ അള്ളഹാനോട് എന്ത് ചെയ്യണം?
5: അള്ളഹാനോട്
2: അള്ളഹാനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കുക? അതാണ് അള്ളാഹുവിനെ അനുസരിക്കുക അല്ലെ. എങ്ങനെ അള്ളഹ അനുസരിക്കൽ? എങ്ങനെയാ? പിന്നെ കഴിഞ്ഞോ?
6: അള്ളഹാനോട്
2: പ്രാർത്ഥന.
6: മാതാപിതാക്കളോട് നന്നായി പെരുമാറണം.
2: പിന്നെ അള്ളഹാനെ ഇഷ്ടം കിട്ടാള വേറെ എന്താ? പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട്, ആർക്ക് ഓർമ്മ ഉള്ളത്? രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. രാവിലെ എണീക്കുമ്പോഴല്ല, അത് കാറ് സ്വഭാവം രാവിലെ. അതുണ്ട്, അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ, അതാണ് തൃപ്തി കിട്ടാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്.
6: ഇതെന്താണ്
2: റളീത്തു ബില്ലാഹി റബ്ബ് എന്ന് പറഞ്ഞാല് അള്ളാനെ റബ്ബായി ഞാന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയത്തു അല്ലെ, ഇത് അള്ളാന്റെ ഇഷ്ടം കിട്ടാനൊക്കെയുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അള്ളാന്റെ ഇഷ്ടം കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്ത്, അതുപോലെ ഉമ്മാന്റെ ഇഷ്ടം കിട്ടാനുള്ള, ഉമ്മ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഉമ്മ തെറ്റായ കാര്യം ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉമ്മ ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങള് ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് ഇഷ്ടമുണ്ടാവും, ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യുകയും ചെയ്യരുത് കേട്ടല്ലോ. എങ്കിൽ മാത്രം എന്തുണ്ടാവുള്ളൂ, അള്ളാഹന്റെ
6: സ്നേഹം
2: നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നിന്നാണ് അത്രത്തോളം ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയോടുള്ള ഇഷ്ടത്തേക്കാൾ എത്രയോ ഇഷ്ടം ആർക്ക്, അള്ളാഹ്ക്ക് നമ്മോട്. പക്ഷെ ആ ഇഷ്ടം ഉണ്ടാകാൻ എന്ത് ചെയ്യണം, അനുസരിക്കന്നെ ചെയ്യണം. ഇതാണ് നമ്മൾ ഈ കഥയില് പിന്നെ പഠിക്കണത് അല്ലെ. ഇത് യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംഭവമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണത്, ഒരു കഥാരൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇനി രണ്ട് കഥ പറഞ്ഞു നമ്മൾ അല്ലെ. രണ്ടും എന്തു ബന്ധപ്പെട്ടതാണ്, ഉമ്മയോടുള്ള സ്നേഹം അല്ലെ. ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച ആ സംഭവം പറഞ്ഞു, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞു. ഇതിലെന്താണ്, ഇതില് ഈ മകന് ഉമ്മയോടുള്ള സ്നേഹമാണ് പറഞ്ഞത്. ഇതിലോ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള ഇഷ്ടം എത്ര ഉണ്ടെന്നുള്ളതും അതിന്റെ കൂടെ എന്ത് ചെയ്ത് അള്ളാഹ് നമ്മോടുള്ള ഇഷ്ടം പറഞ്ഞല്ലേ. അത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്താണ്, നല്ല വസ്ത്രം ധരിക്കുക അല്ലെ, ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ആർക്ക് ഇഷ്ട, അള്ളാഹ് ആരെ ഇഷ്ടം കേട്ടാണ്, അള്ളാഹു
4: ഇഷ്ടപ്പെടും.
2: ആ ബിസ്മി ചൊല്ലിക്കൊണ്ട് അപ്പൊ അള്ളാഹിനെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം, അപ്പൊ അള്ളാഹ്ക്കും ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇൻഷാല്ലാ. അപ്പൊ രണ്ട് കഥകളെ നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞു ഇൻഷാല്ലാ. ഞാൻ അടുത്ത് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഇൻഷാല്ലാ. പ്രിയ കൂട്ടുകാരെ, തൽക്കാലം നമ്മൾ ഈ ഒരു എപ്പിസോഡോടെ അവസാനിപ്പിക്കുകയാണ്. കഥകൾ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, കേട്ട് ഉഷാറായി പഠിച്ച് ഏതെങ്കിലും വേദിയിലൊക്കെ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഗുണപാഠമുള്ള കഥകളൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മൾ കുട്ടികളുടെ ഒരു പ്രോഗ്രാമാണ് കേട്ടിട്ടുള്ളത്, പൂമരത്തണലിൽ എന്നുള്ളൊരു പ്രോഗ്രാം. നമ്മുടെ മക്കളൊക്കെ ഈ ഒരു പ്രോഗ്രാം കേൾപ്പിക്കണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒരുപാട് പാഠങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. നമ്മളെ റേഡിയോയില് പീസ് റേഡിയോൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഇതിൽ ഉണ്ടാവാറുണ്ട് വീഡിയോസ് ആയതും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം ഇൻഷാല്ലാ. അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും സലാം പറഞ്ഞു വന്ന ഒരുപാട് ആളുകളുണ്ട്. ജമീല വി പി പൂനൂർ, സൽമാൻ ഓരാടംബാലം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൈമൂന, അതുപോലെ തന്നെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, സ്വീകാരയോഗ്യമല്ലാത്ത ഹദീസിന്, നമ്മൾ ഇൽമുൽ ഹദീസിൽ അതായത് ഉസുൽ ഹദീസിൽ എന്താണ് പറയുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ മാഷാല്ലാ ഉത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഏതായാലും ഉത്തരം പറഞ്ഞ ആളുകൾ, ശരിയാക്കിയിട്ടുള്ള ആളുകളെ ഒന്ന് പറയാൻ തോന്നുന്നു. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ ഒന്നാമതായിട്ട് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ലൊഈഫാണ് ഉത്തരം, ലൊഈഫ് മുൻകറോ അല്ലെ. ഉത്തരം പറഞ്ഞ ആള് അത്, അതായത് ഉത്തരം ചോദിച്ച ആളത് തെറ്റിച്ചിട്ടുണ്ട്. ശരിക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ലൊഈഫാണ്. അതായത് മൗലൂ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടിയും അത് പാടെ തള്ളിക്കളയേണ്ട ഹദീസിന് മൗലൂ എന്ന് പറയും. സ്വീകാരയോഗ്യമല്ലാത്ത ഹദീസിന് നമ്മൾ ലൊഈഫ് എന്നാണ് പറയാം. അതുപോലെ തന്നെ അമീർത്തി അടുത്തനായിട്ട് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് ഷംനാദ് ഖാൻ. അതുപോലെ തന്നെ ബൽഹി ബൽഖീസ് ആറ്റൂർ മൗലൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഉത്തരമായിട്ട് പരിഗണിക്കാം. പിന്നെ സലീം മേൽമുറി അഷ്റഫ് മൗലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൈമൂന ലൊഈഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമീറ എറിയാട് ലൊഈഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഅല്ലക് എന്നൊക്കെ പറഞ്ഞവരുണ്ട്, അതൊക്കെ തെറ്റാണ്. പിന്നെ ലൊഈഫ്, അതുപോലെ തന്നെ ബൽക്കീസ് അവർ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ഇൽമുന്നീസ അവരും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ അമീർട്ടി ഇടത്തനാട്ടുകര ഒരു കമൻറ്റ്, അതായത് ഞാൻ ഉച്ചക്ക് ഇന്ന് ഭക്ഷണം കഴിച്ച് സ്ഥിരമായി ഒന്ന് കിടക്കാറുണ്ട്, പക്ഷേ ഇന്ന് ആ കിടത്തത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ലൈവ് സമയം അറിഞ്ഞില്ല, പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഇവിടെ 2:45 സമയമായി. ഇവിടുത്തെ 2:30 ലൈവ് തുടങ്ങാറുള്ളത്. ഉറക്കം ഒരു തരത്തിലൊരു മരണം തന്നെയാണ്. എത്രയോ ആളുകൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണരാതെ റബ്ബിലേക്ക് യാത്രയായവരുണ്ട്. അതിൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന്. യഥാർത്ഥത്തിൽ ശരിയാണ്, നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ളൊരു മരണമാണ്. നമ്മളറിയുന്നില്ല നമ്മുടെ ഉറക്കത്തിൽ സംഭവിക്കുന്നല്ലേ, ഉറക്കത്തിൽ ഒരു ഒരു ചെറിയൊരു മരണം. സഫിയക്ക, തിരുവനങ്ങാടി, സാജിദ കാലിക്കറ്റ്, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ഇനിയും കുറച്ച് ചോദ്യങ്ങളുടെ ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യങ്ങൾ വളരെ കുറവാണ്. ആദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നു, അത് അതിൻ്റെ ഉത്തരം അങ്ങോട്ട് ശരിയല്ല. ചോദിച്ച ആളുകളൊന്നും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ തോന്നുന്നു. ഞാൻ തന്നെയാണ് ചോദിക്കുന്നത്, ഞാൻ തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ ഓണർ. അതല്ലേ ചോദ്യം, നമ്മളെ ആസിയ ബീവി അല്ലേ, ആസിയ ബീവിയുടെ മുഴുവൻ പേര് അല്ലേ, ആസിയ ബി അല്ലെങ്കിൽ ആസിയ ബീവിയുടെ പിതാവിൻ്റെ പേര്, അങ്ങനെയാണ് ആ ചോദ്യം ഒന്നുകൂടെ നല്ലത്. അത് ആസിയ ബീവിയുടെ പിതാവിൻ്റെ പേര്, അതായത് ഫിറൗൻ്റെ ഭാര്യയായിട്ടുള്ള ആസിയ ബീവി, ആസിയ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അറിയുന്ന ആളുകൾ ഉത്തരം പെട്ടെന്ന് അയക്കാം. എനിക്ക് തോന്നുന്നത് അധിക പേരും അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ആസിയ ബീവി അല്ലെങ്കിൽ ആസിയ റളിയല്ലാഹു അൻഹ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആസിയ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര്, ഉപ്പയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. സഫിയ കെ തിരൂരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ലൈവിൽ കയറാൻ കുറച്ച് വൈകിപ്പോയി, ഗസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഗസ്റ്റിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്, കാരണം റേഡിയോയിൽ നമ്മുടെ ഈവനിങ് ലൈവൊക്കെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വൈകുന്നേരം സമയത്തൊക്കെ ഇപ്പോൾ പെട്ടെന്നൊക്കെ അതിഥികളൊക്കെ വരുമ്പോഴേ അല്ലേ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇസ്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതായാലും ഉത്തരങ്ങൾ വരുന്നുണ്ട്. മിക്ക ആളുകളും ചിലപ്പം അത് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ടാവും. എന്തായാലും അറിയുന്ന ആളുകൾ അല്ലേ പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. ആസിയ ബീവിയുടെ പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ ആസിയ ബീവിൻ്റെ മുഴുവൻ പേര് തന്നെ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്താലും മതി. അതിൻ്റെ അതിൽ തന്നെ എന്തുണ്ട്, പിതാവിൻ്റെ പേര് ആഡിങ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ബിന്ദു എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. അപ്പോൾ അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് ഉത്തരം പറയാം. ഇനിയിപ്പോൾ ആസിയ ബീവിൻ്റെ മുഴുവൻ പേരിൽ ഉപ്പാൻ്റെ പേരും കൂടി ഉണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഉപ്പാൻ്റെ പേര് മാത്രം എന്താക്കുക ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ റയ്ഹാന ബാനു തോട്ടശ്ശേരി, അവർക്കൊരു പരാതിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഞാനും ലൈഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നു. സോറി, വിട്ടുപോയതാവും പേര്. അങ്ങനെ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. കാരണം ഒരുപാട് ഫീഡ്ബാക്കുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാണാതെ എന്തെങ്കിലും പോകുമ്പോഴേ, അതുകൊണ്ടാണ്. അപ്പോൾ റയ്ഹാന ബാനു തോട്ടശ്ശേരി ആറ, നമ്മൾ നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സ്വീകാരയോഗ്യമല്ലാത്ത ഹദീസിന് നമ്മൾ ഇൽമുൽ ഉസുൽ ഹദീസിൽ എന്താണ് പറയുക, ലൈഫ് അല്ലെങ്കിൽ മൗദൂ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിനുത്തരം ശരിയാക്കിയിട്ടുണ്ട് റയ്ഹാന ബാനു തോട്ടശ്ശേരി ആറ. ഏതായാലും ഉത്തരങ്ങൾ ഇൻഷാല്ലാ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉത്തരം ഇങ്ങനെ അയക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് എന്താക്കാം, നമ്മുടെ സ്ഥിരം നമ്മുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ പാഠക്കുറിപ്പ്, ഇൻഷാല്ലാ നമുക്ക് ആ പാഠക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചു വരാം.
8: السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه സ്നേഹ നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമൻ പ്രദേശത്തേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പറഞ്ഞയക്കുന്നൊരു സംഭവം മഹാനായ സുഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅസ മുആദൻ ഇലൽ യമൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചു, നിയോഗിച്ചു. ഫഖാല, ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ട്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്. ഒരുപാട് കാര്യങ്ങൾ
9: മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ശ്രദ്ധിക്കേണ്ടതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഉണർത്തുന്നതായി ഹദീസുകളിൽ കാണാം. അതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഗൗരവപരമായൊരു കാര്യം പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മുആദ്, നീ മദ്ലൂമിൻ്റെ ദുആഇനെ സൂക്ഷിക്കണം എന്നതാണ്. മദ്ലൂം എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടവൻ എന്നാണ്. ആക്രമിക്കപ്പെട്ടവൻ, ആരാലാണോ ആക്രമിക്കപ്പെടുന്നത് അവർക്കെതിരെ അവൻ പ്രാർത്ഥിച്ചാൽ, ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബുൻ, നിശ്ചയം അതിനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നതാണ്. പ്രാർത്ഥിക്കപ്പെട്ട കാര്യത്തിനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നതാണ്. വളരെയധികം ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് കൂട്ടുകാരെ. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, തൻ്റെ സഹോദരനെ നമ്മൾ സാരമായി പരിക്കേൽപ്പിച്ച് അവനെ മുറിപ്പെടുത്തി അവനെ ബുദ്ധിമുട്ടാക്കി ഉപദ്രവം ഏൽപ്പിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ അവൻ്റെ നമുക്കെതിരെയുള്ള പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മറയുമില്ലാതെ സ്വീകരിക്കുമെന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട മുആദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു ഉപദേശം. എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമുക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മെ വാദിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ ആ മാനസിക പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് എങ്കിൽ എത്ര വലിയ അപകടമായിരിക്കും നമുക്കതുകൊണ്ടുണ്ടാവുക എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. അതുകൊണ്ട് അനാവശ്യമായി തർക്കങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സഹോദരങ്ങളെ, കൂട്ടുകാരെ അടിക്കുന്ന, ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാവരുത് എന്നതാണ് ഈ ഒരു ഹദീസ് ഒന്നാമതായി നൽകുന്ന ഉപദേശം. രണ്ടാമതായി പറയാനുള്ളത്, ആക്രമിക്കപ്പെടുന്ന വ്യക്തി നമ്മളാണെങ്കിൽ, ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയതായിരിക്കാം ആക്രമിക്കുന്നവൻ, അക്രമി ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും, നമ്മൾ അതിൻ്റെ പേരിൽ അവനെ ശപിച്ച് അവനക്കെതിരെ ആക്ഷേപങ്ങൾ തൊടുത്തുവിട്ട് അവനക്കെതിരെ പ്രാർത്ഥിച്ചാൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നതാണ്. നമ്മളത് സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും എപ്പോഴും ഒരു നല്ലൊരു അവസ്ഥയിൽ നിലനിർത്താനും അതിനെ നല്ലപോലെ കൊണ്ടുപോകാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന നമുക്കെതിരെ വരുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കാര്യം തൻ്റെ കൂട്ടുകാർക്കിടയിലും തൻ്റെ സഹോദരങ്ങൾക്കിടയിലും ശ്രദ്ധിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാല്ലാ, നമ്മൾ നല്ലൊരു പാഠക്കുറിപ്പാണ് കേട്ടിട്ടുള്ളത്. അതായത് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നമ്മൾ എന്താക്കണം, അത് ഗൗരവത്തിൽ എടുക്കണം എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മളൊക്കെ ആരെങ്കിലും മാനസികമായിട്ട് അവരത് ബുദ്ധിമുട്ടിച്ചാൽ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉടച്ചറബന്ധാക്കും, പെട്ടെന്ന് കേൾക്കും, സ്വീകരിക്കും. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അത് നമ്മൾ ഈ ഒരു സംഭവമൊക്കെ എപ്പോഴും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു സംഭവമൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഏതായാലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഏതായാലും നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആസിയ ബിവിയുടെ പിതാവിൻ്റെ പേര്. ഉത്തരം മുസാഹിം എന്നാണ്. അതായത് മുസാഹിം, ആസിയ ബിൻത്ത് മുസാഹിം എന്നാണ് നമ്മൾ പറയാം. ഏതായാലും ഒരുപാട് ആളുകൾ മാഷാല്ലാ അതിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുത്തരം ശരിയാക്കിയിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകര, അതുപോലെ ജമീല വി പി കാളികാവ്, സഫിയ എടപ്പാൾ, പിന്നെ അതുപോലെ തന്നെ മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ഫാത്തിമ പറവന്നൂർ, ജമീല വി പി, ഓക്കെ ഇല്ല, ആയിഷ കരുമ്പിൽ, ഷംനാദ് ഖാൻ, സമീജ ബാറൽ, സുഫിയ കെ തിരുവരങ്ങാടി, റംല മുഹമ്മദ് പാണക്കാട്, ജമീ, ഓരോ ഒരു ശ്രോതാവ് എന്നുള്ളൊരു ഐഡിയെന്ന് ഉത്തരം വന്നിട്ടുണ്ട്. നിങ്ങൾ പേര് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് നിങ്ങളെ പേര് തന്നെ അല്ലേ എന്ന് ഉറപ്പാക്കണം. ഇതൊരു ശ്രോതാവ് എന്നുള്ളൊരു ഐ ഡി എന്നൊക്കെ ഉത്തരം വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ശ്രോതാവിൻ്റെ ഉത്തരം ശരിയാണ്. അതുപോലെ സുലൈഹ തൃപ്പഞ്ചി, അതുപോലെ തന്നെ ബൽക്കീസ്, താഹിറ ടി കെ കാസർഗോഡ്, ജംഷി, ഇവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ റിഹാന ബാനത്തോട്ട് ശരിയാണ്, ഇവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്, മാഷാല്ല, ജസാക്കുല്ലാ ഖൈറ. പിന്നെ നിങ്ങൾ, ഞാൻ ഗൗരവത്തിൽ പറയുകയാണ്, നിങ്ങൾ പേര് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ പേര് കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കറക്റ്റ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷോർട്ടായിട്ടും അതുപോലെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരൊന്നും നമ്മൾ എന്താക്കരുത്, ഇത് കൊടുക്കരുത്. കാരണം ഫീഡ്ബാക്ക് വായിക്കുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളുടെയും പേര് പൂർണ്ണമല്ല എന്നുള്ള ഒരു സംഗതി അറിയിക്കാനുണ്ട്. അതെല്ലാം മാഷാല്ല, ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പമുണ്ട്. ഇൻഷാല്ല ഒരു ക്വസ്റ്റ്യനും കൂടി വേണം എന്ന് ഓർമ്മപ്പെടുത്താണ്, അറിയുന്ന ആളുകൾ. നല്ലൊരു ക്വസ്റ്റ്യൻ ജമീല വി കെ പൂനൂർ പറയുന്നുണ്ട്, ഞാൻ ക്ലാസ് ഉണ്ടായിട്ടാണ് വൈകിയത് എന്നുള്ളത്. ആ ഓക്കെ ഓക്കെ, ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇന്നത്തെ പാഠക്കുറിപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പാഠക്കുറിപ്പ് എത്രത്തോളം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയാനുള്ളത് എന്നെന്തൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഏതായാലും നമ്മുടെ ലൈവിൻ്റെ അവസാന സമയത്തേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ. ഏതായാലും ഇന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസോളം നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗസ്റ്റ് ഇല്ലാത്തൊരു ഒരു ഒരു പ്രയാസം ഉണ്ടെങ്കിലും ഇന്ന് ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യന് ഉത്തരം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മാഷാല്ല, വേറെയും ചില ചോദ്യങ്ങളുണ്ട്, പക്ഷെ ആ ചോദ്യങ്ങളൊരു നിലവാരം ഇല്ലാത്തതായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ജമീല വി പി ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട്. ആ മാഷാല്ല, ചോദ്യതാണ് ജമീല വി പി കാളികാവ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് ഇന്ന് എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് തോന്നുന്നത്. എന്തായാലും അറിയുന്ന ആളുകൾ ഉത്തരം പെട്ടെന്ന് പറയാം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ വീട്, ജനിച്ച വീട് ഇന്ന് എന്താണെന്നുള്ളതാണ്. നമുക്കിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ പോണ സമയത്ത് അമീർമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, നമ്മൾ നമ്മുടെ ഹറമിൻ്റെ അടുത്ത് തന്നെയാണ് റസൂലിൻ്റെ ആ ജനിച്ച വീട്. അത് എന്താണ് ഇന്ന് ആ ഒരു സ്ഥാനത്തുള്ളത് അല്ലേ? അതിൻ്റെ ഉത്തരം അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് തന്നെ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാഠക്കുറിപ്പിൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. പാഠക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താക്കണം, നിങ്ങൾ പെട്ടെന്ന് അയച്ചു തരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമുക്കത് ചർച്ച ചെയ്യാം. കാരണം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അവലോകനം മാത്രമായിരിക്കും, പക്ഷെ ഇതിനേക്കാളിലേറെ പോയിൻറ്റുകളൊക്കെ പറയാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ റേഡിയോയിലുണ്ട്. ഏതായാലും വേറെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ 2 ചോദ്യം അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നമ്മൾക്ക് ചർച്ച ചെയ്യാം. അത് 1-2 ഒരു ചോദ്യം ഞാൻ കണ്ടു, അത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഏതായാലും പോട്ടെ, ഇൻഷാല്ലാ ചോദ്യം അടുത്തൊരു ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചോദിക്കാം. എന്തായാലും ഉത്തരങ്ങൾ വരുന്നുണ്ട്, ഉത്തരങ്ങൾ വരുന്നുണ്ട്. റസൂലിൻ്റെ ജനിച്ച വീട് ഇന്ന് എന്തായിട്ടാണ് ഉള്ളത്, എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരുപാട് ആൾ ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം അറിയുന്ന ആളുകൾ പെട്ടെന്ന് എന്താക്കുക പറയാം. ലൈബ്രറി എന്നാണ് ഉത്തരം, ലൈബ്രറി അല്ലേ. അബ്ദുൽ ഹമീദ് സി കെ അടിയൂർ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ജംഷി ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. സാജിദ പി എസ് പറവണ്ണൂർ, സുലൈഖ കെ പി തൃപ്പഞ്ചി, സലീന തോട്ടശ്ശേരിയറ, ഇവരൊക്കെ ഷംനാദ് ഖാൻ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ജമീല വി കെ ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ലൈബ്രറി എന്നാണ് ഉത്തരം. പിന്നെ മറ്റൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിലെ മൗത്ത്, ഹയാത്ത് ഇത് രണ്ടും എത്ര തവണ വന്നിട്ടുണ്ട്? നമ്മൾ അമീർ സാഹിബാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ മൗത്ത്, ഹയാത്ത് അല്ലേ, മരണവും ജീവിതവും അല്ലേ, ഈ ഒരു പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ ടോട്ടൽ വന്നിട്ടുണ്ട്, ഇതാണ് ചോദ്യം. അപ്പോൾ അറിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ എന്താക്കുക, ഉത്തരങ്ങൾ അയക്കുക. ഏകദേശം നമ്മുടെ സമയം അവസാനിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഉത്തരങ്ങൾ പെട്ടെന്ന് അയക്കുക. ഇൻഷാല്ലാ നമ്മുടെ റേഡിയോയിൽ എനിക്ക് തോന്നുന്നത് ക്വിസ് നടക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം റേഡിയോയുടെ ശ്രോതാക്കൾക്ക് ഏകദേശം മാഷാല്ലാ മോർണിംഗ് ലൈവിലുള്ള ക്വിസ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് വളരെ ആവേശത്തോടു കൂടിയിട്ട് പങ്കെടുക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ മോർണിംഗ് ലൈവിലെ ക്വിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളും അൽഹംദുലില്ല, നമ്മുടെ ഈവനിംഗ് ലൈവിൽ ഒരുപാട് ചോദ്യങ്ങളല്ലേ ചില ദിവസങ്ങളിൽ വെറും കുസൃതി ചോദ്യങ്ങളും അല്ലേ അതിൽ അല്ലെങ്കിൽ കടങ്കഥകളൊക്കെ ചോദിച്ച ദിവസങ്ങൾ എന്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉണ്ട്. ചില ആളുകൾക്ക് ഉത്തരം ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഉറപ്പിച്ചിട്ട് എന്താക്കുക, ഉത്തരം അയക്കുക. എന്നാലും ഉത്തരം അയക്കാതെ കണ്ട, എല്ലാ ആളുകളും ഉത്തരം പറയുക, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നൊന്നുമില്ല. അപ്പോൾ ശരിയാക്കിയ ആളുകളുടെ പേര് മാത്രമാണ് വായിക്കുക. ഏതായാലും പെട്ടെന്ന് ഉത്തരം അയച്ച ആളുകൾ ഉണ്ട്, ഉത്തരം ശരിയായ ആളുകളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ ഉത്തരം ഞാൻ വായിക്കുക. അതായത് മൗത്ത് ഹയാത്ത് അല്ലേ, വിശുദ്ധ ഖുർആനിൽ എത്ര തവണ ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഏകദേശം 145 തവണ അല്ലേ, 145 തവണ വിശുദ്ധ ഖുർആനിൽ മൗത്ത് ഹയാത്ത് എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അത് നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ ശരിയാക്കിയത് ആയിഷ അങ്ങാടിപ്പുറം, ചോദിച്ച അറ്റ് ദ ടൈം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജമീല വി പി കാളികാവ്, അവർക്കൊരു സംശയം ഉണ്ട് 145 എന്ന്. എന്തായാലും 145 പറഞ്ഞ ഉത്തരം ശരിയാണ്. മാഷാല്ലാ ബാറക്കില്ല ഫീക്ക്. സഫിയ കെ തിരുനങ്ങാടി, സുലൈഖ കെ പി തൃപ്പഞ്ച്, ഇവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം അബ്ദുൽ ഹമീദ് സി കഴിയൂർ ചോദിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ ചോദ്യം ഒന്ന് വ്യക്തമല്ല, ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. നന്നും കൂടി ഉഷാറായിട്ട് ചോദിക്കാൻ തോന്നുന്നു. അതിൻ്റെ ഉത്തരം വേണം. ചോദ്യം അയക്കുന്ന ആളുകൾ അതിൻ്റെ ഉത്തരം കൂടി എന്താക്കണം, അയക്കണം. കാരണം പല ചില ആളുകൾ ചോദ്യം ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം വേറെ, അതിൻ്റെ തെറ്റായിട്ടുള്ള ഉത്തരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാതെ നിൽക്കുന്നത്. ഏതായാലും ചോദ്യം ചോദിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അതിന് ഉത്തരം കൂടി എന്താക്കണം, അയക്കണം. ഇൻഷാല്ലാ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈവനിങ് ലൈവിൻ്റെ സമയോടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു, ഒരുപാട് ഇൽമുകൾ നമ്മൾ നേടിയിട്ടുണ്ട്. ഇന്ന് ഗസ്റ്റുകളില്ലെങ്കിലും നമുക്ക് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും പടച്ച റബ്ബ് ഇതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ കേട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖിനോട് നമ്മൾ എന്താക്കണം, ചോദിക്കണം റബ്ബിനോട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, സ്വാലിഹായിട്ടുള്ള സൽക്കർമ്മമായിട്ട് മാറ്റട്ടെ എന്ന് പ്രാർത്ഥനയുമായി ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുള്ളത് അനൂസ് മഞ്ചേരിയാണ്. ഇൻഷാല്ലാ അടുത്തൊരു ഈവനിങ് ലൈവിൽ ഒരുപാട് പുതിയ കാര്യങ്ങളുമായിട്ട്, ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം പ്രാർത്ഥനകളുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

റേഡിയോ സ്വരം അഖില ലോകങ്ങളെയും പഠിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകനാഥനെക്കുറിച്ചുള്ള ഒരു ഗാനം. അഹദോൻ്റെ ദുനിയാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ആലാപനം ഹാഷിം എറണാകുളം. രചന പൂവച്ചാൽ കാദർ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു ഓർമ്മ. കെ എം മൗലവിയുടെ സ്മാരക ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: മർഹൂമിന്റെ മറ്റൊരു ഗുരുനാഥൻ പരേതൻ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റികളും മറ്റും സ്ഥാപിക്കാൻ അന്നത്തെ മലബാർ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന കട്ടിലശ്ശേരിയും കെ എം മൗലവിയും ഒന്നായിട്ടായിരുന്നു കേരളത്തിൽ പര്യടനം ചെയ്തിരുന്നത്. ഒരിക്കൽ ഇവർ രണ്ടാളും കൂടി ഖിലാഫത്ത് കമ്മിറ്റി സ്ഥാപിക്കാനായി ഫറൂഖിലേക്ക് വരികയുണ്ടായി. അന്ന് ഫറൂഖിലെ മുദരിസ് പരിശുദ്ധ മക്കയിലെ മദ്രസത്തുൽ മലൈബാരിയയുടെ സ്ഥാപകനും കോട്ടപ്പുറം സ്വദേശിയുമായിരുന്ന മർഹൂം കുഞ്ഞഹമ്മദ് ടീംസിലാരായിരുന്നു. കുഞ്ഞമുട്ടി

ബക്കർ മുസ്ലിയാരും മണ്ണാർക്കാടും മുള്ളിയാങ്കുറിശ്ശിയും മുദരിസായിരുന്ന മമ്മൂണ്ണി ഹാജി മുസ്ലിയാരും കരുനാഗപ്പള്ളി യൂനിസ് മൗലവി എന്നീ പണ്ഡിതവര്യന്മാരും വാഴക്കാട് വച്ച് പരേതന്റെ സഹപാഠികളായിരുന്നു. പി പി കുഞ്ഞുമുഹമ്മദ് മൗലവി കാപ്പാട്, പടന്ന, ചെമ്മൽക്കുഴി എന്നിവിടങ്ങളിൽ മുദരിസായിരുന്ന പല്ലൂർ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, വടക്കേ മലബാറിൽ പുതുവാച്ചേരി മുദരിസായിരുന്ന താഴേക്കുട്ട് മരക്കാർ മുസ്ലിയാർ, പറവണ്ണ കെ പി എ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ചെറുതുരുത്തി മുദരിസായിരുന്ന ഒതുതക്കൽ കുഞ്ഞാപ്പ് മുസ്ലിയാർ, സി എ മുഹമ്മദ് മൗലവി എം സി സി സഹോദരന്മാർ, ഷീറാസി മുഹമ്മദ് മൗലവി മർഹൂം കെ എം സീദി സാഹിബ് എന്നിവർ നാം പറഞ്ഞ പരേതന്റെ ശിഷ്യഗണങ്ങളാണ്. ഷീറാസി കൊടുങ്ങല്ലൂരിൽ വെച്ച് മൗലാനയിൽ നിന്ന് തഫ്സീറുൽ മനാർ പഠിച്ചിട്ടുണ്ട്. ഞാൻ കൊടുങ്ങല്ലൂരിൽ താമസിച്ചിരുന്ന കാലത്ത് മർഹൂം സീദി സാഹിബ് അവർകൾ മദ്രാസിയിലായിരുന്നു. ഒഴിവുകാലത്ത് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം മൗലാനയിൽ നിന്ന് അറബി പഠിച്ചിരുന്നു. സീദി സാഹിബ് അൽ ഇസ്ലാഹ് ഹാഫീസിൽ വന്ന് ദുറൂസുൻ നഹവിയ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സീദി സാഹിബിൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തെപ്പറ്റി സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ മൗലാന കെ എം മൗലവി സാഹിബിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സീദി സാഹിബിന് മതപരമായി ഉണ്ടായിരുന്ന ജ്ഞാനവും അദ്ദേഹം പ്രസംഗങ്ങളിലും മറ്റും ഉപയോഗിച്ചിരുന്ന അറബി വാക്കുകളും മൗലാനയിൽ നിന്നും പഠിച്ചവയാണ്. സീദി സാഹിബിനെ പോലെയുള്ള ഒരു അഭിമന്യ നേതാവിനെ കേരള മുസ്ലിങ്ങൾക്ക് വളർത്തിയുണ്ടാക്കിയതിൽ മൗലാനയ്ക്ക് വലിയ പങ്കുണ്ട്. തിരൂരങ്ങാടിയിൽ വന്നതിനുശേഷമുള്ള മൗലാനയുടെ പ്രധാന ശിഷ്യനാണ് കെ ഉമർ മൗലവി. അദ്ദേഹത്തിൽ നിന്ന് പല അമൂല്യ അറിവുകളും കേട്ടുപഠിച്ചിട്ടുള്ള ഒരു എളിയ ശിഷ്യനാണ് ഈ ഉള്ളവൻ. സർവശക്തൻ അദ്ദേഹത്തിനും മറ്റും മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. മതവിദ്യാഭ്യാസ സാമൂഹ്യ മണ്ഡലങ്ങളിൽ കേരളീയ മുസ്ലിം സമൂഹം പുരോഗതി ആർജിച്ചു കഴിഞ്ഞു. ഈ പുരോഗതിയുടെ ഓരോ ഘട്ടത്തിലും കെ എം മൗലവി സാഹിബിനെ പോലുള്ള നവോത്ഥാന നായകരുടെ അസാമാന്യമായ വ്യക്തിത്വം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം, വ്യക്തിയല്ല പ്രസ്ഥാനം, എഴുത്ത് കരുവള്ളി മുഹമ്മദ് മൗലവി. ഞാൻ വളരെയധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു മഹാനായിരുന്നു കെ എം മൗലവി സാഹിബ്. അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും എൻ്റെ മനസ്സിൻ്റെ ആഴം സ്പർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വ്യക്തി എന്നതിലധികം ഒരു പ്രസ്ഥാനമായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമ, നദ്വത്തുൽ മുജാഹിദീൻ, തിരൂരങ്ങാടി യതീംഖാന, ത അനുബന്ധ സ്ഥാപനങ്ങൾ മറ്റും ആ പ്രസ്ഥാനത്തിൻ്റെ അന്തർപ്രചോദനത്താൽ ആവേശം നേടിയവയാണ്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രഗത്ഭ നേതാവായിരുന്നു മൗലവി സാഹിബെന്ന് പറയേണ്ടതില്ലല്ലോ. മതകാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഗാധ പാണ്ഡിത്യം, മിതഭാഷണം, ലളിത ജീവിതം, സ്നേഹനിർഭരമായ പെരുമാറ്റം, നിഷ്കളങ്ക മനോഭാവം, ഇതെല്ലാം മൗലവി സാഹിബിൻ്റെ അനുകരണീയമായ സവിശേഷതകളായിരുന്നു. ഒരിക്കൽ ബന്ധപ്പെടാൻ സാധിച്ച ആർക്കും അദ്ദേഹത്തെ വിസ്മരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും സവിശേഷമായ ഒരു വശ്യശക്തി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം സത്യസന്ധമായി കരുതുന്ന കാര്യങ്ങൾ നിർഭയമായി തുറന്നു പറയുകയും പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമായി അന്വർത്ഥമാക്കുകയും ചെയ്തിരുന്നു. സമുദായത്തിൻ്റെ ഓരോ തുറയിലും അദ്ദേഹത്തിൻ്റെ അമൂല്യ ഉപദേശങ്ങൾ അനൽപവും അത്യഗാധവുമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സമുദായ പരിഷ്കരണത്തിൻ്റെ പല മണ്ഡലങ്ങളിലും അവിസ്മരണീയമായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച പ്രത്യുൽപ്പന്നമതിയായ മൗലവി സാഹിബിൻ്റെ ജീവിതം കേരള മുസ്ലിം ചരിത്രത്തിലെ മറക്കാനാകാത്ത ഒരധ്യായമായി അവശേഷിക്കുമെന്നതിൽ സംശയമില്ല. വേരുകൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ദൃഢമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ പുറമെ മാത്രം വേര് പരന്നുകിടക്കുന്ന ഒരു ചെടി പറിച്ചുവെക്കുന്നത് പോലെ പറിച്ചു വെക്കുക സാധ്യമല്ലല്ലോ. മൗലവി സാഹിബിൻ്റെ ഉപദേശം മായാതെയും മറയാതെയും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. കാത്തിബ് എന്ന പേരിലാണ് മൗലവി സാഹിബിനെ ആദ്യം ഞാൻ കേട്ടറിഞ്ഞത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവമായ പങ്കുവഹിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാരുടെ ശിക്ഷയ്ക്ക് പാത്രമായ മൗലവി സാഹിബ് ഗവൺമെന്റിന് പിടികൊടുക്കാതെ കടന്നുപോയ സാഹസിക ശ്രമങ്ങളെപ്പറ്റി ഞാൻ ചെറിയ വിദ്യാർത്ഥിയായ കാലത്ത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരനായ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി സാഹിബിനെ സംബന്ധിച്ചും പല വീരകഥകളും കേട്ടിരുന്നു. ഈ രണ്ടു മഹാന്മാരെയും നേരിൽ കാണുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാണ്ഡിത്യത്തെയും ധീരകൃത്യങ്ങളെയും കുറിച്ചുള്ള വിവരണം എൻ്റെ മനസ്സിൽ അവരെപ്പറ്റി വലിയ മതിപ്പുളവാക്കിയിരുന്നു. ഈ രണ്ടു മഹാന്മാരും സ്വാതന്ത്ര്യസമരത്തിലെ വീരഭടന്മാരായി വിവരിക്കപ്പെട്ടിരുന്നു. ഞാൻ അപ്പർ പ്രൈമറി വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ മഹാന്മാരുടെ പേരിലുള്ള നിരോധനാജ്ഞ പിൻവലിക്കപ്പെട്ടിരിക്കുന്നുവെന്നും വിലക്കപ്പെട്ട സ്വദേശത്തേക്ക് തിരിച്ചു വരുന്നതിന് വിരോധമില്ലെന്നും അധികൃതർ ഉത്തരവിട്ടത്. മുമ്പ് കണ്ടുപരിചയമില്ലാത്തവരും എന്നാൽ ഞാൻ മനസ്സാ ബഹുമാനിക്കുന്നവരുമായ ഈ മഹാന്മാരെ നേരിൽ കാണാൻ എനിക്ക് ആഗ്രഹം അധികരിച്ചു വന്നു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്കുള്ള കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയുടെ തിരിച്ചുവരവ് കേവലം അവിചാരിതവും അപ്രതീക്ഷിതവുമായ ഒരു സന്ദർഭം.

0: ത്തിലായിരുന്നു. നാട്ടിലെത്തുമെന്ന് കേട്ടിരുന്നതിലും രണ്ടു ദിവസം മുമ്പ്. ആ സന്ദർഭം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പാടവും തോടും കടന്നിട്ടു വേണം ഞാൻ പഠിച്ചിരുന്ന റോട്ടുവക്കിലുള്ള വിദ്യാലയത്തിലെത്താൻ. പതിവ് പോലെ അന്നും പഠനം തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാലയാങ്കണത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് റോട്ടിലൊരു കാർ വന്നു നിന്നു. ഇന്നത്തെ പോലെ അന്ന് മോട്ടോർ കാർ അത്ര സുലഭമായിരുന്നില്ല. കൗതുകത്തോടെ ഞങ്ങൾ കാറിൻ്റെ സമീപം ചെന്നപ്പോൾ ഗൗരവക്കാരനായ ഒരാൾ അതിൽ നിന്നിറങ്ങുന്നത് കണ്ടു. കറുത്ത ആകാരം, കൂർത്ത ദൃഷ്ടി, വട്ടത്താടി, ഇസ്തിരിയിട്ട ഖദർ വസ്ത്രം, കയ്യിലൊരു വടി, കാറിൽ നിന്നിറങ്ങിയ ആളുടെ സാമാന്യ വിവരമാണിത്. ഞാൻ കാണുവാനാഗ്രഹിക്കുന്ന കട്ടിലശ്ശേരിയാണതെന്ന് ഗ്രഹിക്കാൻ അധികം പ്രയാസമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള എൻ്റെ ഉത്തരം അദ്ദേഹത്തിന് സന്തോഷം ജനിപ്പിച്ച പോലെ തോന്നി. ഞങ്ങളുടെ നാട്ടിലെ ഖാദിയും ഖത്തീബുമായ എൻ്റെ പിതാവ് തൻ്റെ ഏകപുത്രനെ സ്കൂളിലയക്കുന്നതിൽ വിരോധക്കാരനല്ല എന്നതായിരുന്നു അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചതെന്ന് പിന്നീടൊരിക്കൽ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. കട്ടിലശ്ശേരിയെ കണ്ടുവെങ്കിലും കാത്തിബിനെ കാണാൻ എനിക്ക് തരപ്പെട്ടില്ല. അങ്ങനെയിരിക്കെയാണ് മലപ്പുറത്ത് ഒരു യോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കുന്നു എന്ന് കേട്ടത്. അദ്ദേഹത്തെ നേരിൽ കാണാനും പ്രസംഗം കേൾക്കാനുമായി അഞ്ചു നാഴിക മലപ്പുറത്തേക്ക് നടക്കാൻ തീർച്ചയാക്കി. യോഗസ്ഥലത്ത് അദ്ദേഹത്തെ നേരിൽ കാണുകയും പ്രസംഗം ശ്രദ്ധിക്കുകയും ചെയ്തു. സന്തുഷ്ടനായി മടങ്ങി. അന്ധവിശ്വാസങ്ങൾ വെടിഞ്ഞ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സമുദായം ഉയരേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞെന്നായിരുന്നു പ്രസംഗം. അതൊരു തീപ്പൊരി പ്രസംഗമായിരുന്നില്ല. മേശക്കടിയോ മുഷ്ടിചുരുട്ടലോ വെച്ചുകെട്ടലോ ഏറ്റിപ്പറയലോ ആ പ്രസംഗത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടിയ കാര്യപ്രസക്തമായ ഒരു മിതഭാഷണമായിരുന്നു അത്. പിന്നീട് പല സന്ദർഭങ്ങളിലായി മൗലവി സാഹിബിൻ്റെ ഭാഷണങ്ങൾ കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാനൊരു അധ്യാപകനായി ജോലി ആരംഭിച്ചതോടെ മൗലവി സാഹിബുമായി പല ഘട്ടങ്ങളിലും അടുത്തു പരിചയപ്പെടാൻ സാധിച്ചു. അദ്ദേഹം അധ്യക്ഷനായ പല യോഗങ്ങളിലും സംബന്ധിക്കാനും സംസാരിക്കാനും എനിക്ക് സന്ദർഭമുണ്ടായി. അറബി അധ്യാപകരുടെ കാര്യത്തിലും അറബി പഠനകാര്യത്തിലും അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. അറബി അധ്യാപകർക്ക് നിയമാനുസൃതമായ പരിധിയിൽ നിന്നുകൊണ്ടുതന്നെ സമുദായത്തിന് വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസക്കാരനായിരുന്നു മൗലവി സാഹിബ്. പരസഹായമില്ലാതെ പുറത്തിറങ്ങാൻ പ്രയാസമായിരുന്ന ആ ഘട്ടത്തിലും അറബി അധ്യാപകരോടുള്ള അദ്ദേഹത്തിൻ്റെ മമത വ്യക്തമായി കാണാമായിരുന്നു. അന്നെല്ലാം അദ്ദേഹം പങ്കെടുക്കുന്ന കമ്മിറ്റി യോഗങ്ങളിൽ മിക്കതും അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം സ്വവസതിയിൽ വെച്ചായിരുന്നു ചേർന്നിരുന്നത്. അതുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗം എഴുതിത്തന്നാൽ മതിയെന്ന് അപേക്ഷിച്ചത്. എന്നാൽ തൻ്റെ ആരോഗ്യനില അവഗണിച്ചുകൊണ്ട് അറബി അധ്യാപകരുടെ സമ്മേളനത്തിൽ സംബന്ധിച്ച് അറബിയിൽ നല്ല ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തുകയുണ്ടായി. അറബിയിൽ ഒരു മാസിക പുറത്തിറക്കുന്നതിൻ്റെ സാധ്യതയെ സംബന്ധിച്ചും മറ്റും രണ്ടു കൊല്ലം മുമ്പ് ഞാൻ മൗലവി സാഹിബുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം സന്തോഷഭരിതനായി കാണപ്പെട്ടു. വേണ്ട ഉപദേശങ്ങളും പ്രേരണകളും നൽകുകയും ചെയ്തു. മാത്രമല്ല നല്ല അനുമോദന സന്ദേശം വഴി അൽ ബുഷ്റ മാസികയെ അദ്ദേഹം ആശീർവദിച്ചു. അങ്ങനെ കേരളത്തിലെ അറബി ഭാഷാപ്രേമികളുടെ സ്നേഹാദരവുകൾ നേടിയ മൗലവിയുടെ നിര്യാണം അറബി അധ്യാപകർക്ക് അപായാരമായ വേദന നൽകുന്നതാണ്. അറബി അധ്യാപക ഫെഡറേഷൻ്റെ എല്ലാ ശാഖകളും അനുശോചനയോഗങ്ങളും പ്രമേയങ്ങളും വഴി അവരുടെ വ്യസനവും ആദരവും പ്രകടിപ്പിക്കുകയും ചെയ്തു.
1: ഓർമ്മ എന്ന പ്രോഗ്രാമിൽ കെ മൗലവി സ്മാരക ഗ്രന്ഥത്തിലെ ഏതാനും ഭാഗങ്ങളാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.
2: ഈ സ്ക്രോളിങ്ങുകൾക്കിടയിൽ നല്ലത് കാണുക എന്നുള്ളതൊരു ഭാഗ്യമായി വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടി കുറേ പാവകൾ, ആ പാവകളെങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ്, പാവകളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പാവ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ തന്നെ പാവയാണ്. കുറേ പാവകളുണ്ട്. ആ പാവകളിങ്ങനെ ഇരുത്തിയിട്ട് അതിൻ്റെയൊക്കെ മുന്നിൽ ബുക്ക്, സ്ലൈഡ്, കളർ പേന, മഷിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാവകൾക്കിടയിലൂടെ ഒരു ക്ലാസ് റൂം ഫീലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാവകൾക്കിടയിലൂടെ ഈ കുട്ടി ഇങ്ങനെ ഒരു ടീച്ചറായിട്ട് അന്നടത്തൊക്കെ കോണ മാത്രമുണ്ട്, ഒരു ഒന്നൊന്നര നടത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കമൻറ്റുകൾ ഒന്ന് പറയാമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം കുട്ടി കളിക്കുകയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണ കുട്ടി കളിക്കുകയാണെന്നാണ്. കുട്ടി തൊട്ടിലാട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണ കുട്ടി തൊട്ടിലാട്ടി കളിക്കുകയാണെന്നാണ്. അല്ല, കുട്ടി സീരിയസ് ആയിട്ട് തൊട്ടിലാട്ടുകയാണ്. കുട്ടി ചോറുണ്ടാക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി വെരി സീരിയസ്, വളരെ ഗൗരവത്തിലാണത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് കുട്ടിക്ക് തോക്കും ജെ സി ബി എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. കുട്ടി വെടിവെക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി സീരിയസ് ആയിട്ട് വെടിവെക്കുകയാണ്. അതാണ് ആ പ്രായത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡോളുകളെ വിദ്യാർത്ഥിയാക്കുന്നു, കുട്ടി ടീച്ചറാകുന്നു, പുസ്തകത്തെ പാഠപുസ്തകമാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുകരണം എന്നതാണ്. ആദ്യത്തത് കേൾവിയാണ്. ഗർഭപാത്രം മുതൽ ഒരു 2-2.5 വയസ്സ് വരെ കുട്ടി കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാഴ്ചക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേൾവിയിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. കേട്ടതാണ് എന്ത് ചെയ്യണത്, പോണത്. അടുത്തൊരു ഘട്ടം ആ കുട്ടിയുടെ വികാസത്തിൻ്റെ അടുത്തൊരു ഘട്ടം, മുന്നിലെ കുറേ കാര്യങ്ങളെ, ഡാറ്റകളെ, വിഷയങ്ങളെ, ശബ്ദങ്ങളെ, ശൈലികളെ, ആംഗ്യങ്ങളെ ഒക്കെ ആ കുട്ടി ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു 2 മുതൽ 6 വയസ്സ് വരെയുള്ളത് ഒരു അങ്ങനത്തെ ഒരു റോൾ പ്ലേ ഏജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഡ്രൈവറാണ് തുടങ്ങിയതൊന്നും കളിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള അനുകരണങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ശരിക്കും വേണ്ടത് ഉപദേശമല്ല. മൂന്നാമത്തൊരു കാര്യം അതാണ്, നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മളങ്ങനെ ചെയ്യാണ് വേണ്ടത്. ചെരുപ്പൊക്കെ അവിടെ കൊണ്ടുപോയി എന്ന് പറയല്ല, ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. വസ്ത്ര വലത്തേ കൈ കൊണ്ട് തന്നെ ഇടണം, വലത്തേ കൈ കൊണ്ട് ഇടല്ല, വലത്തേ കൈ കൊണ്ട് കഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ഇങ്ങനെ ഇടത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലല്ല ഇടത്തേ കൈയല്ല, ഇടത്തേ കൈയല്ല, വലത്തേ കൈ എന്ന് പറയല്ല വേണ്ടത്. മറിച്ച് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലത്തേ കൈ കൊണ്ട് ഉടുപ്പിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടാണ് പോകേണ്ടത്.
3: കുട്ടികൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നിസ്കാരത്തിൽ ഉമ്മയോടൊപ്പം കുട്ടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അത്തഹിയാത്തിലെ വിരലനക്കൽ പോലും കുട്ടി അതുപോലെ കൃത്യമായി അനുകരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സാണ്, മുഹമ്മദ്. അപ്പോൾ ഓന് വണ്ടിയിൽ കയറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റുമ്മ പിടിക്കും, ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കണം, മുമ്പിൽ ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ ഇരിക്കണം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയാൽ ഉടനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ കയറിയാൽ ചെറിയ കുട്ടി ഞങ്ങൾ കുറക്കെ ദിക്ര ചൊല്ലലാണ്. അപ്പോൾ ആ ദിക്ര ചൊല്ലുന്നത് സമയം അത്രയും അവൻ്റേത് എന്ന ശബ്ദമാണ്. അപ്പോൾ അഥവാ നമ്മൾ മറന്നുപോയാലും ഓൻ്റെ ഈ ശബ്ദത്തിലൂടെ നമുക്കത് ഓർമ്മ വരും.
2: അതെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പോൾ ഇത് അനുകരണത്തിൻ്റെ ഒരു ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആദ്യ പാഠപുസ്തകം വീട്ടിലെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മ വാപ്പാനോട് എങ്ങനെ സംസാരിക്കുന്നു, വാപ്പ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സത്യത്തിൽ ഇതൊന്നും അറിയണില്ല. ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോലെ കുട്ടി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയാണ് തലച്ചോറ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അയാളുടെ വ്യക്തിത്വമായി, അയാളുടെ സമീപനമായി, രീതിയായി രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടി ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പറയുന്ന ഭാഷ, വാക്കുകൾ, അതിൻ്റെ ടോണ്, അതിൻ്റെ സ്ലാങ്, അതിൻ്റെ പരിഹാസം, ചീത്തവിളി, സ്നേഹത്തോടുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്, മരിക്കുക, ചാവുക, എന്താ പറയുക, യാത്രയാവുക, വിയോഗം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഇജ്ജ്, നീ, ഇങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സംഭവം, നമ്മളൊന്നും വീട്ടിൽ അങ്ങനെയല്ല, മക്കളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. ഞാനത് അവരോട് പറയുകയും ചെയ്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നമുക്ക് പിന്നെ 99% കാര്യമൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന്, എന്ത് മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് പറ്റും തോന്നണില്ല, നമ്മളത് മറക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു കണ്ണാടിയേക്ക് നോക്കണ പോലെയാണ്, ഒരു കണ്ണാടിയേക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെ ആയിരിക്കും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ ഒരു കാര്യവും ചെറിയ കാര്യമല്ല, നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ ചെറുതുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അസത്യമായ വാക്ക്, മറ്റുള്ളവരെ പരിഹസിക്കൽ, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ, ഈ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ശരിക്ക് ആ കുട്ടി ഇതിലെ പോയാൽ സീബ്ര കിട്ടും, പക്ഷെ നമ്മളുള്ളത് കുറച്ച് അപ്പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സീബ്ര ക്രോസ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുറച്ചൊരു ആക്സിഡൻറ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പിന്നെ അനൗൺസ് ചെയ്തും കുട്ടികളെ പറഞ്ഞു അതങ്ങനെ സീബ്ര ക്രോസിലൂടെ ഇപ്പോൾ കുട്ടികൾ പോവുള്ളൂ. അപ്പം നമ്മളത് കുറച്ചൊരു കൺഷ്യായിട്ട് എടുക്കണതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചർ, കുറച്ച് വൈകിയാണ് ടീച്ചർ വരുന്നത്, ഒന്ന് ട്രെയിനിങ് ടീച്ചറാകുക വൈകുക രണ്ടും കൂടി ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രശ്നമുണ്ടാവും, ഈ വൈകണിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു ബേജാറിൽ അവർ പെട്ടെന്നായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരുത്തൻ ചോദ്യം, ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ലേ മാഷേ? ആ എന്ത് സീബ്ര? ഞാൻ പറഞ്ഞു ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ ട്രെയിനിങ് ടീച്ചർ അങ്ങനെ മുറിച്ച് കടന്നല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അല്ല പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു ടീച്ചർമാർക്ക് ഓൻ ട്രോളാണ് ഈ സംഭവേ. ഞാൻ പറഞ്ഞോടെ എനിക്ക് അല്ല മനസ്സിലായാണ് ജി, എന്നെ ട്രോളാണ്, ആ ടീച്ചറേയും ട്രോളാണെന്ന് എനിക്ക് മനസ്സിലായാണ്. വളരെ നല്ലത്, ഞാൻ എന്താ ഓർമ്മിപ്പിച്ച വളരെ നന്നായി. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞു പോകാനാകെ എടുക്കാറെ. അല്ല പക്ഷേ ഞാനതേ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, ടീച്ചറോട് തന്നെ ഓർമ്മിപ്പിക്കണം. മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞു നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവനുള്ള ക്ലാസ്സിൽ കയറി അവനൊരു ക്ലാപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം അവനത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്യപ്പാനിയും വല്യമ്മാനിയും വാപ്പാനിയും ഉമ്മാനിയും ഒന്നും മാത്രമല്ല കുട്ടി ഈ പറയുന്ന ഏജിൽ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത്. മറിച്ച് യൂട്യൂബിലും റീൽസിലും ഒക്കെ കാണുന്നവരും എടുക്കും. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പിന്നെ കുട്ടികളുടെ മുന്നിൽ രണ്ട് ജീവിതം ഉണ്ടാകരുത് എന്നുള്ളതാണ്, വാചകത്തിലെ ജീവിതവും പ്രായോഗിക ജീവിതവും. കള്ളത്തരം പറയരുത് എന്നൊക്കെ പറയാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറയുന്നു ഉമ്മാക്കും താത്താക്കും ഇത് പ്രിയദർശിനി ആയതുകൊണ്ട് പൈസ അല്ല, നീ പോയിട്ട് നീ 5 വയസ്സായെന്നൊന്നും പറയണ്ട, 4.5 വയസ്സായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കണം എന്താ 13 റുപ്യ 50 പൈസ കൊടുക്കണേന്ന് മടിച്ചിട്ട് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പാഠം എന്താ അറിയോ, ബസ് കയറിയെന്നോണ പറയാമെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേ സംഭവിക്കും. അതേപോലെ തന്നെ നിസ്കാരം, നിസ്കരിക്കാൻ പോകാൻ നമുക്ക് നല്ലത് ഇങ്ങനെ പറയാം, എന്നിട്ടോ നമ്മൾ ഒതുക്കാൻ കയറൂല്ല. നമ്മൾ ഒതുക്കെ എടുത്തതിൻ്റെ ശേഷമാണ് മക്കളോട് നിസ്കരിക്കാൻ പോകേണ്ട കാര്യം പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യണം ഉപ്പനെ വിളിക്കണം എന്ന് പറയാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എണീപ്പിച്ചു, നീ ആ ഒന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒതുകൊടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തോളാം എണീറ്റോളാം, നീ എന്നെ വിളിക്കണം എന്ന് പറയാം. അങ്ങനെ അപ്പോൾ അതിലൊരു മാതൃക ഉണ്ട്, ഉണരുമ്പോൾ വിളിക്കുമ്പോൾ നീ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. ഇതൊക്കെ നമുക്കാകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോധപൂർവമുള്ള ഇടപെടൽ വീട്ടിലുണ്ടാവണം.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. മരണം സംഭവിക്കാവുന്ന വളരെ ഗുരുതരമായ എന്നാൽ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് മസ്തിഷ്ക ജ്വരം. ഇത് പെട്ടെന്ന് ഈ അടുത്തുണ്ടായ പുതിയ ഒരു അസുഖമൊന്നുമല്ല, മുമ്പേ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഒരു അസുഖം തന്നെയാകുന്നു. ജലത്തിൽ കാണപ്പെടുന്ന നൈഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പ്രധാന കാരണം. മലിനമായ കുളങ്ങളിലോ പുഴകളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കുമ്പോൾ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് പിന്നീട് തലച്ചോറിലെത്തി അണുബാധയുണ്ടാക്കുന്നു. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 97%ത്തിലധികം മരണനിരക്കുള്ള ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. ഈ രോഗം ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. ഇനി ഇവയുടെ ലക്ഷണങ്ങൾ: പനി, തീവ്രമായ തലവേദന, ഛർദി, ഓക്കാനം, കഴുത്തുവേദന, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഈ രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവിടെ എവിടെയെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, വൃത്തിയില്ലാത്ത കുളം, കെട്ടിക്കിടക്കുന്ന വെള്ളം, പിന്നെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ, അപ്പോൾ ഇവിടെയൊക്കെ കുളിച്ചതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ടേഷൻ നടത്തി എന്താണ് അസുഖമെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇത് ഒഴിവാക്കാനുള്ള മാർഗം വൃത്തിയില്ലാത്ത കുളങ്ങൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂൾ, ഇവിടെയൊക്കെ കുളിക്കുന്നത് ഒഴിവാക്കുക. വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ വൈദ്യസഹായം തേടുകയും സ്വയം ചികിത്സ നടത്താതെ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കാനും വേണ്ട പിന്നെ വിശ്രമം എടുക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: ഇൻസൈറ്റ്. നമ്മോട് സംസാരിക്കുന്നു ഹിലാൽ സലീം സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ഏതേത് വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ ശവക്കുഴിയാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന പല ആളുകളെയും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ, നാട്ടിലൊന്നും അങ്ങനെ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള വിദ്വേഷത്തിൻ്റെ പടുകുഴിയിൽ വീണ കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവർ സ്ഥിരം അവിടെ നിന്ന് ഛർദ്ദിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഖബറാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഖബറാണ്. സ്ത്രീകളെ യാതൊരു തരത്തിലുള്ള ഒരു മാന്യതയും അവർക്ക് കൊടുക്കാത്ത, യാതൊരു തരത്തിലുള്ള പരിഗണനയും അവർക്ക് കൊടുക്കാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനുഷ്യനായി പോലും സ്ത്രീയെ പരിഗണിക്കുന്നില്ല. അവരുടെ വ്യക്തിത്വത്തെ ഇസ്ലാം നിഷേധിക്കുന്നു. അതുകൊണ്ട് അവരുടെ വസ്ത്രധാരണം അങ്ങനെയാക്കി മാറ്റി. അതുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ഏത് വിഷയം എടുത്ത് പരിഗണിച്ച് കഴിഞ്ഞാലും അവരെ ഒരു സെക്കൻഡ് സെക്സാക്കി മാറ്റുക, അങ്ങനെയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. ഒരു പുരുഷനാദ്യം അതിനുശേഷം സ്ത്രീ, പുരുഷനാദ്യം അതിനുശേഷം, ആ രീതിയിൽ അവരെ മാറ്റി നിർത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നുള്ള നിലക്കുള്ള ഒരു ആഖ്യാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു കുട്ടി ആലോചിക്കുകയാണ്, ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചിന്ത എങ്ങനെ പോവുക? അവരുടെ ചിന്ത സ്വാഭാവികമായിട്ടും നമ്മൾ സ്വയം ആലോചിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, ശരിയാണ്, ഞാൻ എൻ്റെ കുടുംബത്തിൽ വീട്ടിൽ പിന്നെ പാത്രം കഴിക്കുന്ന ഉമ്മയാണ്, രാവിലെ ഏറ്റവും രാവിലെ എണീക്കുന്നു, ഏറ്റവും അവസാനം ഉറങ്ങുന്നു, എല്ലാം ഉമ്മയാണ് ചെയ്യുന്നത്, ബാക്കിയുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നു, അവരൊന്നും ഒരു ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നിൽക്കുന്നില്ല, എല്ലാം ഉമ്മ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇനി ഇതൊക്കെ ചെയ്തിട്ടും ആരാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്? ഞാനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിലെന്തെങ്കിലും വോയിസ് ഉണ്ടോ? ഞാനിക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ? ഇല്ല, എല്ലാം ഇവരിങ്ങനെ തീരുമാനിക്കും, പുരുഷന്മാരിങ്ങനെ തീരുമാനിക്കും. നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാട്രിയാർക്കിയാണ്. കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുക, കേട്ട് നിൽക്കുക, പണിയെടുക്കുക, എല്ലാം ഇവർ കൊണ്ടുപോകും, ഈ പറയുന്ന ആണുങ്ങളെല്ലാം കൊണ്ടുപോകും എന്ന് പറയുന്ന അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന ആൾക്കാരുണ്ട്. അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചിന്ത ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ മിക്സിങ്ങിൻ്റെ ഭാഗമായി അങ്ങനെ വന്ന ആളുകളാണ്. കാരണം ഇവിടെ പ്യുവർ ആയിട്ടുള്ള ഇസ്ലാമൊന്നുമല്ല. നമ്മൾ ഏത് വിഷയങ്ങളിലും, ഇപ്പം കുടുംബത്തിൻ്റെ വിഷയം മാത്രമല്ല, ഏത് വിഷയം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും പ്യുവർ ആയിട്ടുള്ള ഇസ്ലാം അവിടെ ഉണ്ടാകണമെന്നില്ല. അവിടെ പലപ്പോഴും പല കൾച്ചറുകളും പല സംസ്കാരങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള പല മാമൂലുകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇവിടെയുള്ള കുറേ സംഗതികളൊക്കെ അതൊക്കെ ചേർന്ന് നിന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അവിടെയാണ് ഈ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുക. നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സംഗതിയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അതെന്താണെന്നെങ്കിലും മിനിമം നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാവണമല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം, അതുകൊണ്ട് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാ നമ്മൾ ആ പറയുന്ന ഇസ്ലാം നമ്മൾ എതിർക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലെങ്കിൽ നമ്മൾ എതിർത്ത ഇസ്ലാമിൻ്റെ ആ വശം അങ്ങനെ തന്നെയാണ് ഇസ്ലാം പറയുന്നത് നമ്മൾ ആലോചിക്കണ്ടേ? അവിടെയാണ് ഇസ്ലാം എന്താണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടി വലിയ വൈഡായിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇത് വളരെ അതിലെ വളരെ ചെറിയ കുറച്ച് ഇൻസ്റ്റൻസസ് മാത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ചില ഇൻസ്റ്റൻസസ്, ചില സംഭവങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു തോട്ടാണ് നമുക്ക് ഉണ്ടാവുക. അവിടെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സാധാരണ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ, നീ പെണ്ണല്ലേ, നീ എന്തിനാ മിണ്ടുന്നു, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ഉള്ള തന്നെ, നമ്മുടെ പുറത്തൊന്നും പറയണ്ട, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അങ്ങനെയാണോ ശരിക്കും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം, അങ്ങനെ പുരുഷന്മാർ തീരുമാനിക്കുന്നതാണോ ഇസ്ലാമിൻ്റെ രീതി, അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പിന്നെ ഒരു സ്ത്രീ കടന്നു വരുന്നു, ഒരു സ്വഭാവ വനിത കടന്നു വരുന്നുണ്ട്. അവർ പറഞ്ഞ ഒരു പരാതിയായിട്ട് പറഞ്ഞതല്ല, ഒരു ഇതായിട്ടൊരു ഒരു എന്താ പറയുക, നമ്മളൊരു കൺസേൺ ആയിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചാണ് റസൂലെ, ഖുർആനിലുള്ള ആയത്തുകളൊക്കെ, ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്ന, അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ പുരുഷന്മാരെ അല്ലേ? നമ്മൾ ഏത് ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ പുരുഷന്മാരെ അല്ലേ അഡ്രസ്സ് ചെയ്യുന്നത്? ഞങ്ങളെന്താ അഡ്രസ്സ് ചെയ്യാത്തത്? അതൊരു പരാതിയായിട്ട് പറഞ്ഞതല്ല, അവർ മുസ്ലിമാണ്, പരാതിയായിട്ട് പറഞ്ഞൊന്നും, ഒരു കൺസേൺ ആയിട്ട് എന്താണ് അങ്ങനെ എന്നുള്ളത് ഒരു അങ്ങനെ ചോദിച്ചാണ്. അപ്പോൾ ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടൊരു ആയത്തുണ്ട്, പടച്ചോൻ ഇവരുടെ ഈ കൺസേൺ മനസ്സിലാക്കിയിട്ട്, ഒരു പരാതിയായിട്ട് പോലും പറഞ്ഞല്ല, പക്ഷെ ആ കൺസേൺ മനസ്സിലാക്കിയിട്ട് പടച്ചോൻ പിന്നെ ഏഴാൻ ആകാശത്ത് നിന്ന് വഹി ഇറക്കുകയാണ്, ആ സമയത്ത് വഹി ഇറക്കുകയാണ്. അതാണ് 33-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ വചനം, അത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات

0: ലഹും മഅ്ഫിറതം അദീമ. ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഈ ആയത്ത് ഓതി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അതിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഓരോ സ്ഥലത്തും ആ സമയത്ത് ഇങ്ങനെ ഒരു കൺസേൺ ഉയർത്തിയാണ് നിങ്ങളെന്ത് ഈ ഖുർആനിൽ ഇങ്ങനെ പുരുഷന്മാരെ മാത്രമാണല്ലോ അഡ്രസ്സ് ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നുന്നു എന്നവർ പറഞ്ഞപ്പോൾ ജഗന്നിയന്താവായിട്ടുള്ള പടച്ചോൻ ആയത്തിറക്കൺ എന്താണ് ആയത്തിൽ പറയുന്നത്? അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ അത് കാത്തു സൂക്ഷിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിലും പുരുഷന്മാർ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഒന്നാണോ? നിങ്ങൾ രണ്ടാളുണ്ട് ഇതിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ഇവർക്ക് തീർച്ചയായും, ഈ പറയുന്ന ആളുകൾക്ക്, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റ് പുരുഷനോടും പറയുന്ന കാര്യങ്ങൾക്ക് സ്ത്രീക്കും ഉണ്ട്. എവിടെ അതിന് ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും, ചില കാര്യങ്ങൾ പുരുഷനോട് മാത്രം പറഞ്ഞായിരിക്കും, ചില കാര്യങ്ങൾ സ്ത്രീകളോട് മാത്രം പറഞ്ഞായിരിക്കും, അതല്ലാത്ത കാര്യങ്ങളൊക്കെ കോമൺ ആണ്, രണ്ടുപേർക്കുമുള്ള റൂൾസാണ്. അപ്പോൾ ഒരാളൊരു കൺസേൺ പറയുമ്പോഴേക്ക് പഠിച്ചവൻ അവിടുന്ന് വഹിയിറക്കാണ്, അടുത്തൊരു ആയത്ത് വഹിയിറക്കാണ്, നിങ്ങൾ രണ്ടുപേരുണ്ട് അവിടെ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളോട് പറയുന്നില്ല, പുരുഷന്മാരെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നു, പുരുഷന്മാരെ നിങ്ങളോട് പറയാം, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് പറയുന്നത് പഠിച്ചവനാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. അപ്പോൾ ഇത് പഠിച്ചവൻ ഇങ്ങനെ സ്ത്രീകളെ ഒരൊറ്റൊരു ചെറിയൊരു കൺസേൺ പറയുന്ന സമയത്തേക്ക് ഇത്രയും വലിയ ഒരു ഖുർആനിലൊരു ആയത്തിറക്കി, ആ സമയത്ത് ഒരു ആയത്തിറക്കി സ്ത്രീകളെ പഠിച്ചോൻ ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ പഠിച്ചോൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ത്രീകളൊന്നും നോക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ? പഠിച്ചോനാണ്, നമ്മൾക്കാരാ ഈ പഠിച്ചോന് സ്ത്രീകളെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് ഒരാൾ കൺസേൺ പറയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ, അവർ പറയുന്നു നിങ്ങൾക്കുണ്ട്, അവർ എത്ര അങ്ങനെ പറയാൻ നമ്മളാരാ? അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ യഥാർത്ഥ ഇസ്ലാം എന്താണ്, ഇസ്ലാം പ്യുവർലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ലാസ്റ്റ് സെർമൺ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വിദായിലെ ആ പ്രസംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലേ, സ്ത്രീകളുടെ അവകാശങ്ങളിൽ നിങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ അത് അവർക്ക് വകവെച്ചു കൊടുക്കണം എന്ന് ഒരു ലാസ്റ്റ് സെർമൺ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ്റെ അവസാനത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈപ്പ് എത്രയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോ കണ്ടൻറ്റും അത്രയും പ്രധാനമായത് മാത്രമേ അതിൽ പറയൂ. ആ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം എന്താ, സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾ നോക്കണമെന്നാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾ നോക്കണമെന്നാണ്. അപ്പോൾ മാത്രം അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ രണ്ട് വിഭാഗം ദുർബലരായിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഓർഫൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ എന്താ പറയുക, നമ്മളുടെ യത്തീമക്കളായിട്ടുള്ള ആളുകൾ, അവർ അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവരുണ്ടാലും നമ്മുടെ സൊസൈറ്റിയിലുള്ള ദുർബല വിഭാഗങ്ങളാണ്, അഥവാ ഒരു പക്ഷേ പവർ വെച്ച് നോക്കുമ്പോൾ, പവർ ഡൈനാമിക്സ് വെച്ച് നോക്കുമ്പോൾ അവർ ദുർബലരാണ്, പാവങ്ങളാണ്, അവരെ ഒരു പക്ഷേ പിന്നെ മറ്റു പല ആളുകൾക്കും അവരെ ചൂഷണം ചെയ്യാനുള്ള ഉപാധികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പുറമേ നമ്മളിങ്ങനെയൊക്കെ പറയും പ്രസംഗത്തിലും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ പറയുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴും ഇതേ ആശയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുറത്തൊന്ന് പറയാം, ഉള്ളിൽ വേറൊന്ന് പറയാം, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം ഈ ആശയം ഉണ്ടാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, ആ ഭാര്യമാരിൽ ഒരാളെയെങ്കിലും ഒന്ന് അടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്ന് തൊട്ട് വേദനിക്കുന്നതോ ആക്കിയിട്ടോ ആ രീതിയിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറയുന്നുണ്ട്, ദ ബെസ്റ്റ് ഓഫ് യു ഈസ് ദ ബെസ്റ്റ് ടു ഹിസ് വൈഫ്സ്. സ്വന്തം ഭാര്യമാരോട് എത്ര നന്നായിട്ട് അങ്ങനെ പെരുമാറുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ നല്ല സ്വഭാവമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അയാളുടെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചാണ് അയാളുടെ സ്വഭാവം പറയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുറത്തിങ്ങനെ കുറേ പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടോ കുറേ തത്വങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്ത്രീ വിമോചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങൾ ആരാണ്, അതാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പവർ ഡൈനാമിക്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു പവർ ഡൈനാമിക്സിൻ്റെ പേരിൽ സ്ത്രീകൾ എവിടെയെങ്കിലും ഒന്ന് താഴോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്ന, അവർ അതിക്രമിക്കപ്പെടുന്ന, അവർക്ക് അനീതി ഉണ്ടാകുന്ന അവസരങ്ങളുണ്ടെങ്കിൽ, ആ അനീതികളെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരെ എന്നും സംരക്ഷിച്ച് പിടിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള തത്വമാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് നമുക്ക് റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ പറ്റും. മാത്രമല്ല, ഒരു സമയത്ത് ഒരു പെൺകുട്ടി റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അവരുടെ പിതാവ് അവരുടെ പിതാവ് വിവാഹം ഉറപ്പിച്ചു. പക്ഷേ ഇവരോട് ചോദിച്ചിട്ടില്ല, സമ്മതം ചോദിച്ചില്ല. അപ്പോൾ ഇവർക്ക് സമ്മതം, അത് ഇത് ശരിയാണോ ഇതിങ്ങനെ ചെയ്യുന്നത്, എൻ്റെ പിതാവ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ട് റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം ശരിയല്ല എന്ന് പറയാൻ, അപ്പോൾ പിന്നീട് അതിനുശേഷം നമുക്ക് ഹദീസ് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ അവസാനം അവർ പറയുന്നത്, ഞാൻ പിതാവ് പറഞ്ഞ ആളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാവണം, ഞാൻ ഇവിടെ വന്ന് താങ്കളോട് അങ്ങയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് ഇങ്ങനെയൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അതായത് എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ എനിക്കെന്തെങ്കിലും സേ ഉണ്ടോ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എൻ്റെ ഉപ്പ തിരഞ്ഞെടുത്ത ആളെ ഞാൻ വിവാഹം കഴിച്ചോളാം, പക്ഷേ അതെനിക്ക് ഇഷ്ടമാണ്, അയാളെ ഇഷ്ടമാണ്, ഞാനത് വിവാഹം കഴിച്ചോളാം. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എനിക്കെന്തെങ്കിലും പറയാനുള്ള സേ ഉണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റസൂലെ അങ്ങയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ, ആ സ്ത്രീയുടെ കൺസെൻ്റ് ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പുരുഷന് അവിടെ അവകാശങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനത് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ സ്ത്രീകളെ പരിഗണിക്കുന്ന മതമാണ് ഇസ്ലാം. ഇതിനെയാണ് സ്ത്രീകളുടെ ശവക്കല്ലറയാണ് ഇസ്ലാം. ആരാ പറയുന്നേ സ്ത്രീകളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന മുതലാളിത്തത്തിന് മുന്നിൽ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് അവർ പറയുന്ന ഓരോന്നും അതിനെയൊക്കെ ന്യായീകരിക്കാൻ, സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അതിനെന്തോ കുഴപ്പമെന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററുകൾ ഇവിടെ വേണമെന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളാണ് നാം ഈ ഇത്രയും പവിത്രമായി സ്ത്രീകളുടെ സ്ഥാനം, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്ത ഇസ്ലാമിനെ അത് സ്ത്രീകളുടെ ശവക്കല്ലറയാണെന്ന് പറയുന്നത്. ആരാ പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫെമിനിസം അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസൈറ്റിൽ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഫെമിനിസം അങ്ങനെ വന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനം ആ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ തന്നെ ഖേദിച്ച് മടങ്ങുന്ന ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ചെറുപ്പത്തിലെ ആ ചോരത്തിളപ്പിൽ അവർ പലതും പറഞ്ഞു പോയി, പക്ഷേ അതൊന്നും ശരിയായില്ല എന്ന് ഫെമിനിസ്റ്റുകളുടെ ഏറ്റവും വലിയ ആളുകൾ തന്നെ പറഞ്ഞത് അവരുടെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊരു ആശയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ കോറിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ അനക്ഡോട്ടലായിട്ടുള്ള നമ്മുടെ ബെഞ്ചിലപ്പുറത്തിരിക്കുന്ന കോളേജിലപ്പുറത്തിരിക്കുന്ന ആൾക്ക്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അവർ വിവാഹം കഴിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അവരൊരു മുസ്ലിം ഫാമിലിയാണ്, സോ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു ആക്ച്വൽ ജഡ്ജ്മെൻ്റ് ആണോ? അത് ഒരിക്കലും അല്ലല്ലോ. ആക്ച്വൽ ജഡ്ജ്മെൻ്റ് എന്താണ്? അവരെന്താ പറയുന്നത്? ഇസ്ലാം എന്താ പറയുന്നത്? ഈ വിഷയത്തിൽ ഇസ്ലാം എന്താ പറയുന്നത്? ഇസ്ലാമിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അത് പഠിക്കല്ലേ വേണ്ടത്. അത് പഠിക്കാതെ നമ്മുടെ അപ്പുറത്തുപ്പുറത്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെ അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതെങ്ങനെ ശരിയാവുക? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ, ഫെമിനിസം പോലെയുള്ള, സ്ത്രീപക്ഷവാദം പോലെയുള്ള, ഞാൻ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഈ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയുള്ള ആശയങ്ങൾ വന്നത് തന്നെ ഒരുപാട് അനീതികൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ആശയങ്ങളാണ് ഈ ഫെമിനിസം അടക്കമുള്ള ആശയങ്ങൾ. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ആശയങ്ങൾ വരുന്നതിന് അവിടെ സ്ത്രീകൾക്ക് റൈറ്റ് ഇല്ലാത്തതിൻ്റെ അവസ്ഥ കാണാൻ പറ്റും. സ്വത്തവകാശം, അനന്തരാവകാശം എപ്പോൾ കൊടുത്തിട്ടുണ്ട്? ഇസ്ലാമിൽ എപ്പോൾ കൊടുത്തു? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉഹദ് യുദ്ധത്തിന് ശേഷം ഖുർആനിലെ 2 ആയത്തുകൾ വെച്ചിട്ട് അവിടെ ഒരു സ്ത്രീയുടെ കൺസേൺ വെച്ചിട്ടാണ് അനന്തരാവകാശം ആർക്ക് കിട്ടുന്നത്? സ്ത്രീകൾക്ക് അനന്തരാവകാശം കിട്ടുന്നത് 1400 വർഷം മുമ്പ്. ഇപ്പോൾ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന ആളുകൾക്ക് അവിടെ 1st wave ഫെമിനിസത്തിലാണ് അവർക്ക് ആദ്യമായിട്ട് സ്വത്തവകാശവും പിന്നെ കുട്ടികളുടെ പിന്നെ കസ്റ്റഡിയൊക്കെ കിട്ടുന്നത്. അത് ഏത് കാലഘട്ടത്തില? 100-200 വർഷം മുമ്പ്. ഇസ്ലാമിനത് കിട്ടിയത്, ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അത് കിട്ടിയത് 1400 വർഷം മുമ്പ്. ഈ ഫെമിനിസത്തിലെ സ്ത്രീകൾക്ക് അത് കിട്ടിയത് 200 വർഷം മുമ്പ്. ആരാണ് ആധുനികൻ? ആരാണ് ഈ പറയുന്ന പുരോഗമനവാദി? ഏതാശയമാണ് പുരോഗമനവാദം? നമ്മൾ ആലോചിക്കണം. അപ്പോൾ പഠിച്ചൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ഹൈറുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 216-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പറയുന്നുണ്ട്, വഅസാ അൻ തക്റഹു ശൈഅം വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅം വഹുവ ശർറുൻ ലക്കും. ചില കാര്യങ്ങൾ നമുക്ക് ദോഷമാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നന്മയായിരിക്കും. ചില കാര്യങ്ങൾ നന്മയാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനറിയാം നിങ്ങൾക്കറിയില്ല. അപ്പോൾ അള്ളാഹിൻ്റെ കയ്യിലാണ് ദ ടോട്ടൽ പിക്ചർ ഉള്ളത്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചെറിയ പിക്സൽ മാത്രമാണ്. അപ്പോൾ ആ പിക്സൽ വെച്ച് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന, നമ്മളെത്തുന്ന ജഡ്ജ്മെൻറ്റുകൾ അതൊരിക്കലും ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റിലേക്ക് പോകാതെ ഏറ്റവും വലിയ, ഏറ്റവും മിനിമം ലോജിക്ക് എന്താണ്? എല്ലാം അറിയുന്ന അലീമായിട്ടുള്ള പടച്ചോൻ പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ്. ആ കേൾവിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചൂഷണങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റും. നമ്മുടെ കൂടെ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടാവും, അവരിലേക്ക് ഈ ആശയങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അത് പഠിച്ച് അവരും നമ്മുടെ ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള ചൂഷണങ്ങളിൽ നിന്ന് മുക്തരാകുന്ന ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മഷാല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നമ്മോട് സംസാരിച്ചത് ഹിലാൽ സലീം സിപി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: നീതിപീഠത്തിന്റെ അന്യായ വിധികൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് നാസർ സുലാഹി.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. രാജ്യത്തെ കോടതികൾ ഭൂരിപക്ഷത്തിന് വഴങ്ങുകയാണെന്നും ഇതിന് വ്യക്തമായ തെളിവാണ് ആരാധനാലയങ്ങൾക്കുള്ളിലെ ഇരട്ടത്താപ്പും വിവേചനവുമെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ദീപക് ഗുപ്ത. സ്വതന്ത്രവും ഭയരഹിതവുമായ നീതിന്യായ വ്യവസ്ഥയില്ലാതെ ഒരു രാജ്യത്തിനും സ്വാതന്ത്ര്യം അവകാശപ്പെടാനാകില്ലെന്നും വ്യക്തി സ്വാതന്ത്ര്യവും വിയോജിപ്പിനുള്ള അവകാശവും സംരക്ഷിക്കാൻ കോടതികൾ പരാജയപ്പെടുകയാണെന്നും ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അയോധ്യ കേസിൽ ഇനി മറ്റ് ആരാധനാലയ തർക്കങ്ങൾ ഉന്നയിക്കാനോ തുറന്നു പരിശോധിക്കാനോ കഴിയില്ലെന്ന് വിധിന്യായം വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേ വിധിയിൽ പങ്കാളിയായ ന്യായാധിപൻ തന്നെ പിന്നീട് ഗ്യാൻവാപ്പി മസ്ജിദ് കേസിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് ഇത്തരം കേസുകളുടെ പ്രളയത്തിന് വഴി തുറന്നത്. സത്യത്തിൽ ബാബരി മസ്ജിദ് വിധി തന്നെ അന്യായ വിധിയാണ്. 1528 മിർഖാസിമി പണിതതാണ് ബാബരി മസ്ജിദ്. അലഹബാദ് ഹൈക്കോടതി മാത്രമല്ല സുപ്രീംകോടതിയും ഈ അടിസ്ഥാന തത്വം അംഗീകരിക്കുന്നു. ശ്രീരാമക്ഷേത്രം തകർത്താണ് ബാബരി മസ്ജിദ് പണിതത് എന്നതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ കാണുന്നില്ലെന്ന് സുപ്രീംകോടതി. 1949 ക്ഷേത്രഭാഗത്ത് ശ്രീരാമന്റെയും സീതയുടെയും സ്വയംഭൂവായ പ്രതികൾ പൊങ്ങിയെന്നത് വാരാണസി മസ്ജിദ് തകർത്തതിനെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് എം ലിബർഹാൻ കമ്മീഷൻ തള്ളി. 1949 ബാബരി മസ്ജിദിന്റെ അകത്ത് രാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തെറ്റാണെന്ന് കോടതി. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റ് എന്ന് കോടതി. എന്നാൽ വിധി വന്നപ്പോൾ വിവാദ ഭൂമിയുടെ ഉടമകൾ ആരെന്ന ഒരൊറ്റ കാര്യത്തിലെ കക്ഷികൾ വിധി തേടിയിരുന്നുള്ളൂ. എന്നാൽ സുപ്രീംകോടതി അതിനപ്പുറം കടന്നു. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ബാധ്യത വരെ പൂർത്തീകരിച്ചാണ് കോടതി പിരിഞ്ഞത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തലവനും ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡ, ഡിവൈ ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, അബ്ദുൽ നസീർ എന്നിവരടങ്ങുന്ന 5-അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. മുൻ സുപ്രീംകോടതി ജഡ്ജി ദീപക് ഗുപ്തയുടെ പ്രസ്താവനകൾ വായിച്ചപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മഹേഷ് ചന്ദ്രവർമ്മ ഒരു ഗോശാലയുടെ കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചതിനെ അരുൺ സൂരി പരിഹസിച്ചുകൊണ്ട് എഴുതിയ ബുക്കിനെക്കുറിച്ച് എം കെ മുനീറിന്റെ പശുദേശീയത എന്ന പുസ്തകത്തിൽ വായിച്ചതാണ് ഓർക്കുന്നത്. അതിങ്ങനെ, 1995 രാജസ്ഥാനിൽ ഗോവധ നിരോധന നിയമമായി. അതിന്റെ ഫലമായി പാൽ തരാത്ത പശുക്കളെ ഉടമകൾ കയറൂരി റോഡിലേക്ക് വിടാൻ തുടങ്ങി. അതോടെ 2002 സർക്കാർ ജയ്പൂരിൽ അനാഥമാക്കപ്പെടുന്ന പശുക്കളെ സംരക്ഷിക്കാൻ ഹിങ്കോണിയ ഗോശാല എന്നൊരു ഗോസംരക്ഷണ കേന്ദ്രം ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലാക്കി സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. പശുക്കളെ സംരക്ഷിക്കാൻ കൃത്യമായി പണം മാറ്റിവെച്ചു. എന്നാൽ ജാഗോ ജനത സൊസൈറ്റി എന്ന സംഘടന വെള്ളവും വൈക്കോലും ലഭിക്കാതെ ധാരാളം പശുക്കൾ ഗോശാലയിൽ ചത്തുകൊണ്ടിരിക്കുന്നു എന്ന് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2017 മെയ് 31 പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാം. പശുവിന്റെ പ്രത്യേക സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജിയുടെ യുക്തിരഹിതമായ ശാസ്ത്രബോധത്തെ കണക്കിന് കളിയാക്കിയാണ് വിധിയെക്കുറിച്ച് അരുൺ ഷൂരി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയത്. വളരെ ലളിതമായ മൃഗമായതിനാൽ ഗോവാഷ്ടമി ദിവസം ശ്രീകൃഷ്ണൻ പശുവിന്റെ തേരിൽ ഭൂമിയിലെത്തിയത്രേ. 3 കോടി ദൈവങ്ങളും ദേവതകളും പശുവിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നു. അതാണ് പശു പ്രപഞ്ചത്തിന്റെ അമ്മയാകാനുള്ള കാരണം. പവിത്ര പ്രദേശങ്ങളുടെ രാജാവ് പ്രയാഗ ആയതുപോലെ ദൈവങ്ങളുടെയും ദേവതകളുടെയും അതിപയാണ് പശു. ശ്രീലക്ഷ്മിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ട പശുവാണ് സുരഭി. പശു ഓക്സിജൻ ശ്വസിക്കും, ഓക്സിജൻ തന്നെ പുറന്തള്ളും. പശു ഒരു മരുന്നുശാല കൂടിയാണ്. അതിന്റെ പാലും നെയ്യും അമൃതിന് തുല്യം, ജഡ്ജി വിധിയിൽ പറയുന്നു. പശുവിന്റെ മൂത്രം താഴെ പറയുന്ന ഗുണങ്ങൾ തരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അത് എല്ലാ കീടങ്ങളെയും നശിപ്പിക്കും, ത്രിദോഷങ്ങളെയും രോഗങ്ങളെയും കടപുഴക്കും, കരളിനെ ആരോഗ്യത്തോടെ നിലനിർത്തും, രക്തം ശുദ്ധിയാക്കും, ഏത് രോഗത്തെയും പ്രതിരോധിക്കാൻ ശക്തി നൽകും, ഏത് രോഗത്തെയും നേരിടാൻ നമ്മെ പ്രാപ്തമാക്കും. ധാരാളം ധാതുക്കളുണ്ട്, പ്രത്യേകിച്ച് ചെമ്പ്. തലച്ചോറിനും ഹൃദയത്തിനും ശക്തി നൽകുന്നു. വാർദ്ധക്യത്തെ ചെറുക്കും. ഒരു വ്യക്തിയുടെ ആഹാരക്രമത്തിൽ വിട്ടുപോകുന്ന പോഷകം നൽകും. സാത്വിക ബുദ്ധി നൽകും. ഗോമൂത്രത്തിൽ ഗംഗയുണ്ട്, ഗംഗ പാപമില്ലാതാക്കും. മൂത്രം കുടിച്ചാൽ മുൻജന്മ പാപഫലമായി ലഭിച്ച രോഗങ്ങളെ ഉന്മൂലനം ചെയ്യും. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഗോശാലയുടെ നടത്തിപ്പിലെ അനാസ്ഥമായി ബന്ധപ്പെട്ട് ഒരു കേസിലാണ് ഒരു ഹൈക്കോടതി ജഡ്ജി ഇത്തരം തത്വശാസ്ത്രങ്ങൾ വിളമ്പുന്നത് എന്നോർക്കണം. പശുവിന്റെ ദയ്യി എത്ര പ്രയോജനകരമാണെന്ന് വിധി ന്യായത്തിൽ പറയുന്നു. അത് നവജാത ശിശുക്കൾക്ക് പ്രയോജനകരമാണ്. പ്രസവിച്ച അമ്മമാർ അല്പം കഴിച്ചാൽ അത് മുലപ്പാലിൽ ലയിച്ച് അതിന് ആരോഗ്യത്തിന്റെ അംശം നൽകും. കാഴ്ചശക്തിക്ക് നല്ലതാണ്. ആയുർവേദത്തിൽ കാഴ്ചശക്തിക്ക് നെയ്യ് എത്രമാത്രം ഗുണകരമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വാദവും സന്ധിവാദവും ഇല്ലാതാക്കാൻ സഹായിക്കും. വായ്പുണ്ണും വ്രണവും ഇല്ലാതാക്കും. ശരീരത്തിന് പുറത്തുള്ള മുറിവുകൾ വേദമാക്കും. മസ്തിഷ്കത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ സഹായിക്കും. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. പല ശാസ്ത്രകാരന്മാരെയും വിധിന്യായത്തിൽ ഈ ജഡ്ജി ഉദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണം: ഡോക്ടർ ജൂലിയസ്, ഡോക്ടർ ബുക്ക് ജർമ്മൻ എന്നിവർ പശു മാത്രമാണ് ശ്വസിക്കുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതെന്ന് പറയുന്നു. പശുവിന്റെ കൊമ്പുകളിൽ നിന്ന് കോസ്മിക് ഊർജം ഉണ്ടാകുമെന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ചാണകം ഉപയോഗിച്ച് വീടിന്റെ മതിലുകൾ പ്ലാസ്റ്റർ ചെയ്താൽ റേഡിയേഷൻ ഉണ്ടാകില്ല എന്ന് റഷ്യൻ ശാസ്ത്രകാരൻ പറഞ്ഞിട്ടുണ്ട് പോലും. കോളറയുടെ അണുക്കളെ ചാണകം ഇല്ലാതാക്കുമെന്ന് മദ്രാസിലെ ഡോക്ടർ കിങ് പറഞ്ഞുപോലും. ഗോമൂത്രം ഹൃദോഗത്തിന് പരിഹാരമാണെന്ന് ബ്രിട്ടനിൽ നിന്നുള്ള ഡോക്ടർ പറഞ്ഞുപോലും. അത് മൂത്രശങ്കക്കും ഗുണകരമായ ചികിത്സയാണ്. ഇത് രക്തക്കുഴൽ രക്തം കട്ടപിടിക്കാതിരിക്കാനും അമിത വിശപ്പ് ഇല്ലാതെയാക്കാനും സഹായിക്കും. ഡോക്ടർ സിമ്മറുടെ അഭിപ്രായത്തിൽ ഗോമൂത്രം രക്തത്തിലെ അഴുക്ക് ഇല്ലാതെയാക്കും. പശുവിൻ പാല് ബുദ്ധിവികാസത്തിന് നല്ലതാണെന്ന് കോർണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റൊണാൾഡോ ട്രേറ്റി പറഞ്ഞിട്ടുണ്ട്. MDGI പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ക്യാൻസറിൽ നിന്ന് മുക്തി നേടും. പശുവിന് മാത്രമാണ് 150 നീളമുള്ള വൺകുടലുള്ളത്. ഇത് കാരണം പശു കഴിക്കുന്ന പുല്ല് വയറ്റിലെത്തിയാൽ കെരാറ്റിൻ ആയി മാറുകയും ഇത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമ്പോൾ വിറ്റാമിൻ എ ഉണ്ടാക്കുകയും അത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് പുറമെ കാർഷിക രംഗത്തും സമ്പൽഘടനയിലും പശു ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. വേദങ്ങളിലും പുരാണങ്ങളിലും പശുവിന്റെ മേന്മയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിധിന്യായം അവസാനിച്ചത്. സൂര്യാസ്തമ സമയത്ത് പശു തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അത് ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ് എന്നും, സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും പശു മരണത്തെ ഇല്ലാതെയാക്കുമെന്ന് പറയുന്നുണ്ടെന്നും, പശു അതിന്റെ കുട്ടിയെ സ്നേഹപൂർവ്വം നക്കുമ്പോൾ താഴെ വീഴുന്ന ഉമിനീരിന് ഭൂമിയെ ശുദ്ധമാക്കുമെന്നുമൊക്കെയുള്ള നിരവധി അബദ്ധങ്ങൾ പ്രസ്തുത വിധിയിൽ ഉണ്ടെന്നാണ് അരുൺ ഷൂറി വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജഡ്ജി ഒരു ശുപാർശ കൂടി ചെയ്തിരിക്കുന്നു: കടുവക്ക് പകരം പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം. ജഡ്ജി സൂചിപ്പിച്ച ശാസ്ത്രകാരന്മാരെക്കുറിച്ച് അറിയാൻ തനിക്ക് താൽപ്പര്യം തോന്നിയെന്ന് അരുൺ ഷൂറി പറയുന്നു. ജഡ്ജിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായി. ഒടുവിൽ ജഡ്ജിയുടെ മകൻ ആദിത്യ ശർമ്മയുടെ നമ്പർ ജയ്പൂരിലുള്ള ഒരു അഡ്വക്കറ്റിൽ നിന്നും കിട്ടി. മകനും ഒരു വക്കീലായിരുന്നു. അയാളെ ഷൂറി ഫോണിൽ വിളിച്ചു. പിതാവ് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറയുന്ന ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടു. എല്ലാം വിധിന്യായത്തിൽ ഉണ്ടെന്നായിരുന്നു മകന്റെ മറുപടി. പക്ഷേ ഷൂറി പറഞ്ഞു, ശാസ്ത്രകാരന്മാരുടെ പേരുകൾ മാത്രമേയുള്ളൂ, മറ്റൊന്നും വിശദമായി അതിൽ പറഞ്ഞിട്ടില്ല. ഇത് ഏത് പ്രസിദ്ധീകരണത്തിൽ നിന്ന് റെഫർ ചെയ്തതാണെന്നും പറയുന്നില്ല. അപ്പോൾ പിതാവ് യാത്രയിലാണെന്നും മകന്റെ മറുപടി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും, അപ്പോൾ തിരിച്ചു വിളിക്കാം. താൻ പിന്നെയും ഫോണിൽ വിളിച്ചു എന്ന് അരുൺ ഷൂറി പറയുന്നു. പിതാവ് അപ്പോഴേക്കും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. എല്ലാം അക്ഷയപാത്ര പുറത്തിറക്കിയ ലഘുലേഖയിലുണ്ട് എന്നായിരുന്നു ജഡ്ജിയുടെ മറുപടി. CTVയിൽ ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ആ വീഡിയോയുടെ ക്ലിപ്പിംഗ് തന്റെ വാട്സപ്പിൽ ഇട്ടുതരാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. ലഘുലേഖയുടെ കോപ്പി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അത് പോസ്റ്റൽ വഴി അയച്ചു തരാമെന്ന് പറഞ്ഞു. തപാൽ മേൽവിലാസം ജഡ്ജിക്ക് കൊടുത്തു. പക്ഷേ പോസ്റ്റൽ വഴി എനിക്കത് ലഭിച്ചില്ല. ഇന്നുവരെ തനിക്ക് ആ ലഘുലേഖ ലഭിച്ചില്ല. പിന്നീട് ഫോൺ ചെയ്യുമ്പോഴൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. രാജസ്ഥാൻ പത്രികാ ജേർണലിസ്റ്റിനോട് ആദിത്യ മിശ്രയെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ടും മിശ്ര ഫോണെടുത്തില്ല. യാതൊരു അടിസ്ഥാന തത്വവുമില്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ന്യായാധിപൻ പശുവിനെ ദേശീയ മൃഗമായി പരിഗണിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നതിനെയാണ് അരുൺ ഷൂറി പുസ്തകത്തിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജസ്റ്റിസ് മഹേഷ് ചന്ദ്രവർമ്മയുടെ വിധിയിൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളെക്കുറിച്ചും അരുൺ ഷൂറി പറയുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു അഭിമുഖത്തെക്കുറിച്ചാണ് ഷൂരിയുടെ പരാമർശം. RSSന്റെ അഖില ഭാരതീയ ഗൗ സേവാ പ്രമുഖ് ശങ്കർലാലിന്റേതായിരുന്നു അഭിമുഖം. അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ശുദ്ധമായ ചാണകം ഞാൻ എന്റെ സെൽഫോണിൽ പുരട്ടാറുണ്ട്. അത് എന്നെ റേഡിയേഷനിൽ നിന്ന് മുക്തനാക്കും. പശുവിന്റെ മൂത്രവും ചാണകവും മരുന്നാണ്. അത് നമ്മെ പല രോഗത്തിൽ നിന്നും വിമുക്തരാക്കും. ക്യാൻസറിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ ചാണകത്തിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഫോണിന്റെ മൈക്രോവേവുകളിൽ നിന്നും സംരക്ഷിച്ചുകൂടാ? ചാണകം പുരട്ടി തന്റെ ഫോൺ എടുത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനെ കാണിച്ചിട്ടുമുണ്ട് അദ്ദേഹം. പിന്നെ എന്തെല്ലാം പശുവിൻ ചാണകം കൊണ്ട് ചെയ്യുമെന്ന് ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി വിചിത്രമായിരുന്നു. ഞങ്ങൾ ഗർഭിണിയായ സ്ത്രീകളെക്കൊണ്ട് ചാണകവും ഗോമൂത്ര പേസ്റ്റും കഴിപ്പിക്കാറുണ്ട്. അത് അവരെ സുഖപ്രസവത്തിന് സഹായിക്കും. ഈ പത്ര അഭിമുഖമായിരിക്കാം ജഡ്ജിയെ സ്വാധീനിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജഡ്ജിമാരുടെ പലരുടെയും വിധികൾ ഭരണഘടന വ്യവസ്ഥകൾ പാലിച്ചോ പാർലമെന്റും സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾ നോക്കിയോ മുൻവിധികൾ നോക്കിയോ കോടതികൾ ഹാജരാക്കുന്ന തെളിവുകൾ ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ നടപടിക്രമങ്ങൾ നിയമങ്ങൾ പരിഗണിച്ചോ ആവാറില്ല എന്നതാണ് വസ്തുത. ഇതിലേക്കായിരിക്കാം ദീപക് ഗുപ്തയുടെ പ്രസ്താവന. സത്യവിശ്വാസികളെ, ഖുർആൻ പറയുന്നത് എത്ര യാഥാർത്ഥ്യം! സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾ പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഖുർആനിലെ 5-ാമത്തധ്യായം സൂറത്തു മാഇദയിലെ 8-ാമത്തെ സൂക്തം. സഹോദരന്മാരെ, നമ്മുടെ ജഡ്ജിമാരുടെയൊക്കെ നീതിപീഠത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിമാരുടെ അവസ്ഥയാണ് ദീപക് അദ്ദേഹത്തിൻ്റെ ഈ പത്രപ്രസ്താവനയിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്ത് നിത്യവും നീതിയും നിലനിർത്താൻ വേണ്ടി നാം പരിശ്രമിക്കുക. സർവശക്തൻ അതിന് നമുക്കെല്ലാവർക്കും കഴിവും പ്രാപ്തിയും നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബാഅ്ദ്.
0: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയ്സ് ഓഫ് പീസ്, നീതിപീഠത്തിന്റെ അന്യായ വിധികൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് നാസർ സുലാഹി.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടുപോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നുപോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശുപാർശയ്ക്കു വേണ്ടി നൂഹ്നബിക്ക് അരികിൽ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഖിയാമു ലൈലിൻ്റെ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്ത് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടിൽ കൊണ്ടുവരികയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, തഹജ്ജുദ് നമസ്കാരം, രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർബന്ധമാണ് എന്നതും, അതുവഴി പരലോകത്ത് സ്തുത്യർഹമായൊരു സ്ഥാനത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും ചെയ്യുമെന്നതാണ്. സൂറത്തുൽ ഇസ്രായിൽ നിന്നുള്ള ഈയൊരായത്ത്, അഖിമി സ്വലാത്ത ലി ദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആൻ അൽ ഫജർ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയതു മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിശ്ചിത സമയങ്ങളിൽ നമസ്കരിക്കണം കൃത്യമായി. അതേപോലെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഫജർ നമസ്കാരത്തെ ആ നമസ്കാരം നിലനിർത്തണം. പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു എന്ന് ഫർദ് നമസ്കാരത്തെ ഉണർത്തിയതിനു ശേഷം, രാത്രിയിൽ നിന്നും നിങ്ങൾ ഉറക്കമുണർന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർബന്ധ കൽപ്പനയാണ് 5 നേരത്തെ നമസ്കാരങ്ങൾ: ളുഹുർ, അസർ, മഗ്രിബ്, ഇഷ, ഫജ്ർ. ഈ 5 നേരത്തെ നമസ്കാരങ്ങൾ, ഈ ഒരായത്തിൽ നിന്ന് തന്നെ 5 നേരത്തെ നമസ്കാരമുണ്ട് എന്നത് തഫ്സീറുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആയത്തിനെ വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നമസ്കാരത്തിൻ്റെ സമയങ്ങൾ നിശ്ചയിച്ചു തന്നതും നിർണയിച്ചു തന്നതും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫഅല ഹാദാ തകൂനു ഹാദിഹിൽ ആയ ദഖല ഫീഹാ ഉഖാത്തു സ്വലാത്തിൽ ഖംസ. അതുകൊണ്ട് തന്നെ ഈ ഒരായത്തിൽ സൂറത്തുൽ ഇസ്രായിൽ നിന്നുള്ള 78-ാമത്തെ ആയത്തിൽ നിന്ന് 5 നേരത്തെ നമസ്കാരങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ലി ദുലൂക്കി ശംസി ഇല ഗസഖില്ലൈൽ, നമസ്കാരം നിർവഹിക്കേണ്ടത് സൂര്യൻ ആകാശത്ത് നിന്ന് തെറ്റിയതു മുതൽ രാത്രി ഇരുട്ടുന്നതുവരെ നിശ്ചയ സമയങ്ങളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വഹുവ ലലാമുഹു ഗസഖുല്ലൈൽ, അത് ഇരുട്ടാണ്, ഗുറൂബ് ശംസാണ്. ഉഖിദ മിൻഹു ദുഹുർ വൽ അസർ വൽ മഗ്രിബ് വൽ ഇഷ, അതിൽ നിന്ന് ളുഹുറും അസറും മഗ്‌രിബും ഇഷാവും ലഭിക്കും. വ ഖുർആൻ അൽ ഫജ്ർ, അത് സ്വലാത്തുൽ ഫജ്റാണ്. മാത്രമല്ല, വഖദ് സബത്തത്തി സുന്ന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാതുറൻ മിൻ അഫ്ആലിഹി വ അഖ്വാലിഹി ബിതഫാസീല ഹാദിഹിൽ ഔഖാത്ത്. സുന്നത്തിൽ സ്ഥിരപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുത്തവാതിറായി വന്ന അവിടുത്തെ അഫ്ആലുകളിൽ, പ്രവർത്തനങ്ങളിലും വാക്കുകളിലും എല്ലാം ഈ സമയങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ ഓരോ ദിവസവും 5 നേരത്തെ നമസ്കാരമുണ്ട് എന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ നമസ്കാരങ്ങൾക്ക് തന്നെ അത് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഖംസും വ ഇശ്റൂന ദറജ, സബഉം വ ഇശ്റീന ദറജ, 25-ഉം 27-ഉം ഇരട്ടിയൊക്കെ പ്രതിഫലം ലഭിക്കുന്നു. മാത്രമല്ല ഫജ്ർ നമസ്കാരത്തിന് മലക്കുകൾ ഹാദറാകുന്നു, സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണർത്തുന്നുണ്ട്. വ ഖുർആൻ അൽ ഫജ്ർ, ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ എന്ന്. തഷ്ഹദു തഷ്ഹദുഹു മലായികത്തുൽ ലൈൽ വ മലായികത്തുൽ നഹാർ, രാത്രിയുടെ മലക്കുകൾ പകലിൻ്റെ മലക്കുകളെല്ലാം അവിടെ ഹാദിറാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണാം. യതആഖബൂന ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൽ നഹാർ, രാവിന്റെയും പകലിന്റെയും എല്ലാം മലക്കുകൾ നിങ്ങളുടെ അടുക്കൽ അവിടെ ഹാദിറാകുന്നുണ്ട്. വയജ്തമിഉന ഫീ സ്വലാത്തി സുബ്ഹി വ ഫീ സ്വലാത്തിൽ അസ്ർ, ഫജറിന്റെ സമയത്തുണ്ട്, അസറിന്റെ സമയത്തുണ്ട്, അവർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നതായ ആ ഒരു സമയങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയപ്പെടുന്നതാണ്. അത്തൈനാഹും ബഹും യുസല്ലൂന, ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ നമസ്കരിക്കുകയാണ് മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നത്, നിൻ്റെ അടിമകൾ. വ ചറക്കിനാഹും ബഹും യുസല്ലൂൻ, അവരെ വിട്ടു പോന്നപ്പോഴും അവർ നമസ്കാരത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ട് സഹോദരങ്ങളെ. തുടർന്നാണ് രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അമ്രുൽ ലഹു ബി ഖിയാമിൽ ലൈലി ബഅദൽ മക്തൂബ, ഫർദിന് ശേഷം പിന്നെ രാത്രി നമസ്കാരം കൊണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്, അയ്യു സ്വലാത്തി അഫ്ദൽ ബഅദൽ മക്തൂബ, ഫർദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ് എന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമുൽ ലൈൽ കൊണ്ട് ഫർദ് നമസ്കാരം കൽപ്പിച്ചതിന് ശേഷം ഈ ഒരു വിഷയം പറയുന്നത്. ഫ ഇന്ന തഹജ്ജുദ്, നിശ്ചയമായും തഹജ്ജുദ് എന്നത് മാ കാന ബഅദ നൗമിൻ, അത് ഉറക്കത്തിന് ശേഷമുണ്ടാവുന്നതാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വകദാലിക സബത്തത്തിൽ അഹാദീസു

അള്ളാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. എന്നിട്ട് നാഫില ചല്ലക്ക എന്നത് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കതൊരു കൂടുതൽ ഖൈറാണ്, നന്മയാണ്, പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. താങ്കൾക്ക് മുൻപ് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതും അതേപോലെ എല്ലാ നിലക്കും ഖൈറായിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പാരത്രിക ലോകത്തും വലിയ സ്ഥാനം, സ്തുത്യർഹമായ സ്ഥാനം നിങ്ങൾക്ക് നൽകും എന്നത് തന്നെയാണ്. ഇഫ് അൽ ഹാദല്ലദി അമർതുക ബിഹി, ഞാൻ കൽപ്പിച്ച പ്രകാരം നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ, ലിനുഖീമക യൗമൽ ഖിയാമത്തി മഖാമൻ, നിങ്ങളെ നാം ഒരു സ്ഥാനത്തേക്ക് ഖിയാമത്ത് നാളിൽ എത്തിക്കും. യഹ്സദുക ഫീഹിൽ ഖലായിഖു കുല്ലുഹും വഖാലിഖുഹും, അതെ, നിങ്ങളോട് അസൂയ വെക്കുന്ന നിലക്ക് സൃഷ്ടികളെല്ലാവരും തന്നെ. നോക്കൂ സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്ക് വേണ്ടി ശഫാഅത്തിനെ ചോദിക്കാനുള്ള ഒരു അവകാശം ലഭിക്കപ്പെടുന്നത്, ഒരു അനുമതി ലഭിക്കപ്പെടുന്നത്, വലിയൊരു ഖൈർ ഫളൽ ലഭിക്കപ്പെടുന്നത്, വലിയ സ്ഥാനം അത് ലഭിക്കപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു റെക്കമെൻഡ് വഴി അവർക്ക് ആശ്വാസം നൽകും ആ ദിവസത്തിൻ്റെ ഭയാനകതയിൽ നിന്ന്. അതാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്, മനസ്സിലാക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ടല്ലോ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, യുജ്മഉ അന്നാസു ഫീ സഈദിൻ വാഹിദ്, ആളുകളെല്ലാം ഒരേ പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. വിദൂരതയിലേക്ക് കണ്ണെത്തുന്ന, വിളിച്ചാൽ കേൾക്കുന്ന, ഹുഫാത്തൻ ഒറാത്തൻ കമാ ഖുലിഖു ഖിയാമൻ, സൃഷ്ടിക്കപ്പെട്ടതുപോലെ നഗ്നപാദരായി ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, ഒരാളും തന്നെ ഒരക്ഷരം ഉരിയാടുകയില്ല അള്ളാഹുവിൻ്റെ പെർമിഷനില്ലാതെ. ആ ഒരു സമയത്താണ് അവിടെ നടക്കുന്നതായ ശുപാർശയ്ക്ക് വേണ്ടിയുള്ള തേട്ടങ്ങൾ, അതായത് ശുപാർശ ലഭിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ജനങ്ങളെല്ലാം ചെല്ലും. അബുൽ ബഷർ, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. അദ്ദേഹത്തിന് സംഭവിച്ചതായ, ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം പ്രയാസപ്പെടുന്നത്, കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആ ഒരു പഴം ഭക്ഷിച്ചത് കാരണത്താൽ. തുടർന്ന് ഫയദ ഹബൂന ഇലാ നൂഹിൻ അലൈഹി സ്വലാത്തു വസ്സലാം, മഹ്ഷറിൽ വച്ച് ജനങ്ങളെല്ലാവരും കൂടെ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കിലേക്ക് പോവുകയാണ്. വഹു അവ്വൽ റുസുലി മിനൽ ബഷർ, മനുഷ്യരിൽ നിന്നുള്ള ആദ്യത്തെ റസൂൽ, മെസഞ്ചർ, ദൂതനായിട്ടുള്ളത് ഒരു സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അവ്വൽ റസൂലിൻ അർസലഹുല്ലാഹു ലി അഹ്ലിൽ അർദ് ഹുവ നൂഹ് അലൈഹി സ്വലാം, ഭൂമിയിലേക്ക്, ഭൂമുഖത്തേക്കൊരു ജനവിഭാഗത്തിലേക്ക് റസൂലായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടത് നൂഹ് നബിയാണ്. ഫയുദക്കിറൂനഹു ബിനിഅമത്തില്ലാഹി അലൈഹി, അദ്ദേഹം അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ, അനുഗ്രഹത്തെ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അത് അദ്ദേഹമാണല്ലോ അള്ളാഹു അയച്ച ആദ്യത്തെ റസൂൽ. അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെടും, അള്ളാഹ് കൊടുത്ത നിഅമത്ത് നിങ്ങളല്ലേ ആദ്യത്തെ റസൂൽ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം വലാക്കിന്നഹു യഅതദിറു, അദ്ദേഹവും ഒഴിവ് കഴിവ് പറയുകയാണ്, ഒഴിഞ്ഞു മാറുകയാണ്. എന്താണ് എക്സ്ക്യൂസ്? അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദക്കൽ ഹഖ്, അദ്ദേഹത്തിൻ്റെ ജനത നശിപ്പിക്കപ്പെട്ടത് വലിയ വെള്ളപ്പൊക്കത്തിലാണ്, നമുക്കറിയാം. ആ സന്ദർഭത്തിൽ സ്വന്തം മകനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ കപ്പൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചു. അങ്ങനെ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ, ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞവൻ വിശ്വാസിയായിരുന്നില്ല മകൻ. അപ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് കുടുംബത്തെ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഈ മകൻ ഇങ്ങനെ സംഭവിക്കുന്നത്, അതാണ് വൈന്ന ബിനീ മിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. വൈന്ന വഅദക്കൽ ഹഖ്, റബ്ബെ നിൻ്റെ വാഗ്ദാനം സത്യമാണെന്ന് പറയുമ്പോൾ, ലിഅന്നല്ലാഹ വഅദഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നു, നൽകിയിട്ടുണ്ട്. അയുഞ്ചിയഹു വഅഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തും. വക്കാൻ അഹദു അബിനായിഹി കാഫിറൻ, ഒരു മകൻ കാഫിറായിരുന്നു, സത്യനിഷേധിയായിരുന്നു. ലം യഞ്ജു മിനൽ മാഇ, അവനൊരിക്കലും ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യർക്കം മഅന, കുഞ്ഞുമോനെ, പൊന്നുമോനെ, ഞങ്ങളുടെ കൂടെ ഈ വാഹനത്തിൽ കയറണം. വലാ തകും മഅൽ കാഫിരീൻ, കാഫിറുകളുടെ കൂട്ടത്തിൽ ആയിപ്പോകരുത് എന്ന്.

0: പറഞ്ഞത് ഖാലസ ആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഞാനേതെങ്കിലും പർവ്വതത്തിൽ പോയി അഭയം തേടിക്കൊള്ളാമെന്ന്. അതായത് ഞാൻ നിങ്ങളുടെ കൂടെ കയറുകയില്ല, വലിയ വെള്ളമാണുള്ളത്. എങ്ങനെയായിരുന്നു സഹോദരങ്ങളെ അത്? അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സമാ ഫതഹല്ലാഹ്, അല്ലാഹു ആകാശത്തെ തുറന്നു. ഖിറാഅത്തിൽ കാണാം ഫഫതഹന അബ്വാബ സമായി, ആകാശത്തിൻ്റെ കവാടങ്ങൾ നാം തുറന്നു. മറ്റൊരു ഖിറാഅത്ത് ഫഫതഹന, അതിനേക്കാളും ഭയാനകമായ ഒന്നാണത്. ഫതഹല്ലാഹു അബ്വാബ സമായി ബിമാഇ മുൻഹമിരിൻ ഖസീർ, അതിശക്തമായിട്ടുള്ള മഴയാണ്, വെള്ളമാണ് അവർക്കിറക്കിയത്. അഷദ്ദ മിനൽ ഖിറബ്, ഒരു ചെറിയ തോൽപാത്രത്തിൽ നിന്നുള്ളതൊന്നുമല്ല, ശക്തമായ. വഫജ്ജർനൽ അർള ഒഴിയൂന, ഭൂമിയിൽ നിന്ന് പൊട്ടിയൊഴുക്കി വെള്ളം. ഹത്ത ഇന്നത്തൻ നൂറല്ലതി ഹുവ മഹല്ലുന്നാരി വഹുവ അഷദ്ദുൽ അർള യബൂസത്തൻ വഅബഅദുഹ മിനൽ മാഇ ബദഅ യഫൂർ. അതാണ് അടുപ്പുകളെല്ലാം തീയിൻ്റെ സ്ഥലമാണത്. അവിടെയും കൂടി അവിടെ വറ്റി വരണ്ടുപോയി അവിടെയൊക്കെ വെള്ളം, അതിൽ നിന്നെല്ലാം വെള്ളം വരുന്നൊരവസ്ഥ. വഫജ്ജർനൽ അർള ഒയൂന, ഭൂമിയിൽ ഉറവകളുണ്ടാക്കി എല്ലാ ഭൂമിയിൽ നിന്നും. ആകാശത്തുനിന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം ഇറക്കുകയുണ്ടായി അല്ലാഹു സുബ്ഹാനഹു വതആല, ഭൂമിയിൽ നിന്ന് പൊട്ടിയൊഴുക്കി. അങ്ങനെ എങ്ങനെയായിരിക്കും അത് സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ വെള്ളം ഒഴുക്കപ്പെടുന്നത് യക്കൂനു അലീമൻ അലീമൻ അലീമൻ, ഭയാനകമാണ്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കങ്ങളുണ്ടായി. നേപ്പാളിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എല്ലാ അവസാന പിടിവള്ളിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്ന ഒരു ഭയാനകരമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മകൻ, അവിശ്വാസിയായ മകൻ പറഞ്ഞത് പർവ്വതത്തിൻ്റെ ഉന്നതിയിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളാം എന്നതാണ്. അങ്ങനെ ഓടി ഒളിക്കുകയാണ് അതിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പരലോകത്തെ ഭയാനകതയിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവിധ രക്ഷയും നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ. ശുപാർശയ്ക്ക് വേണ്ടി നൂഹ് നബിക്കരികിൽ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
4: മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് സദക്ക കൊടുക്കുക?
5: അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ സ്വന്തം ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പ്രതിഫലം ലഭിക്കുക. എന്നാൽ ചില പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ശേഷം അവർക്ക് പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി അവരുടെ മക്കളോ ബന്ധുക്കളോ അവരുടെ വേണ്ടപ്പെട്ടവരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഒരാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നു, മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നു, ഒരു ഉംറ നിർവഹിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് പ്രതിഫലം കിട്ടണം, അവരുടെ ഖബറുകൾ വിശാലമായി കിട്ടട്ടെ, അവർക്കതിൻ്റെ ഗുണങ്ങൾ ഖബറിലും അതുപോലെ പരലോകത്ത് സ്വർഗത്തിലുമൊക്കെ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ മക്കളോ മറ്റുള്ള ആരെങ്കിലുമോ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സദഖ. ഈ സദഖ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിനാൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് എന്ന് ആ കൊടുക്കുന്ന ആളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, ഇതെൻ്റെ ഉപ്പക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ് ചെയ്യേണ്ടത്. ആ മനസ്സോടുകൂടി നമ്മൾ ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും. അതിൻ്റെ ഗുണം അവരുടെ ഖബറിലും അവരുടെ പരലോക ജീവിതത്തിലുമൊക്കെ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആലം.
4: സൂറത്തു നൂറിലെ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ക്ലാസുകൾ കേൾക്കുമ്പോൾ ഉസ്താദുമാരെ നോക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
5: നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി ഉസ്താദുമാർക്കും അധ്യാപകന്മാർക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ളതാണ്. കൊല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് നിങ്ങൾ പറയുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന. അതേപോലെ തന്നെ വകൊല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് നിങ്ങൾ പറയുക എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അത് ക്ലാസ്സിലിരിക്കുന്നവരും ക്ലാസ് എടുക്കുന്നവരും, ഇനി സ്ത്രീകളാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ മുന്നിൽ ഇരിക്കുന്നവരിൽ പുരുഷന്മാരുണ്ട് എങ്കിൽ അവിടെയൊക്കെ പാലിക്കേണ്ടുന്ന മര്യാദ തന്നെയാണ് അവനവൻ്റെ കണ്ണുകൾ താഴ്ത്തുക എന്നത്. കണ്ണുകൾ താഴ്ത്തുക എന്നതിൻ്റെ ഉദ്ദേശം ഒരല്പം പോലും മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ആളെ തിരിച്ചറിയുന്നതിനു വേണ്ടി നോക്കാം. എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന സമയത്ത് നോക്കാം. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ചിലതൊക്കെ ലഭിക്കാനുണ്ട്. അതായിരിക്കും പലപ്പോഴും ആ വിഷയത്തെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധയിലും അവരുടെ ഓർമ്മയിലും ഉണ്ടാവുക, വിഷയത്തിൻ്റെ ഗൗരവം, അതേപോലെ തന്നെ ആ പറയുന്ന ശൈലി ഒക്കെ. അപ്പോൾ ആ നിലക്കൊക്കെ ഒരധ്യാപകൻ്റെ മുഖത്തേക്ക് ഒരു വിദ്യാർത്ഥിനെ നോക്കി എന്നതുകൊണ്ടോ, അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറുടെ മുഖത്തേക്ക് ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നോക്കി എന്നതുകൊണ്ടോ ഒരു തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ണുകളെ താഴ്ത്തുക എന്നത് ആ സ്ഥിരമായിട്ടുള്ള നോട്ടം, ഒരു പക്ഷേ ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും ആ നോട്ടം ഒരു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ചില തോന്നലുകൾ, വൈകാരികതകൾ, ലൈംഗികമായ തോന്നലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വഴിവിട്ട നോട്ടം ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ലൈംഗിക ചുവയോടുള്ള നോട്ടം മാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന നോട്ടങ്ങളും പാടില്ല എന്നതാണ്. അത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു നോട്ടം ക്ലാസ് എടുക്കുന്നവർ തൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളിലേക്കോ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന സ്ത്രീകൾ ഈ ക്ലാസ് എടുക്കുന്ന ആളുകളിലേക്കോ ഒന്നും നോക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. കഴിയുന്നത്ര പുരുഷന്മാരാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.
4: തൻ്റെ മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെട്ട് മഹർ തിരിച്ചു കൊടുത്ത് മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നുമില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നു. ഇസ്ലാമിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു.
5: ഒരു ഉമ്മയുടെ ചോദ്യമാണ്, മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് മഹർ തിരിച്ചു കൊടുത്തു മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നുണ്ട്, ഇസ്ലാമികമായിട്ട് വേറെ വല്ല ഓപ്ഷനുകളുമുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. എങ്കിൽ ആ ഭർത്താവിൻ്റെ ബാധ്യതയാണ് മഹർ തിരിച്ചു കൊടുത്ത് തൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ത്വലാഖ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ആ ഭർത്താവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മധ്യസ്ഥന്മാർ മുഖേനയാണ് തിരിച്ചു കൊടുത്തത് എങ്കിൽ ആ മധ്യസ്ഥന്മാർക്ക് ഈ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയാണ് മഹർ തിരിച്ചു കൊടുത്തത് എങ്കിൽ അദ്ദേഹത്തെക്കൊണ്ട് ത്വലാഖ് ചൊല്ലിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അവരത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നാട്ടിലെ കാരണവന്മാരും സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളും കുടുംബത്തിലെ കാരണവന്മാരുമൊക്കെ ഒരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ വെച്ച് തീർക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ കോടതികളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ന്യായമായ രൂപത്തിൽ നമ്മുടെ കുടുംബ വിഷയങ്ങൾ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് അവിടെ തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇനി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾക്ക് വഴിയില്ലാത്ത രൂപത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവവും പെരുമാറ്റവുമാണ് അദ്ദേഹത്തിൻ്റെത് എങ്കിൽ ആ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിനു വേണ്ടി കോടതികളെ തന്നെ സമീപിക്കുന്നതാണ് ഈ നാട്ടുകാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം, മധ്യസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഹുല് ചെയ്യാനുള്ള വകുപ്പുകൾ ഇപ്പോൾ കോടതിയിലുണ്ട്. ആ ഹുൽഇന്റെ രേഖ കോടതികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏതാണോ തൊട്ടടുത്തുള്ള ഒരു ഇസ്ലാമിക കേന്ദ്രമായിട്ടുള്ളത്, സംഘടനയോ അല്ലെങ്കിൽ മഹല്ലത്തോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ മഹല്ലിലെ ഖാളിയുടെ അടുക്കൽ ചെന്ന് ഈ കോപ്പി കൊടുക്കുകയും ഇത് ശരിവെച്ചുകൊണ്ടുള്ള ഇസ്ലാമികമായ ഒരു ഖാളി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിധി, ഹുൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമികമായി വിവാഹബന്ധം വേർപ്പെടുന്ന ഒരു ഹുൽ ആയി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കോടതി വിധി പരിഗണിച്ചുകൊണ്ട് ഇത്തരം മഹല്ലിൻ്റെ ഖാളിമാർ അത് നൽകാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. വല്ലാഹു അഅലം.
4: ഡയാപ്പർ അഥവാ പാമ്പേഴ്സ് ഇട്ട ചെറിയ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എടുത്തുകൊണ്ട് നിസ്കരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കുട്ടി അതിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ എടുത്ത് നിസ്കരിക്കാമോ? പുറത്തേക്ക് ലീക്കായിട്ടില്ല എങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്നാണ് സംശയം.
5: അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് പുറത്തേക്ക് ലീക്കായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നമുക്ക് ആ കുട്ടിയുടെ ഡയപ്പറിൽ അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എടുത്തുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് കുട്ടി മൂത്രമൊഴിച്ചത് അറിയില്ല, നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് ആ കുട്ടി കരയുന്ന സമയത്ത് നമ്മളൊന്ന് അവരെ എടുത്തു എന്നതുകൊണ്ട് നമസ്കാരത്തിന് പ്രശ്നമൊന്നും സംഭവിക്കുകയുമില്ല. എന്നാൽ നമുക്കറിയാം ആ കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന്, എങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നത് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
4: പള്ളിയിൽ ഒരാൾ ഖിബ്ല തെറ്റി നിസ്കരിക്കുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്?
5: ചിലപ്പോഴൊക്കെ സംഭവിക്കും, ചില പള്ളികളുടെ ഉള്ളിലേക്ക് കയറിയാൽ കൃത്യമായി ഖിബ്ലയുടെ ദിശ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ രണ്ട് പള്ളിയായിട്ട് അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും എന്ന നിലക്കും ഒരു മെയിൻ ഹാളും അതിന് ചുറ്റിലുമുള്ള വരാന്തയും എന്ന നിലക്കുമൊക്കെയായിട്ട് പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പലപ്പോഴും പ്രധാന ഹാളുകൾ അടച്ചിടുന്ന സമയത്ത് പുറത്തുള്ള ചെറിയ ഹാളുകളിൽ നിന്ന് നമസ്കരിക്കേണ്ടി വരുമ്പോൾ ഏതാണ് കൃത്യമായി ഖിബ്ലയുടെ ദിശ എന്ന് പുറത്തുനിന്ന് വരുന്ന ആ പ്രദേശത്തുകാരനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമസ്കരിക്കുന്നതിന് മുമ്പായി ആരോടെങ്കിലും ചോദിക്കുകയോ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന് നോക്കുകയോ ഒക്കെ ചെയ്യണം. ജനൽക്കുള്ളിലൂടെ നോക്കിയിട്ടോ ഖിബ്ലയുടെ ദിശ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതാണ്. ഇനി അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നോക്കാതെ ഒരാൾ നമസ്കരിക്കുന്നത് നമ്മൾ കണ്ടു, ഖിബ്ല തെറ്റിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്, അല്ലെങ്കിൽ പള്ളിയിലെല്ലാ റൂമിലാണ്, നമുക്കറിയാം ആ റൂമിൽ നിന്ന് എവിടേക്ക് തിരിഞ്ഞിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന്, ആ നിസ്കരിക്കുന്ന ആൾ അവിടുത്തെ ഒരു പുതിയ ആളായിരിക്കാം. ഏതായാലും അദ്ദേഹം ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടല്ല നമസ്കരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ പറയണം, അദ്ദേഹത്തിനല്ലേ സംസാരിക്കാൻ പാടില്ലാത്തത്, നമുക്ക് നമ്മൾ നമസ്കാരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഖിബ്ല തെറ്റിയിട്ടാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഖിബ്ലയുടെ ദിശയിലേക്ക് തിരിച്ചു നിർത്തിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അഥവാ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഖിബ്ലയുടെ ദിശയിലേക്ക് തിരിച്ചു നിർത്തിയാലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു നിർത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അത് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ തിരിച്ചു നിർത്തേണ്ടത്. അല്ല എങ്കിൽ അദ്ദേഹം നമസ്കാരത്തിനിടയിൽ എന്നെ തശ്വീഷാക്കാൻ വേണ്ടി, എന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു എന്ന് കരുതി അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ നമ്മൾ ഖിബ്ലയുടെ ദിശയിലേക്ക് തിരിച്ചു നിർത്തേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
4: നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ലെന്ന് ഒരു പള്ളിയിൽ എഴുതി വെച്ചത് കണ്ടു, അങ്ങനെയുണ്ടോ? ഇതിലൊരു വിശദീകരണം നൽകാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
5: അങ്ങനെയല്ല, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് എന്നത് വളരെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഹങ്കാരത്തിൻ്റെയും ഒരു പൊങ്ങച്ചത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെയാണ് എങ്കിൽ അത് വലിയ കുറ്റമാണ്, ഹറാമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വാഭാവികമായി ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ചപ്പോൾ ഒരല്പം താഴോട്ടിറങ്ങിപ്പോയി, അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒന്ന് താഴോട്ട് പോയതാണ് എങ്കിൽ അതൊരു വലിയ കുറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. എങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താഴെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് എങ്കിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ട്യ അത് വലിയ കുറ്റമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിൻ്റെ നോട്ടം അത്തരം ആളുകളുടെ നേരെ നോക്കില്ല എന്നും നമസ്കാരം അത്തരം ആളുകൾ അങ്ങനെ നിർവഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടില്ല എന്നുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല, സ്വഹീഹായിട്ടൊരു റിപ്പോർട്ടും വന്നിട്ടില്ല. നമസ്കാരം സ്വീകരിക്കും, എന്നാൽ ആ ചെയ്ത പ്രവർത്തനം നമസ്കാരത്തിനുള്ളിലാണെങ്കിലും നമസ്കാരത്തിൻ്റെ പുറത്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂല് വെറുത്ത പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം പോലും ലഭിക്കാത്ത ഒരു പ്രവർത്തനമാണ് എന്നതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച വ്യക്തി, അവരുടെ നമസ്കാരത്തിലേക്ക് നോക്കുകയില്ല, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം നമസ്കാരം സ്വീകാര്യമല്ല എന്നല്ല. സ്വീകാര്യത അതിൻ്റെ രൂപം വേറെയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുക എന്നത് അത് വേറെയാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഹദീസിൽ അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ചൈനയാണെങ്കിലും പോയി പഠിക്കണം, ചൈനയിൽ പോയി പഠിക്കണം, ചൈനയിൽ നിന്ന് വന്ന് പഠിക്കണം, ഇതിൽ ഏതാണ് ശരി?
5: ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യ അഭ്യസിക്കണം, പഠിക്കണം എന്ന് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പറയുന്ന സന്ദർഭത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രഗത്ഭരായ പല ആളുകളും പറയാറുള്ള ഒരു ഹദീസ് ആണ് ഇത്. അങ്ങനത്തെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അങ്ങനെ ഒന്ന് സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടേ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആശയമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൈനയല്ല, അതിനപ്പുറത്ത് വേറെ വല്ല രാജ്യമുണ്ടെങ്കിൽ അവിടെയും, ഇനി ഭൂമിയിലല്ല അതിനപ്പുറത്ത് വല്ലയിടത്തുമുണ്ടെങ്കിൽ അവിടെയും പോയി പഠിക്കണം എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ, വിദ്യ, വിജ്ഞാനം, തത്വജ്ഞാനം, ഇതൊക്കെ ഒരു മുഅ്മിനിൻ്റെ കളഞ്ഞുപോയ വസ്തുവാണ്, നഷ്ടപ്പെട്ട വസ്തുവാണ്. എവിടെ അത് കണ്ടാലും അവൻ അത് പെറുക്കിയെടുക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അത് നമ്മൾ ചൈനയിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. ഒരു വേള പണ്ടുകാലത്ത് ചൈന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് ചൈനയിൽ പോയിട്ടും വിദ്യാഭ്യസിക്കണമെന്നത് ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു ഹദീസിൻ്റെ ആശയം വെച്ചുകൊണ്ട് പറഞ്ഞതായി, പിന്നീട് അത് നബിയുടെ ഒരു ഹദീസായി ആളുകൾക്കിടയിൽ പ്രചരിച്ചതായിരിക്കാം. ഏതായാലും ആ ചൈന എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ എവിടെയും വിജ്ഞാനമുണ്ടെങ്കിൽ അത് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ പോയി പഠിക്കണമെന്ന് തന്നെയാണ്. ഇപ്പോൾ സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞത് തന്നെ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാളാണ് ഞാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ആയത്തുകളും എവിടെ ഇറങ്ങി, ഏത് വിഷയത്തിലിറങ്ങി, ഏതാണ് അതിലെ പരാമർശ വിഷയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രവാചകനിൽ നിന്ന് തന്നെ അറിവ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെവിടെയെങ്കിലും ഒരാൾ എന്നെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുണ്ട് എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും, ഒരു വാഹനത്തിൽ കയറി അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതേപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളുമൊക്കെ നമുക്കിഷ്ടം പോലെയുണ്ട്. അത് മതി. ഇതുപോലുള്ള ദുർബലമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കരുത്. ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് തിരുത്തി കൊടുക്കണം. അതിനേക്കാൾ ഉത്തമമായ വാക്ക് ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ ഐന വജദഹ യൽതഖിതുഹു എന്ന്. എവിടെയാണോ അത് കണ്ടത് അവിടെ നിന്ന് അവൻ അത് പെറുക്കിയെടുക്കും, അത് തപ്പിയെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്. വല്ലാഹു അഅലം.
4: റമദാനിൽ അവസാനത്തെ പത്തിൽ വിത്ര നിസ്കാരത്തിൽ സൂറത്തുൽ ഖദർ ഓതുന്നത് പ്രത്യേകം സുന്നത്തുണ്ടോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം.
6: വിത്ര നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന സൂറത്തുകൾ, അത് വിവരിക്കുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ ഇമാം അഹ്മദ് തിർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന യൂതിറു ബി സലാസിൻ, മൂന്ന് റക്കാത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു വിത്ർ. ബിസബ്ബി ഇസ്മ റബ്ബിക്കൽ ആല, ഒന്നാമത്തെ റക്കാത്തിൽ, അതായത് മൂന്ന് റക്കാത്ത് വിത്ർ നമസ്കരിക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തെ റക്കായത്തിൽ സബ്ബിസ്മ റബ്ബിക്കല്ലാല എന്ന സൂറത്തും രണ്ടാമത്തെ റക്കായത്തിൽ കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂനും മൂന്നാമത്തേൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിരുന്നത് എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. എന്നാൽ റമദാനിലെ അവസാനത്തെ പത്തിൽ വിത്ർ നിസ്കാരത്തിൽ സൂറത്തുൽ ഖദ്ർ ഓതുക എന്നുള്ളത് സ്വീകാര്യമായ ഹദീസുകളിലൊന്നും തന്നെ വന്നതായിട്ട് അറിവില്ല. അപ്പോൾ ഹദീസിൽ വന്നിട്ടുള്ള പൊതുവെ വിത്ർ നിസ്കാരത്തിൽ വന്നിട്ടുള്ള അതേ സൂറത്തുകൾ തന്നെ ഓതുന്നതാണ് റമദാനിലെ അവസാനത്തെ പത്തിലും ഓതുന്നത് സുന്നത്ത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ഖദ്ർ വിത്രിൽ ഓതുക എന്ന് പറഞ്ഞിട്ട് സഹിയായിട്ട് ഒരു ഹദീസും വന്നിട്ടില്ല. അത് റമദാൻ്റെ ആദ്യത്തിലായാലും ഒടുക്കത്തിലായാലും തന്നെ ഹദീസിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അള്ളാഹു അലം.
4: റമദാനിലെ 27-ാം രാവിന് പ്രത്യേകം എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ചിലർ ഖദിറിൻ്റെ രാത്രി റമദാനിലെ 27-ാം രാത്രിയാണെന്ന് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ച് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
6: 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്യുന്ന പുണ്യം, അതായത് 83 വർഷം നിന്ന് ഇബാദത്ത് ചെയ്യുന്ന കൂലിയാണ് ഒരു പുരുഷായുസ് മുഴുവൻ അമലുകൾ ചെയ്യുന്നത് പോലെയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിനെ കനിഞ്ഞരുളിയിട്ടുള്ളത്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അതിമഹത്തായ പിന്നെ ഒരു രാത്രിയാണ്. എന്നാൽ ആ രാത്രി ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഹദീസുകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അതിനെക്കുറിച്ച്. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ലൈലത്തുൽ ഖദറിൽ നിന്ന് വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് നിസ്കരിച്ചാൽ, ഇബാദത്ത് ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ്. പക്ഷേ ആ രാത്രി കൃത്യമായിട്ട് ഇന്ന രാത്രിയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അത്രയ്ക്ക് പുണ്യമുള്ള രാത്രിയായതുകൊണ്ട് തന്നെ ആ രാത്രിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ 40 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ കഴിയും. ഒന്നാമത് അത് റമദാനിലാണ് എന്നാണ് 4 മദ്ഹബിൻ്റെ ഇമാമുകളും ഈ ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റമദാനിൽ അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷേ റമദാനിൽ തന്നെ എന്നാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റമദാനിലെ അവസാനത്തെ പത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുള്ളത്. ഇൽതമിസൂഹ ഫിൽ അഷ്റിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങളതിനെ അന്വേഷിച്ചു കൊള്ളുക എന്ന്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ 21-ാമത്തെ രാത്രിയിലും 27-ാമത്തെ രാവാണെന്ന് അഭിപ്രായമുള്ള ധാരാളം ഹദീസുകളുണ്ട്. 25-ാണെന്നും 29-ാണെന്നും ഒറ്റയൊറ്റ രാവുകളിലാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ 27-ാം രാവൻ തന്നെയാണ് എന്ന് കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും എന്നതല്ലാതെ ഇന്ന 27-ന് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം തെളിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. കാരണം അവസാനത്തെ പത്തിൽ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക, ഒറ്റയൊറ്റ രാവുകളിൽ അന്വേഷിച്ചു കൊള്ളുക. 21-ാം രാവിനാന്നും 23-ും 25-ും 27-ും ഒക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അവസാനത്തെ പത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല അഅലം.
4: എനിക്ക് പലപ്പോഴും അല്ലാഹു ഉണ്ടോ ഇല്ലയോ എന്ന സംശയം വരാറുണ്ട്. ഇതിന് പരിഹാരം ചോദിച്ച് അലിജാബയിലേക്ക് എഴുതിയപ്പോൾ അഴുതു ചൊല്ലി മടങ്ങാനാണ് നിർദ്ദേശം കിട്ടിയത്. അങ്ങനെ സംശയം വന്നാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? ഷഹാദത്ത് കൊലിമ ചൊല്ലി വീണ്ടും മടങ്ങേണ്ടതുണ്ടോ? ഞാൻ മുമ്പ് ചെയ്ത നന്മകൾ പൊളിഞ്ഞു പോകുമോ? എന്നൊക്കെയാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
7: ഒരിക്കലും തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ പിശാചിൻ്റെ കുറേ ദുഷിച്ച ചിന്തകളും വസ്വാസുകളും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അള്ളാഹു ഉണ്ടോ? ഓരോന്നിനെയും സൃഷ്ടിച്ചത് അള്ളയാണെങ്കിൽ പിന്നെ അള്ളാഹനെ പഠിച്ചതാരാ എന്ന ചോദ്യം അതുവരെയും പിശാജ് ഇട്ടുതരുമെന്നാണ്. അപ്പോൾ അത്തരം തെറ്റിലേക്കുള്ള വഴികളും തെറ്റായ ചിന്തകളും വരുമ്പോൾ അവിടെ ബ്രേക്ക് ഇടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങൾ അവിടെ നിർത്തിക്കോ, അള്ളാഹുവിൽ അഭയം തേടിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പൈശാചികമായ ചിന്തകളും വസ്വാസുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അവിടെ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം തേടി പിശാചിൽ നിന്ന് രക്ഷ തേടി മടങ്ങാൻ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ബോധവും ആ ഒരു തിരിച്ചറിവും നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. നമ്മുടെ മനസ്സിൽ ഈമാനുള്ളത് കൊണ്ടാണല്ലോ നമുക്കങ്ങനെ സംശയം വരുന്നതും ഭയപ്പെടുന്നത് കൊണ്ട് നമ്മൾ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നതും ഇതിൻ്റെ ദീനിയായ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിൽ തോന്നിയതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ ഷഹാദത്ത് കലിമ ചൊല്ലി മടങ്ങുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തെറ്റിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുക, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്ത നന്മകളൊന്നും പൊളിഞ്ഞു പോകൂല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ കാര്യങ്ങളൊന്നും ആളുകളോട് പറഞ്ഞ് അതിൻ്റെ ഒരു വക്താവായി, ഒരു നിഷേധിയായി, അവിശ്വാസിയായി നമ്മൾ മാറാത്തിടത്തോളം കാലം ആ നന്മകളൊന്നും നഷ്ടപ്പെടുകയില്ല. കലിമ ചൊല്ലി വീണ്ടും മുസ്ലിമാകേണ്ട കാര്യമില്ല. നമ്മൾ മുസ്ലിം തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല.
3: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
8: أعوذ بالله من الشيطان الرجيم.

0: പണ്ട് ഒരു നാട്ടിലൊരു രാജാവ്. ഈ രാജാവ് നിയമം നടപ്പിലാക്കേണ്ട ആളാണ്. ആളുകളെ അതിനനുസരിച്ച് കണ്ട് സത്യവും നീതിയും നന്മയും തിന്മയൊക്കെ നോക്കി കാര്യങ്ങൾ വിധിക്കേണ്ട, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഭരണം നടത്തേണ്ട ആള്. പക്ഷെ ഇയാള് എപ്പോഴും ആളുകളെ അന്യായമായി തടങ്കലിലിടും, വെറുതെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലാക്കും. അത് അയാളുടെ ഒരു ഒരു ഇഷ്ടമായി തോന്നി, അയാളുടെ ഒരു പ്രവർത്തന രീതി അങ്ങനെയായി.
1: ഓക്കെ,
0: അങ്ങനെ ആളുകളിങ്ങനെ അന്യായമായി തടങ്കലിലിട്ട് വെക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഈ തടങ്കലിൽ നല്ലൊരു കൊല്ലപ്പണിക്കാരുണ്ടാവും. കൊല്ലപ്പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയുധങ്ങളൊക്കെ
1: ഉണ്ടാക്കുന്ന,
0: അദ്ദേഹത്തെ കൂടി ഈ കൂട്ടത്തിൽ ഒരു തവണ അദ്ദേഹം ഇതുപോലെ പെട്ടു, അന്യായമായി അദ്ദേഹം ആ കൂട്ടത്തിൽ പെട്ടു. അപ്പൊ അദ്ദേഹം ജയിലിന്റെ അകത്ത് ഇനി രക്ഷയല്ല, കഴിഞ്ഞു. ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അന്യായമായിട്ടൊരാൾക്ക് പിന്നെ ന്യായമായ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കാനുമില്ലല്ലോ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഭാര്യ വളരെയധികം സങ്കടപ്പെട്ടു. സങ്കടപ്പെട്ട് ഇനി ഒരു കാലാവധി കഴിയുന്നത് എപ്പോഴ്, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ രക്ഷപ്പെടും, രാജാവിനോട് പറ അതൊന്നും പറയാൻ അവിടെ പോസിബിൾ അല്ല, കാര്യമല്ല, അവിടെ ചോദ്യങ്ങളില്ല. പക്ഷെ അവര് നിരന്തരമായി രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ തടങ്കലിലാക്കി കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഭർത്താവ് തടങ്കലിലാണെങ്കിലും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്.
1: ഓക്കെ,
0: അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനക്ക് സാധാരണ വീട്ടിൽ നിന്ന് ഒരു ഒരു വിരിപ്പ് ഉണ്ടാവാറുണ്ട്. ആ വിരിപ്പിലിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുക. അപ്പൊ ആ ഒരു വിരിപ്പ് അദ്ദേഹത്തിന് കൊടുക്കും, നിങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ വിരിപ്പ്, അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ കുറെ പറഞ്ഞപ്പോ രാജാവ് വിചാരിച്ചു, ഓക്കെ വിരിപ്പല്ലേ, കൊടുക്കാം. അങ്ങനെ ആ വിരിപ്പ് ഇദ്ദേഹത്തിന് ജയിലിൽ ഇദ്ദേഹത്തിന് കൊടുത്തു. വിരിപ്പ് കിട്ടിയപാട് ഇയാള് ആ ഒരു തുണിക്കകത്ത് ഇങ്ങനെ ഒരു താക്കോലിന്റെ രൂപം ഇങ്ങനെ തുന്നി പിടിപ്പിച്ചതായിട്ട് കണ്ടു. അപ്പൊ ബുദ്ധിമതിയായ തന്റെ ഭാര്യയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായി, ഇതെന്താണ്, ഇത് ഭാര്യ ആ പൂട്ടിയിട്ടിരിക്കുന്ന തടവറയുടെ ചാവിയുടെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്. ഭടന്മാരിൽ നിന്ന് അതെങ്ങനെയാണ് പൂട്ടുന്നതൊക്കെ അതിൻ്റെ ആ ചാവിയുടെ കറക്റ്റ് രൂപം മനസ്സിലാക്കിയിട്ട് അതുപോലെ തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം കൊല്ലപ്പണിക്കാരനാണ്. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു, തടവറയിലുള്ള ആളുകളോട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ദിവസം രക്ഷപ്പെടാനുള്ള ഒരു ചെറിയൊരു വഴി ഇവിടെയുണ്ട്, പക്ഷേ എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുകയാണെങ്കിൽ ഈ തടവറയുടെ പൂട്ട് നമുക്കുണ്ടാക്കി, ആ ചാവി ഉണ്ടാക്കിയിട്ട് പൂട്ട് തുറന്ന് നമുക്ക് പുറത്ത് ചാടാം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, മറ്റുള്ള ആളുകളുടെ സഹായത്തോടുകൂടി വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സമയത്തായിട്ട് ഇതുപോലെ ഇരുമ്പ് കഷ്ണങ്ങൾ എടുത്തിട്ട് പതിയെ പതിയെ ഇതേ രൂപത്തിൽ ചാവി ഉണ്ടാക്കി. ചാവി ഉണ്ടാക്കിയിട്ട് ചാവി വെച്ച് അവർ തുറന്ന് ആദ്യമൊക്കെ നിസ്സഹകരിച്ച ആളുകളോട് പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല രക്ഷപ്പെടുക, ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അത് മനസ്സിലായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പൂട്ട് തുറന്ന് തടവറയിൽ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെടുന്ന സമയത്ത് ഒരാൾ ആ വിരിപ്പും കൊണ്ടാണ് പോരുന്നത്. അപ്പോൾ ഈ കൊല്ലപ്പണിക്കാരൻ പറഞ്ഞു, ഇല്ല വിരിപ്പ് അവിടെ നോട്ടെ, ഇനി എന്തെങ്കിലും അടുത്തൊരാൾ വരുമ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ബുദ്ധി ഉദിക്കുകയാണെങ്കിൽ അവർക്കൊരു വഴിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് കഥ.
1: അദ്ദേഹവും ബാക്കി
0: അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു.
2: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മ, ഈ ദാമ്പത്യ രംഗത്തുള്ള പ്രശ്നങ്ങളിൽ പൊതുവായി എല്ലാ പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയതായി വിവാഹം കഴിഞ്ഞ ആളുകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതിൽ പൊതുവായി വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വിവാഹിതരാകുന്ന ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, സാമ്പത്തികമായ ചെലവുകൾ വഹിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു ഉത്തരവാദിത്വപൂർവമായ പെരുമാറ്റം ഭർത്താക്കന്മാരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന ഒരു പരാതിയാണ് കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിന് രണ്ട് പരിഹാരങ്ങളാണ് ഉള്ളത്. ഒന്ന്, വിവാഹിതരാകുന്ന ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകൾ എപ്പോഴും ഏത് രൂപത്തിൽ തങ്ങളെ സംരക്ഷിക്കും, തങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഏറ്റെടുക്കും എന്നു തന്നെയാണ് അവർ ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. ഇതെനിക്കൊരു വിജയകരമായ ദാമ്പത്യമാകുമോ, എന്നെ സ്നേഹിച്ചും എന്നെ സംരക്ഷിച്ചും കൊണ്ടുപോകുമോ എന്നത് തന്നെയാണ് അവർക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ, ഞാൻ എന്തിനു ബുദ്ധിമുട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു നിസ്സംഗത നിങ്ങളുടെ കുടുംബജീവിതത്തെ തന്നെ തകർത്ത് കളയും. ഒരു സ്ത്രീക്കും നിങ്ങളെ ഉൾക്കൊള്ളുവാനോ നിങ്ങളുടെ കൂടെ ജീവിക്കാനോ സാധ്യമല്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഒഴിവാക്കി പോകുന്നതിൽ അവരൊരു വിഷമവും കാണുകയില്ല. കാരണം കൂടെ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നായിരിക്കും അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, അലാ വസ്തൗസു ബിന്നിസായി ഖൈർ, സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം, അവരെ പറ്റി പറയുന്ന നല്ല ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. ഫഇന്നമാ ഹുന്ന അവാനിൻ ഇന്ദക്കും, നിങ്ങളുടെ മേൽ നിങ്ങളുടെ അടുക്കൽ അവരൊരു ബന്ധനസ്ഥരാണ് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. നിങ്ങൾ നൽകിയില്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ലൈസ തംലിക്കൂന മിൻ ഹുന്ന ഷൈഅൻ ഗൈറ ദാലിക്ക ഇല്ല അയ്യ ഇത്തീന ബി ഫാഹിഷത്തി മുബയ്യൻ. ഇനി നിങ്ങൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു എതിർ സമീപനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, വ്യക്തമായ എന്തെങ്കിലും നീചവൃത്തികൾ അവരിൽ നിന്നുണ്ടായാൽ മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്താൽ തന്നെ എന്തുള്ളൂ, മാന്യമായ നിലയ്ക്ക് അവരോട് പ്രതികരിക്കാൻ പാടുള്ളൂ. ഫൈൻ ഫഅൽന ഫഹജുറുഹുന്ന ഫിൽ മദാ, കിടപ്പറകളെ നിങ്ങൾക്ക് വിട്ടുകിടക്കാം. ഒലരിബുഹുന ലർബൻ ഗൈറ മുബറ്, അടിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഗൈറ ശദീദിം വല ഷാഖ് എന്നാണ്, ശരിക്കും ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ഒരു ശിക്ഷാ നടപടികൾ. അങ്ങനെ ഫൈൻ അതഅനക്കും ഫരാത്ത ബുഹു അലൈഹിന് സബീല, അങ്ങനെ അവർ നിങ്ങളുടെ ആ ഒരു നടപടിക്രമങ്ങളിൽ അവർ നിങ്ങളെ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ അവരുടെ മേൽ യാതൊരു മാർഗവും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അല വ ഇന്ന ലക്കും അല നിസായിക്കും ഹക്ക, സ്ത്രീകൾ നിങ്ങൾക്ക് ചില കടമകൾ ചില ബാധ്യതകൾ നിർവഹിച്ചു തരേണ്ടതുണ്ട്, മറിച്ച് വൽ നിസായിക്കും അലയിക്കും ഹക്ക, സ്ത്രീകളോട് നിങ്ങൾക്കും ചില കടമകളുണ്ട് എന്ന് പറയുമ്പോൾ, ഈ കടമയുടെ നിർവഹണം, ഞാൻ നിന്നെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും നിന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും പര്യാപ്തനും അതിന് സന്നദ്ധനുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്ത് ഒരു ഭർത്താവ് വിജയിക്കുമ്പോൾ ഇത്തരം പരാതികൾ ഒരിക്കലും ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുകയില്ല. എന്നാൽ ഇതിലേറെ പ്രധാനം, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രണ്ടാമത്തെ മാർഗമെന്ന് പറഞ്ഞാൽ, അത് ഒരു സ്ത്രീ തൻ്റെ അവകാശങ്ങൾ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു വാങ്ങുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വ ഇന്ന ഹഖഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹി, പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ബാധ്യത അവരോട് നന്മ ചെയ്യലാണ്. നല്ല നിലക്ക് ഫീക്കിസ് ഒത്തിഹിൻ നവത്തോ ആമിഹിൻ, നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും അവർക്ക് നൽകുക എന്നുള്ളതാണ് പുരുഷന്മാരുടെ ബാധ്യത എന്ന് പഠിപ്പിക്കപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊതുവേ മറ്റുള്ളവർക്കെല്ലാം ചോദിക്കാതെ നൽകുന്നു പുരുഷന്മാർ. പെങ്ങൾക്ക് കൊടുക്കണമെങ്കിലും ഉമ്മാക്ക് കൊടുക്കണമെങ്കിലും ഒക്കെ അവർ ചോദിക്കാതെ കൊടുക്കും, അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ടത് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ഭാര്യയുടെ കാര്യം പൊതുവേ ഒരു അശ്രദ്ധയിലും ഉദാസീനതയിലുമാണ് പല ഭർത്താക്കളും. അങ്ങനെയാണ്, കാരണം ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കുമെന്നാണ് വെയ്പ്. അതാണ് പല ഭർത്താക്കളും ഭാര്യമാർക്ക് നൽകാത്തതിൻ്റെ പ്രയാസം. എന്നെ അയാളൊന്നും സ്നേഹിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം തരുന്നില്ല, എനിക്കൊരു കാര്യം ചോദിക്കാതെ കിട്ടൂല എന്നൊക്കെ അവർ പറയും. ചോദിച്ചു വാങ്ങണം. സ്ത്രീകൾ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരെന്ന് ചോദിച്ചു വാങ്ങണം. ചോദിക്കാതെ കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ തന്നില്ലെങ്കിൽ എന്താണ്? എന്താണോ നിങ്ങൾ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ ആവശ്യപ്പെട്ട് തന്നെ വാങ്ങും. അതിൽ ഒരു തെറ്റുമില്ല, അതുകൊണ്ട് ഒരു ദോഷവും വരൂ. ഒന്ന്, ഇന്ന ഹക്കഹുന്ന അലയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് നിങ്ങൾ ഭാര്യമാരോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ വസ്ത്രവും അവിടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലാണ്. അപ്പം ആ ആവശ്യങ്ങൾ ധൈര്യസമേതം എന്താണ് തൻ്റെ ഭർത്താക്കളോട് ആവശ്യപ്പെടാൻ ഓരോ സ്ത്രീക്കും അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മാസത്തിന് എത്ര രൂപയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്? അത് നിങ്ങൾക്ക് നിർബന്ധമായും ശമ്പളം കിട്ടുമ്പോഴാവും. നിങ്ങൾക്ക് വസ്ത്രം വേണോ? നിങ്ങൾക്ക് ന്യായമായ, ധൂർത്തല്ലാത്ത, ആർഭാടമല്ലാത്ത, അനാവശ്യമല്ലാത്ത, പടച്ചലിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കുറ്റം കിട്ടാത്ത എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവരോട് ധൈര്യമായി ചോദിക്കാം. ഒരു പ്രശ്നവും അതിലില്ല. ഇങ്ങനെ ചോദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ലഭിക്കാതിരിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ ലഭിക്കും. ഒരു പക്ഷേ തങ്ങൾക്ക് ലഭിക്കേണ്ടത് തരുന്നില്ലെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് സമ്മതമില്ലാതെ എടുക്കാൻ പോലും അനുവാദം നൽകിയതുപോലെയാണ് നമുക്ക് ഹദീസുകളെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ പരിഹാരം തൻ്റെ ആവശ്യം, താൻ എങ്ങനത്തെ ഒരു പെരുമാറ്റവും എങ്ങനത്തെ ഒരു ചെലവും എങ്ങനത്തെ ഒരു സമീപനവുമാണ് ഭർത്താവ് എന്ന് ആഗ്രഹിക്കുന്നത് അത് ചോദിച്ചു വാങ്ങാൻ. നിങ്ങൾക്ക് ഒരു ഡോക്ടർ കാണുമെങ്കിൽ അത് അദ്ദേഹം തന്നെ കൂടെ വരണമെന്ന് നിർബന്ധിക്കാൻ. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ നിങ്ങൾ പറയുകയും അത് നിർവഹിപ്പിക്കുകയും വേണം. ആദ്യഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ പിന്നീട് ജീവിതകാലം മുഴുവനും അത് ചെയ്യാത്തൊരു നിരുത്തരവാദപരമായ അവസ്ഥയിലേക്കാണ് എത്തുക. നിർബന്ധമായി ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഭർത്താക്കളോട് പറയുന്നതോടൊപ്പം ഇത് ലഭിക്കാത്ത സ്ത്രീകൾ മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് വിഷമിച്ച് ജീവിക്കാതെ അതെല്ലാം വാങ്ങാൻ അവർ പഠിക്കണം എന്നു തന്നെയാണ് പ്രധാനപ്പെട്ട ഭാഗം. തങ്ങളുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും ആർക്കും അവകാശമാണെങ്കിൽ ചോദിച്ചു വാങ്ങാൻ. നിങ്ങൾക്കൊരു ജോലി ചെയ്താൽ ശമ്പളം കിട്ടാൻ നിങ്ങളുടെ അവകാശമാണെങ്കിൽ ആ ശമ്പളം തരാതിരുന്നാൽ അതിൽ വിഷമിച്ചും പരാതി പറയുന്നതിലുപരി ആ ശമ്പളം വാങ്ങാൻ എന്തു വഴികളുണ്ടെന്ന് ചിന്തിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഈ രൂപത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ ഇത്തരം പരാതികൾ ഉണ്ടാകുന്നില്ല, ഇതിൻ്റെ പേരിൽ വിവാഹ മോചനങ്ങളുണ്ടാകുന്നില്ല, ഇത്തരം പ്രയാസങ്ങൾ അത്തരം സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നുമില്ല. എല്ലാം ദീനിയായ അടിസ്ഥാനങ്ങളിൽ തന്നെ മനസ്സിലാക്കി പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
5: ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോൾ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യം വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്, അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
6: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷേ അവൻ ചിന്തിച്ചിരിക്കാം. അതിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്
7: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
6: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിന് പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത് പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതും ഇല്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരു പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യ രൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം.
1: കുട്ടികൾക്ക് ശരിക്ക് ഈയൊരു ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം. ഈ അപകർഷതാബോധം നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളാമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
6: അഡോൾസൻസിലേക്ക് എത്തുന്ന
1: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
6: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത്, ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്, അത് കെട്ടുപോയാൽ മറ്റൊന്നുകൊണ്ട് ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
1: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലായത്. ഒന്ന് ഇത്, ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇവ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പുതിയൊരു ജനറേഷൻ്റെ കടന്നു വരവിൽ, അല്ലെങ്കിൽ ആ ഒരു മാറലിൽ, നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ, അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ. ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി, ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
6: കാട്ടിക്കൂട്ടലുകളാണ്.
1: നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിൻ്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്തുനിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിൻ്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ കടലിൻ്റെ ഭംഗിയും അവിടുത്തെ ആളുകളും, ഇന്നതല്ല, ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു, അപ്പം മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരും. നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു, അഥവാ ഇപ്പം ഉദാഹരണം ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ, അവരെ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു, അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും, പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്തറിയോ, എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്, ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്, എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരുടെ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല, അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
6: അപ്പം നമുക്കതിനെ ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിൻ്റെ പ്രധാനം എന്നത്.
1: അതെ, എന്താണ് കിട്ടേണ്ടത്?
6: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ചവസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ചവസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡി ആയിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടോ? അതിൻ്റെ കണ്ടന്റ് എന്താണോ,
1: പുറചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല.
6: അപ്പോൾ വലിയ വലിയ പ്രകടനപരതകളേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും.
7: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി പരിശ്രമിക്കേണ്ടവരാണ് വിശ്വാസികൾ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും സ്നേഹവും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയെല്ലാം കഠിനമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ കാര്യത്തിൽ സമരം നടത്തുന്നവരാരാണോ അവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുക തന്നെ ചെയ്യും എന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉയർത്തുകയും അവൻ്റെ ദീനിനെ സഹായിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ. വേണ്ടി വന്നാൽ അടർക്കളത്തിലിറങ്ങി യുദ്ധം നടത്തുക വരെയുള്ള സമരങ്ങൾ നടത്തുവാൻ തയ്യാറുള്ള സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും കൂടുതൽ കൂടുതൽ ലഭിക്കുവാനുതകുന്ന മാർഗങ്ങളിൽ ചരിക്കുവാനുള്ള മാർഗദർശനവും സഹായവും അള്ളാഹു ചെയ്തു കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മരണം വരെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. വഅബുദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. നിനക്ക് ഉറപ്പുള്ള, നിന്റെ ആ മരണം വന്നെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ആദാലി വലിയ്യൻ, ആരെങ്കിലും എൻ്റെ വലിയ്യനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറൽതുഹു അലൈഹ്. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതകൾ അവൻ നിറവേറ്റുന്നതിലൂടെയാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഒരടിമ അള്ളാഹുവിന് വേണ്ടിയുള്ള സുന്നത്തുകൾ നിർവഹിച്ച് നിർവഹിച്ച് അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവനെത്തും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ, ഫർളുകളായും സുന്നത്തുകളായും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിൽ കാര്യമായ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. പ്രവാചകന് പറഞ്ഞു, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ. അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു ചാൺ അടുത്താൽ അള്ളാഹു നമ്മളിലേക്കൊരു മുഴം അടുക്കും. വഇദാ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു മിൻഹു ബാഅൻ. അള്ളാഹുവിലേക്ക് നമ്മളൊരു മുഴമെടുത്താൽ അള്ളാഹു നമ്മിലേക്കൊരു മാറടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ അള്ളാഹു നമ്മിലേക്കും അടുക്കും. അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അതുപോലെ അവൻ്റെ സഹായം, അതെല്ലാം നമ്മുടെ കൂടെയുണ്ടാകും. എന്നാൽ അധികം ആളുകളും കഠിനമായി പരിശ്രമിക്കേണ്ടതിന് പകരം അവരുടെ സമയം അനാവശ്യമായി പാഴാക്കുന്നു. ചില ആളുകൾ സിനിമകളും റിയാലിറ്റി ഷോകളും സംഗീതങ്ങളും കേട്ട് പാഴാക്കുന്നു. ചില ആളുകൾ ഹറാമായ റീലുകൾ കണ്ട് പാഴാക്കുന്നു. അങ്ങനെ അങ്ങനെ പലതും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിഅമത്താനി, രണ്ടനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമ കസീറു മിനന്നാസ്, എന്നാൽ അധികം ആളുകളും ആ രണ്ട് വിഷയത്തിൽ വഞ്ചിതരാണ്. അസ്സിഹത്തു വൽ ഫറാഖു, ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവു സമയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെയും നരകത്തിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവാചകൻ നമ്മോട് പറഞ്ഞത് ഹുജിബത്തിന്നാറു ബിശ്ശഹവാത്, നരകത്തെ പൊതിഞ്ഞിട്ടുള്ളത് ഇച്ഛകൾ കൊണ്ടാണ്. വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരി, വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത്. അഥവാ നരകത്തെ പൊതിഞ്ഞിട്ടുള്ളത് ഇച്ഛകൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ, ഒരാൾ ഇച്ഛകൾ പ്രവർത്തിക്കുമ്പോൾ തൻ്റെ മനസ്സ് തോന്നിയ, തൻ്റെ മനസ്സ് പറയുന്ന ഹറാമുകളെല്ലാം ഒരാൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നരകത്തിൻ്റെ മറ നീക്കിയാൽ നരകത്തിലേക്കാണ് എത്തുന്നു. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നാൽ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യന് ചെയ്യാൻ മനസ്സിൽ തോന്നാത്ത കാര്യങ്ങൾ, സുബഹിന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോവുക, ഖുർആൻ പഠിക്കാനിരിക്കുക, ഒരു അൽമിയായ സദസ്സിൽ വന്നിരിക്കുക, ഇതിനൊക്കെ നല്ല അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രതിഫലേച്ഛയും തന്നെ വേണം. പിശാചിനോട് ശക്തമായി സമരം ചെയ്യുന്നവനെ ഇതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ ചെയ്താൽ സ്വർഗത്തിൻ്റെ മറകൾ നീക്കി നീക്കി അയാൾ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിരന്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് സമരം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവൻ്റെ സ്വർഗം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ അവതരിപ്പിച്ച ഖുർആൻ പാഠങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ

0: നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു പ്രാർത്ഥനാ പഠനം. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം, അതിന്റെ 4ാം ഭാഗമാണ് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങളെ കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. മാനസികമായും ശാരീരികമായുമുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ. എന്നാൽ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, സാമ്പത്തികമായി കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പരിഹാരമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ വന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വളല ഐദൈനി വഗലബതി റിജാൽ. പ്രാർത്ഥന ചിലപ്പോൾ ധാരാളമായി നമ്മൾ കേട്ട ഒരു പ്രാർത്ഥന തന്നെയായിരിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വളല ഐദൈനി വഗലബതി റിജാൽ. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, മനോവ്യതയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും വീരത്വത്തിൽ നിന്നും പിശുക്ക് കടഭാരം എന്നിവയിൽ നിന്നും ആളുകളുടെ മേൽക്കോയ്മയിൽ നിന്നുമൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ അജ്സി വൽ കസൽ. والعجز والكسل. اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل والجبن والبخل والجبن والبخل ولا عدين ولا عدين ولا عدين. ഇവിടെ സ്വാദിന് പുള്ളിയിട്ടാലുള്ള ആ ലോദാണ് വല്ല ഐദൈനി. വഗലബത്തിരിജാൽ വൽജുബിനി വൽബുഖൽ വല്ല ഐദൈനി വഗലബത്തിരിജാൽ. اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മിൽ നിന്നും അകറ്റുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാഅല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേർന്നത്. മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടത്തിന്റെ നാലാം ഭാഗമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സമകാലികം. തന്തവൈബും തള്ളവൈബും പ്രചാരം നേടുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കൂ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
4: തന്തവൈബും തള്ളവൈബും പ്രചാരം നേടുമ്പോൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ഇന്ന് പ്രായമാവുക എന്നത് പലപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരാശങ്കയാണ്. കാരണം പുതുതലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വിടവ് ഭീകരമാംവിധം വർദ്ധിച്ചു വരുന്നൊരു സമസ്യയോ പ്രഹേളികയോ ഒക്കെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്തവൈബ് തള്ളവൈബ് എന്ന പ്രയോഗം. തങ്ങൾക്ക് രുചിക്കാത്തതോ ഇഷ്ടപ്പെടാത്തതോ ആയ വല്ല നിർദ്ദേശമോ അഭിപ്രായമോ ആരെങ്കിലും പറഞ്ഞാൽ അവർ അല്പം പ്രായം കൂടിയവരാണെങ്കിൽ പുതുതലമുറ ഒരു തരം പുച്ഛത്തോടെ പ്രയോഗിക്കുന്ന ഈ പ്രയോഗം ഇന്ന് സാർവത്രികമായിരിക്കുന്നു. ഇതൊട്ടുമേ ശുഭകരമല്ലെന്നതാണ് യാഥാർത്ഥ്യം. അവർ പറയുന്നതിൽ ചിലപ്പോൾ അപ്രായോഗികമോ കലഹരണപ്പെട്ടതോ ആയ ആശയങ്ങളുണ്ടാകാം. പക്ഷേ അവ ഒട്ടും മുഖവിലക്കെടുക്കാതെ അവജ്ഞയോട് തള്ളുന്നത് അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ 50 or 60 വയസ്സാകുമ്പോഴേക്കും അനേകം അറിവുകളും അനുഭവങ്ങളും സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അവയൊക്കെ തങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് കരഗതമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പ്രായമായ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അത് കേവലം ഒരു മനുഷ്യനല്ല, 60 or 70 വർഷത്തെ അനുഭവ സമ്പത്താണ് എന്ന് അയാളെ ചൂണ്ടിപ്പറയുന്നത്. ഓരോ തലമുറയും ജീവിക്കുന്നത് അവരവരുടെ കാലഘട്ടത്തിലാണ്. അതിൻ്റേതായ വ്യതിരിക്തതകളും വ്യത്യാസങ്ങളും സ്വാഭാവികം. അത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാനോ അവഗണിക്കാനോ കാരണമായിക്കൂടാ. ഓരോ കാലഘട്ടത്തിലെ അറിവുകളും അനുഭവങ്ങളുമാണ് അക്കാലത്തെ തലമുറകളിലേക്ക് കൈവരുന്നത്. അതനുസരിച്ചാണ് അവരുടെ ജീവിതവും നിലപാടുകളും നിർണയിക്കപ്പെടുന്നത്. ഓരോ തലമുറയ്ക്കും കിട്ടിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും വിദ്യാഭ്യാസവും അനുസരിച്ചാണ് അവരുടെ രീതികളും നിലപാടുകളും ഒപ്പം നിലവാരവും അളക്കേണ്ടത്. അതൊരു തലമുറയേക്കാൾ മികച്ചതോ മോശപ്പെട്ടതോ അല്ല. ചുരുക്കത്തിൽ ആർക്കും ആരെയും കളിയാക്കാനോ ഇകഴ്ത്താനോ മേനിനടിക്കാനോ അഹങ്കരിക്കാനോ അവകാശമില്ല എന്നർത്ഥം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രായമായവരോടും വൃദ്ധരോടുമൊക്കെയുള്ള പുതുതലമുറയുടെ സമീപനം വേണ്ടത്ര സുഖകരമാവാറില്ല. അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരോടുള്ള സമീപനങ്ങളും ആശാവഹമല്ല. പ്രായമാകുന്നതനുസരിച്ചുണ്ടാകുന്ന മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അവരോട് പുതുതലമുറ പെരുമാറുന്നത്. അവർക്കൊട്ടനവധി പരിമിതികളും പരാധീനതകളും ദൗർബല്യങ്ങളും സ്വാഭാവികം. അതവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രവർത്തനത്തിലുമൊക്കെ ഉൾച്ചേർന്നിരിക്കാം. അത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു പ്രക്രിയയാണ്. അതിന് നാം അവഗണിച്ചിട്ടോ പരിഹസിച്ചിട്ടോ ഫലമില്ല. അതുൾക്കൊള്ളാനും അതിനനുസരിച്ച് മൃദുവായി അവരോട് പെരുമാറാനുമാണ് നാം ശീലിക്കേണ്ടത്. വൃദ്ധരുള്ള വീടുകൾ അവർക്കാവശ്യമായ ഭക്ഷണവും വസ്ത്രവും മരുന്നുകളും സമയോചിതം ശ്രദ്ധിക്കുന്നതോടൊപ്പം അവരുടെ ശുചിത്വം, ചികിത്സ, പരിചരണം എന്നിവയിലും ബദ്ധശ്രദ്ധരാകേണ്ടതുണ്ട്. അവരുടെ തൊക്കും അസ്ഥികളും മാത്രമല്ല മറ്റിതര ശരീരാവയവങ്ങളും ദുർബലമായിരിക്കും. അവയ്ക്കെല്ലാം പെട്ടെന്ന് കേടുപാടുകൾ പറ്റുകയും സ്വാഭാവികം. അതിനാൽ തന്നെ അവയൊക്കെ സശ്രദ്ധം ശ്രദ്ധിച്ചേ പറ്റൂ. ജീവിത തിരക്കുകൾക്കിടയിൽ പ്രായമായവരെ അവഗണിക്കുന്നതും അവർക്കാവശ്യമായ സേവനങ്ങളും സൗകര്യങ്ങളും നിഷേധിക്കുന്നതും പാപമാണ്. പ്രായമാവുക എന്നത് ഒരു തലമുറയ്ക്ക് മാത്രം ബാധകമല്ലെന്നും പുത്തൻ തലമുറകളും പ്രായമാവുമെന്നും ഇപ്പോഴത്തെ വൃദ്ധർക്കുള്ള എല്ലാ ബലഹീനതകളും പ്രയാസങ്ങളും തങ്ങളെയും ബാധിക്കുമെന്നും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങളും കടന്നുപോകേണ്ടതുണ്ടെന്നും അപ്പോൾ ഞങ്ങളുടെ പിൻഗാമികൾ ഞങ്ങളെയും ഇങ്ങനെ പരിഹസിക്കുമെന്നൊക്കെ ന്യൂ ജനറേഷനും ഓർക്കുന്നതും നല്ലത്. ഒപ്പം തന്നെ തങ്ങളുടെ കാലഘട്ടവും തലമുറകളുമല്ല ഇതെന്നും പ്രായമായവരും ഓർക്കുന്നതും മനസ്സിലാക്കുന്നതും പരസ്പരമുള്ള സഹകരണത്തിനും ഇടപഴകലിനും ഊഷ്മളത നൽകും.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സമകാലികം. തന്തവൈബും തള്ളവൈബും പ്രചാരം നേടുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കൂ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളിയായിരുന്നു. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരു കണക്കുമാഷിന്റെ പീരീഡാണ്. അപ്പൊ ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടിയോട് മാഷ് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ കണക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവനിങ്ങനെ എണ്ണമൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുകയാണ് അവിടെ.
7: ഈ കണക്ക് മാഷ്,
6: കണക്ക് മാഷ്. അപ്പം മൂന്നാം ക്ലാസ്സുകാരനായ കുട്ടിയോട്, മോനെ ഞാൻ നിനക്ക് 3 മിഠായി തന്നു എന്ന് നീ സങ്കല്പിക്ക. എന്നിട്ട് 3 മിഠായി നീ കഴിച്ചു എന്നും വിചാരിക്കണം. അതിനുശേഷം ഞാൻ നിനക്ക് 3 മിഠായി നിന്റെ കയ്യിലും തന്നു, പിന്നെയും തന്നു. അപ്പോൾ എത്ര മിഠായി ഉണ്ടാവും? അപ്പോൾ അവന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മൊത്തം 6 മിഠായി. 3 മിഠായി കൊടുത്തു, അതവൻ കഴിച്ചു, മൊത്തം 6 മിഠായി എന്നാണല്ലോ. അപ്പം അവൻ ഉത്തരം പറയണത് 7 മിഠായി എന്ന്. അപ്പം മാഷ് വീണ്ടും ചോദ്യം മാറ്റി, ഞാൻ നിനക്ക് 3 ഓറഞ്ച് തന്നു. അപ്പോൾ അവൻ്റെ ചോദ്യം, നേരത്തെ ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ഒന്നുകൂടി മാറ്റിയത്. 3 ഓറഞ്ച് തന്നു, ആ 3 ഓറഞ്ച് നീ കഴിച്ചു, പിന്നെ ഞാൻ 3 ഓറഞ്ച് കൂടി തന്നു, അപ്പം എത്രയോ? അപ്പോൾ പറഞ്ഞു 6 എന്ന് പറഞ്ഞു. ആ അപ്പം കറക്റ്റാണല്ലോ. അപ്പം നേരത്തെ എന്തിനാ നീ 7 പറഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞു, ആ അത് 7 ആണ്. അതെങ്ങനെ 7 ആവുന്നത്? ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്നോട് കഴിച്ച 3 മിഠായി കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ ആ 3 മിഠായി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു മിഠായി ഓൾറെഡി കഴിച്ചിരുന്നു. അത് കൂട്ടിയിട്ടാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നവൻ പറഞ്ഞു എന്നാണ് കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ അവർ ശരിക്കും എന്താണോ അവരുടെ റിയാലിറ്റി എന്താണോ അത് തുറന്ന് പറയുന്നവരാണ്. അവർക്ക് ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണോ, അത് എന്തിനാ ചോദ്യം എന്നുള്ളതായിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന് പറയും. അവൻ നിഷ്കളങ്കരാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ ശരിക്ക് എന്ന് മാഷ് ചോദിക്കുമ്പോൾ സത്യമായിട്ടേ പറയാവൂ എന്നുള്ളതുകൊണ്ട് കുട്ടി വേറൊന്നും ആലോചിച്ചില്ല. അവൻ 3 മിഠായി എന്ന് പറഞ്ഞപ്പോൾ 3 മിഠായിയും കഴിച്ചു. പക്ഷേ ആ 3 മിഠായി കഴിക്കുന്നതിൻ്റെ മുമ്പ് എത്ര മിഠായി കഴിച്ചു എന്നെല്ലാം കൂട്ടിയത് 4 മിഠായി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്. സത്യസന്ധമായിട്ടാണ് അവരുടെ മനസ്സും കാര്യങ്ങളും. പിന്നെ എപ്പോഴാണ് അവർ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നവരും എല്ലാം കാപ്പട്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യം പറയാതിരിക്കുന്നവരും ഒക്കെയായിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
7: യെസ്, നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരും, പലർക്കും ഉണ്ടാവുന്ന അനുഭവമായിരിക്കും അത്. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്താണോ ഉപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞത് അതായിരിക്കും കുട്ടികൾ ആദ്യം പറയാം. ഞാന് ഇത്താത്താനെ വികൃതി കാണിച്ചിട്ടില്ല എന്നാണ് പറയാ. പക്ഷെ അവള് വെറുതെ കരയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിലൊക്കെ ആയിരിക്കും മക്കൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ശുദ്ധ പ്രകൃതി തന്നെയാണ് എല്ലാ കുട്ടികളും ഉള്ളത്. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോഴാണ് കുട്ടികൾ കേടുന്നത്. ഇപ്പൊ നമ്മൾ നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് ആ ഒരു സംഭവം തിന്ന് രക്ഷപ്പെടാം.
6: തീർച്ചയായും.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ വൽഹംദുലില്ലാ. വിസ്ഡം സ്പോട്ട് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പതിവ് പോലെ മൂന്ന് വിഷയങ്ങൾ ഇന്ന് നമ്മൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ അപഗ്രഥിക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും വിസ്ഡം സ്പോട്ട് ലൈറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആദ്യമായി നമ്മളെടുക്കുന്ന വിഷയം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കാര്യമായി തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യമെന്ന നിലക്ക് നമ്മുടെ ഈ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും അതേപോലെ ആ ചിട്ടവട്ടങ്ങളൊക്കെ തന്നെയാണ്. ജനാധിപത്യ രൂപത്തിൽ ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നു, അതിൻ്റെ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അങ്ങനെ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ആയിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വരികയുണ്ടായി. എന്നുവെച്ചാൽ കമ്മീഷനിലുള്ള മറ്റു രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിയോജിപ്പുകളൊന്നും പരിഗണിക്കാതെ തന്നെ SIR അടക്കമുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങളിൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നിലവിൽ വന്നിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും മറ്റുമൊക്കെ ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെയും അതേപോലെ തന്നെ രാജ്യവ്യാപകമായി വലിയ വാർത്തകളായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ നമ്മളെങ്ങനെയാണ് ഇന്ന് എടുക്കുന്നത്?
1: സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടാകാവുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എന്തായിരിക്കും? അതായതൊരു നിയമവിരുദ്ധമായി അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഈ ഒഫീഷ്യലായ ചട്ടവട്ടങ്ങൾക്കൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കാൻ മാത്രമുള്ള ഒരു ധൈര്യം ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ 1950 ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത്. അത് തൊട്ട് നമ്മൾ 2015 വരെയുള്ള, എന്നുവെച്ചാൽ മോദിയുടെ യുഗം തുടങ്ങുന്നത് വരെയുള്ള ഒരു കാലഘട്ടം നോക്കിയാൽ നമുക്ക് 19 ഇലക്ഷൻ കമ്മീഷണേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയ്ക്ക് TN ശേഷൻ വരുന്ന സമയത്ത് ആണ് ഈ രണ്ട് പേരെ കൂടെ നീന്തി ഈ പാനലിൽ ചേർക്കുന്നത്. മറ്റേതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ 2015 മുതൽ 2025 വരെയുള്ള കാലഘട്ടം വെച്ചാൽ 65 വർഷത്തിൽ 19 പേരുണ്ടായിട്ടുള്ളൂ. ഈ ഒരു 10 വർഷത്തെടുത്താൽ നമുക്ക് കാണാൻ പറ്റുക 8 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് രാജിവെച്ച് പോയവരുണ്ട്, പിന്നെ പുകച്ചു പുറത്ത് ചാടിച്ചവരുണ്ട്, നാട് വിട്ടുപോയവരുണ്ട്. അപ്പോൾ വളരെ വലിയൊരു പ്രക്രിയ ഈ ഒരു 10 വർഷത്തിനിടയിൽ ഇലക്ഷൻ കമ്മീഷനുമായി മാത്രം ബന്ധപ്പെട്ട് നടന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ പലരും പിൽക്കാലത്ത് വളരെ പരസ്യമായിട്ടല്ലെങ്കിൽ പോലും പ്രകടമാക്കിയിട്ടുള്ള തങ്ങളെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇതിനകത്ത് വന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചൊക്കെ അവർ പല ഘട്ടങ്ങളിലായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ കോൺട്രവേഴ്സീസ് വന്നപ്പോഴും അതിനകത്ത് ചിലരെങ്കിലും മുന്നോട്ട് വന്നു, പലതും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അതിരുവിട്ട പ്രവർത്തികൾ വിമർശിക്കാനും അതെങ്ങനെ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നുള്ളതൊക്കെ അവർ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ എന്തുകൊണ്ട് ഇത്തരം ഒന്നിലേക്ക് എത്തിയെന്ന് നമ്മളിവിടെ നോക്കണം. 2024 തെരഞ്ഞെടുപ്പിൽ അതിന് നേരത്തെ ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്തായിരുന്നു? ബാലറ്റ് ബോക്സ് നമ്മൾ പണ്ട് പറയുന്ന സാധനത്തെ പിന്നീട് എന്ത് ചെയ്തു? ഈ വോട്ടിംഗ് മെഷീനാക്കി മാറ്റുകയും ആ വോട്ടിംഗ് മെഷീനിൽ പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിയിട്ടാണ് BJP ജയിച്ചു കൊണ്ടിരുന്നതെന്നുള്ള ആരോപണം നിലവിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ പൊതുവെ പത്രങ്ങളെല്ലാം ഈ 2024 ഇലക്ഷൻ വരുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ചതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള മോദി വിരുദ്ധ വികാരം അല്ലെങ്കിൽ NDA വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ചൂണ്ടിക്കാണിച്ചത്. അത് താരതമ്യേന ഫലിച്ച ഒരു ഇലക്ഷനാണ്. കാരണം 24 നമ്മൾ കാണുന്നത് വെച്ചാൽ 400 സീറ്റ് എനിക്ക് തരൂ എന്ന് അവകാശപ്പെട്ട മോദിയെ സംബന്ധിച്ചോളം വെറും 240 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ ഘടക കക്ഷികളെ ആശ്രയിച്ച് മാത്രം അധികാരത്തിൽ വരാവുന്ന ഒരവസ്ഥയിലേക്ക് BJP ചുരുങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ തന്ത്രങ്ങളൊന്നും മതിയാവുകയില്ല എന്നുള്ളത് BJP മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു. ഒന്ന് എന്നുവെച്ചാൽ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനകത്ത് മാറ്റങ്ങൾ വരുത്തി. എന്നുവെച്ചാൽ നേരത്തെ അത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചേർന്നായിരുന്നെങ്കിൽ ഇവിടെ ഈ ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റിയിട്ട് തൻ്റെ കീഴിലുള്ള ഒരു മന്ത്രിയെ, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രി അതിനകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെയുള്ള കേസ് കോടതിയിൽ നിൽക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നീക്കാൻ പറ്റുമോ ഇതെന്നുള്ളൊരു കേസ് അവിടെ ചീഫ് ജസ്റ്റിസിൻ്റെ മുൻപിൽ വന്നിട്ട് അതിൽ വിധി പറയാതെ എങ്ങനെ എന്ത് ചെയ്യുക, നീട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വലിയ പരിഹാസ്യമായ ഒരു നിയമ പിന്നെ വ്യവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. രണ്ടാമതായിട്ട് ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന ഒരു നിലപാടുകളും ഒരു ഇതും ഇഹലോകത്തോ പരലോകത്തോ ചോദ്യം ചെയ്യാൻ പറ്റൂല. എന്നുവെച്ചാൽ അദ്ദേഹം കമ്മീഷൻ സ്ഥാനം ഒഴിഞ്ഞാലും അദ്ദേഹം നേരത്തെ എടുത്ത ഏതെങ്കിലും നിലപാടുകൾ തെറ്റാണെങ്കിൽ പോലും അത് കോടതിയിലോ അല്ലെങ്കിൽ മറ്റ് നിയമ പിന്നെ പരമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ സമ്പൂർണമായ ഒരു പ്രൊട്ടക്ഷൻ ഇദ്ദേഹത്തിന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തെ ശരിക്കും ഈ 2025 ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. അവിടെ പിന്നെ ശരി തെറ്റുകൾ എന്നുള്ളതില്ല, ശരികൾ മാത്രമുള്ളൂ. ഞാന് വിയോജിച്ചാലും കുഴപ്പമില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യണം. പിന്നെ രാജ്യസഭയിലും പ്രശ്നമുണ്ടായിരുന്നു, രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. മാത്രമല്ല ഈ ഒരു കാലയളവിൽ 20 സംസ്ഥാനങ്ങളിൽ ഇലക്ഷനുകളിൽ അവർക്ക് നഷ്ടം പറ്റിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നത് ഇതിന് ശേഷമാണ് ഈ SIR ഒരു പോക്ക് വരുന്നത്. അപ്പോൾ അതിന് മുൻപ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നേരത്തെ നമുക്കറിയാം ഈ റിവിഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ എല്ലാ 6 കൂടുമ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ 18 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അത് പരിശോധിച്ച് നിങ്ങൾ യോഗ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പിന്നെ ഇലക്ട്രലിനകത്തേക്ക് കയറ്റും, അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇത് മരവിപ്പിച്ചു. ഇത് മരവിപ്പിച്ചു എന്ന് മാത്രമല്ല, നേരത്തെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റും മരവിപ്പിക്കുന്നു. എന്നിട്ട് SIR പുതിയ ചില നിബന്ധനകൾ കൊണ്ടുവരുന്നു. ആ നിബന്ധനയിൽപ്പെട്ട ഒന്നായിരുന്നു പ്രധാനമായിട്ടും Form 6 എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനകത്തൂടെ ഒരാൾക്ക് കേവലം ഒരു വോട്ടറായി മാറുക എന്ന പ്രക്രിയയ്ക്ക് പകരം അദ്ദേഹത്തിൻ്റെ പൗരത്വം കൂടെ അല്ലെങ്കിൽ ആ വ്യക്തി പൗരത്വം കൂടെ തെളിയിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതൊക്കെ കണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വളരെ സൂക്ഷ്മമായ രീതിയിൽ രാജ്യത്തിൻ്റെ ഭദ്രത സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാഷണൽ കോൺസെപ്റ്റിനെ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയൊക്കെ തോന്നാം. പക്ഷേ കൃത്യമായൊരു പ്ലാൻ, ഒരു അജണ്ട നിശ്ചയിച്ചിരുന്നു. ആ അജണ്ട നടപ്പാക്കാനുള്ള ചീഫ് എക്സിക്യൂഷൻ ഓഫീസറാണ് ഗണേഷ് കുമാർ. ഇലക്ഷനേക്കോ എന്നാണ് ഇത് നടപ്പാക്കാനുള്ള ഒരു എക്സിക്യൂഷൻ ഓഫീസർ. അപ്പോൾ അതിനാരെങ്കിലും വിരുദ്ധമായി നിന്നാൽ, ചോദ്യം ചെയ്താൽ, അവരവഗണിച്ച് മുന്നോട്ട് പോകുകയല്ലാതെ വേറെ വഴിയൊന്നും അദ്ദേഹത്തിന് മുമ്പിലില്ല. ഇതന്നെയാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ ഒരു മാസ്റ്റർ പ്ലാന് ശരിയായി നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണ്, ഋതിക ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു റിപ്പോർട്ടർ, അദ്ദേഹം അവരെന്ത് ചെയ്യുന്നു, നീണ്ട കാലം അത് പഠിച്ചു അല്ലെങ്കിൽ അതിൻ്റെ പിറകെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ഡോക്യുമെൻ്റ് പുറത്തു, ഡോക്യുമെൻ്റ് മീൻസ് ഒരു വാർത്ത പുറത്തു വിടുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് അവരുന്നയിച്ച ഒരു കാര്യം, ഇലക്ഷൻ കമ്മീഷനിൽ റിഫ്റ്റുണ്ട് അല്ലെങ്കിൽ 3 ഒരേ അഭിപ്രായക്കാരല്ല, മാത്രവുമല്ല പല ഘട്ടങ്ങളിലും ഈ അഭിപ്രായ വ്യത്യാസം രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അവർ പറഞ്ഞു വെച്ച കാര്യം. അപ്പോൾ ഈ 8 പിന്നെ ഈ ശരിയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, മീറ്റിങ്ങിന് എന്ത് ചെയ്തിട്ടില്ല, കൂടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ SIR പോലെയൊരു വളരെ ക്രമബദ്ധമായി ഈ രാജ്യത്ത് നടക്കേണ്ട ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കുകയോ, അത് നമ്മുടെ മറ്റ് കമ്മീഷൻസ്മാരെ വിശ്വാസത്തിലെടുക്കുകയോ, അവരുടെ കൂടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനല്ല ശ്രമിച്ചത്. ഏകപക്ഷീയമായി വളരെ എന്താണ് ചില കൃത്യമായ ധാരണകളോടെ തന്നെയുള്ള ഒരു പ്രോസസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവർ പറയുന്നാൽ, നേരത്തെ ഒരു വെർബലായിട്ട് പറഞ്ഞിരുന്നു അതിലൂടെ ശരിയാവുമെന്ന് കരുതി, പക്ഷേ നടക്കാതെ ആയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, രേഖാമൂലം നൽകിയെന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യം എന്താണ്, ഒരു ട്വിസ്റ്റ് കൊണ്ടുണ്ടാവുകയാണ്. ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് കമ്മീഷണേഴ്സും എന്ത് ചെയ്യുന്നു, ഒന്നിച്ചു വന്ന് പത്രസമ്മേളനം നടത്തുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അല്ല ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഈ പറയുന്ന കൂടെയുള്ളവരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ നമുക്ക് കൂട്ടു നിന്നവരാണ്, അല്ലാതെ ശക്തമായൊരു പ്രതിഷേധം ആ രീതിയിൽ രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കാണ് ഇതിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നത്, രാഷ്ട്രത്തിനാണ്, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിനാണ് എന്നു മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ഒരു ധർമ്മം, ഒരു പൗരൻ നിലയിലും ഉദ്യോഗസ്ഥൻ നിലയിലും അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വ ബോധത്തിൻ്റെ പേരിലും അത് നിർവഹിക്കാത്തവരാണ് അവർ. ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, എന്തോ രീതിയിലൊരു കോംപ്രമൈസിലേക്ക് വീണ്ടും എത്തി. ഒന്നുകിൽ ഭീഷണിയാണോ നമുക്കറിയില്ല, പ്രലോഭനമാണോ എന്നറിയില്ല, ഇനി എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഇതിനേക്കാൾ വലുത് തരാമെന്നുള്ള വാഗ്ദാനമാണോ ഒന്നും അറിയില്ല. എന്തായാലും പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഒരു ട്വിസ്റ്റാണ്. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇവരെ മുൻനിർത്തിക്കൊണ്ടോ ഇവരെ വിശ്വസിച്ചുകൊണ്ടോ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒന്നല്ല ഈ പ്രക്ഷോഭം എന്നുകൂടെ എന്താണ് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പത്രസമ്മേളനത്തിന് എന്ത് ചെയ്യുന്നു, പിന്നെ ഈ ഇതേ പ്രസ് റിലീസ് ഇറക്കി. ആ പ്രസ് റിലീസിലെ ഏറ്റവും അവസാനത്തെ വാചകമാണ് ഏറ്റവും ഫണ്ണി ആയിട്ട് വാചകം. അത് അദ്ദേഹം ഈ ഗണേഷ് കുമാർ പറയുന്നത് വെച്ചാൽ, ഇത് കോൺസെൻസോടെയാണ് എന്നുവെച്ചാൽ മറ്റ് പിന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ കൂടെ സമ്മതത്തോടെയാണ് ഈ പ്രസ് റിലീസ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. ഇതിന് യോജിപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ്, ഇതുവരെ അത് പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എങ്ങനെ ചോദിച്ചു എന്നൊക്കെ പോട്ടെ, നമ്മളെ സംബന്ധിച്ചോളം ഈ ഇദ്ദേഹം ഇപ്പോൾ ആരോപിക്കപ്പെട്ട 10-14 കാര്യങ്ങൾ എന്താണ് ഇവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും വിദഗ്ധരായിട്ടുള്ള മറ്റാളുകളൊക്കെ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഇദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന, നേരത്തെ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഹരിയാന ഇലക്ഷനോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഇലക്ഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി അടക്കമുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം ഉയർത്തിയ വാദമുഖങ്ങളിൽ ഏറ്റവും ദുർബലമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാവുന്നതോ ആയ 2-3 കാര്യങ്ങൾ മാത്രം എടുത്ത് അതിനുത്തരം പറയുകയാണ് എപ്പോഴും ചെയ്തിരുന്നത്. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയില്ല. ഇതേ തന്ത്രമാണ് ഇപ്പോഴും ഗണേഷ് കുമാർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഉത്തരം ശ്രദ്ധിച്ച് നമുക്കറിയാം അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട്. ആരോടാണ്? ജനങ്ങളോടല്ല, ഈ വ്യവസ്ഥയോടല്ല, മറിച്ച് തൻ്റെ കൂടെയുള്ളവരോട്. ഓർക്ക് ചെറിയ ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ചില മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, പരിഹരിച്ചു തരാം. അവരുന്നയിച്ച അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളായിരുന്നു അജണ്ട എന്ത് ചെയ്യുന്നില്ല, നേരത്തെ പറയുന്നില്ല. അജണ്ട ഇനി
2: തരും.
1: അതുപോലെ തന്നെ ഇതിൻ്റെ മിനിറ്റ്സ് പിന്നെ കിട്ടുന്നില്ല എന്നുള്ളത്, മിനിറ്റ്സ് ഇനി എന്ത് ചെയ്യാം, തരാം. പിന്നെ ഡിസ്കഷൻ എന്ത് ചെയ്യും, ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ഈ ഈസിയിലെ അംഗങ്ങളോടല്ലാതെ മറ്റ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു നടക്കുന്നതിനർത്ഥം. എന്തായാലും എന്തൊക്കെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നങ്ങൾ? അപ്പോൾ നമുക്കറിയാം ഇത് ഭരണഘടനാപരമായ വിഷയങ്ങൾ അതുപോലെ തന്നെ വളരെ ശക്തമായ നിയമ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനൊന്നും അദ്ദേഹം തൊടുന്നേയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതിലൊരു ഒരു ഒരു പ്രധാന ഒരു ഇതായിരുന്നു എന്ത്, ഈ നമ്മുടെ ഗോവയിൽ 97 വോട്ടർമാർ അവർ എലിജിബിളാണ് എന്ന് പിന്നെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറ്റേണ്ടത് ശരിക്കും പറഞ്ഞത് ERO-മാരാണ്. പക്ഷേ ERO-മാർക്ക് ഇതിനുള്ള അക്സസ് നിഷേധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ വരാം. അപ്പോൾ അവിടുത്തെ ഗോവയിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ അദ്ദേഹം നിരന്തരമായിട്ട് ബന്ധപ്പെടുകയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെടുന്നു, അതിൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന മേധാവികളെ ബന്ധപ്പെടുന്നു, വെച്ചാൽ അതിൻ്റെ IT വിഭാഗത്തെ ബന്ധപ്പെടുന്നു. ഇവർ 8 മാസത്തോളമായിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ അക്സസ് കൊടുക്കുന്നില്ല, ഈ മാറ്റം സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതേസമയം ഇപ്പോൾ ഇത് വാർത്തയായപ്പോൾ ഉടനെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ നടക്കുക അദ്ദേഹം എന്താണ് 97 ആളുകളുടെയും വീടുകളിൽ പോയി ഡാറ്റ ശേഖരിച്ചിട്ട് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നാണ്. എത്ര ആളുകളെ പൊട്ടനാക്കുന്ന രീതിയിലുള്ളൊരു ഒരു വർത്തമാനം എന്നല്ല, എന്താ പറയുക, ഇതൊക്കെ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവും, നമുക്കറിയാം. എന്തായാലും മറ്റൊരു ഇത് നമ്മൾ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെയും മുകളിൽ അദ്ദേഹത്തിന് പോലും സ്വാധീനമില്ലാത്ത വിധം ഈ ഇലക്ഷൻ പ്രോസസ്സിനെ അല്ലെങ്കിൽ SIR നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വേറെ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നത്. അതാണ് സീമാ ഖന്ന എന്ന് പറയുന്ന ഈ IT, അവരെ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവർ ഡയറക്ടർ ജനറൽ ഓഫ് IT ആണ് ഇലക്ഷൻ കമ്മീഷൻ്റെ. അവർ യഥാർത്ഥത്തിൽ സമ്പൂർണമായിട്ടും ഈ ഇലക്ഷൻ ഈ പറഞ്ഞ SIR പ്രോസസ്സിനെ നിയന്ത്രിക്കുകയും അതിലൂടെ ഇലക്ഷനെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുകയാണ് ചെയ്ത്. ഇതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം കൂടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താ, എന്തോ ഒരു ഗാർഗ്, മനീഷ് ഗാർഗ് എന്ന് പറയുന്ന കക്ഷി. അപ്പോൾ ഇവരാലോചിച്ചുക്കൂ, ഈ ഇവരെക്കുറിച്ച് EC മറ്റും അംഗങ്ങൾ പറഞ്ഞ ആരോപണം എന്താണ്, ഒന്ന്, ഇത് കംപ്ലീറ്റ് ആയിട്ട് സെൻട്രലൈസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രാദേശികമായ ഒരു വ്യക്തി, ഒരു പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ വേറെ ബോട്ട്സ് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം എലിജിബിളാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ER അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടത് പിന്നെ ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഈ ER അതുകൊണ്ട് തന്നെ എന്തിൽ ആക്സസ് ഉണ്ട്, ഈ ഡാറ്റ എൻട്രിക്കുള്ള ആക്സസ് ഉണ്ട്. ഇവർ ചെയ്തത് അവർ ശരിക്കും EC ഡിവിഷണൽ മജിസ്ട്രേറ്റുകളാണ് ഇവർ ശരിക്കും, അവർക്ക് ആക്സസ് നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ലോക്കലായിട്ട് ഒരാളെയും കയറ്റാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇവർക്ക് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ് പോലുമല്ല, ഇപ്പറയുന്ന IT സെൻട്രൽ സിസ്റ്റത്തിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതിലേക്ക് എത്ര ഗുരുതരമായിട്ടാണ് ഇതിനെ സെൻട്രലൈസ് ചെയ്ത്, എത്ര ഗുരുതരമായ രീതിയിലുള്ളൊരു മാറ്റമാണ് കൊണ്ടുവന്ന് നമ്മൾ ആലോചിക്കണം. ഇത് അതുപോലെ തന്നെ ഈ പിന്നെ വെട്ടിമാറ്റപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പീൽ പോവുകയാണ്. ഈ അപ്പീൽ പോയിക്കഴിഞ്ഞാൽ ഈ അപ്പീൽ എടുത്ത് ആ അപ്പീൽ തീരുമാനമാക്കണമെങ്കിലും ഇതുപോലെ തന്നെ ഇവർക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റണം. അവിടെയൊക്കെ ഈ ആക്സസ്സുകൾ എന്താണ് നിഷേധിക്കപ്പെട്ടു. ഇനി അപ്പീൽ പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗാളിലെ മാത്രം കേസിൽ അവിടുത്തെ ഹൈക്കോർട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ 27 ലക്ഷം വോട്ടർമാർ ആദ്യത്തെ ദിനത്ത് തട്ടി, അതിലെ 22 ലക്ഷം വോട്ടർമാരും എന്തു ചെയ്തു, പിന്നെ തങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടി അപ്പീൽ പോയി. എന്നുവെച്ചാൽ അവരൊക്കെ ഉള്ളവരാണ്, ജീവിച്ചിരിക്കുന്നവരാണ്, മറ്റേ എങ്ങോട്ടും പോയിട്ടുള്ളവരല്ല, മൈഗ്രൻസോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ അവർ വ്യക്തമായ രേഖകളോട് ഇത് നൽകുന്നു. നൽകിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് 16 ലക്ഷത്തെ ഒരു ജുഡീഷ്യലി എന്താണ് ഇതിന് ശേഷം കയറിയ ആളുകളെ പോലും വെട്ടിമാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് EC തന്നെയും ഇലക്ഷൻ കമ്മീഷൻ തന്നെയും 16 ലക്ഷം പെറ്റീഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഈ സബോർഡിനേറ്റ് ചോദ്യമുണ്ട്, ഈ പെറ്റീഷൻസ് കൊടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള അനുമതി ആരാണ് നൽകിയത്? അതാർക്കറിയില്ല, ഈ കൂടെയുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഇന്നത്തെ വേഗതയിൽ ഇത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയാൽ 21 വർഷം എടുക്കുന്നതാണ്. അപ്പോൾ അപ്പോഴേക്ക് ഇവരൊക്കെ മരിച്ചു പോകുന്നർത്ഥം. അപ്പോൾ ഇത് ആ പ്രോസസ്സ് അത്രയും സ്ലോ ആണ്. ഇത് വെറും 22 ലക്ഷത്തിൻ്റെ കഥയാണെങ്കിൽ 14 കോടിയാണ് ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഈ 14 കോടിയിലൊരു 10 കോടി ജനങ്ങളെങ്കിലും ഈ രീതിയിൽ തങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള അപ്പീൽ പോവുകയാണെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള സ്വതന്ത്രമായ എളുപ്പത്തിലുള്ള ലളിതമായൊരു മാർഗം ഉണ്ടാക്കി വെക്കുന്നതിന് പകരം വളരെ കോംപ്ലക്സാക്കി ഇതിനെ സെൻട്രലൈസ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ തങ്ങൾക്ക് ആവശ്യമുള്ളവരെ മാത്രം കയറ്റാൻ പറ്റുന്നൊരു പ്രോസസ്സിലേക്ക് അതിനെ ചുരുക്കുന്നുള്ളതാണ്. 40 പോർട്ടലുകൾ വ്യത്യസ്തതകൾ ഇവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ആരോട് ചോദിക്കാതെ, ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മാത്രം അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ജോലികൾ മാറ്റുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മനീഷ് ഗാർഗ് അദ്ദേഹമാണ് അതിൻ്റെ ഇൻചാർജ് ഉള്ളത്, അദ്ദേഹമാണ് ചെയ്തു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷണർ മറുപടി പറഞ്ഞത്? അതൊരു സാധാരണ പ്രോസസ്സാണ്, അല്ലാതെ എന്തല്ല. പ്രത്യേകിച്ച് അതിനകത്ത് ദുരുദ്ദേശങ്ങളോ സ്ഥാപിത താല്പര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതാരറിയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷണർമാർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ മീറ്റിങ്ങിൽ അജണ്ടയാക്കി വെച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. അതിൽ പല ഉദ്യോഗസ്ഥന്മാരും കേവലം താഴേക്കടയിലുള്ളവർ മാത്രമല്ല, ഇത്തരത്തിൽ അവരുടെ ദുസ്വാധീനങ്ങൾ ഒരുപക്ഷെ അറിയാൻ, ചോദ്യം ചെയ്യപ്പെടാൻ, പുറത്തു പോകാനിടയുള്ള കീ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആ രീതിയിൽ വെട്ടിമാറ്റുകയോ മറ്റേ അല്ലെങ്കിൽ താഴെ ഇതുകളിലേക്കൊക്കെ മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവിടെ ECI നെറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തെ കംപ്ലീറ്റായിട്ട് എന്ത് ചെയ്തു, അവർ സെൻട്രലൈസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നൊരു ഇതെന്താച്ചാൽ, നമ്മൾ ഈ ഇപ്പോൾ ഈ വർക്ക് അലക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വർക്ക് അലക്കേഷൻ ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഈ മനീഷ് ഗാർഗിയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അഡ്വൻറ്റേജ് എടുക്കാൻ പറ്റുന്നർത്ഥം. ഇനി മറ്റൊന്നു വെച്ചാൽ, ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തന്നെ കത്ത് കൊടുത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്ക്, ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായൊരു ബോഡിയാണ്. ഈവൻ ക്യാബിനറ്റ് സെക്രട്ടറി പോലും അവരുടെ താഴെയാണെന്നേ പറയാൻ പറ്റുള്ളൂ, ചില സ്വതന്ത്ര, പക്ഷേ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇവർ ഈ ക്യാബിനറ്റ് സെക്രട്ടറി അപ്രോച്ച് ചെയ്തു. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇതിന് 8 മാസം മുമ്പാണ്, യുക്തമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മറുപടിയും വരുന്നില്ല. ഇനി ഈ ഫോം 6 ബന്ധപ്പെട്ട് ആണ് ഏറ്റവും സുപ്രധാനമായ ഒരു ആരോപണം അതാണ്. കാരണം ഈ ഫോം 6 നേരത്തെ ഉണ്ടായിരുന്നു, വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 to 1982 ഫോളോ ചെയ്യുന്ന ഒരു ഫോമാണുള്ളത്. ആ ഫോമിലാണ് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അത് കടന്നു പോയ ആളുകളാണ്. നമ്മളുടെ ഉമ്മയോ വാപ്പയോ
2: അല്ലെങ്കിൽ
1: മറ്റേ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ എന്ത് ചെയ്യണം,
2: കഴിഞ്ഞ ലിസ്റ്റില്
1: കഴിഞ്ഞ 2000 ഫ്രീസ് ചെയ്ത് മറ്റേലും വേണം. അപ്പം ആ ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ ഒരാൾക്ക് വോട്ടറാകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ 2 വരുന്നുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിലുണ്ട്, ഈ ലിസ്റ്റിലില്ലാതെ പോകുന്നവർക്ക് പ്രശ്നം ഉണ്ട്. 2, നമ്മൾ ആലോചിക്കാത്ത ഒരു അപകടം ആലോചിക്കൂ, ഈ ലിസ്റ്റിൽ നിന്ന് ഇല്ലാത്തതിൻ്റെ പേരിൽ പുറത്തായ വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്?
2: ഇതേ അവസ്ഥ തന്നെയായിരിക്കും,
1: അവർക്കും കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഒരുപക്ഷെ അത്ര ആസൂത്രണം ഒക്കെ ഉണ്ടാകും, നമ്മൾ വിശ്വസിക്കേണ്ടതിലേക്കാണ് പോകുന്നത്. ഏറ്റവും വലിയ ഒരു അനീതി സംഭവിക്കാൻ പോകുന്നത് ജെൻസിയോടായിരിക്കും. കാരണം ഇവരുടെയൊക്കെ മക്കളിൽ ഈ 14 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 14 or 20 crore ആളുകളുണ്ടാവില്ലേ? ഇവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളും ദളിതരുമായിട്ടുള്ള ആളുകളാണ്. അവരുടെ പോപ്പുലേഷൻ താരതമ്യേന കുറച്ച് അധികമാണ്, അല്ലെങ്കിൽ അവരുടെ മക്കൾ താരതമ്യേന കുറച്ച് അധികം തന്നെയാണ്. കാരണം ഇവിടുത്തെ അർബൻ വിഭാഗത്തിൽപ്പെട്ടവരല്ല. അപ്പോൾ അത് 20 or 25 crore ആളുകളുണ്ടാകും. അപ്പോൾ ഇവർ തങ്ങൾക്കെതിരാണ് എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ പല സർവേകളിലും ഇപ്പോൾ ഉണ്ടായി വന്ന പ്രക്ഷോഭങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവരെ പുറത്ത് നിർത്തുക എന്നുള്ളത് നിർബന്ധമാണ്, ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് കാലത്തേക്കെങ്കിലും. ഈ പ്രോസസ്സ് വലിച്ചു നീട്ടി കൊണ്ടുപോയി തങ്ങൾക്കൊരു പരമാധികാരമുള്ള ഒരു ഭരണകൂടം വരുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതാണ്. അതിന് വേണ്ട തന്ത്രങ്ങൾ ഇപ്പം നമുക്കറിയാം. നേരത്തെ തന്നെ ഈ ലോക്സഭയിലെ നമ്പർ വർദ്ധിപ്പിക്കുക എന്നുള്ള 1, 2, എല്ലാ ഇലക്ഷനും ഒന്നിച്ചാക്കുക എന്നുള്ളത്, പിന്നെ ഇലക്ഷൻ നേരത്തെയാക്കാനുള്ള തന്ത്രങ്ങൾ. അപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർലമെൻറ് പോലും പിരിച്ചു വിട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നുള്ള സ്ഥാനത്തിലേക്ക് പോവുകയും അങ്ങനെ വളരെ സിമ്പിളായി അവരുദ്ദേശിക്കുന്ന ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ സമ്പൂർണമായ അധികാരമുള്ളൊരു സാധനത്തിലേക്ക് ഇത് കൊണ്ടുപോകാനും കഴിയും. ഇത് വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അത് SIR ഈ പറയുന്ന വലിയൊരു വിഭാഗത്തെ തൽക്കാലത്തേക്കെങ്കിലും പുറത്തു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 14 crore ബാധിച്ചു എന്ന് പറയുമ്പോൾ ഈ റിവിഷൻ പെറ്റീഷൻസ് ഒക്കെ തന്നെ ഇനി ദീർഘകാലത്തൊരു പ്രോസസ്സുള്ളവർ മാത്രം, കാരണം അപ്പലേറ്റ് കോർട്ടുകൾക്കൊന്നും തന്നെ ആ രീതിയിൽ 1000 ഇതൊന്നും പിന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രോസസ്സ് ഡിലേ ചെയ്യുക എന്നുള്ളൊരു ഇത് പ്രധാനമാണ്. പിന്നെന്താ വെച്ചാൽ, ഈസി മറ്റേ ഇത് വിദേശയാത്ര നടത്തി എന്നുള്ളതാണ്. അനുമതി കൂടാതെ വിദേശയാത്ര എന്ത് നടത്തി. അതുപോലെ തന്നെ എന്താ വെച്ചാൽ വേറെ ചില ആരോപണമൊക്കെ ഞാൻ പറഞ്ഞാൽ, അപ്പം അത്തരത്തിലുള്ള ലളിതമായ ചെറിയ ആരോപണങ്ങൾക്കൊക്കെ ഉത്തരം പറയുകയും എന്നാൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും മേജറായ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ മെല്ലെ മൗനം പാലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് കൂട്ടി വായിക്കേണ്ട ആലോചിച്ച് നോക്കൂ. ഈ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് അവർ മറ്റേ മജിസ്ട്രേറ്റാണ്, അവരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്ന അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്നു. ആ സമയത്ത് കോർട്ട് മ്യൂട്ടിയപ്പെട്ടു എന്നുള്ള ഇതുകൾ. ഇതിൽ സുപ്രീം കോടതി പോലും എന്താണ് ഏതോ നിലയ്ക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഇനി ചെയ്യാനുള്ള ഒരു കാര്യം കോടതിയെ സമീപിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. പക്ഷെ ആലോചിച്ച് നോക്കിപ്പോൾ ഈ SIR വിഷയം വന്ന സമയത്ത് ആ സമയത്ത് തന്നെ കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. മാത്രമല്ല ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അത് വളരെ യുക്തിസഹമായ ഒന്നായിരുന്നു. കാരണം ബംഗാളിലൊക്കെ നടന്നത് എന്താണ്, ഈ ഇലക്ഷനെ തൊട്ട് മുമ്പ് നടത്തുന്നു, ആളുകൾ പുറത്താവുന്നു, അവർക്ക് അകത്ത് കയറാൻ പറ്റാതെയാവുന്നു, 90 ലക്ഷത്തോളം ആളുകൾ പുറത്ത് നിൽക്കുന്നു, ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ പല കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ മമതാ ബാനർജി പിന്നെ തോറ്റതും അവിടെ എത്ര വോട്ടർമാരെ പുറത്താക്കി എന്നുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് ഒരുപാട് മണ്ഡലങ്ങൾ ബംഗാളിലൊക്കെ ആ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വളരെ കൃത്യമായിട്ട് ഒരു പറ്റം ആളുകളെ വെട്ടിമാറ്റി ഇലക്ഷൻ നടത്തി വിജയിക്കുന്നൊരു തന്ത്രത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് ആസൂത്രിതമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ SIR പ്രോസസ്സ് ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഡിസ്കസ് ചെയ്താൽ ഒബ്ജെക്ഷൻസ് വരും. കാരണം അത് രാഷ്ട്രീയ കക്ഷികളും വിദഗ്ധരായിട്ടുള്ള ആളുകളും പലരും ഈ പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളായി മാറ്റിവെച്ചു, അല്ലെങ്കിൽ പിന്നെ ഏകപക്ഷീയമായി നടപ്പാക്കി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ചില സത്യങ്ങളുണ്ട്. അതിലെന്താണ്, 97 കോടി വോട്ടർമാരിൽ 14% വരുന്ന ആളുകളെ വളരെ ബോധപൂർവം ഈ ഒരു ഇലക്ഷൻ പ്രക്രിയയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുന്നു. മാത്രമല്ല ഭാവിയിൽ, ഒരു സമീപ ഭാവിയിൽ തങ്ങൾക്കെതിരാകാനിടയുള്ള വോട്ടർമാരിൽപ്പെട്ട വലിയൊരു വിഭാഗത്തെ ഒരിക്കലും ഇതിനകത്തേക്ക് പെട്ടെന്ന് കയറാൻ പറ്റാത്ത വിധമുള്ള ഒരു ഷീൽഡ്, മറ്റേ Form 6 എന്ന് പറയുന്ന ഒരു ഷീൽഡ് അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു. പിന്നെ വേറൊന്നും മനസ്സിലാക്കണം, അതായത് ഈ ഇതുവരെ നമ്മുടെ എന്യൂമറേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല. വോട്ടർമാരെത്രയും നമുക്കറിയില്ല. ആ ഘട്ടത്തിലാണ് 2 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഈ വോട്ടർ പട്ടികയിലേക്ക് കയറാനുള്ള അവസരം പോലും എന്ത് ചെയ്യുന്നത്, നിഷേധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, SIR പേരിൽ ഒരു ഇന്ത്യയൊട്ടുക്കും ഉള്ള ഇലക്ട്രൽ റോളിൻ്റെ ഒരു പരിഷ്കരണത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിഷ്കരിക്കപ്പെട്ട ഒരു ഇലക്ട്രൽ റോള് ഉണ്ടാകുന്നു. അങ്ങനെ വെട്ടിമാറ്റപ്പെട്ടവർക്ക് ചേരാനുള്ള അവസരമെന്ന് പറയുന്നത് വളരെ വിദൂരമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. കോടതി ആവശ്യപ്പെട്ടിട്ട്, അതിപ്പം ഈ ബംഗാളിൻ്റെ കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 14 ലക്ഷത്തിൻ്റെ കേസിൽ കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, സമയം പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല, നടന്നില്ല. കാരണം ഒരു ഒഫീഷ്യൽ പ്രോസസ്സ് എന്ന അർത്ഥത്തിൽ അത് ബുദ്ധിമുട്ടാണെന്നുള്ളതിൽ എന്താണ് അവിടെ, അതിലും കോടതിയും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ECA വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പല കാര്യങ്ങളും വളരെ ഭദ്രമാക്കി ഒരു ഭാഗത്ത് വെച്ച് മറ്റു ചില കാര്യങ്ങൾ ആസൂത്രണത്തോടെ നടപ്പാക്കി എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ഇവിടെ ECA മറ്റുള്ളവർ വീണ്ടും ചേർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ പുറത്തു വന്ന കാര്യങ്ങൾ ഭാഗ്യവശാൽ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഇംപീച്ച്മെൻ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഈ പിന്നെ സപ്പോർട്ട് കൊണ്ടോ ഇത് മുന്നോട്ട് പോകാൻ ഒരിക്കലും നിവൃത്തിയില്ല. മറിച്ച് ഇതൊരു പ്രക്ഷോഭം കൊണ്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ കോടതിയിൽ കേസ് പോയിട്ടുണ്ടെന്നല്ല വെച്ചാൽ അദ്ദേഹത്തെ വിചാരണയ്ക്ക് എടുക്കണം വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പോയിട്ടുണ്ട്. അത് എന്തോ സുപ്രീം കോടതി എന്തെങ്കിലും മറ്റേ നോട്ടീസ് അയച്ചിട്ടുണ്ട് തോന്നുന്ന വിഷയത്തിൽ ഇന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒപ്പം വെച്ചാൽ നമുക്കറിയാം 14 കോടി ജനങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 കോടിയെങ്കിലും ജെന്യൂയിൻ ആയിട്ടുള്ള വോട്ടർമാരാണ്. ആ 10 കോടി ഇന്ന് വോട്ടില്ലാതെ, നാളെ പൗരത്വമില്ലാതെ തെരുവിലാക്കപ്പെടാൻ പോകുന്നവരാണ്. അതിലൊരു 5 കോടി പ്രക്ഷോഭത്തിനിറങ്ങിയാൽ ഈ സർക്കാർ താഴെ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷികൾ ഇനി മൊബിലൈസ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ബോധപൂർവം പൗരത്വം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ആളുകളെ സമാഹരിക്കാനും ഒപ്പം ഈ കോസിനോട് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകാൻ തയ്യാറുള്ള വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ട്. അതിൻ്റെയും പുറമെ ഇതിലെ നഷ്ടക്കാരാകാൻ പോകുന്ന ജെൻസി അവരേതായാലും പ്രക്ഷോഭരംഗത്തേക്കും എല്ലാം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് ഇത്തരമൊരു പ്രക്ഷോഭമാകണമെന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു കാരണവശാലും ഇ സി എ പുറത്താക്കുകയില്ല, രാജിവെക്കാൻ സമ്മതിക്കുകയില്ല. കാരണം അദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞാൽ ഇത് ബി ജെ പിയുടെ അന്ത്യമായിരിക്കും. ഞാൻ രണ്ടാമത്തൊന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു ഇലക്ഷൻ ഓഫീസറുടെ വിഷയമല്ല, മറിച്ച് ഈ സീമാ ഖന്നയെപ്പോലെ അല്ലെങ്കിൽ ഖാർഗിനെ പോലെയുള്ള മറ്റു പലരും പല കുഞ്ചിക സ്ഥാനങ്ങളിലും ഇരുന്നു കൊണ്ട് ഇതിനെ കാണാതെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സിസ്റ്റത്തിൽ തന്നെ പൂർണ്ണമായും പൊടിച്ചെഴുതേണ്ട ഒന്നിലേക്ക് ഈ കൊണ്ടുവന്ന നിയമങ്ങളെ കോടതി വഴിയോ അല്ലാതെയോ സ്ക്വാഷ് ചെയ്യാതെയും ഒന്നും ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചോളം ശുഭോദർക്കമായ ചില സൂചനകൾ ഇതിനകത്ത് ഉണ്ട്. അത് നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ട ഒന്നാണെന്നുള്ളത് തന്നെ.
2: തീർച്ചയായിട്ടും പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഇത് ഏറ്റെടുക്കുകയും വലിയ പ്രക്ഷോഭമായി ഇതിൽ വിജയം കാണും വരെ ഇതിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ട അത്രമാത്രം ഗൗരവമായ വിഷയമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ലൗലി ക്യാമ്പസിൽ നിന്നുള്ള ഒരു വാർത്ത, ഒരു വിദ്യാർത്ഥിനി റേപ്പ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. അതിലൊരു പൂർണ്ണ സ്ഥിരീകരണം വന്നിട്ടില്ല. അതുപോലെ ക്യാമ്പസ് അത് ഡിനൈ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നും ഒക്കെ ഇത്തരത്തിൽ നാഷണൽ ക്യാമ്പസുകളിൽ നിന്ന് പലയിടങ്ങളിലായി നിന്നൊക്കെ പല നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹമീദ് മാഷ്, ഇവിടെ എന്താണ് ഈ ഒരു നാഷണൽ ക്യാമ്പസുകളിൽ സത്യത്തിൽ സംഭവിക്കുന്നത്? ഒരു ഫ്രീയായി എല്ലാ നിലക്കും സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസുകളെന്ന് മെയിന് നടക്കുകയും എന്നാൽ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് പ്രശ്നം വന്നത്?
1: നമ്മൾ ഈ ക്യാമ്പസുകളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു വൈഡർ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ബൗദ്ധിക ഈ നിലവാരത്തെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൗദ്ധിക നിലവാരത്തെ നമുക്ക് പൊതുവെ പ്രകടമാകുന്ന ഒന്ന് ക്യാമ്പസുകളാണ്. കാരണം സ്വതന്ത്രമായി ചിന്തിക്കാൻ, അഭിപ്രായം പറയാൻ, പലപ്പോഴും ആ തങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളാൻ, പ്രക്ഷോഭം നടത്താനൊക്കെ കഴിവുള്ള അത്തരത്തിലൊരു സ്വാതന്ത്ര്യബോധമുള്ള കുട്ടികളാണ്. അത് പലപ്പോഴും പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു ശ്രമം, നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് ഇതിൽ നോക്കിയാൽ ശരിയായ രാഷ്ട്രീയം പഠിക്കേണ്ട ഒരു നിലെന്ന് പറയുന്നത് ക്യാമ്പസുകൾ കൂടിയാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഈ സ്കൂൾ സിലബസിൽ തന്നെ സിവിക്സ് എന്ന് പറയുന്ന പിന്നെ സബ്ജക്റ്റ് ഉണ്ടല്ലോ. സിവിക്സ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? എന്താണോ സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സങ്കല്പം എന്താണ്, അതൊക്കെ കുട്ടികൾ പഠിക്കണം. മാത്രമല്ല അതിന് വിരുദ്ധമായി രാജ്യത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇത് തുലനം ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സിവിക് സൊസൈറ്റിയല്ല അല്ലെങ്കിൽ ഒരു സിവിക് സങ്കല്പമല്ല ഈ രാഷ്ട്രത്തെ പുലരുന്നത്, അല്ലെങ്കിൽ സെക്യുലർ സങ്കല്പമല്ല, ഡെമോക്രാറ്റിക് സങ്കല്പമല്ല, സോഷ്യലിസ്റ്റ് ഇതല്ല എന്നൊക്കെ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരണ സജ്ജമാകേണ്ടവരാണ് വിദ്യാർത്ഥികൾ. ആ നിലയ്ക്ക് പലപ്പോഴും ഈ പഠനവും അറിവും അവരുടെ ഈ പറയുന്ന ഒരു ഇനീഷ്യേറ്റീവും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഇടക്കാലത്ത് വളരെ പ്രകടമായിരുന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായത് വട്ടൽ കമ്മീഷൻ വരുമ്പോഴാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു? രാജ്യത്തെ അവഗണിക്കപ്പെട്ടൊരു വിഭാഗത്തിന് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു നീതിയെങ്കിലും പ്രദാനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മീഷൻ്റെ ചില ആശയങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ പറയുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം തന്നെ പറയേണ്ടി വരും. അപ്പോൾ പിൽക്കാലത്ത് നമ്മൾ അത്ര മാസീവായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും അധികം കാണുന്നില്ല. പിന്നെ അഴിമതിക്കെതിരെ നമ്മുടെ മോദി സർക്കാരൊക്കെ അധികാരത്തിൽ വരികയുണ്ടായ സമയത്ത് അങ്ങനെ ഈ അപൂർവം ചില സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ പകരം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ദളിത് പീഡനങ്ങൾ, അല്ലെങ്കിൽ അവരെ പിന്നെ വളരെ ആസൂത്രിതമായി തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ വൻകിട ക്യാമ്പസുകളിൽ വരെ സംഭവിക്കുന്നതായിട്ട്. റാഗിങ് എന്താണ് പലപ്പോഴും ഇത് നമുക്ക് കേരളത്തിൽ പോലും എന്താണ് കെട്ടുകളില്ലാത്ത രൂപത്തിൽ റാഗിങ് ഒക്കെ എന്ത് ചെയ്തു അരങ്ങേറുകയുണ്ടായി. ഇതുപോലെ അധ്യാപകരിൽ നിന്ന് തന്നെ ഉള്ള ഇപ്പോൾ സെക്ഷൽ അസാൾട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഇപ്പം പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന, അതായത് ഡോക്ടറേറ്റിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് പരസ്യമായിട്ടൊക്കെ അപമാനിക്കപ്പെടുന്ന. അപ്പോൾ അത്തരത്തിൽ ഒരു ധൈര്യം ക്യാമ്പസിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിച്ചാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്യാമ്പസ്, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ കേൾക്കാനിട വന്നാൽ തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളവരാണ്, പ്രതികരിക്കാൻ ധൈര്യമുണ്ടായിരുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാമ്പസുകൾ ഇങ്ങനെ നിഷ്ക്രിയമാക്കിയെന്നുള്ള ചോദ്യം ഉണ്ട്. അതിൻ്റെ ഒരു DNA മറ്റേ പരിശോധിക്കപ്പെടുന്ന അർത്ഥം, അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം

0: വെച്ചാൽ സംഭാവന കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു തന്ത്രം പറഞ്ഞു കൊടുത്തു. അവിടെ ചെറിയൊരു അമ്പലമൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് അവരുടെ ഭണ്ഡാരം വെച്ചാൽ മതി എന്നാണ്. ഇതാലോചിച്ചു, ഇതേ ജെ എൻ യുവിലാണ് തടയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ എന്തൊരു സംസ്കാരത്തെയാണോ ഇതുണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളത്, ഏതൊരു സംസ്കാരത്തെയാണോ തടയാൻ ശ്രമിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒരു പിന്നെ നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ പൊതുബോധത്തെ ഭരിക്കുന്നത് എവിടെ, മൊത്തം ഇന്ത്യയിലെടുത്തു കഴിഞ്ഞാലും ഭരിക്കുന്നത് ഒരുതരം സ്വാതന്ത്ര്യബോധമാണ്. നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല, ഏറ്റവും കൂടുതൽ ലിബറൽ ആശയങ്ങളെ സ്വാംശീകരിച്ചിട്ടുള്ളത്, അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇനി സംഘപക്ഷമാണെങ്കിലും ഈവൻ ചില മുസ്ലിം പക്ഷങ്ങളാണെങ്കിൽ പോലും ഒക്കെ ഈ ഒരാശയത്തെ വളരെ അനുക്രമമായിട്ട് ചില മെല്ലെ മെല്ലെ അറിയാതെ തന്നെ സ്വാംശീകരിക്കുകയും അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസുകളിൽ പലപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ കാണുന്ന പലതും നമ്മൾക്ക് ദഹിക്കാനിടയില്ല, പക്ഷേ അവിടുത്തെ ക്യാമ്പസിന് സംബന്ധമുള്ളത് സ്വീകാര്യമായ ഒരു എന്താ പറയുക,
1: നോർമലാണെന്നർത്ഥം.
0: ഇനി രണ്ടാം നമ്മൾ വെച്ചാൽ ഈ പല ക്യാമ്പസുകൾ, ഇപ്പോൾ ഈ ലവ്ലി പ്രൊഫഷണൽ ക്യാമ്പസ് അടക്കമുള്ളതൊക്കെ വളരെ വിശാലമായ ക്യാമ്പസുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ അത്തരത്തിൽ അപൂർവമായിട്ടുള്ള ക്യാമ്പസുകളുള്ളൂ. ഇപ്പോൾ 500, 600, 1000 ഏക്കർ പരന്ന് കിടക്കുന്ന ക്യാമ്പസുകളെന്ന് നമുക്കിവിടെ ആലോചിക്കാൻ സ്വപ്നം കാണാൻ പോലും എന്തില്ല, പറ്റില്ല. അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ക്യാമ്പസ് അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ പല ഈ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള പല ക്യാമ്പസുകൾ ഇത്തരത്തിൽ വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉള്ള ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അതിനകത്തുള്ള പലതിൻ്റെയും സാധ്യതകൾ എന്ന് പറയുന്നതും അത്ര തന്നെ വിപുലമാണ്. ഇത് പിന്നെ വേണ്ട എന്ന് പറയുന്നവരല്ല ആരും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലുകൾ, പല ഹോസ്റ്റലുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ രാത്രികാലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് താമസിക്കുന്ന ഹോസ്റ്റലുകളാണ്. ഇപ്പോൾ കോണ്ടംസ് വരെ എന്താണ് വിതരണം ചെയ്യുന്ന മറ്റേ ഹോസ്റ്റലുകളാണെന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ കൺസെൻ്റോടെ എന്തും നടക്കുന്ന ക്യാമ്പസുകൾ തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം നമ്മൾ പറയുന്നതിനർത്ഥമല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പലപ്പോഴും സീനിയേഴ്സ് മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ട്. ഇതൊക്കെ പല പല ഘട്ടങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, ഈ ഇപ്പറയുന്ന വിദ്യാർത്ഥി വിഭാഗത്തിൽ പെടാത്ത ഒരു തൊഴിലാളി ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, അസോൾട്ട് ചെയ്യുന്നു, അവർ വീട്ടിലേക്ക് പോകുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു, ഇതാണ് വാർത്ത. ഇതിനെ പ്രൊഫഷണൽ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ മാനേജ്മെൻറ്റും നിഷേധിക്കുന്നു, പോലീസും നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥികളുടെ രോഷം കൂട്ടുന്നു. കാരണം എന്തായാലും അവർക്കൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുള്ളൊരു കാര്യത്തെ ഈ പറഞ്ഞ പോലെ ചില ഈ തന്ത്രപരമായിട്ടൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലൊന്നും അത് സമ്മതിച്ചു കൊടുക്കാനുണ്ടല്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തേതല്ല എന്നുള്ളത് തന്നെയായിരിക്കും. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ഇത്തരത്തിലുണ്ടായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ കാലത്തും തങ്ങളുടെ സൽപ്പേരിന് കളങ്കമാകുമെന്നുള്ളത് കൊണ്ട് കോളേജുകൾ മൂടി വയ്ക്കും. ആദ്യം ചിലപ്പോൾ അതെന്ത് ചെയ്യും, അവരെ വിളിച്ചു വരുത്തി സംസാരിക്കും, തൽക്കാലം അടഞ്ഞു പറയും, ഒത്തുതീർപ്പാക്കും. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയതായിരിക്കും ഇത്. ഒരുപക്ഷെ ആത്മഹത്യ എന്നുള്ളത് ആദ്യം സംഭവിക്കുന്നതായിരിക്കാം, അതൊരു പ്രക്ഷോഭമായിട്ട് മാറുന്നു. അപ്പോഴും പഴയ തന്ത്രം തന്നെ ഉപയോഗിക്കാൻ നോക്കുന്നു, അത് ഫലിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള ഗുണ്ടകളിറക്കിയിട്ട് ഈ സമരത്തിൻ്റെ തന്നെ മുഖം മാറ്റാനുള്ള ശ്രമം നടന്നുവെന്ന് തോന്നുന്നുണ്ട്. ഒപ്പം കുട്ടികൾ ഈ ഒരു കൂടുതൽ അജിറ്റേറ്റർ ആകുന്നു, കാരണം ഹോസ്റ്റലിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവരൊക്കെ പിറ്റേ ദിവസം കൂടുതൽ ശക്തമായിട്ട് രംഗത്തിറങ്ങുന്നു. ഇവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ചെയ്യിപ്പിക്കും, ഞങ്ങളിവിടെ സുരക്ഷിതരാണ്, പ്രശ്നമൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അവർ പിറ്റേ ദിവസം വന്നിട്ട് എന്ത് പറയുന്നു, ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ പ്രക്ഷോഭം കൂടുതൽ പിന്നെ വൈകാരികമായി മാറുന്നു. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ഇതിൻ്റെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്ന മറ്റൊന്നെന്താ വെച്ചാൽ, ഇവിടെ ഒരു പെൺകുട്ടിക്കെതിരെ അതിക്രമമുണ്ടായി. അതിക്രമം ഉണ്ടായത് ഒരു ക്യാമ്പസിനകത്താണ്. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ എന്താണ്, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഏരിയ ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിനകത്ത് പോലും ഇത് സംഭവം

0: ജീവിക്കുന്നതിനുള്ള കാരണമെന്ത് എന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടി അല്ലെങ്കിൽ അതുപോലെ സമാനമായ പെൺകുട്ടികൾ സ്വതന്ത്രമായിട്ട് അവിടെ ഇറങ്ങി നടക്കുന്നു. ഇത്തരത്തിൽ ആരുമറിയാതെ ഇവർക്കെതിരെ ചാടി വീഴാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള സാധ്യതകൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിനൊരു മറ്റേ ഐഡൻറ്റി കാർഡ് ഉണ്ടാവും. അത് വെച്ച് അദ്ദേഹത്തിന് ഭാഗത്ത് കയറാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, തൊഴിലാളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ സാധ്യത നിലനിൽക്കേണ്ടതില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെയെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ 17 വയസ്സായ ഒരു പെൺകുട്ടി പിന്നെ റേപ്പ് ചെയ്യപ്പെട്ടു. പോലീസുകാരെ നാട്ടിൽ 2-3 പേര് വന്ന് മറ്റേ പിടിച്ചു കൊണ്ടുപോയി തിരിഞ്ഞ്. ഇതിനെതിരെ നല്ല ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടായി. പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഡൽഹിയിൽ മറ്റേ എന്താ നഗര അധ്യക്ഷന്മാർ അല്ലെങ്കിൽ പോലീസ് ഇവർ ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നുവെച്ചാൽ സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാ ഗേറ്റ് കൂടെയും കയറാൻ പറ്റില്ല, പിന്നെ നിയന്ത്രിതമായ ഗേറ്റുകളിലൂടെ കയറാൻ പറ്റുള്ളൂ ചെയ്തു. അവിടെയൊക്കെ കൂടുതൽ പിന്നെ ലൈറ്റുകൾ സ്ഥാപിച്ചു, CCTV ക്യാമറകൾ ചെയ്തു. ഒരു സമയം കഴിഞ്ഞാൽ പുറത്തു പോകണം എന്നുള്ള ഇത് കൊണ്ടുവന്നു. ഡൽഹി നഗരത്തിൽ 100,000+ CCTV പുതുതായിട്ട് പിന്നെ സ്ഥാപിച്ചു അല്ലെങ്കിൽ സ്ഥാപിക്കുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉയർത്തപ്പെട്ട ഒരു പ്ലക്കാർഡ്, ആ പ്ലക്കാർഡിലെ പ്രധാനപ്പെട്ടൊരു വചനം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്ലക്കാർഡിൽ എഴുതിയിട്ടുള്ള വെച്ചാൽ, ഡിസ്മാൻഡിൽ ദ സിസ്റ്റം ദറ്റ് ബ്രീഡ്സ് റേപ്പിസ് എന്നുള്ളതാണ്. റേപ്പിസ്റ്റുകളെ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ വളർത്തുന്ന സിസ്റ്റത്തെ തകർക്കും എന്നുള്ളതാണ്. ഞാനിത് കുറേ വായിച്ചിട്ടും എനിക്കത് ഇവിടെ മനസ്സിലാവുന്നില്ല. ഈ സിസ്റ്റം ഇവിടെ സർക്കാർ അങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളൊന്നുണ്ടോ, അതോ അത്തരത്തിൽ റേപ്പിസ്റ്റുകളെ വളർത്തുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഉണ്ടോ, അതോ റേപ്പിസ്റ്റുകളെ സൃഷ്ടിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ പിന്നെ ന്യൂറോളജിയെ അവരുടെ നാഡീവ്യൂഹ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റെന്തൊക്കെയോ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്താണ്? ഈ ലിബറലായ സമൂഹം നൽകുന്ന സാധനങ്ങളല്ലേ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ എന്താണ്, അത്രമേൽ സ്വതന്ത്രമാണ്. ഇത് കാണുന്ന ഒരു സാധാരണക്കാരനായൊരു വ്യക്തി, അദ്ദേഹം കാണുന്ന അതിസുന്ദരികളായിട്ടുള്ള പെൺകുട്ടിയെ നിർത്തുന്നുണ്ട്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ 10 അയലത്ത് വരുന്നൊരു കുട്ടിയെപ്പോലും അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമില്ല. ഇദ്ദേഹം പിന്നെ എന്താണ്, ഒന്നുകിൽ അദ്ദേഹം സ്വർഗം കാംക്ഷിച്ച് എന്ത് ചെയ്യണം, ഇതൊക്കെ മാറ്റിവെക്കണം, ഇല്ലെങ്കിലോ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്ങാനും ഒരിക്കലെങ്കിലും ഇതൊന്നും അനുഭവിക്കാതെ മരിക്കും പോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഇത്തരം ഒന്നിലേക്ക് പോകും. വിമർശിച്ചാൽ ഈ പറയുന്ന സിസ്റ്റമാണ് പ്രശ്നമെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ട ധാർമ്മികമായ സദാചാരപരമായ മൂല്യങ്ങൾ എന്താണ്, അത് ഈ സ്വാതന്ത്ര്യവുമായി ഈ ലിബറലിസവുമായി ഒത്തുപോകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പറയുന്ന മൈ ബോഡി മൈ റൈറ്റൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വശം തന്നെ, എൻ്റെ ശരീരം ഞാൻ പറയാതെ ആരും തൊടാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണല്ലോ. ഇവിടെ ഒരു അസാൾട്ട് സംഭവിക്കുമ്പോൾ എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ നടക്കുന്നു. പക്ഷെ അവിടെ നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ സമൂഹത്തിൽ മറ്റുള്ളവരും അത്ര തന്നെ സ്വതന്ത്രരല്ലേ? ഓർക്കും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ? അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു കോയിൻസിഡൻഷ്യലായിട്ട് സാഹചര്യം ഒത്തുവരും. അവത്തു വരുന്ന സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന പറയണത് ആരെ, ഈ പറയുന്ന അസാൾട്ട് ചെയ്യുന്ന ഈ റേപ്പിസ്റ്റിനെ ശുദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. അത് വേണം തന്നെ നമ്മളൊക്കെ പറയുന്നത്, മുഴുവൻ സമൂഹവും ശുദ്ധീകരിക്കപ്പെടണം. പക്ഷെ ശുദ്ധീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞുള്ള റിഫോം ചെയ്തെടുക്കാനുള്ള മെഷറിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും തുല്യരാണ് എന്നുള്ളൊരു മിഥ്യ, ഈ തുല്യരാണ് എന്നുള്ള മിഥ്യ നമ്മളാരും തന്നെ ഈ ഒരു വ്യവസ്ഥിതിയിൽ ആളുകൾ തുല്യരാകണമെന്ന ആശയത്തെ നമ്മളാരും എതിർക്കുന്നില്ല. പക്ഷേ പേഴ്സണലി ഈ ഒരു 2 ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സെക്സുകൾ ഇവർ തുല്യരാണ് എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവെക്കുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ബോധപൂർവം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണിപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കീഴടക്കാൻ പറ്റും എന്നുള്ള സത്യം ഉണ്ട് അവിടെ. അല്ലെങ്കിൽ ഓടിയാൽ പോയാൽ പോരെ, അല്ലെങ്കിൽ തിരിച്ചാക്രമിച്ചാൽ പോരെ, അത് സംഭവിച്ചില്ലല്ലോ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തുല്യതയില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യബോധവും ഒരു പെരുമാറ്റവും ഈ പറഞ്ഞ പോലെയുള്ള ഈ പരിസരങ്ങളെയൊക്കെ സൂക്ഷിച്ചു കൊണ്ടുള്ള ചിലതും വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസിനെയൊക്കെ പാട്രിയാർക്കിക്കലാണ്, സെക്സിസ്റ്റ് ഇതാണ്, ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരിഹാരമാവില്ല എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മൾ ബാക്കിയെല്ലാ സ്ത്രീക്ക് കിട്ടേണ്ട സകല സുരക്ഷിതങ്ങളെയും നമ്മൾ അനുകൂലിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ എന്നുവെച്ചാൽ ഈ ബോഡി ഓട്ടോണമിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങൾക്കോ മാത്രമായിട്ടൊരു സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല. അത് ഈ കുട്ടികൾ മനസ്സിലാക്കണം. അത് ഏത് യൂണിവേഴ്സിറ്റിയിലോ ഏത് ക്യാമ്പസിലോ ഏത് തെരുവിലോ ഏത് പാർക്കിലോ ആണെങ്കിലും ഇത് അവനവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് തൻ്റെ തന്നെ ബാധ്യതയാണ്. അതെൻ്റെ ശരീരത്തിൻ്റെ റൈറ്റ് പോലെ തന്നെ ഒരു ബാധ്യതയാണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ നിങ്ങളൊരു ക്യാമ്പസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, നിങ്ങൾക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും യോജിച്ചു വരുന്ന ഒന്നല്ലല്ലോ. ഒരേ സമയം നമുക്ക് ആഗ്രഹം ലിബറലിസത്തിൻ്റെ ആംഗിളുകളാണ്, നമ്മൾ വ്യക്തിപരമായി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന അതാണ്. എന്നാൽ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും പാടില്ല. ഇതൊരിക്കലും യോജിച്ചു വരുന്നതല്ല രണ്ടും. ഈ പറയുന്നത് വൈരുദ്ധ്യമാണെന്നുള്ള ബോധ്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിബറലിസത്തെ പുലുകുന്നുവോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഒന്നുകിൽ ലിബറലിസത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ ധാർമ്മിക മൂല്യങ്ങൾ പുലുകുക, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുക. രണ്ടിലൊന്നേ നടക്കുള്ളൂ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഈ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ സൂഫിസം ഇപ്പോൾ കാര്യമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇസ്ലാമിൻ്റെ പുതിയൊരു വേർഷൻ, ഒരു ഒരു പ്രണയാതുരമായ വേർഷനൊക്കെ അവതരിപ്പിച്ച് ക്യാമ്പസ് കുട്ടികളെ കയ്യിലെടുക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് കുറേ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഊരു ചുറ്റാൻ ഇറങ്ങിയിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് ഉള്ളത്. അപ്പോൾ മറ്റേത് ഇതുവരെ മുസ്ലിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം, അതെന്തോ ഒരു വേറൊരു ഒരു വരണ്ടു തുടങ്ങിയ ഇസ്ലാം, അതൊരു പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാം, അതിനപ്പുറത്ത് ഇപ്പോൾ നമ്മളിതാ എല്ലാ നിലക്കും ഒരു സ്വതന്ത്രമായ, അല്ലെങ്കിൽ ആ നിലക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഭയങ്കര ആക്സെപ്റ്റബിളായ ഒരു പുതിയ ഇസ്ലാമിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ രൂപത്തെ, സൂഫിസത്തെ ഞങ്ങളിതാ മുന്നോട്ട് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താണ് അവരുടെ മുന്നിൽ, അവരെ എന്തിലേക്കാണ് സത്യത്തിൽ നയിക്കുന്നത്?
0: അല്ല, കേരളത്തിൽ ഇപ്പോഴുണ്ടായ ഈ വിവാദങ്ങൾ അത് എത്രമാത്രം ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിശാലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ ഇപ്പം എന്തെങ്കിലും അറിയില്ല, ഉറപ്പില്ല. പക്ഷേ ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നുള്ള ഈ രണ്ട് ഇൻവെർട്ടർ കോമേഴ്സിന് കിടക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഗുഡ് മുസ്ലിം സൂഫിയും ബാഡ് മുസ്ലിം മറ്റ് വിഭാഗങ്ങൾ എക്സ്ട്രീമിസ്റ്റുകളായി ചിത്രീകരിപ്പിക്കപ്പെടുന്ന മറ്റ് വിഭാഗങ്ങളുമാണ്. ഇതിവിടെ കൃത്യമായി തന്നെ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ്. മാത്രവുമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ തന്നെയാണ് ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി മുന്നോട്ട് പോകുന്നത്. 2023 ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് നടന്നു. ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ അതിൻ്റെ സമാപനത്തിൽ മോദി നടത്തിയൊരു സ്പീച്ചുണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചാണ് ഇതുപോലെ പറഞ്ഞിരുന്നത്, നടന്നു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 നമ്മൾ മറ്റേ അബ്രഗേറ്റ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു, നടന്നു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇതിൻ്റെ ബിയോണ്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കണം. അദ്ദേഹം ചിലൊരു ഹിന്ദുത്വയുടെ സാച്ചുറേഷനിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തേക്കുള്ളൊരു അജണ്ട നമ്മൾ തീരുമാനിക്കുകയാണ്. അതിനകത്ത് ഒന്നാണ് ബറോസാക്കാരിസ്ത, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണത്. ബറോസാക്കാരിസ്ത എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസ്തതയുടെ ഒരു ബാന്ധവം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആരുമായിട്ട്? ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത വിഭാഗങ്ങളെ കൂടെ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ സാച്ചുറേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്തും എന്തായിട്ടില്ല, അവരുദ്ദേശിക്കുന്ന ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്, 400-ലേക്കോ അല്ലെങ്കിൽ മറ്റേ 3-ലൊന്നിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പം ഇവിടെ ഈ അഞ്ച് വിഭാഗങ്ങൾ അവർ പറഞ്ഞാൽ അഞ്ച് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാന്നതാണ്. അതിലൊന്നാമതായിട്ട് മോദി പറഞ്ഞത് സൂഫികൾ എന്നാണ്. സൂഫി വിഭാഗത്തെ നമ്മളുമായിട്ട് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നീട് ക്രിസ്ത്യൻ ചർച്ചുകളും സന്ദർശിക്കണം, സിഖുകാരെ ചെയ്യണം, അങ്ങനെയൊക്കെ വിദ്യാർത്ഥികളോട് സംവേദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, സൂഫി വിഭാഗമാണ് ഇത്. കാരണം മറ്റേ വിഭാഗം എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ഉള്ളവരും നമ്മളെന്താണ് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരും ആണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക നിൽക്കുക. ഇത് യഥാർത്ഥത്തിൽ 23 തുടങ്ങിയതല്ല, 2015 ബറേൽവി മറ്റേ എന്താ നമ്മൾ അവരുടെ സംസ്ഥാനത്ത് എന്താ പറയുക, എന്തായാലും ബറേവലി മുസ്ലിങ്ങൾ ഇവരുടെ വലിയൊരു സമ്മേളനം വിളിച്ച് ചേർക്കുകയും അതിനകത്ത് മോദി പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സാക്ഷാൽ കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരും ഖലീൽ ബുഹാരി തങ്ങളടക്കമുള്ളവരൊക്കെ അന്ന് അതിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അന്ന് തന്നെയും ഈ പറയുന്ന വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ധാരണ തന്നെയാണ് അവർക്ക് ഉള്ളത്. ഇത് പിന്നെ ഒരു പീസ്ഫുൾ ആൾട്ടർനേറ്റീവ്, ഇസ്ലാമിൻ്റെ ഒരു പീസ്ഫുൾ ആൾട്ടർനേറ്റീവ് ഞങ്ങളാണ് എന്ന് ഈ പറയുന്ന ബറേൽവികളും സൂഫികളും സ്വയം പറയുകയും ഞങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് ഇതിൻ്റെ നേതാക്കളൊക്കെ അവരോടും പറയുന്നുണ്ട്. എന്തായാലും ബി ജെ പിയുടെ മൈനോറിറ്റി സെല്ലിന് അവരുടെ ഒരു ഔട്ട്റീച്ച് സ്ട്രാറ്റജി എന്ന നിലയിലാണ് ഇത് കൊടുക്കുന്നത്. ഔട്ട്റീച്ച് സ്ട്രാറ്റജി എന്ന് അവരും എന്തല്ല പിന്നെ ഒരു ഒരു പറച്ചിലല്ല, പിന്നെ മാത്രമല്ല അവിടെ ഒരു കൾച്ചറൽ മെസ്സേജായിരുന്നു അത്. അപ്പോൾ കൃത്യമായ അജണ്ടയോടെ അല്ലെങ്കിൽ ഒരു പിന്നെ പ്ലാനോടെ തന്നെയാണ് ഈ സാധനം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൂഫി സംവാദ് മഹാ അഭിയാൻ എന്ന് പറയുന്ന ഒരു വലിയ ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു പിന്നെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്തർത്ഥം. അങ്ങനെ അതിനകത്ത് പിന്നെ മോദി പങ്കെടുക്കുകയും അദ്ദേഹം ഇവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. സൂഫി നേതാക്കളെ സൂഫി വിഭാഗക്കാരെ ഒക്കെ പറയുന്നുണ്ട്. രസം എന്താച്ചാൽ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താച്ചാൽ ഈ നമ്മളൊരു 1000 അടിമത്തുണ്ടല്ലോ, ഏത് മറ്റേ ഈ മുഗൾ ഒക്കെ, അതിനിടയിൽ തന്നെയാണ് ആര് വരുന്നത്, ഈ സൂഫികൾ വരുന്നത്. പല സൂഫി നേതാക്കളും അന്ന് ഈ മുഗളരെയും മറ്റു മറ്റേയും പിന്തുണച്ചവരുമാണ്. അപ്പോൾ അദ്ദേഹം വെച്ചാൽ സൂഫികൾ നല്ലവരായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ അക്രമികളായ വിദേശികളായ മറ്റേ മുസ്ലിം രാജാക്കന്മാർ മോശക്കാരുമായിരുന്നു എന്ന് പറയാൻ ഇവരങ്ങോട്ട് കയ്യിലെടുത്ത് തട്ടി മാറ്റാനാണെന്ന് ഈ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എന്താണ് ഈ സമ്മേളനത്തിൽ നടത്തുന്നത് എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അതിനകത്ത് സൂഫി ഇദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം മറ്റേ വലിയ ഒരു പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ് നടത്തം. രണ്ടെന്താ വെച്ചാൽ ഈ പസമാനന്ദ മുസ്ലിം, നമ്മൾ ആ വാക്ക് കേട്ടിട്ടോ എനിക്കറിയില്ല, പസമാനന്ദ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ OBC ദളിത് മുസ്ലിങ്ങൾ, ഇവരെ കൂടെ എന്ത് ചെയ്യണം ബി ജെ പിയുമായിട്ട് അടുപ്പിക്കണം. കാരണം ഇവിടെ അവർ പറഞ്ഞാൽ അഷ്റഫി മുസ്ലിങ്ങൾ, അഷ്റഫി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലീറ്റ് മുസ്ലിങ്ങൾ, ഇവർ അവഗണിക്കുന്നവരാണ് ഈ പറയുന്ന ബാക്ക്വേഡ് ക്ലാസ്. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടുത്തെ ഈ കാസ്റ്റിസത്തിൻ്റെ വിഭജനങ്ങളൊക്കെ മുസ്ലിം കടയിലും കുറേ ഉണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അവരെ നമ്മൾക്ക് ഹുക്ക് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് നമ്മളോട് അടുപ്പിക്കാൻ പറ്റും. ആ ഈ ദളിത് അല്ലെ ബാക്ക്വേഡ് മുസ്ലിം ക്ലാസ്സുകൾ നമ്മളെ കൂടെ കൂട്ടുന്നതാണ്. ഈ വാക്കൊരു പെർഷ്യൻ വാക്കട്ടില് ഈ പസമാനന്ദ എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എന്താണ് വീണുപോയവർ എന്നോ അല്ലെങ്കിൽ
1: തട്ടിക്കളയപ്പെട്ട
0: അരികുവൽക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഇവിടെ കണക്കനുസരിച്ച് 85% മുസ്ലിങ്ങളും ഈ വിഭാഗമാണ്. അപ്പോൾ അവരെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ആശയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1998 അലി അൻവർ അൻസാരി എന്ന് പറയുന്ന ഒരാൾ ഈ പ്രയോഗം കൊണ്ടുവരുന്നത്. അദ്ദേഹം എന്താ വെച്ചാൽ എല്ലാ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥാനമാനങ്ങൾ, MLA സ്ഥാനം, MP സ്ഥാനം, മന്ത്രിസ്ഥാനം, ഇതെല്ലാം തന്നെ ഈ അഷ്റഫികളാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അരികുവൽക്കരിക്കപ്പെടുന്ന ദളിതരായ അല്ലെങ്കിൽ ബാക്ക്വേഡ് ക്ലാസ് മുസ്ലിം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 10-16 അജണ്ടകളൊക്കെ എന്താണ് മുന്നോട്ട് വെച്ച് ഇത് വന്നു. അപ്പോൾ ഇദ്ദേഹം പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഈ മോദി അല്ലെങ്കിൽ BJP വിഭാഗം അദ്ദേഹത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്, അടുപ്പിക്കുന്നുണ്ട്. ആ അടുപ്പിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നിലവിലുള്ള ഒരു മുസ്ലിം ഈ മേധാവിത്വം, ആ മേധാവിത്വം തകർക്കപ്പെടാതെ ഈ ഇതിനകത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശാധികാരങ്ങൾ ലഭ്യമാവുകയില്ല. അതിന് മോദിജി സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കാണിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ ഈ ഡാനിഷ് അസദ് അൻസാരി അദ്ദേഹത്തെ എന്ത് യു പി ഇതിനകത്ത് മന്ത്രിയാക്കി മാറ്റിയവർ, അതുപോലെ തന്നെ ജാവേദ് അൻസാരി എന്ന് പറയുന്ന കക്ഷിയെ മറ്റേ മദ്രസ ബോർഡിൻ്റെ ചെയർമാനാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ഇതുകളും ഈ പറഞ്ഞ അൻസാരികൾക്ക്, ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർ കൊടുക്കുകയും ഇവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഫലവും അനുഭവിച്ചിട്ട് രാംപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ 40% മറ്റുള്ള യു പിയിലെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. അതിനകത്ത് നമ്മുടെ അഗ്രേഷൻ്റെ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പി ജയിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം അസംഗർ, അസംഗർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഒരു ആര് ജയിക്കണം നിശ്ചയിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു, അവിടെയും ഇതുപോലെ ബി ജെ പി ജയിച്ചു. അതൊക്കെയും ഇവരുടെ ഈ സപ്പോർട്ടോടെയാണ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ വളരെ ആസൂത്രിതമായി തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫാക്ടർ. ഒപ്പം മുസ്ലിങ്ങളെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറയുന്നത് അവരെ കൊന്നൊടുക്കലല്ല, അത് എളുപ്പമല്ലല്ലോ. മറിച്ച് എന്താണ്, ഈ പറയുന്ന ആശയത്തെ, ഈ സൂഫി ആശയത്തെ, അല്ലെങ്കിൽ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം, നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം.
2: റേഡിയോയിൽ അസ്മാഉൽ ഹുസ്ന, അൽ അനി ധന്യൻ. അവതരണം അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അറിയുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അള്ളാഹു ധന്യനാണ്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ പരിപൂർണതയെ ഇതിൽ അറിയിക്കുന്നു. അള്ളാഹു പരാശ്രയമുക്തനാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നതും ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ. ആ അള്ളാഹുവിൻ്റെ ധന്യതയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ധന്യതയിൽ നിന്ന് ഔദാര്യമായി നൽകുന്നു. യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹു ആകട്ടെ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. അതാണ് അൽ ഗനീ എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സംവിധാനിച്ചു, അവരോട് നിസ്കാരം പറഞ്ഞു, നിസ്കരിക്കണമെന്ന് പറഞ്ഞു, നോമ്പ് നോക്കണം എന്ന് പറഞ്ഞു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഗനിയൻ. ഇത് അള്ളാഹുവിന് എന്തെങ്കിലും പ്രതാപം ഉയരാനോ, അല്ലെങ്കിൽ അള്ളാഹുവിന് എന്തെങ്കിലും ധന്യത ലഭിക്കാനോ, കുറച്ച് സമ്പത്ത് കൂടാനോ ഒന്നുമല്ല പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്താലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാൻ പോകുന്നില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ നിഷേധിച്ചു, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, അള്ളാഹുവിൻ്റെ പവിത്രമായ ആ കഅബാലയത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും അള്ളാഹുവിൻ്റെ ധന്യതയ്ക്കോ, അള്ളാഹുവിൻ്റെ പവിത്രതയ്ക്കോ, അള്ളാഹുവിൻ്റെ ഇസ്സത്തിനോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു ഗനിയാണ്. ആ ഗനിയിൽ നിന്നാണ്, ആ ഗിനയിൽ നിന്നാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത്. അത് വിശ്വസിച്ചവനും നൽകുന്നു, അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും നൽകുന്നു, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനും അല്ലാഹു അവൻ്റെ ഗിനയിൽ നിന്ന് സമ്പത്ത് നൽകുന്നു. അപ്പോൾ അല്ലാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. അൽ ഗനി, പരമമായ സമ്പത്ത് അല്ലാഹുവിന് മാത്രമാണ്. അവൻ്റെ ആ സമ്പത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവൻ്റെ സമ്പത്ത് നൽകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല വറബ്ബുകൽ ഗനിയു ദുർറഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുള്ളവനാണ്, അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാൻ കാരണം, ഇന്ന് ചില ആളുകൾ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് കാരുണ്യത്തോടുകൂടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കുന്നില്ല, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം നടിക്കുന്നു, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ മറക്കുന്നു, തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പാവപ്പെട്ട അയൽവാസികളെയും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു, കാരുണ്യമില്ലാത്ത ആളായി മാറുന്നു. സമ്പത്ത് കിട്ടിയാൽ ചില ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വറബ്ബുകൽ ഗനിയുദുർ റഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുടയവനാണ്, അതോടൊപ്പം അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്. അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകുന്നു. ഈ ലോകത്ത് സംവിധാനിച്ച എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും ആസ്വദിക്കുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ ആ റഹ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അല്ലാഹു പറഞ്ഞതെന്താണ്? അല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും, സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്തുടയവനാണ്, ധന്യനാണ്, പരിപൂർണമായ ധന്യനാണ്. ഒരാളുടെയും ഒരാവശ്യവും അല്ലാഹുവിന് ഇല്ല എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലോകത്തുള്ള ഏതേത് സമ്പന്നനെ എടുത്തു നോക്കിയാലും അവരുടെ ഒരാളുടെയും ആവശ്യമില്ല അല്ലാഹുവിന്. അതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം, മറ്റേത് സൃഷ്ടിയാകട്ടെ, ജിന്നാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യരാകട്ടെ, മറ്റേത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം അല്ലാഹു ഗനിയാണ്, ധന്യനാണ്, ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഗനിയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അൽ ഗനി എന്ന നാമത്തോടുകൂടി ചേർത്ത് പറഞ്ഞത് അൽ ഹമീദ് എന്നതാണ്. സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ, സമ്പത്തുടയവനാണ്, അതോടൊപ്പം ആ സമ്പത്തുകൊണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ, പെട്ടെന്നൊരു സമയത്ത് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മോശപ്പെട്ടതിന് ഉപയോഗിക്കും, ആ സമ്പത്ത് ദൂർത്തിലുപയോഗിക്കും, ആ സമ്പത്ത് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആ സമ്പത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കും. ഇങ്ങനെ മോശപ്പെട്ടതിലേക്കും ദൂർത്തിലേക്കും മ്ലേച്ഛതകളിലേക്കും ചിലപ്പോൾ സമ്പത്ത് അധികരിക്കുമ്പോൾ ആളുകൾ വിനിയോഗിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സമ്പത്ത് അൽ ഹമീദ്, സ്തുത്യർഹമായ മാർഗത്തിൽ മാത്രമാണ് വിനിയോഗിക്കുന്നത്. അവൻ ആ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി കഷണ്ടിയൻ, കഷണ്ടി നിറഞ്ഞവൻ. രണ്ടാമത്തെ വ്യക്തി വെള്ളപ്പാണ്ടുള്ള വ്യക്തിയൻ. മൂന്നാമത്തെ വ്യക്തി അന്ധനൻ. ഈ മൂന്ന് പേർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹം, അൽ ഗനിയായ അല്ലാഹു അവൻ്റെ ഗിനയിൽ നിന്ന് അല്പം സമ്പത്ത് കൊടുത്തു, അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തു, എന്നിട്ട് പരീക്ഷിക്കാൻ ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ആ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കുന്നു, കഷണ്ടിയുള്ള ആൾക്ക് ആ കഷണ്ടി മാറ്റിക്കൊടുക്കുന്നു, നല്ല സമൃദ്ധമായ മുടി തലമുടി നൽകുന്നു, അതോടൊപ്പം അന്ധനായ വ്യക്തിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അതോടൊപ്പം വെള്ളപ്പാണ്ടുള്ള വ്യക്തിക്ക് ഒട്ടകം ധാരാളമായി നൽകുന്നു, അവൻ്റെ ഗിനയിൽ നിന്ന്, അല്ലാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നു. അതോടൊപ്പം കഷണ്ടിയുള്ള വ്യക്തിക്ക് അല്ലാഹു പശുക്കളെ നൽകുന്നു, അന്ധനായ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആടുകൾ നൽകുന്നു. അങ്ങനെ അതിൽ നിന്ന് വലിയ സമ്പത്ത് അവർ നേടിയെടുക്കുന്നു, ധാരാളമായി കൊണ്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണം, മലക്കുകൾ, ഒരു മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ യാത്രക്കാരനായി കൊണ്ടുവന്ന് ഓരോരുത്തരോടും സഹായം ചോദിക്കുന്ന രൂപത്തിൽ പരീക്ഷിക്കുന്നു. അതിൽ ആദ്യം കഷണ്ടിയുടെ അടുത്ത് കഷണ്ടി ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കാണ്, എനിക്ക് നിങ്ങളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എനിക്ക് നൽകണം, കാരണം എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മറ്റൊന്നും വിഭവമായി കൊണ്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയും, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, എൻ്റെ വാപ്പയുടെയും അവിടെ നിന്ന് മുമ്പുള്ള തലമുറകൾ കൈമാറിക്കൊണ്ടു വന്നതാണ്, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചയക്കും. ഈ മലക്ക്, മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന മലക്ക് അടുത്ത് ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്ന വ്യക്തിയിലേക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതേ മറുപടി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സമൃദ്ധിയിലാണ് എന്ന്, പക്ഷേ ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങളുടെ കാക്ക കാർണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയും ഒക്കെ സമ്പാദിച്ച ഒരു സമ്പത്താണ് ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ സമ്പത്തിനെ തിരിച്ചെടുക്കും. അവർ പഴയ അവസ്ഥയിലേക്കെത്തും, ദരിദ്രനായിക്കൊണ്ടും വെള്ളപ്പാണ്ടുള്ളവനും കഷണ്ടിയായുള്ളവനുമായിക്കൊണ്ട് അവരെ രണ്ടുപേരെയും മാറ്റും. മൂന്നാമത്, അന്ധനായിരുന്ന വ്യക്തിയിലേക്ക് ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ചെല്ലും, എന്നിട്ട് ഇതേ കാര്യം പറയും, യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല അവരിലേക്ക് അയക്കും. ആ സമയത്ത് അന്ധനായ വ്യക്തി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ബാക്കിയാക്കുന്നതല്ല, കാരണം ഞാൻ അന്ധനായിരുന്നു, എനിക്ക് അള്ളാഹു കാഴ്ച നൽകി, എനിക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഇത്രയും അധികം ആടുകളെ നൽകി, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ എന്ന് പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു ആ ഒരു അന്ധനായ വ്യക്തി, പിന്നീട് കണ്ണുകാഴ്ച അള്ളാഹു നൽകിയ വ്യക്തി. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമ്പത്ത് നൽകുന്നവനും അള്ളാഹുവാണ്, അൽ ഗനി അള്ളാഹുവാൻ, ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അള്ളാഹുവാൻ, അതാണ് അൽ ഗനി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഉള്ള, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയെന്ന് അറിയപ്പെട്ട ഖാറൂൻ, നമുക്കറിയാം അല്ലേ, ഖാറൂണിൻ്റെ സമ്പത്തിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത്, ഖാറൂണിൻ്റെ ഖജനാവ് അതിൻ്റെ താക്കോലുകൾ കൊണ്ടു നടക്കാൻ തന്നെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു, പക്ഷേ അവൻ അഹങ്കരിച്ചു. അള്ളാഹു കൊടുത്ത സമ്പത്തിൽ, ഗനിയായ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ അവൻ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെയും അവൻ്റെ സമ്പത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്, അൽ ഗനിയായ അള്ളാഹു, അവൻ സമ്പത്ത് നൽകാനും കഴിവുള്ളവനാണ്, സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. ഒരാളെ ധന്യനാക്കാനും അള്ളാഹുവിന് കഴിയും, ഒരാളെ അവൻ്റെ ധന്യതയിൽ നിന്ന് പിടിച്ചു മാറ്റാനും അള്ളാഹുവിന് സാധിക്കും എന്നതാണ് ഇതിൽ നിന്നെല്ലാം, ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹു ഗനിയാണ് എന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില നാമങ്ങളിലേക്കും ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വല്ലാഹു ഗനിയുൻ ഹമീദ്, സ്തുത്യർഹനായ സമ്പന്നൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഗനിയുൻ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ എന്നാണ്. അപ്പോൾ വിവേകമുള്ള സമ്പന്നൻ എന്ന അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക് നന്മകൾ ചെയ്യാനും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ പെട്ടെന്ന് പിടികൂടാനും കഴിവുള്ളവനാണ്, ഗനിയാണ്. പക്ഷേ എന്നിരുന്നാലും അള്ളാഹു ഗനിയാണ്, ഹലീമാണ്, വിവേകത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് പിടികൂടാതെ ആളുകൾക്ക് അവസരം നൽകുന്നു തൗബയ്ക്ക്, അതുപോലെ തന്നെ മാറാൻ, മാറി ചിന്തിക്കാൻ, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരാൻ. ഗനിയുൻ ഹലീം, വിവേകമുള്ള ധന്യനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഗനിയുൻ കരീം, മാന്യനായ ധനികൻ എന്നും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് മാന്യമായി സമ്പത്ത് വിനിയോഗിക്കുന്ന, മാന്യതയിൽ മാത്രം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യവാനാണ് എന്നത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് ഈ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ്. എല്ലാത്തിൻ്റെയും മേലാധികാരി, എല്ലാ സമ്പത്തിൻ്റെയും ഏറ്റവും വലിയ ധനികൻ അത് അല്ലാഹു മാത്രമാണ്. അവനാണ് സമ്പത്ത് നൽകുന്നവൻ, ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, സമ്പത്ത് നൽകാനും സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിയുള്ളവൻ അല്ലാഹു മാത്രമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, അതിൽ റബ്ബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നാലാമത്തത്, സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഔദാര്യമുള്ളവനായി നമ്മൾ മാറണം, പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കണം, സമ്പത്ത് വിനിയോഗിക്കണം, അത് കുടുംബത്തിലും വിനിയോഗിക്കണം, സ്വന്തം വീട്ടിൽ പോലും വിനിയോഗിക്കുമ്പോൾ ഔദാര്യവാനായിക്കൊണ്ട്, പിടിച്ചു വയ്ക്കുന്നവനായിക്കൊണ്ട് ഉപയോഗിക്കരുത്, മറിച്ച് ഔദാര്യവാനായിക്കൊണ്ട്, വിട്ടുവീഴ്ച നൽകുന്നവനായിക്കൊണ്ട് നമ്മൾ സമ്പത്തിനെ വിനിയോഗിക്കണം. നമ്മുടെ സ്വഭാവവും അങ്ങനെ ആക്കി തീർക്കണം, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഔദാര്യവാനായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ഈ അൽ ഗനി എന്ന നാമം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതും പരിവർത്തിപ്പിക്കേണ്ടതുമായ ഭാഗങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു തആലയെ കൂടുതൽ അടുത്തറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ അനി, ധന്യൻ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് അബ്ദുൾ റൌഫ് അൽ ഹിക്കമി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ. പുസ്തകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിന്റെ തിരുദൂതർ, ഭാഗം 1, രചന ഹുസൈൻ സലഫി, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണാൻ സാധിക്കും എന്നത് പ്രമാണങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നബിയെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും അവൻ എന്നെ കണ്ടിരിക്കുന്നു, കാരണം ഷെയ്ത്താന് എന്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല. വിശ്വാസിയുടെ സ്വപ്നം പ്രവാചകത്വത്തിന്റെ 46-ൽ ഒരു ഭാഗമാകുന്നു. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ അവൻ കണ്ടത് നബിയെ തന്നെയാണ്. പിശാജ് പല കോലത്തിലും രൂപം പ്രാപിക്കും, എന്നാൽ നബിയുടെ രൂപത്തിൽ വരാനുള്ള കഴിവ് അവനില്ല. ഇവിടെ ഒരു കാര്യം നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ അവന് വരാൻ കഴിയില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവൻ ഒരു രൂപത്തിൽ വന്ന് ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു വാദിക്കും. അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ അത് ശരിയാണോ അല്ലേ എന്ന് നാം എങ്ങനെ തിരിച്ചറിയും? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപവും ആകൃതിയും ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ ഒരാൾ കണ്ടാൽ താൻ കണ്ടത് നബിയെ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഷെയ്ത്താൻ ആരുടെയോ രൂപത്തിൽ വന്ന് നബിയാണെന്ന് വാദിച്ചതായും മനസ്സിലാക്കണം. എന്നാൽ പലരും ഈ കാര്യത്തിൽ അശ്രദ്ധരാണ്. എന്നിട്ട് ഞാൻ നബിയെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുകയും ചെയ്യും. സൃഷ്ടികളിൽ നാം ഏറെ സ്നേഹിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണല്ലോ. ആ പ്രവാചകനെ ഒരു നോക്ക് കാണാൻ കൊതിക്കാത്തവർ വിശ്വാസികളിൽ ഉണ്ടാകില്ല. ഈ ആഗ്രഹം ചൂഷണം ചെയ്യുന്ന ചില പുരോഹിതന്മാരുമുണ്ട്. അവർ നബിയെ സ്വപ്നത്തിൽ കാണാനായി ഒരു സ്വലാത്ത് പഠിപ്പിക്കുന്നുണ്ട്. താജു സ്വലാത്ത് എന്നാണ് അതിന്റെ പേര്. അതിൽ 4444 തവണ ചൊല്ലിയാൽ നബി തങ്ങളെ കാണുമെന്നത് തീർച്ചയാണ് പോലും. ഇനി അത്ര പ്രാവശ്യം ചൊല്ലാൻ കഴിയാത്തവർ അത്ര രൂപ നേർച്ചയാക്കിയാൽ മതി പോലും. ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കലാണല്ലോ പുരോഹിത പണി. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കഫാറത്തുണ്ടോ? സത്യം ചെയ്ത് ലംഘിച്ചാൽ അടിമയെ മോചിപ്പിക്കലോ നോമ്പോ പാവങ്ങൾക്ക് ആഹാരമോ നൽകലാണ് അതിനുള്ള പ്രായശ്ചിത്തം. നേർച്ച വീട്ടിയില്ലെങ്കിലും അങ്ങനെ തന്നെ. ഇങ്ങനെ എണ്ണം വെച്ച തുക നിശ്ചയിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നത് തട്ടിപ്പാണ്, പൗരോഹിത്യമാണ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഇങ്ങനെ ഒരു സ്വലാത്ത് ഇത്ര തവണ ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണോ? അതിനു കഴിയാത്തവർ ഇത്ര തുക നേർച്ചയാക്കാൻ അവിടുന്ന് അരുളിയിട്ടുണ്ടോ? ഇല്ല. അതിനാലാണ് ഇത് തനിച്ച പുരോഹിത വേലയാണെന്ന് നാം പറയുന്നത്. പൂർവികന്മാർക്കും ഇങ്ങനെ ഒരു സ്വലാത്തോ ഇങ്ങനെ ഒരു സ്വലാത്തിന് ഇങ്ങനെ ഒരു ഗുണമോ അറിയില്ല. ജൂത ക്രൈസ്തവരുടെ ഒരു നടപടിയെപ്പറ്റി ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്താണവർ ചെയ്തത്? അവർ സ്വന്തമായി എഴുതിയുണ്ടാക്കുകയും എന്നിട്ടത് അള്ളാഹുവിലേക്ക് ചേർത്തി ദൈവവാക്യങ്ങളായി പരിചയപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം കരങ്ങളാൽ എഴുതിയുണ്ടാക്കിയ ഇത്തരം കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത് എത്ര ഗുരുതരമായ കാര്യമാണ്! ഇതുപോലെ മുസ്ലിങ്ങളിൽ ചിലർ പലതും സ്വന്തമായി എഴുതിയുണ്ടാക്കുകയും അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങളായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. താജ് സ്വലാത്തിന്റെ കാര്യം നാം പറഞ്ഞുവല്ലോ. അതുപോലെ അവരുടെ 786 വക മൗലീദ് കിതാബിലെല്ലാം ഉള്ള അഅലമുസ്സലാത്ത്, ഈ സ്വലാത്തിനെപ്പറ്റി അവരുടെ അവകാശവാദം ഇങ്ങനെയാണ്. സുഫിയാനു സൗരി എന്നവർ പറഞ്ഞിരിക്കുന്നു, വെള്ളിയാഴ്ച രാവ് 12 വട്ടം ഈ സ്വലാത്തിനെ ഒരുത്തൻ ഓതിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുന്നതാണ്. ഇനി നമ്മുടെ തടിയും കൽബും വിടക്കായതുകൊണ്ട് കണ്ടില്ലെങ്കിൽ കണ്ട ഫലം സമ്പാദിക്കും. സുഫിയാനു സൗരിയുടെ പേരിൽ പറഞ്ഞ കള്ളമാണ്. നോക്കൂ, ആരാണിവർക്ക് ഇപ്രകാരം വഹയ് നൽകിയത്? ഇങ്ങനെ ഒരു സ്വലാത്തും അത് ഇത്ര എണ്ണം പിടിക്കണമെന്നും ഇന്ന ദിവസത്തിലെ ഇന്ന സമയത്ത് ചൊല്ലേണ്ടതെന്നും ആരാണ് പഠിപ്പിച്ചത്? ഈ രൂപത്തിൽ അള്ളാഹുവല്ലേ അറിയിക്കേണ്ടത്? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ പഠിപ്പിക്കുന്ന മറ്റൊരു സ്വലാത്തിന്റെ രൂപം കാണുക. അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ രക്ഷയും അനുഗ്രഹവും ചൊരിയണമേ. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ പ്രയത്നങ്ങൾ കുറവാണ്, അങ്ങയെ എനിക്ക് കാണിക്കണേ. ഇതിന്റെ തുടക്കം തെറ്റില്ല. നബിക്കു വേണ്ടി അള്ളാഹുവിനോട് സ്വലാത്തിനെയും സലാമിനെയും ചോദിക്കലാണ്. എന്നാൽ പിന്നീട് പറയുന്നതോ, എന്റെ എല്ലാ പ്രയത്നങ്ങളും തന്ത്രങ്ങളും അവസാനിച്ചു എന്നും ഇനി എനിക്കൊന്നും ചെയ്യാനില്ലെന്നും അതിനാൽ അങ്ങയെ എനിക്ക് കാണിക്കണമേ എന്ന് നബിയോടാണ് തേടുന്നത്. ഈ സ്വലാത്ത് 70 തവണ ചൊല്ലി പതിവാക്കിയാൽ അവർ നബിയെ സ്വപ്നത്തിൽ കാണുമെന്നാണ് ഇവരുടെ വാഗ്ദാനം. ആരെങ്കിലും നബിയെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി ഇഷാക്ക് ശേഷം ഈ സ്വലാത്ത് ചൊല്ലുക എന്നും അവർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഈ വക കിതാബുകളിൽ ഉള്ളതുപോലുള്ള കുറുക്കുവഴികളൊന്നും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത്തരം നടപടികളൊന്നും പൂർവികരായ സഹാബിമാർക്കോ താബിഉകൾക്കോ ഒന്നും പരിചയമില്ലാത്തതുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നബി പഠിപ്പിച്ചത് പ്രകാരമാണ് നാം വിശ്വസിക്കേണ്ടത്. സഹാബിമാർ അപ്രകാരമാണ് നബിയിൽ വിശ്വസിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം അതിരുകടന്ന് ഇന്ന് എന്തെല്ലാം വിശ്വാസങ്ങളാണ് സമൂഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണർച്ചയിൽ പോലും കാണാൻ കഴിയുമെന്നാണ് ചിലർ വിശ്വസിച്ചു പോരുന്നത്. ഇൻഷാ അല്ലാ, അടുത്ത എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള തെറ്റായ ധാരണകളെക്കുറിച്ച് കൂടുതൽ കേൾക്കാം.
0: ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗമൊന്ന് എന്ന പുസ്തകത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണൽ എന്ന ഭാഗമാണ് ഇന്നത്തെ യുഗചരിതത്തിൽ സിദ്ദീഖ് സ്വലഹി അവതരിപ്പിച്ചത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്, തഹ്കീം, വിധികർത്താക്കളെ നിശ്ചയിക്കൽ, സംഭവം എന്ത്? ഈ വിഷയത്തിൽ ചരിത്രാവതരണം നടത്തുന്നു ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ തുടർ പങ്ക്തിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ചരിത്രത്തിൽ അറിയപ്പെട്ട സുഫീൻ യുദ്ധത്തിനൊടുവിൽ സംജാതമായ ഒരു സംഭവമുണ്ട്. തഹ്കീം എന്ന പേരിലാണ് അത് പ്രസിദ്ധമായിട്ടുള്ളത്. ഈ തഹ്കീമിൻ്റെ വിഷയത്തിൽ പ്രമുഖരായ രണ്ട് സഹാബികൾ, ഒന്ന് മുആവിയയും മറ്റൊന്ന് അംർ ഇബ്നുൽ ആസും റളിയല്ലാഹു തആല അൻഹുമ, അവർ കളവിൻ്റെയും കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും വക്താക്കളാണെന്ന് തന്നിഷ്ടക്കാരും തൽപരകക്ഷികളും ചില കുബുദ്ധികളും പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് തഹ്കീമിൽ സംഭവിച്ചത്? എന്താണ് അതിൻ്റെ ചരിത്രം? ഇതാണ് ഇവിടുത്തെ വിഷയം. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 36-ന്റെ ഒടുവിൽ തുടങ്ങി, മാസങ്ങൾ നീണ്ടുനിന്നു എന്ന് നാം ഇവിടെ വിശദീകരിച്ചു. വലിയ ആൾബലം അലിയാരുടെ പക്ഷത്തുണ്ടായിരുന്നു. അത്ര തന്നെ ഇല്ലെങ്കിലും ഒരാൾബലം മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷത്തുമുണ്ടായിരുന്നു. യുദ്ധമുണ്ടായി, രക്തച്ചൊരിച്ചിലുണ്ടായി. ഈ വലിയ ആൾക്കൂട്ടം ഒന്നടങ്കം രണ്ടാങ്കണത്തിലിറങ്ങി സിഫീനിൽ പോരാടി എന്നുള്ളതല്ല, പ്രത്യുത ഒരു ലീഡറുടെ കീഴിൽ ഒരു സംഘത്തെ അലി റളിയല്ലാഹു തആലന് നിയോഗിക്കും. എന്നിട്ട് മുആവിയ റളിയല്ലാഹു തആലാനുവിനോട് അലിയാർക്ക് ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിക്കാൻ ആവശ്യപ്പെടും. പക്ഷെ മുആവിയ റളിയല്ലാഹു തആലാനുഹു അദ്ദേഹത്തിൻ്റെ ആവശ്യം ആദ്യം മുതലേ, ആദ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ പിടികൂടി അവരിൽ പ്രതിക്രിയ നടത്തിയിട്ട് പിന്നീട് അലിയാരെ ബൈഅത്ത് ചെയ്യാം, സമ്മതിക്കാം എന്നുള്ളതാണ്. അത് അദ്ദേഹവും ഈ ആളുകളോട് ആവശ്യപ്പെടും. അങ്ങനെ അവർക്കിടയിൽ ഏറ്റുമുട്ടലുണ്ടാകും. അതുകൊണ്ടാണ് ഈ രീതിയിൽ യുദ്ധം മാസങ്ങൾ നീണ്ടു നിൽക്കുകയുണ്ടായത്. ഹിജ്റാബ്ദം 36-ന്റെ ഒടുവിൽ തുടങ്ങി, പിന്നെ 37-ന്റെ തുടക്ക മാസങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അതിൻ്റെ സ്വഭാവവും ഇപ്രകാരമായിരുന്നു. ചില ചരിത്രകാരന്മാർ അത് 110 ദിവസം നീണ്ടുനിന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും യുദ്ധനാളുകൾ നീണ്ടപ്പോൾ അലിയാരുടെ പക്ഷം മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷത്തേക്കാൾ ബലമുള്ളവരാണ്, വിജയം കാണുന്നവരുമാണ്. പക്ഷെ രണ്ടു കൂട്ടരും ബന്ദികളായി പിടിക്കുന്നവരെ ബന്ദികളാക്കി വച്ചിരുന്നില്ല, പ്രത്യുത അവരെ സ്വതന്ത്രരാക്കി വിടുകയാണ് ചെയ്തിരുന്നത്. യുദ്ധനാളുകൾ നീണ്ടപ്പോൾ മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആലനും ഉണ്ടായിരുന്നു. അംറു ബിൻ ആസും മുആവിയ റളിയല്ലാഹു തആല അൻഹും രണ്ടുപേരും മിൻ ദുഹാത്തിൽ അറബ് എന്നാണ് പറയുക, അറബികളിലെ ദിഷണാശാലികൾ, പ്രതിഭകൾ. അപ്പോൾ അവർ രണ്ടുപേരും ഒത്തു തീരുമാനിച്ചത് മുസ്ഹഫ് ഉയർത്തിക്കാണിച്ച്, മുസ്ഹഫാണ് അള്ളാഹുവിൻ്റെ വിധി, അതുകൊണ്ട് നമുക്ക് മുസ്ഹഫിലേക്ക് മടങ്ങി ഒരു വിധി തീർപ്പിലെത്താൻ എന്ന് പ്രഖ്യാപിക്കുവാനാണ്. ഹാദ ഹുക്മു കിതാബില്ലാ ബൈനന വ ബൈനകും, നമുക്കിടയിൽ അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ വിധി തീർപ്പായിട്ടുണ്ട്. മല്ലി സുഗൂരിശാം ബദ അഹ്ലിഹി വമല്ലി സുഗൂരി അൽ ഇറാഖ് ബദ അഹ്ലിഹി, സിറിയക്കാർ മരിച്ചൊടുങ്ങിയാൽ പിന്നെ സിറിയക്കാരുണ്ട്, സിറിയൻ അതിർത്തികൾക്കാരുണ്ട്, ഇറാഖുകാർ മരിച്ചൊടുങ്ങിയാൽ ഇറാഖിലെ അതിർത്തി കാക്കാൻ ആരുണ്ട്. അതുകൊണ്ട് നമുക്ക് യുദ്ധം അവസാനിപ്പിച്ച് അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങി ഒരു വിധി തീർപ്പാവാം എന്ന് ഘോഷിക്കുവാൻ അവർ തീരുമാനിച്ചു. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവാണ് ഈ ആശയം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അർസിൽ ഇലാ അലിയിൻ ബി മുസ്ഹഫിൻ ഫദ്ഉഹു ഇലാ കിതാബില്ലാ ഫഇന്നഹു ലയ്യബ അലൈക്. അംറ് മുആവിയയോട് പറയാണ്, ഒരു മുസ്ഹഫ് എടുത്ത് അത് അലിയാരുടെ അടുക്കിലേക്ക് അയച്ച് അലിയിനെ ഈ മുസ്ഹഫിലേക്ക് ക്ഷണിക്കുക. അലി ഒരിക്കലും താങ്കളുടെ സമാധാന ശ്രമത്തിന് വിസമ്മതമുള്ള ആളല്ല എന്ന് അംറ് മുആവിയയോട് പറയുന്നു. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങി നമുക്കൊരു വിധി തീർപ്പാക്കാം, യുദ്ധം അവസാനിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു, അലിയാർ പ്രഖ്യാപിച്ചു എന്നാണ്, നാം അന അഹഖു മൻ റളിയ ബിദാലിക്, ഞാൻ അതിന് തയ്യാറാണ്, അതിൽ തൃപ്തിപ്പെടാൻ ഞാൻ ഏറ്റവും അർഹനും യോഗ്യനുമാണ്. അഥവാ മുസ്ഹഫ് ഉയർത്തി നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങി തീർപ്പാകാം എന്ന് മുആവിയ റളിയല്ലാഹുവിൻ്റെ ആളുകൾ പ്രഖ്യാപിച്ചപ്പോൾ, മുആവിയ റളിയല്ലാഹുവിനെ നിയോഗിച്ച ദൂതൻ അലിയാരെ അറിയിച്ചപ്പോൾ, അലി റളിയല്ലാഹു തആല

അശ്വസ് ഇബ്നു ഖൈസ് അലിയാരുടെ സന്ദേശമായി മുആവിയയോട് പറഞ്ഞത്, ലനർജിഉ നഹ്നു വഅൻതും ഇലാ മാ അമറല്ലാഹു ബിഹി ഫീ കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹു കൽപ്പിച്ചതിലേക്ക് നമുക്കും നിങ്ങൾക്കും മടങ്ങാം എന്നാണ്. അഥവാ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരു സമവായത്തിലെത്താൻ, ഒരൊത്തുതീർപ്പിലെത്താം നമുക്ക് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു മുആവിയയെ അറിയിക്കുകയാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവും കൂടെയുള്ളവരും അലി റളിയല്ലാഹു തആല അൻഹുവും കൂടെയുള്ളവരും ഒരു സുൽഹിന്, ഒരു സന്ധിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഇറാഖുകാരെ പ്രതിനിധീകരിച്ച് അലി റളിയല്ലാഹു തആല നിശ്ചയിച്ചതനുസരിച്ച് അബു മൂസ അശ്ശരിയും, സിറിയക്കാരെ പ്രതിനിധീകരിച്ച് മുആവിയ റളിയല്ലാഹു തആല നിർദ്ദേശിച്ചതനുസരിച്ച് അംറു ബിൻ ആസും നേതൃത്വം നൽകിക്കൊണ്ടായിരുന്നു പ്രസ്തുത വിധി തീർപ്പ്, സന്ധി ശ്രമം, സമവായത്തിനുള്ളതായ പരിശ്രമം. അവിടെ മുഹറം മാസത്തിൽ ഈയൊരു സുൽഹിനുള്ള ഒരുക്കമുണ്ടായി. അതിൽ വിശുദ്ധ റമദാൻ മാസത്തിൽ പ്രമുഖ സഹാബികളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് സുൽഹ്, എങ്ങനെയാണ് വിധി തീർപ്പ് എന്നത് തീരുമാനിക്കാം എന്നായിരുന്നു നിശ്ചയം. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, സഹാബികളിൽ പ്രമുഖരെല്ലാവരും യുദ്ധനാളുകളിൽ ഇരുകക്ഷികളോടും ചേരാതെ വിട്ടുനിന്നിരുന്നു. സഹാബികളിൽ സഅദ് ബിൻ അബി വഖാസിനെ പോലുള്ള, അബ്ദുല്ലാ ബിൻ ഉമറിനെ പോലുള്ള, അബു ഹുറൈറയെ പോലുള്ള, അബു മൂസ അശ്ശരിയെ പോലുള്ളവരൊക്കെ യുദ്ധത്തിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. പക്ഷേ അവരെല്ലാവരും യുദ്ധമില്ലാത്ത വിധം ഒരു സമവായത്തിലെത്താനും സുലഹിലെത്താനും ഒത്തുതീർപ്പിലെത്താനും ഉള്ള ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും പ്രസ്തുത തഹ്കീമിൽ അവർ സംബന്ധിക്കുകയും ചെയ്യുകയുണ്ടായി. മുആവിയ റളിയല്ലാഹു തആല അൻഹു, അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, അബു മൂസ അശ്ശരി റളിയല്ലാഹു തആല അൻഹു, അതേപോലെ പ്രമുഖ സഹാബികൾ. അതിൽ അബു മൂസ അശ്ശരി റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ അലിയാരുടെ പക്ഷത്ത് സുലഹിന് വേണ്ടി അദ്ദേഹമാണ് നിശ്ചയിക്കപ്പെട്ടത്. യുദ്ധത്തിൽ പങ്കെടുത്തവർ വരെ, അതിൽ നേതൃത്വത്തിലുണ്ടായിരുന്നവർ വരെ സുൽഹിനെ ഹാർദവമായി സ്വീകരിച്ച് അവർ അതിന് തയ്യാറാവുകയാണ് ഉണ്ടായത്. രക്തച്ചൊരിച്ചിൽ അവരൊരിക്കലും ആഗ്രഹിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സുൽഹിന് വേണ്ടിയുള്ള വിളിയാളം വന്നപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച് മാറി നിന്നവർ വരെ സുൽഹിലേക്ക് കുതിച്ചെത്തുകയും അങ്ങനെ റമദാൻ മാസത്തിൽ പ്രമുഖ സഹാബികൾ ഉൾപ്പെടെ ഒരു വലിയ ആൾക്കൂട്ടത്തിൽ രണ്ട് കക്ഷികൾക്കിടയിൽ ഒരു സുൽഹ് നടക്കുകയുമുണ്ടായി. ഇവിടെ സുൽഹിൽ രണ്ടു പേരുടെ സാന്നിധ്യമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷക്കാരനായിട്ട് അംറു ബിൻ ആസും, അലിയാരുടെ പക്ഷക്കാരനായിട്ട് അബു മൂസ അശ്ശരിയും. പല ചരിത്ര റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ ഇവർ രണ്ടുപേർ മാത്രമായിരുന്നു സുലഹിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അത് ശരിയല്ല. ഇവരാണ് രണ്ട് ഗ്രൂപ്പുകളെ പ്രതിനിധീകരിച്ചെത്തിയത് സുലഹിന് എന്നുള്ളത് നേരാണ്. പക്ഷെ അവർ മാത്രമല്ല, പിന്നെയോ പ്രമുഖ സഹാബികളുടെ സാന്നിധ്യമുണ്ടായ, സാക്ഷ്യമുണ്ടായ ഒരു സംഭവമാണ് തഹ്കീം. അബു മൂസ അശ്ശരി ഒരു അഭിപ്രായം പറഞ്ഞു, അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു. അവർ കേവലം സുലഹിലാവുക എന്നുള്ളതല്ല പ്രത്യുത, ഈ സുലഹിന് സാക്ഷികളായ വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു. ചില ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം 900 പേർ പങ്കെടുത്തു സുലഹിൽ തഹ്കീമിൽ എന്ന്. ആ 900 പേരിൽ

0: സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ, അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ്, അതേപോലെ അബൂജഹ് ഇബിൻ ഹുദൈഫ, അൽ മുഗീറത്ത് ബിൻ ഷുഅബ, അബൂ ഹുറൈറ തുടങ്ങി പ്രമുഖ സഹാബികൾ സംബന്ധിച്ച സുൽഹാന തഹ്കീം എന്ന് പറയുന്ന സംഭവം. ഒരു പ്രശ്നമില്ലാത്ത വിധം മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നതിലുള്ള താല്പര്യവും ഗുണകാംക്ഷാ മനസ്ഥിതിയും അതായിരുന്നു സഹാബികളുടെ സവിശേഷത, പ്രത്യേകത എന്ന് ഈ തഹ്കീം നമുക്ക് ഓതി തരികയാണ്. ഇവിടുത്തെ വിഷയം, ഇന്നത്തെ നമ്മുടെ വിഷയം, ഈ തഹ്കീമിൻ്റെ പേരിൽ മുആവിയ റളിയല്ലാഹു തആലാനും അംറ് ബിൻ ആസ് റളിയല്ലാഹു തആലാനും ചതി നടത്തി കാപട്യത്തിൽ പെരുമാറി എന്നതിനെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് അവർക്ക് ഒരു ചരിത്ര റിപ്പോർട്ടുമുണ്ട്. ഷീഇ ചരിത്രകാരനായ അബി മിഖ്നഫ് എന്ന പേരിൽ പ്രസിദ്ധനായ ലൂത്ത് ബിൻ അബി മിഖ്നഫിൻ്റെ ഒരു ചരിത്ര റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ ചില വരികളാണ് മുആവിയ കപടനാണ്, അംറ് ബിൻ ആസ് കപടനാണ്, അതേപോലെ തന്നെ വഞ്ചനയുടെയും ചതിപ്രയോഗത്തിൻ്റെയും വാക്താക്കളാണ് ഇവർ എന്ന് പ്രചരിപ്പിക്കുവാൻ സ്രോതസ്സായിട്ടുള്ളത്. ആ ചരിത്ര റിപ്പോർട്ടാണ് ഈ തഹ്കീമിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്. പക്ഷെ അത് ശരിയല്ല, വസ്തുതാപരമല്ല, വ്യാജ റിപ്പോർട്ടാണ്. ആ വ്യാജ റിപ്പോർട്ടിനെ പടച്ചത് ലൂത്ത് ബിൻ അബി മിഖ്നഫിനെ പോലുള്ളതായ വ്യാജന്മാരുമാണ്. എന്താണ് പ്രസിദ്ധമായ ആ ചരിത്ര റിപ്പോർട്ടെന്നും അതിൽ ശരിയെന്താണ് എന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ വ്യാജ റിപ്പോർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ തഹ്കീമിൻ്റെ വിഷയത്തിൽ ഈ പ്രസിദ്ധമായ റിപ്പോർട്ടാണ് ഉണ്ടാവുക. അതെന്താണ്? അംറ് ബിൻ ആസും അബൂ മൂസൽ അശ്ശരിയും അലിയിനെയും മുആവിയെയും റളിയല്ലാഹു അൻഹുമ സ്ഥാനഭ്രഷ്ടരാക്കാൻ ഇത്തിഫാക്കിലായി, ഐക്യത്തിലായി. ഇവിടെ നമുക്കറിയാം, മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും സിറിയക്കാരെയും പ്രതിനിധീകരിച്ച് സുലഹിനെത്തിയത് അംറ് ബിൻ ആസാണ്. ഇറാഖുകാരെയും അലിബിൻ അബി താലിബിനെയും പ്രതിനിധീകരിച്ച് സുലഹിനെത്തിയത് അബൂ മൂസൽ അശ്ശരിയാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രതിനിധികളുടെയും ഇത്തിഫാക്കാണ് പ്രധാനം. അതിന് സാക്ഷികളെ കുറിച്ച് നാം പറയുകയുണ്ടായി, അവർ മാത്രമല്ല സാക്ഷികളുണ്ട്. അംറ് ബിൻ ആസും അബൂ മൂസൽ അശ്ശരിയും അലിയിനെയും മുആവിയെയും സ്ഥാനഭ്രഷ്ടരാക്കുവാൻ ഐക്യത്തിലായി. ഇതാണ് ആ വ്യാജ റിപ്പോർട്ടിലുള്ളത്. അബൂ മൂസൽ അശ്ശരി മിമ്പറിൽ കയറി, എന്നിട്ട് ജനസമക്ഷം അദ്ദേഹം പറഞ്ഞു, أنا أنزع عليا من الخلافة كما أنزع خاتمي هذا ثم نزع خاتمه അലിയാരുടെ പക്ഷത്തു നിന്ന് അബു മൂസ മിമ്പറിൽ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞു, തൻ്റെ കയ്യുള്ള മൂതരം ഊരിക്കൊണ്ട് എൻ്റെ ഈ മൂതരം ഊരിയതുപോലെ ഞാൻ അലിയിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു, ഭ്രഷ്ടനാക്കുന്നു. അപ്പോൾ അംറ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അംറ് പറഞ്ഞത് എന്താണ്? വന അൻസ അലിയൻ കമ കദാലി കമ നസഅഹു അബു മൂസ കമ അൻസഉ ഖാതമി ഹദ, ഞാനും അലിയാരെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു, അബു മൂസ സ്ഥാനഭ്രഷ്ടനാക്കിയതുപോലെ ഞാൻ എൻ്റെ ഈ മൂതരം ഊരുന്നത് പോലെ എന്ന് പറഞ്ഞ അദ്ദേഹം തൻ്റെ മൂതരം ഊരി. ഇത് വ്യാജ റിപ്പോർട്ടാണ്. പക്ഷേ ഈ പ്രചരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടും ഇതാണ് ആളുകൾക്കിടയിലെല്ലാം. അബൂ മൂസയും അംറ് ബിൻ ആസും റളിയല്ലാഹു അൻഹുമ അലിയാരെയും മുആവിയെയും സ്ഥാനഭ്രഷ്ടരാക്കാം, നമുക്കത് പ്രഖ്യാപിക്കാം എന്ന് ഇത്തിഫാക്കായതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. തൻ്റെ മൂതരമൂരി അബു മൂസ അലിയാരെ സ്ഥാനഭ്രഷ്ടനാക്കിയത് പ്രഖ്യാപിച്ചു. കാരണം അദ്ദേഹമാണ് അലിയാരുടെ പക്ഷക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രതിനിധി. അമ്രു വേണ്ടത് എന്താണ്? തന്നെ മൂതരം ഊരിയിട്ട് ഇതുപോലെ ഞാൻ മുആവിയയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു എന്ന് പറയാണ് വേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഞാനും അലിയിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു ഈ മൂതരം ഊരിയതുപോലെ. എന്നിട്ട് അമ്ര എന്തു ചെയ്തു എന്നാണ്? അമ്ര ഊരിയ മോതിരം തിരിച്ചിട്ട് കയ്യിൽ തിരിച്ചണിഞ്ഞ് ഉസബ്ബിത്തു മുആവിയതകമ ഉസബ്ബിത്തു ഖാതമി ഹാദ, എൻ്റെ ഈ മോതിരം ഞാൻ എൻ്റെ കൈവിരലിൽ ഉറപ്പിച്ചിടുന്നത് പോലെ മുആവിയയെ ഞാൻ അധികാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ്. അതോടുകൂടി ശബ്ദ കോലാഹലമായി, ബഹളമായി. അബൂ മൂസ അശ്ഹരി ക്രോധവാനായി, ദേഷ്യപ്പെട്ട് അദ്ദേഹം മക്കയിലേക്ക് മടങ്ങി. കൂഫയിലേക്ക് അലിയാരുടെ അടുക്കിലേക്ക് പോയില്ല. അമ്രുൽ ആസ് ആകട്ടെ സന്തോഷത്താൽ അധികാരം മുആവിയക്ക് വാങ്ങി ആ നിറവിൽ അദ്ദേഹം സിറിയയിലേക്ക് മടങ്ങി എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. ഈ സംഭവം ഇമാം തബരി അദ്ദേഹത്തിൻ്റെ താരീഖിൽ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഇതാണ് പ്രസിദ്ധമായിട്ടുള്ളത് ഈ വിഷയത്തിൽ. പക്ഷേ ഇത് വസ്തുതാപരല്ല, ഇത് അസ്വീകാര്യമാണ്. ഒന്ന്, അതിൻ്റെ സനദ് ദുർബലമാണ്. കാരണം അബു മിഹ്നഫ് എന്ന പേരിൽ പ്രസിദ്ധനായ ലൂത്ത് ബിൻ അബി മിഹ്നഫ് എന്ന കദ്ദാബ് വ്യാജവാദിയായ റാവിയാണ് ഇതിൻ്റെ സനദിലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിൽ ബൈഅത്ത് ചെയ്ത് അവരോധിക്കപ്പെട്ട ഒരു ഖലീഫയെ കേവലം ഒരു വ്യക്തി ഞാൻ എൻ്റെ മോതിരം ഊരുന്നത് പോലെ ഊരി സ്ഥാനത്ത് നിന്ന് ഇറക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അങ്ങനെ ലാഘവത്തിൽ സ്ഥാനഭ്രഷ്ടമാക്കേണ്ട ഒരു കേസല്ല ഒരു ഖലീഫ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഭവം തന്നെ അതിൻ്റെ മത്തിനും സനദും ദുർബലമായ സംഭവമാണ്. അതുകൊണ്ട് തഹ്കീമിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധമായിട്ടുള്ളതായി ഈ റിപ്പോർട്ട് അത് വ്യാജമാണ്, അത് ശരിയല്ല. ഇത് പ്രചരിപ്പിക്കപ്പെട്ടത്, ഈ പ്രസിദ്ധമായ ഈ റിപ്പോർട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് ഈ വിഷയത്തിൻ്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹും ചതിയന്മാരാണ്, വഞ്ചകരാണ്, കപടന്മാരാണ് എന്നുള്ളത് ലോകർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അത് ഒരിക്കലും ശരിയല്ല, വസ്തുതാപരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഈ വിഷയത്തിൽ സഹിഹായ ഒരു റിപ്പോർട്ടുണ്ട്, ശരിയായിട്ടുള്ള റിപ്പോർട്ട്. എന്താണ് ശരിയായിട്ടുള്ള റിപ്പോർട്ട്? അത് അംറു ബിൻ ആസ് റളിയല്ലാഹു തആലാനും അതേപോലെ തന്നെ അബൂ മൂസ അശ്ഹരിയും സുൽഹന് വേണ്ടി തഹ്കീമിന് വേണ്ടിയിട്ട് അവർ ഹാജരായി. ഹാജരായപ്പോൾ അംറു ബിൻ ആസ് റളിയല്ലാഹു തആലാനും അബൂ മൂസ അശ്ഹരിയോട് ചോദിച്ചു, മാ തറാ ഫീ ഹാദൽ അംർ, ഈ വിഷയത്തിൽ അലി റളിയല്ലാഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹുവിൻ്റെയും ഇടയിലുണ്ടായ വിഷയമുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അംറ് അബൂ മൂസയോട് ചോദിച്ചു. അപ്പൊ അബൂ മൂസ അശ്ഹരി റളിയല്ലാഹുവിന് പറഞ്ഞു, അറ അന്നഹു മിനൻ നഫർ അല്ലദീന തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ റാദിൻ അൻഹും, എൻ്റെ അഭിപ്രായം അലി റളിയല്ലാഹു തആല അൻഹു ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ടവരുടെ ഗണത്തിൽപ്പെട്ട ആളാണ്. അലി തിരുദൂതരുടെ തൃപ്തി നേടിയ വ്യക്തിയാണ്. അപ്പോൾ അംർ ബിൻ ആസ് ചോദിച്ചു, ഫഅയ്ന തജഅലുനി അന വ മുആവിയ, ഞാനും മുആവിയയും ഞങ്ങൾ നിങ്ങൾ എവിടെയാണ് നിശ്ചയിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലുള്ള സ്ഥാനം എന്താണ്? അപ്പൊ അബൂ മൂസ അശ്ഹരി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇൻ യസ്തഇൻ ബികുമ ഫഫീകുമൽ മഊന, അലി നിങ്ങളോട് സഹായാർത്ഥന നടത്തുകയാണ് എങ്കിൽ അലിയെ സഹായിക്കേണ്ടത് നിങ്ങളുടെ മേൽ ബാധ്യതയാണ്, അലിയെ സഹായിക്കാൻ നിങ്ങൾക്കാവുകയും ചെയ്യും. ഫഫീകുമൽ മഊന, അതാണ് എൻ്റെ താല്പര്യം, നിങ്ങൾ അലിയാരെ സഹായിക്കണം, അതേ നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുകയാണ് എങ്കിൽ. കാരണം അദ്ദേഹം ഖലീഫയാണ്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഘടകങ്ങളാണ്. അതാണ് ആ ഭാഷ്യത്തിൻ്റെ പൊരുൾ. എന്നിട്ട് അബൂ മുസല അശ്ശരി പറയാണ്, വൈ യസ്തഗ്നി അൻകുമ ഫത്വാല മസ്തഗ്ന അംറുല്ലാഹി അൻകുമ. ഇനി അലി റളിയല്ലാഹു തആല അൻഹു നിങ്ങളെ തൊട്ട് ധന്യനാവുകയാണ്, എന്നാൽ നിങ്ങളുടെ സഹായം വേണമെന്ന് വെക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയും വിധി എന്താണ്ടായത്? നിങ്ങൾ രണ്ടുപേരെ തൊട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയും വിധിയും അത് നീണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെന്നാ ഇസ്ലാമിലേക്ക് വന്നത്? മുആവിയ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വന്നതെന്ന? അംറു ബിൻ ആസ് ഇസ്ലാമിലേക്ക് വന്നതെന്ന? മുആവിയ റളിയല്ലാഹു തആല അൻഹു അംറും ഇസ്ലാമിലേക്ക് വന്നത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്, മക്ക ഫതഹിന് മുമ്പായിട്ടാണ്. അതിൽ അംറു ബിൻ ആസ് ഇസ്ലാം ചെയ്യുന്നത് ഹിജ്റയുടെ 8 മുഹറം മാസത്തിന് തുടക്കത്തിലാണ്. അംറു ബിൻ ആസും സുഹൈൽ ബിൻ അംറും ഖാലിദ് ബിൻ വലീദും മൂന്ന് പേരും ഒന്നിച്ച് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റയുടെ 8 തുടക്കത്തിലാണ്, മുആവിയ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്, മക്കം ഫത്തഹിന് മുമ്പാണ്. പക്ഷേ ചിലർ പറയുന്നതാണ് മക്കം ഫത്തഹിനോട് അനുബന്ധിച്ച്, പക്ഷേ മക്കം ഫത്തഹിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളത് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്, പിൽക്കാലത്താണ്. അലി റളിയല്ലാഹു തആല അൻഹു നുബുവത്തിൻ്റെ തുടക്കത്തിലാണ്, ഹിജ്റക്ക് മുമ്പ് 13 വർഷം, ഹിജ്റക്ക് ശേഷം ഇവർ ഇസ്ലാം സ്വീകരിച്ചതിനെ അപേക്ഷിച്ചും അലി റളിയല്ലാഹു പിന്നെ നോക്കിയ 8 വർഷമല്ലേ. അപ്പോൾ മുആവിയ റളിയല്ലാഹുവിൻ്റെയും അംറു ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെയും ഇസ്ലാമിക സേവനങ്ങൾ വരുന്നത് എപ്പോഴാണ്? വളരെ വൈകിയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു നിങ്ങളുടെ സഹായം വേണ്ടെന്ന് വെക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ നിശ്ചയം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്, അള്ളാഹുവിന് ദീനിന് നിങ്ങളുടെ സഹായം വൈകിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ സഹായം അലി ആവശ്യപ്പെടുന്നുവെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾക്കാകും, സഹായിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇതൊക്കെ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അബൂ മുസയുടെ ഭാഷയത്തിൽ നിന്ന് മനസ്സിലാക്കി, അതോടുകൂടി കാര്യം തീർന്നു, വിഷയം തീർന്നു. ഇതിന് ആളുകൾ, ശതക്കണക്കിന് ആളുകൾ, അതിൽ പ്രമുഖ സഹാബികളടക്കം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബികൾ സാക്ഷിയായി. വിഷയം തീർന്നു, അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചു. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല ഈ വാർത്തയുമായി മുആവിയ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി. അബൂ മുസൽ അഷരി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കും മടങ്ങി. അതോടുകൂടി മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ആ വലിയ ഒരു പ്രശ്നത്തിന് തീർപ്പായി, രഞ്ജിപ്പായി അവർ ഐക്യത്തിലായി. തഹ്കീമിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇതാണ്. ഈ തഹ്കീമോടുകൂടി സുൽഹായി. അപ്പോൾ തഹ്കീം എന്ന സംഭവത്തിൻ്റെ പേരിലുള്ള ആരോപണം ചരിത്രത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുള്ളതായ ഒരു മഹാദുരാരോപണം, അത് അംറു ബിൻ ആസ് റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട്, മുആവിയ റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ടാണ്. അവർ വഞ്ചകരാണ്, ചതിയരാണ്, അവർ കപടന്മാരാണ് തുടങ്ങിയിട്ടുള്ളതായ പ്രചരണങ്ങൾ, അത് വസ്തുതയല്ല, അത് ശരിയല്ല, അങ്ങനെയുള്ളൊരു ചരിത്ര റിപ്പോർട്ട്. അത് അതിൻ്റെ സനദും മത്തനും നിവേദന ശൃംഖലയും അതിൻ്റെ ഉള്ളടക്കവും ഒരുപോലെ ദുർബലമാണ്. ശരിയായ റിപ്പോർട്ട് എന്ത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് യഥാവിധം ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാവർക്കും ഉദവി ഏകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറകാല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ചുവരെഴുത്ത്, തഹ്കീം, വിധികർത്താക്കളെ നിശ്ചയിക്കൽ, സംഭവം എന്ത് എന്ന വിഷയത്തിൽ ചരിത്രാവതരണം നമുക്കായി ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, തിരുനബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. അനാവശ്യ അന്വേഷണങ്ങൾ, മുസ്ലിമിന്റെ നിലപാട്. നമ്മോടൊപ്പം ചേരുന്നു അംജദ് ബിൻ നസ്രുള്ള.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകമുള്ള കാര്യമാണ്. ആവശ്യങ്ങൾക്കായാലും അനാവശ്യങ്ങൾക്കായാലും എപ്പോഴും അന്യൻ്റെ സ്വകാര്യതകളിൽ അല്ലെങ്കിൽ അവൻ പുറത്തറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ അതിലേക്ക് ചെവി കൂർപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിൽ അത് കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ്. അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക നല്ലതായിരിക്കും. എന്നാൽ പലതിലും അർത്ഥമില്ലാത്ത അവസ്ഥയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലാ യാനി. ഒരു വ്യക്തിയുടെ ഇസ്ലാം അത് നല്ലതാകണമെങ്കിൽ, അത് പൂർത്തിയാകണമെങ്കിൽ അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, തർക്കുഹു മാലാ യാനി, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെടിയുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നാം അത് ചിന്തിച്ചു നോക്കിയാൽ പ്രത്യേകിച്ച് ഇന്നിൻ്റെ സമൂഹത്തിൽ പല വീഡിയോകളും പല വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ നമ്മുടെ ഫോണുകളിലേക്ക് വരാറുണ്ട്. എല്ലാത്തിൻ്റെ അടിയിലും പോയി കമൻ്റ് ഇടുക, എല്ലാത്തിനും പോയിട്ടൊന്ന് ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള കമൻസ് ചെയ്യുക, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഏർപ്പാടല്ല എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള, നമ്മളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സമുദായത്തെ ബാധിക്കുന്ന, നമ്മളെ സമൂഹത്തെ ബാധിക്കുന്ന, നാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധിക്കുന്ന ഒന്നിനെ പ്രതികരിക്കുക എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പോയി അതിന് കമൻ്റ് ഇടുകയും അതിന് തെറി വിളിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ സജീവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത്തരം കമൻ്റുകൾ, കണ്ടൻറ്റുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നല്ലതല്ലാത്ത പലതിൻ്റെയും അടിയിൽ പോയി നമ്മൾ കമൻ്റ് ഇടാറുണ്ട്. ആവശ്യമില്ല. മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അന്ത്യദിനത്തിലും അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫൽയഖുൽ ഖൈർ, അവൻ നന്മ പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നാം വെറും സംസാരം മാത്രമല്ല യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്, സംസാരത്തെ തടഞ്ഞു നിർത്തുക എന്നത് മാത്രമല്ല മിണ്ടാതിരിക്കുക, മറിച്ച് ഇന്നിൻ്റെ കാലത്ത് സംസാരം എന്നുള്ളത് പലതും ഫോണിലൂടെയും കമൻറ്റുകളുടെയുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുക എന്നുള്ളത് ഈ ഒരു ഹദീസിൻ്റെ ഭാഗമായി വരുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ സഹാബികളും മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും അവരുടെ നാവിനെ യഥാർത്ഥ രൂപത്തിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് പലരും ഒന്നും ചിന്തിക്കാതെയായിരിക്കും സംസാരിക്കുക. പിന്നെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പിന്നെ, അല്ലാ, ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു പോയത്, എൻ്റെ നാവിൽ നിന്ന് വന്നു പോയത് വളരെ ഗുരുതരമായ ഒന്നാണ്, അത് ബാക്കിയുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ദോഷമുള്ള കാര്യമാണ് എന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓർക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ ഇതർക്കുഹു മാലാ യഅനി എന്നുള്ള ആ ഒരു ഹദീസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിനെ സംരക്ഷിച്ചതായി, അദ്ദേഹത്തിൻ്റെ നാവ് എങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടതെന്ന് പലപ്പോഴും അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറഞ്ഞ് നമുക്ക് ചരിത്രം കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ പ്രമുഖ സഹാബികളെല്ലാം അവരുടെ നാവുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ നാവിന് സംസാരത്തെ വളരെ നിയന്ത്രിച്ചായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചുകൊണ്ട് പറയാണ്, കഫ് അലൈക ഹാദ, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നാവിനെ നിയന്ത്രിച്ചില്ലേ നമ്മുടെ ജീവിതത്തിൽ പലതും വരാനുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ചിലപ്പോൾ മോശമായ സംസാരങ്ങൾ കൊണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വറ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ദുർബലനായ ഒരു സുഹൃത്തുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ദുർബലനായ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ എപ്പോഴെങ്കിലുള്ള ന്യൂനത, അല്ലെങ്കിൽ അദ്ദേഹം എന്നോ ചെറുപ്പത്തിൽ ചെയ്തൊരു കാര്യം, അവനിഷ്ടമില്ല അത് ജനങ്ങൾ മുമ്പിൽ പറയുന്നത്, പക്ഷെ അതൊന്ന് എടുത്ത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പറയും, നമ്മൾ പറയും, അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ ചിരിക്കും, സന്തോഷം, എനിക്കും സന്തോഷം, അവർക്കും സന്തോഷം. കാരണം എന്താ, ഒരു തമാശ പറഞ്ഞു, എല്ലാവരും ചിരിച്ചു. ചിലപ്പോൾ ആരെയാണോ പറഞ്ഞത് ആ ഇപ്പോൾ എൻ്റെ കുറ്റം ബാക്കിയുള്ളവർ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഇരുന്ന് വഷളാകാതിരിക്കാൻ വേണ്ടി ഞാനും ചിരിച്ചു പോവും. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ന്യൂനത, പോരായ്മ, ബാക്കിയുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ള പോരായ്മ, അത് നാലാളറിയുമ്പോൾ ഉള്ള സങ്കടം എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് 100% ഉറപ്പല്ലേ? എന്നിട്ടും ആ വ്യക്തി എന്താക്കുകയാണ്? ചിരിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ളവർ മുന്നിൽ വഷളാകാതിരിക്കാൻ വേണ്ടി ചിരിച്ചു കൊടുക്കുകയാണ്. ശരിക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിനേറ്റ മുറിവ് അത് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് മനസ്സിനേൽക്കുന്ന മുറിവ് അതൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റുകയില്ല എന്നാണ്. ചിലപ്പോൾ വാളുകൊണ്ട് കത്തിയുകൊണ്ട് ഒരാളെ മുറിച്ചാൽ ആ മുറിവ് ചിലപ്പോൾ ഡോക്ടറെ ഒന്ന് പോയി കണ്ട് ഒന്ന് മരുന്നൊക്കെ കെട്ടി ഉഷാറായാൽ ചിലപ്പോൾ ആ മുറി മാറും. പക്ഷേ നാവിന്, നാവ് കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് അതൊരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ, യുവതി യുവാക്കൾ, ചെറുപ്പക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാം പലപ്പോഴും കൂടിയിരിക്കുന്ന വേളകളിൽ ദുർബലനായ ഒരു വ്യക്തിയുടെ, സഹോദരൻ്റെ, കൂട്ടുകാരൻ്റെ ന്യൂനതകൾ എടുത്ത് പറഞ്ഞ് ചിരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽക്കൂട്ട സംസാരങ്ങളിൽ ഒക്കെ വരാറുള്ള ഒന്നാണ്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾ, ഈ കുറ്റപ്പെടുത്തുന്നത് ആരെയാണോ ആ വ്യക്തി ചിലപ്പോൾ ചിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ചിരിക്കുന്നത് എന്തുവാണ്? അദ്ദേഹം കൂട്ടത്തിൽ വഷളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. ജനങ്ങളെ അവരുടെ മുഖം കുത്തി നരകത്തിൽ വീഴുന്നതിന് കാരണം അവരുടെ നാവിൻ്റെ വിളവല്ലാതെ മറ്റെന്താണ് എന്നാണ് മഹാന റസൂൽ സല്ലല്ലാഹു പറയുകയാണ്. സല്ലം പറയുകയാണ്, ജനങ്ങൾ നരകത്തിലേക്ക് അവരുടെ മുഖം കുത്തി വീഴാൻ കാരണം എന്താണ്? അവരുടെ നാവ്, അതല്ലാതെ മറ്റെന്താണ് എന്നാണ് മഹാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ അപകടത്തെയും സൂക്ഷിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന മുറിവിനെ ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. ചിലപ്പോൾ ആ മുറിവ് നാം കാണുകയില്ല, തമാശക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷേ ആ മുറിവ് എപ്പോഴും ഉണങ്ങാതെ ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ എങ്ങാനും ആ സമയത്താണ് അവൻ്റെ മനസ്സിൽ നിന്ന് ഒരു ദുആ ഉയരുകയാണ്, അള്ളാഹുലേക്ക് ഒരു പ്രാർത്ഥന ഉയരുകയാണ്, അല്ലാ എന്നെ കളിയാക്കിയ, എന്നെ നാലാളുകൾക്ക് മുമ്പിൽ ഒരു ഹാസ്യപാത്രമാക്കിയ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു, അദ്ദേഹത്തിനെതിരെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എങ്ങാനും വന്നാൽ ആ പ്രാർത്ഥന മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയാൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അനാവശ്യ അന്വേഷണങ്ങൾ, മുസ്ലിമിന്റെ നിലപാട്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അംജദ് ബിൻ നസ്റുല്ലാ.

0: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറത്ത് ഇബ്രാഹിമിന്റെ 30 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഹിഫ്ളാക്കുന്നത്. ഫവാസ് ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് ഇബ്രാഹിമിലെ 29 വചനങ്ങളാണ് നാം പഠിച്ചു വന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 30-31 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلوا لله أندادا

سرا وعلانية، سرا وعلانية.

0: അൽഹംദുലില്ലാ, സൂറത്ത് ഇബ്രാഹിമിലെ 30-31 വചനങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. ശ്രോതാക്കൾ, ഈ രണ്ടു വചനങ്ങളും മനഃപ്പാഠമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകുമുല്ലാഹു ഖൈറ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ ഫവാസ് ഫൈറൂസ് സൂറത്ത് ഇബ്രാഹിമിന്റെ 30 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മനഃശുദ്ധിയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
4: പക, വിരോധം, വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധമാക്കൽ അനിവാര്യമാണ്. ഹൃദയത്തെ ബാധിക്കുന്ന മഹാരോഗങ്ങളാണവയെല്ലാം. അത്തരം രോഗങ്ങളിൽ നിന്ന് സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ദേഹേച്ഛകൾ, തന്നിഷ്ടങ്ങൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതമായി അള്ളാഹുവിന് മരണാനന്തരം കണ്ടുമുട്ടുന്നവർക്കാണ് പാരത്രിക വിജയമെന്ന് ഖുർആൻ പറയുന്നു. അതായത്, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നവർക്കൊഴികെ അന്ന് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 26:90. ജനങ്ങളിൽ ഉത്തമനും അതിശ്രേഷ്ഠനും ആരെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയിൽ നിന്ന് ഭക്തിയുടെയും മനഃശുദ്ധിയുടെയും മഹത്വവും പ്രാധാന്യവും തെളിയുന്നു. അബ്ദുല്ലാഹിബിൻ അമറിലെ നിവേദനം: അള്ളാഹുവിന്റെ ദൂതൻ ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ്. അവർ ചോദിച്ചു, സദൂഖുൽ ലിസാൻ, സംസാരത്തിൽ സത്യസന്ധൻ, ഞങ്ങൾക്കറിയും. എന്നാൽ എന്താണ് മഖ്മൂമുൽ ഖൽബ്? തിരുനബി പറഞ്ഞു, പാപമോ അതിക്രമമോ ചതിയോ അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമാണയാൾ. സുനനു ഇബ്നു മാജ, അൽബാനി സുഹൈഹ് എന്ന് വിശേഷിപ്പിച്ചത്. സത്യവിശ്വാസികളായ ദാസന്മാരുടെ വിശേഷണം അറിയിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവുമുണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 59:10. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി തന്റെ മനഃശുദ്ധി കാരണത്താൽ വഞ്ചിക്കപ്പെടുന്നവനും മാന്യസ്വഭാവക്കാരനുമാണ്. തമ്മാടിയാകട്ടെ തെറ്റിനും മിടുക്കിനും നീച സ്വഭാവക്കാരനുമാണ്. സുനനു അബൂദാവൂദ്. സുനനു അഹമ്മദ്. ഹദീസിന്റെ സനദ് ചുരുങ്ങിയ പക്ഷം ഹസനാണെന്ന് അഹമ്മദ് ഷാക്കിർ വിശേഷിപ്പിച്ചു. അൽബാനി ലൈഫെന്ന് വിധിച്ചു. തിരുമേനി തന്റെ മനസ്സ് എത്രമാത്രം സുരക്ഷിതമാക്കാൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. ഇബ്നു മസ്ഊദിൽ നിവേദനം: തിരുദൂതർ പറഞ്ഞു, എന്റെ അനുചരന്മാരിൽ ഒരാളും ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്കെത്തിക്കരുത്, കാരണം ഞാൻ സുരക്ഷിതമായ ഹൃദയവുമായി നിങ്ങളെ കണ്ടുമുട്ടാനാണ് ഇഷ്ടപ്പെടുന്നത്. സുനനു അബീദാവൂദ്. അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. മനഃശുദ്ധിയുള്ള മനുഷ്യരുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹുവിൽ നിവേദനം: അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തിരുദൂതരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സ്വർഗവാസികളിൽപ്പെട്ട ഒരാൾ വന്നെത്തും. അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ താടിയിലൂടെ ഉലൂഇന്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇടതുകൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ പിടിച്ചിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു, അപ്പോഴും ആദ്യ പ്രാവശ്യത്തെപ്പോലെ ആ മനുഷ്യൻ കടന്നുവന്നു. മൂന്നാം ദിവസമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം തന്നെ പറഞ്ഞു. ആദ്യത്തെ അതേ അവസ്ഥയിൽ ആ മനുഷ്യൻ അന്നും അവരിലേക്ക് കടന്നുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ അബ്ദുല്ലാഹിബിന് അമ്ർ ആ മനുഷ്യനെ പിന്തുടർന്നുപോയി. ശേഷം അബ്ദുല്ലാ പറയുകയാണ്, താങ്കൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് വീക്ഷിച്ച് അവ പിന്തുടരാൻ താങ്കളുടെ കൂടെ താമസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ താങ്കൾ ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുന്നതായി ഞാൻ കണ്ടില്ല. പിന്നെന്താണ് തിരുമേനി പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടതല്ലാത്ത മറ്റൊന്നും എന്നിലില്ല. ഞാൻ മടങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളിൽ ഒരാളോടും എൻ്റെ മനസ്സിൽ ഒട്ടും ചതിയില്ല. ഞാൻ ഒരാളോടും അള്ളാഹു അയാൾക്ക് കൊടുത്ത നന്മയിൽ അസൂയപ്പെടാറില്ല. അപ്പോൾ അബ്ദുല്ലാ പറഞ്ഞു, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലേക്ക് താങ്കളെ എത്തിച്ചത്. മുസ്നദ് അഹമ്മദ് ഷുഐബുൽ അർനാഊത് സനദിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ ഇത്ര കൂടിയുണ്ട്, ഒരാളോടും യാതൊരു പകയുമില്ലാതെയുമാണ് ഞാൻ എൻ്റെ കിടപ്പറ പ്രാപിക്കാറുള്ളത്. ഇത്തിഹാഫുൽ മഹറ. മനസ്സിൻ്റെ സുരക്ഷയും പകയില്ലായ്മയും വലിയ അനുഗ്രഹവും സുഖദായകവുമാണ്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
0: ഹൃദയത്തിൻ്റെ വസന്തം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ഹൃദയ വസന്തം സൂറത്തു അന്നിസാഇൻ്റെ 82-83 വചനങ്ങൾ മുഹമ്മദ് കുട്ടി സലഫിയാണ് അവതരിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ وَلَوْ كَانَ مِنْ عِنْدِ اللَّهِ لَوَجَدُوا فِيهِ اخْتِلَافًا كَثِيرًا. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 82-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു പറയുന്നു, അഫലാ യതദബ്ബറൂന. അപ്പോൾ അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അൽ ഖുർആന, ഖുർആനിനെക്കുറിച്ച്. വലൗ കാന, അതായിരുന്നെങ്കിൽ. മിൻ ഇന്ദി, അടുക്കൽ നിന്ന്. ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ. ലവജദു, അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഫീഹി, അതിൽ. ഇഖ്തിലാഫൻ, പരസ്പര വ്യത്യാസം അല്ലെങ്കിൽ ഭിന്നിപ്പ്. കസീറ, ധാരാളം. ഇതാണ് 82-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. എന്നാൽ അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അത് അല്ലാഹുവല്ലാത്തവരുടെ അടുക്കൽ നിന്നായിരുന്നെങ്കിൽ വളരെ പരസ്പര വ്യത്യാസം അതിൽ അവർ കണ്ടെത്തുമായിരുന്നു, അഥവാ വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇതാണ് 82-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തൊട്ടുമുകളിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ കപടവിശ്വാസികൾ അവിടുന്ന് പിരിഞ്ഞു പോയാൽ അവർ രഹസ്യമായ ഗൂഢാലോചന നടത്തുന്നു. പ്രവാചകനോട് പറഞ്ഞതിന് വിരുദ്ധമായി അവർ സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ആ ഖുർആനിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി നിഷ്പക്ഷമായി അവർ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാപട്യം അവർ കാണിക്കുമായിരുന്നില്ല. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നത് പക്വമതികളായ, ചിന്താശേഷിയുള്ള, ഖുർആനിനെ ആ നിലക്ക് പഠിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഖുർആനിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് കേവല പാരായണത്തിന് വേണ്ടി അല്ല, മറിച്ച് പഠിക്കാനും അത് ചിന്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് എന്ന് ഇത്തരം ആയത്തുകൾ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖുർആനിലെ സൂറത്ത് സ്വാദ് എന്ന അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക്ക, അതിന് നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു. അതാകട്ടെ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു. ലിയദ്ദബ്ബറൂ ആയാത്തിഹി, അതിലെ ആയത്തുകളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനുമുള്ളതാകുന്നു. വലിയ തതക്കറ, അതേപോലെ ഓർമ്മിക്കുവാൻ വേണ്ടി. ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ള ആളുകൾ. അപ്പൊ ഇതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലാ യതദബ്ബറുനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, അത് ചിന്തിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടിവച്ചിരിക്കുകയാണോ? അപ്പൊ ഈ ആഹ്വാനം, ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആനിന്റെ ആയത്തുകളെ, ഖുർആനിന്റെ അധ്യാപനങ്ങളെ അത് പകർത്താൻ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിക അധ്യാപനങ്ങളെ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. തുടർന്ന് അല്ലാഹു പറയാൻ, വലൗകാനമിൻ ഇൻദി ഗൈരില്ലാ, ഇത് അല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം അല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നെങ്കിൽ, ലവജദൂ ഫീഹി, അതിലവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ, പരസ്പര വ്യത്യാസങ്ങൾ. എത്ര ചിന്താശേഷിയുള്ള, എത്ര ദിഷണാശാലികളായ ആളുകൾ, എത്ര കൂടുതൽ ആളുകൾ ചേർന്നെഴുതിയ ഗ്രന്ഥമാണെങ്കിലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനകളായിരുന്നാലും, എത്ര വലിയ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നാലും, കാലം ഒരുപാട് പിന്നിടുമ്പോൾ ആ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പിഴവുകളും അപാകതകളും പോരായ്മകളും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അത് മനുഷ്യൻ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവനാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവനല്ല മനുഷ്യൻ. എന്നാൽ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു, അവൻ കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനങ്ങളും അവൻ്റെ ഉപദേശനിർദ്ദേശങ്ങളും ഒരു കാലത്തെയും ഒരു കാലത്തിനും ഒരു ഏതെങ്കിലും പരിമിതിക്കുള്ളിൽ ഒതുക്കപ്പെടേണ്ടതല്ല. കാലങ്ങളെ അതിജയിക്കാൻ കഴിവുള്ളതാകുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാത്തി വൽ അർദ്, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളിലെ രഹസ്യങ്ങൾ അറിയുന്നവനാകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് മനുഷ്യർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ആകാശഭൂമികളിലെ അതീവരഹസ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് പ്രപഞ്ച സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രന്ഥത്തിൽ ഒരു വൈരുദ്ധ്യവും ഒരു പരസ്പരമുള്ള ഭിന്നിപ്പും വ്യത്യാസവും കാണുക എന്നത് സാധ്യമല്ല എന്നത് ആ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന കാര്യം ഏതെങ്കിലും പ്രത്യേക വിഷയം മാത്രമല്ല, ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. പക്ഷേ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൻ്റെ ഏതെങ്കിലും പരാമർശങ്ങൾ അത് തെറ്റിപ്പോയി, അത് കാലത്തോട് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നാളിതുവരെ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ തങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം, ആദർശം, അത് മനസ്സിലാക്കാതെ അതിൽ വൈരുദ്ധ്യമുണ്ട്, അത് പരസ്പര വൈരുദ്ധ്യമുള്ള വചനങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് അല്പബുദ്ധികളായ, കാര്യങ്ങളെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാകുന്നു. അതാണ് ആവിശേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും, ശാസ്ത്രീയമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും, 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം ഏറ്റവും പുതിയ ഈ കാലത്ത്, 21-ാം നൂറ്റാണ്ടിൽ അതിൽ വൈരുദ്ധ്യമുണ്ട്, ആ പരാമർശം ശാസ്ത്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് ഈ കാലത്തൊട്ടും യോജിക്കുന്നതല്ല എന്ന് പറയാൻ പോലും പ്രകൃതി

على നസ്ഖ് മുഹ്കമിൻ യഖ്തഉ ബിഅന്നഹു മിൻ ഇൻദില്ലാ വഹ്ദഹു. അങ്ങനെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടും ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു എന്ന്. വലൗ കാന മിൻ ഇൻദി ഗൈരിഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതല്ല, അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നുമാണ് ഈ ഖുർആൻ അവതീർണമായതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അഫല യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. തുടർന്ന് 83-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഇദാ ജാഅഹും അംറും മിനൽ അംനി അബിൽ ഖൗഫ് അബിൽ ഖൗഫി അദാഉ ബി വലൗ റദ്ദൂഹു ഇലൽ റസൂലി വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും ولولا فضل الله عليكم ورحمته لاتبعتم الشيطان الا قليلا. ഇതാണ് 83-ാമത്തെ വചനം. വഇദാ ജാഅഹും, അവർക്ക് വന്നാൽ, അംറുൻ വല്ല കാര്യവും, മിനൽ അംനി നിർഭയത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച്, അവിൽ ഖൗഫി അല്ലെങ്കിൽ ഭയത്തെ സംബന്ധിച്ച്, അദാഉ അവർ പ്രചരിപ്പിക്കും, ബിഹി അതിനെ, വലൗ റദ്ദൂഹു അവർ അതിനെ മടക്കിയിരുന്നെങ്കിൽ, ഇലർ റസൂലി റസൂലിലേക്ക്, വ ഇലാ ഉലിൽ അംരി കൈകാര്യമുള്ളവരിലേക്കും, മിൻഹും അവരിൽ നിന്നുള്ള അഥവാ അവരിൽ കൈകാര്യകർത്താക്കളിലേക്കും, ല അലിമഹു അതിനെ അറിയുമായിരുന്നു, അല്ലദീന യാതൊരു കൂട്ടർ, യസ്തംബിതൂനഹു അതിനെ ആരാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന, മിൻഹും അവരിൽ നിന്ന്, വലൗല ഫദ്ലുല്ലാ അല്ലാഹുവിന് അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തു അവൻ്റെ കാരുണ്യവും, ലത്തബഅ്തും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു, അശ്ശൈത്വാന പിശാജിനെ, ഇല്ലാ ഖലീല അല്പം ഒഴികെ. ഇതാണ് 83-ാമത്തെ ആയത്ത്. സമാധാനത്തെയോ ഭയത്തെയോ സംബന്ധിക്കുന്ന വല്ല കാര്യവും അവർക്ക് വന്നാൽ അവർ അതിനെ പ്രചരിപ്പിക്കുന്നതാണ്, അവർ അതിനെ റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യവിവരമുള്ളവരിലേക്കും മടക്കിയിരുന്നെങ്കിൽ, അവരിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുമായിരുന്നു. നിങ്ങളുടെ മേൽ അള്ളാഹുവിന് അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അല്പം ആളുകളൊഴികെ പിശാചിനെ പിൻപറ്റിക്കളയുമായിരുന്നു. ഇതാണ് 83-ാമത്തെ വചനം. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. വൈദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി, സമാധാനത്തെയോ ഭയത്തെയോ കുറിച്ചുള്ള വല്ല കാര്യവും അവർക്ക് വന്നാൽ അവരത് പരസ്യപ്പെടുത്തും. രണ്ട് കാര്യം. ഒന്ന്, ദുർബല വിശ്വാസികളായ അല്ലെങ്കിൽ കപടവിശ്വാസികളായ ആളുകൾ അത് പരസ്യപ്പെടുത്തും, അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്. ചില ആളുകൾ സാത്വികന്മാരായ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെയും അവർ അത് പിന്നെ പരസ്യപ്പെടുത്തും. അവർ ദുരുദ്ദേശപൂർവമല്ല, അതെന്താണ് അതിലടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, പക്ഷേ അതും ദോഷകരമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അവർ അതിനെ റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം എന്താണ്, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യമൊക്കെ പ്രവാചകനോട് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിലെ തന്നെ അറിവുള്ള ആളുകളിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, നിരീക്ഷണ പാഠവുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. അതാണ് ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. തുടർന്ന് അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ അവരിൽ കുറച്ച് ആളുകളല്ലാത്തവരൊക്കെ പിശാചിനെ പിൻപറ്റുമായിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനം, ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് പൈശാചിക പ്രേരണയോടുകൂടിയാണ്, ദുരുദ്ദേശപൂർവമാണ്, ഒരു നന്മയും അതിലടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. വൈദാ ജാഉലാ ഇല്ലദീന ലം യസ്തഖിറു അൽ ഈമാൻ ഫി ഖുലൂബിഹിം അംറുൻ യജിബു കത്മാനുഹു മുതഅല്ലിഖ

0: ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ വല്ല കാര്യം അവർക്ക് അവതീർണമായാൽ, അവർക്ക് വന്നു കിട്ടിയാൽ, മനസ്സിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ലാത്ത ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവരത് മറച്ചുവെക്കേണ്ടതാണ്. അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും അതിൻ്റെ നന്മ മടങ്ങും, ആ നന്മ കിട്ടുമെന്ന് ചിന്തിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവിൽ ഖൗഫി അല്ലദി യുൽഖി ഫീ ഖുലൂബിഹിം അദമുൽ ഇത്മിഇനാൻ, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭയം ഉണ്ടാക്കുന്ന വല്ല കാര്യവും വല്ല വാർത്തയും കിട്ടിയാൽ അഫ്ഷൗഹു വഅദാഉ ബിഹി ഫിന്നാസ്, ഇത്തരം ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും, ജനങ്ങൾക്കത് പ്രചരിപ്പിക്കും. അല്ലാഹു പറയും വലൗ റദ്ദ ഹാഉലാഇ മാ ജാഅഹും ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഇൽമി, തങ്ങൾക്ക് വന്ന തങ്ങൾ അറിഞ്ഞ ആ കാര്യം അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അവർ പ്രവാചകനെ സമീപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ, ലഅലിമ ഹഖീഖത മഅനാഹു അഹ്ലൽ ഇസ്തിംബാത്തു മിൻഹും, പരീക്ഷിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ചറിയുന്ന ആളുകൾ, അതിൻ്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. വലൗല അൻ തഫദ്ദലല്ലാഹു അലൈക്കും വറഹിമക്കും ലത്തബഅതുമു ശൈത്വാൻ വവസാവിസിഹി ഇല്ലാ ഖലീലം മിൻകും, നിങ്ങൾ അല്ലാഹുവിന് അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആളുകളല്ലാത്തവരെല്ലാം പിശാചിൻ്റെ വലയിൽ അകപ്പെടുമായിരുന്നു, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നൊരു താക്കീത് കൂടി അല്ലാഹു അവർക്ക് നൽകുകയാണ്. സത്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, വല്ല ദുർവൃത്തിക്കാരനും വല്ല വാർത്തയുമായി നിങ്ങളെ സമീപിച്ചാൽ അത് നിങ്ങൾ വ്യക്തമായി അറിയണം. അത് വാർത്തകളെക്കുറിച്ച് പരാമർശിക്കുന്ന വചനമാണ്. വല്ല വാർത്തയും കേട്ടാൽ അത് പരസ്യപ്പെടുത്തലല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിക്കലല്ല, മറിച്ച് ഫതബയ്യനു അൻ തുസീബൂ ഖൗമം ബിജഹാല, ഒരു ജനതയ്ക്കെതിരെ നിങ്ങൾ അറിവില്ലായ്മ പ്രവർത്തിക്കാതിരിക്കാൻ. എന്നതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വിഷയത്തിലും ഖുർആനിൻ്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് പ്രമാണത്തിലേക്ക് മടക്കാത്തതിൻ്റെ പേരിലാണ്. എങ്ങനെയാണ് ആ ആയത്ത് പ്രവാചകൻ വിശദീകരിച്ചത് എന്ന് പരിശോധിക്കുക. ഇനി പ്രവാചക വചനങ്ങളിൽ അതിൻ്റെ വിശദീകരണം കാണുന്നില്ലെങ്കിൽ സ്വഹാബത്ത് ആ വചനത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പരിശോധിക്കുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹുവും അവൻ്റെ റസൂലും ആ പ്രവാചകൻ നേർക്കു നേരെ കേട്ടുപഠിച്ച സ്വഹാബത്തും സലഫു സ്വാലിഹ്യങ്ങളുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നത് പരിശോധിക്കാതെ അതിൻ്റെ ബാഹ്യാർത്ഥം എടുത്തുകൊണ്ട് അത് തെറ്റാണ്, ആ വചനത്തിൽ ഇന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണ് എന്ന് തങ്ങളുടെ വകയായി വ്യാഖ്യാനിക്കുന്നത് വലിയ അപകടത്തിലേക്ക്, വലിയ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെയുള്ള ഖുർആനും ഹദീസും വ്യംഗ്യമായും അതേപോലെ ചില ഭാഗത്തൊക്കെ വ്യക്തമായും പരാമർശിച്ച കാര്യങ്ങൾ പോലും തങ്ങളുടെ ബുദ്ധിക്കു നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾക്കത് വിരുദ്ധമാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ പൂർവീകരെക്കുറിച്ച് സലഫു സ്വാലിഹ്യങ്ങളെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു, എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് വഴി പലപ്പോഴും അപകടങ്ങളിലേക്ക് അതല്ലെങ്കിൽ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അല്ലാഹുവിൻ്റെ കലാം അത് ആദ്യമായി അവതീർണമായത് പ്രവാചകനാണ്. പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ട് പഠിച്ചത് ഒന്നാമതായി സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരാണിത് കേട്ട് പഠിച്ചത്. പിന്നീട് ആ സ്വഹാബത്ത് നിന്ന് കേട്ട് പഠിച്ച താബിഈങ്ങളാണ് പിന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ആ വഴികൾ, അതിന് നാൾ വഴികൾ അതൊന്നും പരിശോധിക്കാതെ നമുക്ക് നമ്മളോടാണ് നേർക്കുനേരെ അള്ളാഹു സംസാരിച്ചത് എന്ന രൂപത്തിൽ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കുന്ന പ്രവണത കരുതിയിരിക്കേണ്ട കാര്യമാണ് ആ വചനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലത്തബഅതുമുശ്ശൈത്വാന ഇല്ലാ ഖലീല, നിങ്ങളിൽ കുറച്ചു പേരല്ലാത്തവരെല്ലാം ഷെയ്ത്താനെ, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്ന പരാമർശം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തുകളെയും ഹദീസുകളെയും അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തു നിസായിലെ 82-83 വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

0: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
1: നമ്മുടെ ജാമിയൽ ഹിന്ദിൻ്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
0: തെക്കൻ കേരളത്തിലൊക്കെ ഇതിന് സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പോൾ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. ഇപ്പോൾ കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്.
1: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പോൾ അവിടെയുള്ള ഇപ്പോൾ നമ്മളുടെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
0: നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
1: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വാഴ നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
0: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
1: ഓക്കെ.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുഅ്മിനൂൻ 39 മുതൽ 40 വരെയുള്ള വചനം മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. മുഅ്മിൻ, സൂറത്തുൽ മുഅ്മിൻ 38-39 വചനം.
1: യെസ്.
0: അപ്പോൾ എൻ്റെ ജനങ്ങളെ, നിശ്ചയമായും ഈ ഐഹിക ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ്. നിശ്ചയമായും പരലോകമത്രയ സ്ഥിരവാസത്തിൻ്റെ ഭവനം എന്ന വചനം
1: ഓർമ്മപ്പെടുത്തലാണ്.
0: അതുപോലെ ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതിന് അത്രക്കല്ലാതവന് പ്രതിഫലം ശിക്ഷ അഥവാ ശിക്ഷ അല്ലാഹു നൽകുന്നതല്ല. ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ ആരെങ്കിലും അയാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാലോ, എന്നാൽ ആ കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർക്കവിടെ വെച്ചൊരു കണക്കും കൂടാതെ സുഭിക്ഷമായ ഉപജീവനം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. തിന്മക്ക് തിന്മയുടെ ഒരു അത്ര കണ്ടുള്ള പ്രതിഫലമേ ഉള്ളൂ. നന്മയാണെങ്കിൽ അത് വിചാരിച്ചാൽ പോലും നന്മയായി അത് രേഖപ്പെടുത്തുന്നു എന്നത്
1: നല്ലൊരു പോസിറ്റീവ് ചിന്തയാണ് അൽഹംദുലില്ലാ ഈ ഒരു പ്രഭാത സമയത്ത് ഈ രാജ്യത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. വിശ്വാസം നന്നാക്കാതെ, സത്യവിശ്വാസിയാവാതെ ശരിക്കും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമല്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ശരിയാക്കാതെ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. യെസ്.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്ന പുലരിവെട്ടം എന്ന പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അപകട വ്യക്തിത്വങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരു പ്രത്യേകമായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ നൽകുന്ന ചില ആശയങ്ങളാണ് അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചത്. അത് യഥാർത്ഥത്തിൽ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിൽ എല്ലാവരിലും സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇത്തരം പല വ്യക്തികളെയും പല സന്ദർഭത്തിൽ കണ്ടുമുട്ടാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പ്രത്യേകമായ ചില കഴിവുകളും അതേപോലെ തന്നെ സംസാരിക്കുവാനുള്ള കഴിവും ചില സംഗതികൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും ഉള്ള ചില കഴിവുകളുമുള്ള ചില പ്രത്യേക വ്യക്തികളുണ്ടായിരിക്കും. അവർക്ക് സംസാരിച്ചൊരാളെ വശീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നിർവഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പോലും ഏറ്റെടുത്ത് തൻ്റെ ഒരു സ്കില്ലുപയോഗിച്ചുകൊണ്ട് ഒരു കഴിവുപയോഗിച്ചുകൊണ്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാകും. ഇത് ഇത്തരം വ്യക്തികൾ ഏതു കാര്യവും ചെയ്യാൻ അവർ ധൈര്യം കാണിക്കും. ഈ ധൈര്യം ഒരു പക്ഷേ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. ഒരു 2 മീറ്റർ ഉയരത്തു നിന്ന് താഴത്തേക്ക് ചാടാൻ കഴിവുള്ള ഒരുത്തൻ താൻ ചാടാൻ കഴിവുള്ളവനാണ് എന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടിയാൽ എന്തു സംഭവിക്കും? ഇതാണ് ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരപകടം. ചിലതെല്ലാം തനിക്ക് ചെയ്യാനും വിജയിപ്പിച്ചെടുക്കാനും കഴിയും എന്ന ആത്മവിശ്വാസം ഏത് അപകടങ്ങളിലും പോയി തലയിടാൻ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. അതിലൂടെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത മഹാദുരന്തങ്ങളിലും കടങ്ങളിലും പ്രയാസങ്ങളിലും ജീവിത പ്രതിസന്ധികളിലും അവരെത്തിപ്പെടുന്നു. അതിലേറെ അപകടം ഇത്തരം ചില ആളുകളെ മറ്റുള്ളവർ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് അതിലേറെ അപകടം. ചില കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ഉയർത്തിവെച്ചാൽ, ഒന്ന് പുകഴ്ത്തിയാൽ പിന്നീട് എന്തും ഏറ്റെടുക്കുകയും എന്തും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആർക്കും എങ്ങനെയും ഉപയോഗപ്പെടുത്താൻ പറ്റിയ അപകടാവസ്ഥ കൂടി ഈ വ്യക്തികളുടെ സ്വഭാവങ്ങൾക്കുണ്ട്. ഇത്തരം ആളുകൾ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കണം. കാരണം കുറേ മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ വട്ടപൂജ്യമായിരിക്കും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം എന്നതാണ് ഇത്തരം ആളുകളുടെ ഏറ്റവും വലിയ ദുരന്ത പര്യവസാനം. ഇവരോടൊപ്പം ജീവിക്കുന്ന ഭാര്യമാരും മക്കളും മാതാപിതാക്കളുമെല്ലാം യാതൊരു നിലക്കും ഒരു സാധാരണക്കാരനായ ഒരു ദരിദ്രൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ നിത്യദുരിതത്തിലും നിത്യപ്രയാസത്തിലും ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സംസാരിക്കുമ്പോൾ വളരെ വലിയ സദാചാരവും ധർമ്മവും പറയുകയും പ്രായോഗിക ജീവിതത്തിൽ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും പാലിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം സ്വഭാവക്കാരിൽ കണ്ടുവരുന്ന ഏറ്റവും അപകടകരമായ പ്രവണത. ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെ വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ അവിടെയെല്ലാം വട്ടപൂജ്യമാണ് അവരുടെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വളരെ വലിയ പ്രയാസം നമുക്കുണ്ടായിരിക്കുകയില്ല. അപകട വ്യക്തിത്വങ്ങളാണ് ഇത്തരം ആളുകൾ. ഇവർക്ക് ഒരു പരിഹാരമെന്ന നിലക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, തങ്ങളുടെ നിയന്ത്രണം തങ്ങൾക്ക് സാധ്യമല്ലാത്തവരെന്ന നിലക്ക് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെല്ലാം നമ്മെ സമീപിക്കുന്നത് നമ്മളെ സഹായിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളെ ദുരുപയോഗം ചെയ്യാനാണ് അവർ നമ്മുടെ അടുക്കൽ വരുന്നത്. ഒരാൾ നമ്മളെ സമീപിക്കുന്നത് നമ്മുടെ ദുരിതാവസ്ഥ കണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാം എന്ന് വിചാരിച്ചു വരുന്നവർ 100ൽ 1 ഉണ്ടാവും. അത്തരം ആളുകൾ നമ്മുടെ സ്വന്തം ഭാര്യയും മക്കളുമാണ്, മാതാപിതാക്കളുമാണ്. അങ്ങനത്തെ ഒരു ഗുണകാംക്ഷ നമ്മളോട് പുലർത്തുക. പുറത്തുനിന്നും നമ്മളെ പുകഴ്ത്തിയും നമ്മളെ തേടിയും വരുന്നവരെല്ലാം ഒരു വേള നമ്മളെ ദുരുപയോഗപ്പെടുത്തുമോ എന്ന ചിന്തയോടും ആശങ്കയോടും കൂടെ തന്നെയാണ് അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കാണേണ്ടതും സമീപിക്കേണ്ടതും. ഇത്തരക്കാർക്ക് അപകടം പറ്റാതിരിക്കാനുള്ള മറ്റൊരു മാർഗം, അവരവരുടെ ഭാര്യയെയും മക്കളെയും വിശ്വസിക്കുക. അവർ തന്നെക്കാളും അറിവില്ലാത്തവരും കഴിവില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരും ചിന്തയില്ലാത്തവരുമാണെന്ന് വിചാരിച്ച് തൻ്റെ വലിയ വലിയ ഉട്ടോപ്പിയകളും വലിയ സ്വപ്നങ്ങളും അവരുടെ ചർച്ച ചെയ്യാതെയും അവരൊന്ന് മറച്ചുവെച്ച് മുന്നോട്ട് പോയാൽ അപകടങ്ങൾ സംഭവിച്ച് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി അവരോട് തന്നെ പരാതി പറയാനും സമാധാനം തേടാനും അയാൾ തിരിച്ചു വരേണ്ടി വരും. ഭാര്യ ഇതിൽ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നു. എന്തപകടങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴും അത് പറയാനും തിരുത്താനും നമ്മുടെ ഭാര്യമാർക്ക് പറ്റും. വഹിയ് നേരിട്ട് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിർദ്ദേശം നൽകുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും എതിർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ ഭാര്യയാണ് നബിക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു നൽകിയത്. ജീവിതത്തിൻ്റെ ഏതു രംഗങ്ങളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളും ഭാര്യയോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തകരാറിൽ നമുക്ക് സംഭവിക്കാവുന്ന അപകടങ്ങളെ തിരിച്ചറിയാനും അത് ഓർമ്മപ്പെടുത്തുവാനും തിരുത്താനും അവർക്ക് പറ്റും. അതിൽ നമ്മുടെ ഭാര്യമാർ നിർവഹിക്കുന്നത് വലിയ മാർഗനിർദ്ദേശമാണ്. മുതിർന്ന മക്കളും അതേപോലെ തന്നെ പ്രായമായ മാതാപിതാക്കളും നമ്മളെ തിരുത്താനും, നമ്മൾ എത്ര വലിയ വിദഗ്ധനാണെങ്കിലും പൈലറ്റാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ചില സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ തികച്ചും അജ്ഞരായ നിരക്ഷരരായ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് പറ്റും എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകളെ മഹാദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കാൻ ഉപകരിക്കുന്നതാണ്. അള്ളാഹുവോട് ഏത് സന്ദർഭത്തിലും അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ അള്ളാഹുവോട് സഹായം തേടുകയും ഫർദുകളെക്കൊണ്ടും സുന്നത്തുകളെക്കൊണ്ടും അള്ളാഹുവിലേക്ക് അടുത്ത് തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ അധീനതയിലും നിയന്ത്രണത്തിലും നന്മയിലൂടെ സഞ്ചരിപ്പിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും മുന്നോട്ടു പോകലാണ് ഇത്തരക്കാർക്കുള്ള പരിഹാരം. അപകട വ്യക്തിത്വങ്ങൾ എന്നാണ് നമ്മൾ ഇത്തരക്കാരെ പറയാൻ പറ്റും. കാരണം അവരിലൂടെ എന്തും സംഭവിക്കാം. ഏതപകടത്തിലേക്കും ആളുകൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. ഇത്തരം അപകടകരമായ വ്യക്തിത്വങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.
7: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. അപകട വ്യക്തിത്വങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
8: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ: കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്. അവര് പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
9: പീസ് റേഡിയോ ശ്രോതാക്കളെ, കവർ സ്റ്റോറി പരിപാടിയുടെ സമയമായിരിക്കുന്നു. മക്കയിലേക്ക് നീളുന്ന ഹൂദി കൈകൾ, ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
10: മക്ക മുസ്ലിമിന് ഈ പേര് കേൾക്കുമ്പോൾ 1000 ചിന്തകൾ മനസ്സിൽ കയറി വരും. കഅബ, മസ്ജിദുൽ ഹറാം, ഖിബില, ഹജ്ജ്, ഉംറ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം ഒരേ ദിശയിലേക്ക് തിരിയുന്ന സ്ഥലം. അത്തരമൊരു നഗരത്തിന്റെ ആകാശത്തേക്ക് ഒരു ആയുധ ഡ്രോൺ നീങ്ങുന്നു എന്ന വാർത്ത തന്നെ ഞെട്ടിക്കുന്നതാണ്. 2026 സെപ്റ്റംബർ 15 മക്കയുടെ തെക്ക് ഭാഗത്തേക്കെത്തിയ ഒരു ഡ്രോൺ സൗദി വ്യോമ പ്രതിരോധ സേന തകർത്തതായി അധികൃതർ അറിയിച്ചു. മക്കയുടെ നിയന്ത്രിത വ്യോമപരിധിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പാണ് ഡ്രോൺ തടഞ്ഞത്. സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വക്താവ് തുർക്കി അൽ മാലിക്കി ഇത് മക്കയെ ലക്ഷ്യമിട്ടുള്ള ഹൂത്തികളുടെ രണ്ടാമത്തെ ശ്രമമാണെന്ന് വിശേഷിപ്പിച്ചു. 2017 മക്കയിലേക്ക് നീങ്ങിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ആദ്യത്തേത്. എങ്ങനെയാണ് യമനിലെ ഒരു പ്രാദേശിക സായുധ പ്രസ്ഥാനം ഇന്ന് സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയത്? ഇതിനു പിന്നിൽ 10 ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ മതവും രാഷ്ട്രീയവും വിപ്ലവവും വിഭാഗീയതയും പ്രാദേശിക ശക്തി പോരാട്ടവും ഇറാന്റെ ഇടപെടലും എല്ലാം പരസ്പരം ചേരുന്നു. മക്കയുടെ പവിത്രതയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, തീർച്ചയായും മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ബക്കയിലുള്ളതത്രേ, അനുഗ്രഹീതമായതും ലോകർക്ക് മാർഗദർശകവുമാണത്. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 96. അതുകൊണ്ടുതന്നെ മക്കയുടെയും അവിടെ എത്തുന്ന വിശ്വാസികളുടെയും സുരക്ഷയും കഅബയുടെ പവിത്രതയുമെല്ലാം കാത്തുസൂക്ഷിക്കൽ പരമപ്രധാനമാണ്. എന്നാൽ ആ പവിത്രഭൂമിയിലേക്ക് ആയുധവുമായി നീങ്ങുന്നവർ ആരാണ്? അവരെ മനസ്സിലാക്കാൻ നമുക്ക് യമനിന്റെ വടക്കൻ മലനിരകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. അവിടെ നിന്നാണ് ഹൂത്തികളുടെ കഥ ആരംഭിക്കുന്നത്. ഹൂത്തികൾ ആരാണ്? ഹൂത്തി എന്ന പേരിന് എന്ന പേര് ഇന്ന് മധ്യപൗരസ്ഥ രാഷ്ട്രീയത്തിൽ സുപരിചിതമാണ്. എന്നാൽ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പേര് യമനിലെ സഅദാ പ്രവിശ്യയ്ക്ക് പുറത്തുള്ള ലോകത്തിന് കാര്യമായി പരിചിതമായിരുന്നില്ല. അവരുടെ ഔദ്യോഗിക പേര് അൻസ്വാറുള്ള എന്നാണ്. അള്ളാഹുവിന്റെ സഹായികൾ എന്നർത്ഥം വരുന്ന ഈ പേര് അവരുടെ മതരാഷ്ട്രീയ സ്വഭാവം തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനം വടക്കൻ യമനിലെ സയ്യിദി ഷിയ സമൂഹത്തിൽ നിന്നാണ് വളർന്നു വന്നത്. സയ്യിദി സം യമനിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഷിയ പാരമ്പര്യമാണ്. 1962 യമനിലെ സയ്യിദി ഇമാമത്ത് അവസാനിക്കുന്നതുവരെ വടക്കൻ യമനിലെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. സയ്യിദ് സൗം ഇറാനിലെ ഭൂരിപക്ഷമായ ഇമാമിയ അഥവാ ഇസ്ന അഷരിയ ഷിയായിസവും ഒന്നല്ല. സയ്യിദികൾ 12 ഇമാമുമാർ എന്ന സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഇമാമിന്റെ പാപരാഹിത്യത്തെക്കുറിച്ചുള്ള വിശ്വാസവും അവർ അതേ രൂപത്തിൽ അംഗീകരിക്കുന്നില്ല. ചരിത്രപരമായ സയ്യിദിസത്തിന് സുന്നി പാരമ്പര്യവുമായി ചില കാര്യങ്ങളിൽ കൂടുതൽ സാമീപ്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്നാണ് ഹൂത്തി പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടുതൽ സങ്കീർണമാകുന്നത്. ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനത്തെ പരമ്പരാഗത സയ്യിദിസം എന്ന് വിശേഷിപ്പിച്ചാൽ അതിന്റെ രാഷ്ട്രീയവും ആശയപരവുമായ പരിവർത്തനം നമുക്ക് മനസ്സിലാകില്ല. 1970 അവസാനത്തിലും 1980 ഇറാനിൽ നടന്ന വിപ്ലവം യമനിലെ ചില സയ്യിദി മതരാഷ്ട്രീയ വൃത്തങ്ങളിലും സ്വാധീനം ചെലുത്തി. സയ്യിദി പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി. ബദറുദ്ദീൻ അൽഹൂത്തിയും അദ്ദേഹത്തിന്റെ മകൻ ഹുസൈൻ അൽഹൂത്തിയും ഈ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്നു. 1980 രൂപം കൊണ്ട ബിലീവിംഗ് യൂത്ത് എന്ന മതപഠന പ്രസ്ഥാനവുമായി അൽഹൂത്തി കുടുംബത്തിന്റെ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഹുസൈൻ അൽഹൂത്തിയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും സായുധ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. 2004 യമൻ സർക്കാരും ഹുസൈൻ അൽഹൂത്തിയുടെ അനുയായികളും തമ്മിൽ സായുധ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ഹുസൈൻ അൽഹൂത്തി കൊല്ലപ്പെട്ടെങ്കിലും പ്രസ്ഥാനം അവസാനിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽഹൂത്തി പ്രസ്ഥാനത്തിന്റെ നേതാവായി ഉയർന്നുവന്നു. 2004 മുതൽ 2010 യമൻ സർക്കാരും ഹൂത്തികളും തമ്മിൽ 6 ഘട്ടങ്ങളിലായി യുദ്ധം നടന്നു. ഇവിടെ ഒരു പ്രാദേശിക മതപ്രസ്ഥാനം പതിയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയായിരുന്നു. പിന്നീട് അത് ഒരു സായുധ പ്രസ്ഥാനമായി. അതിനുശേഷം ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം പിടിച്ചടക്കാൻ ശേഷിയുള്ള ശക്തിയായി. ഒടുവിൽ അതിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അയൽരാജ്യങ്ങളെയും ചെങ്കടൽ കപ്പൽ ഗതാഗതത്തെയും ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ വരെയെത്തി. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? അതിന്റെ ഉത്തരം ഹൂത്തികളുടെ ആശയപരമായ പരിണാമത്തിൽ അന്വേഷിക്കണം. സയ്യിദിസത്തിൽ നിന്ന് ഹൂത്തി ആശയത്തിലേക്ക്. ഹൂത്തികളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആശയപരമായ പരിവർത്തനമാണ്. കാരണം അത് ഒരു മതപുനരുജ്ജീവന പ്രസ്ഥാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വടക്കൻ യമനിലെ സയ്യിദി സമൂഹത്തിലുണ്ടായിരുന്ന ആശയപരമായ ആശങ്കകൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. 1962 വിപ്ലവത്തോടെ സയ്യിദി ഇമാമത്ത് അവസാനിച്ചു. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു മതരാഷ്ട്രീയ വ്യവസ്ഥ തകർന്നു. പിന്നീട് സയ്യിദി മതപാരമ്പര്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. അതോടൊപ്പം സലഫി ദാഅ്വയുടെ വളർച്ചയെയും അവർ ഒരു വെല്ലുവിളിയായി കാണാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് നാം നേരത്തെ പറഞ്ഞ ബിലീവിംഗ് യൂത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടത്. എന്നാൽ ഹുസൈൻ അൽഹൂത്തിയുടെ കാലത്ത് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. അമേരിക്കൻ സ്വാധീനം, ഇസ്രായേൽ, സൗദി അറേബ്യ, യമൻ ഭരണകൂടം ഇവയെല്ലാം ചേർത്ത് ഒരു വിപ്ലവകരമായ രാഷ്ട്രീയ ഭാഷ രൂപപ്പെട്ടു. സയ്യിദിസത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത ആശയധാരകൾ ഉണ്ടായിരുന്നുവെന്നത് ഇവിടെ പ്രത്യേകം ഓർക്കണം. എല്ലാ സയ്യിദികളും ഹൂത്തികളല്ല. എല്ലാ സയ്യിദികളും ഹൂത്തി ആശയത്തെ പിന്തുണയ്ക്കുന്നുമില്ല. എന്നാൽ ഹൂത്തി പ്രസ്ഥാനത്തിനുള്ളിൽ കൂടുതൽ തീവ്രമായ ചില സയ്യിദി രാഷ്ട്രീയ മതവ്യാഖ്യാനങ്ങൾ ശക്തിപ്പെട്ടു. പ്രത്യേകിച്ച് ജാറൂദിയ എന്ന സയ്യിദി ധാരയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ആദ്യകാല ഇസ്ലാമിക രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചുള്ള അതിന്റെ നിലപാടുകളിൽ ഇസ്ന അഷരിയ ഷിയായിസത്തോട് ചില പ്രധാന സാമ്യങ്ങളുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരെക്കുറിച്ചുള്ള ജാറൂദിയയുടെ നിലപാടുകൾ പരമ്പരാഗത സുന്നി വിശ്വാസത്തിൽ നിന്ന് വ്യക്തമായി വ്യത്യസ്തമാണ്. ഇവിടെയാണ് അഖീദയുടെ പ്രശ്നം രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നവുമായി ചേരുന്നത്. ഒരു സമൂഹത്തിൻ്റെ മതപരമായ വ്യതിയാനം ഒരു രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ ഭാഷ സ്വീകരിക്കുമ്പോൾ സ്ഥിതി മാറുന്നു. അതിന് സംഘടന ലഭിക്കുന്നു, പിന്നീട് ആയുധം ലഭിക്കുന്നു, പിന്നീട് അധികാരം നേടാനുള്ള ലക്ഷ്യം കവരുന്നു. അവസാനം മതപരമായ ആശയങ്ങളും രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഒരേ പ്രസ്ഥാനത്തിൽ ഒന്നിക്കുന്നു. ഹൂത്തികളുടെ ചരിത്രത്തിൽ സംഭവിച്ചതും ഇതായിരുന്നു. അതുകൊണ്ട് ഹൂത്തികളെ മനസ്സിലാക്കാൻ അവ ഇറാന്റെ പിന്തുണയുള്ള യമനികൾ എന്ന് മാത്രം പറയുന്നത് അപര്യാപ്തമാണ്. അവർ സൈദികളാണ് എന്ന് മാത്രം പറയുന്നതും അപര്യാപ്തമാണ്. അവരുടെ ചരിത്രത്തിൽ സൈദി പാരമ്പര്യമുണ്ട്. അതോടൊപ്പം അതിന് പുനർവ്യാഖ്യാനിച്ച ഒരു വിപ്ലവ രാഷ്ട്രീയമുണ്ട്. അതിന് പിന്നിൽ പിന്നീട് ശക്തിപ്പെട്ട ഇറാനിയൻ സ്വാധീനമുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഹൂത്തി പ്രസ്ഥാനം രൂപപ്പെട്ടത്. ഇറാനിയൻ വിപ്ലവത്തിൻ്റെ നിഴലിൽ ഹൂത്തികളുടെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവുകളിലൊന്ന് ഇറാനിയൻ വിപ്ലവത്തിൻ്റെ സ്വാധീനമാണ്. 1979 ഇറാനിൽ നടന്ന വിപ്ലവം ഒരു ഭരണകൂടത്തെ മാറ്റിമറിച്ചു. മതത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് ഒരു വിപ്ലവ രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെടുത്തുകയും അതിനെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പുതിയ മാതൃകയായിരുന്നു അത്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് പിന്നീട് മധ്യപൗരസ്ത്യത്തിലെ വിവിധ സായുധ രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചു. പരിശീലനം, ആയുധം, സാമ്പത്തിക സഹായം, സൈനിക ഉപദേശം എന്നിവയിലൂടെ ഈ ബന്ധങ്ങൾ ക്രമേണ ശക്തിപ്പെട്ടു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ ഖുദുസ് ഫോഴ്സ് ഇത്തരം ബന്ധങ്ങളുടെ പ്രധാന ഉപാധിയായി പ്രവർത്തിച്ചു. ഹൂത്തികൾക്ക് സ്വന്തമായ യമനി വേരുകളുണ്ട്. എന്നാൽ പിന്നീട് ഇറാനിയൻ വിപ്ലവത്തിൻ്റെ ആശയങ്ങളും രാഷ്ട്രീയ ഭാഷയും സൈനിക മാതൃകകളും അവരുടെ വളർച്ചയിൽ സ്വാധീനം ചെലുത്തി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഇറാന്റെ പിന്തുണ ഹൂത്തികളുടെ സൈനിക ശേഷി വളർത്തുന്നതിൽ നിർണായകമായിരുന്നു. ആയുധങ്ങൾ, പരിശീലനം, ഇന്റലിജൻസ് സഹായം, ഡ്രോൺ, മിസൈൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇറാന്റെ പിന്തുണ ലഭിച്ചതായി നിരവധി പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. 2002 CFR വിലയിരുത്തലിൽ ഇറാനെ ഹൂത്തികളുടെ പ്രധാന അന്താരാഷ്ട്ര പിന്തുണക്കാരനായി വിശേഷിപ്പിക്കുകയും IRGC വഴി ആയുധങ്ങളും പരിശീലനവും ഇന്റലിജൻസ് സഹായവും ലഭിച്ചതായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹൂത്തി പ്രസ്ഥാനത്തിന്റെ പരിണാമത്തെ 3 ഘട്ടങ്ങളായി കാണാം. ആദ്യഘട്ടം വടക്കൻ യമനിലെ സൈദി മതപുനരുജ്ജീവനം. 2ാം ഘട്ടം അതിൻ്റെ രാഷ്ട്രീയവൽക്കരണവും സായുധവൽക്കരണവും. 3ാം ഘട്ടം ഇറാനുമായി ആഴത്തിലുള്ള സൈനിക രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ച് പ്രാദേശിക ശക്തിയായി മാറിയത്. ഇതിൽ 3ാമത്തെ ഘട്ടമാണ് ഇന്ന് മക്കയുടെ ആകാശത്തെത്തുന്ന ഡ്രോണുകളെ മനസ്സിലാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുള്ളത്. ഇറാൻ, ഹിസ്ബുല്ല, ഹൂത്തികൾ ഒരേ മാതൃകയുടെ വ്യത്യസ്ത രൂപങ്ങൾ. 1979 ഇറാനിയൻ വിപ്ലവത്തിനു ശേഷം ഇറാൻ ലെബനോനിലെ ഷിയാ വിഭാഗങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തി. 1980 ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഹിസ്ബുല്ലയുടെ രൂപീകരണത്തിലും പരിശീലനത്തിലും ആയുധവൽക്കരണത്തിലും നിർണായക പങ്കുവഹിച്ചു. പിന്നീട് ഹിസ്ബുല്ല ഇറാന്റെ ഏറ്റവും ശക്തമായ പ്രാദേശിക സഖ്യങ്ങളിലൊന്നായി മാറി. മതപരമായ ആശയം, സാമൂഹിക സംഘടന, രാഷ്ട്രീയ പ്രവർത്തനം, സായുധസേന തുടങ്ങിയ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇറാന് തന്ത്രപരമായ നേട്ടം നൽകി. സ്വന്തം സൈന്യത്തെ അയച്ച് ഓരോ സ്ഥലത്തും നേരിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല. പ്രാദേശിക സാഹചര്യത്തിൽ വേരുകളുള്ള ഒരു പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക, ആശയപരമായ പിന്തുണ നൽകുക, ആയുധവും പരിശീലനവും നൽകുക, സാങ്കേതികവിദ്യ കൈമാറുക, പിന്നീട് അത് സ്വന്തം രാജ്യത്തിനുള്ളിൽ ശക്തമായ ഒരു സായുധ രാഷ്ട്രീയ ശക്തിയായി വളരുന്നു. ഇത്തരം സംഘടനകളുമായി ഇറാൻ സ്ഥാപിച്ച ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധർ പ്രോക്സി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുമുണ്ട്. ഇറാന്റെ പ്രധാന എതിരാളികളിൽ ഒന്നാണ് സൗദി അറേബ്യ. സൗദിയുടെ തെക്കൻ അതിർത്തിയിൽ ഇറാനുമായി ബന്ധമുള്ള ശക്തമായ ഒരു സായുധ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ഇറാനിൽ തന്ത്രപരമായ നേട്ടമാണ്. ഇതിനൊപ്പം യമന്റെ സ്ഥാനം കൂടി കണക്കിലെടുക്കണം. ചെങ്കടലിനും അറബിക്കടലിനുമിടയിലുള്ള ബാബുൽ മന്ദബ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപ്പാതകളിലൊന്നാണ്. ഈ പ്രദേശത്ത് ശക്തമായൊരു സായുധ സംഘടനയ്ക്ക് വലിയ സമ്മർദ്ദശേഷി ലഭിക്കുന്നു. അത് ഒരു രാജ്യത്തെ മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ഊർജ വിതരണം, പ്രാദേശിക വ്യാപാരം, സൗദി അറേബ്യയുടെ സുരക്ഷ, ചെങ്കടലിന്റെ സ്ഥിരത എന്നിവയെല്ലാം ബാധിക്കുന്നു. സായുധയിൽ നിന്ന് സനായയിലേക്ക് അധികാരത്തിലേക്കുള്ള യാത്ര. ഒരു സായുധ പ്രസ്ഥാനം എപ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയ ശക്തിയായി മാറുന്നത്? ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം അതിൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ. ഹൂത്തികളുടെ ചരിത്രത്തിൽ ആ നിമിഷം 2014 എത്തി. 2011 അറബ് വസന്തത്തിന്റെ പ്രക്ഷോഭങ്ങൾ യമനിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതുറന്നു. ദീർഘകാലം അധികാരത്തിലിരുന്ന അലി അബ്ദുല്ലാ സാലിഹ് സ്ഥാനമൊഴിഞ്ഞു. അബ്ദുറബ്ബ് മൻസൂർ ഹാദിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പരിവർത്തന പ്രക്രിയ ആരംഭിച്ചു. എന്നാൽ യമന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ഹൂത്തികൾ വടക്കൻ യമനിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രീയ പരിവർത്തന പ്രക്രിയയോടുള്ള അസംതൃപ്തിയും സൈനിക ശക്തിയും ഉപയോഗിച്ച് അവർ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. 2014 സെപ്റ്റംബറിൽ ഹൂത്തി സേന സനായിൽ പ്രവേശിച്ചു. തുറന്ന തലസ്ഥാനം അവരുടെ നിയന്ത്രണത്തിലായി. ഇവിടെ ഹൂത്തികൾക്ക് ഒരു പ്രധാന രാഷ്ട്രീയ സഖ്യവും ലഭിച്ചു. മുൻ പ്രസിഡന്റ് അലി അബ്ദുല്ലാ സ്വാലിഹിന്റെ അനുയായികളുമായി അവർ താൽക്കാലിക സഖ്യമുണ്ടാക്കി. ഒരിക്കൽ പരസ്പരം പോരാടിയിരുന്ന ശക്തികൾ ഒരു പൊതു രാഷ്ട്രീയ ശത്രുവിനെതിരെ ഒന്നിച്ചു. 2015 ജനുവരിയിൽ ഹൂത്തികൾ പ്രസിഡന്റിന്റെ കൊട്ടാരവും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളും കൈവശപ്പെടുത്തി. ഹാദി രാജിവെക്കാൻ സമ്മർദ്ദത്തിലായി. പിന്നീട് സനായിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ഏദനിലെത്തി. അവിടെ നിന്ന് സൗദി അറേബ്യയോട് അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ടു. തുടർന്ന് ഹൂത്തികളുടെ മുന്നേറ്റം തെക്കോട്ട് തുടർന്നു. ഏദാൻ ലക്ഷ്യമാക്കപ്പെട്ടു. ഇതോടെ പ്രശ്നം ഒരു ആഭ്യന്തര രാഷ്ട്രീയ തർക്കത്തിന്റെ പരിധി കടന്നു. സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തിക്ക് തൊട്ടടുത്ത് ഇറാനുമായി ബന്ധം ശക്തിപ്പെട്ട ഒരു സായുധ പ്രസ്ഥാനം യമന്റെ തലസ്ഥാനം പിടിച്ചെടുത്തു. സൗദിയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു സാധാരണ യമനി രാഷ്ട്രീയ പ്രശ്നമല്ലായിരുന്നു. അതിർത്തി സുരക്ഷയുടെ പ്രശ്നം, പ്രാദേശിക ശക്തി സമവാക്യത്തിന്റെ പ്രശ്നം, ഇറാന്റെ വളരുന്ന സ്വാധീനത്തിന്റെ പ്രശ്നം, ചെങ്കടലിന്റെയും ബാബുൽ മന്ദബിന്റെയും സുരക്ഷയുടെ പ്രശ്നം, ഇതെല്ലാം ഒരുമിച്ചെത്തി. അതിനിടയിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ വികസിച്ചു. യമൻ സർക്കാരിന്റെ അധികാരം തകർന്നു. ഇറാന്റെ പിന്തുണയോടെ വളർന്ന ഒരു സായുധ പ്രസ്ഥാനം രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്തിന്റെ നിയന്ത്രണമേറ്റെടുത്തു. അപ്പോൾ സൗദി അറേബ്യ ഒരു തീരുമാനത്തിന് മുന്നിലെത്തി. കൈകെട്ടി നോക്കി നിൽക്കണോ, അതല്ല യമനിൽ സൈനികമായി ഇടപെടണോ? 2015 മാർച്ചിൽ അതിന്റെ ഉത്തരം ലോകം കണ്ടു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമനിൽ സൈനിക നടപടി ആരംഭിച്ചു. അതോടെ ഹൂത്തികളും സൗദിയും തമ്മിൽ നേരിട്ടുള്ള സംഘർഷത്തിന്റെ പുതിയ അധ്യായം ആരംഭിച്ചു. ഹൂത്തികൾ സൗദിയുടെ ശത്രുക്കളായത് വെറും അതിർത്തി തർക്കത്തിന്റെ പേരിലായിരുന്നു അല്ല. അതിന്റെ പിന്നിൽ യമന്റെ അധികാര പോരാട്ടവും ഇറാൻ സൗദി പ്രാദേശിക മത്സരവും ഹൂത്തികളുടെ വിപ്ലവ ആശയവും സൈനിക വളർച്ചയുമെല്ലാം ഉണ്ടായിരുന്നു. സൗദി അറേബ്യ എന്തുകൊണ്ട് യമനിൽ ഇടപെട്ടു? 2014 സനായുടെ നിയന്ത്രണം ഹൂത്തികൾ ഏറ്റെടുത്തതോടെ യമന്റെ രാഷ്ട്രീയ പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. ആ സായുധ പ്രസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാനം കൈവശപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്രീയമായി അംഗീകരിക്കപ്പെട്ട ഭരണകൂടത്തിന്റെ അധികാരം തകർന്നുകൊണ്ടിരുന്നു. ഹൂത്തികൾ തെക്കോട്ട് മുന്നേറുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഹൂത്തികൾ ഏദനിലേക്ക് മുന്നേറിയതോടെ ഹാദി സൗദി അറേബ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് 2015 മാർച്ചിൽ സൗദിയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം യമനിൽ സൈനിക നടപടി ആരംഭിച്ചു. ലക്ഷ്യം ഹൂത്തികളുടെ മുന്നേറ്റം തടയുകയും യമൻ ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇറാന്റെ സ്വാധീനം സൗദിയുടെ തെക്കൻ അതിർത്തി വരെ എത്തുന്ന സാഹചര്യം രൂപപ്പെടുകയായിരുന്നു. ഇവിടെ സൗദിയുടെ സുരക്ഷ ആശങ്ക മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് ശത്രുതാപരമായ നിലപാടുള്ള ഒരു സായുധ സംഘടന ശക്തിപ്പെടുകയും അതിന് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ദേശീയ സുരക്ഷാ പ്രശ്നമായി മാറും. പിന്നീടുള്ള വർഷങ്ങൾ ഈ ആശങ്ക വെറും ഊഹമായിരുന്നില്ല എന്ന് തെളിയിച്ചു. ഹൂത്തികൾ സൗദിക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു. സൗദിയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ യമനിലെ യുദ്ധം സൗദിയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു. 2017 മക്കയിലേക്ക് നീങ്ങിയ ബാലിസ്റ്റിക് മിസൈലും ഈ പശ്ചാത്തലത്തിലാണ് ശ്രദ്ധേയമായത്. സൗദി മിസൈൽ മക്കയെ ലക്ഷ്യമിട്ടതാണെന്ന് വ്യക്തമാക്കി അതിനെ തടഞ്ഞതായി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ സംഭവത്തോടെ ആ പഴയ ആശങ്ക വീണ്ടും മുന്നിലെത്തി. മക്കയുടെ പവിത്രതയെക്കുറിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം? അതൊരു സാധാരണ നഗരമാണോ? അള്ളാഹു കഅബ എന്ന പരിശുദ്ധ ഭവനത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള ആധാരമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അധ്യായം 5 പറയുന്നു. അതുകൊണ്ട് ആ കഅബ നിലകൊള്ളുന്ന മക്കയെ സംരക്ഷിക്കാനുള്ള സൗദിയുടെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കാതെ ഈ സംഘർഷത്തെ വിലയിരുത്തുന്നത് അപൂർണമായിരിക്കും. ഒരു യുദ്ധത്തിലെ ഓരോ നടപടിയും പ്രത്യേകം പരിശോധിക്കപ്പെടാം. യമനിലെ സാധാരണ ജനങ്ങളുടെ ദുരിതവും അവഗണിക്കാനാവില്ല. പക്ഷേ അതോടൊപ്പം ഒരു സത്യം കൂടി നാം അംഗീകരിക്കണം. ഹൂത്തികളുടെ വളർച്ചയും ഇറാനുമായുള്ള അവരുടെ ബന്ധവും സൗദിയുടെ സുരക്ഷയ്ക്ക് യഥാർത്ഥമായ ഒരു വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. ഹൂത്തികളുടെ യഥാർത്ഥ മുഖം. ഹൂത്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നേറ്റവും കൂടുതൽ കേൾക്കുന്നത് പ്രതിരോധം, ഫലസ്തീൻ, ഗസ, ഇസ്രയേൽ വിരോധം, അമേരിക്കൻ വിരോധം പോലുള്ള വാക്കുകളാണ്. ഇവയാണ് അവരുടെ അന്താരാഷ്ട്ര പ്രചരണത്തിൻ്റെ പ്രധാന ഭാഗവും. 2023 ഒക്ടോബറിനു ശേഷം ഗസയിലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൂത്തികൾ ഇസ്രയേലുമായി ബന്ധമുള്ളതെന്ന് അവർ ആരോപിക്കുന്ന കപ്പലുകൾക്കെതിരെ ചെങ്കടലിൽ ആക്രമണം ആരംഭിച്ചു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായും അവർ പ്രഖ്യാപിച്ചു. ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യമാണ് ഈ ആക്രമണങ്ങളുടെ കാരണമെന്ന് ഹൂത്തികൾ അവകാശപ്പെടുകയും ചെയ്തു. ഫലസ്തീനോടുള്ള മുസ്ലിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണ്. ഗസയിലെ മുസ്ലിങ്ങളുടെ ദുരിതം കാണുമ്പോൾ വേദനിക്കുന്നതും സ്വാഭാവികമാണ്. അധിനിവേശത്തെയും അധിനീതിയെയും അനീതിയെയും എതിർക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെ തൊലിപ്പുറത്തുള്ള വാദം നന്നായതുകൊണ്ട് മാത്രം ആ പ്രസ്ഥാനത്തിൻ്റെ ആശയം ശരിയാകില്ല. ഒരു വിഭാഗം ഫലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ മറ്റു രാഷ്ട്രീയ മതനിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല. ഹൂത്തികളുടെ കാര്യത്തിൽ ഈ പരിശോധന നടത്തുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ഇത് ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനമല്ല, വടക്കൻ യമനിൽ സായുധ പോരാട്ടത്തിലൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണ്. യമന്റെ തലസ്ഥാനം പിടിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ഇറാനിൽ നിന്ന് സൈനിക പിന്തുണ നേടിയ ഒരു പ്രസ്ഥാനമാണ്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ്. സൗദി അറേബ്യക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ബാധിച്ച ആക്രമണങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഫലസ്തീൻ എന്ന ഒരു വിഷയത്തിലൂടെ മാത്രം അതിനെ വിലയിരുത്തുന്നത് എങ്ങനെ ശരിയാകും? ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികൾ. ഇറാൻ ഷിയായിസത്തെ ഔദ്യോഗികമായി സ്വീകരിച്ചൊരു രാജ്യമാണ്. അവരുടെ മതരാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമത്ത് എന്ന ആശയത്തിന് കേന്ദ്രസ്ഥാനമുണ്ട്. സുന്നി പാരമ്പര്യത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആദ്യകാല ഖിലാഫത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സ്വഹാബാക്കളെക്കുറിച്ചും ഷിയാ സിദ്ധാന്തം അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെ ഖിലാഫത്തിനെ ഷിയാ ഇമാമി പാരമ്പര്യം അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അവർക്കെതിരിൽ ഇക്കൂട്ടർ ശാപപ്രാർത്ഥന പോലും നടത്തി വരുന്നുണ്ട്. ഈ ആശയപരമായ പശ്ചാത്തലമുള്ളൊരു രാഷ്ട്രം ഇന്ന് ഹൂത്തികൾക്ക് ആയുധവും പരിശീലനവും സാങ്കേതിക വിദ്യയും നൽകുന്നു. അവർ യമനിൽ അധികാരം പിടിച്ചു. സൗദിയിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. ഇപ്പോൾ മക്കയുടെ സമീപത്തേക്ക് എത്താൻ കഴിയുന്ന സൈനിക ശേഷിയും അവർക്കുണ്ട്. ഇരു ഹറമുകളെയും അവർ ലക്ഷ്യം വയ്ക്കുന്നത് ലോക മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അവയെ സംരക്ഷിക്കുക എന്ന സൗദിയുടെ ഉത്തരവാദിത്തത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു ശക്തിയെ അതിൻ്റെ മുദ്രാവാക്യങ്ങൾ എന്തു തന്നെയായാലും മുസ്ലിങ്ങൾ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത്. സിറിയയിൽ ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ ഇറാൻ വർഷങ്ങളോളം സൈനികമായും സാമ്പത്തികമായും പിന്തുണച്ചു. ആ ഭരണകൂടം സുന്നി ഭൂരിപക്ഷമുള്ള ജനതയ്ക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇറാൻ പാലൂട്ടി വളർത്തുന്ന ഹൂത്തികൾ അയച്ച ഡ്രോൺ മക്കയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ മുസ്ലിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല. മക്കയിൽ മുഴങ്ങേണ്ടത് യുദ്ധത്തിൻ്റെ സേരണല്ല, തൗഹീദിൻ്റെ വിളംബരമാണ്.
9: ജസാക്കല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, മക്കയിലേക്ക് നീളുന്ന ഹൂതി കൈകൾ. രചന നിർവഹിച്ചത് റൈഹാൻ ഷഹീദ്. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
11: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക,

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം നുസാൻ രണ്ടത്താണിയും കൂടെ ഞാൻ മുസ്തഫ അൻസാരിയുമാണ്.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: അൽഹംദുലില്ലാഹ്.
1: ഓക്കെ, നമ്മൾ ലൈവ് കഴിഞ്ഞു വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
0: അതെ,
1: അപ്പോൾ വൈബ്സിൽ നമുക്ക് ഇന്ന് ഫസ്റ്റ് നമ്മൾ പോകുന്ന ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ നമ്മുടെ അഷ്റഫൽ ഹിക്കം ഒറ്റപ്പാല നടത്തിയ സംസാരത്തിലേക്കാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറം തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ആളുകൾ പൊതുവെ ഏറ്റവും നല്ല നിലവാരത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല സൗകര്യപ്രദമായ വീട്, വാഹനം, മറ്റു സൗകര്യങ്ങൾ എല്ലാം ലഭിക്കണമെന്നതാണ് പൊതുവെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക. പക്ഷെ പലപ്പോഴും ഈ ആഗ്രഹങ്ങളെല്ലാം പല ആളുകളും സ്വായത്തമാക്കുന്നത് തങ്ങളുടെ വരുമാനത്തെ പരിഗണിക്കാതെയാണ് എന്നതാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സത്യമെന്ന് പറയുന്നത്. ഇന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. നിലവിൽ EMI സൗകര്യങ്ങൾ, ലോണ് പോലെയുള്ള കാര്യങ്ങൾ അല്പാൽപമായി അടച്ചു വീട്ടിയാൽ മതി എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും 100,000 രൂപയുടെ ഒരു വസ്തു മാസത്തിൽ 1,000,000 രൂപ അതിലേക്ക് മാറ്റിവെച്ചാൽ മതി എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ചുള്ളൊരാഗ്രഹം മനസ്സിൽ വരുമ്പോൾ, ഇത്തരമൊരു സൗകര്യങ്ങൾ അപ്പുറത്ത് കാണുമ്പോൾ, ആളുകൾ മുൻപും പിൻപും ഒന്നും നോക്കാതെ യാതൊരുവിധ കണക്ക് കൂട്ടലുകളുമില്ലാതെ പലപ്പോഴും അതിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ലക്ഷങ്ങൾ കടബാധിതനായി ലോണിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ അല്പം സ്വല്പമായി മുന്നോട്ട് പോയി അവസാനം ചെന്നെത്തുന്നത് വലിയ ഒരു കടബാധിതയിലേക്കാണ്. കടബാധിത ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു കുട്ടിയോടൊരു ലോണിനെ കുറിച്ച് ഒരു കവിത എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവരെഴുതി എന്നതാണ്, ലോണെടുത്ത് വീട് വെച്ച് വീട് വിറ്റ് ലോണടച്ചു എന്നാണ്. ഭയങ്കര ആശയതലമുള്ള രണ്ടു വരിയാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ലക്ഷങ്ങളാണ് ലോണെടുക്കുന്നത്, എന്നിട്ട് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വലിയൊരു വീട് പണിതു, പക്ഷേ തിരികെ കൊടുക്കാനുള്ളതായ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ മുന്നോട്ട് പോയി. പലപ്പോഴും കടം അധികരിച്ച് മാനസിക തല നില തന്നെ തെറ്റിയ ആളുകളെപ്പോലും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. പലപ്പോഴും ചെറിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി, അത് ഏത് സമയത്തും എങ്ങനെയും വരുമല്ലോ. നമ്മുടെ ഒരു വരുമാനം ഏതെങ്കിലും നിലക്ക് നിലച്ചു കഴിഞ്ഞാൽ എല്ലാ കണക്ക് കൂട്ടലുകളും പലപ്പോഴും താറുമാറാവുകയാണ്. ഒരു സുഹൃത്തിൻ്റെ ജോലി താൽക്കാലികമായി നഷ്ടപ്പെട്ടപ്പോൾ വലിയ പേടിയാണ്. എന്താ പേടി? ഇനി ഞാൻ എങ്ങനെയാണ് EMI അടച്ച് തീർക്കുക എന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കടത്തിന്മേൽ കടമാകുന്ന സാഹചര്യം പലപ്പോഴുമുണ്ട്. വലിയ ദുരന്തം കടം വാങ്ങുന്നതിലൂടെ ആളുകൾ വരുത്തി വെക്കുമ്പോൾ ഇസ്ലാം കടത്തെക്കുറിച്ച് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മാത്രമേ ആ നിലക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ കടവുമായി ബന്ധപ്പെട്ട് വലിയ ഉണർത്തലുകൾ, ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയുണ്ടായി. ഒരിക്കൽ മഹാനായ സ്വഹാബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊരിക്കൽ പ്രവാചകൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ആകാശത്തിലേക്ക് നോക്കി. എന്നിട്ട് പ്രവാചകൻ തൻ്റെ നെറ്റിത്തടം തടവിയിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മാദാ നസലമിന തസ്ദീദ്. മാദാ നസലമിന തസ്ദീദ്, എന്തൊരു ഗൗരവമുള്ള വിഷയമാണ് എനിക്കിപ്പോൾ വഹിയായി ഇറങ്ങിയിട്ടുള്ളത് എന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് കേട്ട എല്ലാ ആളുകൾക്കും പേടിയായി. അവർ അപ്പോൾ പ്രവാചകനോടൊന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസമായപ്പോൾ പ്രവാചകനോ ഒന്ന് തണുത്തപ്പോൾ ചോദിച്ചു, പ്രവാചകൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? അങ്ങേ എത്രയേറെ പ്രയാസപ്പെടുത്തിയ വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് ഒരു തത്വം പറഞ്ഞു, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ സുമ്മ ഉഹ്യിയ സുമ്മ ഖുതില സുമ്മ ഉഹ്യിയ സുമ്മ ഖുതില വഅലൈഹി ദൈനുൻ മാ ദഖല അൽജന്നത ഹത്താ യുഖല അൻഹു ദൈനുഹു. ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള അതുവഴി അവൻ മരിച്ചു എന്ന് തന്നെ കരുതുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി വീരമൃത്യു വരിച്ച ഒരു സഹോദരൻക്ക് റഹ്മാനായ റബ്ബ് കണക്കാക്കുന്ന എത്ര വലിയ പ്രതിഫലമാണ്! സ്വർഗാവകാശിയാണ് ആ മനുഷ്യൻ. അങ്ങനെ ഒരു 3 തവണ അതിനുള്ള അവസരം കിട്ടിയാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടുന്നത് വരെ ആ സ്വർഗാവകാശിക്ക് സ്വർഗത്തിൻ്റെ ഒരു ആനുകൂല്യവും ലഭിക്കുകയില്ല എന്ന വഹിയാണ് അവിടെ ഇറങ്ങിയത് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നഫ്സുൽ മുഖ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ലഅ. ഒരു വിശ്വാസിയുടെ അവൻ്റെ ഒരു ആത്മാവ് എന്നുള്ളത് അവൻ്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കണമെന്നാണ്. അഥവാ കടം വീട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ മനുഷ്യനിക്ക് പരലോക ജീവിതം നല്ല നിലക്കായി തീരുകയുള്ളൂ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ ഉണർത്തലുകൾ ഉണർത്തിയെന്ന് മാത്രമല്ല, ശക്തമായ ചില നിലപാടുകൾ, ചില കണിശതകൾ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയുണ്ടായി. ഒരു മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അലാ സാഹിബുക്കും ദൈനുൻ, നിങ്ങളുടെ കൂട്ടുകാരൻക്ക് കടം ബാധ്യതയായിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ ഒരിക്കൽ ഒരു മയ്യത്തിനോട് ചോദിക്കപ്പെടും, മയ്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട് പ്രവാചകരെ, അദ്ദേഹത്തിന് 2 ദീനാറ് കടമുണ്ട്. ഫതഹല്ലഫ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻവാങ്ങിയെന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ കടം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ നമസ്കരിച്ചു. പിറ്റേ ദിവസം അബൂ ഖത്താദയെ കണ്ടപ്പോൾ പ്രവാചകൻ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ? മാ സനഅത ഫി ദീനറൈനി, അബൂ ഖത്താദ ഈ ഏറ്റെടുത്ത 2 ദീനാറിൻ്റെ വിഷയത്തിൽ എന്താണ് ചെയ്തത്? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഞാനത് വീട്ടിയിട്ടുണ്ട് പ്രവാചകരെ. അപ്പോൾ അല്ലാൻ റസൂൽ പറഞ്ഞു, അൽ ആൻ ബറത്ത അലൈഹി ജിൽദഹു, ഇപ്പോഴാണ് നീ അവൻ്റെ തൊലി തണുപ്പിച്ചത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ കബറിലേക്ക് അദ്ദേഹം ഇറക്കി വെക്കപ്പെട്ടു. കടം ഏറ്റെടുത്തത് കൊണ്ട് മാത്രമായില്ല, ഏറ്റെടുത്ത കടം വീട്ടുമ്പോൾ മാത്രമാണ് ആ പിന്നെ കബറിൽ കിടക്കുന്ന മനുഷ്യനിക്ക് സ്വസ്ഥതയും സമാധാനവും റാഹത്തും ലഭിക്കുക എന്നതാണ്. പ്രവാചകൻ അനന്തരസ്വത്ത് വേദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴും 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? മയ്യത്തിൻ്റെ സമ്പത്തിൽ നിന്ന് മയ്യത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് എടുക്കണം. 2, കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ വേണ്ടിയിട്ട് ആ ക്യാഷ് ഉപയോഗിക്കണം. പിന്നീട് വസൂയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കണം. അത് 3 എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിലേ അനന്തരാവകാശികൾക്ക് പോവുകയുള്ളൂ എന്നാണ്. മഹന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഹംറാൻ ഇത്തഖില്ലാ വലാ തമുത്തു അലൈക ദൈനുൻ. ഹംറാൻ, നീ അള്ളാഹുവിനെ നല്ലോണം സൂക്ഷിക്കണം. കടം ബാക്കി വെച്ച് നീ ഒരിക്കലും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഫയൂഖദു മിൻ ഹസനാതിക ലാ ദീനാ റസമ വലാ ദിർഹമ, നാളെ പരലോകത്ത് ദീനാറും ദിർഹമൊന്നും ഉണ്ടാവില്ല. അവിടെ ഇടപാട് ക്ലോസ് ചെയ്യണത് സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് എന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. പ്രവാചകൻ കടം ബാധ്യതയാകാതിരിക്കാൻ വേണ്ടി ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം, അള്ളാഹുവേ പാപത്തിൻ്റെ ആധിക്യത്തിൽ നിന്നും കടം പെരുകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു എന്ന പ്രാർത്ഥന പ്രവാചകൻ കൂടെ കൂടെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മ അക്സറമാ തസ്തഈദു മിനൽ മഗ്റം, പ്രവാചകരെ എന്തിനാണ് താങ്കൾ കടത്തിൽ നിന്ന് ഇത്രയധികം കാവലിന് ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇന്ന റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. ഒരു മനുഷ്യൻ കടക്കാരനായാൽ അവൻ ചിലപ്പോൾ കളവ് പറയേണ്ടി വരും, ചിലപ്പോൾ കൊടുത്ത വാക്ക് ലംഘിക്കേണ്ടി വരുമെന്നാണ്. അത്രയേറെ ശ്രദ്ധിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂല് കടവുമായി ബന്ധപ്പെട്ട് കടം വാങ്ങുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് പറഞ്ഞു. അഥവാ നമ്മൾ കടം വാങ്ങുകയാണെങ്കിൽ, കടം

0: മറ്റുള്ളവൻ്റെ വാഹനം പോലെ തന്നെ എൻ്റെ വാഹനമാകണമെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. നമ്മൾ നമ്മുടെ വരുമാനത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് വേണം ഏതിലേക്കും ഇറങ്ങാൻ എന്നതാണ് ഒന്നാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കടം വാങ്ങാവൂ എന്ന് മാത്രമല്ല, അയ്യക്കൂനബി തൊരീക്കത്തിൻ മഷ്റൂഹ്, അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ കടം വാങ്ങാവൂ എന്ന. പലിശ പോലെ, ലോണ് പോലെ, അതേപോലെ തന്നെ ബാക്കിയുള്ള ആ നിലക്കുള്ള ഒരു അവസ്ഥയിലൂടെ, പലിശയുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയിലൂടെ ഒരിക്കലും കടം വാങ്ങാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞു, അയ്യക്കൂൽ മുസ്തദീനു ആസിമൻ അൽ വഫ, കടം വാങ്ങുന്ന ഒരാൾ എന്ത് വേണം, എത്രയും പെട്ടെന്ന് തിരിച്ചടക്കാൻ വേണ്ടി പരിശ്രമിക്കണം, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാനിങ്ങനെ വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ഒരു പക്ഷേ 1000 രൂപയ്ക്കാണ് കൊടുക്കേണ്ടി വരിക. അങ്ങനത്തെ 2, 3, 4, 5 വസ്തുവൊക്കെ മേടിച്ചു കൂട്ടുമ്പോൾ അതൊരു മാസത്തിൽ വലിയൊരു ഇൻകമായിക്കൊണ്ട് മാറുകയാണ്, വലിയ ഒരു എമൗണ്ട് ആയിക്കൊണ്ട് മാറുകയാണ്. അപ്പോൾ എങ്ങനെ അത് വീട്ടാൻ കഴിയുമെന്ന കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ അത് ചെയ്യണമെന്ന്. പല ആളുകളും കടം വാങ്ങി റോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന സാഹചര്യമുള്ളത് അതൊരിക്കലും പാടില്ല. പ്രവാചകൻ പറഞ്ഞു, മൻ അഹദ അംവാല നാസി യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻഹു, വാങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്നൊരു പേടിയോടുകൂടെ ബേജാറോടുകൂടെ ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കാൻ അള്ളാഹു ആ മനുഷ്യനെ സഹായിക്കുമെന്നും, ഒമൻ നഹദ യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാ, എന്നാൽ കേവലം സമ്പത്ത് നശിപ്പിക്കണമെന്ന, അതെങ്ങനെയാണ് പിന്നെ അനുഭവിച്ച് തീർക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യനിക്ക് അതനുഭവിക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു സമ്പത്തിനെ നശിപ്പിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു, അയ്യഅലമ ഔ യഗ്ലിബ അല ദന്നിഹി ഖുദ്റതുഹു അല വഫ, അഥവാ ഏകദേശം തിരിച്ചടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ, ഒരു അറിവ് അവനക്ക് ഉണ്ടാകണമെന്ന. ഇത്ര വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാസം കൊണ്ട് ഇത്ര എനിക്ക് അടച്ചു തീർക്കാൻ കഴിയും, അതിനിടയിൽ വേറെ എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ ഈ കടത്തെ അത് ബാധിക്കൂല, ആ നിലക്കൊക്കെയുള്ളൊരു കാൽക്കുലേഷൻ ആ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് കടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്ത്, ഖുർആനിലെ തന്നെ ഏറ്റവും വലിയ ആയത്ത്, കടമിടപാടുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കടം വാങ്ങുമ്പോൾ അത് എഴുതി വെക്കണമെന്നും സാക്ഷികളുണ്ടാകണമെന്നും ഒക്കെ വളരെ മനോഹരമായിക്കൊണ്ട് ഇസ്ലാം മാലോകരെ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്തിനു എന്ന് ചോദിച്ചാൽ, ആ വിഷയത്തിൽ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പല ആളുകളും ആ വിഷമത്തിൻ്റെ തിരമാലകൾക്കിടയിൽ കടന്ന് പ്രയാസപ്പെടുമ്പോൾ ഇസ്ലാമിൻ്റെ ഓരോ രംഗത്തുമുള്ള അധ്യാപനങ്ങൾ അവനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവൻ്റെ സംരക്ഷണത്തിനും അവൻ്റെ അഭിമാനത്തിനുമൊക്കെ കളങ്കമേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യവും വ്യക്തവും വ്യവസ്ഥാപിതവുമായ നിയമങ്ങൾ, നിയമസംഹിതകളാണ് എന്ന കൃത്യമായ ബോധം നമുക്ക് ഏതായിരുന്നാലും ഉണ്ടാകണം. ഈ പറയപ്പെട്ട രൂപത്തിൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഖേദിക്കേണ്ടി വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിക അധ്യാപനങ്ങളെ സ്വജീവിതത്തിൻ്റെ ഭാഗമാക്കി തദടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, അഷ്റഫ് അലി കമ്മി ഒറ്റപ്പാലത്തിൻ്റെ സംസാരമാണ് ഇൻസൈറ്റിലൂടെ നാം ഇതുവരെ കേട്ടത്.
2: നമുക്കൊരു പാട്ട് കേട്ടോ.
1: പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബാണ്. അപ്പോൾ ഈ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും വൈബാക്കണമെങ്കിൽ ഒരു പാട്ട് കേൾക്കുക തന്നെ വേണം. നമുക്ക്
2: സ്വരത്തിലേക്ക്
1: സാഹിൽ കൊല്ലത്തിൻ്റെ ഗാനം കേട്ടുവരാം.

0: മാഷല്ല, നമ്മളിപ്പോൾ കേട്ടത് സ്വരം. മരുപ്പരപ്പിലെ പൊള്ളും മണൽ എന്നുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ സാഹിൽ കൊല്ലമാണ് ആലപിച്ചത്. പല പാട്ട് പലപ്പോഴും നല്ല അർത്ഥമുള്ള പാട്ടുകൾ നമ്മുടെ മനസ്സിനും വല്ലാത്ത കുളിർമയൊക്കെ എന്നുള്ളത് തന്നെയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ
1: ഓക്കെ. നിങ്ങളെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ കുടുംബത്തിലൊക്കെ അങ്ങനെ നിത്യരോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ?
0: കുടുംബത്തിലൊക്കെ ഉണ്ടോ?
1: കുടുംബ വീട്ടിലൊന്നും ഇല്ലല്ലോ.
0: ഇല്ല.
1: കുറച്ചൊരു നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും നിത്യരോഗികളെ പരിചരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മക്കളൊക്കെ നോക്കി പരിചരിക്കുന്നവരുണ്ട് അല്ലേ? അത്തരം ആളുകൾക്കുള്ള ഒരു പിന്നെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, ആരോഗ്യ വിചാരം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുമ്പോൾ പരിചാരകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് അവർക്കും അറിയാവുന്ന പോലെ തന്നെ പാലിയേറ്റീവ് ദിനം ഈയിടെ നാം ആചരിക്കുകയുണ്ടായി. ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരം നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുമ്പോൾ ആ പരിചാരകരും അവരുടെ കൂടെയുള്ളവരും ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ENT സർജനും ഏതാനും വർഷങ്ങളായി പാലിയേറ്റീവ് ഹോം കെയറിലെ ഫിസിഷ്യനുമായ ഡോക്ടർ VM അബ്ബാസ്. നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഡോക്ടർ, നമുക്ക് ഒരു നിത്യരോഗികളായി സ്ഥിരമായി പല വിധ അസുഖങ്ങളും ഉണ്ടായിട്ട്, ഫോർ എക്സാമ്പിൾ ക്യാൻസർ, അതുപോലെ തന്നെ പക്ഷാഘാതം, അതുപോലെ കിഡ്നി അസുഖവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നീറുകെട്ട് വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പലവിധ അപകടങ്ങൾ സംഭവിച്ച് നട്ടല് തളർന്ന് കൈയും കാലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന ഇങ്ങനത്തെ പലവിധ രോഗികളാണല്ലോ നിങ്ങൾ പാലിയേറ്റീവ് കെയറിൽ സാധാരണ ശ്രദ്ധിക്കുന്നത് അല്ലേ?
3: ആ അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും, പീസ് റേഡിയോയിലെ എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. നിത്യരോഗികളായിട്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് പല ആളുകളും നമുക്ക് കാണാറുണ്ട്. ഈ മോഡേൺ ഈ യുഗത്തിലും നമുക്ക് ആധുനികമായ എല്ലാ സംവിധാനങ്ങളുമുള്ള യുഗത്തിലും ഒരുപാട് പേർ നമ്മുടെ കഠിന വേദനയും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കാണാറുണ്ട്. അവരുടെ ഒരു പരിചരണം വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി അതിനെ ഒരു വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് വീട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും അയൽവാസികളായിട്ടുള്ള ആളുകൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് സാധിക്കും. നമുക്കറിയാം, കിടപ്പിലായ രോഗികൾക്ക് പല ശാരീരിക പ്രശ്നങ്ങളും നമുക്ക് കാണാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന ബെഡ് സോറാണ്, അതായത് ശയ്യാവരണം. അത് കിടപ്പിലാവുന്ന രോഗികൾക്ക് അവരുടെ പല ഭാഗങ്ങളിലും പ്രധാനമായും പുറം ഭാഗത്തെ അരയ്ക്ക് മുകളിലുള്ള എല്ലുകളും എല്ലുകൾക്ക് ചുറ്റുമുള്ള തൊലിപ്പുറവും അതുപോലെ തന്നെ കാലിലെ അതുപോലെ തന്നെ കൈയിലെ കണങ്കാലിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള സ്കിന്നുമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തതായി ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നമാണ് ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും ഉള്ള തടസ്സവും മറ്റു പ്രയാസങ്ങളും. അത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾക്ക് ഉണ്ടാവുന്ന വായയിലും മറ്റും ഉണ്ടാവുന്ന പുണ്ണും മറ്റ് അൾസറുകളും മൂലം അവർക്ക് രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടി വേദനയോടുകൂടി ഭക്ഷണം ഇറക്കുന്നതിനുള്ള പ്രയാസങ്ങൾ കാണാറുണ്ട്. മൂന്നാമതായി നമുക്ക് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്ര തടസ്സം, അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക. ചിലപ്പോഴായിട്ട് അവർക്ക് മൂത്രത്തിന് ട്യൂബുള്ളവർക്ക് മൂത്രത്തിനുണ്ടാവുന്ന ട്യൂബിലുണ്ടാവുന്ന ബ്ലോക്ക് മൂലം മൂത്ര പുറത്തോട്ട് വരാതിരിക്കുക, ബാഗിലേക്ക് കളക്ട് ചെയ്യപ്പെടാതിരിക്കുക, അത്തരം പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നാലാമതായി പ്രധാനമായിട്ടും കാണപ്പെടുന്ന പ്രശ്നമാണ് അവർക്ക് മലബന്ധം, അതുപോലെ തന്നെ ചിലപ്പോഴായി കാണുന്ന വയറിളക്കം എന്നിവ. അത് അടുത്തതായി കൂടുതലായിട്ടും മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണപ്പെടാറുള്ളത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ വ്രണങ്ങൾ, അതുപോലെ തന്നെ നിറവ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നീരൊലിപ്പ്, ചില ഭാഗങ്ങളിൽ നിന്നുള്ള നീരൊലിപ്പ്. പ്രധാനമായും ഇത്തരം പ്രശ്നങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും രോഗികളിൽ കണ്ടുവരാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, നിത്യമായി അസുഖം വരുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. ശാരീരികമായിട്ട്, മാനസികവും സാമൂഹികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ ഇതിൻ്റെ പുറമെയാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സാറ് പറഞ്ഞത് ബെഡ് സോർ അഥവാ അൾസറാണ്, ശയ്യ കിടക്കുന്ന സ്ഥലത്ത് ഈ ബെഡിനോട് തട്ടുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന അൾസർ അല്ലേ. എങ്ങനെയാണ് ഈ ഒരു അൾസർ ഉണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം?
3: നമുക്ക് ശയ്യാവരണം ഉണ്ടാകുന്നത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന അസുഖം മൂലം അത് പല രീതിയിലുണ്ടാകും. നമുക്കറിയാം പക്ഷാഘാതം അല്ലെങ്കിൽ നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം പോലുള്ള അവസ്ഥയിൽ അവർക്ക് അവരുടെ ബോധാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ മൂലം അവരുടെ ചലനം വളരെ കുറഞ്ഞു പോകും. ആ അവസ്ഥയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, രോഗികൾ ഒരേ കിടപ്പിൽ കുറേ നേരം കിടക്കുന്ന സമയത്ത് ആ ശയ്യാവരണങ്ങൾ ഉണ്ടാകുന്ന പ്രഷർ സോർ എന്നാണ് അതിന് പറയുക. നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മുടെ എല്ലും പ്രതലങ്ങളും തമ്മിലുള്ള ഭാഗത്ത് ചലനമില്ലാത്ത കാരണം ആ ഭാഗത്തേക്കുള്ള രക്തഓട്ടം കുറയുന്നത് മൂലം അവർക്ക് ആ ഭാഗത്ത് നിറമാറ്റവും ആ ഭാഗത്തുള്ള ചില കോശങ്ങളുണ്ടാകുന്ന ഡാമേജും മൂലം ആ ഭാഗത്ത് അവർക്ക് ചെറിയ ചെറിയ വ്രണങ്ങൾ കാണപ്പെടുകയും പിന്നീട് അത് ഇൻഫെക്ഷൻ പോലുള്ള അണുബാധയും മറ്റും സംഭവിച്ച്, അല്ലെങ്കിൽ രക്തഓട്ടം അതുപോലെ തന്നെ കുറഞ്ഞിരിക്കുമ്പോൾ അത് വലുതായി അതൊരു മുറിവിലേക്ക് മാറുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഇത്തരം മുറിവുകൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്?
3: ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോർ അല്ലെങ്കിൽ ശയാവരണം ഉണ്ടാകുന്ന കാരണം പറഞ്ഞ പോലെ, നമുക്ക് അവരുടെ ആ പൊസിഷനിലുള്ള കിടപ്പിനെ നമുക്ക് പൊസിഷനിൽ ചേഞ്ച് ചെയ്യാം. അതായത് അവരെ തിരിച്ച് പൊസിഷൻ മാറ്റി നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഇത്തരം രോഗികളിൽ നമുക്ക് പൊസിഷൻ മാറ്റി കൊടുക്കാം. നമുക്ക് അവരെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ചെറുതായിട്ട് ചരിച്ച് കിടത്തി നമുക്ക് ആദ്യം പ്രഷർ ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ചരിച്ച് കിടത്താവുന്നതാണ്. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ കിടക്കുന്ന ഭാഗത്തുള്ള നമ്മുടെ തുണി, അതായത് ബെഡ്ഷീറ്റ്, അതുപോലത്തെ പാഡുകൾ എന്നിവയെല്ലാം ചുളുക്കമില്ലാതെ, കാരണം ചുളുക്കം ഉണ്ടാകുന്ന ആ കേസിൽ അമരുന്ന ആ ഭാഗത്ത് അതേപോലെ തന്നെ തൊലിപ്പുറത്തും ചുളുക്കം ഉണ്ടാകുകയും ആ ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് ആ ഭാഗത്ത് അൾസർ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉള്ള നനവ്, അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരിക്കുകൾ, അതായത് ബെഡിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് നമ്മൾ രോഗിയെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ കഴിയുന്നതും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തോ അല്ലെങ്കിൽ പുറം ഭാഗത്തോ സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ലേപനങ്ങളെല്ലാം പുരട്ടി ചൊറിച്ചിലോ അതിൽ മറ്റ് പ്രോബ്ലംസോ അലർജി പോലുള്ള പ്രയാസങ്ങളോ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് മരുന്ന് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവർക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൂത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ഭാഗങ്ങളാണെങ്കിൽ ക്ലീനിങ് കൃത്യമായി ചെയ്യേണ്ടത്, ഈ നനവ് പെട്ടുന്ന ഭാഗങ്ങളിൽ പെട്ടെന്ന് മുറി വരാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അത്തരം ഭാഗങ്ങൾ ക്ലീൻനെസ്, അതായത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ ബെഡ് സോറ് അല്ലെങ്കിൽ ശയാവരണത്തിൻ്റെ അളവ് നമുക്ക് വരുന്നത് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് ഉണങ്ങുന്നതിലേക്ക് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ മുറിവ് പരിചരിക്കുന്നതിനുള്ള പ്രയാസം, നമുക്കറിയാം ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിചരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരു സൈഡ് വന്നു, പിന്നെ അത് അടുത്ത സൈഡിൽ വേറെ വന്നു, അപ്പം നമുക്ക് ചരിച്ചു കിടത്തുമ്പോഴൊക്കെ ഉള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോറ് ഉണ്ടാകുന്ന ബെഡ് സോറ് ഉണ്ടാകുന്ന ഭാഗങ്ങൾ ആയ ആ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ട് അത്തരം ഏരിയകളിൽ നമുക്കൊരു സോഫ്റ്റ് പാഡുകൾ വെച്ചിട്ട്, നമുക്ക് കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ചെറിയ പാഡുകളും വെച്ചിട്ട് നമുക്ക് ഇത് വരുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധയുള്ള പലപ്പോഴായിട്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് കെയർ ചെയ്യുന്നവരിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ ശയ്യാഭരണങ്ങൾ കാണാറുള്ളൂ. അവർക്ക് മറ്റു പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള പഴുപ്പോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കോ ഇത്തരം രോഗികൾ പിന്നീട് അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി തന്നെ നമുക്ക് കിടപ്പിലായ രോഗികൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.
2: അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഒന്ന്, ഇടക്കിടക്ക് ആളെ പൊസിഷൻ മാറ്റുക എന്നുള്ളതാണ് അല്ലേ? പൊസിഷൻ മാറ്റുക. രണ്ടാമതായിട്ട് തൊലിപ്പുറമെ തൊലിയും കാര്യങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇതാണ് ഏറ്റവും പ്രധാന പോയിൻ്റായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ കിടക്കുന്ന ബെഡ്, എന്താ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു, ബെഡ് ഇതിൽ എന്താ പറയുക, വാട്ടർ ബെഡ്, എയർ ബെഡ് എന്നുണ്ട്, പല തരം സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ശരിക്ക് ബെഡിൽ?
3: നമുക്കറിയാം മുൻകാലങ്ങളിലെല്ലാം കൂടുതലും വാട്ടർ ബെഡുകളാണ് ഉപയോഗിച്ചിരുന്നത്, കാരണം നമുക്കതിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോഴും നമുക്ക് എയർ ബെഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എയർ ബെഡുകൾ ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച്. എയർ ബെഡുകളിലെ പ്രധാനമായിട്ടും ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ, അതായത് നമുക്കത് അതിൻ്റെ മെഷീൻ ഉപയോഗിച്ച് അതിനെ അതിൻ്റെ എയർ നമുക്ക് കളയുന്നതിനും അതുപോലെ പെട്ടെന്ന് അതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യുന്നതിനും സാധിക്കും. വാട്ടർ ബെഡിൻ്റെ വേറൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, അത് ചില സ്ഥലത്ത് അമരുമ്പോൾ മറ്റു ഭാഗം പൊന്നി നിൽക്കുകയും, അതുകൊണ്ട് തന്നെ രോഗികൾക്കുള്ള ഈ ഷിഫ്റ്റിംഗ് നമ്മൾ പറഞ്ഞ മുൻപറഞ്ഞ ആ രോഗിയെ ചരിച്ച് കിടത്തുമ്പോഴൊക്കെയുള്ള പ്രയാസങ്ങൾ വാട്ടർ ബെഡിൽ മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. നമുക്ക് ഏറെക്കുറെ ഇതിലെ രണ്ടിനും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഇതായതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി നമ്മുടെ അതിൻ്റെ ഇതനുസരിച്ച് നമുക്ക് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലും നമ്മൾ വാട്ടർ ബെഡ് എയർ ബെഡാണ് കൂടുതലും നമുക്ക് ഉചിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നത്.
2: ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധ ചെലുത്തിയാലും ചിലപ്പോൾ എന്തുണ്ടാവാം, ബെഡ് സോർ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവുന്ന വ്രണങ്ങൾ, അത് നമുക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് ഉണങ്ങുന്നതിലൊക്കെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടുതലും നമുക്കറിയാം ഇങ്ങനെ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് ഇൻഫെക്ഷൻ പോലുള്ള അണുബാധ വന്നത് വലുതാവുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് വരാതിരിക്കാൻ വേണ്ടി തന്നെ ആ മുറിവിൻ്റെ പരിചരണം, അത് നമ്മൾ മുറിവ് ബീറ്റാഡിൻ പോലുള്ള സാധാരണ നമുക്ക് വീടുകളിൽ അവൈലബിളായ ബീറ്റാഡിനോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി അതിനെ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മരുന്നുകളായ മെട്രോജിൽ പൗഡർ, നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഗുളികകളാണ് മെട്രോജിൽ, അത് നമുക്ക് അതിൻ്റെ പൗഡർ ഫോമുകൾ മെട്രോജിൽ 500 mg ടാബ്ലറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിച്ച് പൊടിച്ച് നമുക്ക് അത് അതിൻ്റെ മുകളിൽ ഇടുന്നത് തന്നെ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്. അങ്ങനെ അത്തരം രീതിയിൽ തന്നെ നമുക്ക് ആ മുറിവിനെ ഉണക്കാൻ പറ്റും. അത് അതിനെ ഇട്ടതിന് ശേഷം നമുക്കൊരു പാഡ്, നമുക്കൊരു കോട്ടൺ, ഒരു കോട്ടണിൻ്റെ പുറത്ത് നമുക്കറിയാം മുറിവിന് ഉപയോഗിക്കുന്ന പാഡുകൾ കിട്ടും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ മുറിവ് കിട്ടുന്നതിന് വേണ്ടി വന്ന തുണികളുണ്ട്. അതിന് നമുക്ക് ഈ സ്റ്റീം ഉപയോഗിച്ച്, നമുക്കറിയാം പ്രഷർ കുക്കറെല്ലാം ഉള്ള അവസ്ഥയിൽ അതിൻ്റെ നമുക്ക് ആവിയിൽ ചൂടാക്കിയതിന് ശേഷം അത് നമുക്ക് അതൊരു നമ്മളൊരു അണുബാധ അണുക്കളെ ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം ആ പീസുകൾ നമുക്ക് ആ മുറിവിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രഷർ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ മെട്രോജിൽ പൗഡറിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് മുറിവ് ഉണക്കാവുന്നതാണ്. നമുക്കതിനു വേണ്ടി ഒരുപാട് ചെറിയൊരു ബാൻഡേജ് പോലത്തെ പ്ലാസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രോഗികൾക്ക് വളരെ ഷുഗറോ അല്ലെങ്കിൽ മറ്റോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള മരുന്നുകൾ റെഗുലറായിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിച്ച് ഷുഗറെല്ലാം നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിവ് ഉണക്കാൻ സാധിക്കും.
2: ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ചികിത്സ ചെയ്യാൻ നേരാവണ്ണം ശ്രദ്ധ ചെലുത്തി അണുവിമുക്തമായ രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് വീടുകളിൽ നമുക്ക് പലേറ്റിയിലെ രോഗികളിൽ നിന്ന് ഒരുപാട് വീടുകൾ നമുക്ക് രോഗികളുടെ മുഖ്യ പരിചാരകൾ അവരെ വീടുകാർ തന്നെയാണ്, ആ വീട്ടിലെ ഒരു പ്രധാന വ്യക്തി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് വീട്ടിലുള്ള ആളോ അല്ലെങ്കിൽ അയൽവാസിയോ അല്ലെങ്കിൽ വളണ്ടിയറോ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന, രോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ സമയം, അവരുടെ ജോലി സമയം, ഇതെല്ലാം ഒരു ഒരു 10 or 20 minutes കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഡ്രസ്സിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വീടുകളിൽ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറൊരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് നമ്മൾ എൻ്റെ ശ്രോതാക്കളായ ആളുകൾക്ക് നമുക്ക് ഇതിലൂടെ നൽകാൻ സാധിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു തുടർ പരിചരണ പോലെ ആയി നമുക്കത് നമ്മൾ ചെയ്ത പഠിച്ച ഒരു കാര്യങ്ങൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സമൂഹത്തിൽ നമുക്കൊരു കാര്യമായ ഒരു ഇടപെടലുകൾ, നമുക്ക് ഒരുപാട് ടെക്നോളജിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സഹായമോ ഇല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ഈ പരിചരിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നമ്മൾ ഊന്നൽ നൽകുന്നത്. അപ്പോൾ നമുക്ക് രോഗി പരിചരണം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ശ്രദ്ധയിലൂടെയും അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഒരു വളണ്ടിയറെങ്കിലും, സന്നദ്ധരായ ഒരാൾ വളണ്ടിയറോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചുറ്റുപാടുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള രോഗികളുടെ പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഈ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ പോലുള്ള പ്രദേശത്ത് ഒരുപാട് പാലിയേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട്. അതിൽ പ്രധാനമായും അവരുടെ വളണ്ടിയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് കൂടുതലുള്ളത്. നമുക്കറിയാം പല ഹോം കെയറുകളും, അതായത് ഗൃഹ വിസിറ്റുകളെല്ലാം നടത്തുന്നത് അവരാണ്. അവരുടെ റോളുകൾ നമുക്കറിയാം. ഈ അവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്.
2: കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് കെയർ ഡേന്റെ ഭാഗമായിട്ട് പി സി റോഡിൽ നടന്ന പ്രോഗ്രാമിൽ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പാലിയേറ്റീവ് കെയർ സൊസൈറ്റികളെ പരിചയപ്പെടുത്തിയിരുന്നു. അവരുടെ വളണ്ടിയേഴ്സിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ രോഗികളുടെ അനുഭവങ്ങളൊക്കെ വിശദമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും വിശദമായിട്ടുള്ള പ്രോഗ്രാമുകൾ പി സി റേഡിയോ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ്. എന്താണ് ഇങ്ങനത്തെ ഈ അതിൽ സാറ് നേരത്തെ പറഞ്ഞത് വായലുണ്ടാകുന്ന അൾസറുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരം പി സി റേഡിയോയിലെ പ്രോഗ്രാമുകൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പ്രിവെൻറ്റീവ് കെയറിനാണ്. അതാ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ളതിലേക്കാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും എന്ത് അസുഖത്തെക്കുറിച്ച് പറയുമ്പോഴും അത് എങ്ങനെ വരാതെ നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും ഊന്നൽ നൽകാറുള്ളത്. അപ്പോൾ ഇതിൽ ഇത്തരം അൾസറുകൾ വരാതെ നോക്കുന്നത്, ഈ വായലും തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകളും പുണ്ണുകളൊക്കെ, അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, അത് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായും നമുക്കറിയാം ഏത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കത് വരാതെ നോക്കുമ്പോഴാണ് അത് നമ്മൾ അതിൻ്റെ കാഠിന്യത്തിലേക്ക് പോകുന്നത് തടയുന്നതും, അതുപോലെ തന്നെ നമുക്കതിനെ സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഈ ഇത്തരം കിടപ്പിലായ രോഗികളിൽ പ്രധാനമായും അവരുടെ ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ അവരുടെ ബോധാവസ്ഥയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ മൂലം അവരുടെ നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്നതിനുള്ള ആ സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വായ തുറക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഓറൽ ക്ലീനിങ്ങും മറ്റുള്ള സാധാരണഗതിയിൽ കുറവായിരിക്കും. അതാണ് പ്രധാന കാരണമായിട്ട് നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് വായ തുറക്കാൻ കഴിയാത്തതുമൂലം ക്ലീനിങ്, വായയിലുള്ള ക്ലീനിങ് ബ്രഷിങ്, അതുപോലെ തന്നെ നാക്കിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് പൊതുവേ ഈ കിടപ്പിലാരോഗികൾക്ക് ഉണ്ടാകുന്ന പ്രതിരോധ കുറവ് കാരണം നാക്കിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ, അതായത് പൂപ്പൽ രോഗങ്ങൾ, അതുപോലെ നാവിനൊരു വെള്ള കോട്ടിങ്, നമുക്ക് പലപ്പോഴേ കാണാറുണ്ട് ഇത്തരം രോഗികൾ. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ നാവ് വളരെ ഒന്നിൽ വെള്ള കളർ അല്ലെങ്കിൽ അവർ വളരെ ചുമന്നിരിക്കുന്നു. കാരണം ആ ഫംഗൽ രോഗം മൂലം നമ്മുടെ നാക്കിൻ്റെ മുകളിലുള്ള ഒരു ലെയർ ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ അവിടെ ഫംഗസ് രോഗം വരികയും ചെയ്യണം. അത് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പല്ലുകളിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ, പല്ലുകളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഭക്ഷണം അവിടെ കുടുങ്ങുകയും അതുപോലെ തന്നെ കൂടുതൽ അവരുടെ ചവയ്ക്കാത്തത് മൂലം തന്നെ ഭക്ഷണത്തിൻ്റെ സൈഡുകളിൽ ഭക്ഷണം കെട്ടിക്കിടക്കുകയുള്ള അവസ്ഥയിൽ അപ്പോൾ പ്രധാനമായും ഈ വിഴുങ്ങൽ ഭക്ഷണം വിഴുങ്ങുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പ്രധാനമായിട്ടും വായയിലെ വൃത്തി നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ക്ലീനിങ് നമുക്ക് വായ തുറപ്പിച്ച് നമുക്ക് അവരെ കൊണ്ട് തന്നെ നമുക്ക് കൈക്ക് ശക്തിയുള്ളവർക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സോഫ്റ്റ് ബ്രഷുകൾ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ മൂന്നുതരം ബ്രഷുകളുണ്ടാവും, സോഫ്റ്റോ മീഡിയം ആയി, നമുക്കൊരിക്കലും അങ്ങനത്തെ നമ്മൾ മീഡിയമോ അല്ലെങ്കിൽ ഹൈ ഇതുള്ള ബ്രഷുകൾ ഉപയോഗിക്കരുത്, സോഫ്റ്റായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ടൂത്ത് ബ്രഷുകളും ഉപയോഗിച്ചുകൊണ്ട് പല്ല് വൃത്തിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കോട്ടണിൽ ഉപ്പുവെള്ളം ആക്കിയതിന് ശേഷം നാക്ക് തുടച്ചു കൊടുക്കുക, അത് കാരണം ആ വെള്ള പാട നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അണ്ണാക്കിലേക്കുള്ള ഉള്ളത് കുറയുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം വായിൽ കുപ്പിളിച്ച് തുപ്പാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് വായയുടെ ക്ലീനിങ്ങും അവർക്ക് രുചി, ഭക്ഷണത്തോടുള്ള രുചി ഉണ്ടാവുകയും ക്രമേണ ക്രമേണ അവർ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിലും ഈ ഫംഗൽ രോഗം മൂലം, പൂപ്പൽ രോഗം മൂലം നമുക്ക് പലപ്പോഴും വെള്ളം കുടിക്കുന്നതിനുള്ള പ്രയാസങ്ങളും കാണാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ, അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാവുന്ന, പലപ്പോഴായും ചെയ്യുന്നതും അതിന് നമുക്കൊരു ഇത്തരം ഇതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതലൊന്നും ഊന്നൽ നൽകിക്കൊണ്ട് പറയുക മാത്രമാണ് ഈ അവസരത്തിൽ നാം ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് നമ്മൾ ഇങ്ങനെ കിടപ്പിലായ രോഗിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ. അണുബാധ വരാതെ, അതുപോലെ പൂപ്പൽ വരാതെ സൂക്ഷിക്കാൻ ഒരു ക്ലീനിങ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വന്തം ചെയ്യുന്ന പോലെ നമ്മൾ ഈ കിടപ്പിലായ രോഗികൾക്കും ചെയ്തു കൊടുക്കുക.
3: നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വായയുടെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, കാരണം രോഗിക്ക് വേദനയാവും, അതുപോലെ തന്നെ രോഗിക്ക് വായ തുറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊക്കെയുള്ള പ്രയാസം. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ അത് രോഗിയുടെ ആ ഒരു സാധാരണ രീതിയിലേക്ക് രോഗി വായ തുറക്കുന്നത് രോഗിക്ക് കൂടുതൽ ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തൊണ്ടയുടെ സൈഡിലുള്ള ജോയിൻ്റ് ഉണ്ട് നമുക്കറിയാം, അത് ബലം വന്നിട്ട് സ്റ്റിഫായിട്ട് നമുക്കവർക്ക് പിന്നീട് നമുക്കിപ്പം രോഗത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് വീണ്ടും തുറക്കുന്നതിനൊക്കെയുള്ള പ്രയാസം പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഇത്തരത്തിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. അവരുടെ മുഖത്തുള്ള മസിൽ പേശികൾക്കുള്ള ആ ഒരു മൂവ്മെൻസും അതുപോലെ ചലനങ്ങളും നമുക്കറിയാം, കിടപ്പിലാവുമ്പോൾ പേശികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം ഇത്തരം മൂവ്മെൻറ്റുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
2: ഓക്കെ, അപ്പോൾ നമ്മൾ സഹതാപം വിചാരിച്ച് വായ തുറക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കലുഷിതമായ ബുദ്ധിമുട്ടിലേക്കാണ് പോകുക എന്നർത്ഥം അല്ലേ. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ മൂക്കിലൂടെ ട്യൂബ് ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് പലപ്പോഴും പല ആളുകൾക്കും പല വിധത്തിലുള്ള ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഇത്, കൂടെ നിൽക്കുന്ന കാണുന്ന ആളുകൾക്കും ഒക്കെ പലവിധ ആശങ്കകളും അതിനെക്കുറിച്ചുണ്ട്. എന്താണ് ശരിക്കും ഒരു ഇതിലൂടെ എങ്ങനെ എങ്ങോട്ടാണ് ഇത് ട്യൂബ് ഇടുന്നത്, എങ്ങോട്ടത് പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് ഒരുപാട് വ്യാകുലതകളുള്ള ഒരു മേഖലയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
3: സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ആശുപത്രികളിലും എല്ലാം ഇങ്ങനെ കിടപ്പിലായ രോഗികൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ട്യൂബുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും, അതൊരു സ്വാഭാവികം തന്നെയാണ്. കാരണം നമുക്കറിയാം സാധാരണ നമ്മൾ ഒരു ഭക്ഷണം വായിലൂടെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക റൂട്ടിലൂടെ കൊടുക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ അതുണ്ടാകും. അപ്പോൾ അത് ദൂരീകരിച്ചാൽ നമുക്കത് അത്രയും എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് അത് അത്രയും അതിൻ്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ നമ്മൾ ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ നാസോഗാസ്ട്രിക് ട്യൂബ് എന്നാണ് പറയുക, ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ ഇട്ടിട്ട് അത് നമുക്ക് നമ്മുടെ അന്നനാളത്തിലോട്ടാണ് പോകുന്നത്. അന്നനാളത്തിലൂടെ നമ്മൾ ആമാശയത്തിലാണ് അതിൻ്റെ ടിപ്പ് എത്തുന്നത്. അതായത് നമുക്ക് ഭക്ഷണം ഡയറക്റ്റായിട്ട് ഭക്ഷണം നമുക്ക് രോഗിയുടെ വയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം രോഗികളിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ രോഗിക്ക് അവരുടെ സോളോയിങ് അല്ലാതെ നമ്മുടെ വിഴുങ്ങൽ പ്രശ്നം പ്രക്രിയ കുറച്ച് താറുമാറാവുന്ന അവസ്ഥകളിലാണ് നമുക്ക് ഈ സാധനം ഈ നാസോഗാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ മുകളിലുള്ള ട്യൂബ് ഇടുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. അത് നേരെ ഭക്ഷണം ശ്വാസകോശത്തിൽ നമ്മൾ വായു, അതായത് ശ്വസിക്കുന്ന വായു പോകുന്ന സ്ഥലത്തോട്ട് നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യകരമായ രീതിയിൽ തന്നെ നമുക്കൊരു ഒരു തുള്ളി വൺ ഡ്രോപ്പ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരെ എത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോഴൊക്കെ. ഈ ഇത്തരം അവസ്ഥയിൽ നമ്മൾ അവർക്ക് ആ സെൻസേഷൻ കുറവായതുകൊണ്ട് ഭക്ഷണം ഡയറക്റ്റ്ലി നേരെ അവർക്ക് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. അത് ഒരുപാട് ന്യൂമോണിയ പോലുള്ള, അതായത് ശ്വാസകോശത്തിലുള്ള പഴുപ്പ് മൂലം പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് ആരോഗ്യപരമായി നമ്മൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ഈ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ രോഗിയുടെ വളരെ അപകടകരമായ അനുബാധയിലേക്ക് പോകുന്നതും പലപ്പോഴായിട്ട് രോഗികൾക്ക് മരണകാരണം വരെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം, അതായത് നമ്മുടെ ആ ഭക്ഷണം വിഴുങ്ങുന്ന അവസ്ഥയിൽ മാറ്റം കിട്ടുന്നവരെ, അതായത് ഒരു വായയിലൂടെ ട്യൂബിലൂടെ അല്ലാതെ രണ്ട് കഴിക്കുന്ന അതുവരെ നമ്മൾ ഇടുന്നത്, ഇതൊരു ഒരു ഒരു മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദനയുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറല്ല, ഒരു ഇതല്ല. കാരണം അത് ട്യൂബ് എത്തുന്ന കാരണം രോഗിക്ക് വേണ്ട ജലാംശവും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും കിട്ടുന്നതിന് ഇത് അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു ഒരു ഞാൻ പറഞ്ഞു വീട്ടിലെ പരിചരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രോഗിക്ക് വേണ്ട ചികിത്സ, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നൽകാൻ സാധിക്കും. അതുപോലെ അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് രോഗിയെ ആശുപത്രിയിലോ ICUയിലോ അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസോ അങ്ങനത്തെ പോലുള്ള സൊല്യൂഷൻ ഫ്ലൂയിഡുകളെല്ലാം കയറ്റേണ്ട അവസ്ഥയിൽ നമുക്ക് മാറ്റം വരുത്താൻ ഇതിന് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം അവസ്ഥയിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭീതി നാം ഒഴിവാക്കേണ്ടതാണ്. കാരണം അതാണ് അതിൻ്റെ ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാവുന്ന രീതി അതുകൊണ്ടായതാണ്. അപ്പോൾ നമുക്ക് അത് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അത് പരിചരിക്കേണ്ട വിഷയം ഇതിലുണ്ട്. കാരണം നമുക്കറിയാം ഒരു ട്യൂബ് ഇടുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രയാസം, ആ പ്രയാസത്തെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമുക്കൊരിക്കൽ ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് രോഗി ചിലപ്പോഴായിട്ട് അവരുടെ അബോധാവസ്ഥയിൽ ചിലപ്പോൾ അത് വലിച്ച് പുറത്തേക്ക് കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെ മൂക്കിന് സൈഡിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പോഴത് അവിടെ നല്ല കൃത്യമായും അവിടെ ഒട്ടിക്കിടക്കുന്നതായിട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ട്യൂബ് ബ്ലോക്കാകാതെ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ട്യൂബിലൂടെ ട്യൂബിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ള അവസ്ഥ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം ഒരു ട്യൂബിലൂടെ കട്ടിയുള്ള ആഹാരം, അതായത് നമുക്ക് അതിലെപ്പോഴും ജ്യൂസ് പോലത്തെ വെള്ളം സെമി ആയിട്ടുള്ള, അതായത് പകുതി വെള്ളം രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ കഞ്ഞി നമുക്ക് പൊടിച്ച് ജ്യൂസാക്കി ജ്യൂസ് രൂപത്തിൽ കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്ലിയർ വെള്ളം നമുക്ക് കൊടുക്കണം. കാരണം ഈ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവിടെ ഒട്ടി അത് പിന്നീട് ബ്ലോക്കായി മാറും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പും ശേഷവും നല്ല ക്ലിയർ വെള്ളം അതിലൂടെ ഒഴിച്ച് ബ്ലോക്ക് ഒഴിവാക്കേണ്ടതാണ്.
2: ഓക്കെ, നമ്മുടെ സമയപരിമിതി മൂലം ഈ ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ച പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിൽ തുടർന്ന് കേൾക്കാം.
0: മഷല്ലാ, നമ്മളിപ്പോൾ കേട്ടത് നിത്യരോഗികളെ പരിചരിക്കുന്നവരോട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിത്യരോഗികൾ രോഗികളെ പരിചരിക്കുന്നവർ മനസ്സിലാക്കേണ്ടെന്ന് അറിയേണ്ടെന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ. അവരുടെ ബെഡ്ഷീറ്റ് മാറ്റുന്നതും അവരെ ഒന്ന് ഇപ്പോൾ ബെഡ്റിഡനായി കിടക്കുന്ന ആളുകളാണെങ്കിൽ അവരൊന്ന് ഇരുത്തിയത് ചരിച്ച് കിടത്തലും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരു ബെഡിൽ തന്നെ അനങ്ങാതെ കിടന്ന് നമ്മുടെ സ്കിന്നൊക്കെ എന്തെങ്കിലും പൊട്ടും അല്ലേ, മുറികൾ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. എന്തായാലും നമ്മോടൊപ്പം ഇന്ന് ചേർന്നത് ഡോക്ടർ VM അബ്ബാസ് അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക് ഇവരുടെ വരെയും നമ്മൾ ആരോഗ്യവിചാരം നമ്മൾ കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇനിയുള്ള പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്.
1: പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മൊഹസിന് വണ്ടൂരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായും രക്ഷ തേടിയിരുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന നമുക്ക് പഠിച്ച് വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ട് രക്ഷ തേടിയിരുന്ന നാല് കാര്യങ്ങൾ, അത് ഹദീസുകളിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിരന്തരമായി കൊണ്ടുണ്ടാവേണ്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കണം. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ വമിൻ ദുആഇ ലാ യുസ്മ വമിൻ നഫ്സി ലാ തശ്ബ വമിൻ ഇൽമി ലാ യൻഫ അഊദു ബിക മിൻ ഹാഉലാഇൽ അർബ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, മിൻ ഖൽബി ലാ യഖ്ഷ ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, വമിൻ ദുആഇ ലാ യുസ്മ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന്, വമിൻ നഫ്സില്ലാ തഷ്ബ മതിവരാത്ത മനസ്സിൽ നിന്ന്, വമിൻ ഇൽമില്ലാ യൻഫ ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. എന്നിട്ട് ഒന്നുകൂടി പറയും: അഊദു ബിക മിൻ ഹാഉലാഇൽ അർബ, അല്ലാഹുവേ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നതാണ്. നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ വമിൻ ദുആഇ ലാ യുസ്മ വമിൻ നഫ്സി ലാ തശ്ബ വമിൻ ഇൽമി ലാ യൻഫ അഊദു ബിക മിൻ ഹാഉലാഇൽ അർബ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ മിൻ ഖൽബി ലാ യഖ്ഷ اللهم اني اعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن دعاء لا يسمع ومن دعاء لا يسمع اللهم اني اعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن نفس വമിൻ നഫ്സിൻ ലാ തഷ്ബ വമിൻ നഫ്സിൻ ലാ തഷ്ബ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ ദുആഇ ലാ യുസ്മ വമിൻ നഫ്സിൻ ലാ തഷ്ബ വമിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഇൽമിൻ لا ينفع ومن علم لا ينفع. اللهم اني اعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع اعوذ بك من هؤلاء الاربع اعوذ بك من هؤلاء الاربع من هؤلاء الأربع. اللهم إني أعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع أعوذ بك من هؤلاء الأربع. يربرارتا نامنا بارماكرم പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് നിരന്തരമായി കൊണ്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ നമ്മളിപ്പോൾ കേട്ടത് പ്രവാചകൻ എല്ലാ ദിവസവും നിരന്തരമായി രക്ഷ തേടിയിരുന്ന നാല് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾക്ക് നൽകുന്നൊരു ഊർജം വല്ലാത്തതാണ്. പ്രവാചകൻ നിരന്തരമായി രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരമായി എന്ത് ചെയ്യണം? രക്ഷ തേടണം എന്നുള്ളത് തന്നെയാണ്.
1: ഏതായാലും നമുക്കിനി പിന്നെ നമ്മൾ കുട്ടികളായിട്ടൊന്ന് കൂടിയിരുന്നിട്ടേ ഉറക്കത്തിൻ്റെ കുറച്ച് മര്യാദ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ, ഉറക്കത്തിൽ നിന്ന് നീക്കുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ കുറച്ച് മര്യാദകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു ഒരു മരത്തണിലേക്ക് നമുക്കൊന്ന് ഇരിക്കാം അല്ലേ?
0: യെസ്. അതുകൊണ്ട് ഈ മരത്തിന് കുറച്ച് പൂവുകൾ കൂടിയുണ്ട്.
1: അതെ.
0: അതുകൊണ്ട് പൂമരത്തണലിലേക്ക്
1: അതെ
0: നമ്മൾ പോവുകയാണ്.
1: നമ്മുടെ ഈ തണലിൽ പൂക്കളാണ് നമ്മുടെ കുട്ടികൾ.
0: അതെ
1: അല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക് ഇന്ന് കേൾപ്പിച്ചു അവർ പഠിക്കാൻ പോകുന്നത് പിന്നെ നല്ല കുട്ടികളാകാൻ വേണ്ടിയിട്ട് ഇയാദ് റഹ്മാൻ പി പിയും ഹാദി മുഹമ്മദ് പി പിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മുടെ പൂമ്പലത്തണലിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് ഇസ്ലാമിക മര്യാദകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ് പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ അല്ലേ?
6: ഓക്കെ.
5: പേര് പറഞ്ഞ
6: ഹാദി മുഹമ്മദ്.
5: ഹാദി മുഹമ്മദ്.
6: ഇയാദ് റഹ്മാൻ.
5: ഇയാദ് റഹ്മാൻ. ഓക്കെ, മാഷാ നല്ല പേരല്ലേ. ഹാദി മുഹമ്മദ്, ഇയാദ് റഹ്മാൻ. അപ്പം നമ്മളിന്ന് പഠിക്കുന്നത് ഉറക്കം. എന്താണ്
6: ഉറക്കം?
5: ഉറക്ക മര്യാദകൾ. എന്താണ്
6: ഉറക്ക മര്യാദകൾ?
5: ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട
6: മര്യാദകൾ.
5: കഴിഞ്ഞ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട
6: അല്ലേ,
5: ഞങ്ങൾ കേട്ടില്ലേ? അപ്പം നമ്മൾ കൂട്ടുകാരെ കേട്ടിട്ടുണ്ടാവും. ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം എല്ലാ ഈ പറഞ്ഞ എല്ലാ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ആദ്യം എനിക്ക് പറയാനുള്ളത്, ഉറക്കം എന്നുള്ളത് ശരിക്കും വലിയ ദൃഷ്ടാന്തമാണ് അല്ലാൻ്റെ, അല്ലേ? ഉറക്കം ഒരു അത്ഭുതമല്ലേ. എന്താ കാരണം? നമ്മൾ നമ്മൾ
6: ഉറങ്ങിക്കഴിഞ്ഞാൽ
5: പിന്നെ ബോധമല്ല അറിയല്ലേ, അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. ഇപ്പം ചില ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവർ ഉറങ്ങിയാൽ എന്ത് ചെയ്യും? ഉമ്മമാർ എടുത്തുകാണ്ട് മാറ്റി കിടത്തുകയും ചെയ്യും, അല്ലേ? അല്ലേ? ഇപ്പം നിങ്ങൾ തന്നെ ചെറിയ കുട്ടികളാണ്ട, നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഒരു സാധാരണ കിടക്കുന്ന റൂമിലല്ല ഉറങ്ങിയത്, നിങ്ങൾ അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ ഡൈനിങ് ഹാളിലോ കിടന്നുറങ്ങി, ഉമ്മ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അന്തം മുഴുവാൻ, ഞാൻ ഉറങ്ങിയത് ഇവിടെ ഇല്ലല്ലോ, അല്ലേ? പക്ഷെ നമ്മൾ അറിഞ്ഞിക്കണോ കൊണ്ടുപോയത്? അറിഞ്ഞിക്കണോ? ഇല്ല, നമ്മളെടുത്ത് കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളടുത്ത് നിന്ന് ആരെയും നോക്കിയപ്പോൾ നമ്മൾ അറിയോ? അറിയോ? ഇല്ല. അതൊരു മരിച്ച അവസ്ഥ, അല്ലേ? അപ്പം ആരെയും മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ വീട്ടിൽ മയത്ത് കിടത്തിയിട്ടുണ്ടാവും, ആളുകളൊക്കെ വന്ന്
6: കാണും,
5: കണ്ട് തിരിച്ചു പോകണോ, കരയുന്നുണ്ടാവും. ഇത് മയത്ത് അറിയണ്ടോ? അറിയണ്ടോ? ഇല്ല. ഇതുപോലെ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ തന്നെയാണ്, പക്ഷെ അയാൾ മരിച്ചിട്ടില്ലാന്നുള്ളൂ. അല്ലേ? മരിച്ചോ? മരിച്ചാൽ എണീക്കൂലല്ലോ. പക്ഷെ മറ്റേ മരിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഉറങ്ങിയ ഒരാൾ മരിച്ചിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ആരെയും നോക്കിപ്പോയാലോ ഒന്നും തെയ്യില്ല. ഉറങ്ങിയാളറിയോ?
6: അറിയില്ല.
5: ഉറങ്ങിയാളറിയില്ല, പിന്നെ അറിയും. നമ്മളിങ്ങനെ തട്ടി വിളിച്ചാലൊക്കെ അറിയാം, അല്ലേ? മനസ്സിലാവും. പെട്ടെന്ന് നമ്മൾ സ്പർശിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാം, പക്ഷെ അല്ലാതെ ഒന്ന് നോക്കിപ്പോയാലോ, ഒന്ന് എടുത്തുകൊണ്ട് കടത്തിയാലൊന്നും
6: അറിയില്ല.
5: അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ സൂറത്ത്. എത്രയാണ്
6: 30-ാമത്തെ
5: സൂറത്ത്? റൂം. എന്താണ്
6: സൂറത്ത് റൂം?
5: അതിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഒന്ന് ഓതിൻ്റെ കൂടെ. ഓതൂല്ലേ? ഉറക്കം ഓതൂലേ? ഓതൂലേ? ഇൻഷാല്ലാ. അത് അള്ളാഹു പറയണ ഉറക്കം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ഒരു ദൃഷ്ടാന്തമാണ്, അത്ഭുതമാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആയത്തെന്താണ്? أعوذ بالله من الشيطان الرجيم ودقني
6: أعوذ بالله من الشيطان الرجيم
5: ومن آياته منامكم بالليل والنهار ومن آياته
6: ومن

0: അതായത് അള്ളാഹ് പറയാണ് രാത്രിയും പകലും ഒക്കെ നമ്മൾ ഉറങ്ങുന്നതും എന്താണ് വമിൻ ആയാതിഹി എന്താണ് അള്ളാഹിന്റെ വലിയ ദൃഷ്ടാന്തമാണ്, ഒരു അത്ഭുതമാണ് അള്ളാഹ് പറയുന്ന ഖുർആനിൽ അല്ലേ. ഈ രാത്രിയും പകലും ഉറങ്ങുന്നതും ഒക്കെ എന്താണ് അള്ളാഹിന്റെ
1: അല്ലേ.
0: ശരിക്കും ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു അനുഗ്രഹമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം മാറും അല്ലേ,
1: ഉറങ്ങിക്കഴിഞ്ഞാൽ
0: ക്ഷീണം മാറും. അതോടൊപ്പം തന്നെ പിന്നെ നമ്മളെ നമുക്കൊരുപാട് സ്കൂളിട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെ യാത്ര കഴിഞ്ഞ് വന്ന് അല്ലേ, ക്ഷീണിച്ച നമ്മൾ എന്ത്
1: ചെയ്യും,
0: കിടക്കും ഇല്ലേ. അത് നമ്മുടെ ശരീരം നമ്മൾ ആവശ്യപ്പെടും, അപ്പോൾ ഉറങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ തോന്നിപ്പിക്കാം നമുക്ക് അല്ലേ. അപ്പൊ കിടക്കും, ഒന്ന് ഉറങ്ങിനീറ്റാലോ ആശ്വാസം കിട്ടും അല്ലേ. ഇപ്പൊ ഡ്രൈവിങ് അല്ലേ, വണ്ടി ഓടിക്കുമ്പം ഉറക്കം സംഭവിക്കും, എന്താ
1: ഉണ്ടാവും,
0: ആക്സിഡന്റ് ആവും,
1: ആക്സിഡന്റ് ആവും,
0: ആളുകൾ മരിക്കാൻ കാരണമാവും അല്ലേ. അപ്പൊ ഉറക്കം വന്നാൽ എന്ത് ചെയ്യണം, വേഗം എന്ത് ചെയ്യണം, ഉറങ്ങണം. ഒരു കുറച്ച് സമയം ഉറങ്ങിയാൽ എന്ത് ചെയ്യും, പിന്നെ ഉറങ്ങിയെണീറ്റ് എന്ത് ചെയ്യും, ആള് ക്ഷീണം മാറുന്ന ഉഷാറാവും ഇല്ലേ. ഇല്ലേ ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഉറക്കത്തെ കുറിച്ചുള്ള മര്യാദകൾ പഠിപ്പിക്കുമ്പം ആദ്യം പറയുന്നതാണ്. ഉറക്കം എന്നുള്ള എന്താണ് വലിയ ദൃഷ്ടാന്തമാണ്, എന്താണ്
1: ദൃഷ്ടാന്തമാണ്,
0: അനുഗ്രഹമാണ് അല്ലേ. ഓക്കെ ഇൻഷാ അല്ലാ, ഇനി നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉറങ്ങാൻ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പഠിക്കാൻ പോവാണ്. ഒരു പറഞ്ഞോളി,
1: എന്താണ്
0: ഡോർ അടക്കണം, ശരിയല്ലേ, ശരിയല്ലേ. രാത്രി നമ്മൾ ഡോർ അടക്കാൻ ഇറങ്ങുമോ, ഇല്ല. ഡോർ അടക്കാൻ നമ്മൾ മറക്കൂലല്ലേ, എല്ലാവരും പോയി നോക്കും, അടുക്കള ഭാഗത്ത് പോയി നോക്കും, പിന്നെ
1: സിറ്റൗട്ട്
0: പോയി നോക്കും, ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്, പല അപകടങ്ങളും ഉണ്ടാകും ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നാലൊക്കെ. ഇതൊക്കെയാണ് വീട്ടിലാരും ചെയ്യാതാറണ, നിങ്ങളെ
1: ഉമ്മമാരും
0: നമ്മളെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം അല്ലേ. നമ്മളൊന്ന് നോക്കണം അടച്ചിട്ടുണ്ടോ, മറവി എല്ലാവർക്കും സംഭവിക്കൂലേ അല്ലേ. നമ്മളെ ഉമ്മ മറന്ന നമ്മളെ എന്ത് ചെയ്യണം, പോയി നോക്കണം, ഒന്ന് അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ വാതിലുകൾ കൃത്യമായി അടക്കുക, ഇതൊരു മര്യാദ തന്നെയാണ്, മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ വേറെ എന്താ ചെയ്യേണ്ടത്, അപകടങ്ങൾ ഉണ്ടാവും, ഉറങ്ങി വീടൊക്കെ എന്ത് ചെയ്യും, വീട് കത്തിച്ചാമ്പലാവും അല്ലേ. ഇനി ഗ്യാസ് അല്ല അടുപ്പാണെങ്കിലോ, നമ്മൾ വിറക് ഉപയോഗിക്കുന്ന അടുപ്പാണെങ്കിലോ, തീയൊക്കെ അണക്കണം, തീയൊക്കെ അണക്കിട്ട് പോകുന്നിപ്പോ. ഇതൊക്കെ എന്താണ് വീട്ടിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്തൊക്കെ, ഡോറ് ക്ലോസ് ചെയ്തിക്കണോ, ഗ്യാസ് പൂട്ടിക്കണോ, പിന്നെ വിറക് അല്ലേ, വിറക് കത്തി കടുപ്പുണ്ടാവില്ലേ, അത് തീക്കൽ ഉണ്ടോ,
1: തീ ഉണ്ടെങ്കിൽ
0: എന്ത് ചെയ്യണം, അത് അണക്കണം. തീ ഉണ്ടെങ്കിൽ അണക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ തീക്കണല്ലോ എന്ത് ചെയ്യും, കത്തി വലുതായി വലുതായി എന്ത് ചെയ്യും, അത് തീകോളമായി മാറി എന്ത് ചെയ്യും, കത്തിപ്പിടിക്കും, മനസ്സിലായില്ലേ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഉറങ്ങാൻ പോയതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അങ്ങനെ ഒക്കെ ശരിയാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, എടുക്കു പോവാണ്, ഭക്ഷണം കഴിക്കുക, നല്ല ആളാ സമയം ഭക്ഷണം കഴിക്കാൻ ആവശ്യമുണ്ടോ, ഉറങ്ങാൻ ബെഡ്റൂമിലേക്ക് പോവാണ്, ഉറങ്ങാൻ വേണ്ടി
1: ബെഡ്റൂമിലേക്ക് പോവാണ്.
0: എന്താണ് ആദ്യം ചെയ്യേണ്ടത്,
1: പ്രാർത്ഥന
0: മുമ്പ് എന്തെങ്കിലും ഉണ്ടോ,
1: അതിന്റെ മുമ്പ് ബാത്റൂം,
0: ബാത്റൂം പോയി, ബാത്റൂമിലേക്ക് പോയി വന്ന് എന്ത് ചെയ്യണം, കൈ കഴുകണം, ഒതു എടുക്കണം അല്ലേ. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒതു എടുക്കണം. ഒതു എടുത്ത് റസൂലുള്ള പറഞ്ഞോ, ഒരാൾ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒതു എടുത്ത് കടന്നാൽ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. മലക്കളാരാണ് തെറ്റ് ചെയ്യാത്തവരാണ് അല്ലേ, അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. അവരെന്ത് ചെയ്യും, ഒതു എടുത്ത് കടന്നവർക്ക് വേണ്ടി അള്ളാഹു മലക്കുകൾ
1: പ്രാർത്ഥിക്കും.
0: നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്, മലക്കുകൾ മറക്കുന്നിട്ടോ. അപ്പൊ ഓതുകൊടുക്കാൻ ഇതിനാണ്, നമ്മൾ ഉറങ്ങുമ്പോ സുഖമായിട്ട് ഉറങ്ങാന് അല്ലേ, ഉറക്കത്തില് പേടിച്ചു ഉണരാതിരിക്കാന് അല്ലേ. ചിലപ്പോ ഉറക്കത്തിൽ ഞെട്ടി ഉണരും, ചിലപ്പോ സ്വപ്നങ്ങൾ കാണും അല്ലേ, പേടിച്ചു ചെയ്യും,
1: സ്വപ്നങ്ങൾ കണ്ടാ പേടിക്കും,
0: പേടിക്കും അല്ലേ. കാണലുണ്ടോ അല്ലേ, പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണലുണ്ടോ. ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നമ്മള് അതിന് മുമ്പ് ഉറങ്ങണ മുമ്പ് എന്ത് ചെയ്യണം, ഓതുകൊടുത്ത് കിടക്കണം. അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ഓതുകൊടുത്താൽ മാത്രം മതിയോ?
1: പോരാ.
0: എന്ത് ചെയ്യണം?
1: പിന്നെ
0: വിരിപ്പുകളൊക്കെ
1: വിരിക്കണ
0: മുമ്പ് ശ്രദ്ധിക്കണോ? വിരിക്കണ മുമ്പ്
1: തട്ടണം.
0: ആ എന്താണ്?
1: തട്ടണം,
0: തട്ടിക്കൊട്ടണം. ചിലപ്പം വല്ല തേളോ ഉറുമ്പോ പാമ്പോ ഒക്കെ ഉണ്ടോ ചിലപ്പോ? അല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
1: പിന്നെ ബെഡിന്റെ അടിയിലൊക്കെ നോക്കണം.
0: ആ ബെഡിന്റെ അടിയിലൊക്കെ ഒന്നും പോയി നോക്കണം. ഇതൊക്കെ ഉറക്ക മര്യാദകളാണെന്നൊക്കെ. ഉറക്ക അപകടമില്ല ഉറങ്ങണം നമുക്ക്, അല്ലേ? ചില നമ്മൾ ബെഡ് ബെഡ്ഷീറ്റ് നമ്മൾ തല ദിവസം അവിടെ വിരിച്ചതാവും. നമ്മൾ ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറ്റേ പഴുതാര ഇല്ലേ, പഴുതാര ഒക്കെ പോയിട്ടുണ്ടാവും അല്ലേ. എന്ത് ചെയ്യും? നമ്മളെ കുത്തി നമുക്ക് പ്രയാസം ഉണ്ടാവൂലേ, പ്രയാസം ഉണ്ടാവും. ചില ഉറുമ്പുകൾ ഉണ്ടാവും, ചില പാമ്പന്നെ ഉണ്ടാവും, പറയാൻ പറ്റൂല. അപ്പം വിരിപ്പ് എന്താ പറഞ്ഞത്? വിരിപ്പുകൾ തട്ടിക്കൊട്ടണം. തലയണയൊക്കെ എടുത്ത് നോക്കി വിരിപ്പുകൾ തട്ടിക്കൊട്ടി എന്ത് ചെയ്യണം? ശരിക്ക് വിരിച്ചിട്ട് വേണം നമ്മള്
1: പോകാൻ.
0: ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അതിനു മുമ്പ് കടന്നിട്ടില്ല നമ്മൾ. പ്രാർത്ഥിച്ച് കിടക്കണം നമ്മള്, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മള് നിർവഹിക്കണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വാഹിയ എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അതല്ലാത്ത പ്രാർത്ഥനകളും ഉണ്ട്, നമ്മൾ പഠിക്കണം കേട്ടോ. കുറച്ച് വലിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അല്ലേ. ബിസ്മിക്ക റബ്ബി വലാത്ത് ജംബി എന്ന പ്രാർത്ഥന ഒക്കെ ഉണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക്. ആ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എന്താ ഉള്ളത്?
1: സൂറത്ത് ഓതി കിടക്കണം.
0: ആ സൂറത്ത് ഓതി കിടക്കണം. ഏത് സൂറത്ത് ഓതണ്ടത്?
1: സൂറത്തുൽ ഇഖ്ലാസ്. ഫലക്ക്, ഫലക്ക്, ഖുല് ഔദു ബിറബ്ബി
0: നാസ്. വെരി ഗുഡ്, മാഷാല്ലാ. എന്തൊക്കെയാണ്? ഫലക്ക്, ഇഖ്ലാസ്, ഫലക്ക്,
1: നാസ്,
0: ഖുല് ഹുവല്ലാഹു അഹദ്, പിന്നെ എന്താണ്? ഖുൽ റബ്ബിൽ ഫലക്ക്, ഖുല് റബ്ബിൻ നാസ്. പിന്നെ വേറെ ഓതണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്നത് പറയും. അല്ലാതെ മുൽക്ക് ഓതണം, സജദ ഓതണം ഒക്കെ പറയണം. ഹോശിയല്ലോ. ഇതാണ് സൂറത്തുൽ ബക്കറയിലെ ഒരു ആയത്താണ്. ബക്കറയിലെ പ്രധാനപ്പെട്ട ആയത്താണ്. ഇതാണ് സൂറത്തുൽ ബക്കറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ആ ആയത്തെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണം. ബക്കറയിലെ ആയത്തുൽ കുർസി അറിയില്ലേ?
1: ഞങ്ങൾ
0: പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, നമ്മൾ കൂട്ടുകാരൊക്കെ കേൾക്കണം. ആയത്തുൽ കുർസി എന്ത് ചെയ്യണം? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. ബക്കറയിലെ ആയത്താണ്. ആ ആയത്ത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യണം. ഇതൊക്കെ ചെയ്യണം എന്തിനാണ്? സ്വസ്ഥമായിട്ട് അല്ലേ. അഥവാ ഉറങ്ങുമ്പോൾ മരിച്ചു പോയാലോ, വരാൻ ഉറപ്പുണ്ടോ? എത്ര ആൾക്കാർ അങ്ങനെ അല്ലേ അല്ലേ. എന്താണ്? രാത്രി ഉറങ്ങാൻ കിടക്കും, രാവിലെ എണീക്കുമ്പോ ഒരാൾ വിളിക്കുമ്പോ എണീക്കൂല, മരിച്ചിട്ടുണ്ടാവും. അപ്പം മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരവസ്ഥയിൽ മരിക്കാൻ ഇത് കാരണമാകും. ഏത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. ഉതവെടുക്കുക. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ചാൽ, നമ്മൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വലത് ഭാഗം ചെരിഞ്ഞ് കിടക്കണം അല്ലേ. പല ആളുകളും പല കോളത്തിലും കിടക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തായും? പല കോളത്തിലാവും ചില. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തല്ല നമ്മളെ കണ്ട്രോളിലല്ല ഉള്ളത്? ആണോ? എന്ത്, നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ അറിയില്ലല്ലോ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടത്തം എങ്ങനെയാവും ചിലപ്പോ. പക്ഷെ നമ്മൾ ഉറങ്ങാൻ ഫസ്റ്റ് കിടക്കുമ്പോ എന്ത് ചെയ്യണം? ആ റസൂൽ കിടന്നെങ്ങാരോ, റസൂൽ വലത് ഭാഗത്ത് ചെരിഞ്ഞ് കൈ ഇങ്ങനെ കവിളിൽ വെച്ചിട്ട് ആണ് കിടന്നിരുന്നത്. നല്ല സുഖം ഉണ്ടാവില്ല ഉറങ്ങാൻ അല്ലേ. ഈ പറഞ്ഞ പോലെ ഒതുകൊടുക്കുക, ബിസ്മി ചൊല്ലുക, പിന്നെ പ്രാർത്ഥന ചൊല്ലി കിടക്കുക, ഇഖ്ലാസും പിന്നെ ഫലക്കും നാസും ഒക്കെ ഓതി
1: ഓതി കിടക്കുമ്പോൾ
0: ഒന്ന് കയ്യിലൊക്കെ തടവി ഒന്നല്ലേ, ഒന്ന് തടവിയാണ്. എന്ത് ചെയ്യുക? നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. മാത്രല്ല, അങ്ങനെ എല്ലാം പാലിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാവിലെ ചില കുട്ടികളും സുബഹിസ്കരിക്കൂല.
1: സുബഹിസ്കരിക്കൂല
0: കാരണം എന്താണ്? എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങുമ്പം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നുണ്ടാവില്ല. രണ്ടാമത്തത്, അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കും രാത്രി അല്ലേ. എന്ത് ചെയ്ത് കണ്ടാണ്? ആ എന്താണ്? ഫോണ് നോക്കിയിരുന്ന് കണ്ട് അല്ലേ, ഗെയിം കളിച്ചിട്ട്.
1: പിന്നെ ഉപ്പമാര് പുറത്തു പോയി വരുമ്പോൾ
0: യാത്ര പിന്നെ അല്ല നമ്മൾ സംഭവിക്കണതാണ്. നമ്മളെവിടെങ്കിലും ഒന്നിച്ച് ഫാമിലി പോയി വരുമ്പോഴൊക്കെ അപൂർവ. പക്ഷെ അല്ലാത്തതിനെ സ്ഥിരമായിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് വീഡിയോസ് കാണുക അല്ലെ, ഫോൺ നോക്കിയിരിക്കുക, അങ്ങനെ വൈകി ഉറങ്ങുന്നു. അവർക്ക് എന്തെങ്കിലും കഴിയില്ല, സുബൈക്ക് എണീക്കാൻ കഴിയില്ല. സുബി നമസ്കാരം അവർക്ക് നഷ്ടപ്പെടും. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലത് ഭാഗം ചെരിഞ്ഞ് നമ്മൾ കിടക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി
1: വസല്ലം പറഞ്ഞിട്ടുണ്ട്.
0: പറഞ്ഞിട്ടുണ്ട് മാത്രം നബി കടന്നു അങ്ങനെ തന്നെയാണ്. കൈയൊക്കെ വെച്ച് അങ്ങനെ അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോവും. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ചിലപ്പോ തിരിഞ്ഞു പറഞ്ഞൊക്കെ കിടക്കും, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മള് ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം,
2: വലതുഭാഗത്ത്
0: നമ്മക്കെന്നെ ഇതിങ്ങനെ പറയുമ്പോ അല്ലേ, ഉറങ്ങാൻ ബുദ്ധിയാണ് നിങ്ങക്ക്, ഉറങ്ങാൻ ബുദ്ധിയാണോ? ഇതൊക്കെ നല്ല കുട്ടികളായി ഇതെല്ലാം പാലിച്ച് മര്യാദയിൽ എന്ത് ചെയ്യണം, ഉറങ്ങാൻ കിടക്കണം. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ നേരം നമ്മൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ എന്ത്
2: ചെയ്യാം,
0: ഉണർന്നാൽ നീണം ആണിട്ട് ആദ്യം എന്താണ്
1: പ്രാർത്ഥന ചൊല്ലണം.
0: എന്ത് പ്രാർത്ഥനയാണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന അല്ലേ, ഈ പ്രാർത്ഥന നമ്മള് എന്നിട്ടോ എന്നിട്ട് നമ്മൾ നേരെ
2: വൃത്തിയാകണം.
0: വാഷ്റൂമിലൊക്കെ പോയി ബാത്റൂമിലൊക്കെ പോയി വൃത്തിയായി പല്ലൊക്കെ തേച്ച് ഒതു കൊടുത്ത്
2: നിസ്കരിക്കാൻ
1: വേണ്ടി പോകും.
0: അല്ലെ, ഇതാണ് ഒരു സത്യവിശ്വാസി. ഒരു നല്ല കുട്ടി ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട
1: മര്യാദകളല്ലോ.
0: ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ചെയ്തു പോരണം. നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാലോ, തുടക്കം മുതൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ആദ്യം പറഞ്ഞ എന്താണ്,
1: ആദ്യം
0: ഉറക്കം.
1: ഉറക്കം ആണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം.
0: ആ വെരി ഗുഡ്. ഉറക്കം എന്താ
1: അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം.
0: പിന്നെ
1: പിന്നെ
0: ആദ്യം പറഞ്ഞാ പറഞ്ഞോളി, പിന്നെന്തൊക്കെയാ ഉറങ്ങുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഉറങ്ങാൻ പോകുമ്പോ,
1: ഉറങ്ങാൻ പോകുമ്പോൾ
0: ആ ഡോറൊക്കെ ക്ലോസ് ചെയ്യണം. പിന്നെ ഉറപ്പു വരുത്തണം, ക്ലോസ് ചെയ്ത് ഉറപ്പ് വരുത്താൻ പോയി കണ്ടു നോക്കിയാണ്. പിന്നെ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കണം, വിറകൊക്കെ തീയൊക്കെ അണക്കണം. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ തട്ടി കൊട്ടി വൃത്തിയാക്കണം. പിന്നെ
1: പിന്നെ
2: പിന്നെ
0: ആ ഓക്കെ, പിന്നെ ഓതു കൊടുക്കണം, പല്ലൊക്കെ വൃത്തിയാക്കണം. അവിടെ പറഞ്ഞല്ലോ, ആ ഉറങ്ങാൻ ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴും എന്ത് ചെയ്യണം, പല്ല് തേക്കണം. സുഖം ശരിയാണ് അല്ലേ, നമ്മൾ പറയാൻ പറഞ്ഞു പോയില്ലേ. ആ ഓക്കെ, ഒതു കൊടുത്ത് പല്ല് തേച്ച് ഒതു കൊടുത്ത് പിന്നെ നമ്മള്
1: പുറത്തേക്ക്
0: ഉറങ്ങാനോ.

0: രാത്രിയെ കോതി സുഹൃത്തെ കോതി കിടക്കും, കിടന്ന് ഉറക്കം വരുന്നുണ്ടാവില്ല. എന്നിട്ട് ചെയ്യും, എന്നിട്ട് മൊബൈൽ നോക്കി ഉത്തരക്കും. അവിടെന്താ കാര്യമുള്ളത്? നമ്മൾ അവസാനം ചെയ്യണം എന്തായിരിക്കണം? ഇതൊക്കെ ആയിരിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പം അവസാനം ചെയ്യണത് ഇതൊക്കെ ആയിരിക്കണം. ഏതൊക്കെ? ഈ പറഞ്ഞ കാര്യങ്ങൾ, സൂറത്ത് ഓതലും പിന്നെ തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ പിന്നെ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് മാഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചില്ലേ, ഉറങ്ങും പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെ നേടാം, നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. നമ്മുടെ വീട്ടിൽ അനിയത്തിമാരുണ്ടാവും, അവർക്കൊക്കെ എന്തെയ്യണം?
1: പഠിപ്പിച്ചു
0: ശീലമാക്കണം അവരൊക്കെ, അല്ലേ? ഇൻഷാല്ലാ നല്ല കുട്ടികളായിട്ട് എല്ലാ മര്യാദകളും പാലിച്ചു കൊണ്ടേയും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ആകുമ്പോഴേയും എല്ലാവർക്കും നമ്മൾ ഇഷ്ടമാകും, അല്ലേ? നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ ഇഷ്ടമാകും. മര്യാദ ഇല്ലാത്ത കുട്ടികൾ ആർക്കും ഉണ്ടാവില്ല, ഇഷ്ടമുണ്ടാവില്ല. എപ്പോഴും മര്യാദകൾ പാലിക്കണം. ഇൻഷാല്ലാ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് അല്ലേ? തൽക്കാലം അവസാനിപ്പിക്കല്ലേ. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചെയ്യാം, കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണ്ടൽ.
3: നമ്മളിനി പോകുന്നത് നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകളിൽ വിശുദ്ധ വിളിയാളത്തിന്റെ ഉത്തരം നൽകാൻ എന്നുള്ള ഒരു രചനയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്, ഇബ്നു അലി അടുത്തനാട്ടുകാരുടെ രചനക്ക് ശബ്ദാവിഷ്കാരത്തിലേക്ക്.
4: യാത്ര പറച്ചിലുകൾ പൊതുവെ വേദനാജനകമാണ്. ഒരുമിച്ചുണ്ടായിരുന്ന കാലം മറക്കാതെ മുന്നിൽ നിൽക്കും. അന്നേരം ഇനി കാണാനേ കഴിയില്ലേ എന്ന വേദനയോടെ, ഇനി കാണാനേ കഴിയില്ലേ എന്ന വേദനയുടെ നേരിയ നീറ്റൽ വിടപറയലുകളിൽ നിറഞ്ഞു നിൽക്കും. രക്തബന്ധമുള്ളവരുടെയും ആത്മബന്ധമുള്ളവരുടെയും സാന്നിധ്യം രംഗം കണ്ണീരിൻ്റെയും തേങ്ങലിൻ്റെയും അകമ്പടിയിലേക്കെത്തിക്കും. എന്നാൽ നമുക്കിഷ്ടമുള്ള യാത്രയുടെ പുറപ്പാടാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. ഹജ്ജ് തീർത്ഥാടനം പോലെ കൊല്ലങ്ങൾ കാത്തിരുന്നു കിട്ടിയ സൗഭാഗ്യമാകുമ്പോൾ യാത്ര പറയൽ സന്തോഷകരമാകും. ഉറ്റവരെയും ഉടയവരെയും താൽക്കാലികമായി പിരിയേണ്ടി വരുമെങ്കിലും പണ്ട് ഹജ്ജ് യാത്രയയപ്പ് ആഘോഷമായിരുന്നു. ചിലതെങ്കിലും ഹജ്ജ് കല്യാണം എന്ന് പറയുന്ന പോലെ വ്യാപകമായിരുന്നു. നവമാധ്യമങ്ങളിലൂടെയാണിന്ന് യാത്ര പറയൽ അധികവും. യാത്ര ചെയ്ത് സമയം കളയേണ്ടയെന്നത് യാത്രക്കാരനും സ്വീകരിക്കാൻ സമയവും സന്ദർഭവും നഷ്ടപ്പെടില്ലെന്നത് മറ്റുള്ളവർക്കും തോന്നുമെന്നതിനാൽ ഇരുകൂട്ടരുമത് ഇഷ്ടപ്പെടുന്നു. കുറെ കൂടി ആത്മബന്ധമുള്ളവരെ നേരിലൊരു ഫോൺ വിളിയിൽ ഒതുക്കാം. അടുത്ത കുടുംബ ബന്ധമുള്ളവരെയും ബന്ധുക്കളെയും മുതിർന്നവരെയും നേരിൽ കണ്ട് യാത്ര ചോദിക്കാറാണ് പതിവ്. അതിലെ വീഴ്ച നാട്ടുമ്പുറങ്ങളിൽ ചിലപ്പോഴെങ്കിലും കുടുംബ പിണക്കങ്ങൾക്ക് ഹേതുവാകാറുണ്ട്. എന്റെയും കുടുംബത്തിന്റെയും ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിംഗിന് ലഭിച്ച കമന്റുകളിൽ ഭൂരിഭാഗവും സ്വീകാര്യമായ ഹജ്ജിന് വേണ്ടിയുള്ള ആശംസകളും അവരെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായിരുന്നു. വിശുദ്ധ ഭൂമിയിലെത്തിയാലുടൻ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ട് ഫോൺ നമ്പർ അറിയിച്ചു തന്ന കൂട്ടുകാരും നാട്ടുകാരുമുണ്ട്. രോഗശമനത്തിന് വേണ്ടിയും മറ്റു പ്രത്യേക ആവശ്യങ്ങൾക്കു വേണ്ടിയും നേരിലും സ്വകാര്യ സന്ദേശങ്ങൾ വഴിയും ആവശ്യപ്പെട്ടവരുമുണ്ട്. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ട ഒരു സന്ദേശം വേറിട്ട് നിൽക്കുന്നു. ഇതര മതവിശ്വാസികളായ സുഹൃത്തുക്കളുടെ ആശംസകളും യാത്രാമംഗളങ്ങളും പ്രത്യേകം സ്മരണീയമാണ്. എല്ലാം മതത്തിന്റെ കണ്ണടയിലൂടെ മാത്രം കാണുന്നുവെന്ന കടുത്ത ആരോപണങ്ങൾ നിലനിൽക്കുന്ന കാലിക സാഹചര്യത്തിൽ വിശേഷിച്ചും വിശ്വാസം അനുവദിക്കുമെങ്കിൽ ആ പുണ്യദേശത്ത് വെച്ച് തന്നെ മരിക്കണമെന്ന ഒരു സുഹൃത്തിന്റെ സന്ദേശം വല്ലാതെ ഹൃദയസ്പർശിയായി തോന്നി. ജില്ലകൾക്കപ്പുറത്തുനിന്ന് നേരിൽ യാത്ര പറയാനെത്തിയ ഓഫീസർ സുഹൃത്തിനെയും മറക്കാനാവില്ല. പണ്ടത്തെ ഈഗോ പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിച്ച ഒരു കമന്റും കാണാതിരുന്നില്ല. കഠിനാധ്വാനിയും എന്നാൽ രോഗിയും ആവശ്യത്തിലധികം പണവുമുള്ള ഒരു മുതിർന്ന സുഹൃത്തിനോട് ഫോണിലൂടെ യാത്ര പറഞ്ഞപ്പോഴുണ്ടായ പ്രതികരണം രസകരവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായി തോന്നി. വിശുദ്ധ ഗേഹത്തിലെത്താൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ആവശ്യം. നോട്ട് നിരോധന കാലത്ത് കൃഷിയിലെ വരുമാനമായ ഒരു വലിയ തുക ബാങ്കിലിടാതെ സൂക്ഷിച്ചിരുന്നത് പിന്നീട് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടി വന്ന അദ്ദേഹത്തിന്റെ കാര്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് ഹജ്ജ് യാത്രയ്ക്ക് പണമുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോ എന്നാണ്. വിളിക്കുത്തരം നൽകാൻ അന്നാട്ടിലെത്താനുള്ള തോന്നലിനു വേണ്ടി തേടണമെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള മറുപടി. തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായതുകൊണ്ട് ഭാര്യയെയും കൂട്ടാൻ പ്രാർത്ഥിക്കണമോ എന്നതിന് അനുകൂലമായിരുന്നു മറുപടി. വിശുദ്ധ നഗരത്തിൽ ഒരിക്കൽ എത്തിയവർ വീണ്ടും വീണ്ടും അവിടെ എത്താൻ കൊതിക്കുന്നു. പലരും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പണവും ആരോഗ്യവും സമയവുമുള്ള പലരും അതിൽ അമാന്തം കാണിക്കുന്നു. അത്തരക്കാർക്ക് സന്മനസ് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
2: മാഷാല്ലാ, നുറുങ്ങുകളിൽ നാം ഇതുവരെ കേട്ടത് വിശുദ്ധ വിളിയാളത്തിന് ഉത്തരം നൽകാൻ എന്ന ഇബ്നു അലി അടുത്തനാട്ടുകാരുടെ രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയുടെ അസ്മാഉൽ

0: ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ്. ഇന്നത്തെ അസ്മാൽ ഹുസ്നയിൽ നാം കേൾക്കാൻ പോകുന്നത് അൽ മുത്തഖബ്ബിർ, ഔന്നിത്യമുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹില്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഅഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഏറ്റവും മഹനീയമായ വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കുക എന്നത് നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുത്തക്കബ്ബിർ എന്ന നാമത്തെയാണ് നാം മനസ്സിലാക്കുന്നത്. ഈ അൽ മുത്തക്കബ്ബിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ പഠിപ്പിച്ച ഒരു നാമമാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശ്റിലെ 23-ാമത്തെ ആയത്താണ്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ചില നാമങ്ങൾ എടുത്തു പറയുന്നതോടൊപ്പം അവൻ പ്രതിപാദിച്ച പഠിപ്പിച്ചു തന്ന ഒരു നാമമാണ് അൽ മുത്തക്കബ്ബിർ എന്നുള്ളത്. ഈ അൽ മുത്തക്കബ്ബിർ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പഠിച്ചത് ആ നാമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ചില ഗുണവിശേഷണങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്നത് പ്രത്യേകം പഠിച്ചിരുന്നു. എന്നാൽ ഇവിടെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിലുള്ള ഈ ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നു പോകരുത് എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ? ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗുണമുണ്ടായിക്കഴിഞ്ഞാൽ അത് അവന് നെഗറ്റീവാണ്, അതൊരിക്കലും അവന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ നാമം അവന് പരിപൂർണമാണ്, അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വിശിഷ്ടമായതുമാണ്, അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിബിർ എന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ പിന്തിരിഞ്ഞ് അഹങ്കാരം നടിച്ച് ദീനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ നാളെ നരകത്തിലെത്തുമ്പോൾ അവരുടെ സങ്കേതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബി സമസുവൽ മുത്തക്കബ്ബിരീൻ, അഹങ്കാരം നടിച്ചവരുടെ സങ്കേതം എത്ര മോശമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞപ്പോൾ അവിടെ പ്രയോഗിച്ച പ്രയോഗം അൽ മുത്തക്കബ്ബിരീൻ എന്നാണ്, അഹങ്കാരം നടിച്ചവർ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഗുണമാണ് എന്നത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി എന്താണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ? അതിന് വിശാലമായ അർത്ഥ തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു എല്ലാ നിലക്കുമുള്ള മോശ പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും കുറവുകളിൽ നിന്നും എല്ലാം അള്ളാഹു മുക്തനാണ്, പൂർണനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഔന്നിത്യമുള്ളവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ അള്ളാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ ഇനിയും ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ശിർക്കിൽ നിന്നും പങ്കുചേർക്കുന്നതിൽ നിന്നും എല്ലാം അള്ളാഹു ധന്യനാണ്. വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവായി കൊണ്ടുള്ള ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അധിപനാണ്, ഈ ലോകത്തിൻ്റെ അധിപനാണ്, എല്ലാ രാജാക്കന്മാരുടെയും അധിപനാണ്, അങ്ങനെ സർവ്വതിൻ്റെയും അധിപനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ, അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അള്ളാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ അള്ളാഹു അന്ത്യനാളിൽ ഈ ആകാശത്തെ ഒരു കയ്യിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ്, അള്ളാഹുവിൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ്. മാത്രമല്ല സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ അള്ളാഹു രണ്ട് വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ ശിർക്കിൽ നിന്നും അള്ളാഹു ധന്യനാണ്, അവൻ അൽ മുത്തക്കബ്ബിറാണ്. അതുപോലെ തന്നെ എല്ലാ അധികാരികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനു തആല എല്ലാ അധികാരികളുടെയും മേലെയാണ് അൽ മുത്തക്കബ്ബിറായ അല്ലാഹു എന്നത് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തെത്തുമ്പോൾ എല്ലാ രാജാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം എവിടെയാണ് രാജാക്കന്മാർ, എവിടെയാണ് നിങ്ങളുടെ അധികാരം പോയത്? അനൽ ജബ്ബാർ, അനൽ മുത്തക്കബ്ബിർ, അനൽ മലിക്, അനൽ മുത്തആലി എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനു തആല സ്വയം അവനെ പരിചയപ്പെടുത്തുമെന്നാണ്. അവിടെ പഠിപ്പിച്ച, അവിടെ പറഞ്ഞു വച്ച ഒരു നാമമാണ് അൽ മുത്തക്കബ്ബിർ. അല്ലാഹു അവൻ മുത്തക്കബ്ബിറൻ, അവൻ സ്വയം പൂർണ്ണമായതും പൂർണ്ണത നിറഞ്ഞതും അധിപനും എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങൾ അല്ലാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ന്യൂനതകളിൽ നിന്നും പൂർണ്ണമായി മുക്തമായവൻ, അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് പരിശുദ്ധമായവൻ, അങ്ങനെ എല്ലാ നിലക്കും പൂർണ്ണത നേടിയിട്ടുള്ളവൻ എന്ന രൂപത്തിൽ അൽ മുത്തക്കബ്ബിർ എന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രാജാക്കന്മാരുടെയും അധിപനായ അല്ലാഹു. അപ്പോൾ മുഴുവതിൻ്റെയും ഉടമസ്ഥത അത് അല്ലാഹുവിനാകുന്നു, എല്ലാത്തിൻ്റെയും അധികാരം അല്ലാഹുവിനാകുന്നു എന്നതും അല്ലാഹുവിൻ്റെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അധികാരം കൊണ്ടൊരാളും അഹങ്കാരം നടിക്കേണ്ടതില്ല എന്ന ഒരു പൊരുൾ കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനൊരു വലിയവനാണ് എന്ന് ഒരു സൃഷ്ടിക്കും തോന്നാൻ പാടില്ല എന്നതാണ് ഈ അൽ മുത്തക്കബ്ബിർ എന്ന നാമം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരു മലമുകളിൽ കയറി നിന്നിട്ട് താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ ചെറുതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഞാൻ വലിയ ആളാണ് എന്നൊന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നേരെ തിരിച്ച് ആ താഴ്വാരത്ത് നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാലും ഈ മുകളിൽ നിന്ന് താഴെയുള്ളവരെ നോക്കിയപ്പോൾ ഏത് രൂപത്തിലാണോ കണ്ടത് അതേ രൂപത്തിലെ താഴെയുള്ളവർക്കും മുകളിലുള്ളവരെ കാണാൻ സാധിക്കുകയുള്ളൂ. അതേ സൈസിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ എന്ന നിലക്ക് നമ്മളൊരിക്കലും നമ്മളെ താഴെയുള്ളവരെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞവരെയോ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനു തആലയ്ക്ക് മാത്രം അവകാശമുള്ളതാണ് കിബ്ർ നടിക്കുക എന്നത്, അഹങ്കാരം നടിക്കുക എന്നത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ഏറ്റവും വലിയ അഹങ്കാരി റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിറഔൻ, അവൻ പറഞ്ഞതെന്താണ്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ലോകരക്ഷിതാവ്, ഏറ്റവും വലിയ ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനു തആലയെ നിഷേധിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനു തആല അവൻ്റെ കിബറിന് മറുപടിയായിക്കൊണ്ട് അവനെ മുച്ചൂടം നശിപ്പിച്ചു എന്നതാണ് ലോകത്തിൽ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരം നടിക്കുന്നവനെ അല്ലാഹു നശിപ്പിക്കും എന്ന മറ്റൊരു വസ്തുത കൂടി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു അൽ മുത്തക്കബ്ബിർ എന്ന് പഠിക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനെ വാനോളം പുകഴ്ത്തണം, അവനെ വാഴ്ത്തണം എന്നതും ഒരു അടിമ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഷറഅ് പഠിപ്പിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ വേളയിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന, വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന വാക്കുകൾ പറയുന്നു. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ ധ്വനികൾ നമ്മൾ ഉച്ചരിക്കുന്നു, നമ്മൾ ഉച്ചത്തിൽ പറയുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനു തആല അൽ കബീർ എന്ന അല്ലാഹു വലിയവനാണ്, എല്ലാത്തിനും അധിപനാണ്, എല്ലാത്തിനും ഉപരിയിലാണ്, എല്ലാത്തിലും പൂർണ്ണനാണ് എന്നിങ്ങനെയുള്ള അർത്ഥമാണ് അൽ മുത്തക്കബ്ബിർ. അതുകൊണ്ട് തന്നെ അവനെ അഹങ്കരിക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യനെന്നത് ന്യൂനത നിറഞ്ഞവനാണ്, ഒരിക്കലും അഹങ്കരിക്കാൻ അവന് അനുവദനീയമല്ല. അല്ലാഹു സുബ്ഹാനു തആലയാകട്ടെ പൂർണ്ണനും പരിശുദ്ധനുമായതുകൊണ്ട് തന്നെ അവന് അഹങ്കരിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് പറഞ്ഞു വന്നത്. അല്ലാഹുവിൻ്റെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം അത് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റു നാമങ്ങൾ പഠിച്ചപ്പോഴൊക്കെയും അതിൽ നിന്ന് ആ നാമത്തിൻ്റെ തേട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹു അർ റഹീം അർ റഹ്മാൻ എന്ന് പഠിച്ചപ്പോൾ അവൻ്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും കാരുണ്യമുണ്ടാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം, അങ്ങനെ ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു അഹങ്കരിക്കുന്നവനാണ് എന്ന് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകരുത് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ഒരു അണുമണി തൂക്കമാണ് മനസ്സിൽ ഹൃദയത്തിൽ അവൻ കിബർ നടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കിബറുള്ളത് എങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കിബർ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ഒരു അണുമണി തൂക്കം കിബർ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഒരു ചരിത്ര സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ നിന്ന വേളയിൽ അറാബിയായ ഒരു മനുഷ്യൻ, ഗ്രാമീണനായ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഇകഴ്ത്താൻ തുടങ്ങി. പ്രവാചകനെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ പ്രവാചകൻ സ്വാഭാവികമായിട്ടും എതിർക്കുകയില്ല. എന്നാൽ ആ പ്രവാചകൻ്റെ ദൗത്യത്തിൽ ചില ന്യൂനതകളുണ്ട്, അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ദൗത്യം ന്യൂനതകൾ നിറഞ്ഞതാണ് എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ, അതായത് അദ്ദേഹം ആ അറാബിയായ മനുഷ്യൻ അവിടെ അവതരിപ്പിച്ചത് അഹങ്കാരത്തിൻ്റെ വർത്തമാനമായിരുന്നു യഥാർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തിയും അസഭ്യം പറഞ്ഞും, എന്നിട്ട് പണക്കാരെ ഇകഴ്ത്താനും പാവപ്പെട്ടവനെ ഉയർത്താനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത് എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഫഅഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമിഅ ജുബ്ബതി, അവൻ്റെ ആ അറാബിയായ മനുഷ്യൻ്റെ ജുബ്ബയിൽ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ചു. പിടിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയാണ്, നിന്റെ വർത്തമാനം, നീ അണിഞ്ഞ ഡ്രസ്സ്, അതിൽ മോശപ്പെട്ടതൊന്നും കാണുന്നില്ലല്ലോ, അതായത് ബുദ്ധിശൂന്യമായ വസ്ത്രമല്ലല്ലോ താങ്കൾ ധരിച്ചിരിക്കുന്നത് എന്ന രൂപത്തിൽ പ്രവാചകൻ അവരോട് പറയുകയാണ്. അതിൻ്റെ അർത്ഥം ഡ്രസ്സ് നല്ല ടിപ്ടോപ്പാണ്, പക്ഷെ നിൻ്റെ വർത്തമാനം വളരെ ചീപ്പാണ് എന്ന രൂപത്തിൽ അവിടെ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിബറിൻ്റെ സംസാരമാണ് അവിടെ ഉണ്ടായത് എന്നത് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റമാണ്, എന്നിട്ടും കിബർ കാണിച്ച ഒരു വ്യക്തിയുടെ മുന്നിൽ അവിടെ പ്രതികരിക്കേണ്ടി വന്നു എന്നത് ആ കിബറിൻ്റെ ഒരു പ്രത്യാഘാതമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനെയും കിബറിനെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബത്ത് സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്. ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസനൻ, റസൂലെ, ഒരാൾ നല്ലൊരു വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ നല്ല ചെരുപ്പിട്ടു, എന്നാൽ അത് കിബറാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. സഹാബത്ത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കിബറുണ്ടാകാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം, ഇതൊന്നും കിബറല്ല, കാരണം അള്ളാഹു ജമീലാണ്, അവൻ ജമീലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് കിബർ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അൽ കിബറു ബത്റുൽ ഹഖി വഗംതു നാസ്, കിബറ് എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസാരരായിക്കൊണ്ട് കാണുകയും ചെയ്യുക എന്നതാണ്, അത് കിബറാണ്. ഒരിക്കലും നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ കൂട്ടുകാരോട് അവരൊന്നും ഒരു നിന്ദ്യന്മാരാണ് എന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ പ്രവർത്തനമോ നോട്ടമോ സംസാരമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അവരൊക്കെ കുറച്ച് കുറഞ്ഞ ആൾക്കാരാണ് എന്ന ഒരു രൂപത്തിലുള്ള ഒരു ഭാവമാറ്റം പോലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. സത്യത്തെ നിരാകരിക്കാൻ പാടില്ല, സത്യമാണെങ്കിൽ അംഗീകരിക്കണം. അതാണ് കിബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അത് സത്യം, അത് അംഗീകരിക്കുകയും ആളുകളെയെല്ലാം നല്ല രൂപത്തിൽ കാണുകയും എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് കിബറിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് കിബറുണ്ടാകാൻ പാടില്ല, കിബറുള്ളത് അള്ളാഹുവിന് മാത്രമാകുന്നു. ഒരു അണുമണി തൂക്കം കിബറാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായത് എങ്കിൽ അതിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരും, സ്വർഗം നഷ്ടപ്പെടും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരികൾ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ അഹങ്കാരികൾക്ക് ലഭിക്കുന്ന പാനീയത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അഹങ്കാരികളെ കുടിപ്പിക്കുന്ന പാനീയമെന്നത് നരകത്തിൽ ചുട്ട് എരിയുന്ന, അവിടെയുള്ള നരക നിവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചീഞ്ഞ ചലത്തെയാണ് അഹങ്കാരികളായ ആളുകളെ കുടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അഹങ്കാരികൾക്ക് എപ്പോഴും നിന്ദ്യതയായിരിക്കും ഉണ്ടാവുക എന്നത്. സൃഷ്ടികൾക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഗുണമാണ് അഹങ്കാരം നടിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അൽ മുത്തക്കബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ അവന് മാത്രം അവകാശപ്പെട്ട ഒരു ഗുണമാണ്, ഒരു നാമമാണ് അൽ മുത്തക്കബ്ബിർ എന്നുള്ളത്. ഒരിക്കലും ഒരു സൃഷ്ടിയിൽ ഒരു അണുമണി തൂക്കം പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് അൽ കിബിർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പൂർണ്ണമായി കൊണ്ട് വെടിയുന്ന ഒരവസ്ഥയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, അസ്മാൽ ഹുസ്നയാണ് നാം ഇതുവരെ കേട്ടത്. അബ്ദുറൗഫ് അലീക്കുമിയാണ് അവതരിപ്പിച്ചത്. അൽ മുത്തക്കബിർ എന്ന ഔന്നിത്യമുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
2: നമുക്കൊരു കഥ കേട്ടൊന്നാലോ?
0: തീർച്ചയായിട്ടും.
2: കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ?
0: അതെ.
2: ഓക്കെ, വീട്ടിലെ വിദ്യാലയം എന്നുള്ള പുസ്തകത്തിൽ നിന്ന്, ഈ കെ എം പനു രചിച്ച ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഉമ്മ ഞാൻ ചെയ്യിച്ചു എന്നുള്ള കഥയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസലാം വെട്ടി.
3: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂരിൻ്റെ പുതിയ നോവൽ ഉമ്മ ഞാൻ ജയിച്ചു, അധ്യായം വീട്ടിലെ വിദ്യാലയം. പൂക്കളിൽ തേനീച്ച വന്നിരുന്നപ്പോൾ സെൽമ പൂന്തോട്ടത്തിൽ ഇന്നകത്തേക്കു പോയി. തേനീച്ചയെ അവൾക്ക് പേടിയായിരുന്നു. രണ്ടിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ തേനീച്ച അവളെ കുത്തിയിട്ടുണ്ട്. അവൾ ഓർത്തു, തേനീച്ച നൽകുന്ന തേനിന് എന്തൊരു മധുരമാണ്. പക്ഷേ തേനീശയുടെ കുത്തേറ്റാൽ വല്ലാത്ത വേദനയും. അവൾ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, നമുക്ക് തേൻ തരുന്ന തേനീച്ച നമ്മെ കുത്തി വേദനിപ്പിക്കുന്നത് എന്തിനാണ്? തേനീച്ച ക്രൂരജീവിയാണോ? തേനീച്ച നല്ല ജീവിയാണ് മോളെ, അത് വെറുതെ കുത്തുകയില്ല. അതിനെ നമ്മൾ വേദനിപ്പിക്കുമെന്ന് തോന്നുമ്പോഴേ അത് കുത്തുകയുള്ളൂ. അവൾക്ക് തേനീച്ചയോട് ദയ തോന്നി. തേനീച്ചയ്ക്ക് എന്തൊരു സാമർഥ്യമാണ്! ഒരു പൂവിലും തേനില്ല, തേനീച്ചക്കൂട്ടിൽ മാത്രമേ തേൻ കാണുകയുള്ളൂ. മറ്റൊരു ജീവിക്കും തേനുണ്ടാക്കാൻ അറിയില്ലല്ലോ. എവിടെ നിന്നായിരിക്കും തേനീച്ച തേൻ ശേഖരിക്കാനുള്ള വിദ്യ പഠിച്ചത്? അവൾ ഉപ്പയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. ഉപ്പ ഖുർആൻ പരിഭാഷ മറിച്ച് അവളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. ഇത് വായിക്കോ. സൽമ ആ വചനം വായിച്ചു. വഔഹ റബ്ബുക ഇലൻ നഹലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ്ശജരി വമിമ്മാ യഅരിശൂൻ. നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകിയിരിക്കുന്നു. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കുക. ഈ വാക്യം വായിച്ചപ്പോൾ ഉപ്പ വിശദീകരിക്കാൻ തുടങ്ങി. തേനീച്ചയ്ക്ക് കൂടുണ്ടാക്കാനുള്ള വിദ്യ അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും തേനീച്ച പഠിച്ചിട്ടില്ല മോളെ. എന്നിട്ടും അവയ്ക്ക് താമസിക്കാനും തേൻ സംഭരിച്ചു വെക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ് അവയുണ്ടാക്കുന്നത്. അത് അല്ലാഹു തോന്നിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത വാക്യം വായിച്ചു നോക്കൂ. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക, എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കിത്തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവൾ വായിച്ചു കഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അല്ലുപ്പാ, തേനീച്ച പൂമ്പൊടി തിന്നുന്നതുകൊണ്ടാണോ തേനുണ്ടാവുന്നത്? അതെ. എന്നാ ഞാൻ പൂമ്പൊടി തിന്നാ തേനുണ്ടാവുമോ? അവൾ ചോദിച്ചു. ഇല്ല, നമ്മളും മറ്റു ജീവികളും പൂമ്പൊടിയോ മധുരമുള്ള പഴങ്ങളോ തിന്നാൽ തേനുണ്ടാവില്ല. എങ്ങനെയാ തേനീച്ച തേനുണ്ടാക്കുന്നത്? തേനീച്ച തേനുണ്ടാക്കുന്നില്ല, അത് പൂമ്പടി ഭക്ഷിക്കുന്നേയുള്ളൂ. അതിൻ്റെ വയറിൽ അള്ളാഹുവാണ് തേനുണ്ടാക്കുന്നത്. അത് നമുക്ക് വേണ്ടി അള്ളാഹു ചെയ്യുന്ന കാരുണ്യമാണ്. വല്ലദി ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ, അവനാണ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു ജീവികൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം പ്രാണവായുവും വെള്ളവുമാണ്. ആരെങ്കിലും വായി കടക്കാത്തൊരു പെട്ടിയിൽ അടച്ചിട്ടാൽ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചുപോവും. കോടിക്കണക്കിന് ജീവികൾ ഓരോ നിമിഷവും പ്രാണവായു ശ്വസിച്ചുകൊണ്ടിരുന്നിട്ടും അത് തീർന്നു പോകുന്നില്ലല്ലോ. സൽമ ഉപ്പയോട് സംസാരിക്കുന്നതിനിടയിൽ ഉമ്മ ഒരു പ്ലേറ്റ് കാരക്ക അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. കാരക്ക കഴിച്ച ശേഷം ഉപ്പ പറഞ്ഞു, കാരക്ക നല്ല പോഷകമൂല്യമുള്ള പഴമാണ്. പ്രസവിച്ച ശേഷം മറിയം ബീവിയോട് അള്ളാഹു പറഞ്ഞത് ഈത്തപ്പഴവും വെള്ളവും കുടിക്കാനാണ്. മോൾക്ക് കാരക്കയുടെ കുരു പൊട്ടിക്കാൻ കഴിയുമോ? അവൾ ശ്രമിച്ചു നോക്കി, കഴിയുന്നില്ല. അവൾ അത് ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഉമ്മക്ക് അടുക്കളയിൽ പല സാധനങ്ങളും നുറുക്കി പരിചയമുണ്ടല്ലോ. ഈ കുരു ഒന്ന് പിളർത്തു. ഉമ്മയും പരാജയപ്പെട്ടു. ഇനി ഉപ്പ തന്നെ പിളർത്തട്ടെ എന്ന് സൽമ പറഞ്ഞപ്പോ ഉപ്പ ചിരിച്ചു. മൂർച്ചയുള്ള കത്തി കൊണ്ട് പിളർക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ അതും വലിയ ബുദ്ധിമുട്ടാണെന്ന് ഉപ്പ പറഞ്ഞു. ശേഷം ഖുർആൻ പരിഭാഷ മറിച്ച് ഒരായത്ത് കണ്ടെത്തി ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിച്ചു വിശദീകരിച്ചു കൊടുക്കുമോക്ക്? ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, തീർച്ചയായും ധാന്യമണികളും ഈത്തപ്പഴക്കുരുവും പിളർക്കുന്നവനാണ് അള്ളാഹു. ഇത് വിശദീകരിക്കാൻ അറിയില്ല, നിങ്ങൾക്കാണ് അറിയുക, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കൂ, ഉമ്മ പറഞ്ഞു. ശരി, ശ്രദ്ധിച്ചു നോക്കുമോളെ, കത്തി കൊണ്ടുപോലും പിളർക്കാൻ പ്രയാസമുള്ള ഈത്തപ്പഴക്കുരു പിളർന്ന് ഉറപ്പില്ലാത്ത മുള പുറത്തു വരുന്നു. ആ കുരുവിനെ പിളർത്തുന്നത് മുളയല്ല, കർഷകനുമല്ല, ഉറപ്പുള്ള ഈത്തപ്പഴക്കുരുവിൽ നിന്ന് ആണി പോലെ ഉറപ്പും മൂർച്ചയുമുള്ള മുളയല്ലോ പുറത്തു വരുന്നത്. അപ്പൊ എങ്ങനെ ആ ഉറപ്പുള്ള കുരു പിളർന്ന് മുള പുറത്തേക്ക് വരുന്നത് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വരണം. അള്ളാഹുവാണ് അതിനെ പിളർത്തുന്നത്. ആ ദൈവിക ദൃഷ്ടാന്തം കണ്ടറിഞ്ഞ് മനുഷ്യർ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവെ മാത്രം ആരാധിക്കണം. അവനോട് മാത്രം പ്രാർത്ഥിക്കണം. ഇന്ന് ഓടിച്ചാടി കളിക്കുന്ന കുട്ടികൾ ആദ്യം ഉമ്മമാരുടെ വയറുകളിൽ 10 മാസം കഴിഞ്ഞവരാണ്. ഇന്ന് നാം കഴിക്കുന്നത് പോലെയല്ല ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. അള്ളാഹു ഒരു പ്രത്യേക തരത്തിൽ നമുക്ക് ഭക്ഷണം തന്നു വളർത്തി. ജനിച്ചു വീണ കുഞ്ഞിന് ചോറോ അപ്പമോ കട്ടി കുറഞ്ഞ പഴങ്ങൾ പോലുമോ കഴിക്കാൻ കഴിയില്ല. അവർക്ക് മുലപ്പാൽ മാത്രമേ ആ കാലത്ത് കഴിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ അള്ളാഹു കുഞ്ഞുങ്ങൾക്കു വേണ്ടി മാതാക്കളുടെ മുലകളിൽ പാൽ നൽകി. അങ്ങനെ കുഞ്ഞിനെ പടിപടിയായി വളർത്തുന്നു. ജനിച്ച എല്ലാവരും മരിക്കും. മരിച്ച ശേഷം അന്ത്യനാളിൽ മനുഷ്യർക്കെല്ലാം വീണ്ടും അള്ളാഹു ജന്മം നൽകും. അള്ളാഹു പറയുന്നത് കേട്ടിട്ടില്ലേ, അള്ളാഹുല്ലദി ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹയ്യീക്കും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ടവൻ നിങ്ങൾക്ക് ആഹാരം നൽകി, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പരലോകത്ത് നമ്മെ ഹാജരാക്കുകയും നാം ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലവും തിന്മകൾക്ക് ശിക്ഷയും നൽകും. അതിനാൽ പരലോകത്ത് സുഖം കിട്ടാൻ ഇവിടെ വെച്ച് നാം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കണം. ഉപ്പയുടെ വിശദീകരണം കേട്ടപ്പോൾ സൽമ മനസ്സിൽ മന്ത്രിച്ചു, ഈ വീടൊരു വിദ്യാലയമാണ്.
0: മാഷാല്ലാ, കഥ പറയാൻ പ്രോഗ്രാമിൽ ഇന്ന് കഥ അവതരിപ്പിച്ചിട്ടുള്ളത് അബ്ദുസലാം വീട്ടിയാണ്. ഉമ്മ ഞാൻ ജയിച്ചു എന്ന ഒരു തലക്കെട്ടിലുള്ള കഥയാണ്. ഈ കെ എം പന്നൂർ വീട്ടിലെ വിദ്യാലയം എന്ന പുസ്തകത്തിൽ അദ്ദേഹം രചിച്ച ഒരു കഥയാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഇനി നമുക്ക് ഒന്ന് പോയി വരാം ദൃശ്യത്തിലൂടെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൃശ്യം ഏറെ ആനന്ദകരമായ അനുഭൂതി നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെ വളരെ സവിശേഷമായ ഒരു യാത്രാ അനുഭവമായിട്ട് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇബിനു അലിക്കയാണ് കൂടെ ചേരുന്നത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഇബിനു അലിക്ക പീസ് റേഡിയോ ആങ്കറും പീസ് റേഡിയോ പ്രോഗ്രാം അവതാരകനും അതോടൊപ്പം തന്നെ ഒരു നല്ല യാത്രക്കാരൻ കൂടിയാണ്. 8 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിനു പുറമെ മറ്റു ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ ചെയ്യുകയും യാത്രാ അനുഭവങ്ങൾ എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഇബിനു അലിക്ക നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
4: ഇബിനു അലിക്ക, യാത്ര ദൃശ്യം പ്രോഗ്രാമിൽ പലപ്പോഴും മറ്റുള്ള യാത്ര ചെയ്ത ആളുകളുമായിട്ടിരുന്ന് ആങ്കറായിട്ടിരുന്ന പ്രോഗ്രാം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഒരു യാത്രാനുഭവം ശ്രോതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് നമുക്ക് യാത്ര ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്കൊരു ഇബ്നയിലേക്ക് സന്ദർശിച്ച ഒരു പ്ലേസുമായി ബന്ധപ്പെട്ട് നമുക്ക് യാത്രാ അനുഭവങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഒരുപാട് യാത്ര ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു യാത്ര എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, പൈസ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ എങ്ങനെ ഒരു ഒരു ഒരു നല്ല യാത്രാ അനുഭവം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, എങ്ങനെ വലിയ മുതൽ മുടക്കില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇബ്നലിക്കയുടെ ഈ ഒരു യാത്രാ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും?
5: യാത്ര നമ്മുടെ ഒരു മൂഡ് ആണ്, ആദ്യം വേണ്ടതിനുള്ള മനോഭാവമാണ്. യാത്ര ചെയ്യാനൊന്നും മാനസികമായി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. യാത്ര ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ് അത്. പിന്നെ കുടുംബമായിട്ട് പോകുന്നവരുണ്ട്, കൂട്ടുകാരുമായിട്ട് പോകുന്നുണ്ട്, ഔദ്യോഗിക ബന്ധങ്ങളുള്ള ആ ടീമുമായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുമുണ്ട്. എങ്ങോട്ട് എന്നുള്ളതാണ് ഏതാണ്ട് ആദ്യത്തെ ഒരു തീരുമാനം വേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയയെക്കുറിച്ച് നമ്മളൊന്ന് ഗൂഗിളൊക്കെ ചെയ്തൊന്ന് പഠിക്കും. പിന്നെ അവിടെ എങ്ങനെ പോകുന്നുള്ളതാണ്. ഞാൻ മിക്കവാറും ചെയ്യൽ കുടുംബമൊക്കെ ആയിട്ട് അതേപോലെ കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരുപാട് റിസ്ക് എടുക്കൽ പോലെ ചെയ്യാറില്ല. അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രോഗ്രാമുകൾ ടൂർ ചെയ്യുക എന്നുള്ളതാണ്.
4: എന്ന് പറഞ്ഞാൽ
5: നമുക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം. നമ്മുടെ ഫാമിലി ആണെങ്കിൽ 5 പേര് 4 പേരാണെങ്കിൽ അവർക്കൊരു പ്രോഗ്രാം, അല്ല 10 പേരാണെങ്കിൽ അവർക്കൊരു പ്രോഗ്രാം.
4: ശരി.
5: അപ്പോൾ അതിന് കുറച്ച് ചെറിയൊരു ചിലപ്പോൾ റേറ്റ് കൂടുമായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഫ്രീഡം വലുതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ കാണാറുള്ളത് കാശ്മീരിലേക്ക് ഇന്ന് യാത്ര തുടങ്ങുന്നു, അതിനെത്ര രൂപ. അപ്പം അത് മിക്കവാറും ഒരു 40 പേരുടെ ഒരു പാക്കേജോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ 40 പേര് എന്ന് പറയുന്നത് 40 സ്ഥലങ്ങളെന്നോ അല്ലെങ്കിൽ ഒരു 10-20 സ്ഥലങ്ങളിൽ നിന്നായിരിക്കും,
4: നമുക്ക് ഒട്ടും പരിചയമില്ലാത്തതായിരിക്കും.
5: അപ്പോൾ അതിൽ ഒരാൾ മതിയാവും യാത്ര.
4: രസം
5: കൊല്ലാണ്. ഉദാഹരണം പറഞ്ഞുതരാം, രാവിലെ 8 മണിക്ക് എല്ലാവരും റെഡി ആണെന്ന് പറയണം, പറഞ്ഞൊരു അറിയിപ്പ് കിട്ടും നമുക്ക്. സപ്പോസ് അതിൽ ഒരാൾ 10 മണിക്ക് റെഡി ആവുള്ളൂ അല്ലെങ്കിൽ 9 മണിക്ക് റെഡി ആവുള്ളൂ, ആ ഒരാളുടെ ഒരു ഡിലേ കാരണം ആ ബാക്കിയുള്ള 39 ആളുടെയും സമയം പോകും.
4: അങ്ങനെ യാത്ര ഇബ്നയിലേക്ക് പെട്ടിട്ടുണ്ട്,
5: അപൂർവമായിട്ട് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യൽ കൂടുതലും. അപ്പോൾ നമുക്കൊരു സ്ഥലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട സ്ഥലം ഒന്ന് പഠിക്കും എന്തൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണല്ലോ, ഗൂഗിൾ ചെയ്താലും മതി. മിക്കവാറും നമ്മൾ പോകുന്നത് നേരത്തെ എങ്ങനെയെങ്കിലും ഒരു കേട്ടറിവോ വായിച്ചറിവുള്ള സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ധാരണ ഉണ്ടാവും, പിന്നെ അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറേ ആയിട്ട് സ്ഥിരമായി ഒരു ട്രാവൽസ് ഉണ്ട്, റോയൽ ഒമാനിയ കൊച്ചിയിലുള്ളതാണ്, ഡേവിഡ് അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനാണ്. അതിനപ്പുറം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനാണ് ഈ ട്രാവൽസിൻ്റെ CEO തോമസ് സാറ്
4: ശരി.
5: അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പരിഗണനയുണ്ട്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്, വിദേശ രാജ്യങ്ങളടക്കം അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിട്ടുണ്ടെങ്കിലും ബന്ധപ്പെടും, ട്രാവൽസ് ആണെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ എത്ര ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പ്ലാന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫോർ നമ്മൾ കാശ്മീർ പോകണം വിചാരിക്കുക, അപ്പോൾ അവർ പറയും ഒരു മിനിമം 5 ദിവസം വേണം, നമ്മുടെ സ്ഥിരം പ്രോഗ്രാമുകൾ അങ്ങനെയാണ് പറയും. അപ്പോൾ അവരതൊന്നും പറഞ്ഞു തരും. നമുക്കത് ഏതെങ്കിലും കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. അങ്ങനെ ഏതാണ്ട് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യും. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ, ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ, അതിൻ്റെയും കൂടി അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഫ്ലൈറ്റൊക്കെ കിട്ടും.
4: ഫ്ലൈറ്റ് കിട്ടും.
5: ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സമയം കുറേ ലാഭമാണ്. ഒരു 24 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ പകുതി അര ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ദിവസം വളരെ പ്രധാനമാണല്ലോ. പിന്നെ എന്ത് വാഹനമാണ് വേണ്ടതെന്നുള്ളതാണ്, അത് തീരുമാനിക്കും. അപ്പോൾ
4: വാഹനം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനിൽ എത്തിയതിന് ശേഷം.
5: അതെ. അപ്പം ഞാൻ മിക്കവാറും പിന്നെ അപ്പോൾ ഈയിടേക്കായിട്ട് ചെയ്യൽ ബൈ ഫ്ലൈറ്റ് ഇന്നടത്തുനിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഇന്നടത്ത് ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിൽ വണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 4 ആളാണെങ്കിൽ 4 ആൾക്ക് പറ്റിയൊരു വാഹനം
4: ശരി
5: അവിടുന്ന് ഫുള്ള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര എവിടെയാണ് താമസം എന്നുള്ളതൊക്കെ നേരത്തെ അറേഞ്ച്ഡ് ആയിരിക്കും.
4: അതായത് ടോട്ടൽ അറേഞ്ച്ഡ്
5: ആയിരിക്കും. അതിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുന്നു, നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് അവർ പിന്നെ വാഹനത്തിൻ്റെ നമ്പറും ഡ്രൈവറുടെ ഫോൺ നമ്പറും ഡ്രൈവറുടെ പേരൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ എനിക്കോർമ്മ അവർ പിന്നെ കുറച്ചൊരു വൻ ടീമൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ അവർ അവിടെ അവൈലബിളോ വീട്ടിലേക്ക് എടുത്തിട്ട് പോകും, നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളെ പ്രോഗ്രാം റെഡി ആയിരിക്കും, എത്ര സമയത്ത് നമ്മൾ ഇറങ്ങണം ഏതൊക്കെ എന്നുള്ളത്. മിക്കവാറും പിന്നെ ഒരുപാട് ദൂരം അല്ലെങ്കിൽ ആ ഡ്രൈവറും വണ്ടിയായിരിക്കും നമ്മൾ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുക.
6: ശരി,
5: നമുക്കൊരു റിസ്ക്കും ഇല്ല. പിന്നെ നമുക്ക് അവരോട് ഒരു ഒരു മാനസികമായ ഒരു ബന്ധം വരും. നമ്മുടെ ഒരു ഐഡിയാസും കാര്യങ്ങളും താല്പര്യങ്ങളും അവർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികളും അതേപോലെ വനിതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫാണ്, അതാണ് കസ്റ്റമൈസ്ഡ്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പോയി സമയം പറഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂട്ടാം, അല്ലെങ്കിൽ അത് അത്ര മതി പറഞ്ഞാൽ കുറക്കാം. അപ്പോൾ ആ സമയം നമുക്ക് ലാഭം കിട്ടും. ഭക്ഷണം നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട്, ഭക്ഷണം വലിയ പ്രശ്നം തന്നെയാണല്ലോ, അത് നോക്കാം. അങ്ങനെ തിരിച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കുന്നത് വരെ പിന്നെ ഈ ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടാവും.
6: ശരി,
5: വളരെ സേഫാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ നമ്മൾ എത്ര പേരാണുള്ളത് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഒരു പ്രോഗ്രാമും ഐറ്റിനറി ഉണ്ടാക്കിയിട്ട് തരിക എന്നുള്ളതാണ്.
6: ഓക്കെ, അപ്പോൾ യാത്ര ഫസ്റ്റ് മുതൽ അവസാനം വരെ പ്രോഗ്രാം ബേസ് ആയിരിക്കും, അതായത് ഫുൾ ഷെഡ്യൂൾഡ് ആണ്.
5: പൈസ അടക്കം,
6: പൈസ അടക്കം. അപ്പോൾ അത് ആ ഒരു യാത്രക്ക് ക്യാഷ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവില്ലേ?
5: കുറച്ച് കൂടും, എന്നാലും നമ്മൾ ഒന്നുകൂടി സേഫാണ്. പിന്നെ നമ്മുടെ താല്പര്യം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 40 ആളുടെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അവർ പ്രധാന ഇപ്പോൾ നമുക്ക് വളരെ താല്പര്യമുള്ള സ്ഥലമായിരിക്കും, പക്ഷെ അവർ അലോട്ട് ചെയ്യുന്നത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. കാരണം ആ ഒരു പറഞ്ഞ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും സ്പോട്ടുകൾ കാണിച്ചു തരണം എന്ന് അവരെ ബോധ്യപ്പെടുത്തും. ഞാനൊക്കെ ഡൽഹിയിൽ ഇതേപോലെ പോയിട്ടുണ്ട്, അതാ പാർലമെന്റ് മന്ദിരം,
6: അത്രയേ ഉള്ളൂ.
5: ആ പിന്നെ അവർ പറഞ്ഞ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ വാഹനത്തിൽ നമ്മളെ കറക്കും, അങ്ങനെയുണ്ട്. അല്ലാതെ അതിനുള്ളിൽ പോയി അടുത്തുള്ള ഗാർഡനിലിരുന്ന് കണ്ട അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്.
6: ശരി, പിന്നെ അതേപോലെ ഈ നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തുള്ള യാത്രകൾ പിന്നെ കുറേ നടത്തിയിട്ടുണ്ടല്ലോ, അതുപോലെ പുറത്തുള്ളതുണ്ട്. അപ്പോൾ അതിൽ ഈ യാത്ര പോകുന്നിടത്ത് നമ്മളൊരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കാര്യങ്ങളുണ്ടാവില്ലേ? എന്തൊക്കെയാണ് വെറുതെ അത് പെട്ടെന്ന്, ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ടീം നമുക്ക് യാത്ര പോകാന്ന് പറയുമ്പം വരി വിളിച്ചു ഒന്നും നോക്കാതെ അങ്ങനെ യാത്രകൾ, യാത്രക്ക് പ്ലാൻ ചെയ്താൽ നടക്കില്ല, യാത്ര ചെയ്യുന്നൊന്നും
5: അങ്ങനെയുണ്ട്
6: അങ്ങനെ പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള യാത്രകളും അതിനെ കുറിച്ച് എന്താ ഇവനേക്ക് അങ്ങനെ പോയിട്ടുണ്ടോ?
5: തീർച്ചയായിട്ടും, അത് രാവിലെ തീരുമാനിച്ചിട്ട് വൈകുന്നേരം പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. ഇത് ഏറ്റവും പ്രധാനം നമ്മുടെ മാനസിക ഐക്യം ഉള്ളൊരു ടീം ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരെണ്ണം മതി നമ്മളെ മൊത്തം ട്രിപ്പും ഫുള്ള് കൊള്ളാക്കാൻ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഞങ്ങളൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരു ടീമുണ്ട്. ഫുൾ ടീം ഉണ്ടെങ്കിൽ 5-8 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 4 ആളെപ്പോഴും റെഡിയാണ്. നാളെ രാവിലെ പോകാൻ തോന്നുന്ന റെഡിയായിരിക്കും അങ്ങനെ. അപ്പം അതിൽ പ്രധാനം നമ്മുടെ വല്ലതേപ്പ്, സോപ്പ്, ഗുളി, അങ്ങനെ സാധനങ്ങൾ, ഇപ്പോൾ ഷേവിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എപ്പോഴും ഒരു കിറ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. ചെറിയൊരു ബാഗിൽ ഈ സാധനമൊക്കെ പാടെ പൊറുക്കി വെച്ചാൽ ബ്രഷും പേസ്റ്റും ഒക്കെ ഉള്ള സോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ സോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല നമ്മുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ഇന്നർവേഴ്സും ബാക്കിയുള്ളതും റെഡിയാക്കാനുള്ളതാണ്. പിന്നെ സ്ഥലത്തിനനുസരിച്ച്, തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്വെറ്ററുകളും കാര്യങ്ങളും വേണം, ഡ്രസ്സുകളും കൂടുതൽ വേണം. ഏറ്റവും നല്ലത് പാൻസും ടീഷർട്ടും ഒരു ഷൂ ഒക്കെ ആണ് വെച്ചെങ്കിൽ അങ്ങനെ പോയി.
6: കൂടുതൽ ലഗേജ് കൊണ്ടുപോകാതിരിക്കലാണ്,
5: ലഗേജ് കൂടുതൽ കൊണ്ടുപോകാതിരിക്കുന്നതാണ് എപ്പോഴും സൗകര്യം. മിനിമം ലഗേജ്, അതിൻ്റെ ഒരു സുഖമുണ്ട്. കാരണം എല്ലാ സമയത്തും വാഹനത്തിൽ തന്നെ ആവില്ല, ഇത് കുറച്ചെന്തായാലും നമ്മൾ ഏറ്റി നടക്കേണ്ടി വരും, അപ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുക. പിന്നെ അതുപോലെ ചില ആൾ സ്ഥിരം മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കുറച്ച് മരുന്നുകളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കണം. ഞാനതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം കിട്ടിയില്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കും. ഇപ്പോൾ നമുക്ക് ഇന്നർവേഴ്സ് ആണെങ്കിൽ അത് കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെക്കും, പാൻസും ജീൻസും ഒക്കെ ഉള്ളത് അത് മാറ്റി വെക്കും. അങ്ങനെ ഒരു 2-3 സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ മാറ്റി ഒരു ഭാഗത്തേക്ക് വെക്കും. ആ ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് അത് പാക്ക് ചെയ്യും. അപ്പോൾ അതിൽ ഏതാണ്ടൊക്കെ ഉണ്ടാവും, കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി നമ്മുടെ തലയിൽ വരും,
6: ചിലതൊക്കെ പ്രധാനപ്പെട്ട പലത്
5: മിസ്സായി പോകും. പിന്നെ അതിൽ എഴുത്ത് താല്പര്യമുള്ളതാണെങ്കിൽ ഇപ്പോൾ എഴുതുക പറഞ്ഞാൽ, പിന്നെ ഫോട്ടോസ് കുറേ എടുക്കും, പിന്നെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് അതിൽ ഇപ്പോൾ മൊബൈൽ മതിയല്ലോ, മൊബൈലിൽ കുറിച്ച് വെക്കും. പിന്നെ ആ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മുമ്പ് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ
6: ഒന്നറിയും, ഒരു മുന്നറിവുണ്ടാക്കും,
5: ഒരു മുന്നറിവുണ്ടാകും. അത് ആണ് ഒരു രീതി. പിന്നെ വളരെ ഫ്രീ ആയിട്ട് പോകുന്നൊരു യാത്ര ഉണ്ട്, പോകുന്നിടത്തേക്ക് പോകുക എന്നുള്ള ഒരു ദിശ മാത്രം തീരുമാനിച്ചിട്ട് നമുക്ക് നാട് കാണി ചുരം കയറി തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ് അങ്ങോട്ട് പോകും. പിന്നെ അവിടെ എത്തിയിട്ട് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഉണ്ണിയായിട്ട് പോകേണ്ടത് നോക്കും, അങ്ങനെ പോകും. അങ്ങനത്തെ യാത്രകളുണ്ട്, അതും രസമാണ്, അത് വേറെ രസമാണ്.
6: എന്തിനാണ് യാത്ര പോകുന്നത്?
5: അത് പ്രധാന ഒരു പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനുള്ള മറു ചോദ്യം. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പ ഇടക്ക് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ഉറങ്ങുക, നമുക്ക് താല്പര്യമുള്ള സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ജോലിയൊക്കെയാണ് വെച്ചു. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി പോവും. ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ചില സമയത്ത് ഭയങ്കര സമ്മർദ്ദമാണ്. ഒരു മെയിൽ വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഒഫീഷ്യൽ ഫോണിലൊരു എസ് എം എസ് വന്നാൽ, ഒരു റിപ്പോർട്ട് ചോദിച്ചാൽ നമ്മളാകെ അസ്വസ്ഥരായി പോകും. ചിലപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഉണർന്നാൽ പിന്നെ ഈ സാധനവും തലയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതൊക്കെ ഉണ്ട്, ചില കേസുകളൊക്കെ വരുമ്പോഴൊക്കെ. അപ്പോൾ അത് നമ്മൾ പിന്നെ അതൊന്ന് മാറ്റി വെച്ച് ഒരു രണ്ട് ദിവസം ഒന്ന് പുറത്തിറങ്ങി യാത്രയൊക്കെ ചെയ്ത്. ഞാനിപ്പോഴും ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാടൊന്നും കഴിക്കില്ല. പക്ഷെ അവിടുത്തെ ഒരു പ്രസിദ്ധമായൊരു സംഗതി ടേസ്റ്റ് നോക്കും.
6: അതായത് ചില ആൾക്കാർ യാത്ര പോയി കഴിഞ്ഞാൽ എനിക്ക് കേരളം വിട്ട് പോയി എവിടെ പോയാലും കേരള ഫുഡുണ്ടോ കേരള ഫുഡുണ്ടോ എന്ന് മാത്രം നോക്കി കഴിക്കുന്ന ആളല്ല. അവിടുത്തെ ഫുഡ്
5: കുറച്ച് കഴിക്കും, അതായത് ടേസ്റ്റ് ചെയ്യാന്നുള്ളതല്ല. ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ അത് കഴിക്കും. ഈ പറഞ്ഞൊരു വലിയ പ്രശ്നമാണ്, നമ്മളെ പഴയ തലമുറയുടെയൊക്കെ ഒരു വലിയ പ്രശ്നം കൂടിയാണത്. നമുക്ക് ചോറില്ലെങ്കിൽ ആകെ അതില്ലാതെ. അതിന് പലരും ചെയ്യുന്നൊരു സംഗതി, പിന്നെ മുട്ട എല്ലായിടത്തും കുഴപ്പമില്ലാത്ത സംഗതി കിട്ടും, പിന്നെ ബ്രെഡും ജാമും ചായയും ജ്യൂസും, അത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവില്ലല്ലോ. അത് ഭക്ഷണത്തിന് നല്ലതാണ്. പിന്നെ ഞങ്ങൾ കമ്പനിയൊക്കെ പോവാണെങ്കിൽ, പിന്നെ എൻ്റെ വൈഫും ഉണ്ടെങ്കിൽ വൈഫിനും തീരെ തട്ടുകടന്ന് ഇഷ്ടമല്ല. ഞങ്ങളാണെങ്കിൽ നല്ലൊരു ഒരു വൈബൊക്കെ ഉള്ളൊരു തട്ടുകടുണ്ടാൽ അവിടെ ഇറങ്ങി ബസ് നമ്മളെ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ ആടിൻ്റെ ബെഞ്ചിലിരുന്ന് ഒരു മസാല ചായയൊക്കെ കുടിച്ച് ലോക്കൽ കണ്ടിട്ടുള്ള കുഴപ്പമില്ലെങ്കിൽ ഒരു പിന്നെ കടിയൊക്കെ എടുത്തൊന്ന് ഞങ്ങൾ മൂന്നാലാൾക്ക് ഒന്നൊക്കെ എടുത്തിരുന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി കുഴപ്പമില്ലെങ്കിൽ പിന്നെ എടുത്ത്, അതൊരു വേറെ രസമാണ്.
6: അതെ. പിന്നെ ഇതിൽ ഫുഡ് ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ഭക്ഷണ വൈവിധ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ആളുകൾ പൊതുവെ മടിക്കുന്ന ചില ആ ഫുഡ് കഴിച്ചാൽ നമുക്ക് പറ്റാതെ വരുമെന്നുള്ളത്, അത് പൊതുവെ ശീലിച്ച് വരുമ്പം എല്ലാത്തിനും അഡാപ്റ്റ് ചെയ്ത് പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കഴിക്കും എന്ന് പറഞ്ഞു. എന്നാലും ഇന്ത്യയിൽ പോയുള്ളടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട് നമ്മളത് കേരളത്തിനല്ലാതെ തോന്നിയിട്ടുള്ള എന്തായിരിക്കും?
5: ഇന്ത്യയിൽ തന്നെയാണോ?
6: ഇന്ത്യയിൽ തന്നെ.
5: അങ്ങനെ പ്രത്യേകിച്ചാൽ ഹൈദരാബാദി ബിരിയാണി
6: അങ്ങനെ
5: നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ അതേപോലെ ജയ്സാൽമീറിൽ പോയപ്പോൾ ഒരു മട്ടൺ കൊണ്ടുള്ള ഒരു എന്തൊരു പേര് ഞാൻ മറന്നുപോയി, ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് എന്താ വെച്ചാൽ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വീണു പോകുന്നുള്ളതാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നോൺ വെജ് ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് പല വെറൈറ്റിയുള്ള സാധനങ്ങൾ
6: ഈ പോയ സ്ഥലത്ത് ഒരുവിധം എല്ലായിടത്തും കേരള ഫുഡ് അവൈലബിൾ ആണോ?
5: മിക്കവാറും ഒക്കെ
6: ഓക്കെ.
5: ഒരു നോർത്ത് ഇന്ത്യൻ കേരള ഫുഡ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ചപ്പാത്തിയും പിന്നെ ഒരു കടലക്കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് കഞ്ചി ചെയ്ത് പോകുമല്ലോ. കുറേ കിട്ടും, ചോറ് കിട്ടാൻ റൈസ് കിട്ടാൻ പ്രയാസമാണ്. ഈ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഈ നോമ്പിന് മുമ്പ് ഞങ്ങൾ മൈസൂർ ഭാഗത്ത് കൂടി ഒന്ന് പോയി. മൈസൂരിൽ ഞങ്ങൾ നാല് പേരാണ് പോയത്, മൂന്ന് പേരാണ് പോയത്. അതിൽ ഒരാൾ മീനിൻ്റെ ഒരു താല്പര്യക്കാരനാണ്. ഇവിടെ അവിടെ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് അടുത്തുള്ളൊരു ഒരു കട കണ്ടുപിടിച്ച് ഞങ്ങൾ രാത്രി മുറിയിൽ നിന്നിറങ്ങി, ഇശാസ്കാരം കഴിഞ്ഞിട്ട് മുറിയിൽ നിന്നിറങ്ങി ഒരു 10-12 കിലോമീറ്റർ പോയിട്ട് മെയിൻ റോഡ് പോയി ഒന്ന് ഉള്ളിലേക്ക് പോയി അവസാനം ആ കട കണ്ടുപിടിച്ച് പോയി. ഒരു സിംഗിൾ റൂം, അതിൽ പലതരം മീനുകൾ കഷ്ണം വെട്ടിയിട്ടും അല്ലാത്ത ഷേപ്പിൽ മസാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് മൂന്ന് വെറൈറ്റി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു, അത് ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഒരു മൂന്നാല് ഐറ്റം നോക്കി ടെസ്റ്റ് ചെയ്തു. പിന്നെ അതന്നെ വീണ്ടും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാല് നമ്മള് ചക്കക്കൂട്ടം തിന്നണ മാതിരി മീൻ തിന്നു വന്ന്
6: അവിടുത്തെ
5: വളരെ
6: മൈസൂരിന്ന്
5: മൈസൂരിന്ന്
6: പക്ഷെ അവിടെ നമ്മളൊരു കടൽ മീൻ പുഴമീനായിരിക്കും
5: പുഴമീനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഹൈലൈറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇത് കോഴിക്കോട് നിന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചിൻ്റെ നാലിരട്ടി ബില്ല് വരും.
6: ശരി
5: ആൾക്കാർ നമ്മളിപ്പോൾ എന്താണെന്ന് പറയാ ഈ കോഴിക്കാലൊക്കെ പൊരിച്ചിട്ട് കടിച്ചു തിന്നില്ല, അത് മാത്രം കഴിച്ചിട്ട് പോകണ ആൾക്കാർ. അതുപോലെ ആൾക്കാർ വരുന്നു മീൻ മാത്രം കഴിച്ചിട്ട്
6: കഴിച്ചിട്ട്
5: പോകുന്നുണ്ട്. ആ പോകുന്നുണ്ട്, കണ്ടമാനം പാഴ്സലും പോകുന്നുണ്ട്.
6: ശരി.
5: അപ്പോൾ ഒരു എനിക്ക് പൊതുവെ മീൻ അത്ര ഞാനൊരു മത്സ്യപ്രേമി അല്ല, പക്ഷെ ഞാൻ രണ്ടാമത് വീണ്ടും പ്ലേറ്റ്
6: കഴിച്ചു അല്ലേ. അല്ല പൊതുവെ ഈ മൈസൂര ഭാഗങ്ങളിലൊക്കെ മീനുണ്ട്, നമ്മൾ പോകുമ്പോഴൊക്കെ കാണലുണ്ട്, പക്ഷെ ആ മീനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഈ കുളത്തിൽ എവിടെയും വളർത്തുമീന.
5: പിന്നെ ഞങ്ങൾ ചോദിച്ചു അത് അത് വളർത്തുമീന് തന്നെയാണ്, പക്ഷേ പിന്നെ കുളം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ചെറിയ കുളമല്ല, അതില്ല അത് വളരെ വിശാലമായ പിന്നെ ഏരിയകളിൽ മത്സ്യം വളർത്തുന്നതാണെന്ന് പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ ഇതേ മത്സ്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വളർത്തിയത് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്
6: യാത്ര പോകാൻ ആഗ്രഹമുണ്ട് പല ആൾക്കാർ യാത്ര പോകണം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ വാട്സപ്പിലും സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോൾ കൊതി കൂടാത്ത ആളുകളുണ്ടാവില്ല, ഇവരൊക്കെ ഇങ്ങനെ പോയി. പക്ഷേ എൻ്റെ ബജറ്റില്ല, കയ്യിലെ ക്യാഷ് ഇല്ല, എന്തു ചെയ്യും? അപ്പം നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ, നമുക്കൊന്നും അത് നടക്കണ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഏതൊരു ലെവലിലുള്ള ഒരാൾക്കും യാത്ര ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ കാര്യം എന്താണല്ലേ?
5: യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പിന്നെ ട്രെയിനിലോ അല്ലെങ്കിൽ വിമാനത്തിലോ കയറിയുള്ള ദൂര സ്ഥലത്തേക്കുള്ള ഒരു യാത്ര എന്നുള്ളതാണ്. യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും അതല്ലല്ലോ. നമ്മുടെ വീടിനടുത്ത് ഒരു കുന്നുണ്ടെങ്കിൽ, മലയുണ്ടെങ്കിൽ, വൈകുന്നേരം വെയിലറിയാൽ കുട്ടികളെയോ മക്കളെയോ കൂട്ടിയിട്ട് നമ്മളടുത്ത് ബൈക്കോ കാറുണ്ടെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവുക. നടന്ന് പോകാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ അത് പോവുക.
6: ശരിക്കേ പിന്നെ എനിക്ക് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകളൊന്നും നമ്മളെപ്പോലെ അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു കാലാകാലം അവനവൻ്റെ വീടും ചുറ്റുപാടും മാത്രം ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ പൂർവികർക്ക് ഉണ്ടായിട്ടില്ല. അവർ ഒരു ദൈവ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് നിരന്തരമായ യാത്രകളാണല്ലോ. ഇപ്പോൾ നബിയുടെ കാലത്താണെങ്കിലും അതിന് ശേഷമുള്ള സാബികളുടെ കാലത്താണെങ്കിലും പൂർവികരാണെങ്കിലും ഒക്കെ അവർ യാത്രകളിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നാടും പരിസരവും ചുറ്റുപാടും പ്രദേശങ്ങളും കൾച്ചറും ഒക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അഭിനയിലേക്ക് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് യാത്ര എന്ന് പറയുമ്പോൾ ഒരു ഗൾഫിലേക്കുള്ളൊരു യാത്ര അല്ലെങ്കിൽ വിമാനം കയറി പോകുന്ന യാത്രേൻ്റെ അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു യാത്രകൾക്ക് കുട്ടികൾക്കും സ്ത്രീ പിന്നെ ഉമ്മമാർക്കും ഒക്കെ ഒന്ന് പുറത്തിറങ്ങാൻ അത് വീട്ടിലുള്ള ആളുകളുടെ ഒരു പ്ലാനായിട്ട് മാറണം എന്നാണ് അല്ലേ?
5: അതെ അതെ.
6: അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ
5: നമുക്ക് നമ്മുടെ ഒരു പോക്കറ്റിന് ഒതുങ്ങിയ ഒരു യാത്ര പ്ലാൻ ചെയ്യാം. അതിപ്പോൾ ബസ് മിക്കവാറും ബസ്സിന് പോകുകയാണെങ്കിൽ എത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാവും, അതിൽ നമ്മൾ കുട്ടികളെ കൂടി പോവാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ കുന്നും പുറത്തൊക്കെ ആണെങ്കിൽ ഒരു നാല് പൊതി കടലയും വാങ്ങി അല്ലെങ്കിൽ കുറിക്കാൻ കുറച്ച് മിക്സ്ചറും വാങ്ങിച്ചിട്ട് വെയിലാറുന്ന സമയത്തൊന്ന് അവിടെ കയറി അവിടെ കുറച്ചേരെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് എന്തായാലും ഒരു കുന്നുംപുറം ആണെങ്കിൽ ഒരു സൂര്യാസ്തമയം ഉണ്ടാവും, അത് കണ്ട് പോരുമ്പോൾ അതൊരു വൈബാണ് ഈ പറഞ്ഞത്. പിന്നെ ഞാൻ അതിൽ ഒരു അനുഭവത്തിൽ ഞങ്ങൾ കൂട്ടുകാർ കൊല്ലൂർ ആ സ്ഥലത്ത് ഒന്ന് പോയിരുന്നു. ഒരു ഓഫ് റോഡ് യാത്ര ഉണ്ട് ഭയങ്കര
6: പാലക്കാട്
5: അല്ല
6: കൊല്ലൂർ
5: കർണാടക ബോർഡർ
6: കൊല്ലൂർ
5: മൂകാംബിക ക്ഷേത്രമല്ലേ, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആകുംബെ എന്ന് പറഞ്ഞൊരു ഒരു വലിയ കാടുണ്ട്. രാജവെമ്പാലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആകുംബയൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള യാത്രയാണ്. അതിലൊരു രണ്ട് പയ്യന്മാരെ പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജില്ല ഞങ്ങൾ പാലക്കാട് ജില്ലയാണ്, മലപ്പുറം ബോർഡറാണ് ഇടത്തനായിട്ട് കാര്യം. അപ്പോൾ പരിചയപ്പെട്ട പൗരും പാലക്കാട് എന്നാണ് പറഞ്ഞു. അപ്പോൾ രണ്ട് പയ്യന്മാർ ഒരു എറൗണ്ട് 25. അപ്പോൾ അവർ ഇങ്ങനെ യാത്ര പോയപ്പോൾ അവർ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്, ചെക്കന്മാരാണ്. അപ്പോൾ ജോലി ചോദിച്ചപ്പോൾ അവർ BPL ചെറിയ ജോലിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചെറിയൊരു പരിമിതമായ വരുമാനം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തികം എന്ന് ചോദിച്ചു. അവർ നമ്മളെ അതിശയപ്പെടുന്നൊരു മറുപടിയാണ് പറഞ്ഞത്, ഞങ്ങൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാറ്റിവെക്കും, അത് കുറച്ച് ഏതാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത യാത്ര പോകും. പിന്നെ അതിന് വണ്ടി സംഗതികളൊന്നുമില്ല, കിട്ടുന്ന അതിൽ ബസ്സിന് പോലും കെ എസ് ആർ ടി സിക്ക് പോകും. പിന്നെ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടും ചോദിക്കും, ഞങ്ങളോടും ചോദിച്ചു. പക്ഷേ ഞങ്ങൾ വാഹനം ഫുള്ളായിരുന്നു. അപ്പോൾ അത് യാത്ര ചെയ്യണമെന്ന് മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പണമുണ്ടാവും, സമയമുണ്ടാവും, വേണ്ടത് എൻ്റെ അതിനുള്ളൊരു മനോഭാവം മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
6: വീട്ടിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാവും, ഹസ്ബൻഡിനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തയുണ്ടല്ലോ, മക്കൾക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഒരു താല്പര്യം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു മാനസിക ഉല്ലാസത്തിന് മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൊടുക്കാൻ വീട്ടിലെ ഗൃഹനാഥൻ ശ്രമിക്കണം എന്നുള്ളത് അതിലല്ലേ ഒന്ന് ഇടക്കൊന്നും
5: പോകും. അതെ അതെ, അതിന് നല്ലത് ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്രയിൽ ഇഷ്ടമുണ്ടാവില്ല, അവർ ശാരീരികമായൊക്കെ ഉള്ള അതൊന്ന്. പിന്നെ വീടിനോടൊരു വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും അവിടെ. ആ എൻ്റെ ആ കട്ടിൽ കിടന്നാലേ ശരിയാവുള്ളൂ, എൻ്റെ ബാത്റൂമിൽ പോയാലേ ശരിയാവുള്ളൂ. അപ്പം അതിന് ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് വാപ്പിയമ്മയും അഞ്ചുമാരും കുട്ടികളൊക്കെ പോയിട്ട് അങ്ങനെ ബസ്സിലൊക്കെ പോകാറുണ്ട്. അതിന് നല്ലതെന്താ വെച്ചാൽ ഒരുപാട് ദൂരമില്ലാത്തൊരു ഒരു കുറച്ച് ശാന്തമായൊരു സ്ഥലത്ത് റിസോർട്ടുകളൊക്കെ കിട്ടും. അത് ഈ വലിയ റിസോർട്ടുകളൊന്നും വേണമെന്നില്ല, നമ്മൾ തിരഞ്ഞാൽ പിന്നെ കിട്ടും, വില്ലകൾ ടൈപ്പൊക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് കുടുംബത്തിന് മൊത്തത്തിൽ താമസിക്കാനുള്ള ഒന്നോ രണ്ട് വില്ലകളോ അല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ഡോർമെറ്ററി മതിയല്ലോ. നമുക്ക് പിന്നെ നേർന്ന് കിടക്കാം, ഒരു രണ്ട് ഡോർമെറ്ററി കിട്ടിയാൽ മതിയല്ലോ, ആണുങ്ങൾ വേറെയും പെണ്ണുങ്ങൾ വേറെ അങ്ങനെയൊക്കെ കിടക്കണം, അങ്ങനത്തെ സ്ഥലത്ത് പോവുക. പിന്നെ വനിതകളെന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ജമായത്തായിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ അവർ ഭക്ഷണം പാകം ചെയ്ത് തരാനുള്ള സംഗതികൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് യാത്ര ചെയ്തിട്ട് കൂടുതൽ വിശ്രമിക്കുന്ന രൂപത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ വർത്തമാനം പറഞ്ഞ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അധ്യാപകർ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒന്നുകൂടിയും പിന്നെ എനർജറ്റിക് ആക്കാൻ പറ്റും, കുറച്ച് പാട്ടൊക്കെ പാടിച്ച് കഥകളൊക്കെ പറഞ്ഞ്. അപ്പം അത് മതി, രാത്രി ഒന്ന് വിശ്രമിച്ച്
6: ഒരുപാട് സ്ട്രെസ് അവിടെ തന്നെ റിലീസായി.
5: പിന്നെ നമ്മളുള്ള ആത്മബന്ധം ഒന്നും കൂടി ഒന്ന് കൂടും. ഇപ്പം കുടുംബത്തിലാണെങ്കിലും ചിലരോടൊക്കെ അങ്ങനെ മുണ്ടും ഒരു മസിൽ പിടിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അതൊക്കെയാണ്ട് അങ്ങനത്തെ വാശിയും വൈരാഗ്യം ഒക്കെ എങ്ങനെയാണ് മഞ്ഞു പോലെ ഉരുകി പോകും.
6: അപ്പൊ യാത്ര എന്ന് പറയുമ്പോൾ വിമാനം കയറി പോകണ മാത്രം ആലോചിക്കണ്ട.
5: അതെ അതെ അതെ, ആർക്കും യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ അടുത്തുള്ള ഒരു കുന്നിലേക്കുള്ളതൊരു യാത്രയാണ്, ബസ് കയറിയിട്ട് അടുത്ത ചെറിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുണ്ടാവുമല്ലോ, അവിടെ പോകുന്ന യാത്രയാണ്. ഇനി നേരത്തെ പ്ലാൻ ചെയ്ത് പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും ഒരു യാത്രയാണ്. ആർക്ക് പറ്റിയതും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, കാരണം ഭൂമി വിശാലമാണ്, ഭൂമിയിലും ആകാശത്ത് നിറയെ കാഴ്ചകളുണ്ട്, അത് കാണാനുള്ളൊരു കണ്ണ് നമുക്കുണ്ടാകുക എന്നുള്ളത് മാത്രമാണ്.
6: യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല ചില യാത്രകൾ, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ജീവിപ്പിക്കുന്നതായിരിക്കാം,
5: റിഫ്രഷ്
6: ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ നമുക്ക് നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ കൾച്ചറിനും അനുയോജ്യമായ രൂപത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ യാത്രയെ പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടായി. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിലൂടെ നമ്മൾ ഇബ്നു അലിക്ക യാത്ര ചെയ്തിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞ വിശിഷ്ടം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു കോട്ടയിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളായിരിക്കും ഇൻഷാല്ലാ ഉണ്ടാവുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ജയ്സാൽമീർ അനുഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ ഇതുവരെ സംസാരിച്ചതിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.
5: വലൈക്കും സ്സലാം.
2: ദൃശ്യം യഥാർത്ഥത്തിൽ ഒരു യാത്രയുടെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും.
2: ഓക്കെ, അതുകൊണ്ട് തന്നെ ദൃശ്യം നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: റേഡിയോ വെബ്സൈറ്റിൽ ഇനി ഒരു ഇടവേളയിലേക്ക് നാം പോകുന്നു.
7: Peace Radio. Tune to reality. أعوذ بالله من الشيطان الرجيم.

0: ഇടവേള കഴിഞ്ഞ് എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ വൈബ്സിലേക്ക് സ്വാഗതം.
1: സ്നേഹക്കൂടിലേക്കൊന്ന് പോയാലോ.
0: റേഡിയോ വൈബ്സിൻ്റെ വളരെ വ്യത്യസ്തമായ പല സെഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നാം പ്രവേശിക്കുന്നത് സ്നേഹക്കൂടിലേക്കാണ്. അഫ്ലഹ് തായ്ക്കോടാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്. നാം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
2: അസ്സലാമു അലൈക്കും. ഞാൻ അഫ്ല ബിൻ മുഹമ്മദാണ്. ഇന്ന് അല്ല, ടോപ്പിക് അവിടെ നിൽക്കട്ടെ. നമ്മൾ ശരിക്ക് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മളെപ്പോഴും പറയും നമുക്ക് സന്തോഷം വേണം, അസ്വസ്ഥതകളാണ് കൂടുതലെന്നൊക്കെ പറയൂലേ. ഇപ്പം നമ്മൾ പിന്നെ ആണുങ്ങളെ സംബന്ധിച്ച്, ആണുങ്ങൾ എന്നല്ല, നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ആണുങ്ങളാണല്ലോ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇവർ അല്ലെങ്കിൽ സ്ത്രീകൾ ആരാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകുന്നു, ചില ആളുകൾ വീട്ടിൻ്റെ ഉള്ളിൽ ജോലി നോക്കുന്നു. നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് പിന്നെ അതിൻ്റെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളുണ്ടാവുന്നു. ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു പാതയാണ് അല്ലേ. ഇപ്പോൾ സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുക, പിന്നെ അതുപോലെ നമുക്ക് കുട്ടികളുണ്ടാവുക. ആ കുട്ടികളെ ആദ്യമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമുക്കൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്കുണ്ടായ കുട്ടീൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ആനന്ദ നിർവൃതി എന്നൊക്കെ പറയാലേ, എന്ത് രസമാണത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കാലക്രമേണ, അതല്ലെങ്കിൽ ഈ ഒരു സമയം, അതല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക് അല്ലേ. ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക്. അതായത് കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്, ജോലിയുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും, നമ്മളിങ്ങനെ പോകുന്നുണ്ട്. പല ആളുകളോടും ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ആ കുഴപ്പമില്ല എന്ന് പറയും. ചില ആൾക്കാർ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കുമ്പോൾ, ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് പുറത്തുനിന്നുള്ളൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമായിരിക്കും, എല്ലാം മനോഹരമായിരിക്കും. പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോൾ അതിന് വലിയ രസമുണ്ടാവില്ല, അസ്വസ്ഥതകളാണ്. എന്താണ് അസ്വസ്ഥതകൾ? അസ്വസ്ഥത എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അസ്വസ്ഥത എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നല്ലതിനെ കാണാൻ പറ്റാണ്ടാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും മെയിനായിട്ട് ഈ അസ്വസ്ഥത, കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥത അല്ലെ, അസ്ഥിരത, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരും പറയുന്നൊരു കാര്യം, കുട്ടികളുടെ കാര്യത്തിലൊരു ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞ വൈക്കൊന്നും കിട്ടുന്നില്ല, എന്താണിത്, ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല, ഫോണിലാണ് ഫുൾ സമയം, അതല്ലെങ്കിൽ പുറത്ത് പോയാൽ ഉള്ളിലേക്ക് വരുന്നില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അങ്ങനെ നൂറുകൂട്ടം പരാതികളാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം പറയാനല്ല വന്നിട്ടുള്ളത്, നമ്മളിപ്പോൾ കുടുംബം മൊത്തമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ നമ്മൾ ഈ ആരോട് ചോദിക്കുകയാണെങ്കിലും ആദ്യം പറയുന്നുണ്ടാവാം മക്കളുടെ കാര്യം. ഈ മക്കളുടെ കാര്യം പറയുമ്പോഴേ നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയോ, നമ്മൾ കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അല്ലേ, എത്രങ്ങാനും ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത്. തലങ്ങും വിലങ്ങും പാരൻറ്റിങ്ങിൻ്റെ അങ്ങേയറ്റത്ത ക്ലാസ്സുകളാണ് അല്ലേ, കുറേ യൂട്യൂബിലും അതുപോലെ ഈ കേൾക്കുന്ന ഈ മീഡിയത്തിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും അല്ലേ, പക്ഷെ കൂടുതലും ഇല്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവാണ്. അതായത് നമ്മൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ റൂട്ട് തപ്പ്

ആണെങ്കിലും ഈവൻ നമ്മുടെ കാര്യമാണെങ്കിലും, ഒരു മനുഷ്യൻ ഇപ്പം നിങ്ങളുടെ കുട്ടി എന്നുള്ള നിലക്ക്, ഇപ്പോൾ കുട്ടി അല്ലെങ്കിൽ ഞാനൊരു കുട്ടിയാണ്, നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളെല്ലാവരും കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് പോവാം, അല്ലെ. കുട്ടിക്കാലത്തല്ല, ഇപ്പം നിങ്ങളുടെ കുട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പം നമുക്കൊക്കെ മെയിനായിട്ട് പറയുന്നത് സ്വഭാവ, അത് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണല്ലോ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അതായത് സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളെയും മക്കളെയും പിന്നെ ഡിസ്റ്റൻസിലേക്ക് ആക്കുന്നത് അല്ലേ, പിന്നെ അടുപ്പിക്കാതിരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ചില കുട്ടികളുടെ കാര്യത്തിൽ ശരിയായിരിക്കാം, ചിലരുടെ കാര്യത്തിൽ ശരിയായിരിക്കില്ല. എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതെൻ്റെ കുട്ടിക്ക് ഉണ്ടെന്നും, എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതെൻ്റെ കുട്ടിക്ക് ഇല്ലയെന്നും 100% നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ അത് കൃത്യമായിട്ട്, നമുക്കൊരു ബൗണ്ടറി വേണം, അത് പിന്നെ ചർച്ച ചെയ്യാം എന്താണെങ്കിലും. അപ്പോൾ നമ്മളീ പറയുന്നത് റൂട്ടിൻ്റെ കാര്യമാണ് അല്ലേ. റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരാണ്. വേര് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കുട്ടി, ഒരു കുട്ടീൻ്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കേട്ടോ, നമ്മളാവുന്ന കുട്ടി, ഞാനാവുന്ന കുട്ടി, നിങ്ങളാവുന്ന കുട്ടി, നിങ്ങളുടെ കുട്ടി, അപ്പം ഇവരുടെയൊക്കെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് എങ്ങനെയെന്നറിയോ? പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ, പല പെർസെപ്ഷനുണ്ട് ഇതിന്. സ്റ്റിൽ നമുക്കിങ്ങനെ നോക്കാം. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 3 കാര്യം. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എന്ന് ആലോചിക്കരുത്, നിങ്ങൾ എന്നുള്ള കുട്ടിയെയും കൂടി നിങ്ങൾ ആലോചിക്കണം. എപ്പോഴും നമ്മൾ അങ്ങനെയല്ല, എന്തെങ്കിലും കേൾക്കുമ്പോൾ സമൂഹം അങ്ങനെയാണ്, സമൂഹം ഇങ്ങനെയാണ് എന്നതിനും അപ്പുറം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് സ്വാധീനിക്കുന്നത് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ 3 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസമല്ല, നമ്മൾ CBSE, ICSE, പിന്നെ അതുപോലെ മെട്രിക്കുലേഷൻ സിലബസിൽ, അല്ലെങ്കിൽ പുറത്ത് നാട്ടിൽ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, ഈ സംഭവമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ, ചെറുപ്പത്തിൽ കിട്ടിയ അറിവുകളുണ്ടല്ലോ, വിദ്യാഭ്യാസം, വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവ്. എങ്ങനെ? ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ മോനോട് നിങ്ങൾ പറയാണ്, പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്നെ നാടോടി സ്ത്രീകളൊക്കെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് നാടോടി സ്ത്രീകൾ വരികയാണെന്ന് വിചാരിക്കുക. ഈ നാടോടി സ്ത്രീകൾ വരുന്ന സമയത്ത് അവർ കഴിയുന്നതും വീടിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് നമ്മുടെ അടുക്കളയിലേക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വരികയും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും, പാരൻ്റൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം, ഇങ്ങനത്തെ ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, ഇവർ കുട്ടികൾക്ക് പിടിച്ചു കൊണ്ടുപോകും, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് അറിവുകളില്ലേ, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ, പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയുക, പിന്നെ പോലീസ്, ഈ പോലീസ് എന്ന് പറഞ്ഞ ഒരു പോലീസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, ശരിക്കും പറഞ്ഞാൽ പോലീസ് എന്തിനാണ്? പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പൊളൈറ്റ്നെസ്, ഒബീഡിയൻസ്, ലോയാലിറ്റി, ഇൻ്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി. ഈ കറേജും എഫിഷ്യൻസി ഒക്കെ എന്തിനാണ്? നമ്മളെ സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളെ സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസ കൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു സിസ്റ്റമാണ് പോലീസ്. അതാണ് ആ സേന അല്ലേ. പക്ഷേ നമുക്കൊക്കെ പോലീസിന് പേടിയാണ്, നമ്മുടെ മക്കൾക്ക് പേടിയാണ്. ഓക്കെ, ഞാൻ പറയുന്നുണ്ട് വീണ്ടും, എല്ലാവരും കേസല്ല പറഞ്ഞത്, പൊതുവായിട്ട്. അപ്പോൾ ഈ പോലീസിനെ എങ്ങനെ പേടി? നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കുട്ടീനോട് പറയും, പോലീസ് വരുന്നുണ്ട്, വേഗം കഴിച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ അതാ പോലീസ് പോലീസ്. ഈവൻ സെക്യൂരിറ്റികളെ വരെ കുട്ടികൾക്ക് പേടിയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളുടെ പൈസ കൊണ്ടാണ് ഗവൺമെൻറ് പോലീസിനെ സേവ് ചെയ്യുന്നത് അല്ലേ, സേവിക്കുന്നത് എന്നിട്ട് നമ്മൾ പോയിട്ട് മിസ്റ്റർ പോലീസ് നിങ്ങൾ നമ്മുടെ പൈസ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരായിട്ട് കമ്പനി ഇല്ല, നമുക്കെപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അവരായിട്ട് അല്ലേ. പോലീസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഭയത്തിൻ്റെ കണിയൊക്കെ വരാറുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എഡ്യൂക്കേഷൻ, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. സ്കൂളിൽ നിന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വേറെ ഉണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം, എഡ്യൂക്കേഷൻ. മനസ്സിലാവുണ്ടോ? എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾക്കിങ്ങനെ അല്ല, ചില ആൾക്കാർക്ക് 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിയാണ്, 9:01 9:01 അവരെ സ്വഭാവം മാറും. അതിൻ്റെ റീസൺ എന്താണ്? ഇവരെങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഓക്കെ, അത് ഓരോരുത്തർ അനുഭവങ്ങളാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ റീസണായ അവരെങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തേത്, അപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒന്നാമത്തെ കാര്യം പറയുന്നത് എഡ്യൂക്കേഷനാണ്, രണ്ടാമത്തെ കാര്യം പറയുന്നത് എക്സ്പീരിയൻസ് ആണ് അല്ലേ.
എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ

0: കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ ആ കുറച്ച് കാര്യങ്ങൾ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് ട്യൂഷന് പോയി. ഓക്കെ, ട്യൂഷന് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന ആ പിന്നെ വ്യക്തിയിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായി. ദുരനുഭവം എന്നാൽ ചിലപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാവും. ഓക്കെ, മർദ്ദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളോട് വളരെ മോശമായിട്ട് അബ്യൂസിങ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും. അവിടെയും ഇവിടെയൊക്കെ തൊട്ടിട്ടും സ്പർശിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പം നിങ്ങൾ അവിടെ ട്യൂഷന് പോയിട്ട് നിങ്ങളവിടെ ട്യൂഷന് നിർത്തി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിന് ശേഷം നിങ്ങൾ വേറൊരു സ്ഥലത്ത് ട്യൂഷന് പോയി എന്ന് വിചാരിക്കുക. ആ ട്യൂഷന് പോയ സ്ഥലത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ട്യൂഷന് പറഞ്ഞേക്കോ, ആ സ്വഭാവത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഞാനൊരു പ്രാവശ്യം സൗദി അറേബ്യയിൽ ക്ലാസ് എടുക്കുമ്പോൾ അറിയാം, അതിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 6'3" പൊക്കുള്ള ഒരാൾ വന്നു, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ. മുപ്പര് പറഞ്ഞു എൻ്റെ അടുത്തൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ കാണാന്ന് പറഞ്ഞു, ഞങ്ങൾ അതിന് ശേഷം കാണാം. അപ്പോൾ ഇദ്ദേഹം പൊട്ടിക്കരയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ട് ഇദ്ദേഹത്തിന് നല്ലൊരു ബന്ധമില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ടി വിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ടി വി എന്ന് പറഞ്ഞാൽ മാച്ച്, അതായത് അന്ന് ഫുട്ബോൾ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കൾ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലേക്ക് പോയിട്ട് കളി കാണാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും പോകാൻ പാടില്ല എന്ന്. അപ്പോൾ കുട്ടികൾ ചോദ്യം ചെയ്യുകയാണ്, അതെന്താ പോയാൽ, എന്താ പ്രശ്നം, അങ്ങനെ പറയാൻ പറ്റുമോ? മൂപ്പര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതായത് കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെ. കുട്ടികളുടെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു കളി കാണാൻ പോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ചെറുപ്പത്തിലാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് ടി വി കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നെ പിന്നെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വളരെ സാരമായിട്ട് ബാധിക്കുകയാണ്, മനസ്സിലാവുണ്ടോ? വളരെ സാരമായിട്ടാണ് ബാധിക്കുന്നത്. ഇതാണ് ഒരു മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, മനസ്സിലാവുണ്ടോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്വാധീനം. മൂന്നാമത്തെ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അല്ലേ. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ട് എക്സ്പീരിയൻസ്, മൂന്ന് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന സംഭവങ്ങൾ. ഏതോ ഒരാൾ പറഞ്ഞത് ഇതൊരു 40% ജനറ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്കിൽ ഉണ്ടാവുന്ന അധിക സ്വഭാവങ്ങളോ അല്ലെങ്കിൽ 40% താഴെ വരുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ നിന്നും കൂടിയും കിട്ടിയതാണ്, മനസ്സിലാവണം. അപ്പോൾ നമ്മൾ പറയും എൻ്റെ ഒരു സ്വഭാവം ഇവനില്ല എന്ന് പറയും, തോന്നുകയാണ് മനസ്സിലാവുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുന്നേ, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി കുട്ടികളായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അല്ലെങ്കിൽ 40% എൻ്റെ സ്വഭാവമാണല്ലോ എന്നുള്ളതാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനി എന്തെങ്കിലും അലമ്പ് കുട്ടി കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, 40% എൻ്റെ ആയി പോയി, അല്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയാം, എന്താണ്? അപ്പോൾ നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ് ആണ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന സ്വഭാവങ്ങളും സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ടിലേക്ക് നമ്മൾ പോകണം. ഈ റൂട്ടിലേക്ക് പോകാറിന് എന്താ, നമ്മൾ ചിന്തിക്കണം എവിടെയാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സംബന്ധിച്ച് ഇതെന്താറിയോ ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയാം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ വേറെ അലമ്പിലേക്കൊന്നുമില്ല, എൻ്റെ ഭാര്യയെയും കുട്ടികളെയും എൻ്റെ വാപ്പനെയും ഉമ്മനിക്കനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോവാറുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലേ, അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഭാഗം കറക്റ്റാണ്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ കട്ടിട്ടൊന്നുമല്ല പൈസ ഉണ്ടാക്കുന്നത്, നല്ലോണം പിന്നെ എന്താ പറയുക, വായിട്ടളിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ സൈഡ് പെർഫെക്റ്റാണ്, എൻ്റെ സൈഡിൽ ഒരു പ്രശ്നമില്ല അല്ലേ. പക്ഷേ സുഹൃത്തുക്കളെ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ ചിന്ത ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾക്കോ വേണ്ടത് ചിലപ്പോൾ അതാവൂല, മനസ്സിലാവുണ്ടോ? അവർക്ക് വേണ്ടത് ചിലപ്പോൾ വേറൊന്നും, ചിലപ്പോൾ അവർക്ക് വേണ്ടത് നമ്മുടെ സമയം, ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടാവും, ചിലപ്പോൾ ടൂറ് പോകുന്നുണ്ടാവും ഇവരുടെ കൂടെ. പക്ഷെ അവർക്ക് വേണ്ട സ്ഥലത്തേക്കാണോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലാണോ എന്നും ചിലപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവില്ല, മനസ്സിലായി? പിന്നെ നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളോടും കൂടി അവരിലും വർക്ക് ചെയ്യുന്ന ആൾക്കാണ്, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ ഫാമിലി പിന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഒരു ഇതൊന്നും ബാക്കിയുള്ളവരെ വിഷയമല്ല, മനസ്സിലാവുണ്ടോ? അതായത് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് എൻ്റെ വീട്ടുകാർ, ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് എൻ്റെ വീട്ടുകാർ അങ്ങനെ ഹോ ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ചാൻസ്, ഒരു സാധ്യതയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കളെ ചെറുപ്പത്തിൽ അധ്വാനിക്കുമ്പോൾ നമ്മൾ അപ്പം ചിന്തിച്ചിരുന്നോ, ഓ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, നമ്മളെ നല്ലോണം ശ്രദ്ധിക്കണം, നമ്മൾ ആലോചിച്ചിരുന്നോ? നമ്മൾ നമ്മുടെ കളികളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു, അപ്പം അതേ അവകാശം നമ്മുടെ മക്കൾക്കും ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂട്ടിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. റൂട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഈ സ്വഭാവം എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഈ സ്വഭാവം എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സൈഡ് നമ്മൾ ക്ലിയറാന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക അങ്ങനെ ആയിരിക്കും, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അതിൽ നിന്ന് നമ്മൾ ഒരു വേറിട്ടൊരു ചിന്ത അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് നമ്മൾ നടക്കാൻ നമ്മൾ തയ്യാറാണ്. എന്താണ് വേറുള്ള വഴി? അതായത് ആദ്യം എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, അപ്പോൾ ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ആദ്യം പോകണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കുട്ടികളെ ഫോണ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഫോണ് യൂസ് ചെയ്ത് പിന്നെ കൗൺസിലിങ്ങിന് പോയിട്ട് നന്നായ ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, നന്നാവില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫോണ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ, അതായത് ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഒക്കെ സംഭവം വരുമ്പോഴും ഒന്നെങ്കിൽ നമുക്കത് മുളയിലേ നുള്ളാൻ കഴിയണം. ഇത് പിന്നെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം പിടിച്ചു വെച്ചിട്ടോ അത് പ്രശ്നങ്ങൾ കൂട്ടല്ലാതെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, മകനെ അമിതമായിട്ട് യൂസ് ചെയ്യാണ് ഫോണ് എന്നുള്ള രീതിയിൽ ഒരു പിതാവോ ഒരു മാതാവോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പിന്നെ അവനെയോ അവളെയോ ഭീഷണിപ്പെടുത്തിയിട്ട് ഫോണ് വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഈ ഫോണൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഫോൺ എടുത്തു വെച്ചിട്ട് ഇവർ പറയാണ് പിന്നെ ഇനി നിനക്ക് ഫോണൊന്നുമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാ ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുമോ, എൻ്റെ മാതാപിതാക്കൾ ചെയ്ത ശരിയായൊരു നടപടിയാണ്, എനിക്ക് ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി അങ്ങനെ ചിന്തിച്ച ആ കുട്ടി ഇരിക്കും. അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ആഹാ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് മാത്രം എന്താ, എനിക്ക് മാത്രം അവിടെ ഫ്രീഡം അല്ല, എന്താ എന്താണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയും. 99% ഈ രണ്ടാമത് പറഞ്ഞതേ ഉണ്ടാവുള്ളൂ അല്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, അവിടെയൊക്കെ നമ്മളിപ്പോൾ സ്നേഹം അവിടെ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അതിലൊന്നൊരു മാറ്റമില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ, ഇതാണ് പ്രൈമറി പ്രോബ്ലം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം എന്ന് പറയുമ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, ഭക്ഷണവും കഴിച്ചില്ലേ, ഇതല്ല ആശയവിനിമയം, മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ ഈ ഫോണിൻ്റെ കേസ് പറഞ്ഞു, ഫോണിൻ്റെ കേസ് എടുത്തു വെച്ചു, ഭയങ്കര പ്രശ്നമാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫോണിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളത് എടുത്തു വെച്ചു, നിങ്ങളത് എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് എടുത്തു വെച്ചതെന്നും നിങ്ങൾ എന്തിനാണ് അത് എടുത്തു വെച്ചതെന്ന് കൃത്യമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം കുട്ടി തോന്നും ഞാൻ കളിച്ചിട്ടാണ് എടുത്തു വെച്ചതെന്ന് ചിലപ്പോൾ തോന്നും, അതല്ലെങ്കിൽ രണ്ടാമത് തോന്നുക അല്ലെങ്കിലും എനിക്ക് മാത്രം ഇവിടെ മാത്രമേ ഫ്രീഡം ഇല്ലാത്തുള്ളൂ, ഇവരെ മക്കളായി ജനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം, അങ്ങനെയൊക്കെ പറയും, മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ, ഇപ്പോൾ എന്താ പറയുക, ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് മക്കളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം ഈ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് മടുത്തിട്ടുണ്ടാവും ഇവർക്കൊക്കെ. ഈ മടുക്കുക എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ആവില്ല മടുക്കേ. ഈ ടീനേജിൻ്റെ വലിയൊരു പ്രശ്നം അങ്ങനെയാണ്, അതായത് പെട്ടെന്ന് മടുക്കുമല്ലോ, അതായത് എല്ലാം പെട്ടെന്ന് വേണം, ദേഷ്യം പെട്ടെന്നാണ്, സങ്കടം പെട്ടെന്നാണ്, എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വേണം, ഇത് ഇതിങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരിക്കലും ടീനേജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അത് ഈ ടീനേജിൻ്റെ ഒരു പ്രത്യേകതയാണ്, മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ മോന് മാത്രമേ ഈ പ്രശ്നം, എൻ്റെ മോൾക്ക് മാത്രമേ ഈ പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഈ ടീനേജിൻ്റെ പ്രത്യേകതകളാണ്. എന്തുകൊണ്ടാണ് സാർ അവരിങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്നത്? എൻ്റെ കുട്ടി ഒന്നും മിണ്ടിയിരുന്നില്ല, ഇപ്പം എൻ്റെ കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നെങ്കിൽ മുറുമുറുക്കുകയാണ്, അല്ലെങ്കിൽ പിറുപിറുക്കുകയാണ്, അതല്ലെങ്കിൽ ഭയങ്കര ചൂടാവുകയാണ്. എന്താണ് സാർ ഇങ്ങനെയും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, അതവരുടെ പ്രായം അങ്ങനെ ആയതുകൊണ്ടാണ് സാർ. അതാണ് എൻ്റെ മറുപടി, മനസ്സിലാവുണ്ടോ? അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഞാൻ പറയാം, ആശയവിനിമയം ഇതാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കൃത്യമായിട്ട് നമ്മൾ ഇതിൽ പെടുത്തുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം അയാൾക്ക് മനസ്സിലാവണം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അവർക്ക് മനസ്സിലാവണം, അതാണ് മനസ്സിലാവണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയണം, എനിക്ക് എൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭൂമിയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ ഉമ്മ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കേൾക്കുന്ന ആൾക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അതായത് ഇയാൾക്ക് ഉമ്മന്നുള്ളൂ അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഉമ്മയായിരിക്കണം ഇയാളെ നോക്കി വളർത്തിയിട്ടുണ്ടാവുക അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഇയാളുടെ വാപ്പ എത്ര പോരാണോ, വാപ്പനത്ര ഇഷ്ടമല്ല തോന്നണോ, അതുകൊണ്ടല്ലേ ഉമ്മനോടുത്തത്, അങ്ങനെ ചിന്തിക്കാം. മൂന്നായില്ലേ? ഇനി നാലാമത്തത് വാപ്പർ ക്രൂരനായിരിക്കാം, അല്ലെങ്കിൽ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, ഉമ്മ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, വാപ്പ കുറച്ച് സ്ട്രിക്റ്റായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ വിചാരിക്കാമല്ലോ അല്ലേ. ഓക്കെ, ഞാൻ പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് എനിക്കെൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കെൻ്റെ വാപ്പനെ ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലാവുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, അതാണ് പ്രശ്നം. നമ്മളൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയോടൊരു കാര്യം പറയുമ്പോൾ ഭർത്താവിനോടൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, തിരിച്ച് പറയുമ്പോൾ, മറിച്ച് പറയുമ്പോഴൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഉദ്ദേശിച്ചതാണോ അവർക്ക് മനസ്സിലായത്, അതല്ലെങ്കിൽ അവരുദ്ദേശിച്ചതാണോ നമുക്ക് മനസ്സിലായത്. ഇതിന് ക്രോസ് ചെക്കിങ് ചിലപ്പോൾ ആവശ്യമാണ്, മനസ്സിലേ? ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നൊരു കാലഘട്ടമാണ്. സോ നമ്മളെ സംസാരങ്ങൾ കൃത്യതയും സ്പഷ്ടത ഇല്ലെങ്കിൽ അത് കൃത്യമാവില്ല, മനസ്സിലാവുണ്ടോ? ഇഷ്ടത്തിനൊരു കുറവില്ല, നമുക്ക് മക്കളെ ഇഷ്ടമാണ്, മക്കൾക്ക് നമ്മളെ ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ്? കൃത്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്താ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടും പ്രത്യേകിച്ച് പറയുകയാണ്, അതായത് പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്ക് സംഭവിക്കുന്ന ഒരിതെന്താ വെച്ചാൽ, ഒരു പരാതിപ്പെട്ടിയായിട്ടാണ് ഇവരെ മക്കൾ കാണുക. ഇഷ്ടം കൊണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്ന, ആ ഡ്രസ്സ് എങ്ങനെ ഇട്ടൂടെ, എന്താ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിലെ ജോലി പിന്നാലെ ചെയ്യുന്ന, നിനക്ക് പുറത്തു പോയിക്കൂടെ, എന്താ അങ്ങനെ, ഒരു കാര്യം പറഞ്ഞ കേൾക്കൂല, പഠിക്കൂല, അടിക്കൂല, തിരിക്കൂല, മറയ്ക്കൂല, അങ്ങനെ നമ്മൾ പറയൂലേ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നമുക്ക് സ്നേഹം, ആവലാതി, ആകുലത, പിന്നെ എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ നിങ്ങൾ യൂസ് ചെയ്തോളും, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ, നമുക്കതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഈ സ്നേഹവും ആകുലതയും ഈ മക്കൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമുക്കൊരു ശത്രുവിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മക്കളെയല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കൃത്യമാണ്. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാം? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സംഭവം എന്താ വെച്ചാൽ, ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു തുറന്ന് പറച്ചിൽ അത്യാവശ്യമാണ്. എന്താണ് തുറന്ന് പറച്ചിൽ? തുറന്ന് പറച്ചിൽ എന്നുള്ള തുറന്ന ചർച്ച എന്ന് വേണമെങ്കിലും ആക്കാട്ടോ. അതായത് നിങ്ങൾ ഒരുമിച്ചിരിക്കുക. ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട്, ഇപ്പം മോനെ വിളിച്ചാൽ, പിന്നെ ഇന്ന് 9 മണിക്കൊന്ന് കൂടണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അങ്ങനെയല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ അടുത്ത് പോയിട്ട്, എനിക്ക് തോന്നണ എൻ്റെ അടുത്ത് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും എന്നല്ല പറയുന്നത്, അതൊരു നല്ല ഓപ്പണറാണ് ഈ വർത്തനം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുക. കുട്ടികളോട് എങ്ങനെ സംസാരിക്കുക? കുട്ടികളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് മാത്രമല്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുക. കാരണം എന്താ വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സിംഗിൾ പോയാൽ തന്നെയാണ് മക്കളും നല്ല സിംഗിൾ പോകുള്ളൂ അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കുന്നതായിരിക്കും ഇൻഷാല്ല. പിന്നെ ഇതിപ്പോൾ നമ്മളാ വിഷയം അതല്ലല്ലോ. അപ്പം നിങ്ങൾ പോയിട്ട് സംസാരിക്കുക, ഇരിക്കുക, എന്നിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറയാം ഞാനൊരു ക്ലാസ് കേട്ടു, അതല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ ഞാൻ പറഞ്ഞതാവില്ല നിനക്ക് മനസ്സിലാവുന്നത്, ചിലപ്പോൾ ഞാൻ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ജനറേഷൻ്റെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഞാൻ പറയുന്നത് ചില സമയത്ത് എൻ്റെ വാപ്പയ്ക്ക് മനസ്സിലാവാറില്ല, ഞാൻ ചെറുപ്പത്തിൽ പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, അപ്പം നിനക്കോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ, നമ്മളൊരു ടീമല്ലേ എന്നൊക്കെ ചോദിച്ച്. അതായത് ഇത് കേൾക്കുന്ന മക്കളൊരു ഷോക്ക് ഉണ്ടാവും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്, മനസ്സിലായില്ലേ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ഞാൻ ഒരു ഒരു ക്ലാസ്സിൻ്റെ ഇടക്ക് ഒരാളോട് ചോദിച്ചു, പിന്നെ എങ്ങനെ ചോദിച്ചത്, വെൻ ഇസ് ദ ലാസ്റ്റ് ടൈം യു ഹഗ്ഡ് യുവർ കിഡ്, അതായത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ മകനെ കെട്ടിപ്പിടിച്ചത് എപ്പോഴും. അപ്പോൾ അത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കേസാണ് വന്നത്, പക്ഷെ അതിലേക്ക് അറിയാതെ മക്കളും വന്ന് പോയതാണ്. അപ്പോൾ ഈ പിന്നെ അവസാനം അത് മകളുടെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ വേറെ റേഞ്ചിലേക്ക് പോയി, വേറെ റേഞ്ചിലേക്ക് പോയിട്ട് അത് നമ്മളൊരു പിന്നെ തരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ, അവളത് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ കൈ വറക്കുക, സ്വന്തം മോളാണ് കൈ വറക്കുന്നു. അപ്പൊ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ശീലല്ല, മടി, അദ്ദേഹം വിയർക്കുന്നു. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ഒന്നര വയസ്സുള്ള മോളെ എന്നാ കെട്ടിപ്പിടിച്ചു നല്ലോട്ടോ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രായമായ മക്കളെ നിങ്ങൾ എന്നാണ് ലാസ്റ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചത്, അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴാണ് കളിച്ചത്, ഈ ഫാമിലിയുടെ കൂടെ കളിക്കുക എന്ന് പറയുമ്പോഴിപ്പോൾ ഈ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്, തുറന്ന പറച്ചിലുകൾ, കളികളി കളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് ഫുട്ബോൾ കളിക്കണമെന്നൊന്നുമില്ല, വീട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളികളുണ്ട്, വീട് നല്ല രസമാണ് നമ്മളതിന് നിൽക്കുകയാണെങ്കിൽ, പക്ഷെ നമുക്ക് സമയം വേണം. ഓക്കെ, ഇപ്പം നമ്മളീ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിതനായി നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഓണാക്കി വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ആ എവിടെ എന്താ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ സംസാരിച്ച് നിങ്ങൾ അവിടെ കുറേ ആൾക്കാർക്ക് മറുപടി കൊടുത്ത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി പിന്നെ കോളേജ് ഗ്രൂപ്പിലും ഒക്കെ പോയി പിന്നെ നിങ്ങൾക്ക് സംഘടന ഉണ്ടായി സംഘടന ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കോടി പറഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ എന്നിട്ട് ആ ഉറങ്ങിയില്ല എന്താ, അതല്ല, അങ്ങനെയല്ല. ആദ്യം ശരിയാവേണ്ടത് നമ്മളും കുടുംബമൊക്കെ അല്ലേ, പിന്നല്ലേ നാട്ടുകാർ നന്നാവണ്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മനുഷ്യൻ ലോകം മൊത്തം നേടിയിട്ട് സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ച പോലെ ആ ഒരു സംഭവം ക്ലിയറായില്ലേ, പിന്നെ നമ്മൾ നമുക്കൊരു നമുക്ക് എത്രമാ, കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെവിടെ പോയാലും നമുക്ക് തിരിച്ച് കയറി വരാനുള്ളത് നമ്മുടെ വീട്ടിലേക്കാണ്, അതുകൊണ്ടല്ല നമ്മളെ ഗൃഹനാഥൻ ഗൃഹനാഥ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ നാഥൻ നാഥ ഒക്കെ നമ്മളാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലാണ്. അതല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ പിന്നെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാതെ ആവുമ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ നന്നാവും എന്നുള്ളതൊക്കെ ചില വെറും തെറ്റിദ്ധാരണയാണ്, മനസ്സിലായില്ലേ. ചുറ്റുപാട് മാറാതെ ആരും നന്നാവില്ല, അതല്ലെങ്കിൽ അയാൾക്കായിട്ട് തോന്നണം ഇതെങ്ങനെയാണ്, ഇത് അങ്ങനെ ആയിരിക്കണം, ഇതെങ്ങനെയാണ് പോവാൻ പോണേ എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ആശയവിനിമയം നന്നാക്കുക, നിങ്ങൾ പുറത്ത് പോയി സംസാരിക്കുക, പുറത്തു പോയി സംസാരിക്കുക, മക്കളായിട്ട് വെറുതെ പുറത്തു പോവുക, നടന്നു പോയാൽ മതി, നടന്നു പോയിട്ട് സംസാരിക്കുക, എന്താണ് എങ്ങനെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നിനക്കിപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ. സീ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ, നിങ്ങളുടെ വാപ്പ നിങ്ങളെ തോളിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് നിങ്ങളെ പുറത്ത് നടക്കുകയാണ്, നിങ്ങളിട്ട് അതായത് ഇരുട്ടാണെന്ന് കൂട്ടിക്കോ, നിങ്ങളെ രാത്രി പുറത്തിറങ്ങിയിട്ട് നടക്കുകയാണ്, റോഡിലൂടെ നടക്കുക, റോഡിലൂടെ നടക്കുമ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ പോകുന്നത്, എന്താ അവസ്ഥ, അടിപൊളിയല്ലേ, നന്നായിട്ട് പോകുന്നില്ലേ, സൂപ്പറല്ലേ, ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് വിചാരിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് സോറി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവില്ലേ, അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവത്തിലേക്കല്ലേ നമ്മളെ നയിക്കുക, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോവുക, ഇരുന്ന് സംസാരിക്കുക, പൊതു കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വളരട്ടെ, എല്ലാം നന്നാവട്ടെ. അപ്പോൾ ആശയവിനിമയമാണ് എല്ലാവരുടെയും റൂട്ട്, അടിത്തറ, അതിലേക്ക് നമ്മൾ പോട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യല്ല, നാട്ടുകാരത്ത് പോയിട്ടല്ല. എല്ലാം സൂപ്പറാവട്ടെ, നന്നാവട്ടെ. അസ്സലാമു അലൈക്കും.
1: നമ്മളിപ്പോൾ കേട്ട സ്നേഹക്കൂടാണ് അഫ്ലു താഴേക്കൂട് നടത്തിയ സ്നേഹക്കൂട്ടിലെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളിനി പോകുന്ന ലുസൂലിലേക്കാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സെഷനിലേക്കാണ് പോകുന്നത്. നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി, മജ്ഹൂൽ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിൽ

السلام عليكم ورحمة الله وبركاته إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ പാഠങ്ങളിൽ അൽ ജഹാലത്ത് ബിർറാവി എന്നതാണ് നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത്. ഇനി അൽ മജ്ഹൂൽ അഥവാ ഒരു റാവിയെ സംബന്ധിച്ച് ഉണ്ടാകാവുന്ന മജ്ഹൂലിൻ്റെ മൂന്ന് ഇനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഹുവ മൻ ലം തുഅറഫ് ഐനുഹു ഔ സിഫത്തുഹു. ഒരു റാവിയുടെ, ആ റാവിയെ സംബന്ധിച്ചുള്ള അയാളുടെ സിഫത്തുകളോ വിശേഷണങ്ങളോ, അപ്രകാരം അയാളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോ ഒന്നും തന്നെ അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു റാവിക്കാണ് മജ്ഹൂൽ എന്ന് പറയുക. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് ഇപ്രകാരം, ഉമ അന ദാലിക്, അൽ മജ്ഹൂൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം, അന്ന റാവി ഇദാ ലം തുഅറഫ് ദാതുഹു ഔ ശഖ്സിയ്യതുഹു. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ, ഔഅരിഫത് ശഖ്സിയ്യതുഹു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ അറിയപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ ഔഅരിഫത് ശഖ്സിയ്യതുഹു, അദ്ദേഹത്തിൻ്റെ ശഖ്സിയത്ത്, വ്യക്തിത്വം അറിയപ്പെട്ടതാണ്, വലാക്കിൻ ലം യുഅറഫ് അൻ സിഫത്തിഹി ശൈഉൻ, അദ്ദേഹത്തിൻ്റെ സിഫത്തുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് ഒന്നും അറിയപ്പെട്ടിട്ടില്ല. ഇവിടെ വിശേഷണങ്ങളെന്ന് പറയുമ്പോൾ, ഐ ഇലം യുഅറഫ് അൻ അദാലത്തിഹി വളബത്തിഹി ശൈഉൻ, അദ്ദേഹത്തിൻ്റെ അദാലത്തിനെ സംബന്ധിച്ചും അയാൾ സ്വീകാര്യനാണോ അല്ലയോ, അയാൾക്ക് താൻ പറയുന്ന കാര്യങ്ങൾ മനഃപ്പാഠമുണ്ടോ, ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അറിയപ്പെടാത്ത ഒരവസ്ഥ. മൊത്തത്തിൽ ഒരു റാവിയെക്കുറിച്ച് അഥവാ ഒരു റിപ്പോർട്ടറെക്കുറിച്ച് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമായിരിക്കണമോ ആ കാര്യം ലഭ്യമാകാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ടറെ സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലപാടിൽ എത്തുവാൻ മുഹദ്ദിസുകൾക്ക് സാധിക്കാതെ വരും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്നു എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഓരോ റാവിയെക്കുറിച്ചും അയാൾ സത്യസന്ധനാണോ കളവ് പറയുന്നവനാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലാതെ നമുക്ക് ഹദീസുകളുമായി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ജഹാലത്ത് അൽ മജ്ഹൂൽ എന്നുള്ളതിന് കണിശമായ നിയമങ്ങളും കണിശമായ അതിർവരമ്പുകളുമാണ് യഥാർത്ഥത്തിൽ വച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു റാവിയെക്കുറിച്ച് അയാളുടെ ശഖ്സിയ്യ, അയാളുടെ വ്യക്തിത്വം, അതുപ്രകാരം തന്നെ അയാളുടെ സിഫത്തിയ്യ, അയാളുടെ സിഫത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട അയാളുടെ സിഫാത്തുകൾ, അയാളുടെ വിശേഷണങ്ങൾ, അയാൾ സ്വഹീഹാണോ ളഈഫാണോ ദുർബലനാണോ മൗളുകൾ ഉദ്ധരിക്കുന്ന ആളാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയപ്പെടണം. അങ്ങനെ അറിയപ്പെടുമ്പോൾ ആ റാവി ഉദ്ധരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമാണോ അല്ലേ എന്ന് നമുക്ക് വേഗത്തിൽ തീരുമാനിക്കാൻ കഴിയും. അതാണതിൻ്റെ കാര്യം. ഇനി ഈ മജ്ഹൂലിനെ, അൻവാഹുൽ മജ്ഹൂൽ, മജ്ഹൂലിനെ പണ്ഡിതന്മാർ മൂന്നാക്കി തരം തിരിച്ചിട്ടുണ്ട്. മജ്ഹൂലുൽ ഐൻ എന്നതാണ് അതിൽ ഒന്നാമത്തേത്. എന്താണ് മജ്ഹൂലുൽ ഐൻ എന്ന് പറഞ്ഞാൽ, ഹുവ മൻ ദുക്കിറസ്മു വലാക്കിൻ ലം യർവി അൻഹു ഇല്ലാ റാവിൻ വാഹിദ്. അദ്ദേഹത്തിൻ്റെ പേര്
നാമം ഹദീസിൻ്റെ ഉസൂൽ ഹദീസിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ വലാക്കിൻ ലം യർവി അൻഹു ഇല്ലാ റാവിൻ വാഹിദ്, ഒരേ ഒരു റിപ്പോർട്ടർ മാത്രമാണ് അയാളിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരേ ഒരു റിപ്പോർട്ടർ മാത്രമായി കൊണ്ടുവന്നിട്ടുള്ള അയാൾ ദൗർബല്യമുള്ളവനായിരിക്കാം. ഏതായിരുന്നാലും അങ്ങനെ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാൾ തൻ്റെ പേരിൽ അയാൾ പ്രസിദ്ധനാണ്, അയാൾ പേര് അറിയാം. പക്ഷേ അയാളിൽ നിന്ന് താൻ ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചത് ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ മജ്ഹൂലുൽ ഐൻ എന്ന് നമ്മൾ പറയുക. അഥവാ അയാളുടെ പേര് നമുക്കറിയാം, പക്ഷേ അയാളിൽ നിന്ന് അയാളുടെ ശിഷ്യന്മാരോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വലം യർവി അൻഹു ഇല്ലാ റാവിൻ വാഹിദ്. ഇനി അങ്ങനെയുള്ള റിവായത്തുകൾ ഉദ്ധരിക്കുന്ന റാവിമാരുടെ ഹദീസുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഹുക്മു റിവായത്തിഹി അദമുൽ ഖബൂൽ ഇല്ലാ ഇദാ വസഖ, അതല്ലെങ്കിൽ ഇല്ലാ ഇദാ വസഖ. അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ തൽക്കാലം സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ആ വിഷയത്തിലുള്ള നിലപാട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ അത് മുത്തലഖനല്ല, നിരുപാധികമല്ല. ഇല്ലാ ഇദാ വസഖ, വേറെ ഏതെങ്കിലും പണ്ഡിതന്മാർ, നമ്മുടെ പണ്ഡിതന്മാർക്ക് കിട്ടാത്ത എത്രയോ കാര്യങ്ങൾ, അത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു തൗഫീഖ് കൃത്യമായ പ്രമാണങ്ങളുടെയും വ്യക്തതയുടെയും അടിസ്ഥാനത്തിൽ നടന്ന തൗഫീഖ് അദ്ദേഹം സിഖത്താണ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാം, അല്ലാത്തത് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി എങ്ങനെയാണ് കൈഫ യുവസിഖു ബഹദിൽ അംറൈൻ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടുന്നു, അപ്രകാരം തന്നെ അയാൾ പേരിൽ അറിയപ്പെടുന്നുണ്ട്, അപ്രകാരം തന്നെ അയാളിൽ നിന്ന് ഒരു ആൾ മാത്രമാണ് ഹദീസുകൾ ഉദ്ധരിക്കുന്നത്, ഇങ്ങനെ വരുന്ന റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരാണെന്ന് നാം പറഞ്ഞല്ലോ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് പ്രചരണം കൊടുക്കുവാനും അതിന് തക്കം കിട്ടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് പ്രചാരണം കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ ഉണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് സ്വീകാര്യമല്ല. പക്ഷേ ഇവിടെ ഒരു പണ്ഡിതൻ അയാളെ തൗസീഖ് നടത്തിയാൽ, ഒരു പണ്ഡിതൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ എന്ന് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ തൗസീഖ് നടത്തുക? കൈഫ യുവസഖ് ബിഅഹദിൽ അംറൈൻ, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് തൗസീഖ് സംഭവിക്കുക. ഒന്ന്, വഇമ യുവസഖുഹു മൻ റവ അൻഹു ബിഷർത്തി അൻ യകൂന മിൻ അഹ്ലിൽ ജർഹി വതഅ്ദീൽ. ഒരാൾ നല്ലതാണ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അയാളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളുണ്ടാകണം, അതല്ലെങ്കിൽ അയാളുടെ കുടുംബക്കാരുണ്ടാകും, അതല്ലെങ്കിൽ അയാളുടെ മക്കളുണ്ടാകാം. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം ആരിൽ നിന്നാണോ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്, ആ ഉദ്ധരിച്ച വ്യക്തി അയാൾക്ക് തിരുത്തി കൊടുത്തിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അദ്ദേഹം ആണ് ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം അയാളെ സിഖത്താണ് എന്ന് പറയേണ്ടത്. ബിഷർത്തി അൻ യകൂന മിൻ അഹ്ലിൽ ജർഹി വതഅ്ദീൽ, അങ്ങനെ തിരുത്തി കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് തൗസീഖ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അയാൾ ജർഹിൻ്റെയും തഅ്ദീലിൻ്റെയും ആളുകളായിരിക്കണം. എല്ലാ ആളുകൾക്കും അതിനുള്ള അർഹത ഇല്ല. ഇനി ഇത് ഏതെങ്കിലും ഒരു ഹദീസിന് മാത്രം ബാധകമാണോ എന്ന് ചോദിച്ചാൽ, ലൈസ ലി ഹദീസ് ഇസ്മുൻ ഖാസ് വ ഇന്നമ ഹദീസുഹു മിൻ നൗഇ ളഈഫ്,
അത്തരം ഹദീസുകൾക്ക് പ്രത്യേക പേരുകൾ ഉണ്ടോ എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ പ്രത്യേകം പേരുകളൊന്നും അതിന് വന്നിട്ടില്ല. പക്ഷേ വഇന്നമ ഹദീസുഹു മിൻ നൗഇ ളഈഫ്, അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ എന്ത് പേര് പറഞ്ഞാലും വിളിച്ചാലും അതൊക്കെ ദുർബലമായ ഹദീസിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തുക. രണ്ടാമത്, ഒന്നാമത് നമ്മൾ പറഞ്ഞു അൽ മജ്ഹൂലുൽ ഐൻ, രണ്ടാമത്തത് മജ്ഹൂലുൽ ഹാൽ, അൽ മസ്തൂർ എന്നും ഇതിന് പേരുകളുണ്ട്. എന്താണ് മജ്ഹൂലുൽ ഹാൽ കൊണ്ടുദ്ദേശിക്കുന്നത്? ഹുവ മൻ റവ അൻഹു ഇസ്നാനി ഫ അക്സർ ലക്കിൻ ലം യുവസിഖ്. അൽ മുസമ്മ തഅരീഫു ഹുവ മൻ റവ അൻഹു ഇസ്നാനി ഫ അക്സർ, രണ്ടിൽ കൂടുതൽ ആളുകൾ റാവിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ ലാക്കിൻ ലം യുവസഖ്, ആരും തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതു പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടോ രണ്ടിൽ അധികമോ ആളുകൾ ഒരു റാവിയിൽ നിന്ന് ഉദ്ധരിക്കുമ്പോഴാണ് അയാൾ കൃത്യമായ അവസ്ഥയിലേക്ക് വരുന്നത്. അതേസമയം അങ്ങനെ ഉദ്ധരിക്കപ്പെടാതിരിക്കുകയും അവസാനം ഈ റാവി ഒറ്റപ്പെട്ടു പോകുന്ന സംഗതിയും ഉണ്ടെങ്കിൽ അത് സ്വീകാര്യമല്ല. ഇനി അത്തരം ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമോ എന്നുള്ളതാണ്, പാടില്ല. അർറദ്ദു അല സ്വഹി അല്ലദീ ഖാലഹു അൽജുംഹൂർ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഥവാ സലഫി ലോകത്ത് തന്നെ തർക്കമില്ലാത്ത വിഷയമാണ്. എന്താണത്? ജുംഹൂറിൻ്റെ അഭിപ്രായം അത് തള്ളിക്കളയുക എന്നുള്ളതാണ്. അങ്ങനെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിന് പ്രത്യേകം പേരുകളുണ്ടോ, പ്രത്യേകം പേരുകൾ ഒന്നും മുഹദ്ദിസുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. വഇന്നമ ഹദീസുഹു മിൻ നൗഇ ളഈഫ്, ഇദ്ദേഹത്തിൻ്റെ മജ്ഹൂലായി ജഹാലത്തുള്ള റാവിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിഷയം ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസിൻ്റെ ഗണത്തിലാണ് അവർ പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പേരുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇനി മൂന്നാമത്തെ ഇനമാണ് അൽ മുബഹം. മുബഹമിനെ നമുക്ക് മജ്ഹൂലിൻ്റെ ഗണത്തിൽ എണ്ണാവുന്ന ഒരു ഇനമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മജ്ഹൂലിനെ തരംതിരിച്ചപ്പോൾ അൽമുബഹം എന്ന് പറയുന്ന ഹദീസിനെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുബഹമിന് പണ്ഡിതന്മാർ മുബഹം എന്ന് വേറെ തന്നെ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും മജ്ഹൂലിൻ്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ അതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തഅരീഫ്, അതിൻ്റെ തഅരീഫ്, ഹുമല്ലം യുസറിഹ് ബിസ്മിഹി ഫിൽ ഹദീസ്, ഹദീസുകളിൽ സ്വന്തം പേര് ഉദ്ധരിക്കപ്പെടാതെ പറയുന്ന ആളുകൾ. അത് റിവായത്ത് ചെയ്യാൻ പാടുണ്ടോ? ഹുക്മുൽ ഖബൂൽ ഹത്താ യുസറിഹ റാവി അൻഹു ബിസ്മിഹി ഔ യുഅറഫ് ഇസ്മുഹു ബിവുറൂദിഹി മിൻ തരീഖിൻ ആഖറ മുസറിഹൻ ഫീഹി ബിസ്മിഹി. ആ റിവായത്തുകൾ സ്വീകരിക്കപ്പെടാൻ പാടില്ല. മാത്രമല്ല, ഏതുവരും ചോദിച്ചാൽ അദ്ദേഹം തൻ്റെ പേര് വെളിപ്പെടുത്തി ആ പേര് സ്വരീഹായി സ്ഥിരപ്പെടുന്നവരെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മുബഹമിന് കൊടുത്തത് അരീഫ് ഉമല്ലം യുസറിഹ് ബിസ്മിഹി ഫിൽ ഹദീസ്. ഹദീസിൽ സ്വന്തം പേരുകൾ സ്വരീഹായി പറയാത്ത വ്യക്തികൾ, അപ്പോൾ അദ്ദേഹം തൻ്റെ പേര് ശരിയാവണ്ണം പറയാതിരുന്നാൽ ആ ഹദീസ് സ്വീകാര്യമല്ല. അതല്ലെങ്കിൽ വേറെ തൊരീഖിലൂടെ വരുമ്പോൾ അദ്ദേഹം തന്നെയോ അല്ലെങ്കിൽ വേറെ ആളുകൾ തന്നെയോ ഹദീസുകൾ സ്ഥിരപ്പെടുത്തപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാതെ. ലാക്കിൻ ഹഖീഖത്തുഹു തുസ്ബിഹു ഹഖീഖത്തുൽ മജ്ഹൂൽ, യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായും മജ്ഹൂലിൻ്റെ കാര്യത്തോട് തന്നെയാണ് ഇതിൻ്റെ സാദൃശ്യത ഉള്ളത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഹദീസുകൾ തള്ളപ്പെടണം എന്ന് നമ്മൾ പറയാൻ കാരണം, ലിഅന്നമൻ ഉബ്ഹിമ ഇസ്മുഹു ജുഹിലത് ഐനുഹു, പേര് തന്നെ അറിയപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾ മജ്ഹൂലുൽ ഐനായിരിക്കും. വജുഹിലത് അദാലത്തുഹു മിൻ ബാബിൽ ഔല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദാലത്ത്, അദ്ദേഹത്തിൻ്റെ അദാലത്ത് അറിയപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, വളരെ സംഭവ്യമാണ്.
അതുകൊണ്ട് തന്നെ ഫലാത്ത് കുബലു റിവായത്തുഹു, അദ്ദേഹത്തിൻ്റെ റിവായത്ത് സ്വീകാര്യം ആവുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ജഹാലത്ത് എന്ന് പറയുമ്പോൾ അൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് മജ്ഹൂൽ ഐനാണ്, അഥവാ തൻ്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു റാവിയിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ മജ്ഹൂലുൽ ഹാൽ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനിൽ നിന്ന് രണ്ടോ അതല്ലെങ്കിൽ അധികമോ ആളുകൾ ഒരു സ്ഥലത്ത് ഉദ്ധരിക്കുക, പക്ഷേ ലാക്കിൻ ലം യുവസഖ്, അത് തൗസീഖ് ചെയ്യപ്പെടാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തേത് അൽ മുബഹം. നമ്മൾ പറഞ്ഞു, ഒരു വിഷയത്തിൽ ഉള്ള അവ്യക്തത നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ പേര് അതിനില്ലെങ്കിലും പണ്ഡിതന്മാർ അത് പറഞ്ഞത് ഹുവമൻ ലം യുസറിഹ് ബിസ്മിഹി ഫിൽ ഹദീസ്, ഹദീസിൽ തൻ്റെ സ്വന്തം പേര് നൽകാതിരിക്കുക, കുനിയത്തുകളോ കുടുംബ പേരുകളോ ഒക്കെ നൽകിയിട്ട് ആ സംഗതി അവർ നടത്തുക. ഇത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു രീതിയല്ലാത്തത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ എതിർക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ ഹഖായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

മാഷാല്ല, അൽ ഉസൂൽ എന്ന് പറയുന്ന പ്രോഗ്രാം വളരെ ഹൃദ്യമാണ്, വളരെ ആഴത്തിലുള്ള പഠനത്തിലുള്ള സെഷനാണ്. മജ്ഹൂൽ എന്ന ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി സംസാരിച്ചത്. റേഡിയോ വൈസ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നുസാൻ രണ്ടത്താണിയും ഞാൻ മുസ്തഫ അൻസാരി.

0: പീസ് റേഡിയോയിലിനി കർമ്മസരണി അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ആമുഖം മനസ്സിലാക്കിയിരുന്നു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖംരി തുത്തഖദു ഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം അത് ഖല്ലായി അഥവാ സുർക്കയായി ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്, അതിനുവേണ്ടി അത് സൂക്ഷിച്ചു വെക്കുന്നതിനെ സംബന്ധിച്ച്, കള്ള് സൂക്ഷിച്ചു വെച്ച് സുർക്കയാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഖാല ലാ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പാടില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം തിർമിദിയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യമായ ഹദീസുകളിൽപ്പെട്ട ഒന്നാണ്. ഇവിടെ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് എന്ന് ഹദീസിൽ നമുക്ക് വ്യക്തമല്ല. അതാവശ്യവുമില്ലല്ലോ, കാരണം ആ നിയമമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഖംറിനെ സംബന്ധിച്ചാണ് ചോദിച്ചത്. പലപ്പോഴും ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഖംർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈത്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരിയുമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് ചില പ്രത്യേക പാത്രങ്ങളിൽ വെക്കുകയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കള്ളായി മത്ത് പിടിക്കുന്ന ഒരു വസ്തുവായി മാറുകയും ചെയ്തിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളത്. ആധുനികമായിട്ടുള്ള വിഷയങ്ങളൊന്നും അതിൻ്റെ പരിധിയിൽ വടില്ല എന്ന്. എന്നാൽ അതിൻ്റെ അർത്ഥം നോക്കിയാൽ തന്നെ, അതിൻ്റെ പദപരമായ ഒരു ആശയം നോക്കിയാൽ തന്നെ, ഏതൊക്കെ രൂപത്തിൽ മനുഷ്യ ബുദ്ധിക്ക് അല്ലെങ്കിൽ സ്വബോധം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുണ്ടോ വസ്തുക്കളുണ്ടോ അവയെല്ലാം ഖംറ് എന്ന കള്ള് എന്ന ഇനത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തൽ അനിവാര്യമാണ്. കാരണം ഖംറ് എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം മനുഷ്യൻ്റെ സ്വബോധം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വസ്തു, അത് മനുഷ്യന് പ്രത്യേകമായ ആനന്ദവും പ്രത്യേകമായ ഒരു ലഹരിയുമൊക്കെ ഉണ്ടാക്കി തീർത്തുകൊണ്ടുള്ള ഒരു സ്വബോധം നഷ്ടപ്പെടുത്തലാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഒരു ഓപ്പറേഷന് വിധേയമാവുകയോ അല്ലെങ്കിൽ കടുത്ത വേദനയോ മറ്റെന്തെങ്കിലും കാരണത്താൽ അവൻ്റെ ബോധം കെടുത്തിക്കളയുന്ന എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ നൽകുകയോ ഒക്കെ ചെയ്തിട്ട് അവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നതിന് ഖംറ്, അത്തരം വസ്തുക്കൾക്ക് ഖംറ് എന്ന് പറയില്ല. മറിച്ച് ഇത് ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യന് പ്രത്യേകമായ ആനന്ദവും പ്രത്യേകമായ ഒരു സന്തോഷവും ഒരു ആസ്വാദനവുമൊക്കെ ലഭിക്കുന്ന രൂപത്തിലുള്ള വസ്തുക്കൾക്കാണ് ഖംറ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വസ്തുക്കൾ, അത് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാകട്ടെ ആധുനികമായിട്ട് ഉണ്ടാക്കിയതാകട്ടെ, ഇനി ഇന്ന് സമൂഹത്തിൽ പ്രചാരത്തിലുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കളാകട്ടെ, എല്ലാം ഈ ഒരു ഇനത്തിൽ ഖംറ് എന്ന പദം ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളെല്ലാം ഹറാമാണ് എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് കള്ള് ഹറാമാണ് എന്ന് മനസ്സിലാകൽ നിർബന്ധമാണ്. അവന് മനസ്സിലാകാതിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾ കള്ള് അതൊന്നും ഹറാമല്ല എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവന് മതത്തിൽ യാതൊരു സ്ഥാനവുമല്ല, ഇസ്ലാമിൻ്റെ പുറത്താണ് അവൻ എന്നതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത് ഹറാമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയും എല്ലാം അതിന് അനുകൂലിക്കുന്നതാണ്. കാരണം ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ലഹരി ബാധിക്കുന്നതോടുകൂടി അവൻ്റെ വായിലൂടെ എന്ത് പറയണമെന്ന്, അവൻ എന്ത് പ്രവർത്തിക്കണമെന്ന് ഒന്നും അറിയാത്ത രൂപത്തിലായി മാറുകയും അവൻ തന്നെ സ്വബോധത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് പറയാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്നതോ ആയ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന രൂപത്തിൽ അവൻ്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന, ഒരു ഭ്രാന്ത് രൂപത്തിലാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ട രൂപത്തിലാക്കി തീർക്കുന്ന ഒരവസ്ഥ ഇത്തരം ആളുകൾക്കുണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധി തന്നെ അത് ഹറാമാണ്, പാടില്ലാത്തതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിലൊക്കെ ഉമ്മുൽ ഖബായിസ് എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന രൂപത്തിലും മിഫ്താഹു കുല്ലി ഷർറ്, എല്ലാ ഷെറിൻ്റെയും താക്കോൽ എന്ന രൂപത്തിലും ഒക്കെ ഹദീസുകളിൽ ചില പ്രയോഗങ്ങൾ വന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഹറാമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ പഴയകാല അറബികൾ എന്ന് മാത്രമല്ല എല്ലാവരും ഇത് ജീവിതത്തിലെ ഒരു സാധാരണ വസ്തുവായി ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവർ നേരത്തെ ആ ഉപയോഗിച്ചിരുന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് തന്നെ കാണാൻ കഴിയും, ഒമിൻ സമറാത്തിൻ നഖീലി വൽ അഅ്നാബി തത്തഖിദൂന മിൻഹു സക്കറ വരിസഖൻ ഹസന, ഈ ഈത്തപ്പനയുടെ ഫലങ്ങളിൽ നിന്ന്, ഈത്തപ്പഴത്തിൽ നിന്ന്, അതുപോലെ തന്നെ മുന്തിരിയിൽ നിന്നൊക്കെ നിങ്ങൾ സക്കർ അഥവാ നിങ്ങൾക്ക് മത്ത് പിടിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നു, നല്ല ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യ കാലഘട്ടത്തിൽ അവർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന്. എന്നാൽ ഈ ഒരു വസ്തു ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി അവർ കണ്ടിരുന്നിടത്ത് നിന്ന് ക്രമേണ വിശുദ്ധ ഖുർആൻ അവരെ പുറകോട്ട് കൊണ്ടുവരുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ആയത്തിലടക്കം ഒരു സൂചനയുണ്ട്. ആദ്യം പറഞ്ഞത് തത്തഹിദൂന സക്കറൻ, അതിൽ നിന്ന് നിങ്ങൾ മത്ത് പിടിക്കുന്ന വസ്തു ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള വസ്തു ഉണ്ടാക്കുന്നു. പിന്നെ പറഞ്ഞു വരിസഖൻ ഹസന, നല്ല ഭക്ഷ്യവസ്തുക്കളും നിങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നല്ല ഭക്ഷ്യവസ്തു അല്ല അത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ അതിനുശേഷം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما അവർ നിന്നോട് ചോദിച്ചറിയുന്നത് മദ്യത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ചൂതാട്ടത്തെ സംബന്ധിച്ചും ഒക്കെ അവർ ചോദിച്ചറിയുന്നുണ്ട്. അവരോട് പറയുക അതിലൊക്കെ ചില ഗുണങ്ങളുണ്ട്, എന്നാൽ അതിൽ ദോഷങ്ങളുമുണ്ട്, അതിൻ്റെ ഗുണത്തേക്കാളേറെ അതിൻ്റെ ദോഷമാണുള്ളത് എന്ന്, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്ത് എന്ന് വേർതിരിച്ച് അതാണ് ഏറ്റവും കൂടുതലുള്ളത് ദോഷങ്ങളാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ, ദോഷങ്ങൾ ഒഴിവാക്കണം എന്ന ചെറിയ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ദോഷങ്ങൾ ചെയ്യുക എന്ന, അല്ലെങ്കിൽ ദോഷങ്ങൾ ഏൽക്കുക എന്ന പ്രശ്നം ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, അതോടുകൂടി തന്നെ അതിൽ നിന്നും പിൻവലിയേണ്ടുന്നതുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആൻ അവർ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ സമയം കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അഥവാ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബു സ്വലാത വ അൻതും സുഖാറ ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന ബോധത്തോടുകൂടിയായിരിക്കണം നമസ്കാരത്തിലേക്ക് നിങ്ങൾ സമീപിക്കേണ്ടത്. അതുകൊണ്ട് നമസ്കാരത്തിന് വരുന്ന സമയത്തൊരിക്കലും നിങ്ങൾ ലഹരി ബാധിതരായി കൊണ്ട് വരരുത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറയുന്നു. ഈ ഒരു ആയത്ത് പ്രാവർത്തികമാക്കുന്നതോടുകൂടി അവർക്ക് വളരെ ചുരുങ്ങിയ സമയത്തെ കുടിക്കാൻ പറ്റൂ. ഒന്ന് ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുടിക്കാൻ കഴിഞ്ഞു എന്ന് വരും, കാരണം നേരം പുലരുവോളം സമയമുണ്ട്. അതേപോലെ തന്നെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഒരു ദീർഘമായ ഒരു സമയം ലുഹർ വരെയുള്ള സമയമുണ്ട്, ആ ഒരു സമയത്തെ അവർക്ക് കുടിക്കാൻ കഴിയൂ എന്ന് ചുരുക്കി കൊണ്ടുവരികയാണ് ഇസ്ലാം ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് പൂർണ്ണമായ നിയന്ത്രണം, പൂർണ്ണമായ വിരോധം കൊണ്ടുവരുന്നത്. يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ ഒരു പൈശാചികമായ മ്ലേച്ഛ പ്രവർത്തനം, മ്ലേച്ഛമായ ഒരു വസ്തു എന്നതിനോട് ഉപമിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി അവർ പൂർണ്ണ വിരാമത്തിലേക്ക് കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല വീണ്ടും ഒരു കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പ്രശ്നമായി കൊണ്ടെടുത്തു പറയുന്നത് ഇന്നമാ യുരീദു ഷൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅ്ളാ ഫിൽ ഖംരി വൽ മൈസർ.

ഭയപ്പെടുകയും സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ മൂന്ന് നാല് ഘട്ടങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ മദ്യം വിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് വിരോധിച്ച സമയത്താണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വരുന്നത്. എങ്കിൽ ഈ കള്ള് അതങ്ങനെ തന്നെ എടുത്തു വച്ച് അത് ശുദ്ധിയായി ഉപയോഗിക്കുന്ന രൂപത്തിലേക്കായാലോ? അത് ശുദ്ധിയായി അഥവാ സുർക്കയായി മാറിക്കഴിഞ്ഞാൽ ശുദ്ധിയാകുമല്ലോ, സുർക്ക വിശ്വാസികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ, അത് പറ്റുമോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ മറുപടി ഇല്ല, നിങ്ങൾ അങ്ങനെ കള്ള് സുർക്കയാകാൻ വേണ്ടി കരുതി വെക്കേണ്ടതില്ല, പാടില്ല എന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന്, ഈ വസ്തുക്കൾ എന്തെങ്കിലും ഇട്ടിട്ടോ അല്ല, അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സുർക്കയാക്കി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ അമുസ്ലിങ്ങൾ സുർക്ക മനുഷ്യന് ഉപയോഗിക്കാമല്ലോ. ഒരു അമുസ്ലിമായ മനുഷ്യൻ അവന് അവൻ്റെ മതത്തിൽ മദ്യം വിരോധിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവൻ കള്ള് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് വല്ല വസ്തുക്കളും ഇടുകയോ ഒക്കെ ചെയ്ത് അതിനെ എന്താക്കി മാറ്റി, സുർക്കയാക്കി മാറ്റി, ശുദ്ധമാക്കി മാറ്റിയതിന് ശേഷം ഒരു വിശ്വാസിക്ക് വില കൊടുത്തോ അല്ലാതെയോ അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി നമ്മൾ ഇവിടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കള്ള് ഉപയോഗിക്കാൻ, കള്ള് പിന്നീടത് നന്മക്ക് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടോ അല്ലെ പിന്നീട് അത് നന്നായിത്തീരുമെന്ന് വിചാരിച്ചിട്ട് പോലും എടുത്തു വെക്കാൻ പാടില്ല. കാരണം അത് എടുത്തു വെച്ചാൽ പലപ്പോഴും അത് കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത്തത് കള്ള് ഹറാമാണ് എന്നത് തന്നെയാണ്. കള്ള് ഹറാമാണ്, അത് ഹറാമാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും അതുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു വിശ്വാസി ഒഴിവാക്കണം. പിന്നീടത് നന്നായിത്തീരും എന്നറിഞ്ഞിട്ട് പോലും അതിനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല, സുർക്കയാക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ഗുണപാഠം കൂടി ഇതിൽ നിന്ന് കിട്ടും. അഥവാ തിന്മയുടെ വഴികൾ മുഴുവൻ തടയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് തിന്മയുടെ വഴി തടയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഹല്ല് സുർക്ക അനുവദനീയമാണ്, അപ്പോൾ ഈ കള്ളെടുത്തു വെച്ചാൽ അത് സുർക്കയായി മാറും എന്നറിഞ്ഞിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ അപ്പുറത്ത് ഒരു പേടിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇതെടുത്തു കുടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ വന്നാലോ. അതുകൊണ്ട് ആ ഒരു നന്മ മുന്നിലുണ്ട് എന്നതുകൊണ്ട് ഇത് തിന്മ, അതിനേക്കാൾ തിന്മ തടയുക എന്നതാണ് അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള, അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം എന്നതുകൊണ്ട് അതിനെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള, നമുക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, ഹംറ് അഥവാ കള്ള് നജസാണോ അല്ലേ എന്നതാണ്. പലപ്പോഴും ഇത് ചർച്ചകളിലേക്ക്, പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചകളിൽ വരാം. ഭൂരിപക്ഷ പണ്ഡിതന്മാരും കള്ള് ഒരു നജസായ വസ്തുവാണ്, ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ട് എങ്കിൽ അവരുടെ ശരീരം കഴുകി വൃത്തിയാക്കണം, വസ്ത്രം കഴുകി വൃത്തിയാക്കണം, അത് നജസാണ്, അതോടുകൂടി നമസ്കരിക്കാനോ മറ്റോ പറ്റില്ല. ഒരു നജസായ വസ്തു തന്നെയാണ് കാഷ്ടത്തെപ്പോലെ മൂത്രത്തെപ്പോലെയുള്ള ഒരു നജസായ വസ്തു തന്നെയാണ് എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം രിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിൻ്റെ ഒരു മ്ലേച്ഛ പ്രവർത്തനവും മ്ലേച്ഛ വസ്തുവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ മ്ലേച്ഛത, രിജസ് എന്നത് നജസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ 145-ാമത്തെ ആയത്തിൽ ഖുല്ല അജിദു ഫീമ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമിൻ യത്അമുഹു ഇല്ല അൻ യകൂന മൈത, നിങ്ങൾക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മൈത്തത്ത്, ശവം, രണ്ടാമത്തെ ദമം മസ്ഹൂഹ,

0: ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന രക്തം, അതുപോലെ തന്നെ ഔ ലഹ്മ ഖിൻസീരിൻ, അല്ലെങ്കിൽ പന്നിമാംസം, ഫ ഇന്നഹു രിജിസുൻ, അത് രിജിസാണ് എന്ന് പറഞ്ഞു. ഇവിടെയും രിജിസും മിൻ അമലി ഷെയ്ത്താൻ, പൈശാചിക പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ രിജിസുൻ എന്ന് പറഞ്ഞാൽ നജസാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എങ്കിൽ ആ ആയത്തിലും രിജിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നജസ് തന്നെയാണ് എന്നാണ് ഇത്തരം പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ വിഭാഗം പണ്ഡിതന്മാർ, ഏതാണ്ട് അതിൽ ചില ശരികളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതൊരു ഐനുൻ നജസ്, അഥവാ ആ വസ്തു തന്നെ നജസ്, തൊട്ടാൽ കഴുകേണ്ടുന്ന, ശരീരത്തിൽ ആയാൽ കുളിക്കുകയോ അല്ലെങ്കിൽ കഴുകിക്കളയുകയോ വസ്ത്രത്തിലായാൽ നജസാവുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു നജസല്ല. പിന്നെ ഇത് മാനവീയായ നജസാണ്, അഥവാ ആ വസ്തു തന്നെ നജസല്ല, മാനവീയായ നജസാണ്. കാരണം വിശുദ്ധ ഖുർആൻ അതിനെ എടുത്തു പറഞ്ഞത് ഈ രൂപത്തിലുള്ള വസ്തുക്കളോടൊപ്പമാണ്. അഥവാ ഏതൊക്കെ വസ്തുക്കളാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്? അൽ അസ്ലാം, അൽ അൻസാബ്, അതായത് ബലിക്കല്ലുകൾ, അതുപോലെ തന്നെ പ്രശ്നം നോക്കുന്ന അമ്പുകൾ, ഭാവിയും ഇതൊക്കെ പിന്നെ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കുന്ന അമ്പുകൾ എന്നതിൻ്റെയൊക്കെ കൂടെയാണ് ഈ കള്ളിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മൈസർ, മൈസറിൻ്റെ കൂടെ, മൈസർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഭാഗ്യക്കുറി പോലെയുള്ള ഒക്കെ കാര്യങ്ങൾക്കാണ് മൊത്തത്തിൽ മൈസർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയാണ് ഇത് പറഞ്ഞത് എന്നതുകൊണ്ട് അവയൊക്കെ തൊട്ടാൽ മോശമുള്ള കാര്യങ്ങളല്ലല്ലോ. ഒരു അമ്പ് തൊട്ടാൽ, അല്ലെങ്കിൽ ഒരു ബലിക്കല്ല് തൊട്ടാൽ, അല്ലെങ്കിൽ ഒരു വിഗ്രഹം തൊട്ടാൽ അത് കൈ തൊട്ട ഭാഗം നജസാകുന്നില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് പണ്ഡിതന്മാർ ഇതിനെയും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് മാനവീയായിട്ട് നജസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പ്രത്യേകമായ ദലീലായിട്ട് തെളിവുകളായിട്ട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് വിരോധിച്ചപ്പോൾ അത് വഴികളിൽ ഒഴുക്കിക്കളയാണ്. നജസാണെന്നുണ്ടെങ്കിൽ വഴികളിൽ ഒഴുക്കിക്കളയാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി ഈ കള്ള് വിരോധിച്ചത് അറിയുന്നതിനും അറിഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹം. ആ സമയത്ത് നബിയുടെ സദസ്സിലേക്ക് നബിക്ക് ദാനം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഹദിയയായിട്ട്, ഒരു പാരിതോഷികമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇത് അറിയില്ലേ നിനക്ക് ഇത് വിരോധിച്ചത് എന്ന് നബി ചോദിച്ചപ്പോൾ അദ്ദേഹം അത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് നബിയുടെ സന്നിധിയിൽ വെച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിവിടെ കളയരുത്, മനുഷ്യന്മാർ കൂടി നിൽക്കുന്ന സ്ഥലമാണ്, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്നോ നിന്റെ പാത്രം നീ കഴുകി വൃത്തിയാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തതുകൊണ്ട് അത് നജസ്, ഐനു നജസല്ല, എന്നാൽ അത് മാനവീയായ നജസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഏതായാലും അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഒന്ന് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കള്ള് കുടിക്കുന്ന ആളുകളുടെ വിധി എന്താണ്? ഇസ്ലാമിൽ കള്ള് കുടിക്കുന്ന ആളുകൾക്ക് അടിയാണ് ശിക്ഷയായിട്ടുള്ളത്. അങ്ങനെ 3 തവണ കുടിച്ച് 4ാമത്തെ തവണയും ഈ അടി വാങ്ങിച്ച ഒരു മനുഷ്യൻ, 3 തവണയും അടി വാങ്ങിച്ച ഒരു മനുഷ്യൻ 4ാമതും കുടിച്ചിട്ടുണ്ടെങ്കിൽ അവന് കൊല്ലണം എന്ന് ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ അഭിപ്രായമാണ് പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നത്. ഇബ്നുൽ ഖയ്യിമും അതേപോലെ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞു കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിനെ പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊല്ലേണ്ടതില്ല എന്നും, അത് കൊല്ലണം, 3ാമത്തെ തവണ കഴിഞ്ഞ് 4ാമത്തെ തവണയും കുടിച്ചാൽ കൊല്ലണം എന്ന അഭിപ്രായവും, കൊല്ലേണ്ടതില്ല, ആ ഹദീസ് മൻസൂഖാണ്, അതിൻ്റെ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ, അല്ല, ഒരു സമൂഹത്തിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പിന്തിരിക്കാനും സമൂഹത്തിൽ കള്ള് വിരോധിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായും അതിനോടൊരു വെറുപ്പും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണമെങ്കിൽ, ഒരു മനുഷ്യനെ കൊന്നാലേ പറ്റുള്ളൂ എങ്കിൽ, അത്തരം സന്ദർഭങ്ങളിൽ 4ാമതും കുടിച്ചാൽ, 3 തവണ അടി വാങ്ങിച്ചിട്ടും കുടിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ കൊല്ലുക തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് കള്ള് അത് എടുത്തു വെക്കാൻ പറ്റുമോ, അത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി, അഥവാ സുർക്കയായി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെക്കാൻ പറ്റുമോ എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ എടുത്തു വെക്കുന്നത് കുറ്റകരമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വല്ലാഹു അലം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
1: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഹംസ മദീനി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

لله قل أفلا تذكرون قل من رب السماوات السبع ورب العرش

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരവും അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് പെട്ടിരുന്നത് അല്ലെ. അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. ഫന്നത്തുസ്ഹറുന്ന് അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുന്നതാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വാതിലുമായി ബന്ധപ്പെട്ട ഈ മര്യാദകൾ നമുക്ക് പാലിക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു റസീൻ വേങ്ങര.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പഠിക്കണമെന്ന് സ്വമേധയായി എന്നോടും ഉപദേശിയ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ് നാഥൻ. അത്തരക്കാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞപ്പോൾ അകത്തുണ്ടായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു വളരെ പതുങ്ങിയ സ്വരത്തിലായിരുന്നു മറുപടി പറഞ്ഞത്. വീണ്ടും പ്രവാചകൻ സലാം പറഞ്ഞു. അദ്ദേഹം അപ്പോഴും പ്രവാചകൻ്റെ സലാം ലഭിക്കുവാൻ വേണ്ടി വളരെ പതുങ്ങിയ സ്വരത്തിൽ മറുപടി നൽകി. പ്രവാചകൻ മൂന്നാമത് പറഞ്ഞപ്പോഴും മറുപടി കേൾക്കാത്തതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങിയെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൻ്റെ അനുയായികളോട് സലാം പറഞ്ഞിട്ട് അവരിൽ നിന്ന് മറുപടി കേൾക്കാത്തതുകൊണ്ട് പ്രവാചകൻ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂന്ന് തവണ മൂന്ന് തവണ അനുവാദം ചോദിക്കുകയും മറുപടി ലഭിച്ചില്ലെങ്കിൽ തിരിഞ്ഞു പോരുകയും ചെയ്യുന്ന പ്രവാചകന്റെ രീതി സഹോദരന്മാരെ നമ്മളൊക്കെ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകളും അത് കുടുംബക്കാരാവട്ടെ നമ്മുടെ വീടുകളിലല്ലാത്ത വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ സലാം പറയാതെയും അനുവാദം പറയാതെയും ഒക്കെ കയറി ചെല്ലുന്ന രീതി അത്ര അഭികാമ്യമല്ല. നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിൽ അവരുമായി സലാം പറഞ്ഞതിനും ഇടുങ്ങിയതിനു ശേഷമൊക്കെയാണ് ആ വീട്ടിലേക്ക് നീ പ്രവേശിക്കരുത്, അല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അതല്ല ഇനി അവർ മറുപടി നൽകിയില്ല, അല്ലെങ്കിൽ അവർ നിങ്ങൾ മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങളോട് മടങ്ങിപ്പോകാൻ പറയപ്പെട്ടാൽ നിങ്ങൾ മടങ്ങിപ്പോകണം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരുന്നുണ്ട്. നോക്കൂ, ഇത്തരത്തിൽ വാതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും കൃത്യമായി അവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് അവരോട് സലാം പറയേണ്ടത്, എങ്ങനെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുമ്പോൾ എങ്ങനെയാണ് സലാം പറയേണ്ടത് പ്രവാചകൻ്റെ ചര്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ ഏതെങ്കിലും വീടിൻ്റെ മുന്നിലെത്തിയാൽ ആ വീടിൻ്റെ വാതിലിൻ്റെ നേരെ മുന്നിൽ നിൽക്കാറില്ലായിരുന്നു, മറിച്ച് പ്രവാചകൻ നിൽക്കാറുള്ളത് വലാക്കിൻ റുക്നിഹിൽ ഐമൻ അവിൽ ഐസർ, ഇടതുഭാഗത്ത് വലതു ഭാഗത്ത് ചേർന്ന് നിൽക്കും, എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമെന്ന് അതായിരുന്നു പ്രവാചകൻ്റെ രീതി. കാരണം നമ്മൾ വീടിൻ്റെ വാതിൽ നേരെ നിൽക്കുമ്പോൾ അവിടെയുള്ള വീട്ടിലേക്ക് നമ്മുടെ കണ്ണുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഒരു വാതില് മുട്ടുമ്പോൾ അതിൻ്റെ മര്യാദയോടുകൂടി മുട്ടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലൊക്കെ മുട്ടപ്പെടാറുള്ളത്, വാതിലൊക്കെ ആളുകൾ മുട്ടാറുള്ളത് അത് നഖങ്ങൾ കൊണ്ടായിരുന്നു. അത്ര സൂക്ഷ്മതയോടുകൂടി അത്ര അതപോടുകൂടിയിട്ടായിരുന്നു അവർ വാതിലുകളിൽ മുട്ടാറുള്ളത്. പ്രത്യേകിച്ച് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അറിവിനെ സ്നേഹിക്കുന്ന, അറിവ് നുകരാൻ സ്നേഹിക്കുന്ന പ്രവാചകൻ്റെ ചരിയെ, പ്രവാചകൻ്റെ അനുയായികളുടെ ചരിയൊക്കെ നുകരാൻ കൊതിക്കുന്ന ആളുകൾ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടത് ഈ പ്രവാചകൻ്റെയും അവിടുത്തെ അനുയായികളുടെയും അവരുടെ സ്വഭാവമാണ്, അവരുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല ആളുകളും അവർ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയരികിൽ, അല്ലെങ്കിൽ ആ വാതിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്. പലപ്പോഴും പല ആളുകളും ചെറിയ വാതിലായിരിക്കും, ആ വാതിലിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും സംസാരിച്ച് മറ്റുള്ള ആളുകൾക്ക് അതുവഴി കടന്നു പോകുന്ന പ്രയാസമുണ്ടാക്കുന്ന രീതി സഹോദരന്മാരെ നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അത് വിശ്വാസിയുടെ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുവാൻ പാടില്ല എന്ന് പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അല്ലേ. അൽ മുസ്ലിമു മൻ സലിമ മുസ്ലിമു മിൻ ലിസാനി വയദിഹി, ഒരു മുസ്ലിം മറ്റു മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനായിരിക്കും എന്ന് പ്രവാചകൻ്റെ അധ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ നമ്മളൊരിക്കലും വടിയരികിൽ നിന്നുകൊണ്ട്, ഡോറിൻ്റെ അടുത്തൊക്കെ നിന്നുകൊണ്ട് സംസാരിച്ച് മറ്റുള്ളവർക്ക് ഒരിക്കലും പ്രയാസമാകാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് ഇത്തഖു അല്ലഅനൈൻ, നിങ്ങൾ ശാപത്തിന് കാരണമാകുന്ന രണ്ടു കാര്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഖാലു മല്ലഅനാൻ, സഹാബകൾ ചോദിച്ചു എന്താണ് ഈ ലഅനാൻ? അവർ പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്, അല്ലദി യതഖല്ല ഫീ ത്വരീഖിൻ നാസ് ഔ ഫീ ദില്ലിഹിം, ആളുകൾ നടക്കുന്ന ആളുകളുടെ വഴിയിലോ അവർ വിശ്രമിക്കുന്ന തണലിലോ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ് പ്രവാചകൻ ശാപത്തിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് സംസാരിക്കുന്നത്, എവിടെയാണ് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യമാണോ അത്തരത്തിൽ നമ്മൾ സംസാരമുണ്ടാകാൻ പാടില്ല അല്ലേ. പ്രവാചകൻ്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഇയ്യാക്കും വൽ ജുലൂസ ഫി ത്തുറുഖാത്ത്, വടിയരികിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിശിഷ്യ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ഈ അധ്യാപനങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പുലർത്തുന്ന ഏറ്റവും നല്ല ആളുകളിൽ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദമാ അൻദി വല്ലാഹു ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം വാതിലുമായി ബന്ധപ്പെട്ട ഈ മര്യാദകൾ നമുക്ക് പാലിക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് റസീൻ വേങ്ങര.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം രണ്ട്, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫ്വാൻ ബറാമി അൽഹിക്കമി, ഹബീബ് റഹ്മാൻ.
2: ഇന്ത്യയിൽ നമുക്കറിയാം, ഈ 1960s തന്നെ ഇവർ ഈ വെസ്റ്റേൺ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 1960 ഒരു പകുതി ആയപ്പോൾ എന്താണ്, അന്നത്തെ ലിൻഡൻ ബി ജോൺസൺ അദ്ദേഹം അമേരിക്കയിൽ പ്രസിഡൻ്റായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, ഞാൻ ഇനി അങ്ങനെ ഈ ഇന്ത്യൻ അല്ല അമേരിക്കൻ ഫണ്ട് ഇങ്ങനെ പിസ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല അല്ലെ ഇന്ത്യയിലേക്ക്. ആ വാക്കാണ് അത് ഉപയോഗിച്ചത്, പിസ് തന്നെയാണ്. മൂത്രമൊഴിക്കണമാരെന്താണ്, കൊടുക്കാൻ പോകുന്നില്ല. എങ്ങനെയല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ കൺട്രോൾ ഇന്ത്യ നടപ്പാക്കുന്നില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ അന്നത്തെ ഈ ഗോതമ്പും മറ്റൊക്കെ ഫ്രീ ആയിട്ട് തന്നിരുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ ഇതിന് കൃത്യമായിട്ട് അവർ വെച്ച പിന്നെ ഒരു ഗൈഡ് ലൈനിൽ എന്തായിരുന്നു, പോപ്പുലേഷൻ കൺട്രോൾ നടപ്പാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ എന്ത് ഇവിടെ മാത്രമല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും ഈ പോപ്പുലേഷൻ കൺട്രോൾ പ്രൊജക്റ്റ് കൊണ്ടുവന്നു, റൂറൽ ഏരിയകളിൽ കൊണ്ടുവന്നു. ആദ്യം ചെയ്തതെന്താ വെച്ചാൽ ഈ കോൺട്രാസെപ്റ്റീവ്സ് കൊടുക്കായിരുന്നു, ടാബ് കൊടുക്കായിരുന്നു. അപ്പോൾ അത് ഫെയിലായി, കാരണം എല്ലാ ദിവസവും എന്താണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഓരോ സമയത്തും ഇതെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് അത്ര അട്രാക്റ്റീവായി തോന്നിയില്ല. അപ്പോൾ അത് ഫെയിലായപ്പോഴാണ് ഈ IUD, അത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ, അത് മറ്റേ ഉള്ളിൽ തീയുന്ന ഇതുകൾ, വജനയുടെ ഉള്ളിൽ തീയുന്ന, എന്താ വെച്ചാൽ ഇത് ശരിക്കു പറഞ്ഞാൽ പലർക്കും ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന, ബ്ലീഡിങ് ഉണ്ടാക്കുന്ന, എക്സസീവായിട്ടുള്ള ഇൻഫെക്ഷന് കാരണമാകുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷെ അതിനൊരു പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ അത് കുറേ പേരിൽ ഫലിച്ചോളും. അപ്പോൾ ഇതുണ്ടെന്നൊരറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് മറക്കുമല്ലോ, മാത്രമേ കുട്ടികളുണ്ടാവില്ല, എന്താ പിന്നെ കുട്ടി ഉണ്ടാവാത്തതിനെ മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവരെ മറപ്പിച്ച് കളയുന്നൊരു സാധനമാകുന്നായിരുന്നു. പക്ഷേ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത്രത്തോളം രീതിയില്ല, അത് ഫലിച്ചില്ല. അപ്പോഴാണ് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഐഡിയ, ഫാമിലി പ്ലാനിങ് എന്നൊരു സാധനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ ഫാമിലി പ്ലാനിങ് നല്ല ഒരു, നമ്മളെങ്ങനെയാ പറയുക, അതിനെങ്ങനെ മറ്റേ ഈ എല്ലാ കാര്യങ്ങളും വളരെ മാർദ്ദവമുള്ളൊരാശയമായിട്ടാണല്ലോ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവെയർനെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് വന്നത്. പക്ഷേ അത് നന്നായിട്ട് റൂട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ 1970s ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ സ്വാധീനിച്ചു, പഠനങ്ങൾ പറയുന്ന കാര്യമായിട്ട്. അതായത് ആ ലീഡർഷിപ്പ്, അത് ഏത് പാർട്ടി എന്നുള്ളതൊന്നുമല്ല, ആ ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ലോവർ കാസ്റ്റിനോട് ഇത് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവർക്കും എന്താണ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ ബജറ്റിങ്ങിൽ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോഗ്രാംസിലേക്ക് ഇത് കൃത്യമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ടാണ് 1970s എത്തിയപ്പോൾ അന്നത്തെ ഹെൽത്ത് ബജറ്റിൻ്റെ 59% ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ എന്ത് ചെയ്തു, ഈ അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ, അവർ കൃത്യമായി പറഞ്ഞ് നമ്മളൊരു വാർ ഫൂട്ടേജിലാണ് തന്നെയാണ് ഈ ക്രൈസിസ് അത്രയും വലുതാണ്, അതുകൊണ്ട് തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്, ചിലപ്പോൾ നമുക്ക് ചില ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ അവർ പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, സം പേഴ്സണൽ റൈറ്റ്സ് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ അബിയൻസ് ഫോർ ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ നേഷൻ, ദ റൈറ്റ് ടു ലിവ്, ദ റൈറ്റ് ടു പ്രോഗ്രസ് എന്നാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു എന്താ മാനുഷിക നിസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ വികാസത്തിനൊക്കെ വേണ്ടി ചിലപ്പോൾ വ്യക്തികളുടെ ചില അവകാശങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി ഹനിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അതൊരു ഒരു ഒരു ഭരണാധികാരിയുടെ വായിൽ നിന്ന് മനസ്സിലാണ്, ചുരുക്കി പറഞ്ഞാൽ ഒരു തരം അപ്രഖ്യാപിത യുദ്ധം തന്നെയാണെന്ത് അത്. ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇത് നമുക്കറിയാം പിന്നീടാണ് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, അത് വാസക്ടമി ചെയ്യുന്നത്, അതിനെ വളരെ ആസൂത്രിതമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ഉപയോഗിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് പലതും നിർബന്ധമാക്കി. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വാസക്ടമിയുടെ ഇത് വേണമെന്ന് പറയും, കറണ്ട് കിട്ടാൻ, ലാൻഡ് പതിച്ച് കിട്ടാൻ, വെള്ളത്തിന്, അങ്ങനെ മറ്റേ ഹെൽത്ത്, മറ്റേ ആശുപത്രിയിൽ പോകുമ്പോൾ എന്താണ് മറ്റേ ഇത് കാർഡ് വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട
3: ഉദ്യോഗസ്ഥർക്ക്,
2: അത് എന്താണ്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധ്യാപകർക്കടക്കം എന്താണ് കോട്ട കൊടുത്തു. അപ്പം ഈ ആലോചിച്ച് നോക്കുക, അധ്യാപകരെ സംബന്ധിച്ചോളം അവരാരെയും ഭീഷണിപ്പെടുത്തുക? കുട്ടികളെ അച്ഛനോട് പോയിട്ട് എന്ത് ചെയ്യും, ചെയ്തു വരാൻ പറയാം, അല്ലെങ്കിൽ അന്നേ തച്ച് എന്ത് ചെയ്യും, ശരിയാക്കും. ഇതൊക്കെ ലിറ്ററലി സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ കോട്ടകൾ കൊടുക്കുകയും ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ബക്കറ്റും മറ്റേ അരിയോ അല്ലെങ്കിൽ മറ്റേ സാധനങ്ങളോ കൊടുക്കുക, വേറൊരു ഭാഗത്ത് ഫോഴ്സ്ഡായിട്ട് ഇത് ചെയ്തു. ഇതിൻ്റെ ഒരു ആത്യന്തിക ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പിന്നെ വളരെ മാസീവായ രൂപത്തിലുള്ള ഈ മറ്റേ നമുക്കറിയാലോ ഇത് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത് ഡൽഹിയിലും മറ്റും അതൊക്കെ അരങ്ങേറുന്നത്. കൂട്ടത്തിൽ എന്താ വെച്ചാൽ യു പിയിൽ ഒരു കണക്കുകൾ പറയുന്നത് 41% വരുന്ന ഈ ലോവർ കാസ്റ്റ് ആളുകൾ വന്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹരിയാനയിൽ ഒരു ഗ്രാമം മുഴുവനും വളഞ്ഞ് പോലീസിൻ്റെ സഹായത്തോടെ എന്താണ് അവർ താണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ സർക്കാരൊരു പിന്നെ പ്രപ്പോസൽ വെച്ചു, 3 കുട്ടികളുള്ള അവർ ഇനിയും വാസക്ടമി ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഓരോ ജയിലിലിടണം എന്നും. അവൻ്റെ പ്രാബല്യത്തിൽ ഒന്നുമില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ വളരെ നിഷ്ഠൂരമായ ഒരു ഇൻഹ്യൂമനായൊരു ഹിസ്റ്ററി ഇതിൻ്റെ പിറകിലുണ്ട്. അത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമ്മൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വിഭവ സമ്പത്തിന്, മനുഷ്യകുലത്തിന്, ഒരുപക്ഷെ ഇന്ത്യക്ക് ലോകം പിടിച്ചെടുക്കണമെന്ന് നോക്കിയാൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് ചെയ്യാനുള്ളത് ഈ മനുഷ്യ വിഭവ സമ്പത്തിനെ ലോകത്തെല്ലായിടത്തും ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവരെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ആ രീതിയിൽ ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു ശേഷിയെ ആണെന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചത് ഭാഗ്യവശാൽ എന്നിട്ടും അത് അപ്പൊന്നും ചെയ്യില്ല. അത്
3: അല്ല,
2: പക്ഷേ ഇന്നെന്ത് ചെയ്യുന്നു, ഒരു ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ 3-ലോക രാജ്യമായി ഇന്നും നിലനിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമേറിയ ഒരു ക്രൈസിസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാരണം മറ്റു പല രാജ്യങ്ങളും ടെക്നോളജി കൊണ്ട് മറികടക്കുന്നത് ഇന്ത്യക്ക് പെട്ടെന്ന് ടെക്നോളജി കൊണ്ട് മറികടക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, ചൈന വളരെ പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, ടെക്നോളജിയിലേക്ക് ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, ജനങ്ങൾക്ക് മാറാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, സ്ത്രീകളോടുങ്ങൾ വീട്ടിലിരുന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാനഡ, ഇപ്പോൾ കാനഡയിൽ ആലോചിച്ചപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ 1.5 വർഷം അവർക്ക് ശമ്പളത്തോടുള്ള ലീവ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ എന്തെങ്കിലും വിഭാവനം ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന റോക്ക്ഫെല്ലറും ഫോർഡും ഒക്കെ ചെയ്യുന്ന എന്താ വെച്ചാൽ വൈറ്റ് ജനസംഖ്യ കൂട്ടാനുള്ള ശ്രമമാണ്. അതാണ് ഇന്ത്, അവർ ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ഇറ്റലിക്കാർ, ഇംഗ്ലണ്ടുകാർ, ഫ്രാൻസുകാർ, അമേരിക്കക്കാരോട് പറയുന്നു നിങ്ങളെ ജനസംഖ്യ കുറയുന്നത് അപകടകരമാണ്, കാരണം നിങ്ങൾ ഈ ലോകം ഭരിക്കേണ്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജനസംഖ്യ കൂട്ടണം. പക്ഷേ മറ്റൊരു ഭരിക്കപ്പെടേണ്ടവണ് അവിടെ നമുക്ക് എന്ത് നടപ്പാക്കണം, ഈ പോപ്പുലേഷൻ കൺട്രോൾ പ്രൊജക്റ്റ് നടപ്പാക്കി അവിടുത്തെ ജനസംഖ്യ കുറക്കുകയും വേണം, അങ്ങനെ കൂടുതൽ ആധിപത്യം നമുക്ക് നേടാൻ പറ്റണം. അതല്ലെങ്കിൽ അവർ നമ്മളെ പണ്ടത്തെ പോലെ ബാർബേറിയൻസ് ഈ സിവിലൈസേഷനെ ആക്രമിച്ച് കീഴടക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇത് ആണ് ഇതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇന്ത്യ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്? അല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇന്ന് നടക്കുന്ന പലതും. കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ ഇവിടെ സെൻസസ് നടക്കുന്നു, 10 കോടിയോളം ജനങ്ങൾ സെൻസസിൻ്റെ പുറത്തേക്ക് വരുന്നു. അവരെന്തു ചെയ്യും? ഒന്നുകിൽ അവരെ ജയിലിലിടണം, അല്ലെങ്കിൽ പുറത്താക്കണം. മറ്റൊരു ഭാഗത്തെന്ന് വെച്ചാൽ മുസ്ലിം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഭയവിഹ്വലതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം തന്നെയാണ് ഇവിടുത്തെ ഒരു ജനസംഖ്യയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. ഇൻഡയറക്റ്റായിട്ട് അതിനെ അത് നശിപ്പിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നൊരു സമ്പത്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ല, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചോളം അതിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കുന്ന ബുദ്ധിജീവികൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങേണ്ടതുണ്ട്. അവരിതിനെ ഓപ്പണായ ഡിസ്കഷന് വിധേയമാക്കേണ്ടതുണ്ട്. സാമൂഹ്യ ചർച്ചകളിൽ ഇത് വരേണ്ടതുണ്ട്. നമ്മുടെ ഈ പുരോഗതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളിൽ ഇതിന് എല്ലാ തലങ്ങളും വിശകലന വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇന്ത്യ വീഴാനിരിക്കുന്ന വലിയൊരു ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, ഇരുട്ടടിയാകുന്ന ജനസംഖ്യാ നിയന്ത്രണം, ഭാഗം രണ്ട്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, കൂടെ സഫുവാൻ ബറാമി അൽഹിക്കമി, ഹബീബ് റഹ്മാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൽ കഫനീം. എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ശാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആൾ എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആൾ അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പം ഈ പറഞ്ഞത് പോലെ തന്നെ നമ്മളെവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ. നമ്മൾ എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷെ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കുമില്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാബദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഷമീം എം വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ വിഷയത്തിൽ, ഇന്നത്തെ സ്നേഹക്കൂടിൽ ശീലങ്ങളുമായി, ഹാബിറ്റുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പല ശീലങ്ങളുമുള്ളവരാണ്. എന്നാൽ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അത് ചെയ്ത് വീണ്ടും പഴയതിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ രൂപത്തിൽ പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയ ശീലങ്ങൾ തുടങ്ങണം, നാളെ മുതൽ തുടങ്ങണം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ചില ആവേശത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അത് തുടങ്ങും, ഒന്നോ രണ്ടോ ദിവസമൊക്കെ തുടങ്ങും. പക്ഷെ പിന്നീട് എന്താവും, പഴയതുപോലെ തന്നെ അത് മാറിപ്പോവും. അപ്പോൾ ഇത് റെഗുലറായിട്ട് കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
4: ബിസ്മില്ലാ, നല്ല ഒരു വിഷയമാണ് അൽഹംദുലില്ലാഹ് നമ്മളിന്ന് തിരഞ്ഞെടുത്തുള്ളത്. ശീലങ്ങൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അളക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരാളെ മാനദണ്ഡമാക്കുന്നത് അയാളുടെ ശീലങ്ങൾ നോക്കിയിട്ടാണെന്നുള്ളതാണ്. ഇത് എല്ലാ കാര്യങ്ങളും, A to Z കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡെയിലി റൊട്ടീനാണല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങളായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചില ശീലങ്ങൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കും. നമ്മളെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊന്ന് വേറെ ആരും ഇല്ലാതെ നമ്മളൊരു ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലതെങ്കിലും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ദുശ്ശീലങ്ങൾ, ശീലങ്ങൾ എന്ന് പറയുന്നത് ദുശ്ശീലങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റു ചില കാര്യങ്ങൾ പ്രത്യേകിച്ചൊരു പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല, വെറുതെ സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്കൊരു റീതിങ്ക്, നമ്മളെക്കുറിച്ച് ഒന്ന് വീണ്ടും ചിന്തിക്കാനും ചിലതൊക്കെ കൂടുതൽ ഉൾക്കൊള്ളിക്കാനും മറ്റു ചില ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി നിർത്താനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മളങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും. പക്ഷേ ആ പ്ലാനൊക്കെ ഉണ്ടാക്കി അവസാനം നിങ്ങൾ പറഞ്ഞ പോലെ, ആമുഖത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് പലപ്പോഴും പ്രയാസമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ബോധപൂർവ്വം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ചില ആളുകൾ പറയാറുണ്ട്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരായിരിക്കും, എനിക്കത് മാറ്റാൻ കഴിയില്ല, അതെൻ്റെ ശീലമായി മാറി, ഇനി അത് മാറില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല. ഏത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ജന്മനാ നമുക്ക് കിട്ടിയ കാര്യം മാത്രമൊന്നുമല്ല. അല്ലേ, ജന്മനാ കിട്ടിയ വളരെ കുറച്ചുള്ളൂ, ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെയിലി ടു ഡെയിലി പ്രാക്ടീസ് കൊണ്ട്, ഓരോ ദിവസവും കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അറിഞ്ഞോ അറിയാതെയൊക്കെ നിത്യമായി ചെയ്തത് കൊണ്ടാണ് ഒക്കെ എന്ത് ചെയ്തത്, അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ, പാടേ ജീവിതത്തിന് പിഴുതെറിയാനും നല്ല ശീലങ്ങളെ ഒരു പരിശ്രമം കൊണ്ട് നമുക്ക് കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്.
3: ഈ പറഞ്ഞപ്പോൾ ഈ കോപം എന്നുള്ളത് ഒരു വിഷയം, പലപ്പോഴും ആളുകൾ എന്താ പറയുക, അവർ പരമ്പരാഗതമായിട്ട് ദേഷ്യക്കാരാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് ശരിക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇത് കോപത്തെ നിയന്ത്രിക്കാൻ. അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ആ ശീലത്തെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ പലപ്പോഴും ഇതിനിപ്പോൾ ഒരു സൈക്കോളജിക്കൽ രംഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിനുമായി ഇതിന് ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ പറയും രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അപ്പോൾ അത് മാറ്റി വെക്കാൻ പറയും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു അവർക്ക് ഒരു കട്ടൻ ചായ കുടിക്കണം, എങ്കിലേ അവർക്ക് ടോയ്ലറ്റ് ശരിയാവുള്ളൂ. ഇങ്ങനെ ശീലമാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ശരിക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത്
4: ശരിക്ക് നമ്മൾ ശീലങ്ങൾ കൊണ്ടുവരുന്നതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കണം എന്നുള്ളത്. അതിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരാൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു ശീലമെന്നുള്ളതാണ്. ഇപ്പോൾ 5 AM Club എന്ന് പറഞ്ഞിട്ടൊരു വലിയ പുസ്തകം തന്നെയുണ്ട്. ആ ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് എത്രയോ പിന്നെ സൈക്കോളജിക്കലി ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർമാർ ധാരാളം ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. 5 AM ക്ലബ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഡെയിലി അവരുടെ ജീവിതത്തിൽ 5 AM ക്ലബ് അല്ല, അതിൻ്റെ മുമ്പേ എഴുന്നേൽക്കുന്ന സാഹചര്യമാണ് വേണ്ടതുള്ളതാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളപ്പോൾ ശാസ്ത്രീയപരമായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. രാത്രി ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ഏറെ വൈകി കിടന്നിറങ്ങുന്നു, രാവിലെ വൈകി എഴുന്നേൽക്കുന്ന സിസ്റ്റമൊക്കെയാണ് പ്രത്യേകിച്ചും പിന്നെ കുട്ടികളിലൊക്കെ കൂടുതൽ കാണാറുള്ളതെന്ന്. അപ്പോൾ ഒരു ആദ്യം നമ്മൾ ഒരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലേ, നമ്മളെ ജീവിതത്തിലൊരു ദുശ്ശീലം മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ശീലമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇപ്പോൾ സുബുവിൻ്റെ സമയം ഇപ്പോൾ 5:05 ആ ഒരു സമയത്തൊക്കെയാണ്, 5:07 ഒക്കെയാണ് ബാങ്ക് ഇപ്പോൾ വരുന്നത്. അഥവാ ആ സമയമാകുമ്പോഴെങ്കിലും നമ്മൾ എണീക്കണം എന്നുള്ളതാണ്. തഹജ്ജുദിന് വേണ്ടിയിട്ട് 4 മണിക്ക്. അപ്പോൾ എനിക്കറിയുന്ന അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മുൻ DGP ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്പീച്ചുകൾ യൂട്യൂബിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. മാത്രമല്ല ഇസ്ലാമിലെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ട് ദിസ് ഓൾ സയൻറ്റിഫിക്കലി ഇതൊക്കെ മറ്റെന്താ അടിത്തറയുള്ളതാണ്. നമ്മളാരും അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊന്നും അല്ല അത് ചെയ്യണം, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിനെ പോലുള്ള വളരെ നല്ല വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് ഇവർ പറയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്ത ആൾക്കാർ ഒറ്റയടിക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് രാവിലെ നേരത്തെ നിങ്ങൾ എഴുന്നേറ്റ് വായിക്കണം. അപ്പോൾ പല കുട്ടികളുടെയൊക്കെ അവർ എഴുന്നേൽക്കുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും, 7 മണി 7:30 അപ്പോൾ നിസ്കരിക്കണം. നിസ്കാരമൊക്കെ ചിലപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും, അങ്ങനത്തെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 6:30 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരോട് ഒറ്റയടിക്ക് 5 മണിക്കെന്ന് പറഞ്ഞ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ പതിയെ പതിയെ ആദ്യത്തെ ഒരാഴ്ച എന്ത് ചെയ്യണം, ഈ 6:30 ഒരു 6 മണിക്കാക്കി മാറ്റണം. അതൊരു 5-6 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അടുത്തൊരു ഇതിലേക്ക് മാറ്റുക. 5:30 6 മണിക്കുള്ളത് എന്ത് ചെയ്യണം, പിന്നെ ഒരു 5:30 അല്ലെങ്കിൽ 5:40 ഇങ്ങനെ അങ്ങനെ അങ്ങനെ
3: കുറച്ച്
4: പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്നോട് പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊരു മറുപടി പറയുന്നത്, ഞങ്ങൾ നാട്ടിൽ പള്ളി വരുന്നത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ല തൊട്ട് വീടിൻ്റെ തൊട്ടടുത്തന്നെ. അതുവരെ ഉപ്പ ഉമ്മ ഉണ്ട്, അവരൊക്കെ സുബൈക്ക് വിളിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5:30 6 മണിക്ക് ആ ഒരു സമയത്താണ് അധികം ആ പള്ളി വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ വിളിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പള്ളി വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നുള്ളത്, കാരണം സുബൈക്ക് എന്തായാലും അവിടെ പള്ളി പോകണമെന്നൊരു അതിയായ ആഗ്രഹവും അത് ഉപ്പയുടെ ഒരു കർശന പിന്നെന്താ പറയുക കാർക്കശ്യവും. മാത്രമല്ല ഉപ്പ പോകുന്നതിന് ആ സമയത്തേ നമ്മൾ വിളിക്കുന്നു, പള്ളിയിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുബ നഷ്ടപ്പെടുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങളൊക്കെയാണ്, അതല്ലെങ്കിൽ മറ്റു ചില യാത്രകളുടെ വേളകളിലൊക്കെയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ കിട്ടണം. കാരണം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ആ ഒരു ട്രെയിനിങ് അല്ലേ ഉപ്പ ആ രൂപത്തിൽ നമ്മളെ ചെയ്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഇപ്പോൾ എത്ര വൈകി കിടന്നുറങ്ങിയാലും ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം എന്നുള്ളതാണ്. ആ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് സമയം നമസ്കാരം കഴിഞ്ഞ് ഒന്ന് അല്പസമയം വിശുദ്ധ ഖുർആൻ ഓതി പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നു, വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടുന്നു. അപ്പോൾ ഒരു നല്ലൊരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം വീണ്ടും നമ്മൾ അടിവരയിട്ട് പറയുന്നത് സുബഹിൻ്റെ ആ ഒരു സമയത്തെങ്കിലും അല്ലേ അതിൻ്റെ മുന്നേ എഴുന്നേൽക്കാണ് വേണ്ടത്, തഹജ്ജുദ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സുബഹിൻ്റെ സമയത്തെങ്കിലും മിനിമം എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വരുമെന്നുള്ളതാണ്.
3: ഇപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ശീലമാണ് എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലുള്ള മെസ്സേജുകളോ ഏതെങ്കിലും ആപ്പുകൾ തുറക്കുകയൊക്കെ ചെയ്യുന്ന ശീലം. ഇത് ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യണം?
4: സാധാരണ ഇപ്പോൾ ഈ മറ്റേ ഈ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ളൊരു മറ്റേ എന്താ പറയുക ഒരു ഹോസ്പിറ്റൽ ആളുകളുടെ ഉറക്കം കുറഞ്ഞത് ആ ഒരു വിഷയം നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് അയാൾ ഈ ഡിവൈസുകൾ അഥവാ ഫോണ് ടാബ് പോലെ കമ്പ്യൂട്ടർ TV പോലെ ഡിവൈസുകൾ ഒഴിവാക്കാനാണ് ഇവരാദ്യം പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം ഉറങ്ങുന്നതിന് മുമ്പ് മാത്രമല്ല ഉറങ്ങുന്നതിന് ശേഷവും ഉറക്കം ഉണർന്നതിൻ്റെ ശേഷവും ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഫോണോ ഇതുപോലുള്ള ഡിവൈസുകളോ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിന് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ബോധപൂർവമായ ശ്രമം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യേണ്ടതാണ് അലാറമൊക്കെ നമ്മുടെ ഫോണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അലാറം അടിക്കുമ്പോഴാണ് ഭൂരിഭാഗം ആൾക്കാരും എഴുന്നേൽക്കുന്നത്. അപ്പോൾ അത് അലാറം ഓഫാക്കാനാണ് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറക്കും. എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ, വാട്സപ്പ് പോലെയുള്ള മറ്റു പല ആപ്പുകളിലേക്കും പോകുന്നുള്ളതാണ്. അപ്പോൾ രാവിലത്തെ ഒരല്പസമയം നിർബന്ധമായി നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അലാറം അടിക്കാൻ ആ സമയത്ത് എന്ത് ചെയ്യുക, അലാറം ഓഫാക്കുക, പിന്നെ ഞാനത് ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം ഇങ്ങനെ തുടർന്നത്. അപ്പം ഈ ഫോൺ എടുക്കുന്നത് എങ്ങനെയാ വന്നത് അല്ലേ, ഫസ്റ്റ് അത് അവിടെ കിട്ടിയത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, എന്തിനാണോ നമ്മളെടുത്ത് ആ ഒരൊറ്റ പർപ്പസ് മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ളത് മറ്റുള്ള പോലെ തന്നെ അവിടെ വെക്കുക.
3: ബോധപൂർവ്വം
4: മാത്രമല്ല, അങ്ങനെ ഒരു 10-20 ദിവസത്തോളമൊക്കെ നമ്മൾ പ്രാക്ടീസ്. സാധാരണ ഒരാളുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് സ്ഥിരപ്പെടുന്നുണ്ടെങ്കിൽ 21 ദിവസം അത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 21 ദിവസം നമ്മൾ ഫോൺ അലാറം ഓഫാക്കിയിട്ട് അവിടെ വെക്കുന്നു എങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളത് എടുക്കൂല എന്നുള്ളതാണ് അതിൽ പറയാനുള്ള കാര്യം.
3: പിന്നെ സ്വാഭാവികമായിട്ട് കുറേ ശീലങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ നിർബന്ധ ബുദ്ധിയിൽ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നമുക്കിപ്പോൾ വ്യായാമത്തെക്കുറിച്ച് പറയാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാം.
4: ഓ, ഈ വ്യായാമങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ശീലങ്ങൾ എല്ലാവരുടെ ലൈഫിലും നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഇട്ട് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പ്രായം, അതുപോലെ തന്നെ ജോലി, അതുപോലെ തന്നെ അവരിടപഴകുന്ന മേഖല, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശീലം നിർദ്ദേശിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും സാധിക്കുക എന്നുള്ളത്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സണലി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഉൾക്കൊള്ളിക്കേണ്ട ശീലങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഞാൻ ലിസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരുത്തരും, ഇപ്പം എനിക്ക് പ്രിയോറിറ്റി, ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാവില്ല ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളു. അതൊക്കെ ഇൻഡിവിജ്വലി വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണലൈസ്ഡ് ലിസ്റ്റുകളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാധാന്യവുമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഒരു ടാപ്പിംഗ്

0: നമ്മുടെ ഡെയിലി ലൈഫിന് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്തായിരുന്നാലും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു പ്രിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവണം അല്ലേ, ഒരു പ്രാധാന്യ ലിസ്റ്റ് ഉണ്ടാവണം. എൻ്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അത് ഏതിനൊക്കെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യത്തിന് കൃത്യമായി പ്രാധാന്യം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, അവിടെയാണ് ആ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് എന്ത് ചെയ്യുക, ശീലങ്ങൾ ശീലമായിട്ട് വരിക എന്നുള്ളതാണ്. അവിടെ സാധിക്കുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതിൽ ഏറ്റവും കൂടുതൽ വില്ലന്മാരാകുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
1: ഇപ്പോൾ ദുശ്ശീലങ്ങളുണ്ട്, ഇപ്പോൾ ശീലങ്ങൾ ശീലമാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ദുശ്ശീലങ്ങളെ ഒഴിവാക്കണം. നേരത്തെ പറഞ്ഞ ദേഷ്യം എന്നുള്ള അതുപോലെയുള്ള മറ്റു തിന്മകൾ, ഇത് കൂടി നമുക്ക് അതോടൊപ്പം പുറത്താക്കാൻ എന്ത് മാർഗ്ഗമാണുള്ളത്?
0: നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ബ്രഷിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലേ, ഏതൊരു കുട്ടിയെടുത്ത് പരിശോധിച്ച് നോക്കി, ആ പല്ല് തേക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക്കാണ്, വലിയൊരു ടാസ്ക്കാണ്. അതിങ്ങനെ ഉപ്പമാര് ഉമ്മമാരൊക്കെ ഒപ്പം നിന്നുകൊണ്ട് കുറച്ച് ദിവസം കൊടുക്കുന്നു, ചിലപ്പോൾ ഭംഗിയുള്ള ബ്രഷൊക്കെ വാങ്ങിയിട്ട് പതിയെ പതിയെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നു, അവനെന്നെ ചിലപ്പോൾ ഒറ്റ തേപ്പ് കഴിഞ്ഞിട്ട് നിർത്തുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ചെല്ലുന്നു. അല്ലെ, ഇങ്ങനെ ഒരു ഗ്രാജ്വലി ആണ്, പതിയെ പതിയാണ് എന്ത് ചെയ്യണത്, പിന്നെ ആ ശീലമായിട്ട് മാറുന്നത്. ഇപ്പോൾ ആലോചിച്ചേക്ക്, നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ മക്കൾ, അവർക്കൊന്നും ഒരു മടിയൊന്നുമില്ലല്ലോ, അവർ നേരെ എഴുന്നേറ്റാൽ അവരെന്നെ പോയിട്ട് ബ്രഷും പേസ്റ്റും എടുക്കുന്നു, പല്ല് തേക്കുന്നുള്ള, അഥവാ ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് അതൊരു ശീലമായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് ദുശ്ശീലങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ അത് മാറ്റാനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, പുകവലിക്കുന്ന ഒരാൾ അല്ലേ, എന്നോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തു, നിർത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പല ആളുകളും. ഇപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടല്ലോ, റമദാനിൻ്റെ പകൽ സമയത്ത് നിങ്ങൾ വലിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഒരു രാവിലെ 5 മണി മുതൽ, അല്ലെങ്കിൽ 4:30 മുതൽ, അല്ലെങ്കിൽ 5:30 മുതൽ വൈകുന്നേരം 6, 6, 7 മണി വരെ, ഇത്രയും 12 മണിക്കൂറൊക്കെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ലൈഫിൽ അത് നിങ്ങൾക്ക് മാറ്റിക്കൂടാം? പല ആൾക്കാരും ആ രൂപത്തിൽ തന്നെ ചെയ്യും. അപ്പോൾ പതിയെ പതിയെ പതിയെ മാറ്റി മാറ്റി ദുശ്ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമങ്ങളിലൂടെ നമുക്ക് സാധിക്കുമെന്നതാണ് ഏതൊരു കാര്യവും, ഏത് ദുശ്ശീലവും ആ രൂപത്തിൽ മാറ്റാൻ പറ്റുന്നതാണ്. അവിടെ കൂട്ടി ചേർക്കാനുള്ളൊരു കാര്യം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ദേഷ്യം അല്ലേ, അതൊരു ഇമോഷണലി മോശപ്പെട്ടൊരു ശീലമാണ്. ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല. ദേഷ്യം വരുമ്പോൾ അതിനൊരു റെമഡി, അതിനൊരു പരിഹാരം റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എളിയിരിക്കണം അല്ലേ. ഇരുന്നിട്ട് അയാൾക്ക് ദേഷ്യം വരണം, അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം, ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ വുളു എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അത് എന്താണ്, ആ ഒരു സാഹചര്യമാണ്. ഒന്ന് മാറിയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മാറും. അത് മാത്രമല്ല, ഈ ദേഷ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യപ്പെട്ട സമയത്തിനെ കുറിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക, ആ സമയത്ത് എൻ്റെ ഇമോഷണലി ഞാൻ എങ്ങനെയാണ് ഞാൻ അല്ലേ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വൈകാരികമായ പ്രകടനങ്ങൾ, എത്ര ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒന്ന് റീതിങ്ക് ചെയ്യുക. അപ്പോൾ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ അറിയാതെ സോറി പറഞ്ഞു പോണ ഘട്ടങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. അതെ, അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അയാൾ പറഞ്ഞ് ആ സമയത്ത് ഒരിക്കലും അയാൾ ഇത് ആലോചിച്ച് എന്ത് ചെയ്യില്ല, അയാൾക്ക് കിട്ടില്ല. ദേഷ്യപ്പെട്ട സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾക്ക് ചെയ്തത് മുഴുവനും ശരിയാണെന്നാണ്. ശരി, 10ഓ 15ഓ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അയാൾ തന്നെ സ്വന്തം എന്ത് ചെയ്യാണ്, വേണ്ടില്ലായിരുന്നു, ഞാനൊന്നും കൂടെ മാനേജ് ചെയ്യേണ്ടിയിരുന്നില്ലേ, അത് ഇടപെട്ടത് എൻ്റെ വാക്കുകൾ അല്ലേ, ആ രൂപത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള റീതിങ്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷണലി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്.
1: അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ, ഇത് ഒരു ഒരു പക്ഷേ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നല്ല ശീലം എളുപ്പമാക്കാൻ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കണം ഇന്ന് കുറച്ച് ഖുറാൻ ഓതണം, സ്ഥിരമായി ഖുറാൻ വായിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഇപ്പോൾ രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ അതിന് ഖുറാൻ വായിക്കണം, അപ്പോൾ നമ്മൾ മുസഫ് എന്ത് ചെയ്യണം, മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം, രാവിലെ നടക്കാൻ പോകണം, അപ്പോൾ ഷൂ റെഡിയായി നിൽക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ശീലമായി പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ടോട്ടലി നമുക്ക് അങ്ങനെ ഒരു ചില ചിത്രങ്ങൾ
0: ഒരു ഹാബിറ്റായിട്ട് വരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുക, ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് സുബ് നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ കാണുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതെടുത്ത് പാരായണം ചെയ്യുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുക എന്നുള്ളൊരു വലിയൊരു ഘടകമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആദ്യത്തെ 1ഓ 2ഓ ദിവസങ്ങളിൽ അതൊരു പ്രയാസമായിട്ട് തോന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അത് വീണ്ടും റിപ്പീറ്റേഷൻ അല്ലേ, റിപ്പീറ്റ് ആൻഡ് അഗെയിൻ റിപ്പീറ്റ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ അതെന്താവും, ശീലമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ

0: കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രയാസമാണെങ്കിൽ പോലും അത് റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക എന്നതാണ് അത് ശീലമായി വരാനുള്ള ഒരു കാര്യം. അത് കുറച്ച് കാലം നമ്മൾ ബോധപൂർവം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറുമെന്നുള്ളതാണ്.
1: അതെ, ഇപ്പോൾ സൈക്കോളജി തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഫോൺ നോക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ആ സമയത്ത് 10 സെക്കൻഡ് എന്ത് ചെയ്യുക, ബോധപൂർവം അതിനെ നോക്കാതിരിക്കുക, ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇങ്ങനെ പറയാം. അതുപോലത്തെ എന്തെങ്കിലും മെത്തേഡുകൾ വേറെ എന്തെങ്കിലും
0: ഡൈവേഴ്സൺ അല്ലേ, അത് പറഞ്ഞാൽ എന്താണോ നമ്മൾ അലോസരപ്പെടുത്തുന്ന കാര്യം ആ സാഹചര്യം ഒഴിവാക്കുക എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ചില ആളുകൾ ടോയ്ലറ്റിലേക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ 10 പോവാം
1: അല്ലേ,
0: 10 പോയി അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം
1: അല്ലേ.
0: അതൊരിക്കലും ഒരു നല്ല ശീലമല്ലല്ലോ. എത്രയോ സമയം മാത്രമല്ല, ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മാനസികമായിട്ട് തന്നെ ഒരു ഒരു മെൻ്റലി മനുഷ്യനെ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകാൻ പേപ്പർ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആ പേപ്പർ ഞാൻ എടുക്കൂല എന്നുള്ള ബോധപൂർവ്വം തീരുമാനിക്കുക. ഒരു 2-3 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ മാറി നിൽക്കും. ദുശ്ശീലങ്ങളെ മാറ്റാനാണ് കണക്ടിവിറ്റി ഒഴിവാക്കുക, അഥവാ നമ്മുടെ കൺമുന്നിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. നേരത്തെ നമ്മൾ പറയുന്നതാണ് ശീലമായി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അതുമായി കണക്ട് ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ അതെന്താണോ അത് നമ്മൾ കൊണ്ടുവരിക ബോധപൂർവം. ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ, ആ ദുശ്ശീലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്ഷൻ നമ്മളിലേക്ക് നൽകുന്ന കാര്യങ്ങൾ നമ്മളടുന്ന് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ശീലം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജിം എന്ന് പറയുന്ന ഒരു സംവിധാനം വല്ലാതെ വർദ്ധിച്ചു എന്നൊരു സമയമാണ്. അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒരുവിധം ഒക്കെ 40 മുകളിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 50 മുകളിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, വൈകിപ്പോയി, ഒരു വളരെ ചെറുപ്പത്തിൽ നോക്കേണ്ടിയിരുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവം. അപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മൾ ശീലിക്കേണ്ട കുറേ മര്യാദകൾ ഈ ചെറുപ്പകാലത്ത് തന്നെ തുടങ്ങണമെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് ശരിക്കും നമുക്കത് കൃത്യമായി പറയേണ്ടതുണ്ട്.
0: ഇന്നത്തെ ആഹാര സിസ്റ്റമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് കൊണ്ടുവരേണ്ടത്. അതൊക്കെ എത്രത്തോളം പറയാൻ നമ്മൾ കൂടി അർഹരാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 പിന്നെ മാസത്തോളമായിട്ട് 2 അടുത്തായിട്ടുള്ളൂ അല്ലേ, ചായ അമിതമായി കുടിച്ചിരുന്ന ഒരാളാണ് അല്ലേ. രാവിലെ ശുഭനമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായയും ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് അതിൻ്റെ കൂടെ കഴിക്കും, അല്ല ബിസ്ക്കറ്റോ റെസ്കോ പോലുള്ളത് അതൊരു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂടെയും സ്കൂളിലെത്തി കഴിഞ്ഞ ഇൻ്റർവെല്ലൊരു ചായ, അതിപ്പോഴും ഉണ്ട്. പിന്നെ വൈകുന്നേരം ഇൻ്റർവെല്ലൊരു ചായ, ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ചായ. വീട്ടിലെത്തിയാൽ 6-7 ഗ്ലാസ് ചായ. ഇപ്പോൾ എന്താ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയ ഒരു 3 ഒരു ദിവസം മതി അല്ലേ, വെള്ളം കുടിക്കുക ധാരാളമായിട്ട്, ചായകളൊന്നും ഇങ്ങനെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് അത്രയും വല്ല യാത്രയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ക്ഷീണം മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയണത് ആഹാര സിസ്റ്റത്തിൽ നല്ല കൃത്യമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അല്ലേ, ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അത്രയും അട്രാക്ട് ചെയ്യുന്ന സാധനമാണ്. വേണ്ടാന്ന് വിചാരിച്ചാൽ റോട്ടിലേക്ക് ഇറങ്ങിയാൽ പലതും ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ നമ്മൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഹാനികരമായ ഭക്ഷണ
1: ഒരു നല്ല ശീലം അതിൽ കൊണ്ടുവരാം.
0: അതെ, അതിൽ കൊണ്ടുവരാം. നല്ല ഭക്ഷണങ്ങൾ സ്വീകരിക്കാനും അത് അമിതമായിട്ടാണോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടാണോ അനാരോഗ്യകരമായിട്ടാണോ അതിൽ മാറ്റി നിർത്താനും നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ വ്യായാമങ്ങൾക്കൊക്കെ കൃത്യമായ സമയവും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ആ ഒരു കാര്യത്തിൽ വീക്കാണെന്നാണ് തോന്നാറുള്ളത്. ചില കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ ശീലമായി വരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പിന്നെ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ പല ആളുകളും പല അഭിപ്രായത്തിലുള്ളത് അല്ലേ. പക്ഷെ എൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള കൃത്യമായൊരു വ്യായാമം ഞാൻ ചെയ്യുന്നുണ്ടോ ഓരോരുത്തർ തീരുമാനിച്ചത് ജിമ്മ് തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ ഒരല്പം എന്താ പറയുക രാവിലെയുള്ള നടത്തമായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെറിയ വർക്കൗട്ട് ആയിരിക്കാം, ചിലപ്പോൾ വീടുകളിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു ചെറിയ പച്ചക്കറി തോട്ടവും അതിൻ്റെ പരിപാലനവും, ചില ആളുകൾക്ക് അതിൻ്റെ ധാരാളമായിട്ടുള്ള എക്സസൈസ്, വേറെ മറ്റു ചില ആളുകൾ സൈക്കിളായിട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ സ്റ്റെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന സിസ്റ്റം, ഇതൊക്കെ കൃത്യമായിട്ട് പല രൂപത്തിൽ പല ആളുകളും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിയോറിറ്റി നിശ്ചയിക്കേണ്ടത് വ്യക്തിപരമാണ്, അല്ലാതെ നമ്മളൊരു കോമൺ എല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഈ മേഖലയിൽ നമുക്ക് സാധ്യമല്ല.
1: എന്തായിരുന്നാലും അത് ചെറുപ്പകാലത്തെ ശീലിച്ചു വരുന്നത് നല്ലതാണെന്നാണ്
0: തീർച്ചയായിട്ടും
1: നമുക്ക് തോന്നുന്നത്. കാരണം കുറേ വൈകിപ്പോയ ആളുകൾ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ദൈനംദിന ഇബാദത്തുകൾ, അതൊരു ശീലത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അത് വളരെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്.
0: ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിച്ച എന്താണ് അല്ലേ, കിതാബൻ മൗക്കൂത്ത എന്നാണ്. സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മമാണ് നമ്മുടെ നമസ്കാരം. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ തന്നെ വീണ്ടും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാം അല്ലേ. അദ്ദേഹം ഒരിക്കലും ഒരു മുസ്ലിം കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ വ്യക്തമായി പഠിച്ച ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളാണ്. നിസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നോമ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ മറ്റു പല കാര്യം സക്കാത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു സമുന്നതിയിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവരാൻ തുടങ്ങുന്നു. പക്ഷേ അവിടെ നമസ്കാരത്തിനെ കുറിച്ച് അദ്ദേഹം പറയണത് നിത്യജീവിതത്തിൽ പല ശീലങ്ങൾക്കും ഒരു ഇസ്ലാമിക കൾച്ചറുള്ള ഒരാൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനാ കാര്യങ്ങളിൽ എവിടേക്കോ പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അഞ്ചു നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമാണത് അല്ലേ, സമയം നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ആ ശീലങ്ങൾ കൃത്യമായി വന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും,
1: ഓട്ടോമാറ്റിക്കലി
0: വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ചില പണ്ഡിതന്മാരെ കുറിച്ചുള്ള പിന്നെ അവരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും അവർ സമയം കണ്ടെത്തുന്നത്. ജോലിൻ്റെ സമയം, ആരാധനകളുടെ സമയം, മറ്റു യാത്രകൾ, തൗഹീദി രംഗത്തുള്ള ദേവാരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ സെയ്ദ് മൗലാനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ടൈലറിംഗ് ഒക്കെ എടുത്ത് ആ രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വൈകുന്നേരമായാൽ അദ്ദേഹം പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസംഗങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആരാധനാ കാര്യങ്ങൾ ജമാഅത്ത് നമസ്കാരം കൃത്യമായ കണിശത പുലർത്തിയിട്ടുണ്ടെന്നാണ്. അതുപോലെ ഒരു പല കാര്യത്തിലും ഇന്ന സമയത്ത് അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മളൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും 8 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയുന്നിട്ട് നമ്മളതിനെ എന്താ പറയുക, അവരെ 8:30 തുടങ്ങാട്ടോ എന്ന് പറയുക. പക്ഷെ നമ്മുടെ മുൻഗാമികളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവരാ പറഞ്ഞ് 8 മണിക്കാണ് എങ്കിൽ 7:30 തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും ആളുകൾ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആരാധനാ കാര്യങ്ങളോട് കൃത്യമായി നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടൈം കീപ്പിംഗ് നമുക്കവിടെ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും, അത് കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം.
1: ഈ ഒരു കൂട്ടത്തിൽ നമുക്കിപ്പോൾ നിങ്ങൾ ഒരു ടീച്ചറാണല്ലോ, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മക്കൾ കുട്ടികളോട് ഈ ഒരു ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവരോട് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്?
0: നമ്മൾ ആലോചിക്കേ, ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ കൃത്യമായൊരു സമയമുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 മുതൽ 8 വരെ പീരീഡുകളുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ളത്. നിങ്ങൾ ആലോചിച്ചു, കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ വരെ അറേഞ്ച് ചെയ്ത് ടൈം ടേബിളൊക്കെ നൽകിയിട്ടാണ് ഏതൊരു സ്കൂളുകളും വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അച്ചടക്കത്തിനും അതുപോലെ തന്നെ ശീലങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ അവസരങ്ങൾ നൽകുന്നുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ കൃത്യമായി നമ്മൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നുള്ളതാണ്. ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഓരോ കാര്യത്തിനും കൃത്യമായൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലമായിട്ട് മാറുന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു പ്രയാസകരമായ ഒരവസ്ഥ, പലപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ പുസ്തകങ്ങൾ ഒരിക്കൽ പോലും മറിക്കാത്ത എത്രയോ കൂട്ടുകാരുണ്ട് എന്നറിയുമ്പോൾ അത് ഏറെ സങ്കടകരമാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുന്നത്, കോളേജുകളിലേക്ക് പോകുന്നത്, അപ്പം ആ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാനും ആ പഠനം എന്ന നമ്മുടെ ലൈഫിലേക്കൊരു ശീലമാക്കി കൊണ്ടുവരുവാനും ഈ സമയത്ത് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അലകും തട്ടും വേറിട്ട് അല്ലെങ്കിൽ ഒരച്ചടക്കമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ചില ശീലങ്ങൾ നമുക്ക് പ്രയാസകരമാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നിർബന്ധമായി കൊണ്ടുവരണം, എങ്കിലേ നമ്മുടെ ഭാവിയിലുള്ള ജീവിതം അതിനായിട്ട് ചേർത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ്.
1: അപ്പോൾ നമുക്കറിയാം അത് തുടങ്ങാൻ എളുപ്പമാണ്, പലപ്പോഴും ആളുകൾ ഭയങ്കര ആവേശത്തിൽ തുടങ്ങും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതന്നെ ഈ വ്യായാമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഓടാൻ വേണ്ടി ഷൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് ഒരു തുടർച്ച ഉണ്ടാവില്ല. അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഒരു തുടർച്ച ഉണ്ടാകുവാനുള്ള ഒരു മാനസികമായ സന്നദ്ധത ശരിക്കും ഉണ്ടാകേണ്ടതുണ്ടല്ലോ.
0: നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റേഷൻ എന്നുള്ളത്. ആ റിപ്പീറ്റേഷൻ തുടർച്ച മാത്രമല്ല, ഒരു കൺസിസ്റ്റൻസി എന്നുള്ള ടേം കൂടെ നമ്മളതിൻ്റെ കൂടെ നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങും അല്ലേ, തുടങ്ങിയിട്ട് കുറച്ച് ദിവസം എൻ്റെ ആവേശ കമ്മിറ്റിയിട്ട് നമ്മളിങ്ങനെ പോവും, പിന്നെ അത് അവിടെ കിടക്കും. ആ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, വീണ്ടും അതില്ല. അപ്പൊ കൺസിസ്റ്റൻസി, നിരന്തരമായിട്ട് ചെയ്യുക, ഡു ബൈ ഇൻതൂസിയാസം എന്നുള്ള കാര്യങ്ങൾ, ഒരു കാര്യം സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്യുക. ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശം, പിന്നെ ആർക്കോ അങ്ങനെ അല്ല, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇനി അഥവാ ഇൻ കേസ് നിന്ന് പോയിട്ട് ഒരു ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്ത ദിവസം അത് ചെയ്യും എന്നുള്ള നിർബന്ധമായൊരു ബുദ്ധി നമുക്ക് വേണം എന്നുള്ളതാണ്. അതിനാണ് പിന്നെ നമ്മളെ ലൈഫിൽ എല്ലാ ദിവസവും ആരാധനാ കർമ്മങ്ങളുള്ളത്. ആലോചിക്ക് അല്ലേ, ഇപ്പം ഇന്ന് സുബഹസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളെ സ്കരിക്കേണ്ട നല്ലല്ലോ. ഇന്ന് ലോഹറ് സ്കരിച്ചിട്ടുണ്ട്, നാളെ സ്കരിക്കേണ്ട നല്ലല്ലോ. അത് എന്നും ചെയ്യാനാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മളെന്ത് ചെയ്യുക, മുറുകെ പിടിക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടാവുക, ആവർത്തിക്കുക, നിരന്തരമായിട്ട് നിരന്തരമായിട്ട് അത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു പാളിച്ച എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെന്ത് ചെയ്യണം, തുടർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: അതോടൊപ്പം തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആണെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ് സംസാരം വരും, എത്ര ദിവസം ഉണ്ടാവും നമുക്ക് നോക്കാമെന്നുള്ള ഒരു ചർച്ച പൊതുവെ ഉണ്ടാവാറുണ്ട്. എന്തായിരുന്നാലും ചെയ്യുന്നതൊക്കെ എന്താവണം, അത് ആരെയും കാണിക്കാനാകരുത് എന്നത് ഉള്ളൊരു തീരുമാനം.
0: അതാണ് നമ്മൾ അടുത്തതിൽ വരുന്നത്. നമ്മളൊരു ശീലത്തിന്, നല്ലൊരു കാര്യത്തിനാണ് ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കാനും അല്ലെങ്കിൽ ചില കുത്തുവാക്കുകൾ പറയാനൊക്കെ ഒരുപാട് മറ്റു പല ആൾക്കാരുണ്ടാവുന്നതാണ്. മലയാളികളെ കുറിച്ച് ഒരു സിൻഡ്രോമിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, MEV സിൻഡ്രോം എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ചില കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ലൈഫിലേക്ക് നല്ല ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്നതുകൊണ്ട് ദുശ്ശീലങ്ങൾ ചെയ്യാനും പാടില്ല. രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ചില ദുശ്ശീലങ്ങൾ തുടങ്ങുന്നത് തൻ്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങൾ അവർ തന്നു, അപ്പോൾ എങ്ങനെ പോലോട് നോ പറയുക, എനിക്കത് വേണ്ട എന്ന് വളരെ ഫേമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ദുശ്ശീലങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ നല്ല ശീലങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്, അത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ നല്ല വ്യക്തിത്വത്തിന്, എൻ്റെ നല്ല സ്വഭാവത്തിന് വേണ്ടി ആ രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ഒരു പോസിറ്റീവ് ചിന്തയാണ് അവിടെ വേണ്ടത്. ആ ചിന്തയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത് നിത്യ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
1: അതെ, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനമാണെങ്കിലും അത് മറ്റൊരാളെ കാണിക്കാനല്ല, കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്.
0: ശിർക്കുൽ അസ്ഹർ എന്ന് പഠിപ്പിച്ചതാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് ശിർക്കുൽ അസ്ഹറാണ്. അപ്പൊ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെ.
1: നമുക്കൊരു ലക്ഷ്യബോധം വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് അതിൽ വേണ്ടത്.
0: ഈ ശീലം സ്ഥിരമായിട്ട് അതൊരു ശീലമായി മാറണമെങ്കിൽ അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ അത് ശീലമായിട്ട് വരൂ അല്ലേ. എനിക്കെന്നും സുബഹ്ക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിലേ അത് കൃത്യമായിട്ട് വരും, അത് ശീലമായിട്ട് മാറും. ഏതൊരു കാര്യങ്ങൾ തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ വരുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലേ. ഇത് ചെയ്യണം എന്നൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ, ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയണമെങ്കിൽ, നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് എന്തറിയോ, അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ്. നമ്മുടെ ഈ പിന്നെ സ്നേഹക്കൂടിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് സൊസൈറ്റിയിലെ ഓരോ ആളുകൾക്കും ഉപകരിക്കുമോ അല്ലെ. നമ്മൾ, ഞാൻ സത്യം പറയാം, എൻ്റെ ക്ലാസ്സിൽ വരുന്ന ചില ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ പലതും അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വിഷയം രൂപീകരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്, ഈ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ശീലമായിട്ട് മാറുന്നത് അല്ലേ, എല്ലാ ആഴ്ചയിലും ഇത് പോകണമെന്നൊരു വാശി. അഥവാ ഒന്നോ രണ്ടാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം, ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത് ശീലം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ് ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അഥവാ യഥാർത്ഥമായൊരു ജീവിതം അല്ലേ, റിയൽ ലൈഫ് എന്ന് പറയുന്നല്ലോ, നമ്മളെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. മറ്റു ചിലത് റിയൽ ലൈഫുകളല്ല, റീൽ ലൈഫുകളാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫുകളാണ്. ഫോണിലൂടെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ ശീലാക്കണം വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല. എല്ലാ ആളുകളും ചെയ്യുന്നതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തിലേക്കുള്ള എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസ് കൃത്യമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുകയും മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് അതിപ്പോൾ നാളെ മുതൽ ചെയ്യുക എന്നുള്ളത്, ഡിജിറ്റൽ ലൈഫ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഡിജിറ്റൽ ലൈഫ് എക്സ്പീരിയൻസുകളല്ല, അല്ലെങ്കിൽ റീൽസിലും ഷോർട്സിലും കാണുന്ന എക്സ്പീരിയൻസുകൾക്കല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ബി ഫോക്കസ് എന്നുള്ളൊരു പോയിൻറ്റോടുകൂടി ഈ ഒരു വിഷയം നമുക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വേണം. രണ്ടാമത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കാര്യത്തിൽ ബി ഫോക്കസ്ഡ്. വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ടല്ലോ, സൂറത്തുർ റഅദിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന അല്ലാഹ ലാ യുഗയ്യിറു മാ ബികൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നുള്ളത്. അഥവാ തീർച്ചയായും അള്ളാഹു ഒരു ജനതയും മാറ്റൂല, സ്വയം മാറാൻ സന്നദ്ധരല്ലാതെ. അപ്പോൾ ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ആയത്താണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഈ ആയത്തിന് ഒരു മറ്റൊരു പ്രത്യേകത ഉണ്ട്, പലപ്പോഴും നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചുമരുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു ആയത്തുള്ളൂ, അത് ഈ ആയത്താണെന്ന് പറയുന്നത്. അഥവാ സ്വയം മാറാൻ സന്നദ്ധനല്ലാതെ അള്ളാഹു നമ്മളെ മാറ്റൂല എന്നാണ്. അപ്പോൾ നല്ല ശീലങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ആ ശീലത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിൻ്റെ ഗുണങ്ങളും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടായ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
1: തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളെ, ഈ പറഞ്ഞ ഇവിടെ സംസാരിച്ച ചർച്ച ചെയ്ത വിഷയത്തിൽ നമുക്ക് നല്ല ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അവിടെ പിന്നെ ഒന്നിച്ച് ഒരുപാട് തുടങ്ങുക എന്നുള്ളതല്ല, വളരെ കുറച്ച് കുറച്ച് തുടങ്ങി അതിനെ നമ്മളൊരു ശീലമാക്കി കൊണ്ടുവരാം. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്നും ചെയ്യുന്ന പ്രവൃത്തി അത് വളരെ കുറച്ചാണെങ്കിലും അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നുള്ളതാണ്. കുറേ ചെയ്യുക എന്നുള്ളതല്ല, ഒരു ദിവസം ഒരു അധ്യായം വായിക്കണം, ഒരു പുസ്തകം മുഴുവൻ വായിക്കണമെന്നല്ല, ഒരു പേജ് വായിക്കണം അങ്ങനെ തുടങ്ങുക, ഖുർആൻ ഒരു പേജ് ഓതണം അങ്ങനെ തുടങ്ങി അത് രണ്ട് പേജാക്കി മൂന്ന് പേജാക്കി അങ്ങനെയുള്ള ഒരു നല്ല ശീലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം തന്നെ അത് മാറ്റിമറിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായിരുന്നാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, നല്ല ശീലങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായി പീസ് റേഡിയോയിൽ നാം ശ്രവിക്കുന്നത് ഇൻസൈറ്റ്, പെണ്ണെ നീ തീയാവുക. ഈ വിഷയത്തിൽ ഡോക്ടർ ഹിലാൽ സലീം CP നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ഇന്ന് കാലത്ത് കുട്ടികളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, റീസെൻ്റ്ലി വളരെ ഒരു കഴിഞ്ഞൊരു 5-6 വർഷത്തിൻ്റെ ഒരു കാലയളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അശ്ലീലങ്ങൾ നിറഞ്ഞിട്ടുള്ള ചില പോസ്റ്ററുകളും ബാനറുകളും, അത് വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിദ്യാർത്ഥി ഘടകങ്ങളാവട്ടെ, പലരും ആ രീതിയിലുള്ളത് ഒക്കെ കാണാൻ പറ്റും. അതിൽ പലതും എഴുതി കാണാറുള്ളത് വിപ്ലവം പൂക്കട്ടെ, ലൈംഗികമായിട്ടുള്ള വിപ്ലവം വേണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അതിനെ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളും ചിത്രങ്ങളുമാണ് പലതും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ഈ പറയുന്ന നമ്മുടെ യുവജനങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതൊരു പക്ഷേ ഈ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഈ സ്ത്രീപക്ഷ പിന്നെ അതിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണെ നീ തീയാവുക, ഓക്കെ, നിങ്ങളിങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട ആളുകളല്ല, നിങ്ങൾ തീയായി പറന്നുയരേണ്ട ആളുകളാണ് എന്നുള്ള നിലക്കുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരാണ് ഇവർ ചെയ്യുക. അപ്പോൾ ആദ്യം ഇവർ ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ലിബറേറ്റഡ് ആവണം, ഓക്കെ, നിങ്ങൾ വിമോചിപ്പിക്കപ്പെടണം, നിങ്ങളൊരു മതത്തിൻ്റെ ചട്ടക്കൂടിലായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ചട്ടക്കൂടിലായിരിക്കും, ആ മതത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വിമോചിപ്പിക്കപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ മാറണം. അങ്ങനെ വിമോചിപ്പിക്കപ്പെട്ട ആളുകളായി മാറാൻ നിങ്ങളുടെ കയ്യിലുള്ള റൈറ്റ് എന്താണ്? നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ്. അപ്പം നിങ്ങളുടെ മതം പറയുന്ന ഒരു വസ്ത്രധാരണത്തിൻ്റെ ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്ന ആളുകൾ പറയുന്ന ഒരു ഒരു നോം ഉണ്ടാവും, ഓക്കെ, ആ നോമുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂൾസിനെ, അത് വസ്ത്രധാരണത്തിൻ്റെ പേരിലാവട്ടെ, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പേരിലുള്ളതാവട്ടെ, നിങ്ങൾ എന്ത് കാണണം, നിങ്ങൾ എന്ത് കേൾക്കണം, നിങ്ങൾ എവിടെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ ഈ പറയുന്ന ചുറ്റുമുള്ള ആളുകൾ പറയുന്ന നോമിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇനിയുള്ള കാലത്ത് വല്ലാണ്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തീയായി പറന്നുയരേണ്ട ആളുകളാണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഈ വിപ്ലവ വാചകങ്ങളും പോസ്റ്ററുകളും ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് പിന്നെ ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽ നമ്മളെ ഈ ക്യാമ്പസുകളുടെ മുമ്പിൽ ഒട്ടിച്ചു വെച്ച പോസ്റ്ററുകൾ മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ ക്യാമ്പസിലൊന്നും പോകാത്ത വളരെ ചെറിയ കുട്ടികളെ അടക്കം സ്വാധീനിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഇതെന്താണ്, ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ഉദാഹരണം പറയുന്നതിലൂടെയാണ്. മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മുമ്പ് കാലഘട്ടങ്ങളിൽ ആനിമൽ വേൾഡിൽ, നമ്മുടെ ജീവികളൊക്കെ ജീവിക്കുന്ന ആനിമൽ വേൾഡിൽ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഉള്ളടുത്ത് കുറുക്കനും കോഴിയും ഉണ്ടായിരുന്നു. അപ്പോൾ കുറുക്കനെ സംബന്ധിച്ചിടത്തോളം കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ വെക്കുക. പിന്നെ കാലങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് ഈ ആനിമൽ വേൾഡിൽ, ഈ മൃഗങ്ങളുടെ ലോകത്ത് ചില നിയമങ്ങളും പിന്നെ അങ്ങനെയുള്ള കാര്യം, റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ വരികയാണ്. അപ്പോൾ കോഴിയെ നേരിട്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. കോഴികൾക്ക് കൂടുകൾ ഉണ്ടാകുന്നു, കോഴികൾക്ക് പരിരക്ഷ ഉണ്ടാകുന്നു, സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, നിയമങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറുക്കന്മാർക്ക് കോഴികളെ പിടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ തന്ത്രശാലികളായിട്ടുള്ള കുറുക്കന്മാരെന്ത് ചെയ്തു, അവർ ആലോചിച്ചു, പണ്ടത്തെ പോലെ നമ്മൾ കോഴികളെ പിടിച്ചു വെച്ച് ഫോഴ്സ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നത്തെ കാലത്ത് ഇനി എന്തായാലും നടക്കാൻ പോകുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു തന്ത്രം പ്രയോഗിക്കാം. അങ്ങനെ അവരൊരു തന്ത്രം പ്രയോഗിച്ചു. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളോട് പറഞ്ഞു, കോഴികളെ നിങ്ങൾ വെറും കോഴികളല്ല, നിങ്ങൾ എംപവേർഡ് ആയിട്ടുള്ള കോഴികളാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ സുരക്ഷയൊക്കെ ഈ നാട് നിങ്ങൾക്ക് കുറച്ച് സുരക്ഷയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഇവിടെയുള്ള നോംസ്, ഇവിടെയുള്ള നിയമങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവിടെയുള്ള കുടുംബ സംവിധാനം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് സുരക്ഷയും പരിരക്ഷയൊക്കെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്വാസം മുട്ടി വീർപ്പ് മുട്ടി കഴിയേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ എംപവേർഡായിട്ട് പുറത്തേക്ക് പിന്നെ പറന്നു വരേണ്ട കോഴികളാണ്. നിങ്ങളവിടെ ഇങ്ങനെ കൂട്ടിൽ അടച്ചിരുന്നാൽ ശരിയാവില്ല, എന്തൊരു അവസ്ഥയാണ് നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾ എംപവേർഡായിട്ട്, ഈവൺ ഞങ്ങളുടെ കുറുക്കന്മാരായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടിലേക്കടക്കം, കുറുക്കന്മാരുടെ ആ ഇടങ്ങളിലേക്കടക്കം വരാൻ പറ്റുന്ന ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങളങ്ങനെ ഒരു ശക്തിയില്ലാത്ത, ബലമില്ലാത്ത ആ രീതിയിൽ അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരല്ല നിങ്ങൾ. ആ ശക്തിയൊക്കെ പുറത്തെടുത്ത് എംപവേർഡായി ഞങ്ങളുടെ അടുത്തേക്ക് വരെ എത്താൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തും ഇൻഡിപെൻഡൻസും നിങ്ങൾ കാണിക്കണം എന്നൊക്കെ എന്ത് ചെയ്തു, കുറുക്കന്മാർ കോഴികളോട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴികൾക്ക് തോന്നി, ശരിയാണല്ലോ, നമ്മളെന്തിനാണ് ഇങ്ങനെ കുറേ പിന്നെ നിയമങങ്ങളും പരിരക്ഷയും സുരക്ഷയും എന്നൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങളെന്താ കുറച്ച് ദുർബലരായിട്ടുള്ള ആളുകളാണോ? അല്ലല്ലോ, ഞങ്ങളും അവരൊക്കെ പോലെ തന്നെ അല്ലേ, ഞങ്ങൾക്ക് മാത്രം എന്തിനാ ഇങ്ങനെയുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കോഴികളിലുള്ള ചില ആളുകൾ എന്ത് വിചാരിച്ചു, നമുക്ക് എംപവേർഡ് ആവണം. അവർ പറഞ്ഞത് ശരിയാണ്, അവർ കുറുക്കന്മാരാണെങ്കിലും പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അങ്ങനെ കുറേ കോഴികൾ എന്ത് ചെയ്തു, കോഴികൾ തീരുമാനിച്ചു നമുക്ക് എംപവേർഡ് ആവണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെയുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള നോംസ്, ഒരു ആ സൊസൈറ്റി, ആനിമൽ വേൾഡിൽ ഉണ്ടായിരുന്ന നോംസും കാര്യങ്ങളൊക്കെ അതൊക്കെ പോയി പള്ളി പറ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അങ്ങനെ കുറുക്കൻ്റെ ഇടങ്ങളിലേക്ക് കോഴികളെത്തി. സ്വാഭാവികമായിട്ടും കുറുക്കനെ സംബന്ധിച്ചിടത്തോളം കോഴികൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ, അങ്ങോട്ട് ഓടിപ്പിടിച്ചിരുന്ന ആ കോഴികൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ, അവർക്ക് നല്ല സന്തോഷമായി, കോഴികളെ അവർക്ക് കിട്ടി. ഞാൻ ഈ കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പം ഇതെന്തിനോടോ ഉപമിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും, ശരിയാണ്, ഞാനത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നോക്കൂ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സമരങ്ങൾ എന്തൊക്കെയായിരുന്നു, മറക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സമരം അല്ലേ. മാറ് തുറന്നിടണം എന്ന് സവർണരായിട്ടുള്ള, അല്ലെങ്കിൽ ചില ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ ചില മറ്റ് ചില വിഭാഗങ്ങളോട് പറഞ്ഞ സമയത്ത് അവർക്കവിടെ വോയിസ് ഇല്ലായിരുന്നു. അവർ മാറ് മറക്കാനുള്ള വോയിസോ അതിനുള്ള സ്ട്രെങ്ത്തോ അവർക്കുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മാറ് തുറക്കേണ്ട ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയ സമയത്ത് ഈ അങ്ങനെയുള്ള ജാതി വ്യവസ്ഥിതികളും കാര്യങ്ങളൊക്കെ പോയി, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാവരും തുല്യരാണ് എന്നുള്ള നിലക്കുള്ള, എല്ലാവരും മനുഷ്യരെന്നുള്ള നിലയിൽ തുല്യരാണ് എന്നുള്ള ആ ഒരു ബോധത്തിലേക്കൊക്കെ മനുഷ്യനെത്തി. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് നമ്മളിങ്ങോട്ടേക്ക് എത്തി. കുറേ പരിരക്ഷയും സുരക്ഷയും കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണം, സ്ത്രീകളെ അങ്ങനെ മാറി തുറക്കാൻ പിന്നെ എന്ത് ചെയ്യുക, തുറന്നിടാൻ വേണ്ടി പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ള നിലക്കേക്ക് എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മേലാളന്മാരായിട്ടുള്ള, പുരുഷന്മാരായിട്ടുള്ള, ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് സുലഭമായി കിട്ടിയിരുന്ന സ്ത്രീകളുടെ കാര്യങ്ങളൊന്നും അവർക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, നമുക്കിങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ ആനിമൽ വേൾഡിലൊരു കഥ പറഞ്ഞല്ലോ, അതേപോലെ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, വലിയ രീതിയിലുള്ള വിപ്ലവ സംസാരങ്ങൾ നടക്കുക. ഞാൻ പറയുന്നത് ഇവിടെയുള്ള എല്ലാ വിപ്ലവങ്ങളും വേണ്ടാത്തതാണെന്നുള്ളതല്ല, നമ്മളൊരു പർട്ടിക്കുലർ ഇഷ്യൂവിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ലൈംഗികമായിട്ടുള്ള വിപ്ലവത്തിൻ്റെ പല അലയവലികൾ പല ഭാഗത്തുനിന്നായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അത്ര എത്തിയിട്ടില്ലെങ്കിലും യൂറോപ്പിലൊക്കെ നടക്കുന്ന ചില സമരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ദ നിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ്. എന്ന് പറഞ്ഞാൽ, എനിക്ക് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ അവർ പിന്നെ അവരുടെ ട്രൗസേഴ്സ് മാത്രം ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും അങ്ങനെ നടക്കാൻ പറ്റണമല്ലോ, അങ്ങനെ അവർ പറയുക മാത്രമല്ല ചെയ്തത്. നടുറോട്ടിൽ പിന്നെ നൂറുകണക്കിന് സ്ത്രീകൾ അവർ ഈ രീതിയിൽ അവരുടെ മാറൊക്കെ തുറന്നിട്ട് അതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ നടക്കുന്ന മൂവ്മെൻറ്റുകൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ആത്യന്തികമായി അൾട്ടിമേറ്റ്ലി ആർക്കാണ് ഇതുകൊണ്ട് ഗുണമുണ്ടാവുക? ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പുരുഷന്മാരായിട്ടുള്ള ഞരം രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആവണം, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വസ്ത്രം മൂടിക്കെട്ടി നടക്കുന്നത് എന്നൊരു ചിന്ത അവരിലേക്ക് ഇട്ടതോടുകൂടി, സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോടുകൂടി സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, അതിൽപ്പെട്ട പാവങ്ങളായിട്ടുള്ള പല ആളുകളും എന്ത് ചെയ്യുന്നു, ശരിയാണല്ലോ ഞങ്ങളെന്തിനാണ് ഇങ്ങനെ മൂടി പൊതച്ച് നടക്കേണ്ട ആവശ്യം, ഞങ്ങൾക്കും ഒരു എംപവർമെൻറ്റ് വേണ്ടേ, പുരുഷന്മാർക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കും ഇത് വേണ്ടേ, അങ്ങനെ അവർ നടന്നു കഴിഞ്ഞാൽ ആർക്ക് ഗുണമുണ്ടാവുക? അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി പുരുഷന്മാർക്ക് തന്നെ ഗുണമുണ്ടാവുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന ഈ വുമൺ എംപവർമെൻ്റ്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള സ്ത്രീകൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നോ സ്ത്രീകൾക്കൊരു പ്രശ്നമില്ലെന്നോ സ്ത്രീകൾക്കൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലയെന്നുള്ളതല്ല, ഒരു എന്തെങ്കിലുമൊക്കെ വായിക്കുക അറിയുകയും കുറച്ച് ബുദ്ധി എന്നുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിക്കപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത്, സുരക്ഷാ പ്രശ്നങ്ങളാണുള്ളത്, അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള അടിച്ചമർത്തലുകളാണുള്ളത്, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ ആ പേര് പറഞ്ഞുകൊണ്ട് ഇതിനെ നേരെ ഇവരുടെ ഈ പുരുഷന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായി ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ഈ പറയുന്ന ആളുകളും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ്, യുവർ ബോഡി യുവർ ചോയ്സ്, നിങ്ങളുടെ ബോഡി നിങ്ങളുടേതാണ് എന്ന് ഒരു വശത്ത് പറഞ്ഞ് നിങ്ങൾ ലിബറേറ്റ് ചെയ്യപ്പെടണം, നിങ്ങൾ വിമോചിപ്പിക്കപ്പെടണം എന്നൊരു വശത്ത് പറയുകയും അത് കേൾക്കുന്ന അതിൽ ഇൻഫ്ലുവൻസ് ആകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സൈഡിലൂടെ ആഡുകളിലൂടെ ഈ പറയുന്ന അഡ്വർടൈസ്മെൻ്റ് പരസ്യങ്ങളിലൂടെ കൊമേഴ്ഷ്യൽസിലൂടെ പലപ്പോഴും അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചില ആശയങ്ങളുണ്ട്. നിങ്ങളുടെ ബോഡി നിങ്ങളുടേത് മാത്രമാണ്, അത് കേവലമായിട്ടുള്ളൊരു ബോഡിയല്ല, അതൊരു പ്രൊഡക്റ്റാണ്, അത് അറ്റൻഷൻ ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റാണ്, ഓക്കെ, അതൊരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഇങ്ങനെ അവർ പോലും അറിയാതെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരും വന്നിട്ട് നിങ്ങളുടെ ബോഡി ഒരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്, നിങ്ങളുടെ ശരീരം പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണെന്ന് അവരോട് ആരും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കുകയില്ല. അതിനും അവർക്ക് ടെക്നിക്കുകളുണ്ട്. പലപ്പോഴും ഈ പറയുന്ന നടിമാരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ അവർ ചില വസ്ത്രധാരണങ്ങൾ കാണിക്കും, അതോടുകൂടി പെൺകുട്ടികളെല്ലാവരും ആ വസ്ത്രധാരണത്തിലേക്ക് മാറും. ഞാനിത് പറയുന്നത് ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ എന്നുള്ള നിലക്കല്ല, പക്ഷേ ഇവിടെ ആക്രമിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതേപോലെ പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രീതിയിൽ പിന്നെ സെലിബ്രിറ്റീസിലൂടെ അല്ലെങ്കിൽ ആഡുകളിലൂടെ കൊമേഴ്ഷ്യൽസിലൂടെ നമുക്കെന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ചോയ്സ് അല്ലേ, ഞങ്ങളങ്ങനെ വസ്ത്രം ധരിച്ചാൽ നിങ്ങളാരാ പറയാൻ, പാട്രിയാർക്കിൻ്റെ കുറേ ആളുകൾ ഞങ്ങളോട് പറയാൻ നിങ്ങളാരാ എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് അവരെ കൊണ്ട് ചെറുവസ്ത്രങ്ങൾ ഇടിയിപ്പിക്കുന്നതിലൂടെ, ചെറിയ ഷോർട്ട് ഡ്രസ്സുകൾ ഇടിയിപ്പിക്കുന്നതിലൂടെ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ധരിച്ച വസ്ത്രമാണിത്, പക്ഷേ യഥാർത്ഥത്തിൽ ആ ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടം അവർക്ക് സ്വയം ഉണ്ടായതാണോ? ഒരിക്കലുമല്ല, അവർക്ക് ഉണ്ടാക്കിയതാണ്. ഇൻസ്റ്റഗ്രാമുകളിലൂടെ ആഡുകളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റീസിലൂടെ അവരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇഷ്ടമാണത്, ആ ഇഷ്ടം. പക്ഷേ ആത്യന്തികമായിട്ട് ആർക്കാണ് അവിടെ ലാഭം ഉണ്ടാകുന്നത്? അവിടെ ആത്യന്തികമായി ലാഭം ഉണ്ടാകുന്നത് ഈ പിന്നെ കാമക്കണ്ണുകളുള്ള പുരുഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പാട്രി, അവർ ആരെയാണോ എതിർക്കുന്നത് ആ പാട്രിയാർക്കിയിലുള്ള പുരുഷന്മാർക്ക് തന്നെയാണ് അതിനെക്കൊണ്ട് ഗുണമുണ്ടാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലർക്കും എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീപക്ഷവാദം എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മളുടെ കാലത്ത് പലപ്പോഴും അതിനെ സമീകരിക്കുന്നത് നമ്മൾക്ക് യുവർ ബോഡി യുവർ ചോയ്സ്, നമുക്ക് എന്തുവിടാൻ പറ്റണം, നമുക്ക് എങ്ങനെയും പോകാൻ പറ്റണം എന്നുള്ള ഇങ്ങനെയുള്ള വളരെ അബദ്ധജടിലമായിട്ടുള്ള, ഒരു പക്ഷേ നമ്മൾ ഒരു കോൺസിക്വൻസ് നോക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് തന്നെ പിന്നീട് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പറയുന്ന ആൾക്കാരാണ് ഇന്നത്തെ സ്ത്രീപക്ഷവാദികളായിട്ട് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്ന് അവർ പോലും അറിയാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ എങ്ങനെയാണ് നമുക്കിത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മളാദ്യം അറ്റ്ലീസ്റ്റ് നമ്മളെ സേവ് ചെയ്യണമല്ലോ, നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബബിളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് പഠിക്കണം, എന്താണ് ഈ സ്ത്രീപക്ഷവാദത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇമോഷൻസിനെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് വസ്ത്രം ഇട്ടാലും നിങ്ങളാരാ പറയാൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ ഒന്ന് മാറ്റി വെക്കുക. ഇമോഷൻസ് നമുക്ക് ആവശ്യമാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ഇമോഷൻസ് ആവശ്യമാണ്. പക്ഷേ ആ ഇമോഷൻ എന്നുള്ള ഇത് മാത്രമായി മാറാതെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക, ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എൻ്റെ ചോയ്സ് ആണോ, അതോ ഞാൻ മറ്റ് പലതും കണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ചോയ്സ് ആണോ, അഥവാ ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു ചോയ്സിൻ്റെ ഭാഗമാവുകയാണോ, ഇനി ഈ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ആത്യന്തികമായിട്ട് ആർക്കാണ് ഗുണം ഉണ്ടാവുന്നത്? ഓക്കെ, എനിക്ക് കോൺഫിഡൻസ് ആണെന്ന് ഞാൻ പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അത് കോൺഫിഡൻസ് ആണോ അതോ സ്യൂഡോ കോൺഫിഡൻസ് ആണോ, ഞാൻ പോലും അറിയാതെ അതാണ് കോൺഫിഡൻസ് എന്ന് ആരോ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണോ, ഇങ്ങനെയുള്ള നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ വിഷയം മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കണികളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല, എല്ലാവരെയും ഇതൊരു മുതലാളിത്തത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകളെ അവരെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക, അവരുടെ സെക്ഷ്വാലിറ്റിയെ, അവരുടെ ലൈംഗികതയെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയിൽ നമ്മൾ വീടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവരെയും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പലപ്പോഴും ഇങ്ങനെ ധരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയം അറിയില്ല, അതുകൊണ്ടാണ് അവരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നത്. അവർ ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ വിഷയം കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ഇപ്പോൾ നാം ശ്രവിച്ചത് ഡോക്ടർ ഹിലാൽ സലീം സി പി അവതരിപ്പിച്ച പെണ്ണെ നീ തീയാവുക എന്ന വിഷയത്തിലുള്ള ഇൻസൈറ്റ് ആണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ നമ്മൾ തിരുമൊഴികളിലേക്ക് പോകാം.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: ഒറ്റക്കാകുമ്പോൾ തിന്മയിലേക്ക് ചാഴരുത്. ഇന്നത്തെ തിരുമൊഴികൾ അവതരിപ്പിക്കുന്നത് കെ വി മുഹമ്മദ് അലി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ഉസാമത്ത് ബിൻ ശരീക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കരിഹത അൻ യറാഹു അന്നാസു മിൻക ഫലാ തഫ്അൽഹു ബിനഫ്സിക ഇദാ ഖലൗത. പ്രിയമുള്ളവരെ, സഹീഹുൽ ജാമിഅയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. സിലസിലത്തുൽ സഹീഹയിലും ഇതുവാണ്. നമുക്ക് കാണാം, ഉസാമത്ത് ബിൻ ശരീക് അദ്ദേഹം സഅദബിയാണ്, കൂഫക്കാരനാണ്. ഏതാനും ചില ഹദീസുകളും അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഉസാമത്ത് ബിൻ ശരീക് സഅദബി അൽ കൂഫി എന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്ത സഹാബിയുടെ മുഴുവൻ പേര്. അദ്ദേഹം അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാ കരിഹത അൻ യറാഹു അന്നാസു മിൻക ഫലാ തഫ്അൽഹു ബിനഫ്സിക ഇദാ ഖലൗത. മാ കരിഹത, നീ വെറുക്കുന്നത്, നിനക്കിഷ്ടപ്പെടാത്തത്, അൻ യറാഹു അന്നാസ്, ജനങ്ങൾ കാണുന്നത്, മിൻക നിന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, നിന്റെ ചെയ്തി ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതെന്തോ, ഫലാ തഫ്അൽഹു, അപ്പോൾ നീ അത് ചെയ്യരുത്, ബിനഫ്സിക്, നീ സ്വന്തമാകുമ്പോൾ, ഇദാ ഖലൗത, നീ നിന്റെ കാര്യത്തിൽ നീ അത് ചെയ്യരുത്, ഇത ഹലൗത്ത, നീ ഒറ്റക്കാകുമ്പോൾ, നീ തനിച്ചാകുമ്പോൾ. അപ്പോ ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്ന ഒരു കാര്യം ഒറ്റക്കാകുമ്പോൾ നീ ചെയ്യരുത്. ജനങ്ങൾ കാണുമ്പോൾ നീ വെറുക്കുന്നൊരു തിന്മ, ഒരു വൃത്തികേട്, അത് നീ ഒറ്റക്കാകുമ്പോൾ നീ ചെയ്യരുത്. കാരണം അവിടെ ജനങ്ങൾ ഉണ്ട്, ഇവിടെ ജനങ്ങളില്ലെങ്കിലും എല്ലാം അറിയുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരീക്ഷകനുണ്ട്, റബ്ബുണ്ട് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം എന്ന ശക്തമായ സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ജനങ്ങൾ അറിയുന്നതും കാണുന്നതും നീ വെറുക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അക്കാര്യം ഒറ്റക്കാകുമ്പോഴും ഒഴിവാക്കണമെന്നർത്ഥം. ഒരാളാകട്ടെ, രണ്ടാളാകട്ടെ, ഒരു സമൂഹമാകട്ടെ, ആരായാലും അവരറിയുന്നത് താൽപ്പര്യമില്ല, അല്ലെങ്കിൽ ഭയമാണ്, അപമാനമാണ്, നാണക്കേടാണെങ്കിൽ അത് നീ ഒറ്റക്കാകുമ്പോഴും ചെയ്യരുത്, ഉണ്ടാകരുത് എന്നർത്ഥം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു കുറ്റം, ഒരു പാപമെന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ടാക്കുന്നതും ഒരു വിഷമമുണ്ടാക്കുന്നതുമാണ്. മാത്രവുമല്ല, ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതും ചെയ്യുന്നതെന്തോ, അതാണ് പാപം എന്ന്. അപ്പോൾ രഹസ്യവും പരസ്യവും ഒരുപോലെയാകണം എന്നതാണ്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ കാണുന്നത് താല്പര്യമില്ലാത്തതുണ്ടാകാം. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അള്ളാഹു അനുവദിക്കാത്ത ഹറാമായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, തിന്മകൾ, അത് ജനങ്ങൾ കാണുന്നത് അറിയുന്നതും വെറുപ്പാണ്. ജനങ്ങളെന്ന് പറയുമ്പോൾ താനല്ലാത്ത മറ്റാരും അറിയുന്നത്, മറ്റാരെങ്കിലും അറിയുന്നത് വെറുപ്പോ അനിഷ്ടമോ അപമാനമോ ആണെങ്കിൽ, അങ്ങനെയുള്ള കാര്യം സ്വന്തമാകുമ്പോഴും അത് ചെയ്യാൻ പാടില്ല, അതാണ് അവൻ്റെ ഈമാൻ എന്നതിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒറ്റക്കാകുമ്പോഴും തിന്മയിലേക്ക് ചായാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ശുദ്ധമാകണം. രഹസ്യപരസ്യമറിയുന്നവനെ, ആ നിരീക്ഷകനെ ഭയപ്പെട്ടുകൊണ്ട് തക്വാബോധത്തോടുകൂടിയാണ് അവൻ ജീവിക്കേണ്ടത് എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾക്കിടയിലല്ലെങ്കിലും റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് താൻ, അവനെ മറച്ചുവെക്കാൻ എനിക്കാവില്ല എന്നതായിരിക്കണം ഒരു തിന്മയിലേക്ക് ചായുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവേണ്ടുന്ന ചിന്താഗതി. അങ്ങനെയാകുമ്പോൾ അവൻ്റെ ഉള്ളും പുറവും ശുദ്ധമാകും. നാളെ പരലോകത്തും പരിശുദ്ധിയോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാനുമാകും. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നമ്മളിപ്പോൾ കേട്ടത് തിരുമൊഴികൾ, അതായത് ഒറ്റക്കാകുമ്പോൾ പോലും നിങ്ങൾ തിന്മയിലേക്ക് ചായഞ്ഞു പോകരുത്, അതിലേക്ക് അടുക്കരുത് എന്നുള്ളൊരു വിഷയമാണ് കെ വി അവതരിപ്പിച്ചത്.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം, സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. والصلاة والسلام على رسوله الهدى محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും പഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ് നമുക്കെല്ലാം. ഫിസിക്കലി ഒരു ക്ലാസ്സിൽ ചെന്നിരുന്ന് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കും ആ നിലക്ക് പഠിക്കാൻ കഴിയുന്ന ആളുകൾക്കും പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വ്യത്യസ്ത അധ്യായങ്ങൾ അത് പ്രക്ഷേപണം ചെയ്തു വരുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇരുന്നാൽ ഒരുപാട് പുണ്യം ലഭിക്കുന്ന, നമുക്ക് കൂടെ ഇരുന്നാൽ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 63 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓതി വെച്ചത് ഇനി എടുക്കാനുള്ള ഭാഗമാണ്. 64, 65 കൂടിയ ആയത്തുകളാണ് നമ്മൾ ഓതി കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തവും കേൾവിയും ശ്രദ്ധയും ഈ ക്ലാസ് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു വെച്ച് ഈ ആയത്തുകളുടെ കൂടെ ഇരുന്ന് അതിൻ്റെ തജ്വീദ് ഭാഗങ്ങളും നിയമങ്ങളും അർത്ഥങ്ങളുമൊക്കെ അക്ഷരങ്ങളും പദങ്ങളും നോക്കി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ശ്രോതാക്കളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനെ പരമാവധി പഠിക്കാനും അത് പകർത്താനും ശ്രദ്ധിക്കുക എന്നുള്ളത്. അള്ളാഹു ആ നിലക്കുള്ള ഒരു സൽക്രമമായി ഇതിനെ രേഖപ്പെടുത്തി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറ എന്ന രണ്ടാം അധ്യായത്തിലെ 63 വചനങ്ങളാണല്ലോ. ആ ശേഷം ഓതിയ വചനങ്ങൾ തജ്വീദിൻ്റെ തിലാവത്തുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി പാരായണം ആവർത്തിക്കുകയാണ്. മണിക്കണം. രണ്ട് മീമ് വന്നു, അപ്പോഴും ഇദ്ഗാം ചെയ്ത് അതിനെ മണിച്ചോതണം. ഇഖ്ലാബൻ, ആ സാക്കിനായ നൂനെ മീമാക്കി മാറ്റി മറിച്ച് തൊട്ടുശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാ വന്നു. ഒരക്ഷരം ഇഖ്ലാബിനുള്ളു, ബാ ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇഖ്ലാബ് ചെയ്യണം. പിന്നെ فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. فضل الله എന്ന് പറയരുത്, فضل الله. فضل الله ദാദാണ്, സുക്കൂന് വരുമ്പോൾ അതിനെ ഉച്ചരിച്ച് ശബ്ദമുയർത്തി ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലകുന്തും മിനൽ ഖാസിരീൻ, ലകുന്തും ഇഖ്ഫാ ബിഗുന്നാണ് മണിച്ച് മറച്ചത്. ആ നിലക്കൊക്കെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. വലഖദ് അലിംതുമുല്ലദീന അഅതദൂ ദീനിക്കും ഫിസ്സബ്തി ഫഖുന്നാലഹും കൂനു ഖിറദതൻ ഖാസിഇൻ. അവിടെ മിൻകും ഇഖ്ഫാ ബിഗുന്നാണ്. അതുപോലെ തന്നെ കൂനു ഖിറദതൻ ഖിറദതൻ ഖാസിഇൻ, ഖിറദതൻ ഖ ഇൽഹാറാണ്. തൻവീന് ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഖ വന്നു വ്യക്തമാക്കി ഓതണം, വെളിവാക്കി ഓതണം. അടുത്ത ആയത്ത് ഫജഅൽനാഹ നകാല ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദത ലിൽ മുത്തഖീൻ. നകാല ലിമാ ഇദഗമം ബിലാഗുന്നാണ്, മണിക്കാതെ ലയിപ്പിച്ച് ഓതണം. പിന്നെ വമൗഇദത ലിൽ മുത്തഖീൻ വമൗഇദത ലി, അവിടെയും ഇദഗമം ബിലാഗുന്നാണ്. തൻവീന് ശേഷം ഇദഗമം ബിലാഗുന്ന അക്ഷരങ്ങളിൽപ്പെട്ട ലാം വന്നു മണിക്കാതെ കൂട്ടി ലയിപ്പിച്ച് ഓതണം, ഇദഗാം ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ തജ്വീദുമായി ബന്ധപ്പെട്ട്, തിലാവത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പായി നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യം, ഇസ്രായേലർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ അവർ വേണ്ടുമെന്ന് മനസ്സിലാക്കാതെ അവർ തോന്നിയ പോലെ അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറമായി എതിരായി പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു അവർക്ക് ശിക്ഷ ഇറക്കിക്കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു ഇസ്രായേലർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുകയാണ്, ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ثم പിന്നീട് തവല്ലൈത്തും, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, തവല്ലാന തിരിഞ്ഞു കളഞ്ഞു, മിൻ ബഅദി ദാലിക അതിനുശേഷം, അതിനുശേഷം നിങ്ങൾ പിന്നെയും തിരിഞ്ഞു കളഞ്ഞു. ഫലൗല ഫദ്ലുല്ലാഹി അലൈക്കും, ഫലൗല അപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ലുല്ലാ ഫദ്ലുള്ള അനുഗ്രഹം, ഫദ്ലുല്ലാഹി അല്ലാഹുവിൻ്റെ ഫദ്ല് അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ, ലക്കുന്തും തീർച്ചയായും നിങ്ങളാകുമായിരുന്നു, മിനൽ ഖാസിരീന

വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ പ്രത്യക്ഷ ദൃഷ്ടാന്തമായി അള്ളാഹു നിശ്ചയിച്ചത് വിശുദ്ധ ഖുർആനാണല്ലോ. അപ്പം അങ്ങനെ പൂർവകാല നബിമാരുടെയും കൈക്ക് വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇസ്രായേലായ ആളുകൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരായിരുന്നു അവർ. പക്ഷെ ഇങ്ങനെ നന്ദികേട് കാണിച്ചിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദയയൊക്കെ അവൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴോ അവരെ അള്ളാഹു നശിപ്പിച്ച് കളയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ശേഷം അള്ളാഹു പറയുന്നത് وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ وَلَقَدْ عَلِمْتُمْ تِرْسِيَايِ നിങ്ങൾ അറിഞ്ഞു. അല്ലേ, ഇസ്രായേൽ സന്തതികളെ, നിങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അല്ലദീന അഴ്ത്തതവ്, അല്ലദീന ഒരു കൂട്ടരെ പറ്റി എഴുത്തതവ്, അവർ അതിക്രമം നടത്തി, ഈ അഴ്ത്തത എന്നാ അതിക്രമിച്ചു, മിങ്കും നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർ, നിങ്ങളിൽപ്പെട്ട എന്ന് ഫി സബത്തി, സബത്ത് പറഞ്ഞാൽ ഷബത്ത് നാള് അല്ലേ, ഷബത്ത്, സബത്ത് പറഞ്ഞാൽ ശനിയാഴ്ച അല്ലേ. അപ്പോൾ ഷബത്തിൽ, ശനിയാഴ്ച ദിവസം ഷബത്തിൽ നിങ്ങളിൽ നിന്ന് ഷബത്ത് ആചരണത്തിൽ അതിക്രമം ചെയ്തവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും, ഫഖുൽനാ, അപ്പോൾ നാം പറഞ്ഞു, ലഹും അവരോട്, കൂനു നിങ്ങളാകുവിൻ, ഖിറദത്തൻ, ഖിറദത്ത്, ഖിറദ്, ഖിറദിൻ്റെ ജംആണ്, ബഹുവചനാണ് ഖിറദത്ത്, കുരങ്ങുകളായി തീരുവിൻ, ഖാസിഈന നിന്ദ്യന്മാരായി, ഹീനന്മാരായ നിന്ദ്യന്മാരായിക്കൊണ്ട് കുരങ്ങുകളായി തീരുവിൻ എന്ന് നാം അവരോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിൽ കഴിഞ്ഞു പോയ ഒരു അനുസരണക്കേട്, അതിനാൽ അവർക്ക് ലഭിച്ച ശിക്ഷയും ചൂണ്ടിക്കാട്ടുകയാണ്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്നുള്ള പോലെ ഇസ്രായേലരായ ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രധാന ദിനമായ ദിവസമായിരുന്നു ശനിയാഴ്ച. അവർക്ക് അന്ന് ജോലികളിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കാനും ചില പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ ആചരിക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഈ ആചരണത്തിന് ശബ്ബത്ത് അഥവാ സബ്ബത്ത്, ഷബ്ബത്ത് എന്ന് പറയുന്നു. ശനിയാഴ്ചക്ക് സബ്ബത്ത്, യൗമു സബ്ബത്ത് എന്നാണ് പറയുക, ശനിയാഴ്ച, സാറ്റർഡേ, യൗമു സബ്ബത്ത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫി സബ്ബത്ത് എന്ന വാക്കിന് ശനിയാഴ്ച ദിവസത്തിൽ നിന്നും ശബ്ബത്ത് ആചരണത്തിൽ നിന്നും അർത്ഥം പറയാറുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യാസമില്ല. യഹൂദികൾ ഇന്നും ആ ശബ്ബത്ത് ദിനം ആചരിച്ചു വരുന്നത് ഈ ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച തന്നെയാണ്, യൗമു സബ്ബത്തിൽ തന്നെയാണ്. ക്രിസ്ത്യാനികൾ അത് ആചരിക്കുന്നത് ഒരാഴ്ചയുടെ ഒന്നാമത്തെ ആദ്യത്തെ ദിവസമായ ഞായറാഴ്ചയുമാണ്. ഒരു ഹദീസിൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, ഇതായിരുന്നു അവർക്ക് അഥവാ വേദക്കാർക്ക് നിയമിക്കപ്പെട്ടിരുന്ന ദിവസം, എന്നിട്ട് അവരതിൽ നിന്ന് ഭിന്നിച്ചു. നമുക്ക് അള്ളാഹു അതിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുകയാണ്, ജനങ്ങളതിൽ നമ്മുടെ പിന്നാലെയാണുള്ളത്, അതായത് യഹൂദികൾ പിറ്റേന്നും ക്രിസ്ത്യാനികൾ പിറ്റേതിൻ്റെ പിറ്റേന്നും എന്ന് ബുഖാരി മുസ്ലിം എന്ന ഹദീസിൽ കാണാൻ പറ്റും. അഥവാ യഹൂദികൾ അത് വെള്ളിയാഴ്ചയായിരുന്നു ആദ്യം, പിന്നീട് അത് ശനിയാഴ്ചയിലേക്ക്. അങ്ങനെ ഈ ഷബ്ബത്ത് സംഭവം സൂറത്തുൽ അഅ്റാഫിലെ 163 166 ആയത്തുകളിലും വിശദമായിട്ട് പറഞ്ഞതായി കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഖുലാസ, ഒരു ചുരുക്കം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഈ ഷബ്ബത്ത് നാൾ, ഷബ്ബത്ത് ആചരണം എന്ന് പറഞ്ഞാൽ യഹൂദികൾ ആചരിച്ചിരുന്ന ആ സംഭവം, സമുദ്രതീരത്ത് വസിച്ചിരുന്ന ഒരു രാജ്യക്കാരൻ മത്സ്യവേട്ട നടത്തുന്നവരായിരുന്നു. ഷബ്ബത്ത് നാളിൽ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അന്ന് അവർക്ക് മീൻ പിടിക്കുവാൻ പാടില്ല എന്നതായിരുന്നു. മത്സ്യമാണെങ്കിൽ അന്നേ ദിവസം കൂട്ടം കൂട്ടമായി പ്രവഹിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അവരൊരു ഉപായം കണ്ടുപിടിച്ചു, ശനിയാഴ്ച ദിവസം എന്തു ചെയ്യാം, സമുദ്രത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ എന്തു ചെയ്യുക, കുറേ കുഴികൾ ഉണ്ടാക്കി നീർച്ചാലുകൾ വഴി അതിലേക്ക് വെള്ളം കടത്തിവിടുക. ശനിയാഴ്ച ദിവസം അതിൽ മത്സ്യം വന്ന് നിറയുമ്പോൾ ചാലുകൾ എന്ത് ചെയ്യുക, അടച്ചിടുക. അന്ന് മീൻ പിടിക്കേണ്ട ആ നിലക്ക് ചെയ്യുക. ശബ്ബത്തിൻ്റെ സമയം കഴിഞ്ഞ ശേഷം ആ മത്സ്യം പിടിച്ച് ശേഖരിക്കുകയും ചെയ്യുക. ഇങ്ങനൊരു കുതന്ത്രം അവരാസൂത്രണം ചെയ്തു. ഇതിനെപ്പറ്റി അവരിലുണ്ടായിരുന്ന നല്ല മനുഷ്യന്മാർ അവരെ ഉപദേശിച്ചു നോക്കി, പക്ഷേ അവരത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ആ നല്ല മനുഷ്യരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അതിക്രമം ചെയ്തവരെ, ശരിക്കവർ ഒരു തരികട കുതന്ത്രം പ്രയോഗിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുകയാണ്. അങ്ങനെ ആ അതിക്രമം ചെയ്ത ആൾക്കാരെ അള്ളാഹു എന്ത് ചെയ്തു, കുരങ്ങുകളാക്കി ശിക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ പിന്നെ അൽ അഖബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഐലത്ത് എന്നതായിരുന്നു ആ രാജ്യം. അതിനടുത്ത് മദീനയിലായിരുന്നു സംഭവം നടന്നത്.

0: എന്നും പറയപ്പെടുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ അനവധി കാലം ഇസ്രായേലിൽ കുടിയേറി പാർക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വലഖദ് അലിംതുമുൽ ലദീനാ തദൌ മിൻകും ഫി സബ്ത്, ശബ്ബത്ത് നാളിൽ, ആ സബ്ബത്തിൻ്റെ അന്ന് നിങ്ങളിൽപ്പെട്ട അതിക്രമം പ്രവർത്തിച്ച ആളുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഇന, നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്ദന്മാരായ ഹീനന്മാരായ കുരങ്ങുകളായി തീരുവിൻ എന്ന് പറഞ്ഞു അള്ളാഹു അന്നലക്ക് ഒരു പരീക്ഷണം എന്ന ശിക്ഷ അവർക്ക് നൽകിയതാണ്. ഫജഅൽനാഹ നകാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദത ലിൽ മുത്തഖീൻ ഫജഅൽനാഹ, എന്നിട്ട് നാം അതിനാക്കി നക്കാലൻ, ആ കുരങ്ങളാക്കി മാറ്റുക എന്നുള്ള സംഭവം അള്ളാഹുവിൻ്റെ ശിക്ഷ നിലക്ക് അത് ഉണ്ടായി. ആ നിലക്ക് ഫജഅൽനാഹ നക്കാലൻ, അതിനൊരു ശിക്ഷയാക്കി, ശിക്ഷാമുറയാക്കി. നക്കാലൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ, താക്കീത്, തടവ് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ശിക്ഷാ പാഠം എന്നെല്ലാം നക്കാൽ എന്ന വാക്കിനർത്ഥമുണ്ട്. ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ, അല്ലേ, അതിൻ്റെ മുമ്പിലുള്ളവർക്കും പിമ്പിലുള്ളവർക്കും നാം ഒരു പാഠം നൽകുന്ന ശിക്ഷയാക്കി. അങ്ങനെ ശേഷമുള്ളവർക്ക് ഗുണപാഠം നൽകുന്ന ശിക്ഷക്കാണ് നക്കാൽ എന്ന് പറയാം. വമൗഇദത ലിൽ മുത്തഖീൻ, മൗഇദത എന്ന സദുപദേശം, ആർക്ക്? ലിൽ മുത്തഖീന, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സദുപദേശവും ആയിട്ട് നാം അതിനെ ആക്കി. അപ്പോൾ മതനിയമത്തെ മറികടക്കാനുള്ള അവരുടെ ആ ഉപായം നിയമത്തെ ധിക്കരിക്കലും വഞ്ചനയുമാണല്ലോ, അല്ലേ. ഉപദേശം നൽകുന്ന ആളുകളുടെ ഉപദേശം അവരെ വില വച്ചില്ല. അപ്പം അവരുടെ പ്രവൃത്തിക്കൊത്ത ശിക്ഷ തന്നെ അള്ളാഹു അവർക്ക് നൽകിയെന്നാണ്. അവരെ കുരങ്ങുകളാക്കി രൂപം മാറ്റി. ശരീരാകൃതിയിൽ മനുഷ്യനും കുരങ്ങും കുറേയൊക്കെ സാമ്യമുള്ളതുപോലെ അവരുടെ പ്രവൃത്തികളും ബാഹ്യത്തിൽ, പിന്നെ പ്രത്യക്ഷത്തിൽ നിയമം പാലിച്ചു എന്ന് പറയാവുന്ന വിധത്തിലാണല്ലോ. അപ്പോൾ പ്രത്യക്ഷത്തിന് മതത്തിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നുവെന്ന് വരുത്തുകയും യഥാർത്ഥത്തിൽ അതിലടങ്ങിയ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും, അവർ അക്കാലത്തുള്ളവരാവട്ടെ പിൽക്കാലത്തുള്ളവരാവട്ടെ, ആ മീൻപിടുത്തക്കാരെ അനുകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഗുണപാഠം നൽകുന്ന, തിരിച്ചറിവ് നൽകുന്ന ഒരു താക്കീതാണ് ഈ ജൂതന്മാർക്ക് ശബ്ബത്ത് നാളിൽ അവർ ആ ശബ്ബത്ത് ആചരണം, അള്ളാഹുവിൻ്റെ നിയമത്തെ ധിക്കരിച്ച് അവർ എടുത്ത ആ ഒരു തീരുമാനത്തിന് അള്ളാഹു നൽകിയ ശിക്ഷ വലിയൊരു താക്കീതാണ് ആ ശിക്ഷ എന്നും, ആ മീൻപിടുത്തക്കാർ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആ നല്ല മനുഷ്യന്മാരെപ്പോലെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്ക് ഈ സംഭവത്തിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് എന്നും 66-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുകയാണ്. അവ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഒരു കാര്യം പടച്ച റബ്ബ് പറഞ്ഞു തന്നാൽ അത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാവണമെന്നും ആ നിലക്കുള്ള വിശ്വാസങ്ങളെ, ആ നിലക്കുള്ള വിശ്വാസ സിദ്ധാന്തങ്ങളെ, അതുപോലെ തന്നെ നിയമനിർദ്ദേശങ്ങളെ, അത്തരം ശിക്ഷാമുറകളിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, വലിയ ദൃഷ്ടാന്തമാണ്, ആ നിലക്കുള്ള ചരിത്ര സംഭവങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യപ്പെടുത്തണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലേ, ഒരാൾ വിശ്വാസിയായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങൾ, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഇടപാടുകൾ, വ്യവഹാരങ്ങൾ, ഇതിലെല്ലാം ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളും വിധികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കൃത്യമായി പാലിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞ പോലെ ശ്രദ്ധിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ മുനാഫിക്കുകളായി, അല്ലെ, കപടവിശ്വാസികളായി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ നമ്മിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കൃത്യമായ കാര്യങ്ങളെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് പ്രയോഗവൽക്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ബഖറയിലെ 64 മുതൽ 66 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതാണ്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ് കറണ്ട് അഥവാ വൈദ്യുതി എന്നത്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ കൂട്ടത്തിൽ കറണ്ടിന് അതിയായ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാ, കൊടും ചൂടിന് ആശ്വാസമായി നമുക്ക് മഴ കിട്ടി എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതും റബ്ബിനെ സ്തുതിക്കേണ്ടതുമായ സംഗതിയാണ്. എങ്കിലും വൈദ്യുതി പ്രതിസന്ധി തുടർച്ചയായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമുക്ക് 2-3 ദിവസം തുടർച്ചയായി കറണ്ട് ഇല്ലാതെയായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്ഥിതിഗതികളും എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇരുട്ടിൻ്റെ ആശങ്കകളും ഭയപ്പാടും ഒരു വശത്ത് നിൽക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണങ്ങളും കാരണക്കാരും എന്തൊക്കെയാണ് എന്നുള്ള സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്നത് നാം അറിയണം. വെള്ളവും കരണ്ടും എല്ലാം അനാവശ്യമായി അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന സംസ്കാരം അത് നമ്മുടേതല്ല. അത്തരം ഒരു ശീലം നമുക്ക് പാടുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഈ പ്രതിസന്ധി സമയത്ത് മാത്രമുള്ള ഒരു നിർദ്ദേശമല്ല, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുമെടുക്കുമ്പോൾ പോലും അമിതമായി അല്ലെങ്കിൽ അനാവശ്യമായി വെള്ളം ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല. അത് തെറ്റാണ്, പാടില്ല എന്ന് തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ അല്ല, സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ പോലും അനാവശ്യമായി ഏതെങ്കിലും ഫാൻ അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ ലൈറ്റ് കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. നമുക്ക് നല്ലൊരു നിയ്യത്തോടു കൂടിയാണെങ്കിൽ അത് ഓഫ് ചെയ്യുമ്പോൾ പ്രതിഫലവും കിട്ടുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആ നിയ്യത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ കർമ്മങ്ങൾ പരിഗണിക്കും. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി നമ്മുടെ വീട്ടിൽ ഒരു ലൈറ്റോ ഒരു ഫാനോ വർക്ക് ചെയ്യുന്നില്ല എന്നത് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഒന്നുമെടുക്കുമ്പോൾ ചില ആളുകൾ ഒന്നുമെടുക്കുമ്പോൾ എന്ന് മാത്രമല്ല, വെള്ളം ഉപയോഗിക്കുമ്പോൾ പൈപ്പ് ടാപ്പ് തുറന്നിട്ടുകൊണ്ട് ബ്രഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അശ്രദ്ധമായി വെള്ളം പാഴാക്കി കളയുന്ന അവസ്ഥ കാണാം. നമുക്ക് ഒന്നുമെടുക്കുമ്പോൾ തല തടവുന്ന സമയത്ത് തലയും ചെവിയും തടവാൻ വേണ്ടി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ടാപ്പൊന്ന് പൂട്ടിയാൽ കുറേ വെള്ളം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് പാഴായി നഷ്ടപ്പെട്ടു പോകാതെ അതൊരു പാത്രത്തിലേക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാല് കഴുകാനോ അതല്ലെങ്കിൽ തന്നെ ചെടികൾക്ക് നനക്കുവാനോ മറ്റുമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ശ്രദ്ധയോടുകൂടി വെള്ളം ഉപയോഗിക്കാൻ, കറണ്ട് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. മതപരമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണത് എന്ന് പ്രത്യേകം പറയാൻ കാരണം, വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ധാരാളിത്തം കാണിക്കരുത്, അമിതവ്യയം നടത്തരുത്. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്, അമിതവ്യയം ചെയ്യരുത്. തീർച്ചയായും അത്തരം ധാരാളിത്തം കാണിക്കുന്ന, ധൂർത്തടിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് മിതത്വം സ്വീകരിക്കാൻ, ശീലിക്കാൻ നമുക്ക് സാധിക്കണം. വൈദ്യുതി പ്രതിസന്ധി ഉള്ള സമയത്താണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും വെള്ളം ഉപയോഗിക്കുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതേപോലെ സാമ്പത്തിക ചെലവിൻ്റെ വിഷയത്തിലും ഒക്കെ ഒരു കൃത്യതയും അടുക്കും ചിട്ടയുമുള്ള രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹു എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ വിചാരം. പ്രഷർ, ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിയപ്പോൾ പ്രധാന വില്ലനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പി യുമായി ബന്ധപ്പെട്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദം എന്ന നിലക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നൽകുക എന്നുള്ളത് പീസ് റേഡിയോ ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഫിസിഷ്യൻ ഡോക്ടർ ആസിഫ് അലി തയ്യിൽ. അദ്ദേഹം കോട്ടക്കൽ HMS ഹോസ്പിറ്റലിലും വർക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: തീർച്ചയായും നാം അനുദിനം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP. എല്ലാവരും, സാധാരണ ജനങ്ങൾ പോലും വളരെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP കൂടി എന്നുള്ള അവസ്ഥ. എന്താണ് ബ്ലഡ് പ്രഷർ അഥവാ BP?
6: ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രക്തക്കുഴലുകൾ ഓരോ അവയവത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതിലേക്കുള്ള രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുകൾ സംഭവിച്ചാൽ, അതിപ്പോൾ രക്തത്തിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ടും അങ്ങനെയുള്ള കേടുകൾ സംഭവിക്കാവുന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ടാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ, ഇല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം പോലെ, അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന അസുഖങ്ങൾ, ഇതൊക്കെ ഈ രക്തസമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വരുന്നത്, ഈ രക്തക്കുഴലുകൾ കേടുവരുന്നതിലൂടെയാണ് പ്രധാനമായും.
5: തീർച്ചയായും ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂ, അളവുകൾ എത്രയാണ്?
6: അതായത് നമ്മൾ ഇത് പഠനങ്ങളിലൂടെ എല്ലാം കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റോളിക് BP അഥവാ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാവുന്ന രക്തക്കുഴൽ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, സിസ്റ്റോളിക് BP,
5: അത്
6: 120, 140, 150 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
5: അതിൽ
6: ആദ്യത്തെ പറയുന്ന ഈ 120, 140 എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റോളിക് BP 120 താഴെയും, അതേപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഡയസ്റ്റോളിക് BP അഥവാ ഈ രക്തക്കുഴലുകളുടെ വികാസത്തിനനുസരിച്ച് അതിനനുസരിച്ച് മാറുന്ന ഈ ഡയസ്റ്റോളിക്